0: ുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റോളിക് ബി പി അഥവാ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാവുന്ന രക്തക്കുഴൽ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ്, സിസ്റ്റോളിക് ബി പി, അത് 120, 180, 180 എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതിൽ ആദ്യത്തെ പറയുന്ന ഈ 120, 140 എന്നൊക്കെ പറയുന്ന ഈ സിസ്റ്റോളിക് ബി പി 120 താഴെയും, അതേപോലെ തന്നെ രണ്ടാമത് പറയുന്ന ഡയസ്റ്റോളിക് ബി പി അഥവാ ഈ രക്തക്കുഴലുകളുടെ വികാസത്തിനനുസരിച്ച് അതിനനുസരിച്ച് മാറുന്ന ഈ ഡയസ്റ്റോളിക് ബി പി 80 താഴെയുമാണ് നോർമൽ ബി പി ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ രണ്ട് വാല്യൂ 120, 80 അതിൻ്റെ മുകളിലോട്ടുള്ള ഏതൊരു വാല്യൂ അളവാണെങ്കിൽ പോലും അതിന് തത്തുല്യമായിട്ട് അതിൻ്റെ തോതിനനുസരിച്ചിട്ടുള്ള കേടുപാടുകൾ ബാക്കി അവയവങ്ങൾക്കെല്ലാം വരുന്നത് കണ്ടതുകൊണ്ടാണ് ഇത് നോർമൽ വാല്യൂ ആയിട്ട് എടുത്തത്. ഇതിൻ്റെ തന്നെ പല ലെവലിനനുസരിച്ച് ഒരുപാട് ഗ്രേഡുകളായിട്ട് അതിൻ്റെ ഹൈപ്പർ ടെൻഷന് പല സ്റ്റേജുകളായിട്ട് സ്റ്റേജ് 1, സ്റ്റേജ് 2 അങ്ങനെയൊക്കെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്നാലും പൊതുവേ ഒരു രോഗിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ ഒരു മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധാരണയായിട്ട് എടുക്കുന്നത് 140, 90 അത് അങ്ങനെയാണ് പഠനങ്ങളുള്ളത്. 140, 90 എടുക്കാറുള്ളത്. ഇത് തന്നെ ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്, മറ്റസുഖങ്ങളൊന്നുമില്ല, വെറും ബ്ലഡ് പ്രഷർ മാത്രമാണ് ഉള്ളതെങ്കിൽ 150 വരെ പോകാമെന്നാണ്. പുതിയതായി വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ ഈ 2017 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലെയുള്ള ബോഡികളുടെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വീണ്ടും കുറച്ചിരിക്കുകയാണ്, 130, 180 വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവേ ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നോർമൽ ലെവലും ടാർജറ്റും ഗോളും ഒക്കെ ഏറ്റെടുക്കുന്നത് 140, 90 ഒക്കെയാണ്.
1: തീർച്ചയായും അപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു തവണ പെട്ടെന്നൊരു ബി പി കൂടുതലായിട്ട് കണ്ടു, 150, 180, 90 കണ്ടു, ആ രോഗിക്ക് മരുന്ന് തുടങ്ങേണ്ടതുണ്ടോ? തീർച്ചയായും ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം.
0: ഇല്ല, ഒറ്റ തവണ ബി പി ഇപ്പോൾ 140, 90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അത് ബി പിയുടെ മരുന്ന് തുടങ്ങാനുള്ള ഒരു അവസ്ഥയല്ല അത്. കാരണം ബി പി വളരെ ട്രാൻസിയൻ്റ് ആയിട്ട് കുറച്ച് സമയത്തേക്ക് മാത്രമായി കൂടുന്ന പല അവസ്ഥകളുമുണ്ട്. ഉദാഹരണത്തിന് ചെറിയ രീതിയിലുള്ള എക്സേഷൻ അഥവാ ശാരീരിക അധ്വാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം പിരിമുറുക്കമുള്ള സമയത്താണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഒരു കടുപ്പമുള്ള കാപ്പി കുടിച്ചാൽ പോലും 30 മിനിറ്റോളം ബി പിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതേപോലെ പുക വലിച്ചു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റോളം ഒക്കെ ബി പിയിൽ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ ബി പി 140, 90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അയാൾക്ക് ആ ഒരു രോഗിക്ക് ബി പിയുടെ മെഡിസിൻസ് തുടങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 വിസിറ്റുകൾ, അതായത് നമ്മുടെ ഒ പിയിലേക്കുള്ള 2 വിസിറ്റുകൾ, അത് തന്നെ ഓരോ വിസിറ്റിലും 2 തവണ ബി പി നോക്കി, അതായത് രോഗിയെ ഒരു 5 മിനിറ്റോളം ഒരു വിത്ത് ബാക്ക് റെസ്റ്റ് ചാരിയിരുത്തി 5 മിനിറ്റിന് ശേഷം അങ്ങനെ ബി പി നോക്കി, 2 തവണ ബി പി നോക്കി, അങ്ങനത്തെ 2 വിസിറ്റുകളിലും കൂടുതലായിട്ട് പെർസിസ്റ്റൻ്റായിട്ട് ഇതേ തരത്തിൽ കൂടുതലായി നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അവരെ ഒരു ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ.
1: എനിക്കൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നൊരു ടേം കേട്ടിട്ടുണ്ട് അല്ലേ? അത്
0: വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നത് വളരെ സാധാരണമാണ്. കാരണം പൊതുവെയുള്ളതാണ്, നമ്മളൊരു ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈറ്റ് കോട്ട് ഇട്ട ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ബി പി നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷൻ, എൻ്റെ ബി പി അധികമാവുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിന്നും, ആ ഒരു ചെറിയ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും കൂടുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അത് വളരെ കോമൺ ആണ്, ഒരുപാട് പേഷ്യൻസിന് അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ റെക്കമെൻഡേഷൻസ്, പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നത് വീടുകളിൽ വെച്ച് ബി പി നോക്കാവുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ അത് ഹൈപ്പർടെൻസീവ് ആണ് രോഗി എന്നുള്ളതിന് കൂടുതൽ ഡയഗ്നോസിന് കൂടുതൽ സഹായകമാകും. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നോക്കുന്ന ആംബുലേറ്ററി ബി പി എന്നൊക്കെ പറയും, നമ്മുടെ നാടുകളിൽ അധികം യൂസ് ചെയ്യുന്നില്ല, അതൊക്കെയാണ് ഈ രോഗനിർണയത്തിന് കൂടുതൽ സഹായമാകുന്നത്.
1: ഡോക്ടർ, ഒരു സംശയം കൂടി. തീർച്ചയായും വീടുകൾ ഇപ്പോൾ എല്ലാം ഡിജിറ്റലിൻ്റെ കാലമാണ്, ഡിജിറ്റൽ തെർമോമീറ്റർ അതേപോലെ തന്നെ ഡിജിറ്റൽ ബി പി നോക്കുന്ന ഡിജിറ്റൽ സ്ഫിഗ്മോമാനോമീറ്റർ, അത് എത്രത്തോളം കൃത്യതയാണ്, അത് വിശ്വസിക്കാമോ?
0: ഒരു പരിധിവരെ നമുക്ക് ഡിജിറ്റൽ സ്പിഗ്മോമാനോമീറ്ററിൻ്റെ വാല്യൂസിനെ വിശ്വസിക്കാവുന്നതാണ്. പിന്നെ വളരെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ബി പിയുടേതായിട്ടുള്ള സിംറ്റംസ് അതായത് ഇപ്പോൾ തലവേദന പോലെ, നെഞ്ചുവേദന പോലെ, ഇല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, എന്നാൽ ഈ ഡിജിറ്റൽ ബി പി റെക്കോർഡറിൽ അത് നോർമലായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ മാനുവലായിട്ട് തന്നെ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാലും ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെച്ച് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ഒരു സാധാരണ നിലക്കുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്.
1: തീർച്ചയായും ഡോക്ടർ നല്ലൊരു അറിവാണ് പങ്കുവെച്ചത്. നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കാരണങ്ങൾ?
0: ഈ ബ്ലഡ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇതിനെ രണ്ട് രീതിയിലാണ് നാം തരംതിരിക്കാറ്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, രണ്ടാമത്തെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അഥവാ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. ഈ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രത്യേകിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷനെ നാം എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ അതിനെ ഹെറിഡിറ്ററി ആയിട്ട് അതിനൊരു ഒരു ഒരു ചാൻസ് ഉണ്ട്, അവർക്ക് പ്രഷർ കൂടി വരാനുള്ള ഒരു ചാൻസ് അവർക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തന്നെ ബാക്കിയുള്ള കാരണങ്ങൾ അതിനെ സഹായിക്കുകയും ചെയ്യും പ്രഷർ കൂടുന്നതിന്. ഉദാഹരണത്തിന് ഇപ്പം ഉപ്പിൻ്റെ അളവ് കൂടുതലാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതിന് ബ്ലഡ് പ്രഷർ കൂടുവാൻ ഒരു കാരണമാണ്. അതേപോലെ തന്നെ അമിതവണ്ണം, ഒബീസിറ്റി, അത് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു ഘടകമാണ്. പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, ഒരുപാട് മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊരു ജനിതകമായിട്ട് അതിന് പ്രോൺ ആണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ വീണ്ടും കൂടുതൽ അതിനേക്കുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മദ്യപാനം, പുകവലി, ഇതെല്ലാം ബ്ലഡ് പ്രഷർ കൂട്ടുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുകൾ അഥവാ മറ്റ് കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ വൃക്കയുടെ, ഇപ്പോൾ കിഡ്നി ഡിസീസസ്, വൃക്കയുടെ രോഗങ്ങൾ, അതിപ്പോൾ അതുകൊണ്ടുള്ളത്. പിന്നെ തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ഡിസോർഡേഴ്സിൽ ഒക്കെ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ മറ്റു പല ഹാർട്ടിൻ്റെ അസുഖങ്ങളിലെല്ലാം ഇങ്ങനെ വരാവുന്നതാണ്. പക്ഷെ കൂടുതൽ 95% കാണുന്നത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രത്യേകിച്ച് ഈ തരം കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഹൈപ്പർ ടെൻഷനാണ് 95% കാണുന്നത്. പിന്നെ എന്നാൽ പോലും ഒരു യങ് ആയിട്ടുള്ള ഒരു 40 വയസ്സ് താഴെയുള്ള ഒരാൾക്ക് ബ്ലഡ് പ്രഷർ എന്ന ഡയഗ്നോസിസിലെത്തുന്നതിന് മുമ്പ് പൊതുവേ ഈ ഒരു 5% അഥവാ വേറെ ഒരു കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ വൃക്കയുടെയോ തൈറോയിഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ളതോ ബ്ലഡ് പ്രഷർ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്.
1: അതായത് നോർമലായിട്ടുള്ള ഒരാള് ഉപ്പ് കൂടുതലായി ഉപയോഗിച്ചത് കൊണ്ട് മാത്രം പ്രഷർ വരണമെന്നില്ല എന്നർത്ഥം അല്ലേ?
0: ഉപ്പിന്റെ അളവ് തീർച്ചയായും പ്രഷർ കൂട്ടാൻ സഹായിക്കും. പക്ഷേ എന്നിരുന്നാലും അതിന് ജനിതകമായിട്ടുള്ള ഒരു ഒരു ഫാക്ടർ അവിടെയുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് ഒരാൾക്ക് പ്രഷർ വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ ഉപ്പ് ഉപയോഗം കൂടുതലാക്കുക എന്നല്ലാതെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കൂടും എന്ന് പറയാൻ കഴിയില്ല.
1: ഓക്കെ, എന്തെല്ലാമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഉയർന്ന രക്തസമ്മർദ്ദം,
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദന, അതുപോലെ തന്നെ തലയിലൊരു വിങ്ങൽ എന്നാണ് പൊതുവേ പേഷ്യൻസ് പറയുക. അതുപോലെ തന്നെ നെഞ്ഞുവേദന ആയിട്ട് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് മങ്ങൽ പോലെ വരാം. അതൊക്കെ വളരെ കൂടിയ ബി പി ഉണ്ടാവുന്ന സമയങ്ങളിലാണ് അങ്ങനെയൊക്കെ വരിക. പൊതുവേ ഇത് ബ്ലഡ് പ്രഷർ ഏതെങ്കിലും ഒരു അവയവത്തെ ബാധിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ണിന് മങ്ങൽ വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് ഇൻടോളറൻസ് അഥവാ കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, ഹാർട്ടിൻ്റെ ഭിത്തികളുടെ വലിപ്പം കൂടുമ്പോൾ, ഈ പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ ഭിത്തിയുടെ വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നവർക്ക് കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, അതേപോലെ തന്നെ നെഞ്ഞുവേദന, തലവേദന, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നാം ബ്ലഡ് പ്രഷർ നോക്കേണ്ടതാണ്. അതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്.
1: ഓക്കെ, തീർച്ചയായും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇതിന് പ്രധാനമായും നാം പറയുന്നത് കോംപ്ലിക്കേഷൻ അഥവാ പ്രത്യാഘാതങ്ങളാണ്. ഒരു പക്ഷേ പെട്ടെന്നുണ്ടാവുന്ന പ്രത്യാഘാതം ആവും, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രത്യാഘാതം. എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ?
0: ഉയർന്ന ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ്റെ, ഇപ്പോൾ ഒരു ഒരു ഹൈപ്പർ ടെൻഷൻ പേഷ്യൻറ്റിന് ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ട് മാത്രം പൊതുവെ വളരെയധികം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു 200-ൻ്റെ അടുത്തോ അല്ലെങ്കിൽ 200-ന് മുകളിലോ അല്ലെങ്കിൽ അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ഭയപ്പെടുന്നത് അതുകൊണ്ടുണ്ടാവുന്ന ഭാവിയിലേക്ക് വരാവുന്ന ഈ പറഞ്ഞ പോലുള്ള കോംപ്ലിക്കേഷൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രക്തക്കുഴലുകളാണ് പ്രധാനമായും രക്തസമ്മർദ്ദം കൊണ്ട് കേടുവരുന്നത്. അതിനെ അതായത് രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, അതായത് ഈ ബ്ലഡിൻ്റെ ഷിയർ ഫോഴ്സ്, ആ സ്ട്രെസ്സിൻ്റെ ഫോഴ്സ് കാരണം അതിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ

0: ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിന് കൂടുതലാണ്. അങ്ങനെയും പക്ഷാഘാതം ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടാവുന്ന വരെ ഈ ഹൈപ്പർ ടെൻഷൻ കാരണമാകാറുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹെമറാജിക് സ്ട്രോക്ക്, രക്തക്കുഴൽ പൊട്ടിയിട്ടുള്ള സ്ട്രോക്കുകൾ ഉണ്ടാവാം. പിന്നെ ഉള്ളത് പ്രധാനമായിട്ടും കിഡ്നി ഡിസീസുകളാണ്. അതായത് ഇതേപോലെ തന്നെ ഒരു കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് വെസൽസ് കേട് വന്നിട്ട് അത് കിഡ്നിയുടെ വൃക്കയുടെ തകരാറിലേക്ക് നയിക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ എല്ലാ അവയവത്തിൻ്റെയും ബ്ലഡ് വെസൽസ്, ഇപ്പോൾ കണ്ണിലാണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് പ്രഷർ കൂടി കണ്ണിന് അസുഖം വരുന്നത്. കണ്ണിൻ്റെ ഈ റെറ്റിനൽ ബ്ലഡ് വെസൽ, റെറ്റിനയിലുള്ള ബ്ലഡ് വെസൽസിനെ ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണിന് മങ്ങലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം.
1: ഡോക്ടർ, പക്ഷാഘാതത്തെക്കുറിച്ച്, സ്ട്രോക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു, ഒന്ന് വിശദീകരിക്കാമോ? കാരണം സാധാരണക്കാർക്ക് അതിൻ്റെ ഗൗരവം എത്രത്തോളം?
0: സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഏതെങ്കിലും ഒരു രക്തക്കുഴലിന് ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അത് ബ്ലോക്കാവുകയോ ഇല്ല എങ്കിൽ അതിൻ്റെ ഇഞ്ചുറി കാരണം അത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലേക്ക് രക്തം കിട്ടാതെ വരുമ്പോൾ ആ ഭാഗം ഏത് സൈഡിനെയാണോ നിയന്ത്രിക്കുന്നത് അത് ആ സൈഡ് തളർന്നു പോകുന്നതിനെയാണ് പക്ഷാഘാതം എന്ന് പറയുക. ഒരു ഒരു സൈഡ് തളരൽ മാത്രമല്ല, ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് പല രീതിയിൽ സ്ട്രോക്ക് വരാവുന്നതാണ്. മെയിനായിട്ടും നമ്മൾ കാണുന്നത് ഈ ഹെമിപാരസിസ്, ഹെമിപ്ലീജിയ അഥവാ ഒരു സൈഡ് തളരുന്നതിനെയാണ്. ഇത് സാധാരണ വരുന്നത് ഇതും ഇതിൻ്റെ പ്രസൻറ്റേഷൻ അഥവാ ഇതിൻ്റെ തുടക്കം പല രീതിയിലായിട്ട് വരാറുണ്ട്. ഒന്നുകിൽ ഒരൊറ്റടിക്ക് ഒരു സ്ട്രോക്ക് എന്നുള്ള ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു സൈഡ് പെട്ടെന്ന് തളർന്നു പോകുന്നത് വരാറുണ്ട്. ഇല്ലെങ്കിൽ ആദ്യം ഒരു കൈയും കൈ തളരുക, അതിൻ്റെ ഒപ്പം ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയി മുഖം കോടുക, അങ്ങനെയൊക്കെ വന്ന് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം കാലും തളർന്നു പോകുന്ന രീതിയിലും ഒക്കെ സ്ട്രോക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇതിൻ്റെ ഈ കാരണങ്ങൾക്കനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങളാണ്. അതായത് രക്തക്കുഴലിൽ ബ്ലോക്കാവുകയാണ്, രക്തം കട്ടപിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ സ്ലോ പ്രോസസ്സാണ്, അത് കുറച്ച് സമയം കൊണ്ടാണ് മൊത്തമായിട്ട് തളർന്നു വരിക. എന്നാൽ രക്തക്കുഴൽ പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തത്തിൻ്റെ കുറവ് കാരണം ഒരു ഭാഗം പെട്ടെന്ന് തളരാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാവുന്നത് TIA കളാണ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പോലെ തന്നെ പക്ഷാഘാതം പോലെ തന്നെ വരും. എന്നാൽ അത് അധികം സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് TIA എന്ന് പറയുന്നത്. അത് പൊതുവെ ഈ ബ്ലോക്കുകളിലാണ് കാണുക. കുറച്ച് നേരം ഒരു മണിക്കൂറിൽ താഴെയോ സമയം മാത്രം ഒരു സൈഡ് തളരുക, ഇല്ലാന്നെങ്കിൽ ഒരു കയ്യിനോ കാലിനോ ഒരു സൈഡിലുള്ള കയ്യനോ കാലിനോ ബലക്കുറവ് അനുഭവപ്പെടുകയും അതിൻ്റെ ഒപ്പം ഈ മുഖത്തിനുള്ള കോടലുണ്ടാവുകയൊക്കെ ചെയ്യുക. പക്ഷെ കുറച്ച് ഒരു മണിക്കൂറാകുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോഴത് ശരിയാവുന്നതും കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടാവുകയും ആ ക്ലോട്ട് അപ്പം തന്നെ ഡിസൊല്യൂട്ട് ചെയ്ത് അത് അപ്പം തന്നെ അലിഞ്ഞു പോകുന്ന കണ്ടീഷൻസാണ് TIA. ഈ TIA അഥവാ ഇങ്ങനെ വന്നാൽ പോലും പിന്നീട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്, ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്. അതൊരു ഒരു പരിധിവരെ ശരിക്കുള്ള ഒരു ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സ്ട്രോക്കിനെ തടയാൻ ആ മരുന്നുകൾക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ കഴിയും. അതുകൊണ്ട് ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടാൽ പോലും നമ്മൾ അതിൻ്റെ ചികിത്സകളും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടതാണ്.
1: തീർച്ചയായും ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ സിംറ്റംസ്, രോഗലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസ്, പ്രത്യാഘാതങ്ങളെല്ലാം നാം ചർച്ച ചെയ്തു. തീർച്ചയായും ഇതൊരു നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ശതമാനവും ജീവിതശൈലി രോഗമാണ്, അല്ലാത്ത കാരണങ്ങളും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത് തടയുക അല്ലെങ്കിൽ വരാതിരിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഭക്ഷണ ക്രമങ്ങളിൽ നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ജീവിതശൈലികളിലും ഭക്ഷണക്രമത്തിലും നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്?
0: ഇതിൽ പ്രധാനമായും നമ്മൾ ഈ സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പതിവായി നമ്മൾ എക്സസൈസ് ചെയ്യണം. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക അഥവാ ഡെയിലി എക്സസൈസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഓഫ് ഒരു ഒരു ഒരു ഒരാഴ്ചയിലെ ഭൂരിഭാഗം ദിവസങ്ങളിൽ ഒരു 5 ദിവസമെങ്കിലും സ്ഥിരമായിട്ടും നാം എക്സസൈസ് ചെയ്യേണ്ടതാണ് ഒന്ന്. രണ്ടാമത്തേത് ഈ ഡയറ്റ് തന്നെയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധകൾ വരുത്തേണ്ടതുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ടത് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഉപ്പിൻ്റെ ഉപയോഗം 5 ഗ്രാമിൽ താഴെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു

0: ദിവസത്തേക്ക് കഴിക്കാവുന്ന ഉപ്പിൻ്റെ അളവ്. എന്നാൽ നമ്മുടെ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 11 ഗ്രാമോളം, 11 അതിൻ്റെ മുകളിലും ആണ് ഉപ്പിൻ്റെ ഉപയോഗം ഒരാൾക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഉപ്പിൻ്റെ പകുതിയിലേറെ നാം കുറയ്ക്കേണ്ടതാണ് ഈ റെക്കമെൻഡേഷൻ അനുസരിച്ച്, പ്രഷർ കുറയാൻ വേണ്ടിയിട്ട്. അതായത് ആഡഡ് സോൾട്ടുള്ള ഈ അച്ചാർ, പപ്പടം, സൂപ്പുകൾ, അതേപോലെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പിൻ്റെ അഥവാ ഈ സോഡിയം എന്ന് പറയുന്ന ഈ ഉപ്പിൻ്റെ അളവ് കൂട്ടുന്ന പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെയാണ്. അച്ചാർ, പപ്പടം, സൂപ്പ് അതേപോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഇത്ര അധികം ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് ഏകദേശം വേണ്ടതിൻ്റെ 120% അധികമാണ് നാം കഴിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വളരെയധികം കുറച്ചാൽ പോലും നമ്മൾ ഏകദേശം റെക്കമെൻഡ് ഡോസ് ഉപ്പിൻ്റെ അളവിലേക്ക് മാത്രമാണ് എത്തുക. പിന്നെയുള്ളത് അതേപോലെ പുകവലി, മദ്യപാനം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പതിവായി രക്തസമ്മർദ്ദമുള്ള അധികമായിട്ടുള്ള ആളുകൾ അഥവാ ഹൈപ്പർടെൻസീവ് പേഷ്യൻസ് പതിവായിട്ട് രക്തസമ്മർദ്ദം പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള ഡോസുകൾ മരുന്നുകളിലെ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി ഡോക്ടറെ കാണുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ മാനസിക സമ്മർദ്ദം പ്രഷർ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
1: ഉപ്പ് കുറക്കുക എന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നാം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഭക്ഷണത്തിൽ ഉപ്പ് കുറച്ചാൽ മാത്രം, ഉപ്പ് കുറക്കുന്നതുകൊണ്ട് മാത്രമായില്ല, ഇതിനൊരു പ്രത്യേക തരത്തിലുള്ളൊരു ഡയറ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് പറയുക, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പറയുന്നത് നമ്മൾ ഡെയിലി സേവിങ്സ് ആണ്. എല്ലാ ദിവസവും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ തവിടോട് കൂടിയിട്ടുള്ള നമ്മുടെ ധാന്യങ്ങൾ, ഇതൊക്കെ എല്ലാ ദിവസവും കഴിക്കണമെന്നാണ് അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളും നട്ട്സ് പോലെയുള്ള അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഒരു രീതി. പിന്നെ അതേപോലെ ഈ ഡയറ്ററി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതായത് ഈ ഫാറ്റ് കളഞ്ഞിട്ടുള്ള ഫാറ്റ് ഫ്രീ മിൽക്ക്, അതും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അത് ഭക്ഷണ പദാർത്ഥങ്ങളിൽപ്പെട്ടാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള, അതായത് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഭക്ഷണങ്ങളിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റാണ് കൂടുതലുള്ളത്, അതൊക്കെ കുറയ്ക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ റെഡ് മീറ്റ് അതായത് നമ്മുടെ ഇറച്ചികൾ, അത് കുറയ്ക്കണം. പിന്നെ മധുരവും കുറയ്ക്കുന്നത് തന്നെയാണ് പ്രഷർ കുറയാൻ നല്ലത്. പിന്നീട് നമുക്ക് കൂടുതലായിട്ട് കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഇത് മൂന്നുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇത് ഫ്രൂട്ട്സിലുണ്ട്. അതേപോലെ തന്നെ പൊട്ടാസ്യം റിച്ചാണ് ഇളനീര്. അപ്പോൾ ഇളനീര്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ കൂടുതലായിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് ആണ് കഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ് ഫ്രീ മിൽക്കും പാടയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള അഥവാ ഫാറ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പാലും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്.
1: തീർച്ചയായും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ട്രെൻഡ് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നതാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന, അതായത് മരുന്ന് കഴിച്ചാൽ, പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവും, അങ്ങനെ ഇതെല്ലാം കേട്ട് ആളുകൾ മരുന്ന് നിർത്തുകയും തലവേദനയോ മറ്റോ വരുമ്പോൾ മാത്രം മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം? അതല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾക്ക്, BP മരുന്നുകൾക്ക് ഇത്തരം സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടോ?
0: ഏതൊരു മരുന്നുകളുടെയും പോലെ തന്നെ BP മരുന്നുകൾക്കും സൈഡ് എഫക്റ്റുകളുണ്ട്. ഇഫക്റ്റുള്ള എല്ലാ മരുന്നിനും ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിലുള്ള ഒരു റീനൽ ഫെയിലിയറോ കിഡ്നി പോകുന്ന രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റുകളൊന്നും ഇതിനുള്ളതല്ല. പിന്നീട് ഈ സോഷ്യൽ മീഡിയയുടെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റിനെ പേടിച്ചുകൊണ്ട് അവർ പ്രഷർ കൊണ്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് വിളിച്ചു വരുത്തുന്നത്. കിഡ്നി ഡിസീസ് അല്ലാതെ തന്നെയാണ്, പ്രഷർ കൂടിയാലാണ് കിഡ്നി ഡിസീസ് പെട്ടെന്ന് വരിക, അല്ലാതെ അതിൻ്റെ മരുന്ന് കഴിച്ചാലല്ല. എന്നാലും വളരെ ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇല്ല. ഇപ്പോൾ ചില മരുന്നുകൾ, അതായത് ഇപ്പോൾ എ സി ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ എനലാപ്രിൽ പോലെയുള്ള മരുന്നുകൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉണങ്ങിയ ചുമ അതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതൊന്നും ഒരു ഒരു പേടിക്കേണ്ട ഒരു സൈഡ് എഫക്റ്റോ അങ്ങനത്തെ ഒന്നുമല്ല. അതിനൊക്കെ ആ മരുന്നുകൾ അങ്ങനെ വരുന്ന, അതും വളരെ ചെറിയ ശതമാനം ആളുകൾക്കാണ് ആ ഒരു ചുമ പോലും വരുന്നത്. അതിന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് മാറ്റി വേറൊരു മരുന്നാക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ ചില വളരെ യാംലോഡിപ്പിൻ പോലെയുള്ള മരുന്നുകൾക്ക് ചിലർക്ക് കാലിന് നീര് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിക്കഴിഞ്ഞാൽ അത് മാറാവുന്നേ ഉള്ളൂ. അതൊന്നും ബി പി കൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളുടെ ഒരു അടുത്തുപോലും ഇതൊന്നും എത്തുകയില്ല. ഇതൊക്കെ വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാവുന്നതും, അത് മരുന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇഫക്റ്റ് പോകുന്നതുമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ മാത്രമേ ബി പി മെഡിക്കേഷൻസിനൊക്കെ ഉള്ളൂ.
1: തീർച്ചയായും ഇന്നത്തെ ചർച്ചയിൽ വളരെ ഉപകാരപ്രദമായ അറിവ് തന്ന ഡോക്ടർ ആസിഫ് അലി, പക്ഷേ സമയം അവസാനിക്കാറായതുകൊണ്ട് നാം ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതനായി തീരുകയാണ്. നന്ദി ഡോക്ടർ ആസിഫ് അലി തയ്യിൽ ഈ ചർച്ച വളരെ സജീവമാക്കിയതിന്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
2: ആരോഗ്യവിചാരം ഇവിടെ അവസാനിക്കുന്നു. പ്രഷറിനെക്കുറിച്ച് നമുക്ക് ചില തിരിച്ചറിവുകൾ നൽകിയത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസർ.
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
5: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
8: سيد الاستغفار
7: اللهم انت ربي لا اله الا انت
9: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
5: اللهوه നീയാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ.
9: നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദാ സ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ലോകത്തിൻ്റെ അലങ്കാരങ്ങളും ആകർഷണങ്ങളും നിമിഷ നേരത്തേക്കുള്ളതാണ്. എന്നാൽ ഈമാനിൻ്റെ സൗന്ദര്യം ഒരിക്കലും മങ്ങുന്നില്ല. അത് ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന വെളിച്ചമാണ്. കെട്ടുപോവാത്ത ആ വെളിച്ചത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ മറ്റൊരു ദിവസവും കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്, അൽഹംദുലില്ലാഹ്.

0: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളുമായി കൺതുറക്കുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തു നിൽക്കുവാനും റബ്ബിനെ ശുക്ർ ചെയ്ത് മുന്നോട്ടു പോകുവാനും പ്രേരകമാവട്ടെ ഓരോ ദിനങ്ങളും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, പരസ്പരം ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ ഞാൻ വി ടി അബ്ദുൽസലാം, കൂടെ സുഹേർ പാണ്ടിക്കാട്. ഇന്ന് ഹിജ്റ വർഷം, ഇന്ന് 2026 സെപ്റ്റംബർ 27.
1: യെസ്, ഹിജ്റ വർഷം 1448, റബീഉൽ ആഖർ 15,
0: കൊല്ലവർഷം 1202, കന്നി 11.

0: ഇന്നുമൊക്കെയായിട്ട് നമ്മളിങ്ങനെ കുറച്ചുകൂടി വൈബുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പോകുന്നത് തോന്നുന്നത്. ഇന്നലെ രാത്രി എത്ര മനോഹരമായിരുന്നു, പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിഞ്ഞത്.
1: അതെ,
0: ഇന്നലെ ജുവർക്ക് ശ്രദ്ധിച്ചല്ലേന്നറിയില്ല.
1: അത് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇന്നലെ വീട്ടിലേക്ക് വന്നത്.
0: അപ്പം
1: ആ സമയത്തൊക്കെ നമ്മൾ ലൈറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓഫായിട്ടുണ്ടെങ്കിലും പുറത്ത് നല്ല അകത്താണ് ഇരുട്ട്, പുറത്ത് നല്ല വെളിച്ചമായിരുന്നു.
0: നമുക്ക് നമ്മുടെ നാട്ടിൽ ചന്ദ്രനെ കാണാനും മാനം കാണാനും പലപ്പോഴും നമ്മുടെ നാടിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ആ പ്രകൃതിയുടെ രീതി അനുസരിച്ച് പല തടസ്സങ്ങളുണ്ടാവും. ഒട്ടും തടസ്സങ്ങളില്ലാതെ മാനത്തിങ്ങനെ പതിനാലരാവിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞൊരു നിമിഷം ഉണ്ടായിരുന്നു. ഹദീസിൽ കാണാൻ പറ്റും അല്ലേ. അതേപോലെ സഹാബികൾ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നബിയെ ഞങ്ങളിങ്ങനെ കാണുമ്പോൾ അങ്ങനെ മരുഭൂമിയിൽ നോക്ക്, എവിടെയെങ്കിലും ഒരു തടസ്സമില്ലാതെ ആ ചന്ദ്ര പൂർണ്ണ നിലാവല പൊഴിക്കുന്ന ചന്ദ്രനെ കാണുന്ന പോലെ പ്രവാചകന്റെ സൗന്ദര്യത്തെ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മള് പലപ്പോഴും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഇത്തരം കണക്ഷനാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്.
1: അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കും, പിന്നീട് ആ സഹാബി ചന്ദ്രനിലേക്ക് നോക്കും, വീണ്ടും പ്രവാചകനിലേക്ക് നോക്കും, വീണ്ടും ചന്ദ്രനിലേക്ക് നോക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഭംഗി ഏതിനാണ് എന്നാണ് ഇങ്ങനെ അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത് എന്നാണല്ലോ പറഞ്ഞത്.
0: യെസ്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മളെ മനസ്സിൻ്റെ ഒരു ഒരു എന്താ പറയുക, നമ്മൾ ഉൾക്കൊണ്ട ആദർശത്തെ നമുക്കിങ്ങനെ ചേർത്ത് അലിയിച്ചു പോകാൻ പറ്റിയ ഒരു പ്രകൃതി ഈ അന്തരീക്ഷം. അതിലോ പടച്ചോനെ കാണുന്നു, അങ്ങനെ അങ്ങനെ പോകും. അതൊരു രസകരമായിട്ടുള്ള കാര്യമല്ലേ. അല്ല, ഒന്ന് ശരിക്കും നമ്മളെ ദീനും നമ്മുടെ വിശ്വാസവും ഈ പ്രപഞ്ചവും ഈ പ്രകൃതിയും ഇതൊന്നും പരസ്പരം ബന്ധമില്ലാതെ അലകും പിടിയില്ലാതെ പോകുന്ന ഒന്നല്ല. ഇതൊക്കെ പരസ്പരം ഇഴചേർന്ന് പോകുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ, അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു രൂപത്തിൽ നമുക്ക് അതിലൂടെ അള്ളാഹനെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെ റബ്ബിനെ കാണാൻ പറ്റുക.
1: സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ സാധിക്കും,
0: പറയാൻ സാധിക്കാറ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കൊരു ചോദ്യമുണ്ട് ചോദിക്കാൻ. ചോദ്യം ഇതാണ്, ഇന്നത്തെ ലൈവിൻ്റെ ചോദ്യം അതാവട്ടെ എന്ന് വിചാരിക്കുന്നു. വെച്ചാൽ നമ്മൾ ഉൾക്കൊണ്ട ദീൻ, ആ ദീന് നമ്മളൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ അടുത്തായിട്ട് നമ്മൾ കേട്ടതിൽ ഏറ്റവും നല്ലൊരു പോയിൻ്റായിട്ട് തോന്നിയ കാര്യങ്ങൾ ഓരോ തലത്തിലായിരിക്കും. ദീനിൻ്റെ വശം വ്യത്യസ്ത ഭാഗങ്ങൾ, വ്യത്യസ്ത തലങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നിയ ചില പോയിൻറ്സുകൾ ഉണ്ടാവും. അത് നമ്മുടെ തസ്കീത്തുമായി ബന്ധപ്പെട്ടതാവാം, നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ളതാവാം, പുതിയ ഇഷ്യൂകളുമായി ബന്ധപ്പെട്ടതാവാം, ഇസ്ലാമിലെ ഏതൊക്കെ മനുഷ്യഗന്ധിയായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട നമുക്ക് നമ്മളങ്ങനെ കണ്ണു തുറപ്പിച്ച പോയിൻസുകൾ ഉണ്ടാവും. ആ പോയിൻസുകൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം.
1: അതെ,
0: അതൊന്ന് പങ്കുവെക്കാം. അത് അതിങ്ങനെ എല്ലാവരും അത് പങ്കുവെക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്.
1: പല ആളുകളുടെയും പല ഐഡിയകൾ നമുക്ക് കിട്ടും.
0: അവർ മനസ്സിലാക്കിയ ഞാൻ അറിഞ്ഞ ദീൻ എന്നതിൽ ഒരുപാട് കാര്യം ഉണ്ടാവും. എല്ലാം പാടെ പറയാനല്ല പറയണത്, പക്ഷെ ചില പോയിന്റ്സുകൾ ഉണ്ടാവും. ആ പോയിന്റ്സുകൾ ഒന്ന് പങ്കുവെക്കാം.
1: വളരെ ഷോർട്ടാക്കി അയച്ചു കഴിഞ്ഞാൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ സാധിക്കും.
0: തീർച്ചയായും. അപ്പോൾ നമ്മളെ കൂടെ വന്ന ശ്രോതാക്കളിലേക്കൊന്ന് പോണ്ടേ.
1: യെസ്.
0: അവർ വിചാരിക്കും നമ്മളെ കൂട്ടാതെ ഓടിപ്പോവാണ് ഇവർ. അപ്പോൾ സലാം പറഞ്ഞ ഒരുപാട് ആളുകൾ വന്ന് ആദ്യം എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാം, പേര് പറയാതെ തന്നെ സലാം അടക്കാം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
1: അത് നന്നായി.
0: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ബേബി ഷാക്കിറ ഒമാനൂർ, ആബിദ കാര, റംല ചുങ്കത്ര, ഐഷ എഴുവന്തല. എഴുവന്തല
1: പരിചയം,
0: നിങ്ങളിങ്ങനെ നിൽക്കണ ഇടം വിചാരിച്ചു നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുന്നത്
1: വരില്ലേ. മുഹമ്മദ് കബീർ പുള്ളിപ്പാടവും അതേപോലെ തന്നെ
0: അൻവർ എൻടി മുട്ടിലും
1: അബ്ദു എടത്തനാട്ടുകര, ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളൊക്കെ അറിയുന്ന ആളുകളായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർ പറയട്ടെ.
0: ഓക്കെ, സമീജ് അത് സ്ഥലം പിന്നെ എങ്ങനെയെങ്കിലും കണ്ടെത്തി പറഞ്ഞു തരുന്ന ആൾ അമീർ ടി എടത്തനാട്ടുകര
1: ആണല്ലേ.
0: അതേപ്പം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഷമീജ പാറാൽ, സൗദാ മുട്ടം, റെഹാന ബാനു തോട്ടശ്ശേരിയറ, ജംഷീർ മുട്ടിൽ, പിന്നെ ഏറ്റവും അധികം ഇത് കേട്ടാക്കനെ പറയാലോ അവരെവിടെ എഴുതല എവിടെയാന്നുള്ളത്. അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഫസീല, മുളവൂർ, മോസിന, പി വെള്ളിത്തോട്, സീനത്ത് പാലക്കാട്, നബീസ ഒറ്റപ്പാൽ ഒക്കെ സലാം പറഞ്ഞു വന്നവർ. വാലിക്കും സലാം
1: വറഹമത്തുള്ളാഹി വബറകാത്ത്. തീർച്ചയായും നമ്മൾ ശ്രോതാക്കളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഈ ഒരു സമയത്തും നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും ഖുർആൻ കൊണ്ടാണല്ലോ. പ്രത്യേകിച്ച് ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ മുമ്പിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്നും സൂറത്തുൽ മുഅ്മിനിൽ നിന്നും 39-40 ആയത്തുകളാണ് ഇൻഷാല്ലാ അശ്ശേഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലൂടെ വരുന്നത്. തീർച്ചയായും നമ്മുടെ ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇരുത്തി ചിന്തിക്കുന്ന ഖുർആനിക വചനങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിൽ ഏറ്റവും ആദ്യ പ്രോഗ്രാമായി ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ. പ്രിയമുള്ളവരെ, സൂറത്തുൽ മുഅ്മിനൂൻ 39 മുതൽ 40 വരെയുള്ള വചനം മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. മുഅ്മിൻ സൂറത്തുൽ മുഅ്മിൻ 38-39 വചനം.
1: യെസ്.
0: അപ്പോൾ എൻ്റെ ജനങ്ങളെ, നിശ്ചയമായും ഈ ഐഹിക ജീവിതം ഒരു താൽക്കാലിക വിഭവം മാത്രമാണ്. നിശ്ചയമായും പരലോകമത്രയ സ്ഥിരവാസത്തിൻ്റെ ഭവനം എന്ന വചനം
1: ഓർമ്മപ്പെടുത്തലാണ്.
0: അതുപോലെ ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചാൽ അതിന് അത്രക്കല്ലാതെ അവന് പ്രതിഫലം ശിക്ഷ അഥവാ ശിക്ഷ അല്ലാഹു നൽകുന്നതല്ല. ആണിൽ നിന്നോ പെണ്ണിൽ നിന്നോ ആരെങ്കിലും അയാൾ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാലോ, എന്നാൽ അക്കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവർക്കവിടെ വെച്ചൊരു കണക്കും കൂടാതെ സുഭിക്ഷമായ ഉപജീവനം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട്. തിന്മക്ക് തിന്മയുടെ ഒരു അത്ര കണ്ടുള്ള പ്രതിഫലമേ ഉള്ളൂ. നന്മയാണെങ്കിൽ അത് വിചാരിച്ചാൽ പോലും നന്മയായി അത് രേഖപ്പെടുത്തുന്നു എന്നത്
1: നല്ലൊരു പോസിറ്റീവ് ചിന്തയാണ്. അൽഹംദുലില്ലാ, ഈ ഒരു പ്രഭാത സമയത്ത് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. വിശ്വാസം നന്നാക്കാതെ, സത്യവിശ്വാസിയാവാതെ ശരിക്കും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമല്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ശരിയാക്കാതെ അത് അല്ലാഹു സ്വീകരിക്കില്ല.
0: യെസ്. ടൈം വായിക്കാം.
1: ഇന്നത്തെ പീസ് ടൈമിൽ ഓരോ ദിവസവും പുതിയ വാർത്തകൾ വരുന്നു, എന്നാൽ ചില സന്ദേശങ്ങൾ എന്നും പ്രസക്തമാണ്. അത്തരം സന്ദേശങ്ങളുടെ വേദിയാണ് പീസ് റേഡിയോ. മനസ്സിന് സമാധാനം തേടുന്നവർക്ക്, ചിന്തക്ക് ദിശ തേടുന്നവർക്ക്, ജീവിതത്തിന് അർത്ഥം തേടുന്നവർക്ക് പീസ് റേഡിയോ. അന്നത്തെ പീസ് ടൈമിലൂടെ ഒരു വാക്കുകൊണ്ട് രണ്ടും മൂന്നും ചിന്തകൾ എണ്ണിയിട്ടിട്ടാണ് ഈ ഒരു ശ്രോതാവ് ഇവിടെ നമ്മൾ പീസ് റേഡിയോ ഡെസ്കിലേക്ക് അയച്ചിട്ടുള്ളത് അല്ലേ?
0: അതെ.
1: ആർക്കൊക്കെ ആരൊക്കെയാണോ പീസ് റേഡിയോയുടെ ശ്രോതാക്കൾ എന്ന് ശരിക്കും ഇന്ന് കാണാം.
0: ഒരു ഒരു വരി ഇങ്ങനെ വായിച്ചത് ഓർക്കുന്നതേ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടേ, നമ്മൾ ഈ ദേഷ്യപ്പെടുന്ന നേരം അത്രയും നമ്മൾ ഏറ്റവും ദുർബലനായ മനുഷ്യനായി മാറണം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഉപദേശം തേടി വന്നപ്പോ പറഞ്ഞു. അപ്പൊ ഒരു ദിവസം നമ്മൾ എന്തിനോടൊക്കെ ആരോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടാവും, ആ ദേഷ്യപ്പെടുന്ന അത്രയും നേരം നമ്മുടെ ദൗർബല്യം അല്ലെ, നമ്മൾ ദുർബലനായി കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ അതൊന്ന് ആ ഒരു ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത്, അത് പോസിബിളാണോ അല്ലെങ്കിൽ അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത കൂടി കൂട്ടത്തിലൊന്ന് പങ്കുവെക്കുകയാണ്.
1: നമ്മുടെ മധുരം ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജിലൂടെ അങ്ങനെ വരികയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി, മനോഹരമായ ഖുർആൻ പാരായണം. ഖുർആൻ ചരിത്രഭൂമിയിലൂടെ ഓർമ്മ വന്നുപോയി. അൽഹംദുലില്ലാഹ്, എത്ര കേട്ടാലും മതിയാവുകയില്ല. അള്ളാഹു ഖുർആൻ പഠിക്കാൻ എളുപ്പമാക്കി തരട്ടെ എന്നാണ് സുഫിയ തിരുരങ്ങാടി എന്ന ശ്രോതാവ് ഈ ഒരു പ്രഭാത സമയത്ത് നമ്മളോട് പങ്കുവച്ചത്.
0: ഓക്കെ. ഞാനേ, നമ്മൾ ചോദിച്ച ചോദ്യം പലർക്കും അങ്ങട് കത്തിയിട്ടില്ല എന്ന് തോന്നുന്നു,
1: എന്നാൽ ചില ആൾക്കാരെ അയക്കുന്നുണ്ട്.
0: ഉണ്ടല്ലേ. ഞാൻ ചോദിക്കുന്ന പറയാന്ന് വെച്ചാല്, നമ്മളിപ്പോ പറഞ്ഞല്ലോ ദീനിയായിട്ട് റസൂല് പറഞ്ഞ കാര്യങ്ങളിൽ, അന്നാ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഒരു ഭയങ്കര പോയിന്റ് ആയിട്ട് ഒരുപാട് കാര്യം ഉണ്ടാവും. പക്ഷെ അതിലേതെങ്കിലും ഒന്ന്, എന്താണ് നിങ്ങളെ ദീന് നിങ്ങളെ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ എടുത്തു പറയാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മനസ്സുകളിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടാക്കിൽ ഏതായിരിക്കും, ഏതാണ്?
1: നമ്മളത് നമ്മളോട് ഷെയർ ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യമുണ്ട്. എത്ര ആളുകളാണ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്, അവർക്കൊക്കെ ആ ഒരു പോയിന്റ് അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും.
0: ഇവിടെ ജമീല വി കെ പുനൂർ പറഞ്ഞത്, എനിക്ക് ദീനുമായിട്ടുള്ളൊരു കാര്യം ഈ റേഡിയോ ആയിട്ട് കണക്റ്റ് ആവാനുള്ള അള്ളാഹു അതിന് സാധിപ്പിച്ചു തന്നതാണ് ഏറ്റവും വലിയ സന്തോഷകാര്യം. ഓക്കെ, അത് ഒരു ഭാഗം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഉദ്ദേശിച്ചത് അല്പം അപ്പം നേരത്തെ പറഞ്ഞ പോലെ റസൂൽ പറഞ്ഞ ആ ഒരു ദേഷ്യം, ദേഷ്യപ്പെടുത് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ജീവിതത്തിൽ എടുത്തു വെക്കാവുന്ന വലിയൊരു പോയിന്റാണ്. അങ്ങനത്തെ പോയിന്റുകളെ കുറിച്ചാണ് നമ്മൾ നേരത്തെ, അതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞിട്ട് പോയത്. ഒരു ധാരണ ആയിക്കോട്ടെ,
1: ചില ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാറപ്പുറത്ത് നിന്ന് മൈമൂന എന്ന ശ്രോതാവ് പറഞ്ഞത്, പ്രകൃതിയെ വീക്ഷിച്ചാൽ തന്നെ അള്ളാഹുവിലേക്കുള്ള വിശ്വാസത്തിന് ദൃഷ്ടാന്തമുണ്ട്. അൽഹംദുലില്ലാഹ്.
0: യെസ്,
1: ഒരു ചിന്തയാണല്ലോ പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങൾ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചന്ദ്രന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പക്ഷെ അങ്ങനെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതായിരിക്കാം ഈ ഒരു ശ്രോതാവ്.
0: അങ്ങനെ
1: ഓരോ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിലൊരുപാട് നമുക്ക് ചിന്തിക്കാനുണ്ട് എന്നുള്ളതാണ്.
0: പാലക്കാട് നെല്ലായ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിൻ്റെ അടുത്ത് എഴുവന്തല എന്ന സ്ഥലമുണ്ട്, ചിലപ്പോൾ അതായിരിക്കാം എന്നാണ് അമിരട്ടി അടുത്തനായിട്ട് ഒരു
1: കേട്ടു.
0: കേട്ടു,
1: സലാം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ശ്രോതാക്കൾ ഒരുപാട് നമ്മളോടൊപ്പമുണ്ട്. വാലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. സമീറ, നാസർ, അതേപോലെ തന്നെ സഫ്ന മുഹമ്മദ് പണക്കാട്. എനിക്കെപ്പോഴും കണക്ട് ചെയ്യാറുള്ളൊരു ഖുർആനിക വചനം, ജീവിതത്തിൽ ചില സമയങ്ങൾ നമ്മെ തളർത്തിയേക്കാം, വഴിയൊന്നും കാണാത്തതുപോലെ തോന്നിയേക്കാം, പക്ഷേ ഒരു പ്രയാസവും ശാശ്വതമല്ല. ഇന്ന് കണ്ണീരോടെ കടന്നു പോകുന്ന വഴിയിൽ തന്നെയായിരിക്കും നാളെ അള്ളാഹു ആശ്വാസത്തിന്റെ വാതിൽ തുറക്കുന്നത്. അങ്ങനെ കുറച്ച് സുദീർഘമായ മെസ്സേജാണ്.
0: അപ്പൊ അതൊരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഹാഷ്ടാഗ് പോലെ നമുക്ക് ചെയ്യാം. ഒരു വലിയൊരു ഒരു പോയി അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ മനസ്സിലേക്ക് അത് വരും
1: ഇൻഷാല്ലാഹ്.
0: ഇനി
1: നല്ലൊരു ചിന്തയാണ് അല്ലേ.
0: യെസ്, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആവുന്നു അല്ലേ.
1: യെസ്,
0: അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചിന്തകൾ ചേർത്ത് വെച്ച് രാവിലെ തന്നെ നമുക്ക് നല്ലൊരു തിന്മേശയിൽ വിഭവം വിളമ്പി വെക്കുന്നതാണ് പുല്ലരിവട്ടം. പുല്ലരിവട്ടത്തിൽ
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം.
1: ഇഷ്ടമുള്ളത് എഴുതാം. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻസലിയും നമ്മളോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മ. ഒരു സംഭവിച്ച സംഭവമായിട്ടാണ് അയാൾ പറയുന്നത്. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് വിശ്വസിക്കാൻ ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ട് അതൊരു സംഭവ കഥയായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒരു കഥയായി നമുക്ക് എന്തായാലും വിചാരിക്കാം. പിന്നെ വളരെ ഒരു പിന്നെ അതീവ സമ്പന്നനായിട്ടുള്ള ഒരു വലിയ ആള്. അപ്പോൾ അദ്ദേഹത്തോടൊരു സാധാരണ ഒരു കൽപ്പണിക്കാരനായിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വലിയൊരു സമ്പന്നനായത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കോടികൾ സമ്പാദിക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചോദിച്ചാൽ വേഗത്തിൽ അദ്ദേഹം ഇങ്ങനെ അയാളെ ചെക്ക് ബുക്ക് എടുത്തിട്ട് ആ ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ ചോദിച്ചാൽ അത്രയും സംഖ്യ നിങ്ങൾക്ക് ഇതിൽ എഴുതാറ്, നിങ്ങൾക്ക് വേണ്ട സംഖ്യ നിങ്ങൾ എഴുതിയെടുത്തോളൂ, നിങ്ങൾക്ക് എത്രയാണോ എഴുതാൻ പറ്റുക നിങ്ങൾ എഴുതിയെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കിത് അവിശ്വസനീയമായി തോന്നിയത്. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നാണ് ഇവിടെ. പിന്നെ സംഭവം പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം പ്രസിദ്ധനാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളിന്ന് പണം കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് പൈസേൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാനിതൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്, എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ സമ്പന്നനാകാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ഒരു പിന്നെ നിങ്ങൾ എഴുതിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ നിങ്ങൾ എഴുതിയെടുത്തോളൂ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം എഴുതിയെടുത്തില്ല, അദ്ദേഹം എന്തിനാ ചെക്ക് ബുക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ സമ്പന്നനായതിൻ്റെ രഹസ്യം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു അവസരം തന്നു, എന്ത് ഒരു സമ്പന്നനാവാനുള്ള നല്ലൊരു അവസരം നിങ്ങൾക്ക് തന്നു, പക്ഷേ ആ അവസരം നിങ്ങൾ എന്ത് ചെയ്തില്ല, വിനിയോഗിച്ചില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ എന്നും കൽപ്പണിക്കാരനായി ജീവിക്കാനുള്ള കാരണം നിങ്ങളുടെ മുന്നിൽ എത്രയോ അവസരങ്ങൾ വന്നു, ആ അവസരങ്ങളെ മുഴുവൻ നിങ്ങൾ നിരാകരിച്ചു. ഞാനോ, നമുക്ക് അവസരങ്ങൾ കിട്ടിയതെല്ലാം നമ്മൾ ഉപയോഗിച്ചു, അതുകൊണ്ട് ഞാൻ സമ്പന്നനായി, നിങ്ങൾ സമ്പന്നനായില്ല എന്നാണ്. സത്യം, ഇതിൽ വലിയൊരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ അവസരങ്ങളെ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വളരെ പ്രായം ചെന്ന് വളരെ അവശനായ ഒരാളുമായിട്ടൊരാൾ സംസാരിക്കുന്നുണ്ട്, അയാളിപ്പോഴും കഷ്ടപ്പെട്ട ജീവിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാളിപ്പോഴും അധ്വാനിക്കണം. അപ്പോൾ അദ്ദേഹം പറയണം എന്താ വെച്ചാൽ, വളരെ ഒരു നിവൃത്തിയില്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞതാ, നീ പഠിച്ചോ മോനെ പഠിച്ചോ, അല്ലെങ്കിൽ നീ പിന്നെ ഭാവിയിൽ കഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചില്ല, നമ്മളന്ന് കളിച്ചു നടന്നു. അന്ന് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് പല ജോലികളും കിട്ടാനുള്ള സാധ്യതകൾ അന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇന്നിങ്ങനെ ആവാൻ കാരണം. കാരണം ജീവിതത്തിലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത്. വിധിയാണെന്ന് നമ്മൾ പറയും, വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അള്ളാഹു കാരണങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളെ നമ്മൾ അവലംബിക്കാതെ വിധിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ ഒരർത്ഥമല്ല. അവസരം ഇപ്പോൾ ചില സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും, ജീവിതത്തിൽ വളരെ 10, 30, 40 വയസ്സായി കഴിഞ്ഞ് ഭർത്താവ് ശരിയല്ലാന്ന് തോന്നി, ഭർത്താവ് ഒന്ന് മെല്ലെ മോചനം നേടി, അല്ലെങ്കിൽ ഭർത്താവ് ഒഴിവാക്കിയിട്ട് പോയി, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയി, പിന്നെ ജീവിക്കാൻ നിവർത്തില്ലാതെ വരുമ്പോൾ എന്താണ്, ഒരു ഡിഗ്രി എങ്ങനെ എടുക്കാം, എങ്ങനെ ഞാൻ പഠിക്കാം എന്നാലോചിച്ച് ഡിഗ്രി എടുത്ത് പഠിച്ച് അവർ ജോലി നേടി. എത്രയോ സംഭവങ്ങളും എത്രയോ കഥകളും നമ്മുടെ മുമ്പിൽ അറിയാൻ പറ്റും. അപ്പോൾ സത്യം നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നത് അവസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് പഠിക്കാൻ അവസരം, ഖുർആൻ പഠിക്കാൻ അവസരം, അത് മനഃപ്പാഠമാക്കാൻ അവസരം, അതേപോലെ നമുക്ക് ജോലി നേടാൻ അവസരം, കാര്യങ്ങൾ ചെയ്യാനും സമ്പാദിക്കാൻ അവസരം, വ്യത്യസ്തമായ അവസരങ്ങളും പ്രതീക്ഷകളും മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ നമ്മൾ തട്ടി മാറ്റി നിസ്സാരമായി കണ്ട് കടന്നു പോകുന്നതാണ് പലപ്പോഴും ഏത് രംഗത്ത് നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും അതിൻ്റെയൊക്കെ കാരണം എന്നാണ്. അതുകൊണ്ട് അവസരങ്ങളെ നമ്മൾ അന്വേഷിക്കുകയും ആ അവസരങ്ങളെ പരമാവധി വിനിയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് അത്യുന്നതങ്ങളായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കെങ്കിലും ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തതിനെക്കുറിച്ചുള്ള അപകടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും അവരെ എല്ലാ അവസരങ്ങളെയും വിനിയോഗിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കുക. നല്ല അവസരങ്ങളെ വിനിയോഗിച്ച് നമ്മുടെ ജീവിതമാകുന്ന ഈ ഒരു നല്ല അവസരത്തെ ഉപയോഗിച്ചിട്ട് പല പരലോകത്ത് സ്വർഗം നേടാനുള്ളതാണല്ലോ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഈ ജീവിതമാകുന്ന അവസരത്തെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല സന്ദർഭങ്ങളെയും സമയങ്ങളെയും പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: മാഷാല്ലാ, അതിമനോഹരമായൊരു സന്ദേശത്തെയാണ് ശരിക്കും പുലരിവട്ടത്തിലൂടെ നമ്മിലേക്ക് പകർന്നു തന്നിരിക്കുന്നത്. മൗലവി, അതിൻ്റെ ഒരു എന്താ പറയുക, ഇനി ബാക്കി നമുക്ക് ചിന്തിക്കാനും പറയാനും ഒത്തിരി അതിൻ്റെ കൂടെ ഉണ്ടാവും. അത്രയും നല്ലൊരു കാര്യം. അവസരങ്ങൾ ഇന്നത്തെ പുലരിവട്ടത്തിലെ ഈ ഒരു സന്ദേശത്തിൻ്റെ പ്രസക്തി ഉൾക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മോർണിംഗ് ലൈവ് ഷോ നമുക്ക് മുന്നോട്ട് പോകാം.
1: യെസ്, ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴൊക്കെ ഈ സമയവും കടന്നുപോകും എന്ന വാക്യത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അവനെ മുറുകെ പിടിക്കുക എന്നൊക്കെയാണ് നമ്മുടെ അൻവർ മുട്ടിൽ വയനാട്ടിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട അദ്ദേഹം സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മാഷാ അല്ലാ, സൂപ്പർ എന്ന് ചേർത്ത് വെച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു.

0: കൃത്യമായൊരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. സമയം ക്യുസിൻ്റെതാണ്. ക്യുസിനെ നീട്ടിയാലും കുറിച്ചാലും അല്ലെങ്കിൽ ചുരുക്കിയാലും ഒക്കെ പരിഭവങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്യുസിലേക്ക് പോവാൻ തോന്നുന്നു അല്ലേ?
1: ക്യുസിലേക്ക് പോവാം. ഒരുപാട് ശ്രോതാക്കൾ വളരെ ആവേശത്തോടെ കാത്തുകൊണ്ടിരിക്കുന്ന ക്യുസിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതിയൊരു ഒരു ശ്രോതാവ് ഇത് കേൾക്കുമ്പോൾ എന്തപ്പോ മോർണിംഗ് ലൈവ് ഷോയിൽ ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടോ എന്നൊരു പക്ഷേ തോന്നിയേക്കാം. എന്നാൽ അങ്ങനൊരു സെഷൻ ഉണ്ട്. ഒരുപാട് ശ്രോതാക്കൾ നെഞ്ചേറ്റിയ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമുകളിൽ ഒരു സെഷനുകളിൽ ഒന്നാണ്. നമ്മളിത്രയേ ഉള്ളൂ. ക്വിസ് ഇവിടെ ചോദിക്കും. ഉത്തരം അയക്കേണ്ടുന്നത് പീസ് റേഡിയോ. നമ്മളിപ്പോൾ ഫീഡ്ബാക്കുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു ഓപ്ഷൻ കാണാം, ലൈവ് ക്വിസ്. ആ ലൈവ് ക്വിസ് എടുത്ത് നമ്മുടെ പേരിൻ്റെ കൂടെ സ്ഥലവും ഉൾപ്പെടുത്തണം. പിന്നെ ഒരൊറ്റ കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഓപ്ഷൻ മാത്രം അയച്ചാൽ മതി. ഉത്തരം എന്താണോ എന്ന് അയക്കേണ്ടതില്ല. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് മാത്രം അയച്ചാൽ മതി. ഒരുപാട് ശ്രോതാക്കൾ നിലവിൽ ഇതിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ പുതിയൊരു ശ്രോതാവ് എന്ന് നമ്മുടെ മനസ്സിലെ ഒരു കൺസെപ്റ്റ്, അത് വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി ഇൻഷാല്ലാ നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
0: അപ്പോൾ ചോദ്യം ഇതാണ്, ആ ഫോണൊക്കെ ഒന്ന് കയ്യിലെടുത്തോളൂ. എടുത്തോളൂ എന്ന് പറയേണ്ട, എടുത്ത് കയ്യിലിരിക്കായിരിക്കും
1: അല്ലേ?
0: അപ്പോൾ ഇസ്ലാമിലെ മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദുന്നൂറൈൻ എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഓപ്ഷൻ എ, രണ്ട് യുദ്ധങ്ങളിൽ വിജയിച്ചതിനാൽ. ഓപ്ഷൻ ബി, പ്രവാചകന്റെ രണ്ട് പുത്രിമാരെ വിവാഹം കഴിച്ചതിനാൽ. ഓപ്ഷൻ സി, രണ്ട് തവണ ഹിജ്റ പോയതിനാൽ. ഓപ്ഷൻ ഡി, രണ്ട് രാജ്യങ്ങൾ ഭരിച്ചതിനാൽ.
1: യെസ്, വളരെ സിമ്പിളായ ചോദ്യമാണ്. ഇസ്ലാമിലെ മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദുന്നൂറൈൻ എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഓപ്ഷൻ എ, രണ്ട് യുദ്ധങ്ങളിൽ വിജയിച്ചതിനാൽ. ഓപ്ഷൻ ബി, പ്രവാചകന്റെ രണ്ട് പുത്രിമാരെ വിവാഹം കഴിച്ചതിനാൽ. ഓപ്ഷൻ സി, രണ്ട് തവണ ഹിജ്റ പോയതിനാൽ. ഓപ്ഷൻ ഡി, രണ്ട് രാജ്യങ്ങൾ ഭരിച്ചതിനാൽ.
0: ഒരിക്കൽ കൂടി പറയാം, ഇസ്ലാമിലെ മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദുന്നൂറൈൻ എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഓപ്ഷൻ എ, രണ്ട് യുദ്ധങ്ങളിൽ വിജയിച്ചതിനാൽ. ബി, പ്രവാചകന്റെ രണ്ട് പുത്രിമാരെ വിവാഹം കഴിച്ചതിനാൽ. സി, രണ്ട് തവണ ഹിജ്റ പോയതിനാൽ. ഡി, രണ്ട് രാജ്യങ്ങൾ ഭരിച്ചതിനാൽ.
1: ഞാൻ പേരിവിടെ പറയുന്നില്ല, ചില ശ്രോതാക്കൾ സമാധാനപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഉത്തരം അയച്ചിട്ടുണ്ടല്ലോ, പക്ഷെ അയച്ചത് ഫീഡ്ബാക്കിലേക്കാണ്. ഒരു തവണ കൂടി ഓർമ്മിപ്പിക്കാം, ബീപ് ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് വേഗം ലൈവ് ക്വിസ് സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. ബീപ് ശബ്ദം അവസാനിച്ചു തുടങ്ങി. യെസ്, അതോടുകൂടി ഉത്തരം അയക്കേണ്ടുന്ന സമയവും കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി ഇതിൻ്റെ മറ്റൊരു മധുരമുണ്ടല്ലോ. ഇത് നമ്മുടെ സിസ്റ്റം ആദ്യം മൂന്ന് പേരെ സെലക്ട് ചെയ്യും, പിന്നീട് പത്ത് പേരെ സെലക്ട് ചെയ്യും. അതിന് തൗഫീഖ് ലഭിച്ച ആളുകളെ ഇൻഷാല്ലാ അവരുടെ പേരുകൾ ഇവിടെ നമ്മുടെ ലൈവിനിടയിൽ ഏറ്റവും നല്ലൊരു സമയത്ത് ഇൻഷാല്ലാ പ്രഖ്യാപിക്കുമെന്ന് തന്നെ ശ്രോതാക്കളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു സെഷനിലേക്ക് പോകാം. ഒരുപാട് ശ്രോതാക്കൾ ഫീഡ്ബാക്കുമായി നമ്മളോടൊപ്പമുണ്ട്. എനിക്ക് മനസ്സിലായത് ദീനിൽ പറഞ്ഞതെല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, എന്നാൽ ദേഷ്യം മനുഷ്യനെ പിന്നീട് വളരെ വിഷമാവസ്ഥയിലേക്ക് എത്തിക്കും എന്നത് വളരെ വലിയ സത്യം. പടച്ചവൻ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന ഒരു ചിന്തയും ഉണർത്തലും ഒരു താക്കീതുമൊക്കെയാണ് അൽഹംദുലില്ലാ സീനത്ത് പി ചാലിയം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്.
0: പിന്നെ ഞാനേ ഒരു കാര്യം, ഇപ്പം നമ്മളിന്നത്തെ ക്യുസിൻ്റെ അനുബന്ധമായി നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ. പറയട്ടെ,
1: പറഞ്ഞോളൂ.
0: നിങ്ങളെന്തെങ്കിലും പറയണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഓക്കെ, റുഖയ്യ റളിയല്ലാഹു അൻഹു, അല്ല അതിപ്പോൾ പറയണ്ട അല്ലെങ്കിൽ, കാരണം ക്യുസിൻ്റെ ഉത്തരം നമ്മൾ പറയണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ പോരെ, അല്ലെങ്കിൽ ഉത്തരം പറയാം. ശരിക്കും ക്യുസിൻ്റെ ഉത്തരം എന്താണ്?
1: ക്യുസിൻ്റെ ചോദ്യം, ഇസ്ലാമിലെ മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദുന്നൂറൈൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് ചോദ്യം ചോദിച്ചിരുന്നത്. അതിൻ്റെ നാലുത്തരങ്ങളുണ്ടായിരുന്നു, പക്ഷെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു. പ്രവാചകന്റെ രണ്ട് പുത്രിമാരെ വിവാഹം കഴിച്ചതുകൊണ്ട്.
0: അപ്പൊ ആ രണ്ട് പുത്രിമാർ ആരൊക്കെയാന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഞാൻ വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്.
1: ഓക്കെ,
0: ഒന്ന് റുഖിയ, മറ്റൊന്ന് ഉമ്മു കുൽസും. ഈ റുഖിയ റളിയല്ലാഹു അൻഹ, അവരെ ഇസ്ലാമിന് മുമ്പ് അബൂലഹബിന്റെ മകൻ ഉത്തുബയുമായിട്ടാണ് വിവാഹം നടന്നിരുന്നത്. അത് പിന്നീട് നബിക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം അബൂലഹബിന്റെ എതിർപ്പിന് തുടർന്നത് വിവാഹമോചനം നടത്തിയല്ലോ. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവാണ് വിവാഹം കഴിക്കുന്നത്. റുഖിയ വിവാഹം കഴിച്ച് ഇരുവരും ഒരുമിച്ച് അബ്സീനിയയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ചരിത്രമാണത്. പിന്നെ തുടർന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. പിന്നീട് ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പായിട്ട് റുഖിയ റളിയല്ലാഹുവിന് ഭയങ്കര അതിശക്തമായ രോഗം പിടിപെട്ടു. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹുവിന് യുദ്ധത്തിന് പങ്കെടുക്കാതിരിക്കുന്നത്. നബി പറഞ്ഞു ഭാര്യയെ മകളെ നോക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് അവിടെ നിൽക്കാൻ വേണ്ടി പറയുന്നതാണ് സംഭവം എന്ന്. പിന്നെ ആ മകൾ വഫാത്തായതിന് ശേഷം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മു കുൽസൂം എന്ന് പറയുന്ന റസൂലിൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. റുഖിയ റളിയല്ലാഹുവിനെ പോലെ തന്നെ ഇസ്ലാമിന് മുമ്പ് അബൂലഹബിൻ്റെ മറ്റൊരു മകനായ ഉതൈബയുമായിട്ടാണ് വിവാഹം നിശ്ചയം നടത്തിയിരുന്നത്. ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ ആ ബന്ധം ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന മോളെ വീണ്ടും ഉസ്മാൻ റളിയല്ലാഹുവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. റുഖിയയുടെ വിയോഗത്തിന് ശേഷം ഹിജ്റ മൂന്നാമത്തെ വർഷത്തിലാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മു കുൽസൂം റളിയല്ലാഹുവിനെ ഉസ്മാൻ റളിയല്ലാഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്, മൂന്നാമത്തെ വർഷം. അങ്ങനെ പ്രവാചകന്റെ രണ്ട് പുത്രിമാരെ ഒന്നിനു പിറകെ ഒന്നായി വിവാഹം കഴിച്ച് ഏക വ്യക്തിയായിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന് മാറി. അങ്ങനെയാണ് ദുന്നൂറൈൻ, അത് മനോഹരമാണ് ആ പേര്. ഉസ്മാൻ റളിയല്ലാഹുവിന് ലഭിച്ചിട്ടുള്ള ആ പേരുണ്ടല്ലോ, അതിനേക്കാൾ അപ്പുറം മറ്റ് അത്രയും ചേർത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു പേരാണ്. നബി പറയുന്നുണ്ട് ഹിജ്റ ഒമ്പതാം വർഷം ഉമ്മു കുൽസൂം റളിയല്ലാഹുവിന് വഫാത്തായി. അവരുടെ യോഗത്തിൽ അതിയായ ദുഃഖിതനായ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് നബി പറയാണ്, രണ്ട് മക്കളും പിന്നെ മരണപ്പെട്ടപ്പോഴേ നബി തിരിച്ചു ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് ഭയങ്കര എന്താ പറയാ, വല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു ഒരു ഒരു ഇഷ്ടപ്പെട്ടു പോകുന്നൊരു വാക്കാണ്. ഉസ്മാൻ, എനിക്ക് മൂന്നാമതൊരു മകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരെയും കൂടി ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് തരുമായിരുന്നു എന്ന്.
1: അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി
0: വസല്ലം. ആ പ്രവാചകൻ നോക്കൂ നിങ്ങൾ. ശരി, അപ്പോൾ നമ്മൾ പിന്നെ ക്യുസുമായി ബന്ധപ്പെട്ട ഇനി അതുമായി ബന്ധപ്പെട്ട ചരിത്ര ശകലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും.
1: ഓക്കെ, ക്യുസു വളരെ ഈസി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി ആ ഒരു 13-ൽ പെടട്ടെ എന്നാണ് ഇനിയുള്ള പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല ശ്രോതാക്കളും. ഏത് പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഹാരിസ് മൗലവിയുടെ ഉപദേശങ്ങളാണ് മനസ്സിൽ തെളിയുക. അള്ളാഹുവും മൗലവിക്ക് ദീർഘായുസ് നൽകട്ടെ എന്നാണ് ഖദീജ, അമീൻ, ഖദീജ തൊടുപുഴ ഇവിടെ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇന്നത്തെ പുനരവട്ടം വളരെ മനോഹരമാണ്. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിയാൽ നമ്മൾക്കുണ്ടാകുന്നതിനെ പറ്റി പറഞ്ഞു തന്ന മൗലവിക്ക് അനുഗ്രഹം ചൊരിയട്ടെ എന്നാണ് ജമീല വി കെ പൂനൂർ നമ്മളോട് ഇവിടെ പങ്കുവെക്കുന്നത്. അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. നമ്മളിപ്പോൾ സുദീർഘമായൊരു യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ സലംക, പെട്ടെന്ന് നമ്മളൊന്ന് യു ടേൺ അടിക്കും അല്ലേ? അത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ യു ടേൺ അടിക്കുക. എന്നാലും ഒരു മിനിറ്റ് കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ടി കെ അഷ്റഫ് ക ഒരു മിനിറ്റ് കൊണ്ടൊരു യു ടേൺ അടിക്കാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻഷാല്ലാ നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ മുന്നിലുള്ള വാഹനങ്ങളിൽ ഒന്ന് അതിൽ പോയി വീണു, അതോടുകൂടി ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തി അവിടുന്ന് യു ടേൺ എടുത്ത് തിരിച്ചു പോവുകയാണ്. ഇത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, പിന്നിലുള്ള വാഹനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കണ്ടിട്ടും ആ എല്ലാ വണ്ടിയും യു ടേൺ എടുത്ത് പോകുമ്പോഴും വീണ്ടും ആ ഗർത്തത്തിലേക്ക് തന്നെ പോയി ചാടുന്ന ആളെ പറ്റി നമ്മളെന്ത് പറയും? യഥാർത്ഥത്തിൽ ഇതുപോലെയാണ് ഇന്ന് മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജെൻഡർ പൊളിറ്റിക്സ്, ലിബറലിസം, അതുപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം, ഈ വിഷയങ്ങളിലൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ യു ടേൺ എടുത്ത് അതിൻ്റെ അപകടത്തിൽ നിന്ന് മനസ്സിലാക്കി യു ടേൺ എടുത്ത് വരുമ്പോൾ മലയാളികൾ ഇന്ന് അതിലേക്ക് അമിതാവേശത്തോടു കൂടി പാഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണം.
0: മഷാല്ലാ, ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ട സമൂഹം അനുഭവി ദുരന്തത്തിന്റെ നേർസാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും അതേ കുഴിയിൽ വീണ്ടും പോയി വീഴുന്ന ആളുകൾ, അതാണ് ശരിക്കും ബഹുമാനായിട്ട് അഷ്റഫ് ഓർമ്മപ്പെടുത്തിയത്.
1: ചൈനയിലൊക്കെ ഭയങ്കര പോപ്പുലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇപ്പം എന്തായി, കുറച്ച് പ്രായമുള്ള ആൾക്കാരെ നോക്കാൻ ആളില്ല, ഒരു ജനറേഷൻ മൊത്തം ഇല്ല. ഇപ്പം അവർ രണ്ടാമത് യു ടേൺ അടിച്ച് എന്തായി, ഇനി കൂടുതൽ
0: എന്നതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളിൽ മനുഷ്യൻ യു ടേൺ അടിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുഴിയിൽ വീഴുമ്പേ അത് വലിയൊരിതാണ്. ഒരു ഒരേ ഇതിൽ നിന്ന് ഒരു വിശ്വാസിയെ രണ്ട് തവണ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നബി. അപ്പൊ നമുക്കതിൽ കൃത്യമായിട്ടുള്ള നിലപാടും കാര്യങ്ങളും ഉണ്ട്, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയട്ടെ അൽഹംദുലില്ലാഹ്. ഓക്കെ,
1: ഇത്തരം ആശയങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സെഷനിൽ മധുരം ഖുർആനിലൂടെ കേട്ടൊരു സംഗതി ഉണ്ടല്ലോ, നമ്മൾ അതിൽ ഒരു വിശ്വാസിക്ക് അതൊക്കെ ഒരു വെളിച്ചമാണല്ലോ. നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസികൾക്കൊരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പുറത്തുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ കഴിയണം. ഇപ്പോൾ 1 മിനിറ്റ് ടോക്ക് 1 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സന്ദേശം കേട്ടത്. ഇത് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ് 1995 ദിവസങ്ങളായി 1 മിനിറ്റ് ടോക്ക് ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ സ്റ്റാറ്റസുകളിൽ 1 മിനിറ്റ് ടോക്ക് വെക്കാറുണ്ടോ? ഓക്കെ, സ്റ്റാറ്റസ് അങ്ങനെ ഒരുപാട് എല്ലാ സമയത്തും എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നുണ്ട്, അതൊക്കെ ഫാമിലി ഗ്രൂപ്പിൽ ഇടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് പലതും നമ്മൾ ഇടാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഇതൊരു ശീലമാക്കിയ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ശീലമാക്കേണ്ടുന്ന ചില ആളുകളോടാണ് പറയാനുള്ളത്, ഇൻഷാല്ലാ 1 മിനിറ്റ് ടോക്ക് ഇതുപോലെ നമുക്ക് ഒരു ശീലമാക്കാൻ പറ്റിയൊരു നല്ലൊരു ഹാബിറ്റാണ്. ഇതുപോലെ തന്നെ ഇന്നിപ്പോൾ പീസ് റേഡിയോയിൽ 5:24 നമ്മൾ പ്രക്ഷേപണം ചെയ്ത നേർവഴി, അത് 4 മിനിറ്റ് 5 മിനിറ്റ് സമയത്ത് കിട്ടാവുന്നൊരു നന്മയാണ്. ഇതും നമ്മൾ അയച്ചു കൊടുക്കുന്നത് കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. നമുക്കറിയില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോർവേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് അയച്ചു കൊടുക്കണം. അതൊരു ഹാബിറ്റാക്കി എടുക്കാൻ കഴിയും. ഇങ്ങനെ സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ട് നമ്മുടെ ഇനി ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞാൽ വഴിപിഴക്കിനെ കുറിച്ച് പറയും, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയെക്കുറിച്ച് പറയും. ഇങ്ങനെ ഒരുപാട് നന്മകൾ പല സമയത്തായി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഈ ഒരു സമയത്ത് ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്.

0: ഒരു കണക്ക് മാഷിന്റെ പീരീഡാണ്. അപ്പൊ ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടിയോട് മാഷ് ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ കണക്ക് ശരിയായിട്ട് കിട്ടുന്നില്ല. അപ്പൊ അവനിങ്ങനെ എണ്ണമൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കുകയാണ് അവിടെ
1: ഈ കണക്ക് മാഷ്.
0: കണക്ക് മാഷ് മൂന്നാം ക്ലാസ്സുകാരനായ കുട്ടിയോട്, മോനെ ഞാൻ നിനക്ക് മൂന്ന് മിഠായി തന്നു എന്ന് നീ സങ്കല്പിക്ക, എന്നിട്ട് മൂന്ന് മിഠായി നീ കഴിച്ചു എന്നും വിചാരിക്കണം. അതിനുശേഷം ഞാൻ നിനക്ക് മൂന്ന് മിഠായി നിന്റെ കയ്യിലും തന്നു, പിന്നെയും തന്നു. അപ്പം എത്ര മിഠായി ഉണ്ടാവും? അപ്പോൾ അവന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, മൊത്തം ആറ് മിഠായി. മൂന്ന് മിഠായി കൊടുത്തു, അതവൻ കഴിച്ചു, മൊത്തം ആറ് മിഠായി എന്നാണല്ലോ. അപ്പം അവൻ ഉത്തരം പറയണത് ഏഴ് മിഠായി എന്ന്. അപ്പം മാഷ് വീണ്ടും ചോദ്യം മാറ്റി, ഞാൻ നിനക്ക് മൂന്ന് ഓറഞ്ച് തന്നു. അപ്പോൾ അവൻ്റെ ചോദ്യം, നേരത്തെ ചോദ്യം മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യം ഒന്നുകൂടി മാറ്റിയത്. മൂന്ന് ഓറഞ്ച് തന്നു, ആ മൂന്ന് ഓറഞ്ച് നീ കഴിച്ചു, പിന്നെ ഞാൻ മൂന്ന് ഓറഞ്ച് കൂടി തന്നു, അപ്പോൾ എത്രയോ? അപ്പോൾ അവൻ പറഞ്ഞു ആറ് എന്ന് പറഞ്ഞു. ആ അപ്പം കറക്റ്റാണല്ലോ. അപ്പം നേരത്തെ എന്തിനാണ് നീ ഏഴ് പറഞ്ഞത്? അപ്പോൾ അവൻ പറഞ്ഞു ആ അത് ഏഴാണ്. അതെങ്ങനെ ഏഴാവുന്നത്? ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്നോട് കഴിച്ച മൂന്ന് മിഠായി കഴിച്ചു എന്ന് പറയാൻ പറഞ്ഞല്ലോ. ശരി, ഞാൻ ആ മൂന്ന് മിഠായി കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു മിഠായി ഓൾറെഡി കഴിച്ചിരുന്നു. അത് കൂട്ടിയിട്ടാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നവൻ പറഞ്ഞു എന്നാണ് കഥ. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾ അവർ ശരിക്കും എന്താണോ അവരുടെ റിയാലിറ്റി എന്താണോ അത് തുറന്ന് പറയുന്നവരാണ്. അവർക്ക് ചോദ്യത്തിൻ്റെ സാങ്കത്യം എന്താണോ, അത് എന്തിനാ ചോദ്യം എന്നുള്ളതായിരിക്കില്ല, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് തുറന്ന് പറയും. അവൻ നിഷ്കളങ്കരാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ ശരിക്ക് എന്ന് മാഷ് ചോദിക്കുമ്പോൾ സത്യമായിട്ടേ പറയാവൂ എന്നുള്ളതുകൊണ്ട് കുട്ടി വേറൊന്നും ആലോചിച്ചില്ല. മൂന്ന് മിഠായി എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് മിഠായിയും കഴിച്ചു, പക്ഷെ ആ മൂന്ന് മിഠായി കഴിക്കുന്നതിൻ്റെ മുമ്പ് എത്ര മിഠായി കഴിച്ചു എന്നെല്ലാം കൂട്ടിയത് നാല് മിഠായി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ് വളരുന്നത്. സത്യസന്ധമായിട്ടാണ് അവരുടെ മനസ്സും കാര്യങ്ങൾ. പിന്നെ എപ്പോഴാണ് അവർ എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നവരും എല്ലാം കാപട്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരും സത്യം പറയാതിരിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
1: യെസ്, നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴേ പലർക്കും ഉണ്ടാവുന്ന ആ അനുഭവമായിരിക്കും അത്. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എന്താണോ ഉപ്പയോട് പറയണ്ട എന്ന് പറഞ്ഞത് അതായിരിക്കും കുട്ടികൾ ആദ്യം പറയുന്നത്. ഞാന് ഇത്താത്താനെ വികൃതി കാണിച്ചിട്ടില്ല എന്നാണ് പറയാ. പക്ഷെ അവള് വെറുതെ കരയാണ് കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതല്ലെങ്കിൽ ഇത് വേറെ രൂപത്തിലൊക്കെ ആയിരിക്കും മക്കൾ ആദ്യം പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ശുദ്ധ പ്രകൃതി തന്നെയാണ് എല്ലാ കുട്ടികളും ഉള്ളത്. പക്ഷെ നമ്മളെ കൂടെ കൂടുമ്പോഴാണ് കുട്ടികൾ കേടരുന്നത്. ഇപ്പൊ നമ്മൾ നല്ല ശീലമുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് ആ ഒരു സംഭവം തിന്ന് രക്ഷപ്പെടാം.
0: തീർച്ചയായും. ഓക്കെ, അപ്പോൾ കഥ കഴിഞ്ഞു, നമുക്കിനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകണം. ഇൻഷാല്ലാ.
1: ഒരുപാട് ആൾക്കാരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നേർവഴിയും വഴിവിളക്കും വൺ മിനിറ്റ് ടോക്കും ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എല്ലാം സ്റ്റാറ്റസ് വെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാണ് ഷുഐബ എം വളപട്ടണം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും മാഷാല്ലാ സലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് ശ്രോതാക്കളുണ്ടല്ലേ, ഐഷ മുഹമ്മദ് പോലത്തെ ആളുകളൊക്കെ. അതെന്താ വെച്ചാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് ലൈവിലേക്ക് കയറി വരുമ്പോൾ ആദ്യം ഒരു സലാം പറഞ്ഞ് കയറാന്നുള്ള ആൾക്ക് ആയിരിക്കും അല്ലേ?
0: അതെ അതെ, ഒരു കണക്ഷൻ കിട്ടാൻ
1: അല്ലേ,
0: അങ്ങനെ ആയിരിക്കും.
1: എൻ്റെ അമ്മാവൻ പറഞ്ഞോളൂ
0: പറഞ്ഞോളൂ, അതന്നെ ഞാൻ കണ്ട്. ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലേ.
1: യെസ്, എൻ്റെ അമ്മാവൻ്റെ മകൻ രോഗം കാരണം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ കല്യാണം ഡിസംബർ മാസത്തിൽ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കി മെസ്സേജ് രോഗം എത്രയും വേഗം ശിഫയാക്കുന്നതിനും കല്യാണത്തിന് നല്ല രീതിയിൽ ഇവർക്ക് സമാധാനത്തോടു കൂടി പങ്കെടുക്കുവാനും കഴിയട്ടെ എന്ന് ദുആ ചെയ്യണേ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
0: യെസ്, ഐ മീൻ ഇതായിരുന്നാലും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ കൂടിയും ഇന്നലെ ഇന്നലെ രാവിലെയാണ് ഉപ്പാക്ക് എന്ത് ചെയ്തു പെട്ടെന്ന് സ്റ്റോക്കോ എൻ്റെ ഒരു ചെറിയ ലക്ഷൻ കാണിച്ചു വന്നു. അലഹമ്ദുലില്ലാ, അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു ഒരു മെസ്സേജ് പ്രാർത്ഥനയായിട്ട് പോകുമ്പോഴേക്കും നമുക്ക് നൽകുന്നൊരു ആശ്വാസം ചെറുതൊന്നുമല്ല. പെട്ടെന്ന് രാവിലെ ഉപ്പ പറഞ്ഞു എണീറ്റ് എൻ്റെ കൈ എനിക്ക് ബലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകെ സങ്കടപ്പെട്ടു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ, ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞു പിന്നെ വലതു ഭാഗത്താണ് പ്രശ്നം, സ്വന്തം കുടുക്ക് പോലും ഇടാൻ കഴിയുന്നില്ല, അതിലേക്ക് കൈ വരുന്നില്ല. അപ്പം ഇടത് കൈ കൊണ്ടാണ് ബാക്കി ചെയ്യുന്നത്. പെട്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ ഇഞ്ചെക്ഷൻ ഉണ്ടല്ലോ
1: രാവിലെ എണീറ്റപ്പോൾ, അങ്ങനെ
0: എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതോടെ, എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ,
1: പ്രഭാത കർമ്മങ്ങൾ
0: കഴിഞ്ഞതിന്റെ ശേഷം.
1: അല്ലെങ്കിൽ സാധാരണ എല്ലാവരും എന്താ പറയാലോ, രാവിലെ ബ്രഷ് എടുത്തപ്പോൾ ബ്രഷ് കൈ കിട്ടിയില്ല, വായിൽ വെള്ളം എടുത്തപ്പോൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നു,
0: അങ്ങനെയാണ് സാധാരണ. പക്ഷെ ഇതില് നമ്മള് ഞാനതിൽ ചില കാര്യങ്ങൾ വിചാരിച്ചെന്താ വെച്ചാല്,

0: ഡോക്ടർ നേരെ കാണിച്ചതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞു വേഗം എന്ത് ചെയ്യണം, പിന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൊരമ്പയിൽ മഞ്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടുന്ന് ന്യൂറോളജി ഡോക്ടറെ കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം അതിന് മെഡിസിൻ എടുത്തു കഴിഞ്ഞതോടുകൂടി അതുവരെ കൈതാക്കാൻ പറ്റാതിരുന്ന ഒപ്പൊക്കെ പിന്നെ സ്വന്തം കൈകൊണ്ട് കുടുക്കിടാനും ഭക്ഷണം കഴിക്കാനൊക്കെ കഴിയുന്നു.
1: അൽഹംദുലില്ലാഹ്.
0: അപ്പോൾ റാത്തെ ഇപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ആ സമയത്താണ് ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴേ. ഇപ്പോഴും നമ്മൾ പറയണം പ്രാർത്ഥിക്കണം എന്നുള്ള കൂടെ നമുക്ക് പറയാനുള്ളത്. കൂടുതൽ ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല, ഇന്ന് രാവിലെ ഇൻഷാല്ലാ ഡിസ്ചാർജ് ആയിട്ട് പോരുമായിരിക്കും. അതുവരെ ഒബ്സർവേഷനിലാണല്ലേ. ഒരു ചികിത്സ അല്ല, മരുന്ന് മെഡിസിൻ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു മെഡിസിനാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആളുണ്ട് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ടല്ലോ. അപ്പം അതിനൊരു പ്ലാറ്റ്ഫോം. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഇതിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ അതിനെ എടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക മാത്രം. അപ്പം അവരുടെ ഒരു മാനസികാവസ്ഥ കൂടെ നമ്മൾ ഉൾക്കൊണ്ടിട്ടായിരിക്കണം നമ്മൾ അത്തരം കേൾക്കുമ്പോഴൊക്കെ അതിനോട് പ്രതികരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.
1: തീർച്ചയായിട്ടും ഇതിപ്പം സലാം ഖാൻ്റെ ഉപ്പാക്കുണ്ടായ പോലെ പല ആളുകൾക്കും ഈ സ്ട്രോക്കിൻ്റെ ഒരു പ്രശ്ന ലക്ഷണങ്ങൾ ചെറുതായിട്ടൊന്ന് കാണിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് മെഡിക്കേഷൻ എടുക്കുക, പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കുക എന്നുള്ളത്, അതൊരു വലിയ സംഭവമാണ്. അങ്ങനെ ചെറിയ സ്ട്രോക്ക് വന്നാൽ സാധാരണ രോഗികൾ TIA എന്നാണ് അതിന് പറയല്, അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരെ ഒന്ന് ICU ഒബ്സർവേഷനിലിടും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പിന്നീട് ഒരു പക്ഷേ നല്ലൊരു കുറച്ച് സീവിയറായിട്ട് വരിക, നല്ലൊരു അടി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് അവർ ICU മെഡിക്കേഷനെ കൊടുത്തെങ്കിൽ നിർത്തുന്നത്. അപ്പോൾ എന്തൊരു ചെറിയൊരു സംഗതി ഉണ്ടായാലും ചെരുപ്പിൻ്റെ ബാറിൻ അല്ലേ വള്ളി പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കണമല്ലോ.
0: അതെ അതെ,
1: പടച്ചവൻ ഇങ്ങനെ പ്രശ്നമുണ്ട് എനിക്ക് പരിഹരിച്ചുണ്ടാ. ഇതുപോലെ ചെറിയൊരു സ്ട്രോക്കിൻ്റെ ചെറിയ വിഷയം വരുമ്പോഴത്തേക്ക് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇതുപോലത്തെ പ്രാർത്ഥനകൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വലിയ സ്ട്രോക്ക് എന്നൊരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും
1: അത് അള്ളാഹു ഓരോന്നിനും ഒരവസരം തരുന്നുണ്ട് പ്രാർത്ഥിക്കാൻ. പക്ഷേ നമ്മളിങ്ങനെ അന്തമിട്ടിരിക്കും പ്രാർത്ഥിക്കാനാണ് മറന്നുപോകും. ഭയങ്കര ചികിത്സേൻ്റെ ഡോക്ടേഴ്സ് സിസ്റ്റർമാർ ഫാർമസി ഇഞ്ചക്ഷൻ ആ കൂടി തിരക്കിലായിരിക്കും. പക്ഷേ ഒരു സെക്കൻഡ് അതിനൊക്കെ മുമ്പ് ആ ചെരുപ്പിൻ്റെ വള്ളില്ലേ
0: പറഞ്ഞറിയാം,
1: ആ ഒരു കാര്യം നമ്മൾ ആലോചിച്ചിട്ട് ഇത് ആദ്യൻ്റെ പടച്ചോനോടൊന്ന് പറയട്ടെ എന്ന് കരുതി മനസ്സിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിൽ പലതും തിരിച്ച്, അതായത് ഡോക്ടേഴ്സ് അതിനാണ് ICU ഇടുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ സ്ട്രോക്ക് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ തന്നെ വിടേണ്ട കാര്യമുള്ളൂ. അടുത്ത നല്ലൊരു സ്ട്രോക്ക് ഒരു പക്ഷേ ചില ആളുകൾക്ക് നന്നായിട്ടേ വരിക, നല്ല സിവിയറായിട്ടേ വരിക. അപ്പം അത് തടയാൻ പ്രാർത്ഥനക്ക് മെഡിക്കേഷൻ്റെ കൂടെ നല്ലൊരു പ്രാർത്ഥന വേണം.
0: അപ്പം എല്ലാവരും പ്രാർത്ഥനയുണ്ടാവും പ്രതീക്ഷയോടുകൂടി തന്നെയാണ്.

0: മാഷാല്ലാ.
1: അപ്പോ പ്രാർത്ഥന വന്നുകൊണ്ടേയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഉപ്പാക്ക് അള്ളാഹു പരിപൂർണ ശിഫ നൽകി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്നാണ് നമ്മുടെ ഹമീദ് ക
0: ആമീൻ
1: പ്രാർത്ഥിച്ചിട്ടുള്ളത്.
0: അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ കേട്ടും അറിഞ്ഞും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് നമ്മൾ പോയിട്ടില്ലല്ലോ.
1: പോയിട്ടില്ല, ഓർമ്മപ്പെടുത്തിയിട്ടേ ഉള്ളൂ.
0: യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ 79-ാമത്തെ സൂറത്ത്, സൂറത്ത് സൂറത്ത് അന്നാസിയാത്തിലെ 15 മുതൽ 26 വരെയുള്ള വചനമാണ് സ്റ്റാറ്റസ് വീഡിയോയിലൂടെ കേൾക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. ഇതൊരു ഖുർആൻ്റെ ഓരോ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, അതും നല്ല ശബ്ദത്തിൽ കേൾക്കുന്നു. എന്നാൽ സ്ക്രീനിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, അർത്ഥം കൃത്യമായി കാണാം. നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സ്റ്റാറ്റസ് ശ്രദ്ധിക്കാൻ ഒരുപാട് പേരുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥവും അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങൾ, ഭയങ്കര ഒരു സംഭവമല്ലേ? എത്ര ആൾക്കാർ നമ്മൾ കാരണത്താൽ അങ്ങനെ ആയത്ത് കേൾക്കുന്നു, കൂട്ടത്തിൽ അതിൻ്റെ അർത്ഥം സ്ക്രീനിലൂടെ നോക്കി കാണുന്നു.
1: യെസ്, നമ്മളൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഇങ്ങനെ നിലനിർത്തി പോകുന്ന ആളുകളാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, മക്കളായിട്ടുള്ള ബന്ധങ്ങൾ, അയൽപ്പക്ക ബന്ധങ്ങൾ, ഇങ്ങനെ ചിലപ്പോഴും ചിലപ്പോൾ ഇടക്കിടക്ക് കാണുന്ന ബന്ധങ്ങളായിരിക്കാം ചിലത്, പുറത്തൊക്കെ ഉള്ളതാണെങ്കിൽ. പക്ഷെ ഒരു കുടുംബം എന്ന യൂണിറ്റിന് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ബന്ധങ്ങൾ എപ്പോഴും കണക്ട് ചെയ്യുന്ന ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു ഒന്ന് മനസ്സിലാക്കാതെ പോയതിൻ്റെ വിടവുകൾ എവിടെയുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കാം. അപ്പം മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാമികമായിട്ട് റസൂൽ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ്. എത്ര വലിയ ദീനുണ്ടായിട്ടും കാര്യമില്ല. ദീൻ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ദീന്? പ്രകടനപരമായിട്ട് നമ്മൾ ചെയ്യുന്ന എന്തുണ്ടായിട്ടും കാര്യമില്ല. വീട്ടിനകത്ത് നമുക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും മക്കൾക്ക് മാതാപിതാക്കളെയും മാതാപിതാക്കൾ മക്കളെയും അതുപോലെ പിന്നെ അമ്മോശം അമ്മോശാക്ക എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ അമ്മായിമ്മ എന്നൊക്കെ പറയുന്നതൊന്നും ഇല്ല. ആ ഒരു തലത്തിൽ ഇല്ലെങ്കിൽ ഇനി എന്തായിരുന്നാലും വീട്ടിനകത്തുള്ള ബന്ധങ്ങളാണല്ലോ, ഭാര്യൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ ഉമ്മ, ഉപ്പ, അവരൊക്കെ പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റങ്ങൾക്ക് മാറ്റമുണ്ടാവും. അത് ശ്രമിക്കാത്തതിൻ്റെ പേരിൽ അതിന് ഒരു ചെറിയ കുഞ്ഞു കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ പേരിൽ നമ്മളെടുത്തുനിന്നുണ്ടാവുന്ന എന്തെങ്കിലും വാക്ക് അത് വല്ലാണ്ട് വേദനിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അപ്പം നമ്മളെപ്പോഴും ദൂരെയുള്ള ആരെക്കുറിച്ചൊന്നുമല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം ഞാൻ ആലോചിക്കേണ്ടത് പഠിച്ചോണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ടുള്ള മനുഷ്യനാണ്, നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും കുറേ. അപ്പം എന്തെങ്കിലും ഞാൻ എൻ്റെ കാര്യമായിരിക്കും എപ്പോഴും എനിക്ക് പ്രിഫറൻസ് ഉണ്ടാവുക, കാരണം എൻ്റെ അത് എന്താണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ ചില വിഷയങ്ങൾ കാര്യങ്ങൾ അവളെക്കൂടി ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവരുടെ പ്രയാസങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ടോ? അവർക്ക് വിഷമമുണ്ടാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പറയുമ്പോൾ? ഇതൊക്കെ 100% നമ്മളൊരാൾ ഒട്ടും പോലും വിഷമമില്ലാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞ് അത് റസൂലിനെ അല്ലെങ്കിൽ സഹാബികൾക്കൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്നാലും. പക്ഷെ നമുക്ക് എന്നാലും കുറേയൊക്കെ ചിലതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കെ, പക്ഷേ അധികവും നമ്മളെ ഭാഗത്തു നിന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില വാക്കുകൾ അവരെ വിഷമിപ്പിക്കുന്നുണ്ടോ? തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കാത്തിടത്തോളം കാലം ഒരകൽച്ചയാണ് അവിടെ. മക്കളായിട്ടുള്ള അടുത്ത് മക്കൾ പലപ്പോഴും പറയാറില്ലേ, ഉമ്മച്ചിൻ്റെ മനസ്സിലാക്കണില്ല, ഉപ്പച്ചിൻ്റെ മനസ്സിലാക്കണില്ല, ഒട്ടും ഏറ്റവും ഒന്നും മനസ്സിലാക്കണില്ല, പിന്നെ എന്താ ഞാൻ ചെയ്യുക, എന്തിനാ അങ്ങനെയൊക്കെ പറയണത്, എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ. അല്ലെങ്കിൽ അമ്മായിമ്മ, അമ്മയും ഭർത്താവിൻ്റെ ഉമ്മ, എന്നെന്തോ ഒന്ന് മനസ്സിലാക്കാത്ത, തിരിച്ചും അമ്മയും ചോദിച്ചു അവളെന്താ എന്നൊന്നും മനസ്സിലാക്കാത്ത, ഞാൻ ഇങ്ങനെയെങ്കിലും സാഹചര്യത്തിലല്ലേ ഉള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനമെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്, ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോഴേ. ഇത് സുഹൃത്തുക്കൾ പോലും എപ്പോഴെങ്കിലും കാണുന്ന സൗഹൃദങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ആ കാണുന്നതിനിടയിൽ പോലും അവരുടെ വാക്ക് അവന്താ അങ്ങനെ പറയണത്, എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ പോരെ അവന്. പക്ഷെ തിരിച്ച് ചിലപ്പം പറഞ്ഞു ചോദിച്ചുകൊണ്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് മനസ്സിലവിടെ കിടക്കും. എന്നിട്ട് പിന്നെ എന്ത് സംസാരിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും ആ ഒരു വിടവ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിടയിലുള്ള അകൽച്ചയുടെ വിടവുകൾ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ മന്ത്രം, ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. അല്ലേ?
0: തീർച്ചയായും.
1: സത്യമല്ലേ?
0: തീർച്ചയായും.
1: അപ്പോൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ കുറേ ആളുകൾ മെസ്സേജ് വന്ന് ഖുർആൻ സ്റ്റാറ്റസ് ദിവസം കിട്ടുമ്പോൾ എനിക്ക് കിട്ടാറില്ല, എന്താ പറഞ്ഞത് മനസ്സിലായില്ല.
0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോൻ്റെ ദിവസം എത്ര ദിവസമായി മുകളിൽ കാണാറുണ്ട്.
1: പിന്നെ നമ്മൾ ബാലുശ്ശേരിയിൽ ഇന്ന് പാരൻസ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. ടി കെയും ഹാരിസ് കായക്കൂടിയൊക്കെയാണ് സംസാരിക്കുന്നത്, ബാലുശ്ശേരി മുക്കൽ. നമ്മുടെ എൻ്റെ പിന്നെ മഹല്ല പള്ളിയാണ്, എൻ്റെ മഹല്ല പള്ളിയെല്ലാം നമ്മൾ വെള്ളിയച്ച കുത്തു പറയുന്നത് നമ്മളെ പള്ളിയിൽ. അവിടെ നിന്ന് ഫാരൻസ് കോൺഫറൻസ് നടക്കുന്ന പേരാണ് റുക്സാന ബാലുശ്ശേരി പറയുന്നത്. പിന്നെ അതുപോലെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുണ്ട്. സന്തോഷം മഷാല്ല. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് എൻ്റെ സർജറിക്കുണ്ടായൊരു ദ്വാൻ്റെ കാര്യമാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഓൺലൈൻ സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ സപ്പോർട്ട് വലുതായിരുന്നു. അതുപോലെ സാറിൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്നു. സബീവി കാക്കനാട്. മഷാല്ല.
0: സലാമക്കിയുടെ വാപ്പ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അതുപോലെ എൻ്റെ വാപ്പയും 5 വർഷമായി സ്ട്രോക്ക് വന്ന അവശതയിലാണ്. സാബിറ ബിൻത്ത് അബ്ദുൽ കരീം മൂവാറ്റുപുഴയിൽ നിന്ന് അയച്ചൊരു മെസ്സേജാണ്. എൻ്റെ ഉപ്പ 5 വർഷമായി സ്ട്രോക്ക് വന്ന അവശതയിലാണ്. ഒരുപാട് സംസാരിച്ചു കൊണ്ടിരുന്ന ഉപ്പയുടെ സംസാരം പോയി. എൻ്റെ വാപ്പയും വാപ്പയെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ബാക്കി മെസ്സേജ് കിട്ടണല്ലോ.
1: ബാക്കി മിസ്സായി പോയോ? നോക്കൂ, ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുക. ഇതിനെതിരാകുമ്പോഴാണല്ലോ മനുഷ്യന്മാരെ പിഴച്ചു പോകുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്താൽ എല്ലാവരും ഒറ്റക്കെട്ടാകും. മുഖാമുഖത്തിലെ ഒരു പോയിന്റ് മാഷാല്ല. സെറീന താമരശ്ശേരി പറഞ്ഞ, നമ്മൾ പറഞ്ഞില്ലേ, എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഘടകം, എല്ലാവരെയും സൃഷ്ടിച്ച ആ റബ്ബും ആ റബ്ബ് പറഞ്ഞയച്ച റസൂലിനെ അനുസരിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിപ്പിക്കാൻ കഴിയും. അതാണ് ഐക്യത്തിൻ്റെ സന്ദേശം. അതൊരു പോയിന്റ് ആയിട്ടാണ് അവർ പറഞ്ഞത്. സന്തോഷം.
0: ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ഉമ്മ മരണപ്പെട്ട് അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേയെന്ന് സഫിയ അടപ്പാട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഖബറിടം വിശാലമായി കൊടുക്കട്ടെ. സ്വർഗത്തിൽ നമ്മളെയും അവരെയും അള്ളാഹു ഒരുമിച്ച് പ്രവേശിപ്പിക്കുമാറാവട്ടെ.
1: ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഉത്തരം ശരിയാണ്, പക്ഷേ സിസ്റ്റം പരിഗണിക്കണം എന്ന് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലൈല സിവി ആനക്കരയിൽ നിന്നും. അപ്പോൾ നമുക്ക് ഒരു നമുക്ക് അങ്ങനെ പരിഗണിക്കാനുള്ള ഒരു വകുപ്പില്ല.
0: മുമ്പിൽ വന്ന് അല്ലേ, മുമ്പിൽ വന്ന സ്ക്രീനിൽ എന്താണോ ആരൊക്കെയാണോ വിജയികൾ അവരെ അവിടെ പ്രഖ്യാപിക്കാൻ മാത്രമേ നമുക്ക് അതിൽ റോളുള്ളൂ.
1: കുഞ്ഞുമക്കൾക്ക് കളവ് പറയാൻ അറിയില്ല, അവർ സത്യമേ പറയുള്ളൂ. നമ്മളാണ് പിന്നെ അവരെ കേടാക്കുന്നത്. നമ്മൾ എപ്പോഴും കുട്ടികളുടെ മുന്നിൽ നന്മ പ്രവർത്തിക്കുക, നല്ലത് ചെയ്ത് കാണിക്കുക, അവരത് അനുസരിക്കും. ചെറുപ്പകാലങ്ങളിലെ ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലം. മനോഹരമായൊരു മെസ്സേജാണ് സിഫിയ കെ തിരങ്ങാട് നേരത്തെ കഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്.
0: ശ്രോതാക്കളിലേക്കൊക്കെ നമ്മളിങ്ങനെ പോയി ഒരുപാട് ശ്രോതാക്കൾ ഈ ഒരു സമയത്ത് നമ്മൾ മോർണിംഗ് ലൈവ് ഷോയിൽ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകളിലേക്ക് പോയി, ഒന്ന് ടച്ച് ചെയ്ത് പോയി. ഇതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അതിൽ ചില പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്താൻ നമ്മൾ ഈ ഒരു സമയം മോർണിംഗ് ലൈവ് ഷോയിൽ ഏറ്റവും കുറഞ്ഞൊരു സമയത്ത് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ ഖുർആൻ പാഠങ്ങൾ എന്ന ഒരു പീസ് റേഡിയോയിലെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മുടെ ശ്രോതാക്കളിലോട് പറയാനുള്ളത്. സലംക, ഖുർആൻ പാഠങ്ങൾ ഒരുപാട് ആൾക്കാർ കേൾക്കുന്നൊരു പ്രോഗ്രാമാണ് അല്ലേ?
1: അതിപ്പം നമ്മളിപ്പോൾ ഖുർആൻ പാഠങ്ങളിലേക്കാണ് പോകുന്നത് അല്ലേ?
0: യെസ്. അപ്പോൾ അത് എല്ലാ ഞായർ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്, ശനിയാഴ്ചയാണെങ്കിൽ അത് 8:15 നമുക്ക് കേൾക്കാനുള്ളൊരു അവസരം.
1: ഇബ്രാഹിം സലഫി, പുലാമന്തൂൾ, അബ്ദു ഷുക്കൂർ അൻസാരി, അഷ്റഫ് സലഫി, വാണിയമ്പലം, മനൂസ് മഞ്ചേരി, ഇവരൊക്കെയാണ് ഈ സെഷനിലൂടെ പലപ്പോഴും ശബ്ദമായി നമ്മുടെ മുമ്പിലേക്ക് എത്താറുള്ളത്.
0: എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ഒരു അബ്ദുൽ ഓഫൂർ താഴക്കോട്, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ കേൾക്കുന്നത്.
1: കുടുംബത്തെ നരകത്തിൽ നിന്നും രക്ഷിക്കുക ഈ വിഷയത്തിലാണല്ലേ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫി വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വസ്ഹാബി ശുറഫ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഓരോ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നന്മയിലും പുരോഗതിയിലും സന്തോഷിക്കുന്നതോടൊപ്പം അവരുടെ വിഷമങ്ങളിലും ദുഃഖങ്ങളിലും നമ്മൾ പങ്കുകൊള്ളുകയും ആ കുടുംബത്തിന് ഭാര്യ, മക്കൾ, സഹോദരി, സഹോദരന്മാർ, മാതാപിതാക്കൾ, ഇവർക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്നത്, ഒരു ദുരന്തം വരുന്നത് സഹിക്കാൻ പറ്റാത്തവരാണ് നമ്മളെല്ലാവരും. ഇത് ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓരോ വ്യക്തിയിലും പ്രകടമായ ഒരു യാഥാർത്ഥ്യമാണ്. കുടുംബത്തിന് സംഭവിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെന്ത് വില കൊടുത്തും അത് തടയുകയോ തടുക്കുകയോ വരാതിരിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവരാണ് എല്ലാവരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലുള്ള ദുരന്തത്തേക്കാൾ, ദുനിയാവിലുള്ള അപകടത്തേക്കാൾ എത്രയോ പതിന്മടങ്ങാണ് പരലോകത്തുള്ള ദുരന്തങ്ങൾ എന്നുള്ളത്. അവിടെ സ്വന്തത്തെ രക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പലപ്പോഴും ആളുകൾ പറയാനുള്ളത്, ഞാൻ നിസ്കരിക്കും, ഞാൻ നോമ്പെടുക്കും, ഞാൻ സക്കാത്ത് കൊടുക്കും, ഞാൻ പരമാവധി നന്മകൾ ചെയ്യും, എന്നാൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അത് ഞാൻ നോക്കാറില്ല, അവരായി അവരുടെ പാടായി എന്ന ഒരു പൊതുവിലുള്ള ഒരു സംസാരം ജനങ്ങളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. സ്വന്തത്തെ രക്ഷിക്കുന്നതോടൊപ്പം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി വഹിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമ്മെ ഗൗരവപൂർവം ഉണർത്തുന്നുണ്ട്. 66-ാം അധ്യായം സൂറത്ത് തഹ്രീമിൻ്റെ 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കണം. ഇവിടെ ഒരു വ്യക്തിയുടെ അവൻ്റെ ഉത്തരവാദിത്വം മാത്രം അവൻ വഹിച്ചാൽ മതി എന്നതാണെങ്കിൽ തൊട്ടടുത്ത ആ ഒരു പദപ്രയോഗം റബ്ബ് സുബ്ഹാനഹു വ തആല ഉപയോഗിക്കേണ്ടതില്ല. ഇവിടെ പറഞ്ഞത് ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തടിയെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തു സംരക്ഷിക്കണം എന്നാണ്. അതിൻ്റെ കാരണം വഖൂദുഹ അന്നാസു വൽ ഹിജാറ, അവിടെ ഇന്ധനമായിട്ടുള്ളത് മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹ മലായികത്തുൻ ഗിലാലുൻ ശിദാദ്, അതിൻ്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളാകട്ടെ പരുക്കന്മാരാണ്, അതിശക്തന്മാരാണ്, മനസ്സലിയാത്തവരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അള്ളാഹു എന്ത് കൽപ്പിച്ചോ അത് പ്രവർത്തിക്കുന്നവരാണവർ. അള്ളാഹു എന്തൊന്ന് അവരോട് നിർദ്ദേശിക്കുന്നുവോ അത് ശിരസാ വഹിക്കുന്നവരാണ് മലക്കുകൾ. അള്ളാഹുവിനെ ഒരു നിലക്കും അവർ ധിക്കരിക്കുകയില്ല. ഇവിടെ ഗൗരവപൂർവം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മളുടെ തടിയെ, നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുന്നതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നമ്മൾ നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കണം എന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭാര്യ, മക്കള്, സഹോദരങ്ങൾ, സഹോദരിമാര്, മാതാപിതാക്കൾ, അങ്ങനെ നമ്മുടെ ഏറ്റവും അഖിലുകാരായിട്ടുള്ള നമ്മുടെ കുടുംബങ്ങളിലുള്ള വീട്ടിലുള്ള ആളുകളെ നരകത്തിൻ്റെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന്, നരകത്തിലേക്ക് അവർ അടുക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ തടയേണ്ടുന്ന, രക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മാമിൻ അബ്ദിൻ, ഒരു അടിമയുമില്ല, അള്ളാഹു അവനൊരു ആധിപത്യം, ഒരു ഉത്തരവാദിത്യം, ഒരു ഭരണം നൽകി, എന്നിട്ട് തൻ്റെ പ്രജകളെ, തൻ്റെ അടിമകളെ, അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവരെ അവൻ വഞ്ചിച്ചുകൊണ്ടാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ, ഇല്ലാ ഹറം അല്ലാഹു അലൈഹിൽ ജന്ന, അവൻ്റെ പേരിൽ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിട്ടല്ലാതെ എന്നാണ്. അപ്പോൾ നമ്മളുടെ കീഴിലുള്ളവർ, അത് നമ്മുടെ കുടുംബങ്ങളിലുള്ള ഓരോരുത്തരും നമ്മളുടെ കീഴിലുള്ളവരാണ്. ഒരു പിതാവിന് ആ വീട്ടിൽ ഉത്തരവാദിത്തമുണ്ട്. ഒരു മാതാവിന് ആ വീട്ടിൽ ഉത്തരവാദിത്തമുണ്ട്. തൻ്റെ ഭരണീയരാണ്, തങ്ങളുടെ കീഴിലുള്ളവരാണ് തങ്ങളുടെ മക്കള്, സഹോദരങ്ങൾ, ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ അവർക്ക് നൽകേണ്ടുന്ന ഉപദേശങ്ങൾ, അവർക്ക് കൊടുക്കേണ്ടുന്ന ശിക്ഷണങ്ങൾ, അതിൽ വീഴ്ച വരുത്തി ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാകുമെന്നാണ്. എത്ര ഗൗരവത്തിലാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, മഹാനായ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണവേളയിൽ അദ്ദേഹം മക്കളെ വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? നോക്കൂ, എന്തൊരു ആദിയാണ്, എന്തൊരു വേവലാതിയാണ്, എന്തൊരു ടെൻഷനാണ് അവർക്ക്. എൻ്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? മക്കളെ വിളിച്ചുകൊണ്ട് ഒരു പിതാവിൻ്റെ ചോദ്യമാണ്. മക്കൾ ആ പിതാവിന് നൽകുന്ന മറുപടി, നിങ്ങളുടെ പിതാവായ ഞങ്ങളുടെയും നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് അവരുടെയൊക്കെ രക്ഷിതാവായ ഏകനായ റബ്ബിനെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക. ഇബ്രാഹീമിൻ്റെ, ഇസ്മായിലിൻ്റെ, ഇസ്ഹാഖിൻ്റെ, ഇവരുടെയൊക്കെ രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങളാകട്ടെ മുസ്ലിങ്ങളായിരിക്കും. ഈ സുന്ദരമായ മറുപടി കേട്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഹലോകവാസം വെടിയുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയിൽ കാണാം എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി തീർക്കണമേ. തീർന്നില്ല. പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പറഞ്ഞു, എന്നെ വിഗ്രഹാരാധനയിൽ നിന്ന്, ബഹുദൈവാരാധനയിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും കാത്തുരക്ഷിക്കണം. ഇവർക്കൊക്കെ അവരുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം, കുടുംബത്തോടുള്ള ബാധ്യത, കടമകൾ, അവർ നിർവഹിക്കുന്ന കാര്യത്തിലുള്ള ജാഗ്രതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഹറാമിൻ്റേതായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, തിന്മയുടെ വഴികൾ കാണുമ്പോൾ, ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ബിദഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, അവരെ ബോധ്യപ്പെടുത്താനും അവരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കോരോരുത്തർക്കുമുണ്ട്. ഞാൻ നന്നായാൽ പോരെ, ഞാനെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന ഒരു ചിന്ത, ഒരു സ്വാർത്ഥത ആ വിഷയത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ല. ദുനിയാവിൽ അവരുടെ ശരീരത്തിൽ ഒരു പോറല് പോലും ഏൽക്കാതെ കാത്തു രക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എങ്കിൽ, നാളെ കത്തിയാളുന്ന നരകത്തിൽ എൻ്റെ മകൾ, എൻ്റെ മകൻ, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് അവർ വീടരുത് എന്ന് കൃത്യമായി നമ്മൾ വിശ്വസിക്കുകയും അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരതരാവുകയും വേണം. അങ്ങനെ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: അപ്പോ ഖുർആൻ പാഠങ്ങളാണ് നമ്മൾ കേട്ടല്ലേ നേരത്തെ. അപ്പോ അബ്ദുൽ ഗഫൂർ താഴേക്കോട് അദ്ദേഹത്തിന്റെ കുറേ കാലമായി അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് വായിച്ചുമ്പോഴാണ്. കാരണം മുമ്പ് നമ്മൾ റേഡിയോയില് പ്രോഗ്രാമിന് വരുമ്പോൾ എപ്പോഴും ഒന്നിച്ച് കാണാറുണ്ടായിരുന്നു. ഇപ്പോ കുറച്ച് കാലമായി കണ്ടിട്ട്.
1: ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ നടക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മളെ ശ്രോതാക്കൾക്കൊക്കെ ഒരു പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആയിരിക്കാം. നമ്മുടെയൊക്കെ പരിസരത്തുള്ള നമ്മളിഷ്ടപ്പെടുന്ന നല്ല ഒരുപാട് പാരൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസൊക്കെ നമ്മുടെ ഇഷ്ടപ്പെട്ട അധ്യാപകർക്കൊക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നന്നായിരിക്കും. കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അധ്യാപകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പോൾ അബ്ദുൽ ഗഫൂറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു തിരക്കിലാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിയെടുക്കാണ്.
0: ഇൻഷാല്ലാ ഇനി നമുക്ക് വരാൻ പോകുന്ന ഗംഭീരമായ ഒരു പ്രോഗ്രാം പ്രൊഫ് കോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കോൺഫറൻസ് ആണ്. എസ്പെഷ്യലി നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അല്ലേ. ഞങ്ങൾ സ്കൂളിൽ ഇതുപോലെ ടീച്ചേഴ്സിനെ മാക്സിമം ടീച്ചേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വ്യത്യസ്ത ടീച്ചേഴ്സ് ഉണ്ടല്ലോ, നോൺ മുസ്ലിംസ് ഉണ്ട്, നമ്മളെ ആദർശത്തിൽപ്പെട്ടവരല്ലാത്തവരൊക്കെ ഉണ്ടാവും സ്കൂളും, അവരൊക്കെ എങ്ങനെയെങ്കിലും ഇതിലേക്ക് പറഞ്ഞ് തള്ളിയിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ് സാർ. നമുക്ക് ഒരു പ്രാവശ്യം പങ്കെടുത്ത ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്തവർ അടുത്ത വർഷം പിന്നെയും വരുന്നുണ്ട്, പിന്നെ ആ ഒരു വർഷം പങ്കെടുത്തവർ പിന്നീടും വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? കാരണം അവർക്കൊരുപാട് പ്രോബ്ലം അവരെ ഈ ഒരു അധ്യാപക മേഖലയിൽ വരുന്ന ഓരോ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ സൊല്യൂഷൻസ് ഒരുപാട് അവിടെ വരുന്നുണ്ട്.
0: യെസ്.
1: അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം വന്നവർ വീണ്ടും വരാൻ ശ്രമിക്കുന്നത് അല്ലേ?
0: അതന്നെ.
1: രജിസ്ട്രേഷൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല, ചെമ്മാട് വെച്ചിട്ടാണ് നമ്മുടെയൊക്കെ പരിസരത്ത്.
0: ടീച്ചേഴ്സ് ആരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ചോദിക്കാലല്ലേ, ഒന്ന് കമന്റ് ചെയ്യണം. ടീച്ചേഴ്സ് ആരൊക്കെ ഇപ്പൊ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ശരി, പിന്നെ നമ്മളെ കുറേ മെസ്സേജുകൾ നമ്മൾ വായിക്കാൻ പറ്റാതെ പോയ കുറേ മെസ്സേജുകളുണ്ട് അല്ലേ. കുറേ പ്രാർത്ഥനാ വസിയത്തോടുകൂടി അയച്ച മെസ്സേജുകളുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ അയച്ച മെസ്സേജ് വായിച്ചിട്ടില്ല എന്ന പരിഭവം വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഒരു ഒരു ആ ഒരു മനസ്സോടുകൂടി നിൽക്കരുത്. അങ്ങനത്തേത് ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒന്ന് മെസ്സേജ് അയക്കാം, റീസെൻഡ് ചെയ്യുക എന്നുള്ളതാണ്.
1: ഇവിടെ മുഹമ്മദ് അദ്ദേഹം അയച്ചൊരു മെസ്സേജ്, ഫീഡ്ബാക്ക് അയക്കുന്നത് വായിക്കാറില്ല, മെസ്സേജ് വരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്.
0: ആരാ ചോദിച്ചു? മുഹമ്മദ്.
1: ആ മുഹമ്മദ്.
0: ഓ, നേരത്തെ എന്താ മുഹമ്മദ് അയച്ച മെസ്സേജ് ഒന്ന് പറയ്.
1: കൈപ്പമംഗലത്ത് നിന്നാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: മായിന് ഇപ്പം അയച്ചൊരു മെസ്സേജ് ഞാൻ കണ്ടു. സലമാഷിൻ്റെ ഉപ്പക്ക് അള്ളാഹു ആരോഗ്യ ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് മെയിൻ കാരണം എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഞങ്ങളുടെ ഉപ്പ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണശീലങ്ങൾ മാറ്റണം. കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് പകരം മുട്ട, മാംസം, മത്സ്യം, തേങ്ങ, വെളിച്ചെണ്ണ ഈ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം
1: എന്ന
0: ഒരു ഒരു സജഷൻസ് കൂടിയാണ് മായിൻ മണക്കാട് മായിൻ തന്നിരിക്കുന്നത്. മാഷാല്ലാ. പിന്നെ ഇഹലോകവാസം വെടിയുന്ന നേരമെന്ന് തുടങ്ങുന്ന ഗാനം ഉൾപ്പെടുത്തുമോ സ്വരത്തിൽ എന്ന ഒരു റിക്വസ്റ്റാണ് മായിൻ കൂട്ടത്തിൽ ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ പാട്ടിന്റെ പാലാഴി തീർക്കുന്ന നമ്മുടെ ഷിഹാബ് അത് കേൾക്കുന്നുണ്ട് ടെക്നിക്കൽ വിങ്ങിൽ നിന്നും. ഷിഹാബ് പരിഗണിക്കട്ടെ, പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കാം.
1: നമ്മൾ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തില് ഒരു കാര്യം കൂടി പറയട്ടെ. ഖൈറുന്നിസ അഷ്റഫ് പടിഞ്ഞാറേത്തറ ആണ് അവരാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. എൻ്റെ ബ്രദർ മരണപ്പെട്ടിട്ട് ഒരു മാസമായി, പെട്ടെന്നുള്ള മരണമായിരുന്നു, ഞങ്ങൾക്കൊരു ക്ഷമ കിട്ടുന്നില്ല.
0: അള്ളാഹു നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ പറയേണ്ടതാണ്. നമ്മൾ കേൾക്കുമ്പോൾ പഠിച്ചവനെ അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കണേ എന്നുള്ളതാണ്. കാരണം സ്വാഭാവികം അത്രമേൽ ഇഷ്ടപ്പെട്ട ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ഓർമ്മകൾ കൊണ്ടിങ്ങനെ കനം തൂങ്ങി നിൽക്കുന്ന ഒരു ജീവിതമായിരിക്കും മുന്നിലുണ്ടാവുക. അവർ പോകുമ്പോൾ അവർ ബാക്കി വെച്ച കുറേ ചിത്രങ്ങളുണ്ടാവും. ഒന്ന് ചിലപ്പോൾ അവരുടെ ഡ്രസ്സുകൾ ഉണ്ടാവും, അവർ നിന്ന ഇടങ്ങളുണ്ടാവും. ഇതെല്ലാം നമ്മളിങ്ങനെ കണ്ണ് നനയിച്ചു പോവും. അവിടെയൊക്കെ റബ്ബേ എന്നുള്ളൊരു വിളി ഇല്ലെങ്കിൽ എവിടെ ചെന്നിട്ടാണ് നമ്മളിതൊക്കെ അല്ലേ? മനുഷ്യൻ തളർന്നു പോലെ അവിടെ പടച്ചോനെ മരിക്കാത്ത ഹയ്യും കയ്യുമായ റബ്ബേ, നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട റബ്ബ് മാത്രമല്ലേ മരിക്കാത്തുള്ളൂ. അള്ളാഹു ഒരിക്കലും അവസാനിക്കില്ല. അപ്പം ആ ഒരിക്കലും മരിക്കാത്ത ആ റബ്ബിലാണ് നമ്മളെല്ലാം സമർപ്പിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലൊക്കെ. ഇത് പറയാൻ നമുക്ക് എളുപ്പം, പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് അത് ചേർത്തു അതിനുള്ളൊരു തോഫിക്കാണ് നമ്മൾ. അപ്പോഴാണ് നമുക്ക് ക്ഷമ കിട്ടുക. ആൾക്കാരോട് പറഞ്ഞിട്ടൊന്നും നമുക്ക് പൂർണ്ണമായ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ സങ്കടം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. താൽക്കാലികമായ ആശ്വാസം എവിടെ ഉണ്ടാവുള്ളൂ, പക്ഷെ ശാശ്വതമായ പരിഹാരം പടച്ചോൻ്റെ മുമ്പിൽ പറയുന്നത്. ഞാൻ ഇങ്ങനെ പോരുമ്പോഴേ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ, നമ്മളിങ്ങനെ പോരുമ്പോൾ രാവിലത്തെ പോരിൽ കുറേ ചിന്തകൾ ഇങ്ങനെ കടന്നു വരുമല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, നമ്മൾ ഒരാളുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ സങ്കടം പറയുമ്പോഴേ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കരച്ചിൽ വരുമ്പോഴേ, നമ്മൾ കരയുമ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊന്നും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പ്രതികരിച്ച് നമ്മൾ ആശ്വസിപ്പിക്കാനുള്ള ശേഷിയൊന്നും മനുഷ്യന്മാർക്കില്ല.
1: എന്താ സംശയം?
0: കാരണം എന്താ വെച്ചാൽ അവർ ചോദിക്കും, കാരണം എന്താ കാര്യമാണ്, എന്തേ കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരത്തിനൊന്നല്ല, ഒരു കേട്ടു എന്നുള്ള മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. വേറെ ഒരാളുടെ മുമ്പിൽ പറയുമ്പോൾ കേട്ടാൽ മതി. അപ്പോൾ ആ ഒരു ആശ്വാസമുള്ളു. ശാശ്വതമായി നമ്മളെ ഉള്ളിൽ നിറയുമ്പോഴേക്കും അത് അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും എൻ്റെ സങ്കടം എന്നതാണെന്ന് പറയാതെ തന്നെ അറിയുന്നവനുമായ റബ്ബിൻ്റെ മുമ്പിലല്ലേ. അപ്പോൾ ആ റബ്ബ് ഒരിക്കലും ചോദിക്കില്ല നീ എന്തേ കരഞ്ഞേന്ന്, ഒരിക്കലും
1: പഠിച്ചോനറിയാലോ.
0: അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. പിന്നെ പഠിച്ചോൻ്റെ ഒരു തോഫീക്ക് അതിനൊക്കെ ക്ഷമിക്കാൻ സഹിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരാളോട് നമ്മൾ സങ്കടം പറയരുത് എന്നുള്ളതല്ല, മറിച്ച് അതിനൊക്കെ എന്തുണ്ട്, അതിൻ്റെതായ ലിമിറ്റ് ഉണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് പറയേണ്ടവൻ ആരാണ്? അത് അള്ളാഹുവിനോട് തന്നെയാണ് പഠിച്ചോനെ. അപ്പോൾ ഇവർ നമ്മൾ ഈ കുടുംബം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ അവർക്ക് കൊല്ലാത്ത സങ്കടം വിഷമമൊക്കെ ഉണ്ടാവും. ഇത് അവർ മാത്രമല്ല, എല്ലാവരും ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെയുള്ള അവസ്ഥകളോട് കടന്നു പോയേക്കാം. പക്ഷെ അവിടെ നമ്മൾ തേടേണ്ട പഠിച്ചോനെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ക്ഷമിക്കാനുള്ള ഒരു സഹനം, സഹനശേഷി തരണേ എന്നുള്ള തന്നെയാണ്
1: പ്രാർത്ഥിക്കാണ് വേണ്ടത്.
0: അള്ളാഹു ഖൈറു പ്രദാനം ചെയ്യട്ടെ.
1: പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് മറവി. ആ മറവി അവർക്ക് കൊടുക്കട്ടെ. കാരണം നമ്മൾ ഒന്ന് മറന്നാലേ നമുക്ക് വേറൊരു അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പം മെല്ലെ മെല്ലെ മെല്ലെ ആ ഒരു മറവീനെ പഠിച്ചു കൊടുക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം. രോഗിയായ കിടക്കുന്ന എല്ലാവർക്കും നമ്മൾക്കും എല്ലാം ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ. നഫീസ പി എ താമരശ്ശേരി.
0: നമ്മളൊരു കൊഞ്ഞു മിടുക്കിയാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ മദ്രസയിലെ കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. മുഹമ്മിന എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. ഈ മദ്രസ എങ്ങനെയാണ് എടുക്കുക? പിന്നെ എനിക്ക് പി സി ഡി വലിയ ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം.
1: മോർണിംഗ് ലൈവ് ഷോയിലൊക്കെ ഒരു കുട്ടി വന്ന് ഇങ്ങനെ പറയുന്നത് അല്ലേ അപൂർവമാണ്.
0: ഇതവിടെ മരണപ്പെട്ട ആ സഹോദരന്റെ കുടുംബത്തിനുള്ളാവും ക്ഷമയും സഹനവും കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കട്ടെ. എത്ര സമാധാനമായിരിക്കുവാനെങ്കിലും കേൾക്കുമ്പോൾ അല്ലേ. സഫി അടപ്പാളാണ് മെസ്സേജ് അയച്ചത്. ഞങ്ങൾക്ക് ഇന്ന് പാരന്റ്സ് കോൺഫറൻസ് എന്ന്. സബീന ബാലുശ്ശേരി.
1: ആമിന കാരക്കുന്ന് മാളിക പറമ്പ് പറഞ്ഞത്, അസ്സലാമു അലൈക്കും. ഞാനും മരുമകളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മരുമകൾ മദ്രസ അധ്യാപികയാണ്. ഇന്ന് ഞായർ ഒഴിവ് ദിവസമാണ്.
0: ഖദീജ തൊടുപുഴ അയച്ചൊരു മെസ്സേജ് ഉണ്ട്. മഷാല്ലാ, വിശ്വാസികൾക്ക് പ്രയോജനപ്പെടാം ഈ ഒരു സന്ദേശം, ധാരാളം മതി. ഈ വിഷയം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് പിടുകയാണ്. എൻ്റെ കുടുംബത്തിൽ 8 മക്കളാണ്. ഞാനൊഴികെ എല്ലാവരും സമസ്തയാണ്. ഇപ്പോൾ കേട്ട ആയത്തുകളും വിശ്വാസമില്ലാത്തവൻ്റെ കർമ്മങ്ങളല്ലാ സ്വീകരിക്കുകയില്ല. ഇങ്ങനെയുള്ള എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ അവരെ ഉപദേശിക്കാറുണ്ട്. പക്ഷേ അവർക്ക് എത്ര പറഞ്ഞാലും അംഗീകരിക്കാൻ തയ്യാറല്ല. എല്ലാം കേൾക്കും. മനുഷ്യരുടെ ഒരു പ്രീതിയാണ് അവർക്ക് ഈ വിഷയത്തിൽ. എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്തു ചെയ്യാം? അവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന്. നമ്മൾ ഉൾക്കൊണ്ട സത്യം മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് അദമ്യമായി ആഗ്രഹിക്കുന്നവരുടെ ആ മനസ്സിൻ്റെ ഒരു വാക്കുകളാണ് ഖദീജ തൊടുപുഴയിലൂടെ. ഇതെല്ലാവർക്കും അങ്ങനെയായിരിക്കും. അങ്ങനെ ആ ഒരു ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്.
1: യെസ്. മാങ്കാവ് നിന്ന് ഹക്കീന, ഹക്കീന എന്നാണ് പേര് എഴുതിയിട്ടുള്ളത്. ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ വർക്കിലാണ്. കാലിക്കറ്റ് സൗത്തിൻ്റെ ചുമതല എനിക്കാണ് എന്നാണ് പറഞ്ഞത്. മഷാല്ല, പലരും ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്.
0: മഷാല്ല,
1: അതിൻ്റെ പണിപ്പുരയിലാണ്. ആ ഒരു കോൺഫറൻസ് വിജയിക്കാൻ ആവശ്യമായ ഈ ഒരു സന്ദേശം ആളുകൾക്ക് എത്തിക്കാൻ ഈ ഒരു
0: ടീച്ചേഴ്സ് ആരൊക്കെയപ്പോൾ പറഞ്ഞ് ടീച്ചേഴ്സ് ഇങ്ങനെ
1: വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇന്നലെ ഖുർആൻ പാഠങ്ങൾ സ്പീച്ച് കേട്ടപ്പോൾ അറിയിക്കാൻ വാക്കുകളില്ല. ഇന്നലെ ആണ് പറയണത്, 7:12 വന്ന മെസ്സേജാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്കറിയില്ല.
0: ഓക്കെ,
1: ജമീല വിപെക് ആണ് അയച്ചിട്ടുള്ളത്.
0: ഈ ഖുറാൻ പാഠങ്ങളും അതുപോലെ ജമീല വി കെ പുനരയച്ചൊരു മെസ്സേജാണ്. ഈ ഖുറാൻ പാഠങ്ങളും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കുടുംബത്തിൽ അകൽച്ചയും ഈ വിഷയം വളരെ നല്ല കണക്റ്റുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കുടുംബത്തിൻ്റെ അകൽച്ചയെ കുറേ പരസ്പരം മനസ്സിലാക്കുന്ന കാര്യം നേരത്തെ വേറൊരു ശ്രോതാവ് ആ വിഷയത്തിൽ വലിയൊരു മെസ്സേജ് അയക്കുന്നത്. ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണത്, ഏത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതിരുന്നാൽ അത് വലിയൊരു അകൽച്ച നമുക്കിടയിൽ ഉണ്ടാക്കുന്നു എന്ന് നേരത്തെ വലിയൊരു മെസ്സേജ് അയച്ച് ഞാൻ കാണുകയുണ്ട്. പക്ഷെ ആ മെസ്സേജ് ഇപ്പം എൻ്റെ മുന്നിൽ കാണുന്നില്ല, സ്ക്രോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. അതെ, പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ ജീവിതം കുറേ കൂടി കളർഫുള്ളാകും. ചുറ്റുമുള്ളവർ നമ്മളെ മനസ്സിലാക്കാത്ത അവസ്ഥ അത് ഭയങ്കര ദയനീയമായ ഒരവസ്ഥയാണ്. പടച്ചോൻ തന്ന കേൾവിയും കാഴ്ചയും ഹൃദയവും ഇതൊക്കെ അനുഗ്രഹങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് വിനിയോഗിക്കാൻ നമുക്കാവേണ്ടതുണ്ട് എന്ന് സൽമ ഫറൂഖ് അതിനോടനുബന്ധമായി അയച്ചൊരു മെസ്സേജാണ്.
1: യെസ്, അജുവ അജീവ കരുവാരവുണ്ട്. ടീച്ചറായിട്ട് മഞ്ചേരി ബെഞ്ച് മാർക്കിലാണ് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ജസീല തയ്യിലക്കടവ് അവർ പറഞ്ഞത് ഐ എ ഖുർആൻ ടീച്ചർ എന്നാണ്. അതുപോലെ തന്നെ നേരത്തെ ഒരു ഉമ്മ എൻ്റെ മരുമകൾ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ആൾക്കാർ ടീച്ചേഴ്സ് ആണ് എന്നിവിടെ പറയുന്നു. അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കാനുള്ളത് റുഷ്ദ കാളികാവ് പറഞ്ഞത് നല്ല ചോദ്യമാണ്, ചോദിച്ചത് ആരൊക്കെ രജിസ്റ്റർ ചെയ്തു ഒന്ന് നോക്കൂ, അങ്ങനെ ഒന്ന് ചോദിക്കൂ എന്നാണ്. അപ്പൊ നമുക്ക് അതും കൂടി ചോദിക്കാം. റുഷ്ദ കാളികാവ് പറഞ്ഞൊരു ചിന്ത,
0: നല്ലൊരു ചോദ്യമാണ് തിരിച്ചും പറഞ്ഞിരിക്കുന്നത് അല്ലേ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പാലക്കാട് ജില്ല സംഘടിപ്പിക്കുന്ന നേർപഥം മെഗാ ക്യൂസ് 2.0 അല്പസമയത്തിനകം ആരംഭിക്കും. രജിസ്റ്റർ ചെയ്തവർ അറ്റൻഡ് ചെയ്യാൻ മറന്നുപോകരുത്. നാളെ രാവിലെ 7 വരെ സമയമുണ്ട് എന്ന് നമ്മുടെ ഹമീർ ടി അടുത്ത നാടകർ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്.
1: നമ്മൾ നേരത്തെ പറഞ്ഞ ജമീല വി പി കാളിക കരുവരവുണ്ട്, KKV എന്ന് എഴുതിയത് കാളികാവാണോ കാളികാവ്? യെസ്, അവരോട് ചോദിച്ചതാണ് നമ്മൾ ഖുർആൻ പാഠങ്ങളുടെ വിഷയം ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചല്ലോ. അപ്പോൾ ഇന്നത്തെ വിഷയമാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത്. യെസ്,
0: യെസ്,
1: ഇന്നലത്തെ അല്ല, ഇന്നത്തെയാണ് വിഷയം എന്നാണ് അവർ പറഞ്ഞത്.
0: അക്കിന മാഗാവിന്റെ മെസ്സേജ് പറഞ്ഞോ, രജിസ്ട്രേഷൻ വർക്കിലാണെന്നുള്ളത് പറഞ്ഞോ?
1: ആ പറഞ്ഞോ,
0: പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏതായിരുന്നാലും നല്ല കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടും മനസ്സിലാക്കി
1: എല്ലാവരും അല്ലേ, എല്ലാവരും വളരെ, ഇന്ന് ഞായറാഴ്ച നടക്കേണ്ട പ്രോഗ്രാമുകളൊക്കെ ഒരു ഇന്നത്തെ പരിപാടികൾ എന്നുള്ളൊരു സെഷൻ തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട്, നമ്മൾ പേപ്പർ, ഇപ്പോൾ നമ്മളെ മുമ്പിൽ ഒരു പേപ്പർ ഉണ്ട്, ഈ പേപ്പറിൽ ഇന്നത്തെ പരിപാടികളുടെ ഒരു
0: കോളങ്ങാണ്.
1: അതുപോലെ ഈ ഒരു
0: റേഡിയോയില് അങ്ങനെ ഒരു കൂടെ, ആ നല്ല ചിന്തയാണല്ലോ.
1: അത് നമുക്ക് പിന്നെ പറയാം.
0: അപ്പൊ അതിന് നേരത്തെ എന്ത് ചെയ്യണം, പിന്നെ സുബൈന്റെ മുന്നേ എന്നെ വിവരം അറിയിക്കണം, അല്ലെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്റെ മരുമകൾ ടീച്ചറാണ്, ഞാൻ പീസ് റേഡിയോ സൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. മാക്സിമം ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് കേട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടല്ലേ. ഓക്കെ, സൗണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ മൊബൈലിന്റെ സൗണ്ടിൽ തന്നെ ആയിരിക്കുമല്ലോ, അല്ലാതെ എക്സ്ട്രാ വേറെ
1: അടുക്കളകളിലൊക്കെ ഹോം തിയേറ്റർ സിസ്റ്റം ചെറിയ
0: അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണോ? സലീമ ഒതുക്കുങ്കൽ എന്ന് പറയട്ടെ. ശരി, അപ്പോ ഇന്നത്തെ, ഇന്ന് നമ്മുടെ
1: പുതിയ വീട് വെക്കുന്ന ആൾക്കാരെ അവരെന്താ ചെയ്യണമെന്ന് അറിയോ? റേഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ വീട് വെക്കുന്ന ആളുകൾ റേഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ റൂമിലും ഡൈനിങ് ഹാള് ഇങ്ങനെ ഓരോ ഏരിയ ഓരോ ഭാഗത്ത് സ്പീക്കർ വെച്ച് അത് ഇത് ചെയ്യുന്ന സമയത്ത്, ഫോർ സീലിംഗ് വർക്കുകൾ നടക്കുന്ന സമയത്ത് തന്നെ ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ റേഡിയോ പ്ലേ ചെയ്യണം. അപ്പം ഉമ്മാക്ക് കുട്ടിനെ ഞാനൊരു വീട്ടം പറഞ്ഞ് കേട്ടാണ്, ഉമ്മാക്ക് കുട്ടികളെ ഉണർത്തണം എന്നുണ്ടെങ്കിൽ ഓളിയും നല്ല കൂട്ടിച്ചാൽ മതി, റൂമിലിരിക്കരുത്.
0: അവസാനം അപ്പോൾ മാഷാല്ല, അത് നല്ലൊരു ഒരു അറ്റ്ലീസ്റ്റ് അടുക്കളയിലെ വിപ്ലവത്തിന് വേണ്ടിയിട്ട് അവിടെ അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം അല്ലേ. വീട്ടിലേക്ക് ഞാനും ചോദിക്കട്ടെ, എനിക്കത് പറഞ്ഞപ്പോൾ ഇങ്ങനെ തോന്നി വെച്ചാൽ, നമ്മളെ വീടൊക്കെ വിടിച്ചു കഴിഞ്ഞു, എന്നാൽ നല്ല വീടൊക്കെ നല്ല മനോഹരമായി വെക്കുന്ന ആളുകൾ ആ അടുക്കളയിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ പീസ് റേഡിയോ ഒരു എംബ്ലം, നല്ലൊരു ലൈറ്റിലിങ്ങനെ അതിൻ്റെ സൈഡിലിങ്ങനെ ബോക്സ്, എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇതിങ്ങനെ വാളി വിരുന്നേരൊക്കെ ഒരു ഇതെന്താ ഇതെന്താ ആ അതെൻ്റെ അടുക്കളയിൽ എൻ്റെ എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഈ അടുക്കളയെ മനോഹരമാക്കുന്ന ഒന്നാണ് എന്ന് പറയാൻ കഴിയും. ഒരു കോൺസെപ്റ്റ് അല്ലേ, അത് നല്ല രസമായിരിക്കും. അതെ, അപ്പൊ വരുന്നവർക്കൊക്കെ, കാരണം അടുക്കളയിൽ ഇത്ര ആള് വരും, അപ്പൊ അവരുടെയൊക്കെ ഉള്ളിലേക്ക് ഞാൻ അവര് കേട്ടില്ല. പിന്നെ ആ അവരെ എംബ്ലം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇതെന്താന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അത് നല്ലൊരു എനിക്കിങ്ങനെ തോന്നി, പറഞ്ഞപ്പോൾ തോന്നി. ആരെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ പ്രാവർത്തി.
1: ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ സമയം നമ്മൾ വീട്ടിലുള്ള സമയം ചെലവഴിക്കൽ ഒന്നുകിലും അടുക്കള, മിക്കവാറും അടുക്കളകൾ അടുക്കളേൻ്റെ പരിസരത്ത് തന്നെ ആയിരിക്കും നമ്മളെ വീട്ടിലുള്ള എല്ലാവരും കൂടുതൽ സമയം, വീട്ടിലുള്ള സമയം ആണുങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാകാം. സ്ത്രീകൾ ഏതായാലും ആ പരിസരത്താണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നല്ല റീച്ച് കിട്ടും.
0: യെസ്.
1: ഇപ്പം ചില ആളുകൾ ഷോക്കേസിൽ പീസ് റേഡിയോ എന്നുള്ള ഈ ഗ്ലാസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ
0: ഉണ്ട്, അത് വെക്കും,
1: അതൊക്കെ വെക്കും. പക്ഷെ വിരുന്നാർ വന്നാൽ അതെടുക്കാൻ അയക്കില്ല. നമ്മളൊക്കെ വീട്ടിലെ അവസ്ഥ അതാണ്, വിരുന്നാർ വന്നാൽ ഈ സാധനം എടുക്കാൻ അയക്കില്ല, അത് പൊട്ടുന്നിരുത്തിട്ടേ അത്. പിന്നെ അപ്പോൾ അതൊരു ആഡിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ ഒരു പീസ് റേഡിയോൻ്റെ ഒരു ലോഗോ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയും ചില ആളുകൾ ചെയ്യുന്നുണ്ട്. ഷോക്കേസുകളിൽ പീസ് റേഡിയോയിലെ ഗിഫ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ, അതൊക്കെ എന്താ വെച്ചാൽ പലരും ചോദിക്കുന്നത് എന്താ സാധനം അങ്ങനെ റേഡിയോ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് കേട്ട ആൾക്കാർ ഓക്കെ പീസ് റേഡിയോ ഉണ്ടല്ലോ, ഒരു റിമൈൻഡിങ് കൂടിയാണ്.
0: ശരി, അപ്പം അങ്ങനെയാണെങ്കിലേ നമ്മളിങ്ങനെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ പിന്നെ വിരുന്നുകാരൊക്കെ വരുന്നു കാണുന്നു, അങ്ങനെ ചില ആൾക്കാരെ നമ്മൾ ബോധപൂർവം ക്ഷണിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയല്ലോ. അപ്പം അടുക്കളയിലേക്ക് ആയിക്കോലോ, വീട്ടിൽ വരുമ്പോൾ അടുക്കളയാണല്ലോ ഭക്ഷണത്തിൻ്റെ പ്രധാനം. എങ്കിൽ നമുക്ക് ക്ഷണിക്കാത്ത വിരുന്നിൽ പങ്കെടുക്കാമോ? തിരുമൊഴി ഇന്ന് അതാണ്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ക്ഷണിക്കാത്ത വിരുന്നിൽ പങ്കെടുക്കാമോ? ബഹുമാനനായ കവി മുഹമ്മദ് അലി നമ്മളോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇമാം ബുഖാരി തൻ്റെ സഹീഹിലും അപ്രകാരം ചെറിയ പദവ്യത്യാസത്തോടുകൂടി ഇമാം മുസ്ലിം തൻ്റെ സഹീഹിലും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൻ്റെ ആശയം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇമാം നസായിയും ഇത് എടുത്തു നൽകിയിട്ടുണ്ട്. ഹദീസ് നിവേദനം ചെയ്യുന്നത് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അബൂ മസ്ഊദ് ഉഖബത്ത് ബിനു അംർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അബൂ മസ്ഊദ് എന്ന വിളിപ്പേര്, യഥാർത്ഥ നാമം ഉഖബ എന്നാണ്. ഉഖബത്ത് ബിനു അംർ ബിനു സഅലബ ബദരി എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. രണ്ടാം അഖബ ഉടമ്പടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. വഹദ് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷമുള്ള നബിയോടൊപ്പമുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. ധാരാളം ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുമുണ്ട്. കൂഫയിൽ താമസമാക്കിയിട്ടുണ്ട് കുറേ കാലം എന്നതും നാം വായിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് തന്നെ തിരിച്ചു വരികയും മുആവിയ റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലും മദീനയിൽ വെച്ച് ഹിജ്റ 41-ലോ 42-ലോ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജാ റജുലു മിനൽ അൻസാർ യുക്ന അബാ ഷുഐബ്, അബൂ ഷുഐബ് എന്ന് വിളിപ്പേരുള്ള അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു സ്വഹാബി വരികയുണ്ടായി. അങ്ങനെ ഫഖാലലി ഗുലാമില്ലഹു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സേവകനോട്, വേലക്കാരനോട്, സഹായിയോട് പറഞ്ഞു, ഇജാൽ ലി തൊആമൻ യക്ഫി ഹംസത്തൻ, അഞ്ചു പേർക്ക് തികയുന്ന ഭക്ഷണം നീ എനിക്ക് വേണ്ടി ഒന്ന് പാകം ചെയ്യണം. മാംസ വിൽപ്പനക്കാരനായിരുന്നു അദ്ദേഹം, മാംസം പാചകം ചെയ്യുന്ന ആളായിരുന്നു എന്ന് ലഹ്യമായിരുന്നു എന്നും അങ്ങനെയൊക്കെ പല വിശദീകരണങ്ങളും കാണാം. ചില ഹദീസുകളിലും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അഞ്ചു പേർക്ക് തികയുന്ന രൂപത്തിൽ പാചകം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി അദ്ദേഹത്തോട് ഈ അബൂ ഷുഐബ് എന്ന വ്യക്തി, അതായത് തൻ്റെ ഗുലാമിനോട്, തൻ്റെ സേവകനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൂടി പറയുന്നു, ഫഇന്നി ഉരീദു, നിശ്ചയമായും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫഇന്നി ഉരീദു, തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അദ്ഉവൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമിസ ഹംസ, അൻ അദ്ഉവൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമിസ ഹംസ, ആ അഞ്ചിൽ അഞ്ചാമനായി, ആ അഞ്ചു പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നബിയും നബിയോടൊപ്പം നാലു പേരും അടങ്ങുന്ന ഒരു സംഘം, അവരെ ഭക്ഷണത്തിന് ക്ഷണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടി പറയുന്നു, فإني قد عرفت في وجهه الجوع فإني قد عرفت في وجهه الجوع നിശ്ചയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് വിശപ്പിന്റെ അടയാളം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നബി വിശപ്പ് സഹിച്ചാണ് നിൽക്കുന്നത് എന്ന്, അങ്ങേറ്റത്തെ വിശപ്പ് നബിക്കുണ്ട് എന്ന് നബിയുടെ മുഖത്ത് എന്ന് ഞാൻ വായിച്ചെടുത്തു, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പ്രിയപ്പെട്ട നബിക്ക് ഭക്ഷണം കൊടുക്കണം. നബിയോടൊപ്പം മൂന്നാല് പേര് വേറെയുമുണ്ട്, അപ്പോൾ അവർക്കു കൂടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ആവശ്യപ്പെട്ടത്. തുടർന്ന് അബു മസൂദ് റളിയല്ലാഹു നമ്മെ അറിയിക്കുന്നു, ഫദഅഹും, അങ്ങനെ അദ്ദേഹം അവരെയൊക്കെ വിളിച്ചു. ഫജഅ മഅഹും, അങ്ങനെ അവരോടൊപ്പം വന്നു. നബിയുമുണ്ട്, മറ്റു നാലു പേരുമുണ്ട്, അങ്ങനെ അഞ്ചു പേര് വന്നു. എന്നാൽ അവരോടൊപ്പം റജുലുൻ, ഒരാൾ കൂടിയുണ്ട് ആറാമനായിട്ട്. അവരോടൊപ്പം ഇദ്ദേഹം ക്ഷണിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹം നബിയെ ക്ഷണിക്കുമ്പോൾ കൂടെ ഇല്ലാതിരുന്ന ഒരാൾ കൂടി നബിയോടൊപ്പമുണ്ട്, ഭക്ഷണത്തിന് വന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ശുഐബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇന്ന ഹാദ ഖദ് തബിഅന, തീർച്ചയായിട്ടും ഇദ്ദേഹം നമ്മോടൊപ്പം പോകുന്നതാണ്, നമ്മളോടെ കൂടിയതാണ്. ഫഇൻ ഷിഇത്ത, താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അൻത ഇദന ലഹു, അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുക. അദ്ദേഹത്തിന് അനുവാദം കൊടുക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതായത് താങ്കളുടെ അടുത്ത് ഭക്ഷണമുണ്ടെങ്കിൽ, ഫ ഇദൻ ലഹു, ഇദ്ദേഹത്തിന് കൂടി അനുവാദം കൊടുക്കൂ. വൈൻ ഷിഇത്ത യർജിഅ റജഅ, ഇനി അതല്ല അദ്ദേഹം തിരിച്ചു പോകാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, താങ്കളുടെ അടുത്ത് അദ്ദേഹത്തെ സൽക്കരിക്കാനും സ്വീകരിക്കാനും താങ്കളെ കൊണ്ട് കഴിയില്ല എങ്കിൽ അദ്ദേഹം തിരിച്ചു പോയിക്കൊള്ളും. ഫഖാല, അപ്പോൾ അബൂ ശുഐബ് റളിയല്ലാഹു നബിയോട് പറഞ്ഞു, ലാ, വേണ്ട, ബൽ ഖദ് അദിൻ തുലഹു, ഞാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിരിക്കുന്നു, നബിയെ അങ്ങയോടൊപ്പം അദ്ദേഹവും ഭക്ഷിക്കട്ടെ എന്ന് അബൂ ശുഐബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ് നമുക്ക് വായിക്കാനാവുക. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു ഒരുപാട് കാര്യങ്ങൾ, ഈ സന്ദേശങ്ങൾ നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിച്ചുകൊണ്ടാണ് ആ ഭക്ഷണത്തിന് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ക്ഷണിക്കാത്ത വിരുന്നിലാണ് ആ വ്യക്തി നബിയോടൊപ്പം പങ്കെടുക്കുന്നത്, ക്ഷണിക്കാത്ത വിരുന്നിലാണ്. ഇവിടെ വലിയ ചില സന്ദേശങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിന് നൽകുന്നുണ്ട്. ആതിഥേയന് മുഷിപ്പ് ഉണ്ടാകാതിരിക്കാനും അദ്ദേഹത്തിന് സന്തോഷമാകാനും, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ അഞ്ചു പേരെ വിളിച്ച് എൻ്റെ വേണ്ടപ്പെട്ടവനാണെന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരനാണെന്ന നിലക്ക് വിളിക്കാത്ത ആളെ, അവർ അഞ്ചു പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കിയത്, കൃത്യമാണ്, കണക്കാണ്, അതിനപ്പുറം ആറാട് വരുമ്പോൾ അത് പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ വല്ല പ്രയാസവും ഉണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുമ്പോൾ, ആതിഥേയൻ്റെ മനസ്സിൽ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തീരാനും അദ്ദേഹത്തിൻ്റെ മുഷിപ്പ് ഒഴിവാകാനും സന്തോഷമാകാനും കാരണമാകും എന്നതുകൊണ്ടാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിച്ചത്. അതൊരു മര്യാദയാണ്, ഇസ്ലാമിൻ്റെ സന്ദേശമാണ് ക്ഷണിച്ച് ക്ഷണം സ്വീകരിക്കുക എന്നത്. അല്ലെങ്കിൽ അത് ഒരു പക്ഷേ ആ വിളിച്ച ആൾക്ക്, ക്ഷണിച്ച ആൾക്ക് പ്രയാസമുണ്ടാക്കും. ക്ഷണിക്കാത്തവർ ഒന്നടങ്കം എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ കാര്യത്തിലും ചെറുതും വലുതുമായി ഓരോ മേഖലയിലും ദീനിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്ഷണിക്കാത്തവർ വരാതിരിക്കുക എന്ന് തന്നെയാണ് ഇസ്ലാമികപരമായിട്ടുള്ള മര്യാദ. എന്നാൽ ഒരു വലിയ ഒരു സദസ്സർ പാർട്ടിയാണെങ്കിൽ, പോകുന്നെങ്കിൽ, പങ്കെടുക്കുന്നെങ്കിൽ, ആവശ്യക്കാരനാണെങ്കിൽ അനുവാദം ചോദിക്കുകയും ചെയ്യണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയമുള്ളവർ, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച സ്വഹാബത്തിനെ നാം മനസ്സിലാക്കിയാണ്, നബിയുടെ പ്രയാസം തിരിച്ചറിഞ്ഞു, അങ്ങനെ ഭക്ഷണം നൽകാൻ താല്പര്യം കാണിച്ചു എന്നതാണ് നാം അറിയുന്നത്. നബി ആവശ്യപ്പെട്ടതല്ല, മനസ്സിലാക്കിക്കൊണ്ടാണ്, നബിയുടെ മുഖത്തുനിന്ന് വായിച്ചറിഞ്ഞുകൊണ്ടാണ് നബിയെ ക്ഷണിക്കുന്നത്. എന്നാൽ നബിയോടൊപ്പം അവിടെ വിശന്നിരിക്കുന്ന വേറെയും ആളുകളുണ്ട്, അവരെ ക്ഷണിക്കാതിരുന്നാൽ അത് അവർക്കൊരു പ്രയാസകരമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അഞ്ചു പേരെ തന്നെ ക്ഷണിക്കുന്നത്. നബിയോടൊപ്പം, നബിയോടെ കൂടെ നടക്കുന്ന, നബിയെ പൊതിഞ്ഞു നടക്കുന്നവരാണ് സ്വഹാബികളിൽ പലരും. അതുകൊണ്ട് അവരെയൊക്കെ തന്നെ അദ്ദേഹം ക്ഷണിക്കുന്നത് നാം ഇവിടെ കാണുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ചില മാതൃകൾ കൂടിയാലാണ് നമ്മളവിടെ വായിച്ചത്. അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുന്നു, ആ മര്യാദ പാലിച്ചുകൊണ്ടാണ് ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹം കൂടി ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. റസൂലിൻ്റെ പരിഗണന ഇവിടെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നു. ആവശ്യക്കാരനെ തിരിച്ചറിഞ്ഞു, തൻ്റെ കൂടെ വന്ന ആറാമനും വിശക്കുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൂടി കൂട്ടുകയാണ്. ഉള്ളതുകൊണ്ട് എല്ലാവരും പങ്കിട്ടെടുക്കുക, അതിന് സാധ്യമാകേണ്ടതുണ്ട് എന്ന സന്ദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നു. തൻ്റെ വീട്ടിൽ വന്നവരെ, താൻ ക്ഷണിക്കാതെ വന്നവരാണെങ്കിലും കഴിയുമെങ്കിൽ അവരെ അപമാനിക്കാതെ പരിഗണിക്കേണ്ടതുണ്ട് എന്നതുകൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വചനത്തിൽ, ഇവിടെ അബൂ ഷുഐബ് റളിയല്ലാഹുവിൻ്റെ പ്രതികരണത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തരികയാണ്. പ്രിയമുള്ളവരെ, നബിയുടെയും സ്വഹാബത്തിൻ്റെയും ജീവിതവും അവരുടെ പരസ്പര സംസ്കാരവും മര്യാദയുമൊക്കെ പഠിക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സന്ദേശങ്ങളും ഉൾക്കൊള്ളാനും ഈ സംഭവം കാരണമാകട്ടെ, കാരണമാകും. ഈ ഹദീസ് നമുക്ക് പല കാര്യങ്ങളും തിരിച്ചറിവ് നൽകും. അല്ലാഹു യഥാർത്ഥ മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാഹ്, നല്ലൊരു ഗുണപാഠല്ലേ അബൂ ശുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശരിക്ക് നമ്മളൊക്കെ അതിഥികളെ സ്വീകരിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവിടെ ഒരു അതിഥിക്ക് ആൾ കൂടുതലുണ്ടാകുമ്പോൾ ഒരു ആശങ്ക ഉണ്ടാവും. ആതിഥേയനൊരു അതിഥികൾ അധികം വരുമ്പോൾ ഒരു ആതിഥേയം വഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശങ്ക ഉണ്ടാവും, അത് തികയില്ലേന്ന്. അപ്പോൾ അത് നമ്മൾ തുടക്കത്തിലെ തിരുത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു സന്ദേശം കൂടി ഈ ഒരു ഹദീസിലെ ബഹുമാനനായ കവി മുഹമ്മദ് അലി അദ്ദേഹം അതിലൊന്നും ഇങ്ങനെ ഇടക്കൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്.
0: അതോടൊപ്പം തന്നെ എനിക്ക് അത് ആ ഒരു വിഷയത്തിൻ്റെതാണെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഉപോത്ബലകമായി വരുന്ന വേറെ കുറേ വിഷയങ്ങളുണ്ടാവും. അതിൽ എനിക്ക് തോന്നി, നമ്മൾ പറഞ്ഞല്ലോ ഈ മനസ്സിലാക്കലെന്ന്. ഇപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഖത്ത് വിശപ്പുണ്ട് എന്ന് സഹാബികൾ, ആ സഹാബി മനസ്സിലായി. എന്നിട്ട് അതുകൊണ്ട് അല്ല നബിനോട് നിനക്ക് വിശപ്പുണ്ടോ നബിയെ ചോദിച്ചിട്ട് വിശപ്പുണ്ടോ, ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പോകുന്നോളി അവിടെ ഭക്ഷണം, അങ്ങനെയല്ല പറഞ്ഞ്. അത് മനസ്സിലാക്കി. ചിലപ്പോൾ നമ്മൾ ഈ ബന്ധങ്ങളിൽ പലപ്പോഴും ഉണ്ടാവും പ്രശ്നമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രതികരിക്കുക. അല്ലാതെ അവിടെ നിങ്ങോട്ട് റിക്വസ്റ്റ് വന്നതിന് ശേഷം മാത്രം അലോഡ് ചെയ്യാമെന്ന് പറയുന്ന കുറേ അവസ്ഥ ഉണ്ട്. അതെന്താ ചോദിച്ചില്ലല്ലോ, ചോദിച്ചാലല്ലേ തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വേണ്ട, ചോദിച്ചും അറിഞ്ഞും ആവശ്യപ്പെട്ടും ഒക്കെ കൊടുക്കേണ്ട അല്ല നമ്മളുടെ പരിഗണനകൾ. ആണോ
1: അതിനുള്ളൊരു മനസ്സ്,
0: അതായത് അത് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് കൊടുക്കാൻ പറ്റുള്ളൂ, അതാണ് ആഗ്രഹിക്കേണ്ടത്. അതായത് വേറൊരാൾക്ക്, നമ്മളെ വീട്ടിൽ വന്നൊരാൾക്ക് മുഖത്ത് നോക്കിയിട്ട് വിഷമമുണ്ടെന്ന് മനസ്സിലായിട്ട്, അപ്പം മനസ്സിലായിട്ട് ചില ആൾക്കാർ എന്തോ ദാഹിക്കുന്നുണ്ട്, ഞാൻ വെള്ളം വേണോ അത് എന്ന് ചോദിക്കുമ്പോൾ എന്തേ പറയുള്ളൂ, വെള്ളമൊന്നും വേണ്ട. ശരിക്കും ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ. വിശപ്പുണ്ടെന്നല്ല, നേരെ ഈ നേരത്തെ വിശപ്പുള്ള നേരമാണ്, അപ്പോൾ നിങ്ങൾക്ക് വിശക്കുണ്ടെങ്കിൽ ഞാൻ ചോറ് വിളമ്പാം അല്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവ്, എന്നിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് കഴിച്ചിട്ട് പോയാൽ മതി.
1: ചില ആളുകൾക്ക് ഭയങ്കര സ്കില്ലാണ് കേട്ടോ, ആ അല്ലേ, ഭയങ്കര സ്കില്ലുള്ള ആൾക്കാരുണ്ട്, മൊത്തം നോക്കി റീഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല.
0: അപ്പം അവരെന്താ വിചാരിക്കുന്നോ, ആവശ്യം ഉണ്ടെങ്കിൽ പറയില്ലേ, എല്ലാവരും പറയില്ല.
1: വേണമെങ്കിൽ ഒരു ചോയ്സ് കൊടുക്കാം, ടീ ഓർ കോഫി,
0: അത് കൊടുക്കാം. പക്ഷെ എങ്ങനെയാലും അതൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ചില ആളുകൾ ഓപ്ഷൻ അവർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാലും ഒരു ഫോർമാലിറ്റി എന്നുള്ള അർത്ഥത്തിൽ വേണ്ട, എന്നാൽ നേരെ മറിച്ച് അവർ ആവശ്യക്കാരനായിരിക്കെ തന്നെ നമ്മളത് മനസ്സിലാക്കി ഇങ്ങനത് കഴിച്ചു. അപ്പം അവർ നിർബന്ധി, അവരുള്ളിൽ പിന്നെ അവിടെ എന്തില്ല, നോ ഇല്ല. മറ്റെന്താണ് നോ പറയാനുള്ള ചോയ്സ് കൊടുക്കുമ്പോൾ എങ്ങനെയും നോ പറയുള്ളൂ. അത് ഈ ആതിഥ്യത്തിലും ഭക്ഷണം കൊടുക്കുന്ന ഈ സംഭവത്തിലൂടെ ഞാനത് മനസ്സിലാക്കി. അവരൊരിക്കലും വന്നിട്ട് റസൂലിനോട് നബി നല്ല വിഷമമുണ്ടല്ലേ, നല്ല വിശപ്പുണ്ടല്ലേ, ഞാൻ ഭക്ഷണം പിന്നെ അവിടെ വിളമ്പി വെച്ച് നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടു തരണോ എന്നൊന്നല്ല ചോദിച്ചേ. അവിടെ ശരിക്കും അത് മനസ്സിലാക്കി ഭക്ഷണം വെച്ച് എന്നിട്ട് വിളിച്ചേക്കാണ് വരിക ഭക്ഷണം കഴിക്കാൻ വരിക,
1: അതാണ് ക്ഷണം,
0: അതാണ് ക്ഷണം. അപ്പോൾ മാഷാല്ലാ, നമുക്കിതൊക്കെ പറയാനൊക്കെ നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കണത്, ഞാൻ എത്രമാത്രം അങ്ങനെ ആവലുണ്ട് എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ആവാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്, എത്രമാത്രം നമുക്ക് ആളുകളെ, അത് ആളുകളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പുറത്തുള്ള ആളുകളാവും, നമ്മളെ വീട്ടിനകത്തുള്ള ആളുകൾ. നേരത്തെ ഒരു മനസ്സിലാക്കലിൻ്റെ കാര്യമാണല്ലോ. എന്നിട്ട് ഇപ്പോൾ ഭാര്യനോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും, അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ അവർ നല്ല ആവശ്യമുള്ള സമയമായിരിക്കും നമ്മളൊരു സഹായം കിട്ടണേ, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണോ, വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് ചിലപ്പോൾ പറയുള്ളൂ. എന്നാൽ നേരെ മറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണത്, നേരെ മറിച്ച് നമ്മൾ ഹെൽപ്പ് വേണമെന്ന് ചോദിക്കാതെ പോയി ഹെൽപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവനെ പിടിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യല്ലയോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചൊക്കൊന്നുമില്ല. പക്ഷേ അവർക്കത് ആവശ്യമാണ്, പിന്നെ അവർ അവരെ മനസ്സത് പറയുന്നുണ്ടാവും. ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റിയാണ്. ചില ആളുകൾ ചോദിച്ചു വാങ്ങും,
1: അങ്ങനെയും പ്രകൃതങ്ങൾ
0: അങ്ങനെയുണ്ട്. ചില ആളുകൾ ഇത് ചെയ്യി, ഭക്ഷണം വിളമ്പി, നിങ്ങൾ എന്താണ് ഭക്ഷണം വിശന്നിട്ട് വയ്യ, ഭക്ഷണം വിളമ്പി, അത്രയും അടുപ്പമുള്ള ആളുകളാണെങ്കിൽ അത് പറയും. സ്വതന്ത്ര സ്ഥലങ്ങൾ അതുപോലെ പറയാം. പക്ഷേ എത്ര മാത്രം അടുപ്പുള്ള ആളുകളാണെങ്കിലും ഈ ഫോർമാലിറ്റി ഭയങ്കരമായിട്ട് അത് ഉള്ളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും. അവനൊന്ന് ഭക്ഷണം വിളമ്പിയിരുന്നെങ്കിൽ, അവനൊന്ന് എൻ്റെ അടുത്തൊന്ന് എന്നൊന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം അതൊക്കെ മനസ്സിലാക്കുക, അതാണ് മനുഷ്യത്വവും, അതാണ് ദീനതാണ്. ഇതൊന്നും നമ്മൾ എന്തല്ല, നമ്മൾ ദീനായിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ എല്ലാ തത്വങ്ങളും ദീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ അതിന് അത് മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഓരോ സംഭവങ്ങളും ഇപ്പോൾ കെ വി പറഞ്ഞില്ലേ, ഇൻഷാല്ലാ
1: കൂടുതൽ പഠിക്കുമ്പോഴാണ് ഇത്തരം തിരുത്തലുകൾക്ക് നമുക്ക് അവസരങ്ങൾ കിട്ടുക. ഇൻഷാല്ലാ കൂടുതൽ തിരുത്തലുകളിലൂടെ പുതിയ പുതിയ അറിവുകളിലൂടെ ജീവിതത്തെ ധന്യമാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ ഈ ഒരു നന്മയുടെ യാത്രയിൽ ഒരുപാട് കോഴ്സുകൾ നമ്മൾ ശ്രോതാക്കൾക്ക് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ പീസ് റേഡിയോ ഒരു ഹലാൽ എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലക്ക് ഇപ്പോൾ മോർണിംഗ് ലൈവ് ഷോ, അതുപോലെ തന്നെ ഒരുപാട് ലൈവ് പ്രോഗ്രാമുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ റേഡിയോയിൽ നടക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു കോഴ്സായി പഠിക്കാനുള്ളൊരവസരം കൂടി, ഇപ്പോൾ പൊതുവേ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പഠിക്കണമെങ്കിൽ എത്ര പൈസ വേണം അല്ലേ? ഓരോ എന്നാൽ ഈ കിട്ടുന്നത് അതേപോലെ പ്രാക്ടിക്കലായി നമുക്ക് എടുക്കാൻ പറ്റുമല്ലേ, അതും അറിയില്ല. എന്നാൽ ഇത് വളരെ ധാർമ്മികമായ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല കൃത്യമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ കോഴ്സുകളൊക്കെ ലോഞ്ച് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണല്ലോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം അത്ര തന്നെ ആളുകൾക്ക് സ്വാധീനം വരുത്തിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അറബി ഭാഷാ പഠനം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അറബി ഭാഷാ പഠനം. ഇപ്പോൾ ശ്രോതാക്കൾക്കൊക്കെ പുതിയ പല ശ്രോതാക്കളും പുതിയൊരു കോഴ്സിലൂടെ വന്നിട്ടുണ്ട് പി സ്റ്റേഡിയയിലേക്ക്, ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സിലൂടെ. പല സ്ഥലങ്ങളിലും അതിൻ്റെ ഡിസ്കഷൻ കേൾക്കാറുണ്ട്, ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് അങ്ങനെ ഇങ്ങനെ റേഡിയോ ഉണ്ടോ എന്ന് ചില ആൾക്കാർ അത് കണ്ട് മനസ്സിലാക്കി റേഡിയോയിലേക്ക് വരുന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സിനെ കുറിച്ച് ശ്രോതാക്കൾക്കൊന്ന്, നമ്മളിന്ന് സൺഡേ അല്ലേ സലാമക്ക, സൺഡേ ആകുമ്പോൾ എന്തായാലും കുറച്ച് പുതിയ ആളുകളുണ്ടാവും. കുട്ടികളെ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഇതൊരു പക്ഷേ ഒരു വെളിച്ചമായിരിക്കും. നമ്മളെക്കൊണ്ട് ചെയ്യാൻ നമ്മളൊരു 1000 വട്ടം പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മക്കൾക്ക് കത്തിയിട്ടുണ്ടാവില്ല, അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞ ചിലപ്പോൾ നമ്മുടെ മക്കൾക്കത് അതനുസരിക്കാനുള്ള മനസ്സ് തോന്നും. കാരണം നമ്മുടെ ശൈലികളൊക്കെ മാറും ഇൻഷാല്ലാ. സെപ്റ്റംബർ 1 കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇന്നിപ്പോൾ സെപ്റ്റംബർ 27 പല ക്ലാസ്സുകളും നമ്മൾ കേട്ടുകഴിഞ്ഞ ആളുകളാണ് ഇതിലുള്ളത്. എന്നാൽ ഇപ്പോൾ വേണമെങ്കിലും പുതുതായി ക്ലാസ്സുകളിൽ പഴയ ക്ലാസ്സുകളൊക്കെ കേട്ട് തുടങ്ങാൻ പറ്റിയൊരു അവസരമുണ്ട്. ബി സ്റ്റേഡിയോ കോഴ്സ് എടുത്തുകൊണ്ട് അതിൽ അങ്ങനെ സ്ക്രോൾ ചെയ്താൽ കാണാം, ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എന്ന് കാണാം. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻറോൾ ചെയ്താൽ ആദ്യത്തെ ക്ലാസ് മുതൽ നിങ്ങൾക്ക് കേട്ട് തുടങ്ങാം. ഇതുപോലെ തന്നെയാണ് അറബി ഭാഷാ പഠനം.
0: മഷാല്ല. അപ്പോൾ അറബി ഭാഷാ പഠനത്തിൻ്റെ നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലുള്ള ഒരു ഒട്ടനവധി ആളുകൾ അതിൻ്റെ ഫലം അത് പ്രയോജനം പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ആ ഭാഷയുടെ ആഴത്തിലുള്ള അറിവുകൾ ആ ഭാഷ എന്ന കീയിലൂടെ അതിൻ്റെ ശരിക്കും അത് ലഹ്ദത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് പലരുടെയും കമൻറ്റുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്കും ഭാഷ അറബി ഭാഷ നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്നുകൂടി. അപ്പോൾ അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് പറയണമെന്ന് വെച്ചാൽ ക്ലാസ് 11 ഈ ശനിയാഴ്ച രാത്രി 10 അപ്പം അത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മളെ
1: പാടാനുള്ള പരിപാടി,
0: പാടാനുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ പാടുന്നതിൻ്റെ മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നബി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ ഉപദേശിക്കാനൊന്നും വേറെ ആരും വരണ്ട, നമ്മളെ ഉപദേശിക്കാനുള്ള ഒരാൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളൊപ്പം പറഞ്ഞയച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഉപദേശം കിട്ടണമെന്ന് തോന്നുമല്ലോ, ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വെച്ച ഒരാൾ ഒരു സംഗതിയുണ്ട്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉപദേശകൻ, മരണം. ജനിച്ചോ അവൻ്റെ ഏറ്റവും വലിയ ഉപദേശം അവന് കൊടുക്കുന്ന അവൻ്റെ മരണമാണ്. അതുകൊണ്ടാണ് കഫാബിൽ മൗത്തി വഅദൻ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ മരണത്തെക്കുറിച്ച് കേൾക്കുന്നതും പറയുന്നതൊക്കെ നമുക്കൊരു ഉപദേശം തന്നെയാണ്. ഒരു പാട്ടിലൂടെ കേട്ടാലോ?
1: തീർച്ചയായും.
0: അപ്പോൾ സ്വരം ഇന്ന് അങ്ങനെയാണ് കേൾക്കാം.

0: ഒരു പാട്ടാണെങ്കിലും കുറെ കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നി മറിഞ്ഞിങ്ങനെ പോയി അല്ലേ.
1: അതെ അതെ അതെ.
0: അള്ളാഹു നല്ലൊരു നല്ലൊരു മരണം അല്ലേ, ഈമാനോടുകൂടിയുള്ള മരണം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിലൊരുപാട് നല്ല ചിന്തകളാണ് അൽഹംദുലില്ലാഹ് സഹൽ കൊല്ലം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ കേട്ട
1: പാടിയതാരാന്നുള്ള ഒരു ഒരു തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ല, കൺഫ്യൂഷൻ തീർക്കുന്നത് സഹൽ കൊല്ലം.
0: അതെ,
1: നമ്മുടെ സഹൽ,
0: നമ്മുടെ സഹൽ
1: അല്ലേ. അറബി കോഴ്സ്, ഇസ്ലാമിക് പാരൻസ് കോഴ്സ് കേട്ടു അറ്റൻഡ് ചെയ്യലുണ്ട് എന്ന് ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്രയിൽ നിന്നും. സ്വരം അർത്ഥവത്തായ വരികളാണെന്ന് മൈമുനാക്കാരുവാരെ കൊണ്ട് ചുള്ളിയോട്. എത്ര പഴയ പാട്ടാണെങ്കിലും നല്ല അർത്ഥവത്തായ വരികൾ, കേട്ടാലും കേട്ടാലും മതി വരാത്ത വരികൾ. എന്നും മൂളി പോകുന്ന ഗാനം പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഷൈബായും വള്ളപ്പെട്ടണം. മുഹമ്മദ് തോണിയിൽ പുല്ലിശ്ശേരി പാട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കരഞ്ഞുപോയി. മുഹമ്മദ് തോണിയിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഹലീമ കെ, മുഹമ്മദ് പാങ് ബഷീരി, അബു തലശ്ശേരി ഇവരൊക്കെ പറഞ്ഞ അർത്ഥവത്തായ പാട്ടാണ്. പാട്ട് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന്. ഇന്നത്തെ ലൈവിൽ വളരെയധികം അറിവ് നൽകിയ പീസ് റേഡിയോ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് റുക്സാന ബാലുശ്ശേരി. അമീൻ. ഒരു സംഭവം നിങ്ങൾക്ക് ഒരു ശ്രോതാവ് അയച്ചത് പറയണമെന്ന് തോന്നുന്നുണ്ട്
0: തോന്നുന്നു.
1: എന്താണ്?
0: റൌഫ മടക്കര അയച്ച മെസ്സേജ്. 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ ഹരിതകർമ്മസേന വന്നു. അവരുടെ മുഖത്ത് ക്ഷീണം തോന്നി. ഞാൻ പെട്ടെന്നൊരു ജ്യൂസ് കൊടുത്തു. അവർ എന്നോട് പറഞ്ഞു, ടീച്ചറെ വളരെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു, കണ്ടറിഞ്ഞു തന്നല്ലോ, നന്ദി. അങ്ങനെ നന്ദി പറഞ്ഞാണ്ടാണ് അവർ പോയത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും, മുഖത്ത് നോക്കി. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഉമ്മമാരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മുഖത്ത് നോക്കി അവർക്ക് മനസ്സിലാകാൻ നമുക്ക് വിശക്കുന്നുണ്ടോ അല്ലേ? അല്ലേ? നമ്മളെ സംസാരം കേട്ടാലും അറിയാം നമ്മളിപ്പോൾ വിശന്നിരിക്കണോ. ആദ്യം ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് അല്ലേ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില ആളുകൾക്ക്, എല്ലാവർക്കും ഉമ്മമാർക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റി പല ആളുകൾക്കും കിട്ടും, ഇതെല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ
1: അല്ല, അത് കിട്ടാനുള്ള വഴി ഒന്നേ ഉള്ളൂ. എന്താണോ, നമ്മുടെ ചിന്ത നമ്മൾ എന്ന വലയത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരാൾ, അയാളെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അയാളുടെ സാഹചര്യങ്ങൾ എന്തായിരിക്കും? ഇങ്ങനെ പലപ്പോഴും നമ്മൾ, ഇത് നമ്മളെ കുറ്റമല്ല എന്ന് വെച്ചാൽ, ഈ മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റാൻ പോകുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ ബോധപൂർവം ചെയ്യുന്ന പണിയല്ല.

0: എന്നുവെച്ചാൽ നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. ആ ചിന്ത ഇവിടെ നമ്മൾ നമ്മളെ കുറിച്ചാണ്, എനിക്ക് ഇനി എന്താണ്, നാളെ എന്താണ്, എൻ്റെ ആ കാര്യം ഉണ്ടല്ലോ, ഈ കാര്യം ഉണ്ടല്ലോ, ഇത്
1: മാത്രം
0: അത് മാത്രം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും തീരുമോ? കടലിലെ ഓളം തീരൂല എന്ന് പറഞ്ഞവരി, ഇതിങ്ങനെ തീരൂല, ഇത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഇടയിൽ ജീവിതം കഴിയുന്നതിൻ്റെ ഇടയിൽ എത്ര ആൾ നമ്മളെ മുന്നിലൂടെ കടന്നുപോയവരെയൊന്നും നമ്മൾ നോക്കിയില്ല, കണ്ടിട്ടില്ല. പിന്നെ ആ ജീവിതത്തിൽ എന്താ അർത്ഥമുള്ളത്? അപ്പം അതുകൊണ്ട് നമ്മളെ പ്രശ്നങ്ങൾക്ക് കൂടിയുള്ള പരിഹാരമാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കൽ. അപ്പം തന്നെ ഒരുപാട് പരിഹാരങ്ങൾ വരും. കാഷ്വാലിറ്റി പോയി നിൽക്കുമ്പോൾ പറയാറുണ്ടല്ലോ എല്ലാവരും, എന്താ മനസ്സിലായത്, ഓ എൻ്റെ അസുഖം ഡോക്ടർ കാണുന്നതിൻ്റെ മുമ്പ് എന്നെ മാറിയും അവിടെ മറ്റുള്ളവരെ
1: കണ്ടു ടോക്ക് എടുക്കണ്ടാവും ശരിയായി എന്നറിയും
0: എന്നതുപോലെയാണ്.
1: അപ്പോൾ റഹൂഫ മണക്കര അവർ അയച്ചൊരു മെസ്സേജിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവരുടെ ഈ ഒരു നന്മ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇത്തരം നന്മകൾ മനസ്സിൽ കൊണ്ടു നടക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
0: പാട്ട് കേട്ടപ്പോൾ ഹസ്ബൻഡിൻ്റെ മരണത്തെ ഓർത്തു എന്നുള്ളതാണ് ഒരു മെസ്സേജ്, ഒരു ശ്രോത വായിച്ച മെസ്സേജ്. അവർക്ക് അള്ളാഹു പറഞ്ഞ പോലെ തന്നെ ആ വിരഹത്തിലും വേർപാടിലൊക്കെയുള്ള ആ ഒരു വിഷമങ്ങൾ സഹിക്കാനുള്ള ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ. ഒരു കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നമ്മളെല്ലാവരും പല കാര്യങ്ങളും സ്റ്റാറ്റസ് വെക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ വഴിവിളക്കൊന്ന് സ്റ്റാറ്റസ് വെച്ച് നോക്കൂ. നിങ്ങൾക്കും ഈ ഒരു കൃഷിയിലൂടെ അല്ലേ, അതൊരു കൃഷിയായിട്ട് കണക്കൂട്ടിയിട്ട് നീ ആ ഒരു നീയത്തോടു കൂടി നമുക്ക് വെക്കാം. മെസ്സേജ് ഇതാണ്: വർധനവ് ലഭിക്കുന്ന കൃഷി. വല്ലവനും പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകുന്നതാണ്. ഇത്തരം നന്മകൾ നമ്മുടെ സ്റ്റാറ്റസ് വെക്കുക, അതിലൂടെ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുന്ന വിളവ് എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഈ ഒരു സമയത്ത് ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ അവസാന സമയത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് ഈ വളരെ വൈജ്ഞാനികമായ സെഷനുകളും ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടല്ലോ. അപ്പം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിലിങ്ങനെ ഇടപഴകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക, അനുവദിച്ചതായിട്ട് ഇങ്ങനെ തോന്നും. എന്നാൽ ദീനിൽ അനുവദിക്കപ്പെടാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാവുക. പീസ് റേഡിയോ അല്ലിജാവ സംശയ നിവാരണ പ്രോഗ്രാമിൻ്റെ പ്രസക്തി ഇവിടെയാണ്. വലിയ വലിയ തിരുത്തലുകളാണ് ആളുകൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലിജാബ ഇത്രയും ആളുകളിലേക്ക് എത്താനും നമുക്കൊരു പക്ഷേ ചോദ്യങ്ങളുടെ ആധിക്യം കാരണം നമ്മൾ അത്ര തന്നെ ലൈവ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് എന്താ പറയുക ഉണ്ട് തീർക്കാൻ കഴിയാറില്ല, അതിന് മാത്രം തിരക്ക് വരാറുണ്ട്. അതിൽ വന്ന ചില ചോദ്യങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ
0: അല്ലിജാവയിൽ
1: അല്ലിജാബ
0: ഇന്നത്തെ അല്ലിജാബ എന്നപ്പുറത്ത് ഒരു ചോദ്യം ഉത്തരം പ്രോഗ്രാം
1: ഫേര് അങ്ങനെയാണ്. നമുക്കത് കേട്ട് തിരിച്ചു വരാം ഇൻഷാല്ലാ.
2: സ്വർണക്കുറി എന്ന പേരിൽ ജ്വല്ലറികൾ വെക്കുന്ന കുറികളിൽ കുറി അടിച്ചയാൾക്ക് പിന്നെ കുറി നികത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ലോട്ടറി എടുക്കുന്നത് പോലെ തന്നെ ഒരു ഭാഗ്യ പരീക്ഷണമല്ലേ? ഇത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം.
3: ജ്വല്ലറികൾ സാധാരണഗതിയിൽ നടത്തുന്ന സ്വർണക്കുറികൾ എല്ലാം ഹറാമാണ്, നമുക്കതിൽ പങ്കെടുക്കുവാൻ പാടുള്ളതല്ല. അവിടെ കുറി അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബാക്കി ഭാഗങ്ങൾ അടക്കേണ്ടതില്ല എന്ന നിബന്ധനകളില്ല എങ്കിൽ പോലും അത്തരം കുറികൾ ഹറാമാണ്. കാരണം സ്വർണവും വെള്ളിയുമെല്ലാം കച്ചവടം ചെയ്യുന്ന സമയത്ത് രണ്ടു നിബന്ധനകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് യദംബി യദാകണം, രണ്ട് മിസ്ലംബി മിസിലാകണം എന്നാണ്. ഇവിടെ സ്വർണവും പണവുമാണ് കച്ചവടം നടത്തുന്നത് എന്നതുകൊണ്ട് അത് യദംബി യദാകണം, റൊക്കം ക്യാഷ് കൊടുത്ത് റൊക്കം സ്വർണം വാങ്ങുന്ന രീതിയാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. ക്യാഷ് പിന്നെ തരാം എന്നു പറഞ്ഞ് സ്വർണം കടം വാങ്ങിക്കൊണ്ടുപോകുന്ന രീതി, അത് പലിശയിലാണ് ഉൾപ്പെടുക, അഥവാ റിബൻ നസീഅ, കാലതാമസത്തിൽ വരുന്ന പലിശ എന്നാണ് അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മുൻകൂട്ടി ഘട്ടം ഘട്ടമായി കാശുകൾ അടച്ച് ഒരു പ്രത്യേക സംഖ്യ എത്തുന്ന മുറക്ക് സ്വർണമെടുക്കുന്ന രീതി, അതും നിഷിദ്ധമാണ്. കാരണം സ്വർണം വെള്ളി പോലെയുള്ള വസ്തുക്കൾ കച്ചവടം നടത്തുമ്പോൾ മുഴുവൻ ക്യാഷും കൊടുത്ത് ഉടനെ തന്നെ കച്ചവടം നടത്തുന്ന രീതിയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. കാലതാമസം വരുന്നുണ്ടെങ്കിലും അവിടെ പലിശ വരും, സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ ആ കൊടുത്ത സ്വർണത്തിൻ്റെ അത്ര തന്നെ വാങ്ങുന്ന പുതിയ സ്വർണം ലഭിക്കുന്നില്ല എങ്കിലും അതൊക്കെ പലിശയുടെ ഇനത്തിലാണ് വരിക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: ഇന്നിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വൈജ്ഞാനികമായ കാര്യങ്ങൾ കേട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ എൻഡിങ്ങിലേക്ക് എത്തുകയാണ്. ഇനി അവസാനം നമുക്ക് ഈ വിജയികൾ പ്രഖ്യാപിക്കാനാണുള്ളത് അല്ലേ?
1: യെസ്, വിജയികളെ പ്രഖ്യാപിക്കാനുണ്ട്. ഇൻഷാല്ലാ അത് വരും.
0: ഓക്കെ, വിജയം റെഡിയായ സ്ഥിതിക്ക് നമുക്ക് കുറഞ്ഞ സമയത്തിനകത്ത് റെഡിയാവുകയാണെങ്കിൽ നമുക്ക് ഉടനെ വായിക്കാവുന്നതാണ്. ഇൻഷാല്ലാ അവസാന നിമിഷത്തിലായി പോയി എന്നുള്ളതേ ഉള്ളൂ. പാരന്റിങ് ക്ലാസ്സുകളൊക്കെ കേട്ടു. താജിദ്ദീൻ സായിയുടെ ക്ലാസ് ഏറ്റവും ഇഷ്ടമായി എന്ന് അബ്ദുൽ അസീസ് കുന്നത്ത് പറഞ്ഞു. അതുപോലെ ഹുസൈൻ ഖാന്റെ മെസ്സേജ് വല്ലാതെ കണ്ടില്ലല്ലോ, ഇന്നിപ്പോ വിജയികളെ പറഞ്ഞു എന്നുള്ളൊരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. അതുപോലെ അബ്ബാസ് ചേലക്കാട് പറഞ്ഞത്, എന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഇന്ന് മൂന്നാമത്തെ ഞായറാഴ്ചയാണ്, ആ പാട്ട് കേട്ട് ഹൃദയം വേദനിച്ചു പോയി, ഉമ്മാക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ എന്നാണ് അബ്ബാസ് ചേലക്കോട്.
1: ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ,
0: ആമീൻ. അതുപോലെ പിന്നെ ഇന്നത്തെ പ്രോഗ്രാം പി ആർ ഫാമിലിയിലുള്ള എല്ലാവരും മറക്കാതെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ക്യൂ സ്പേസ് മെഗാ ക്യൂസിനെ കുറിച്ച് കൊപ്പത്തുനിന്നും ഹബീബ മേൽമുറി അയക്കുന്നത്. നിർപ്പതം ക്യൂസ് അതല്ലേ പറഞ്ഞത് അല്ലേ? ആ, അപ്പം അതിൽ പെട്ടെന്ന് അറ്റൻഡ്, അതിൽ എല്ലാവരും പങ്കെടുക്കണം എന്നൊക്കെയാണ് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കാൻ പറ്റുക. പിന്നെ എല്ലാവർക്കും എല്ലാവരെയും ഒന്ന് കേൾക്കാനും ഉൾക്കൊള്ളാനൊക്കെയുള്ള വിശാലത നൽകണേ എന്നൊരു പ്രാർത്ഥനയുണ്ട് സൽമ ഫറൂഖ്. ഇനി ക്യൂസിലെ വിജയികളിലേക്ക് പോവാം. സലീമ മേൽമുറി,
1: ആദ്യത്തെ മൂന്ന് വിജയികളുടെ കൂട്ടത്തിൽ സ്ഥാനം പറ്റിയത് സലീമ മേൽമുറി അല്ലേ? ഫസ്റ്റ്.
0: രണ്ട്, സാജിദ ഷൗക്കത്ത്.
1: മൂന്നാം സ്ഥാനം ഷബീബ്.
0: റഹ്മത്ത് പി കെ.
1: യെസ്, ഇനിയുള്ള പത്ത് ആളുകളല്ലേ? റഹ്മത്ത് പി കെ, ഹഫ്സത്ത് അങ്ങാടിപ്പുറം,
0: അലിയാർ എ പി,
1: അനീസ് പന്നിക്കോട്,
0: ഹവ്വാനൂരിയ,
1: റസിയ,
0: മുഹ്സിൻ,
1: സീനത്ത്
0: പുളിഞ്ഞാൽ
1: വയനാട്,
0: ജൽസി സി ടി പി ഐലാശ്ശേരി,
1: ജസീല തൈലക്കടവ്.
0: തൈലക്കടവ് അല്ലേ? ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. സലീം മേൽമുറി,
1: സാജിദ ഷൗക്കത്ത്,
0: ഷബീബ്,
1: റംലത്ത് പി കെ,
0: റഹ്മത്ത് പി കെ,
1: റഹ്മത്ത് പി കെ,
0: ഹഫ്സത്ത് അങ്ങാടിപ്പുറം,
1: അലിയാർ എ പി,
0: അനീസ് പന്നിക്കോട്,
1: ഹവ്വ നൂരിയ സി എം,
0: റാസിയ,
1: മുഹ്സിൻ,
0: സീനത്ത് പുളിഞ്ഞാൽ വയനാട്, ജൽസി സി ടി പി ഐലാശ്ശേരി,
1: ജസീല തയ്യിലക്കടവ്.
0: ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിജയികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മഷാല്ലാ, സമയത്തിനുള്ളിൽ തന്നെ വിജയികൾ ഉൾപ്പെട്ട സന്തോഷം അറിയിച്ചുകൊണ്ട് സാജിദ ഷൗക്കത്ത്, അതുപോലെ തന്നെ മറ്റേ ആളുകളൊക്കെ വിഷയം സന്തോഷം അറിയിക്കുന്നുണ്ട്. ഞാൻ ഓഗസ്റ്റ് 20 ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു, ഇതുവരെ ആൻസർ വന്നിട്ടില്ല, എന്നാണ് ആൻസർ കിട്ടുക എന്ന ഹിബ മഞ്ചേരിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നിങ്ങളെ ടെക്നിക്കൽ വിങ് അറിയിക്കുമായിരിക്കും, അറിയിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അവരെ നമുക്ക് ഓർമ്മപ്പെടുത്താം.
1: ഇൻഷാല്ലാ ബന്ധപ്പെട്ടായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അല്ലിജാബ എന്ന സെഷനിലേക്ക് തന്നെയാണോ നിങ്ങൾ ഉത്തര ചോദ്യം അയച്ചിട്ടുള്ളതെന്ന് പ്രത്യേകം അന്ന് ഓർമ്മപ്പെടുത്തുന്നു.
0: ഞാൻ ഉൾപ്പെടെ വിജയിച്ചവർക്കൊക്കെ എല്ലാ വിജയികൾക്കും മബ്റൂക്ക് എന്നാണ് സുബൈദ ഇസ്മയിൽ മടിക്കേരി അയച്ചിട്ടുള്ളത്. അപ്പോൾ വിജയികളുടെ സന്തോഷം പോലെ തന്നെ നമുക്കും സന്തോഷമുണ്ട്, പങ്കെടുത്ത ആളുകൾക്കും സന്തോഷമുണ്ട്. നമുക്ക് ഈ സന്തോഷം എന്നും നന്മയുടെ ഈ സന്തോഷം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രിയമുള്ളവരെ ഇന്നത്തെ ഈവനിങ് മോർണിംഗ് ലൈവിൻ്റെ അവസാന സമയം, ഒരു മോർണിംഗ് ലൈവിൻ്റെ ഈവനിങ്ങിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇനി ഉള്ളത് ഇത് കഴിഞ്ഞാൽ അടുത്ത് എന്താ, നമ്മൾ റേഡിയോ വൈബ്സ്,
1: വൈബ്സ് ആണ്.
0: റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കും.
1: ഒരുപാട് പുതുമകളും ഒരുപാട് വൈജ്ഞാനികമായ സെഷനുകളുമായി ഇൻഷാല്ലാ റേഡിയോ വൈബ്സ് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഞങ്ങളിവിടെ സൈനപ്പ് ചെയ്യുന്നു.
0: റേഡിയോ വൈബ്സിൽ ആരാളുള്ളതെന്നുള്ളത് നമുക്ക് അല്ലേ ഒരു ദേശം. ഇൻഷാല്ലാ റേഡിയോ വൈബ്സിൽ അടുത്ത ആളുകളിലേക്ക് വരുന്ന ചേരുന്നവരെ തൽക്കാലം ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയുടെ അവസാനിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും സുഹൈർ പാണ്ടിക്കാടൻ്റെ കൂടെ ഞാൻ വിട്ടി അബ്ദുൽ സലാം, ടെക്നിക്കൽ വിങ്ങിൽ നിന്ന് ഷിഹാബ്,
1: സഹോദരൻ ഷിബ്ലി
0: ഒക്കെയുണ്ട്. ഇൻഷാല്ലാ.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും നിറവാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്ന വൈബ്സിന്റെ ആദ്യത്തിൽ നമ്മൾ കേൾക്കുന്നു ഇൻസൈറ്റ്.
1: ഇൻസൈറ്റിൽ ഇന്ന് ഡോക്ടർ ഹിലാൽ സലീം സി പി നമ്മോടൊപ്പം ചേരുന്നു. ദൈവത്തെ എന്തിനു ആരാധിക്കണം, രണ്ടാം ഭാഗമാണ് കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വലാ ആലിഹി വസ്സഹാബത്തിഹി അജ്മാഇൻ. അമാബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എന്തിന് ദൈവത്തെ നമ്മൾ ആരാധിക്കണം, എന്തിന് അള്ളാഹു ആരാധനക്കർഹനാണ് എന്നുള്ള വിഷയത്തിൽ നമ്മളൊന്ന് തുടങ്ങി വെച്ചിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ബാക്കി എന്നുള്ള നിലക്കാണ് നമ്മൾ ഈയൊരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം, എന്താണ് ആരാധന, എങ്ങനെയാണ് ഒരു കാര്യം ആരാധനയാവുന്നത്. ഇപ്പം പല രീതിയിൽ പലതിനെയും ആരാധിക്കുന്ന ആളുകൾ പല സമൂഹങ്ങളിൽ, ഇന്നത്തെ നമ്മൾ ആധുനികം എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിലും അങ്ങനെ പലതിനെയും ആരാധിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതേസമയം എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധനാ സങ്കല്പം എന്താണ് എന്നുള്ളതും, അതോടൊപ്പം എന്തിന് അള്ളാഹു സുബ്ഹാനഹു വതാല ആരാധന കർഹനാണ് എന്നുള്ള വിഷയവും നമ്മൾ അവിടെ തുടങ്ങി വെച്ചിരുന്നു. അതിലൊന്നാമതായി നമ്മൾ പറഞ്ഞിരുന്നൊരു വിഷയം, അള്ളാഹു ആരാണ് എന്നുള്ളത്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ എന്താണ് എന്നുള്ളത് തന്നെ അവനെ ആരാധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ പര്യാപ്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ്റെ നാമഗുണവിശേഷങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഓരോന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകങ്ങളാണ്. അതൊന്നാമത്തെ. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ പറഞ്ഞിരുന്നൊരു കാര്യം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അവൻ നമ്മൾക്ക് നൽകിയൊരു ജീവിതം എന്നുള്ളതാണ്. പല ആളുകളും ഈ ചിന്തിച്ചു വെച്ചിരിക്കുന്നൊരു കാര്യം തന്നെ, നമ്മളെന്തോ അവകാശമായി അവകാശ പോരാട്ടം നടത്തി നേടിയെടുത്തൊരു സംഗതിയാണ് നമ്മുടെ ഒരു ജീവിതം. അതുകൊണ്ട് പിന്നെ എന്നിട്ട് അവിടെ ഇങ്ങനെ ചാരിദാസലയിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ പിന്നെ ആലോചിക്കുകയാണ്, എന്തിനാണ് ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, ഇനിയൊക്കെ ദൈവം ഉണ്ട് നോക്കുക, എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പം ആ പ്രിമൈസ് തന്നെ തെറ്റാണ്. നമ്മൾ നേടിയെടുത്തതൊന്നുമല്ല ഈ ലൈഫ് എന്നുള്ളത്, നമ്മൾ നേടിയെടുത്തതൊന്നുമല്ല ഈ ജീവിതം എന്നുള്ളത്. അത് പടച്ചവൻ നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. നമ്മൾ ഇവിടെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണോ? ഒരിക്കലും അല്ലല്ലോ. നമുക്ക് പടച്ചവൻ തന്നൊരു കാര്യമാണ് ഈ ഒരു ജീവിതം എന്നുള്ളത്. അപ്പം ആ ജീവിതത്തിൽ അവനെ പിന്നെ അവൻ ആരാധിക്കണം എന്ന് ആ ജീവിതം തന്ന പടച്ചവൻ നമ്മളോട് പറയാണ്. അത് നമ്മൾ കേട്ടേ പറ്റൂ. പിന്നെ ഇത് ഈ ഒരു വിഷയം, ഈ ഒരു ചോദ്യം തന്നെ ഉയരുന്നൊരു ഒരു കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്തിന് റബ്ബിനെ ആരാധിക്കണം എന്നുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വെച്ചിട്ടിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എന്തിന് നമ്മളോട് അവനെ ആരാധിക്കാൻ പറയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള നോളജ്, എന്തിന് അള്ളാഹുവിനെ ആരാധിക്കാൻ നമ്മളോട് പറയുന്നു എന്നുള്ളതിൻ്റെ ആ പൂർണ്ണമായ നോളജ് കോംപ്രഹെൻഡ് ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കണമെന്നില്ല. കാരണം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അറിവെല്ലാം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളും അള്ളാഹുവും തമ്മിൽ എന്താണ് വ്യത്യാസം? അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു തരത്തിൽ നമ്മൾ വീണ്ടും നമ്മളൊരു ഒരു ഒരു ദൈവ സങ്കല്പത്തിലേക്ക് നമ്മൾ സ്വയം മാറുന്നതിന് തുല്യമാണത്. അള്ളാഹുവിൻ്റെ എല്ലാ അറിവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു കാര്യം, അള്ളാഹു എന്തിനാണ് അവനെ ആരാധിക്കാൻ നമ്മളോട് പറഞ്ഞത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഹിക്മത്ത് മനസ്സിലാക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളല്ലാതെ ഒരു ഡെയ്റ്റിയായി മാറുക, നമ്മൾ സ്വയം ഒരു ദൈവമായി മാറുക എന്നുള്ളതും അവിടെ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ രണ്ടാമത് അവിടെ പറഞ്ഞു വെച്ചിരുന്നൊരു വിഷയം, അതിൽ തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ തുടങ്ങാം. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവിതം എന്നുള്ളത് നമ്മൾക്കിവിടെയുള്ള മൊമെൻറ്റ്സ്, നമ്മുടെ ഓൺ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്തൊരു കാര്യമല്ല, അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് നൽകിയതാണ്. അപ്പം ഒരു കാര്യം നമ്മൾക്ക് നൽകുന്ന ആളോട് നമ്മൾക്ക് തിരിച്ചൊരു ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാകും. അവനോട് നമ്മൾക്കൊരു അവനെ ആരാധിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം മതി. അപ്പോൾ അവിടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ അവനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അവനോടുള്ള ഒരു ഗ്രേറ്റ്ഫുൾനെസ്, അത് നമ്മൾ പ്രകടിപ്പിക്കുന്നത്, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ പ്രയേഴ്സ് എന്നുള്ളത്, അഥവാ ആരാധനകൾ, പ്രാർത്ഥനകൾ എന്നുള്ളത്. അത് അവനെങ്ങനെയാണോ നമ്മളോട് പ്രാർത്ഥിക്കാൻ, അവനെ ആരാധിക്കാൻ പഠിപ്പിച്ചത്, ആ മാർഗത്തിൽ അവനെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ പല രീതിയിൽ പല ഘട്ടങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ ഈ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അവനെ ആരാധിക്കാനുള്ള ആ ത്വര, അത് മനുഷ്യനോട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്ത് ബക്കറയിലെ 29-ാമത്തെ സൂക്തം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. أعوذ بالله من الشيطان الرجيم هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. അതിനു പുറമെ 7 ആകാശങ്ങളിലായി ക്രമീകരിച്ചു കൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചതും അവൻ തന്നെയാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് നൽകിയതാണ്, നമ്മൾക്ക് വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾക്കൊരു ജീവിതം നൽകി അല്ലെങ്കിൽ ജീവൻ നൽകി, അവിടെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഈ ഭൂമിലോകത്ത് നൽകി. അതിന് പുറമെ പിന്നെ ഏഴാകാശങ്ങളിലായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ അവൻ സംവിധാനിച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധിക്കണം എന്നുള്ളത് അതിൽ തന്നെ പര്യാപ്തമാണ്. അതുപോലെ തന്നെ മറ്റ് പല വചനങ്ങളിലായി ഈ ഒരു വിഷയം നമുക്ക് അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അനുഗ്രഹങ്ങളെ ഓർക്കുക എന്നുള്ളതും പല ഘട്ടങ്ങളിലായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കണം എന്നുള്ളത്, യാ അയ്യുഹ നാസ് ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. മനുഷ്യരെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുക. ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? നിങ്ങളെങ്ങനെയാണ് മറ്റുള്ള പല ഡെയ്റ്റീസിനെയും മറ്റുള്ള പലതിനെയും ആരാധിക്കാൻ നിങ്ങളെങ്ങനെയാണ് മുന്നോട്ട് വരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാന തആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അള്ളാഹു നമ്മൾക്ക് നൽകി. ഈ ജീവിതം മുതൽ ആ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗരേഖ മുതൽ ആ ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള സുഖലോലുപതയും നമുക്ക് നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ അവനെ ആരാധിക്കുക എന്നുള്ളത് അവിടെ തന്നെ പര്യാപ്തമാണ്. പിന്നെ അവൻ എന്തിനാരാധിക്കണം എന്ന ചോദ്യം വരുന്നത് അറഗൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അഹങ്കാരത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്കവിടെ വ്യക്തമാണ്. ഇനിയിപ്പോൾ ഇതൊന്നും നൽകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ ജീവിതത്തിൽ പിന്നെ സാമ്പത്തികമായോ അല്ലെങ്കിൽ പിന്നെ സാമൂഹികമായിട്ടുള്ള പദവികൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിലോ ഏത് രീതിയിലും ഒരു ഒന്നും നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളവും അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് അവൻ്റെ കടമയായി മാറുന്നുണ്ട്. കാരണം അവനാ ജീവിതം നൽകി എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ പിന്നെ അവൻ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെയാണ് കടക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അലഖിൽ ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാലം യാലം കല്ല ഇന്നൽ ഇൻസാന ലയത്വ കല്ല ഇന്നൽ ഇൻസാൻ ലയത്വ. ആറാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും, നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായി മാറിയിരിക്കുന്നു. ഇതൊക്കെ നൽകിയിട്ടും അവൻ ധിക്കരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ആരാധിക്കുന്നത്? എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം തികഞ്ഞവനല്ലേ, നമ്മളെന്തിനാണ് ആരാധിക്കുന്നത്? നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു, നമ്മൾ ആരാധിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ല എന്നുള്ളത് ഒരു തരത്തിലും അള്ളാഹുവിൻ്റെ പദവിയെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നില്ല. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ കടമയായി മാറുകയാണ് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അവിടെ മനുഷ്യൻ എന്താണ്, മനുഷ്യൻ സ്വയം പര്യാപ്തനായി കാണാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വയം പര്യാപ്തനാണ്. അതേസമയം നമ്മളിൽപ്പെട്ട ചില ആളുകൾ അവർ സ്വയം പര്യാപ്തരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നു എന്ന് സൂറത്തു അലഖിൽ ഏഴാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. കല്ല ഇന്നൽ ഇൻസാന ലയത്വ അർഹാസ്താവന, തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ മനുഷ്യൻ ധിക്കാരിയായി മാറിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നതായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുന്നിലേക്ക് വരച്ചു കാട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇത് പിന്നെ ഇതേപോലെ മറ്റ് പല സൂക്തങ്ങളിലായി ഈ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുന്നിലേക്ക് പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ പല ആൾക്കാരും പ്രത്യേകിച്ച് ഒരു റിനൈസൻസിനൊക്കെ ശേഷം, അല്ലെങ്കിൽ ഒരു നവോത്ഥാന കാലഘട്ടം, യൂറോപ്പിൻ്റെ നവോത്ഥാന കാലഘട്ടം അവിടുന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി പിന്നെ കൊളോണിയലിസത്തിലൂടെ വന്നിട്ടുള്ള ഈ ഒരു നവോത്ഥാനം എന്ന് നമ്മൾ കോട്ടൻകോട്ടായിട്ട് പറയുന്ന നവോത്ഥാനത്തിന് ശേഷം പല ആളുകളും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളീ പറയുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, രണ്ട് ദൈവങ്ങളെ അല്ലെങ്കിൽ ഒന്നിലധികം ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വേറൊരു കോമഡിയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്താണ് അവരുടെ ദൈവസങ്കല്പം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾക്കാർക്കും വ്യക്തമല്ല. കാരണം ഒരു ദൈവം അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്ന ആളെന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആട്രിബ്യൂട്ടുകൾ എന്താണ്? അവന് എല്ലാത്തിനും സാധിക്കുന്നവരാണ്. ഇപ്പോൾ രണ്ട് ദൈവം ഉണ്ട് നോക്കുക, രണ്ട് ദൈവം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം വിചാരിക്കുകയാണ്, ഇന്ന ഒരു മരുഭൂമിയിലെ ഇന്ന ഒരു പാറക്കഷ്ണം അത് വലതുവശത്തേക്ക് നീങ്ങട്ടെ. ആ ഒരു അങ്ങനെ അവൻ തീരുമാനിക്കുന്നതോടെ അത് വലതുവശത്തേക്ക് നീങ്ങണം. അപ്പോൾ മാത്രമേ അത് ദൈവമായി മാറുന്നുള്ളൂ, ആ ചിന്തിക്കുന്ന ആൾ ദൈവമായി മാറുന്നുള്ളൂ. ഇനി രണ്ട് ദൈവം ഉണ്ട് നോക്കാം, രണ്ടാമത്തെ ദൈവം ചിന്തിക്കുകയാണ് അത് ഇടതുവശത്തേക്ക് മാറട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒന്നാമത് പറഞ്ഞ ദൈവം ഈ പാറക്കല്ല് വലതുവശത്തേക്ക് നീങ്ങട്ടെ എന്ന് തീരുമാനിക്കുന്നു, രണ്ടാമത്തെ ദൈവം ഇടതുവശത്തേക്ക് നീങ്ങട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ തന്നെ അത് ഇല്ലോജിക്കലാണ്. രണ്ട് ദൈവം എന്നുള്ളതിലെ ഒന്നിലധികം ദൈവസങ്കല്പം എന്നുള്ളത് ഇല്ലോജിക്കലാണ്. കാരണം ഒരു ദൈവം സ്വാഭാവികമായും മറ്റേ ദൈവത്തെ, കോട്ടൺ കോട്ട് മറ്റേ ദൈവത്തെ ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ അതൊരിക്കലും ദൈവസങ്കല്പമായി വരുന്നില്ല. അപ്പം ഇങ്ങനെ ഒന്നിലധികം ദൈവം പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒറ്റ ദൈവസങ്കല്പം ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ, ഇതൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ അവരാണ്. പിന്നെ ഞങ്ങൾ ആധുനിക മനുഷ്യരാണ്, ദൈവത്തിൻ്റെ ആവശ്യം തന്നെ നമുക്കില്ല എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും എന്തിനെയൊക്കെ ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെയാണോ ഇപ്പോൾ ഈ ആരാധന എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളേറ്റവും കൂടുതൽ ആരെയാണോ റിലൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നു എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയാം. അപ്പോൾ ഈ രീതിയിൽ ഇനിയിപ്പം ദൈവത്തെ ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റു പലതിനെയും ആരാധിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിലെ 25-ാമത്തെ അധ്യായത്തിലെ 43-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാന തആല പറയുന്നത് അറഅയ്ത മനിത്തഹദ ഇലാഹഹു ഹവാ അഫാ അൻത തകൂനു അലൈഹി വകീല, തൻ്റെ ഇലാഹിനെ തന്നിഷ്ടമാക്കി മാറ്റിയവനെ നീ കണ്ടുപോകും. സ്വന്തം തന്നിഷ്ടത്തെ ഇലാഹാക്കി മാറ്റിയ ആളുകൾ അവർ പല രീതിയിലായിരിക്കും, അത് മ്യൂസിക്കുകളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും റാപ്പ് സോങ്ങുകൾ പിന്നെ രചിക്കുന്ന ആളുകളാവാം. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഈ രീതിയിൽ എന്തിനേയും ആരാധനാ വസ്തുക്കളാക്കി അവരുടെ ഫാൻസായി മാറി ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അവർ മറ്റു പലതിനെ ആരാധിക്കുകയാണ്, അവരുടെ ജീവിതത്തെ മറ്റു പലതും സ്വാധീനിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ പിന്നെ ഇന്ന് ചങ്ങലക്കെട്ടുകൾ നമുക്ക് ആവശ്യമില്ല, മതം എന്നുള്ളത് ചങ്ങലക്കെട്ടാണ് അതുകൊണ്ട് നമുക്കത് വേണ്ട, അത് കുറേ നിയന്ത്രണങ്ങളാണെന്ന് പറയുന്ന ആളുകൾ അവർ മറ്റു പലതിനും വേണ്ടി സ്വയം നിയന്ത്രിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ഇതിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ നോക്കുക. ഇപ്പം നമ്മളെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ഈ ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിലും സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണലിസം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ നമ്മുടെ നാട്ടിലടക്കം പല രാഷ്ട്രങ്ങളിലും, ഇപ്പോൾ യൂറോപ്പിലടക്കം പല രാഷ്ട്രങ്ങളിലും നാഷണലിസം എന്നുള്ളത്, എക്സ്ട്രീം നാഷണലിസം എന്നുള്ളത് അത് പിന്നെ ഉയർന്നു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഈ ഒരു ഇത് മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം രാജ്യം, അതാണ് ഒന്നാമത്. ആ രാജ്യത്തിനപ്പുറം ഇപ്പോൾ ഒരാൾ ഇപ്പം പാകിസ്ഥാനിലുള്ള ഒരാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചൈനയിലുള്ള, ബംഗ്ലാദേശിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രത്തിലുള്ള ഒരാൾ, ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ രാഷ്ട്രത്തിലായി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അയാളെ വെറുക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ ആ രാഷ്ട്രത്തിലുള്ള പിന്നെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രം, അവിടെ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ പിന്നെ അയാളെ വെറുക്കുകയോ അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടാതിരിക്കുകയെങ്കിലും ചെയ്യുന്നു എന്ന് പറയുമ്പം, നാഷണലിസം എന്നുള്ളൊരു കാര്യം അത് അയാളുടെ ഡേറ്റയായി മാറുകയാണ്, അത് അയാളുടെ ആരാധനാ വസ്തുവായി മാറുകയാണ്. ഇങ്ങനെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതിനെയും ആരാധിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പലപ്പോഴും അതാണ് ചെയ്യുന്നത്, ഒരു സങ്കല്പമുണ്ടാക്കി, നാഷണൽ സങ്കല്പം. ഇതൊക്കെ പല ആളുകളുടെ, ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പിന്നെ തമ്മിലുള്ള രേഖ വരച്ചത്, മാപ്പിലെ വര വരച്ചത് ഒരു മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അപ്പോൾ ഏതെങ്കിലും പ്രഭുക്കന്മാരും അല്ലെങ്കിൽ പണ്ടത്തെ ഏതോ കൊളോണിയലിസ്റ്റുകൾ അവർ വരച്ചിട്ടുള്ള ഒരു ഒരു മാപ്പിൽ അവർ ഇങ്ങനെ കുത്തി വരച്ചിട്ടുള്ള ഒരു രേഖ, ഒരു ഒരു ഇത് മാത്രം വെച്ചിട്ട് നമ്മൾ മറ്റൊരാളെ വെറുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ സ്വയം അഭിമാനം കൊള്ളുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, അത് മറ്റൊരു തരത്തിൽ നമ്മൾ അവിടെ മറ്റെന്തിനെയോ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ പിന്നെ അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അത് അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണോ ആരാധിക്കേണ്ടത് അവനെ നമ്മൾ ആരാധിക്കുന്നതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റ് പലതിനെയും നമ്മൾ ആരാധിക്കും, സ്വാഭാവികമായി ആരാധിക്കും. അത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ്. എന്തിനെങ്കിലും ഒന്നിനെ ആരാധിക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല, ദൈവത്തെ ആരാധിക്കുന്നില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മറ്റു പലതിനെയും ആരാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ അതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഈ പറയുന്ന നമ്മൾ മറ്റ് എന്തിനാണോ ആരാധനാ വസ്തുക്കളായി കാണുന്നത് അത് നമ്മളെ എൻസ്ലേവ് ചെയ്യാൻ, അത് നമ്മളെ അതിൻ്റെ അടിമകളാക്കി മാറ്റുകയാണ്, നാഷണലിസത്തിൻ്റെ അടിമകളാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലോ അടിമകളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ വിമോചനം എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു അർത്ഥത്തിലാണ് ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ മോചനം, അല്ലെങ്കിൽ ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ചങ്ങലക്കെട്ടുകൾ ഇല്ലാത്തത് നമ്മൾ പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. മറ്റു പലതിനെയും നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല കാരണം മറ്റു പലതിനെയും നമ്മൾ ആരാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ 39-ാമത്തെ അധ്യായം 29-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാം, ദറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ഷുറക്കായി മുത്തശാഖിസൂന വറജുലൻ സലാമ ലിറജുലിൻ ഹല്യസ്തവിയാനി മസലൻ അൽഹംദുലില്ലാഹി ബൽ അക്സറുഹും ലാ യഅലമൂൻ. അള്ളാഹു ഇത ഒരു മനുഷ്യനെ ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു, പരസ്പരം വഴക്കടിക്കുന്ന ഏതാനും പങ്കുകാരാണ് അവൻ്റെ യജമാനന്മാർ. ഒരു യജമാനന് മാത്രം കീഴ്പ്പെടേണ്ടവനായ മറ്റൊരാളെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. ഉപമയിൽ ഇവർ രണ്ടുപേരും ഒരുപോലെയാകുമോ? അള്ളാഹുവിനെ സ്തുതി, പക്ഷേ അവരിലധികവരും അറിയുന്നില്ല. ഇതിൽ അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത് അതിനെ നമ്മൾ ആരാധിച്ചിട്ടില്ലെങ്കിൽ മറ്റു പലതും നമ്മുടെ ആരാധനാ വസ്തുക്കളായി മാറുമെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള മോചനം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പിന്നെ റൂഹിനെ കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ നമ്മളുടെ സോൾ, നമ്മളുടെ ആത്മാവിനെ കുറിച്ച് പറയുമ്പം, അതിന് മോചനം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ആരെയാണോ ആരാധിക്കേണ്ടത് അവനെ മാത്രം ആരാധിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഹൃദയങ്ങൾ ശാന്തി അടയുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലൂടെ നമുക്ക് കടക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ എന്തിനു ആരാധിക്കണം, അല്ലെങ്കിൽ എന്തിന് അള്ളാഹു എങ്ങനെ അള്ളാഹു ആരാധനക്കർഹനാണ് എന്നുള്ളതിൻ്റെ മറ്റു പാർട്ടുകളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ്. ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മാഷാ ബറക്കല്ലാഹു ഫീക്കും. വളരെ മനോഹരമായ അവതരണമാണ് ഡോക്ടർ ഹിലാൽ സലീമിൻ്റെതായി നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഇന്നത്തെ ഇൻസൈറ്റിൽ ദൈവത്തെ എന്തിന് ആരാധിക്കണം എന്ന വിഷയത്തിലുള്ള ഒരു സംസാരമാണ് നമ്മൾ കേട്ടത്.
1: ഇനി പീസ് റേഡിയോ സ്വരം.
0: ജലീൽ പരപ്പനങ്ങാടിയാണ് നിസ്കാരപ്പായയിൽ എന്ന ഈരടികളുമായാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
1: കേട്ടുവരാം.

0: മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. ജലീൽ പരപ്പനങ്ങാടിയുടെ ഏറ്റവും മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്, നിസ്കാരപ്പായൽ എന്നുള്ളത്. ഇനി ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ആർ മുരളീധരനും നബിൽ പയ്യോളിയുമാണ് ചേരുന്നത്. ക്യാൻസറുമായി ബന്ധപ്പെട്ടതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ ശ്രോതാക്കൾക്ക് ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്യാൻസർ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭീതിയാണ്. ക്യാൻസർ രോഗം വന്നാൽ കുടുംബവും സമ്പാദ്യവും ആരോഗ്യവുമൊക്കെ നശിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ എന്നുമുണ്ട്. ആർക്കെങ്കിലും ക്യാൻസർ വന്നു എന്ന് കേട്ടാൽ മനസ്സിൽ ആദ്യം അദ്ദേഹത്തോട് സഹതാപം തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മൾക്കെല്ലാം ഉള്ളത്. ലോകത്ത് ക്യാൻസർ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിൽ ക്യാൻസർ വ്യാപകമായി വരുന്നു. ക്യാൻസർ രോഗത്തെക്കുറിച്ച് നമ്മൾ ഭീതിതരാകേണ്ട കാര്യമുണ്ടോ? ക്യാൻസർ മാറാത്ത ഒരു രോഗമാണോ? തുടങ്ങി ക്യാൻസറുമായി ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിലുള്ള കുറെ ആശങ്കകൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ കുറേ വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ആർ മുരളീധരൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഏകദേശം അഞ്ചു വർഷക്കാലം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ RCCയിൽ സൈറ്റോ ടെക്നോളജിസ്റ്റായി ജോലി ചെയ്യുകയും തുടർന്ന് കഴിഞ്ഞ 27 വർഷമായി റിയാദിലെ കിംഗ് ഖാലിദ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലെ സൈറ്റോ ടെക്നോളജിസ്റ്റായി വർക്ക് ചെയ്യുന്ന ബഹുമാന്യനായ ആർ മുരളീധരൻ സാറെ ഈ ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സർ, എന്താണ് യഥാർത്ഥത്തിൽ ക്യാൻസർ?
3: ആദ്യമായിട്ട് പീസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം പരിപാടിയുടെ പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, അതായത് കാർഡിയോ പൾമണറി ഡിസീസസ് എന്നിവ കഴിഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു രോഗമാണ് ക്യാൻസർ അഥവാ അർബുദം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിൻ്റെ കണക്കനുസരിച്ച് ക്യാൻസർ മൂലമുള്ള മരണങ്ങളുടെ 70% വികസ്വര അവികസിത രാജ്യങ്ങളിലാണ് നടക്കുന്നത്. അതിൻ്റെ കാരണം ഈ രാജ്യങ്ങളിൽ ക്യാൻസർ യഥാസമയം കണ്ടെത്തുന്നതിനോ തടയുന്നതിനോ ഫലപ്രദമായി ചികിത്സിക്കുന്നതിനോ ഉള്ള സംവിധാനങ്ങൾ അപര്യാപ്തമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരകോശങ്ങളുടെ അസാധാരണവും അനിയന്ത്രിതവുമായ വളർച്ചയാണ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. ശരീരം നിർമ്മിച്ചിരിക്കുന്നത് തലച്ചോറ്, ശ്വാസകോശം, കരൾ, ആമാശയം മുതലായ അവയവങ്ങൾ കൊണ്ടാണ്. ഈ അവയവങ്ങൾ അവയുടേതായ തനതായ കലകളും, കലകളെന്ന് പറഞ്ഞാൽ ടിഷ്യൂസ്, അതുപോലെ കോശങ്ങളും സെൽസ്, ഇതൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശങ്ങൾ സാധാരണയായി അതിൻ്റെ മാതൃകോശത്തിൽ നിന്ന്, അതിൻ്റെ പാരൻ്റ് സെല്ലിൽ നിന്ന് വിഭജിക്കുകയും മാതൃകോശം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതുതന്നെ വിഭജിച്ചു വന്ന കോശവും ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത കാരണങ്ങളാൽ കോശങ്ങൾ അനിയന്ത്രിതമായി വിഭജിക്കുകയും അവയുടെ മാതൃകോശം പെരുമാറിയതുപോലെ പെരുമാറാതിരിക്കുകയും ചെയ്യുന്ന കോശത്തെ ക്യാൻസർ കോശമെന്ന് നമുക്ക് വിളിക്കാം. ഇതിൻ്റെ ഫലമായി ശരീരത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. ഈ കോശങ്ങൾ കൂട്ടം കൂടി മുഴ പോലെയാകുന്നു. ചിലപ്പോൾ അവ വ്രണമായി മാറുകയും ചെയ്യുന്നു. ലുക്കേമിയ, അതായത് രക്താർബുദം, ലിംഫോമ തുടങ്ങിയ ക്യാൻസറുകൾ ശരീരം മൊത്തം സഞ്ചരിക്കുന്നു. ബ്ലഡ് സ്ട്രീമിൽ കൂടിയും ലിംഫാറ്റിക് സ്ട്രീമിൽ കൂടിയും സഞ്ചരിക്കുന്നു. ക്യാൻസറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു അവയവത്തിൽ വരുന്ന ക്യാൻസർ അവിടെ നിന്ന് അടർന്നു മാറി ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ ബാധിക്കുകയും രക്തത്തിലും ലിംഫിലും എത്തുകയും അങ്ങനെ ശരീരം മുഴുവനും വ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിനെ മെറ്റാസ്റ്റാസിസ്, അതായത് സെക്കൻഡറീസ് എന്ന് പറയുന്നു. ഇപ്രകാരം വ്യാപിച്ച ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്.
2: നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്ന അവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഉള്ള കോശങ്ങൾ അമിതമായി വളർന്ന് ചിലപ്പോൾ വ്രണങ്ങളോ അല്ലെങ്കിൽ മുടകളോ ആയി തീരുന്ന ഒരവസ്ഥക്കാണ് ക്യാൻസർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ക്യാൻസറിന്റെ ആരംഭം?
3: സാധാരണ കോശം ക്യാൻസർ കോശമാകുന്നതിൻ്റെ മെക്കാനിസം ശരിക്കു പറഞ്ഞാൽ ഇതുവരെയും കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. എന്നാൽ പുകയില, അമിത മദ്യപാനം, റേഡിയേഷൻ, ആസ്ബസ്റ്റോസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കൊഴുപ്പുള്ള ആഹാര സാധനങ്ങൾ ധാരാളം കഴിക്കുന്നവർ, അതുപോലെ ചില കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിനകത്ത് പോകുന്നത്, അതുപോലെ ചില വൈറസുകളുടെ ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള കാരണങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്നതായി പറയപ്പെടുന്നുണ്ട്.
2: അപ്പോൾ കൃത്യമായി കണ്ടെത്താൻ പറ്റാത്ത ചില കാരണങ്ങൾ കൂടി ഇതിനുണ്ട് എന്നുള്ളത് സത്യമാണ്. ക്യാൻസർ ആരംഭിക്കുന്നത് ഈ കോശങ്ങളുടെ വളർച്ചയാണ്. ചിലപ്പോൾ കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ കാരണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ ചില ജീവിതശൈലികൾ അതിനും കാരണമായി തീരുന്നുണ്ട് എന്നുള്ളത് ആണ് സൂചിപ്പിച്ചത്. പലപ്പോഴും ആളുകൾക്കുള്ളൊരു ആശങ്ക ക്യാൻസറിനെ കുറിച്ചുള്ളൊരു അജ്ഞത കൊണ്ടുണ്ടായിരിക്കാം. ശരീരത്തിൽ ചെറിയൊരു തടിപ്പ്, മുഴ വന്നാൽ അത് ക്യാൻസർ ആണോ എന്നൊരു ഭീതി. യഥാർത്ഥത്തിൽ ഒരു മുഴ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണോ?
3: തീർച്ചയായും അല്ല. ശരീരത്തിന്റെ ഏത് ഭാഗത്തും പല കാരണങ്ങൾ കൊണ്ട് മുഴകൾ ഉണ്ടാകാം, ഇത്തരത്തിലുള്ള സ്വെല്ലിങ്സ് ഉണ്ടാകാം. അപ്പൊ ക്യാൻസർ മുഴകളോ അല്ലാത്ത മുഴകളോ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മുഴ വന്നാൽ നമ്മളത് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല. ചില സാധാരണ മുഴകൾ വളരെ വലുതാവുകയും വ്രണങ്ങളായി മാറുകയും ചെയ്യുന്നു. അവ ഒരുപക്ഷെ സമീപത്തെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യാവുന്നതാണ്, സർജറി വഴി അതിനെ നമുക്ക് മാറ്റാവുന്നതാണ്. എന്നാൽ അത്തരം മുഴകൾ രോഗിയുടെ ജീവൻ അപഹരിക്കില്ല, അത് ക്യാൻസർ മുഴകൾ അല്ലാത്തതുകൊണ്ട്. സാധാരണ അതിനെ ബിനൈൻ ട്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. അവ സമീപ പ്രദേശത്തെ കോശങ്ങളിലേക്ക് വ്യാപിക്കുകയോ അതിൻ്റെ വിദൂര അവയവങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിക്കുകയോ അത് ചെയ്യില്ല. അത് അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനെ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ക്യാൻസറിനെ മലിഗ്നൻ ട്യൂമർ എന്നാണ് അറിയപ്പെടുന്നത്. അത് വളരെ അപകടകരമായ ഒരു ട്യൂമർ, അതിനെയാണ് മലിഗ്നൻ ട്യൂമർ എന്ന് പറയുന്നത്. ട്യൂമർ എന്ന് പൊതുവെ പറയുന്നത് ക്യാൻസർ ട്യൂമർ തന്നെയാണ്,
2: പക്ഷെ
3: കേട്ടുവരുന്നത് ട്യൂമർ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ആണ്.
2: അതെ,
3: പക്ഷെ എല്ലാ ട്യൂമറും ക്യാൻസർ ഉള്ളതല്ല. നമ്മൾ ടെക്നിക്കലായിട്ട് പറയും നോക്കുകയാണെങ്കിൽ ബിനൈൻ ട്യൂമറുകളും മലിഗ്നൻ ട്യൂമറുകളും ഉണ്ട്. ക്യാൻസർ ഇത്തരത്തിലുള്ള മുഴയാണ്, ഇത്തരത്തിലുള്ള മുഴകളായി കാണപ്പെടുന്നതെങ്കിലും അവ മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയും അന്തിമമായി രോഗിയുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ക്യാൻസർ മുഴകളുടെ ഒരു പ്രത്യേകത. വേറൊരു സംഗതി, എല്ലാ ക്യാൻസർ മുഴകളും മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിക്കണമെന്നില്ല. അഗ്രസീവായിട്ടുള്ള ആക്രമണകാരികളായിട്ടുള്ള ചില ക്യാൻസറുകളുണ്ട്, അവയാണ് പെട്ടെന്ന് അടുത്ത അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയും ദൂരസ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ക്യാൻസർ തന്നെ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസം ഉള്ള ക്യാൻസറുകളുണ്ട്.
2: എന്നാൽ ഒരു മുഴ, ശരീരത്തിൽ ഒരു മുഴ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ഭീതിപ്പെടേണ്ടതില്ല. എന്നാൽ ആ മുഴ കൊണ്ട് ക്യാൻസർ ഉള്ളതാവാം, ഇല്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഒരു ട്യൂമറായി അത് റിമൂവ് ചെയ്യാവുന്ന മുഴകളും ആവാം.
3: ചിലതൊന്നും ചെയ്യേണ്ട കാര്യം തന്നെയില്ല, അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ. പക്ഷെ ഒരു മുഴയ്ക്ക് അസാധാരണമായിട്ട് എന്തെങ്കിലും സംഭവവികാസം ഉണ്ടാകുകയാണെങ്കിൽ, അതിൽ പെട്ടെന്ന് വലുതാകുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ,
2: അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ,
3: അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം, എന്താണ് സംഭവം എന്ന് അത് അന്വേഷിക്കണം.
2: ഇനി ഇന്ത്യക്കാരിൽ സാധാരണയായി കണ്ടുവരുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണ്?
3: ഇന്ത്യയിൽ പുരുഷന്മാരിൽ തൊണ്ടയിലുള്ള ക്യാൻസർ, ആമാശയം, ശ്വാസകോശം, അതുപോലെ അന്നനാളം തുടങ്ങിയവയിലും, സ്ത്രീകളിൽ ഗർഭാശയം, സ്തനം, വായ, തൊണ്ട, ഗർഭാശയ മുഖം മുതലായവയിലും ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്.
2: ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ക്യാൻസർ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വരും. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2020 ഇപ്പോഴുള്ളതിനേക്കാൾ 7 ക്യാൻസർ വർദ്ധിക്കാനുള്ള സാധ്യത നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും കാണുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ക്യാൻസർ വർദ്ധിക്കുകയാണ്.
3: പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ക്യാൻസറിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളുള്ളതിനാൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാനാണ് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ടുള്ള കണക്കുകളില്ല, ക്യാൻസർ രജിസ്ട്രി ഇല്ല, അതിൻ്റെ ഒരു വലിയ അപാകതയുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ മാത്രമാണ് ഒരു ക്യാൻസർ രജിസ്ട്രി ഉള്ളത്. അതും അവിടെ വരുന്ന രോഗികളുടെ ആ ഒരു രജിസ്ട്രി മാത്രമേ ഉള്ളൂ.
2: കമ്മ്യൂണിറ്റി
3: മലബാർ ക്യാൻസർ സെന്ററിലും ഉണ്ട്. അപ്പോൾ അത് വ്യാപകമല്ല, അവിടെ വരുന്ന രോഗികളുടെ കണക്ക് മാത്രമാണ്. കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ, പോപ്പുലേഷൻ അടിസ്ഥാനത്തിലുള്ള
2: അവിടെ ചികിത്സയ്ക്ക് വരുന്ന രോഗികളുടെ കണക്കുകൾ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ
3: ഉള്ളൂ എന്നാണ്. വാസ്തവത്തിൽ നമ്മുടെ ഒരു നയം എന്ന് പറയുന്നത് എല്ലാ ആശുപത്രികളിലും ക്യാൻസർ രജിസ്ട്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ നയം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല.
2: കേരളത്തിന് എനിക്ക് തോന്നുന്നത് പിന്നെ കേരളത്തിന്റെ ഒരു സ്വഭാവം, രോഗങ്ങൾ വന്നാൽ ചികിത്സയ്ക്ക് എത്രയും പെട്ടെന്ന് സ്വകാര്യ പിന്നെ അപകടകരമായ രോഗങ്ങൾ പ്രത്യേകിച്ച് വന്നാൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു രീതി മലയാളികൾ കണ്ടുവരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ പിന്നെ റീജിയണൽ ക്യാൻസർ സെന്ററുകളിലെ വളരെ കുറഞ്ഞ കണക്കുകൾ മാത്രം നമ്മൾക്ക് ലഭ്യമാകുന്നതെന്ന് തോന്നുന്നു അല്ലേ?
3: സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുന്നത് കൊണ്ട് അല്ല, അതും അവിടെയും വെസ്പെർട്ട് ഡോക്ടർമാരുണ്ടല്ലോ, അതല്ല. പക്ഷെ സ്വകാര്യ ആശുപത്രിയിൽ ഇത്തരം സംവിധാനങ്ങൾ, രജിസ്ട്രി പോലുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ സൂക്ഷിക്കാനുള്ള അതിനുള്ള ചെലവ് പിന്നെ അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. നമുക്ക് കേരളത്തിലാണെങ്കിൽ അമൃത ക്യാൻസർ സെന്ററിൽ, അമൃത ഹോസ്പിറ്റലിൽ, എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ഇത്തരം സംവിധാനമുണ്ട്. അതിൻ്റെ കാരണം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് പോയ ഈ മേഖലയിൽ ക്യാൻസർ രജിസ്ട്രി റീജിയണൽ ക്യാൻസർ സെന്ററിൽ തുടങ്ങിയ ആ ഉദ്യോഗസ്ഥൻ വിരമിച്ചതിന് ശേഷം അമൃത ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ തുടങ്ങുകയും ചെയ്തു കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഈ മേഖലയിൽ ഇതിൻ്റെ ബയോ സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് അതിൻ്റെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു അഭാവമുണ്ട്. കണക്കുകൾ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് ഇത് ഈ മേഖലയിൽ അവർക്ക് അതിൻ്റെ എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള രജിസ്ട്രികൾ സൂക്ഷിക്കാൻ
2: സാധിക്കും. നമ്മുടെ ഇപ്പോൾ റീജിയണൽ ക്യാൻസർ സെന്ററിലും അതുപോലെ ചില സ്വകാര്യ ആശുപത്രികളിലും തലശ്ശേരി ക്യാൻസർ സെന്ററിലും ആണ് ഇപ്പോൾ രജിസ്റ്റർ ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കേരളത്തിൽ ക്യാൻസർ വർദ്ധിക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ?
3: തീർച്ചയായിട്ടും. അത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നടന്ന പഠനങ്ങൾ കേരളത്തിൽ ക്യാൻസർ ബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതായാണ് കാണുന്നത്, ഈ അടുത്ത് ഈ വർഷം പുറത്തുവിട്ടാണ് കാണുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശരിയായ ക്യാൻസർ രജിസ്ട്രിയുടെ അഭാവം കാരണം ഓരോ സംസ്ഥാനത്തെയും ക്യാൻസർ രോഗികളുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. കേരളം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പിന്നെ എന്താണ് സാക്ഷരതയുള്ള രാജ്യമാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലെല്ലാം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. മറ്റു സംസ്ഥാനങ്ങൾ അതൊന്നുമല്ല. അപ്പോൾ അതുമായിട്ട് താരതമ്യപ്പെടുത്തിയാലും നമുക്ക് മതി. കേരളത്തിലും കേരളത്തിലെ ആർ സി സി പിന്നെ മറ്റ് ചില ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ മാത്രമേ ക്യാൻസർ രജിസ്ട്രി ഉള്ളത്. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ക്യാൻസർ രജിസ്ട്രി ഉള്ളത് കേരളത്തിൽ കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളിയിൽ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ഒരു ക്യാൻസർ രജിസ്ട്രി ഉണ്ട്. പേഷ്യന്റ് ഇല്ല, ജനസംഖ്യ പോപ്പുലേഷൻ
2: ക്യാൻസർ പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അങ്ങനെയാണോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഇത് ചെയ്യുന്നത്?
3: ഇത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR അവരുടെ നിർദ്ദേശാനുസരണം റീജിയണൽ ക്യാൻസർ സെന്ററാണ് ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പഠനം ഇത് നടക്കുന്നത്.
2: കേരളത്തിൽ വ്യാപകമായി അങ്ങനത്തെ ഒരു ഒരു പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ ഈ പറഞ്ഞ കണക്കെടുപ്പുകൾ ഇതുവരെ നടന്നിട്ടില്ല എന്നാണോ?
3: പോപ്പുലേഷൻ ബേസ്ഡ് വ്യാപകമായിട്ട് നടന്നിട്ടില്ല. ഈ കർണാകത്ത് പള്ളിയിൽ മാത്രമേ അത് നടക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ എല്ലാ പോപ്പുലേഷനും അവിടെ രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാതെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള പരിശോധനകൾ, ലബോറട്ടറി പരിശോധനകളൊക്കെ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃത്യമായിട്ടുള്ള കണക്കിലേക്ക് എത്തുന്നത്. അത്തരം ഒരു സംവിധാനം വ്യാപകമായി നടത്തിയിട്ടില്ല കേരളത്തിൽ.
2: യഥാർത്ഥത്തിൽ ഒരു ഒരു രോഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾക്ക് ബാധിക്കുന്ന ഒരു പ്രയാസത്തിന്റെ യഥാർത്ഥമായ ഒരു പിക്ചർ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ അടുത്തോ ആരോഗ്യ വകുപ്പിന്റെ അടുത്തോ ഇല്ലാത്തത് പലപ്പോഴും ക്യാൻസർ പ്രതിരോധ രംഗത്ത് വലിയൊരു പ്രതിസന്ധിയായി മാറുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്.
3: തീർച്ചയായിട്ടും അത് തന്നെയാണ്, കൃത്യമായിട്ടുള്ള കണക്ക് ആവശ്യമായിട്ടുള്ള സംഗതിയാണ്.
2: അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ ആശുപത്രികൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മുരളി സാർ സൂചിപ്പിച്ചതുപോലെ സാക്ഷര കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിമാനിക്കുന്ന ഒരു വസ്തുതയാണ്. ആരോഗ്യ രംഗത്തും എല്ലാ രംഗത്തും കേരളം എന്നും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്ക് ഇവിടെ കണക്കുകൾ സൂക്ഷിക്കാത്തത് വലിയ ഒരു ഗുരുതരമായ ഒരു അബദ്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നാണ് പീസ് റേഡിയോ ആവശ്യപ്പെടുന്നത്. ക്യാൻസർ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ് എന്നാണ് ഇത്തരം കണക്കുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. എന്തായാലും സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും കണക്കുകൾ സൂക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകുമെന്ന് തോന്നുന്നു. ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമാണോ? പാരമ്പര്യമായി ക്യാൻസർ പകരാനുള്ള സാധ്യതകളുണ്ടോ?
3: ചില ക്യാൻസറുകൾ ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായി കണ്ടുവരുന്നു. അത് ഒരു പക്ഷേ അവരുടെ ആ ഒരു ഭക്ഷണശീലത്തിൻ്റെയോ ജീവിത ശൈലിയുടെയോ ഒരു തുടർച്ചയായിട്ട് ആയിരിക്കാം. ഒരു പക്ഷേ അതിൽ നിന്നായിരിക്കും ഇത്തരം ഒരു ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതിൻ്റെ അർത്ഥം പാരമ്പര്യമായിട്ട് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് പോലെ ക്യാൻസർ അത്തരത്തിൽ പകരുന്ന ഒരു രോഗമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. ചില പ്രത്യേക ജീവിത രീതികൾ ചില പ്രത്യേക കുടുംബങ്ങൾ പുലർത്തുന്നത്
2: മനസ്സിലാക്കുക. ഒരു ഉദാഹരണം, ഈ പിന്നെ ക്യാൻസർ പാരമ്പര്യമായി പകരുന്ന ക്യാൻസറുകൾ ഏതെങ്കിലും നമുക്ക് എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ?
3: ഇല്ല, അങ്ങനെ അതിനൊരു ഒരു ശരിക്കുള്ള ഒരു തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പാരമ്പര്യമായിട്ടത് പകരുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ വരുന്നു. ചില കുടുംബങ്ങളിൽ ചിലതൊക്കെ കണ്ടേക്കാം, അത് ജനിതകമായിട്ടുള്ള ചില കാര്യങ്ങൾ അതുണ്ടാകാം. ഒരു പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അത് പാഞ്ചലിന് ജോളി പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അവരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തായിട്ട് നമുക്ക് വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ ചില കുടുംബങ്ങളിലൊക്കെ അങ്ങനെ
2: കണ്ടുവരാം,
3: അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും വളരെ ചെറിയ സാധ്യത മാത്രമേ ഉള്ളൂ. കൂടുതലും അതിൻ്റെ പിന്നെ ഇതുമായിട്ട് എൻവയറോൺമെന്റൽ ഫാക്ടേഴ്സ് അതാണ് കൂടുതലായിട്ടും, അതായത് ജീവിത രീതിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ക്യാൻസർ
2: പാരമ്പര്യമായി വ്യാപകമായി ക്യാൻസർ ബാധിക്കാനുള്ള ക്യാൻസർ പകരാനുള്ള ഒരു സാധ്യത ഇല്ല.
3: വളരെ
2: കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാറ് നേരത്തെ സൂചിപ്പിച്ചു ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ കോശങ്ങൾ അമിതമായി വളരുന്ന ഒരവസ്ഥയാണ് ക്യാൻസർ. വൈറസുകൾ മൂലം ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? വൈറസ് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും.
3: ചില ക്യാൻസറുകൾ വൈറസുമായിട്ട് വൈറസുകൾ ഉണ്ടാക്കുന്നതിന് തെളിവുകളുണ്ട്. ചില ലുക്കീമിയകൾ രക്താർബുദം പിന്നെ അതുപോലെ തന്നെ നാസോഫാരിഞ്ചൽ ക്യാൻസറുകൾ അതുപോലെ കരൾ ഗർഭാശയമുഖ ക്യാൻസർ എന്നിവ ചില വൈറസ് ബാധ മൂലം ഉണ്ടാകുന്നതായിട്ട് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അത്. ഇത് ഇപ്പോൾ പിന്നെ നമ്മുടെ ഗർഭാശയമുഖ ക്യാൻസർ ആണെങ്കിൽ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ളത് അത് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ലൈംഗികമായിട്ട് പകരുന്ന ഒരു ക്യാൻസറാണ്. ഒരു
2: രോഗം
3: ആ വൈറസ് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അത് കോശങ്ങളിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും അത് ക്യാൻസറിലേക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു നിഗമനമുണ്ട്, ശക്തമായിട്ടുള്ള ഒരു നിഗമനമുണ്ട്. അതിലും ഒരു പക്ഷേ 100% ആയിട്ടുള്ള ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല.
2: ഇപ്പോ പിന്നെ വൈറസുകൾ ചിലപ്പോൾ ഇത്തരത്തിൽ ക്യാൻസറിന് കാരണമായേക്കാം.
3: തീർച്ചയായിട്ടും വൈറസുകൾ ക്യാൻസറിന് കാരണമായേക്കാം.
2: ഇപ്പോ പിന്നെ നമ്മുടെ പാരമ്പര്യമായി ചിലപ്പോൾ ക്യാൻസർ വന്നേക്കാം, അത് വളരെ റെയറാണ്. എന്നാൽ അതിനേക്കാളും കുറച്ച് കൂടുതൽ സാധ്യതകളുള്ളത് വൈറസുമായി ബന്ധപ്പെട്ട ക്യാൻസർ, വൈറസ് പരത്തുന്ന ക്യാൻസറുകളാണ്. ഇനി സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉള്ളൊരു ഭീതിയാണ്, പലപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും പത്രത്താളുകളിലും ചർച്ച വന്നൊരു കാര്യമാണ് മൊബൈൽ ഫോൺ വ്യാപകമാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആന്റിനകൾ, TVയുടെ ആന്റിനകൾ, അതേപോലെ തന്നെ അത്തരത്തിലുള്ള റേഡിയേഷന് കാരണമാകുന്ന കുറെ സംവിധാനങ്ങളുടെ ചുറ്റിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഒരാൾക്ക് ഒന്നിലധികം മൊബൈലുള്ള കാലം, ചെറിയ കുട്ടിക്കും വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സെപ്പറേറ്റ് മൊബൈലുള്ള കാലം. അപ്പോൾ റേഡിയേഷൻ എപ്പോഴെങ്കിലും റേഡിയേഷൻ മൂലം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
3: ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് പരിശോധനകൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. റേഡിയേഷൻ എക്സ്റേ റേഡിയേഷൻ, അത് നമ്മുടെ എക്സ്റേ എടുക്കുന്നത് എക്സ്റേ റേഡിയേഷൻ. അതുപോലെ തന്നെ എക്സ്റേ ഇതിന് ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നത്, ക്യാൻസർ ചികിത്സയ്ക്കും റേഡിയേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മിതമായ രീതിയിൽ റേഡിയേഷൻ ഏറ്റാൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പ്രശ്നമാണ്. എന്നാൽ കൂടുതലായാൽ വളരെ കൂടുതൽ റേഡിയേഷനിൽ എക്സ്പോസ് ചെയ്താൽ അത് രക്താർബുദം പോലുള്ള ചില ക്യാൻസറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
2: അപ്പോ ഈ പറഞ്ഞ ഇത്തരം റേഡിയേഷൻ ഉപയോഗിക്കുന്ന മെഷീനുകളുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ അവരുടെ റേഡിയേഷൻ ശരീരത്തിൽ കടക്കുകയും കോശങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കാൻ കാരണമാവുകയും ചെയ്യും എന്നാണ് സാറ് പറഞ്ഞത്.
3: അതെ, അത് അവർക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അവർക്കുണ്ട്. ഈ എക്സ്റേ ടെക്നീഷ്യന്മാർ, എക്സ്റേ ആ റൂമിലൊക്കെ ഉള്ള ജീവനക്കാർ, അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്ഷനുകളുണ്ട്. റേഡിയേഷൻ ഏൽക്കാത്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല അവർ അധികകാലം ആ കണ്ടിന്യൂസ് ആയിട്ട് ആ എക്സ്റേ റൂമിൽ ആ ജോലി ചെയ്യാനും പാടില്ല എന്നുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ട്. കുറച്ച് നാളത്തേക്ക് കൂടുതൽ വെക്കേഷൻ, മറ്റ് ജീവനക്കാരെക്കാൾ കൂടുതൽ വെക്കേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ഇത്തരം ജീവനക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് റേഡിയേഷൻ എക്സ്പോസ് റേഡിയേഷൻ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി.
2: റേഡിയേഷൻ ഉണ്ടാക്കുന്ന മെഷീനുകളുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കുറച്ച് പ്രത്യേകിച്ച് ശ്രദ്ധ ചെലുത്തണം എന്ന്.
3: തീർച്ചയായിട്ടും അത് തന്നെയാണ്.
2: റേഡിയേഷൻ ക്യാൻസറിന് കാരണമാകുന്ന ഒരു ഇതാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ റോഡിൽ വ്യാപകമായി കാശ് കൊടുത്ത് ക്യാൻസർ വാങ്ങുന്നു, അല്ലെങ്കിൽ ഊതി ക്യാൻസർ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് എപ്പോഴും കാണാവുന്ന ക്യാൻസർ എന്ന് പറയുമ്പോൾ എപ്പോഴും മുന്നിൽ വരുന്നൊരു കാര്യമാണ് പുകവലിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ വായിൽ അങ്ങനത്തെ എന്തെങ്കിലും പാൻപരാഗോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ മുറുക്കുകയോ ചെയ്യുന്ന ആളുകൾ, പുകയില ഉപയോഗിക്കുന്ന ആളുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, പാൻപരാഗ് ഉപയോഗിക്കുന്ന ആളുകൾ, ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ക്യാൻസറിന് കാരണമാകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്.
3: ക്യാൻസറിനെ കുറിച്ചുള്ള കാരണങ്ങളിൽ, ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ആരോപിക്കപ്പെടുന്ന കാരണങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് പുകയില എന്ന് പറയുന്നത്.
2: ഏറെ ചിന്തിക്കേണ്ട ഒരു
3: കാര്യമാണ്. ഒന്നാം സ്ഥാനമാണ് പുകയില എന്ന് പറയുന്നത്. പുകയില തുണ്ടുകൾ വായിൽ ധാരാളമായിട്ട് സൂക്ഷിക്കുന്നത് ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ വായിലും ശ്വാസകോശങ്ങളിലെയും ക്യാൻസറുകൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. അതുപോലെ ബീഡി വലി എന്ന് പറയുന്നത് സിഗരറ്റ് വലിയേക്കാൾ കൂടുതൽ
2: അപകടമായിട്ട്,
3: ഇപ്പോഴുണ്ട് ബീഡി ഉണ്ടല്ലോ, ആ ബീഡി വലിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ അപകടകരമാണ്. സിഗരറ്റിനേക്കാളും കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതിനകത്തുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുക വലിക്കുന്നവരോട് സഹവസിക്കുന്ന ആളുകൾ, ഈ പുക വലിക്കുന്നവർ
2: പുക വലിക്കണ്ട, കൂടെ റൂമിലോ അല്ലെങ്കിൽ വീട്ടിലോ അങ്ങനെ പുക വലിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്കും ക്യാൻസറിന് കാരണം.
3: തീർച്ചയായിട്ടും അതാണ്. ഈ പുക വലിക്കുന്ന ആള് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഉള്ളിൽ പോകുന്നത്. നേരെ മറിച്ച് പിന്നെ കൂടെ ഉള്ള ആളുകൾ ഫിൽട്ടർ ചെയ്യാത്ത പുകയാണ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. ഈ വലിക്കുന്ന ആളിനേക്കാൾ കൂടുതൽ
2: റിസ്കിലാണ് ഈ പറഞ്ഞ കൂടെ നിൽക്കുന്ന ആളുകൾ.
3: അതെ അതെ,
2: ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായും പലപ്പോഴും പൊങ്ങച്ചത്തിനായി ആളുകളെ കാണിക്കാനായി ക്യാമ്പസുകളിലോ ഒക്കെ പോവുകയാണെങ്കിൽ ഞാനൊരു ഒരു ചെറുപ്പക്കാരനായി കൊള്ളാവുന്നവനായി എന്ന് തോന്നിപ്പിക്കാൻ പലപ്പോഴും കൂട്ടുകാരെ കൂടെ സിഗരറ്റ് വലിക്കുന്നു, അല്ലെങ്കിൽ പാൻപരാഗ് വെക്കുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ സമൂഹത്തിലേക്ക് വരികയാണെങ്കിൽ ടെൻഷൻ ഉള്ള ആളുകൾ സിഗരറ്റുകൾ ചെയിൻ സ്മോക്കറായി പോകുന്നു. ഇങ്ങനെ വ്യാപകമായി സിഗരറ്റ് വലിക്കുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നതോട് കൂടി തന്നെ മറ്റു കൂടെയുള്ള സഹജീവികളുടെ കൂടെ, നമ്മുടെ കുടുംബം, ഭാര്യ, മക്കൾ, കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, പൊതുസ്ഥലത്ത് നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ വ്യാപകമായ ഒരു ഒരു പ്രത്യാഘാതം പുകവലി ഉണ്ടാക്കുന്നുണ്ട്.
3: തീർച്ചയായിട്ടും
2: അതുകൊണ്ട് തന്നെ ആയിരിക്കാം ക്യാൻസർ ഇത്ര ക്യാൻസറിന് കാരണമായ കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിൽക്കാനുള്ള കാരണം. സുഹൃത്തുക്കളെ,
3: ക്യാൻസർ മാത്രമല്ല ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒന്നാം സ്ഥാനം ഈ പുകവലിക്കാണ്.
2: അതുകൊണ്ട് പലപ്പോഴും സർക്കാർ പൊതുനിരത്തുകളിൽ പുകവലി നിരോധിക്കുന്നു, ഫൈനുകൾ ഏർപ്പെടുത്തുന്നു. പിന്നെ അത്തരത്തിലുള്ള പുകവലിക്കെതിരെയുള്ള പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നു. എങ്കിലും പുകവലി തന്റെ ഒരു അഭിമാന പ്രശ്നമായി അല്ലെങ്കിൽ ജീവിതശൈലിയായി സ്വീകരിച്ച ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ ജീവനെയാണ്. നമ്മൾ മുകളിലോട്ട് ഊതുന്ന പുക അതോടുകൂടി നമ്മുടെ ആയുസ് കൂടിയാണ് നമ്മൾ ഊതിക്കളയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം സഹജീവികളുടെ കരുണ കാണിക്കണം എന്നതൊരു മാനസികമായ ഒരു ഗുണമാണ് നമ്മൾക്ക്. പക്ഷേ നമ്മൾ സിഗരറ്റ് വലിക്കുന്നതോടുകൂടി നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ ഇടപഴകുന്ന, നമ്മുടെ കൂടെ കിടക്കുന്ന, നമ്മുടെ കൂടെ കളിക്കുന്ന കുട്ടികൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ നമ്മൾ ക്യാൻസർ ഫ്രീ ആയി നൽകുകയാണ്. അവരുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി നമ്മൾ നൽകുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് വേണം. അതുകൊണ്ട് പുകവലി, അതേപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ശക്തമായ ജാഗ്രത പുലർത്തുകയും അത്തരം ദുശ്ശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും.

0: എന്ന് തോന്നുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ മദ്യപാനം ക്യാൻസറിന് കാരണമാകുന്ന ഒരു കാര്യമല്ലേ?
1: തീർച്ചയായിട്ടും അത് തന്നെയാണ്. മദ്യപാനികൾ ബഹുഭൂരിപക്ഷവും പുകവലിക്കാരും കൂടിയാണ്.
0: അപ്പോ
1: രണ്ടും ഉണ്ടാവും. അപ്പോ മദ്യപാനം, അമിത മദ്യപാനം ഒരുപക്ഷെ ലിവർ സിറോസിസിലേക്ക് നയിക്കുകയും അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഇതിന്റെ
0: കോംപ്ലിക്കേഷൻ കൂടും.
1: അതെ അതെ, തീർച്ചയായിട്ടും അതിന്റെ റിസ്ക് വളരെ കൂടാനുള്ള അപകട സാധ്യത വളരെ കൂടുന്നുണ്ട്. ഇപ്പൊ തൊണ്ടയിലുള്ള ക്യാൻസർ, അന്നനാളം, ആമാശയം, കരൾ തുടങ്ങിയ അവയവങ്ങളിലെ ക്യാൻസർ വരാനുള്ള സാധ്യത പുകവലിക്കാരിലും, സോറി, അമിത മദ്യപാനികളിൽ വളരെ കൂടുതലാണ്.
0: മദ്യപാനം പലപ്പോഴും, ഞാൻ നേരത്തെ സിഗരറ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ക്യാമ്പസിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ഒരു കമ്പനിക്കാണ് പലപ്പോഴും മദ്യപാനം പലരും തുടങ്ങുന്നത്. ഒരു ബിയറിൽ തുടങ്ങി പിന്നെ ഘട്ടം ഘട്ടമായി ലഹരിയുള്ള മദ്യത്തിലേക്ക് നമ്മൾ മാറുകയാണ്. സ്വാഭാവികമായും ശരീരം മദ്യത്തിന് അടിമപ്പെടുമ്പോൾ അത് എന്നും നിത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായി മാറുകയും ചെയ്തു. ചെറുപ്പക്കാരിലും അതേപോലെ തന്നെ ഏത് പ്രായത്തിലുള്ള ആളുകളും മദ്യം ജീവിതത്തിനൊരു ഭാഗമായി മാറുന്നു. ഈ ലോകത്തെവിടെയായാലും മദ്യം ഉണ്ടാക്കുന്ന ദുരന്തം അതുണ്ടാക്കുന്ന ഗുണത്തേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളാണെന്ന് സർക്കാർ സംവിധാനങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. നമ്മൾക്ക് കഴിയാവുന്നത്ര വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എതിരെ നമ്മൾക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ ഡി അഡിക്ഷൻ സെന്ററുകൾ കേരളത്തിൽ മുഴുവനുണ്ട്. അത്തരം ഡി അഡിക്ഷൻ സെന്ററുകൾ ഉപയോഗപ്പെടുത്തി ഇത്തരം ലഹരിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനും വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഭാവിയെയും ഇപ്പോഴുള്ള സമൂഹത്തെ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട കാരണങ്ങളും അതിന്റെ ലക്ഷണങ്ങളും മാത്രമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത എപ്പിസോഡിൽ അതിന്റെ ചികിത്സകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും ആരോഗ്യ വിചാരത്തിലേക്ക് എത്തും. ഈ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം വിവരങ്ങൾ പങ്കുവച്ച, ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യനായ മുരളീധരൻ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടി ഇതുവരെ കേട്ട ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ആർ മുരളീധരൻ അതുപോലെ തന്നെ നബീൽ പയ്യോളി എന്നിവർ നമ്മോടൊപ്പം ചേർന്നു. ക്യാൻസർ കാരണങ്ങളും ലക്ഷണങ്ങളും എന്ന വിഷയത്തിൽ ഉപകാരപ്രദമായ ഒരു സന്ദേശം നമുക്ക് നൽകുകയുണ്ടായി. ഇനി പ്രാർത്ഥനാ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു.
3: ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നു. ദുഷിപ്പിക്കുന്ന കൂട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും രക്ഷ തേടുവാനുള്ള പ്രാർത്ഥനയാണ് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന തെറ്റുകൾ അതിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ നമ്മുടെ കൂട്ടുകെട്ടുകളാവാം. ചീത്ത കൂട്ടുകെട്ട് നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകും എന്നുള്ളത് അറിയാത്തവരായി ആരുമില്ല. അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ, അയൽവാസികൾ എത്രത്തോളം നല്ലവരാണോ അതുപോലെ നമ്മളും നല്ലവരായി മാറും. അയൽവാസികൾ എത്രത്തോളം മോശപ്പെട്ടവരാണോ അതുപോലെ നാമും മോശപ്പെട്ടവരാകും എന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇത്തരം ദുഷിപ്പിക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും അതുപോലെ അയൽവാസികളിൽ നിന്നും രക്ഷ തേടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ വജാരി സൂഇ ഫീ ദാരിൽ മഖമതി ഫഇന്ന ജാറൽ ബാദിയതി യതഹവ്വലു. അതിൻ്റെ അർത്ഥം, അള്ളാഹുവേ, ഞാൻ വസിക്കുന്ന വീട്ടിലും അതിനു ചുറ്റും വസിക്കുന്നവരും എൻ്റെ ഇഹപര ജീവിതം ദുഷിപ്പിക്കുന്നവരുമായ അയൽവാസികളിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ വജാരി സൂഇ ഫീ ദാരിൽ മഖമതി ഫഇന്ന ജാറൽ ബാദിയത യതഹവ്വലു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ വജാരി സൂഇ വജാരി സൂഇ വജാരി സൂഇ അല്ലാഹുമ്മ ഇന്നി അഊ

0: أعوذ بك من صاحب السوء وجار السوء في دار المكمتي مكمتي في دار المكمتي اللهم إني أعوذ بك من صاحب السوء وجار السوء في دار المكمتي فإن جار البادية فإن جار البادية يتحول فإن جار البادية يتحول اللهم إني أعوذ بك من صاحب السوء وجار السوء في دار المكمة فإن جار البادية يتحول اللهم إني أعوذ بك من صاحب السوء وجار السوء في دار المكمة فإن جار البادية يتحول ഈ ഒരു പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ ഏവരെയും നല്ല ആളുകളുടെ കൂടെ ജീവിപ്പിച്ച് മരിപ്പിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ നല്ല ഒരു പ്രാർത്ഥനയാണ് ഇന്ന് പഠിച്ചത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമുക്ക് ദുഷിപ്പിക്കുന്ന കൂട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും രക്ഷ തേടുവാൻ എന്നുള്ള മനോഹരമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു.

0: ഇനി കുട്ടികളുടെ പ്രോഗ്രാമായ പൂമരത്തണലിലേക്ക് നാം പ്രവേശിക്കുന്നു.
1: പൂമരത്തണലിൽ ഇന്ന് തൗഫീഖ് അസ്ലമാണ് നമ്മോടൊപ്പം ചേരുന്നത്. മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്. അതോടൊപ്പം അത്ഫ കളിയാട്ടുമുക്കും ഫന്ന കളിയാട്ടുമുക്കും കൂടെ ചേരുന്നുണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബിഷ്റഹ്ലി സദരി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പൂമത്തണൽ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളൊരുപാട് മര്യാദകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മര്യാദകൾ നമ്മൾ ഒരു നമുക്ക് തോന്നുന്ന എത്രാം ദിവസം എപ്പിസോഡാണ്? ഒരു മൂന്നാമത്തെ നാലാമത്തെ എപ്പിസോഡാവും ഇപ്പം അല്ലേ. നാലാമത്തേതോ നാലാമത്തേക്കോ ആവും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പഠിക്കണം എന്താണ്? മര്യാദകളാണ്. നമ്മൾ എല്ലാ എപ്പിസോഡിലും പറഞ്ഞ വിഷയമാണ് എന്ത്? മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടാണ് എല്ലായിടത്തും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലേ. ഏതൊക്കെ പഠിച്ചു നമ്മൾ? ഒന്ന് ഒന്ന് മുമ്പ് നമ്മൾ പറഞ്ഞോ, ഒന്ന് പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ഏതൊക്കെ ഉള്ളത്? ആ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. വേറെ എന്താ? സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. പിന്നെന്തള്ളത്? ഓർമ്മ ഉണ്ടോ? എന്താ ഉള്ളത് വേറെ?
3: വേറെ
2: അല്ല, ഇപ്പൊ ഞാൻ പറയും.
3: വീട് സന്ദർശിക്കും.
2: ആ സന്ദർശിക്കുമ്പോ പാലിക്കേണ്ട മര്യാദകൾ ഒന്നും കൂടി ഉണ്ട്. അനുവാദം ചോദിക്കുമ്പോള പാലിക്കേണ്ട മര്യാദകൾ. അതാ ഇന്ന് നമ്മൾ പുതിയ ഒരു വിഷയം പഠിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പരിചയപ്പെടുത്തിയതാണ് അല്ലേ. ആരാണ്? ഫന്ന അസ്ലമാണ്, അത്തുഫയാണ്, ഞാൻ തോഫീഖ് അസ്ലമാണ്. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയതാണ് എങ്കിലും ഒന്ന് ഒരു പുതിയ എപ്പിസോഡൊക്കെ പറഞ്ഞത് മാത്രം. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പിന്നെ നമ്മൾ എന്താ പഠിക്കാം? സന്ദർശനം പഠിച്ചു. നമ്മൾ സദസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ നിർബന്ധമായിട്ട് നമ്മൾ ആവശ്യമുള്ള സംഗതിയാണ് അല്ലേ. എന്താ സദസ്സ് പറഞ്ഞാല്? മദ്രസ ഒരു സദസ്സാണ്. സ്കൂള്, അത് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. നിർബന്ധമല്ല പാലിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ സ്കൂളിൽ നമ്മൾ മര്യാദ പാലിച്ചില്ലെങ്കിൽ എന്താ അവസ്ഥ? ക്ലാസ് റൂമിൽ അവിടെ നമ്മൾ പ്രശ്നക്കാരായി മാറും അല്ലേ. ചിലപ്പോൾ അടിയെ കിട്ടും ടീച്ചർ പുറത്താക്കും. സ്കൂൾ ഗെറ്റ് ഔട്ട് എന്നറിയില്ലേ, പുറത്താക്കും ചെറിയ പോകും. കാരണം ശല്യം മാറും മര്യാദ പാലിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു സദസ്സിൽ നമ്മൾ എന്തൊക്കെ പാലിക്കണം? ഇപ്പോൾ സദസ്സാണ് ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്, സദസ്സാണ്. നിങ്ങൾ പറഞ്ഞു സ്കൂളിലെ ക്ലാസ് റൂം എന്താണ്? ഒരു സദസ്സാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അല്ലേ, ജുമുഅ നിസ്കരിക്കുന്ന സമയത്ത് ജുമുഅ ഖുതുബ കേൾക്കുമ്പോൾ സദസ്സല്ലേ, വലിയ സദസ്സാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം?
3: മര്യാദ
2: പാലിക്കണം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഒരു സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് മര്യാദയാണ് ആദ്യം നമ്മൾ പാലിക്കേണ്ടത് സദസ്സിൽ? എന്താണ്? അടക്കവും ഒതുക്കവും പാലിച്ചിരിക്കണം. വെരി ഗുഡ്, ശരിയല്ലേ? ശരിയാണ്. അതിന് മുമ്പ് നമ്മൾ ആദ്യം പാലിക്കേണ്ട മര്യാദ ഉണ്ട് ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ. അവരോട് സലാം പറയണം. അതിപ്പോ ഒരു ഇസ്ലാമിക സദസ്സൊക്കെയാണെങ്കിൽ സലാം പറഞ്ഞു കയറാം. മദ്രസ അല്ലെങ്കിൽ പള്ളി, ഒരു ഖുർആൻ ക്ലാസ് ഒക്കെ ആകുമ്പോൾ സലാം പറയണം. അത് അല്ലാത്തൊരു സദസ്സാണെങ്കിലോ? നമുക്ക് സലാം പറയേണ്ട സലാം പറയാം, നമ്മള് സമ്മതം വാങ്ങണം. വേണ്ടേ? സമ്മതം വാങ്ങണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് കയറി ചെല്ലുകയാണ്, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ടോ? നമ്മൾ പരിചയമുള്ള നമുക്ക് അറിയുന്ന ആൾക്കാർ നമുക്ക് എന്ത് സലാം പറയാം? തെറ്റൊന്നുമില്ല അല്ലേ. പക്ഷെ നമുക്കറിയാത്ത ചില മുസ്ലിം സഹോദരങ്ങളൊക്കെ ആവും. അപ്പൊ സ്വഭയുടെ ആരും സലാം പറയില്ല ഒരു സെഷനം. എന്ത് ചെയ്യും? അവര് പെർമിഷൻ വാങ്ങും ഇല്ലേ, സമ്മതം വാങ്ങും. അപ്പൊ ഇതുപോലെ ഒരു സദസ്സിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സമ്മതം വാങ്ങും. ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം. പിന്നെ നമ്മൾ ആ സദസ്സിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ അറിയോ? ഇപ്പം നമ്മൾ സദസ്സാകുമ്പം അതിൽ കുട്ടികളുണ്ടാകും, മുതിർന്നവരുണ്ടാകും അല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും മുതിർന്നവരെന്ത് ചെയ്യണം? മുതിർന്നവരെ ബഹുമാനിക്കണം, ആദരിക്കണം, വേണ്ടേ. അപ്പൊ നമ്മൾ സദസ്സിൽ ഇരിക്കുകയാണ്, നമ്മൾ ചെയറിലെങ്കിൽ ഉഷാറായിരിക്കുകയാണ്. അപ്പോഴാണ് ആ സദസ്സിലേക്ക് ഒരു പ്രായമുള്ള ആൾ ഇങ്ങനെ കയറി വരുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ കയറി വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ? എഴുന്നേറ്റ് കൊടുത്ത് ഞങ്ങൾ ഇരുന്നോളൂ പറയാം അല്ലേ. അത് മര്യാദയല്ലേ അല്ലേ. അത് സദസ്സിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ നല്ല കുട്ടിയാണ്, ഒരു മുതിർന്ന ആൾ വന്ന അപ്പൊ അയാൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത്. അപ്പൊ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് സദസ്സിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഇപ്പൊ സദസ്സിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് ഒരു കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ സദസ്സിലൊക്കെ ആകുമ്പോ. അപ്പൊ ഒരാൾ സീറ്റിലിരിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സീറ്റ് ഇല്ല, നമ്മൾ സൈഡിൽ നിൽക്കുകയാണ്. സീറ്റ് ചെയ്യണോ?
3: ഇല്ല,
2: നമ്മളങ്ങനെ ഇരിക്കുകയാണ്. എവിടെ സീറ്റ് ഇല്ലല്ലോ, എന്താ കാട്ടുക? ആ നിൽക്ക. അപ്പോഴാണ് സദസ്സിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് പോകണത്. അയാളെ ചിലപ്പോൾ മൂത്രമൊഴിക്കാനോ അല്ലേ വെള്ളം കുടിക്കാനൊക്കെ പോകാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? അവിടെ പോയി ഇരിക്കാന്
3: പറ്റും.
2: ആ സദസ്സിനോട് കാണിക്കുന്ന ഒരു മര്യാദകളാണ്. കാരണം നമുക്ക് അയാൾ തിരിച്ചെന്ത് ചെയ്യും? ആ സീറ്റിലേക്ക് വരും. അത് ആരുടെ സീറ്റാണ്? അവിടെ ഇരുന്നാളെ സീറ്റാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ സീറ്റ് നമ്മൾ നിൽക്കുകയാണ്, അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അവളെ എഴുന്നേറ്റ് പോകണത്. നമ്മൾ ഓടി വരുന്നത് ഇതാളെ പോയി നിൽക്കരുത്, തിരിച്ചയാളെ സീറ്റിലേക്ക് വരും. ഇനി കുറച്ച് ഇരുന്ന് നമ്മൾ അറിയാതെ ഇരുന്ന് പോയി, അറിയാതിരുന്ന് പോയി, നമുക്കറിയില്ല ഇയാൾ അങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. അപ്പോൾ ആ സീറ്റിൽ പോയി നമ്മൾ ഇരുന്ന് ആ സദസ്സിൽ സീറ്റ്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ആ സദസ്സിലേക്ക് ആ പോയ ആൾ തിരിച്ച് വന്നു. നമ്മളെന്താ ചെയ്യുക? കാണാതെ പോലെ അങ്ങ് നിൽക്കുവോ? നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണം. കാരണം എന്താണ്? അത് ആറ് സീറ്റ് തന്നെ അയാളാണ്. അപ്പോൾ അയാൾ വേണം, വേണം, അവിടെ ഇരുന്ന് പ്രശ്നമില്ല, ഇരുന്നാണല്ലോ, നമുക്ക് ഇരിക്കാം. അത് മര്യാദയല്ലേ, എത്ര നല്ല രസമാണ് അല്ലേ. നമ്മൾ അറിയാതെ പോയിരുന്നു, അപ്പോഴാണ് അയാൾ തിരിച്ചു വരാ, എൻ്റെ സീറ്റിൽ പോയി എനിക്ക് ഇരിക്കല്ലോ എന്ന് കരുതി അയാൾ തിരിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മളെന്ത്, ആ ഞാൻ അറിയാതിരുന്ന കേട്ടോ, നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അയാൾ ഇരിക്കും, ചിലപ്പോൾ അയാളെന്ത് പറയും? അല്ല അല്ല, അങ്ങനെ ഇരുന്ന് പ്രശ്നമില്ല, അങ്ങനെ ഇരുന്നോളി, നമ്മൾ ഇരുത്തും. അപ്പോൾ എന്താ, നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മര്യാദയോടെ പാലിച്ചു അല്ലേ. ഇതാണ് മര്യാദകൾ പാലിക്കൊണ്ടുള്ള ഗുണം. ആ സദസ്സ് നമുക്ക് ഭംഗിയാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു ഒരു ഒരു നാലാൾക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു സദസ്സിൽ ഒരു നാലാക്കി ഇരിക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട്, നാലാക്കി ഇരിക്കാൻ പറ്റും. നമ്മൾ മൂന്നാളിരിക്കണുള്ളൂ അവിടെ. എത്ര ആയിരിക്കുന്നുണ്ട്? മൂന്നായിരിക്കുന്നുണ്ട്. അപ്പം ആ സദസ്സിലേക്ക് എന്ത് ചെയ്യാണ്? മറ്റൊരാൾ കയറി വരികയാണ്. അപ്പം നമ്മൾ ചെയ്യാം, നമ്മളൊന്നും കൂടി ഒന്ന് ഇങ്ങനെ ഇരിക്കുമോ? എന്ത് ചെയ്യണ്ടേ? നമ്മൾ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ടോ? ആ സ്ഥലം എത്ര ആക്കി ഇരിക്കാൻ പറ്റും? നാലാക്കി ഇരിക്കാൻ പറ്റും. അപ്പം എന്ത് ചെയ്യണ്ടേ? ആ നമ്മളൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് അവർക്കുള്ള സീറ്റും കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഒരുക്കി കൊടുക്കണം, വേണ്ടേ. നമ്മളൊന്ന് നീങ്ങി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? നാലാമത്തെ ആൾക്ക് അവിടെ ഇരിക്കാൻ പറ്റൂലേ, ഇരിക്കാൻ പറ്റും. പക്ഷെ ചില ആളെന്ത് ചെയ്യും? ചില ആളുകളൊക്കെ ഒന്ന് ഉഷാറായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒന്ന് കാലൊക്കെ വീതിയിൽ ഇരുന്നിട്ടല്ലേ അങ്ങനെ ഇരിക്കും. അവിടെ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാകും. പക്ഷെ നമ്മളെന്ത് ചെയ്യാണ്? നമ്മളൊരു വിശാല മനസ്സ് കാണിക്കാതെ അങ്ങനെ ഇരിക്കും. ചെയ്യേണ്ട അങ്ങനെയാണോ? അല്ല, അതൊരു സദസ്സിൽ പാലിക്കേണ്ട മര്യാദയല്ല. എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങിക്കൊടുത്ത് എന്ത് ചെയ്യണം? അയാൾക്ക് ഇരിക്കാനുള്ള ഇടം കൊടുക്കണം. ഇതാണ് വേണ്ടത്. ഇനി അതേപോലെ തന്നെ ഒന്ന് പറഞ്ഞു, അങ്ങനെ അവർക്കുള്ള സ്ഥലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതോടൊപ്പം പിന്നെ അവരോട് ചോദിക്കാതെ എന്ത് ചെയ്യരുത്? ഇപ്പോൾ ഒരു മൂന്നാളങ്ങി ഇരിക്കുകയാണ്, ഒരുമിച്ച് ഇരിക്കുകയാണ്. നമ്മൾ അവരോട് ചോദിക്കാതെ പോയി ഇങ്ങനെ ഇരുന്ന് കാണും അല്ലേ, എന്ത് ചെയ്യുക, തിക്കി തിരക്കി അവിടെ മെല്ലെ പോയി ഇരിക്കരുത്. അവർക്ക് പ്രയാസമാവും, അവർക്കത് പ്രയാസമാകും. നമ്മളെന്ത് ചെയ്യാം? കുറച്ചൊന്ന് നീങ്ങുമോ അല്ലേ, ചോദിച്ചാൽ പോരെ. ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ. ട്രെയിനിലെ സീറ്റ് എങ്ങനെയാണ്? ട്രെയിനിലെ സീറ്റ് എങ്ങനെ ഉണ്ടായാലും ഒന്നിച്ച് സീറ്റ് ഉണ്ടാകും അല്ലേ. ട്രെയിനിൽ ഒരുത്തക്കോ ചെയർ ഉണ്ടാകുമോ? ഇല്ല, അത് സൈഡ് സീറ്റ് ഉണ്ടാവും, ചില വിൻഡോ സൈഡിൽ ഉണ്ടാവും. എന്നാൽ മറ്റൊരു സ്ഥലം ഒന്നിച്ച് ഒരു അഞ്ചാക്കി ഇരിക്കാൾ സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു അഞ്ചാൾ ഇരിക്കുന്നുണ്ട്, അഞ്ചാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരും ഒന്ന് നീങ്ങിയാൽ ചിലപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ കഷ്ടപ്പെട്ടിരിക്കാൻ സ്ഥലമാണ് കിട്ടും. നമ്മളെന്ത് ചെയ്യരുത്? അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവിടെ നമ്മളെന്ത് ചെയ്യരുത്? പോയിരിക്കരുത്. നമ്മളെന്ത് ചെയ്യണം? ഒന്ന് ചോദിക്കണം, എന്ത് കുറച്ച് നീങ്ങുമോ അല്ലേ. അല്ലെ, അപ്പോൾ അവർ ഓക്കെ ഓക്കെ ഇത് അപ്പോൾ പ്രശ്നമുണ്ടാവില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടും ചെയ്യരുത്, ചെന്നുകാണ്ട് അവർക്ക് ഒരു പ്രയാസമാകുന്ന രൂപത്തിൽ പോയിട്ട് തിക്കി തിരക്കി ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ സ്കൂളിലുണ്ടാവും അല്ലേ, സ്കൂളിൽ നിന്ന് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും സീറ്റിലേക്ക് നമുക്ക് എന്തേണ്ടി വരും, ഒന്ന് നീങ്ങി കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യരുത്, അവിടെ പോയി ഇരുന്ന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയ്ക്ക് എത്തരുത്. അങ്ങനെ സംഭവിക്കുക, ഇപ്പം നമുക്ക് സീരിയലിലേക്ക് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അല്ലേ, നമ്മൾ നിൽക്കേണ്ടി വരും. പക്ഷേ നമ്മൾ അവിടെ പോയി ഒരു നാലാൾ അഞ്ചാൾ ഇരിക്കുന്ന സീറ്റിൽ പോയി നമ്മൾ അവിടെ എങ്ങനെ ഇടങ്ങാറെ പ്രയാസപ്പെട്ട് പോയി ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവർക്കും എന്താവും, പ്രയാസാവൂലേ, എല്ലാവർക്കും പ്രയാസാവൂലേ, എല്ലാവർക്കും ശരിക്കും ഇരിക്കാൻ കഴിയൂല. അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ആ സദസ്സിൽ പാലിക്കേണ്ട മര്യാദയാണോ
3: അല്ല,
2: അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി മറ്റൊരു ചെറിയൊരു ഒരു വിഷയം കൂടി പറയാനുള്ളത് അവസാനത്തെ പ്രശ്ന വിഷയമാണ്. ചില ആളുകൾ സദസ്സിൽ പോയിരിക്കുമ്പം ഒരു പിന്നെ മര്യാദയും പാലിക്കൂല, അവർ ഉറക്കാനെ കൂട്ടാ വീടും ചിലപ്പോൾ. അത് ശരിയാണോ? കുറേ ആളുകളുണ്ട് അവന് അതൊരു ശല്യല്ലേ, ചെയ്യാൻ പറ്റുമോ? ഇല്ല, കോട്ടുകായിടാ. അപ്പോൾ ഒന്ന് അടക്കി ഒതുക്കി കൈയോട്ടൊക്കെ പൊത്തി പിടിച്ചില്ലേ, നമ്മൾ കോട്ടുവായി വിടാം. ചില ആളുകൾ നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഫുള്ളൊക്കെ ഉണ്ട്, സദസ്സിൽ എന്ത് ചെയ്യും, ഏമ്പക്കടും. എന്താ ഏമ്പക്കം എന്ന് പറഞ്ഞാൽ, എന്താ ഏമ്പക്കം എന്ന് പറഞ്ഞാൽ, അതൊന്നും എന്തല്ല, സദസ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? സദസ്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഭക്ഷണമൊക്കെ ഫുള്ളാക്കി ഭക്ഷണമൊക്കെ തിരിച്ചുകൊണ്ട് വരുന്നുണ്ടാവും, എന്നിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടാവും അവിടെ അല്ലേ. ആ സമയത്ത് അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. ഞാമ്പൊക്കെ വന്നാൽ എന്ത് ചെയ്യണം, ഒന്ന് അടക്കി ഒതുക്കി പിടിക്കണം അല്ലേ, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നല്ലൊരു ഒരു മാന്യമായ ശബ്ദം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അത് നമ്മൾ സദസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില ആളുകൾ തുമ്മും, തുമ്മുമ്പോഴോ ഒരു അതപവും ഉണ്ടാവില്ല, ആച്ചിന്നറങ്ങണ്ട അടുത്തുള്ള മതക്കൊക്കെ നല്ല തുപ്പല തെറിച്ചു. ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു സദസ് പറഞ്ഞപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ്, ബസ്സിൽ യാത്ര ചെയ്യാണ്, ബസ്സിൽ മറ്റൊക്കെ ഉണ്ടാവുള്ളൂ അല്ല, ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ, എല്ലാവരും ഉണ്ടാവും. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. സദസ് പറഞ്ഞാൽ ആളുകൾ ഒരുമിച്ച് കൂടുതൽ സ്ഥലത്ത് നിന്നാണ്, സദസ്സാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തുമ്മാണ്, തുമ്മുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ കിശി ടവൽ ഉണ്ടാവും അല്ലേ, ആ ടവലുകൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് വായ പൊത്തി പിടിച്ച് ഒന്ന് പതുക്കെ തുമ്മിയാൽ മതി. നല്ല സൗണ്ട് കൂട്ടിയാണ് എന്ത് ചെയ്യേണ്ട, തുമ്മേണ്ട ആവശ്യമില്ല. വായ പൊത്തി പിടിക്കണം. എന്ത് ചെയ്യും, ബാക്കിയുള്ളവരെ മേലേക്ക് എന്ത് ചെയ്യും, നല്ല ചാറ്റൽ മഴ പെയ്യും അല്ലേ, ഉണ്ടാവൂലേ. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പം തുമ്മൽ, ഏമ്പൊക്കെ ഇടുക, കൂട്ടുവായി ഇടുക, ഇതൊക്കെ ഒരു സദസ്സിൽ നമ്മൾ പാലിക്കണം. ചിലപ്പോൾ മുതിർന്ന ആൾക്കാർ ശ്രദ്ധിക്കും ഇതൊക്കെ, പക്ഷെ കുട്ടികളെ ഇപ്പം എന്ത് ചെയ്യൂല, അതുകൊണ്ടാണ് നമ്മൾ ഈ പൂമത്തണലിൽ എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ മര്യാദകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണത്. പൂമത്തണൽ ആർക്കുള്ളതാണ്, കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കണം, ഒരു സദസ്സിൽ പോകുമ്പോൾ അവിടെ നമ്മളീ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പക്ഷേ അതാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ, അതായത് നമ്മൾ ഒരു സദസ്സിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം അല്ലെങ്കിൽ ഒരു സദസ്സിൽ ഇരിക്കുമ്പം നമ്മൾ പാലിക്കേണ്ട മര്യാദ പറയുക. അപ്പം ഈ ഏമ്പക്കട എന്ന് പറഞ്ഞു നമ്മളല്ലേ, ഏമ്പക്കട കാരണം എന്താണ്, വാ നിറച്ച് നിന്നിട്ടാണ്. അപ്പോൾ വാ നിറച്ച് നിന്നാൽ മതി അല്ലേ, വേറെ ഫുള്ളാക്കി നിന്നാൽ പറ്റുമോ, വേറെ ഫുള്ളാക്കരുത്, മൂന്നിലൊരു ഭാഗം നിന്നാൽ പറ്റുള്ളൂ. വേറെ ഫുള്ളാക്കി നിന്നുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇരിക്കുമ്പോൾ ആ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും, തേട്ടി മേലോട്ട് വരും. അപ്പോൾ അത് ഒരു ഏമ്പക്കമായിട്ട് പുറത്ത് വരും അല്ലേ. അപ്പോൾ അത് വയറ് നിറയാ കഴിക്കാതെ ആവശ്യത്തിന് കഴിച്ചാൽ മതി. മനസ്സിലായല്ലോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇൻഷാ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ല അടുത്തൊരു മര്യാദയുമായിക്കൊണ്ട്, അപ്പം നമ്മളെ കൂട്ടുകാർ വിചാരിക്കണ്ടോ ഇവർ കുറച്ച് മര്യാദിപ്പിക്കാൻ വന്നു അല്ലേ, അല്ലേ, മര്യാദ പഠിച്ച് മര്യാദക്കൊക്കെ നമുക്ക് പറയാം നമ്മൾ. അപ്പോൾ മര്യാദ പഠിക്കുക എന്നുള്ളതാണ് നല്ലതാണ്, വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്, നല്ലൊരു ഗുണമാണ്. എല്ലാവരും നമ്മൾ പറഞ്ഞില്ലേ ഈ സ്ഥലത്തൊക്കെ നമ്മൾ മര്യാദ പഠിച്ചത്, നമ്മുടെ സ്കൂളിൽ, നമ്മുടെ ക്ലാസ് റൂമുകളിൽ അല്ലേ, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം, പള്ളിയിൽ, പിന്നെ നമ്മൾ എന്താണ് ഒരാൾ സംസാരിക്കുമ്പം, സലാം പറയുമ്പം, ഈ സമയത്തൊക്കെ നമ്മൾ ഈ ഇതുവരെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പഠിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ നല്ല കുട്ടികളായി മാറും, എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടും അല്ലേ. ഒരു സദസ്സാണ് ഒരാളല്ല, നമ്മൾ പറഞ്ഞു ഒരു സദസ്സ് പറഞ്ഞാൽ ഒരുപാട് ആളുകളാണ്. ഈ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, നമ്മളെ ഇഷ്ടപ്പെടും. നേരെ മറിച്ച് ആ സദസ്സിന് പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്താലോ എല്ലാവരും പറയുന്നത് എന്താണ് ആ കുട്ടി അങ്ങനെ അല്ലേ, ആ കുട്ടിക്ക് ഒരു മര്യാദ ഇല്ല, അവരില്ലേ ആ കുട്ടിക്ക് ഒരു മര്യാദ ഇല്ല, ആകെ പ്രയാസപ്പെടുത്താൻ വന്നിരുന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മര്യാദ പാലിച്ചാലോ, ആ നല്ല കുട്ടിയാട്ടോ അല്ലേ, ഒരു സദസ്സിലേക്ക് വരുമ്പം നല്ലൊരു മര്യാദ പാലിച്ചുകൊണ്ട് വരുന്നുണ്ടെന്നൊക്കെ എന്ത് ചെയ്യും ആളുകൾ പറയും. ആളുകൾ നല്ലതാണോ പറ്റി പറയേണ്ടത് അല്ലേ, മോശം പറയേണ്ടത് അല്ല, നല്ലത് മാത്രം നമ്മളെ പറ്റിയിട്ട് ആളുകൾ പറയണം. പക്ഷേ അത് നമ്മളപ്പം അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു പാട്ടിൻ്റെ ഒരു ആവശ്യമുണ്ട്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊന്നും പാടിയിട്ടില്ല അല്ലേ, പാടൂലേ ഇനി പാട്ടുകൂടെ അവസാനിപ്പിക്കാം കേട്ടല്ലോ. ഇനി അത് ഒരുമിച്ച് പാടുണ്ടോ ഒറ്റയ്ക്ക് പാടുണ്ടോ? ഒരുമിച്ച് പാടാം. ഒരുങ്ങി വന്നൊക്കെയാണ് അല്ലേ, ഫോണൊക്കെ എടുത്ത് ഒരുങ്ങി വന്നൊക്കെയാണ്. ഓക്കെ ഇൻഷാല്ല. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു എപ്പിസോഡോട് അവസാനിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള അത്തുഫയും ഫന്നയും നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ ഈ പ്രോഗ്രാമോടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ് ഇൻഷാല്ല. ഓക്കെ തുടങ്ങാം.

0: ഉണ്ടാകും കൊഫിർ കൂട്ടത്തില് പുണ്യ കാലിമ തുറപ്പിച്ച പൂങ്കരള്.
1: ഓക്കെ മാഷാല്ലാ, രണ്ടാളും ഒരുമിച്ച് ഉഷാറായിട്ട് പാടി. ഇൻഷാല്ലാ പാട്ടുകളൊക്കെ കാണാതെ പഠിക്കണം അല്ലേ. ഇൻഷാല്ലാ പാട്ടൊക്കെ നല്ല നല്ല അർത്ഥമുള്ള പാട്ടുകളുണ്ടാവും അതുപോലെ. അതൊക്കെ എന്താ നമ്മൾ കാണാതെ പഠിച്ച് ഇങ്ങനെയുള്ള വേദികളൊക്കെ എന്താ ചെയ്യണം, നമ്മൾ ഉഷാറായിട്ട് പാടണം. ഉഷാറായിട്ട് പാടുന്നുണ്ട് അല്ലേ മാഷാല്ലാ. എന്തായാലും നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, അതൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ഇൻഷാല്ലാ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തൽക്കാലം ഞങ്ങൾ ഈ ഒരു വൈൻഡപ്പ് ചെയ്യുകയാണ്, ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നല്ല കുട്ടികളായി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മക്കളായി, എല്ലാ രംഗത്തും കൃത്യമായി നമ്മൾ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആരെയും പ്രയാസപ്പെടുത്താതെ നമ്മളെവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാകരുത്. എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാകണം. ആ ഒരു നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പൂമ്പരത്തണലിലെ എല്ലാ എപ്പിസോഡുകളും ഒരുപാട് എപ്പിസോഡ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക, കേൾക്കുക, എല്ലാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പീസ് റേഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് അല്ലേ. ടെലീക്സ് പോലെയുള്ള പ്രോഗ്രാമുകളുണ്ട്, ഫാമിലി ലൈവ് ടെലീക്സുകളുണ്ട്, ഈ മദ്രസകളുണ്ട്, അങ്ങനെ പല പല പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, നല്ല കുട്ടികളായി വളരാൻ ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടപ്പെടുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മുടെ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെടുന്ന മക്കളായി മാറാനും അതിലൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരമായിക്കൊണ്ട് നിങ്ങൾ ഈ പീസ് റേഡിയോ പ്രോഗ്രാമുകളെ കാണണം, അത് ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാം മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം എന്ന വിഷയത്തിൽ തൗഫീഖ് അസ്ലൻ നമ്മോടൊപ്പം ചേർന്നു പൂമരത്തണലിൽ. ഇനി നാം പീസ് റേഡിയോ നുറുങ്ങുകൾ,
3: നുറുങ്ങുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നുറുങ്ങുകളിൽ ഇബ്നു അലി എടത്തനാട്ടുകരയുടെ വിയർപ്പു മണമുള്ള പണം എന്ന ആ ഒരു രചനയാണ് ഇന്നത്തെ നുറുങ്ങുകളിൽ വായിക്കുന്നത്.
2: കേട്ടുവരാം.
4: നല്ല പാതിയുടെ അടുത്ത കുടുംബത്തിലൊരു കല്യാണം. ഉള്ള വസ്ത്രങ്ങൾ പോരാ, പുതിയത് വേണമെന്ന് നിർബന്ധം. ബന്ധുക്കൾക്കിടയിൽ മോശക്കാരനാകേണ്ട എന്ന് ഞാനും. അടുത്ത ടൗണിൽ പോയി മോളിൽ നിന്ന് എനിക്കും രണ്ട് മക്കൾക്കും ഓരോ ഷർട്ട് വാങ്ങി. ബ്രാൻഡഡ് ഐറ്റം ആയതുകൊണ്ട് വില തീരെ കുറവായിരുന്നില്ല. കുപ്പായ സഞ്ചിയുമായി പുറത്തിറങ്ങി മോളിലെ ചില കടകളിൽ കയറിയിറങ്ങാൻ ആവശ്യമുണ്ടാക്കി ഭാര്യ പതിവ് പരിപാടി തുടങ്ങി. മോളിന്റെ നടുത്തടത്തിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ കുറെ നേരം കളഞ്ഞു. പിന്നീട് കുറച്ചുനേരം അങ്ങുമിങ്ങും നടന്നു ഞാൻ. പിന്നെ മക്കൾ കുറച്ചുനേരം അവിടെയിരുന്ന് വർത്തമാനം പറഞ്ഞു. കടകൾ കയറിയിറങ്ങി. അവരെത്തിയതോടെ ധൃതിയിൽ കാറോടിച്ച് രാത്രി വീട്ടിലെത്തി. പുതുവസ്ത്രങ്ങളിലൊന്ന് കാണണമെന്ന തോന്നൽ സ്വാഭാവികം. എന്നാൽ വസ്ത്രസഞ്ചി മാത്രമല്ല, അതെവിടെയോ വെച്ച് മറന്നിരിക്കുന്നു. മോളിലെ നടുത്തടത്തിലെ സീറ്റിനരികിലായിരിക്കും അതെന്ന് ഓർത്തെടുത്തു. മകൻ ഒരു രസത്തിനെടുത്ത മൊബൈൽ ഫോട്ടോ അത് സത്യപ്പെടുത്തുകയും ചെയ്തു. രോഷവും സങ്കടവും പതഞ്ഞുയർന്നു. ബാഗ് മറന്നതിന് ഭാര്യയെയും മക്കളെയും ചീത്ത പറയാതിരിക്കാനും കഴിഞ്ഞില്ല. നിരവധി ആളുകൾ കയറിയിറങ്ങുന്ന മോളിൽ നിന്ന് ഇനി അതെങ്ങനെ കിട്ടാനാണ്? ബില്ലിൽ നിന്ന് ഫോൺ നമ്പർ കണ്ടെത്തി കടയിൽ വിളിച്ചു. ഫോൺ എടുത്തില്ല. കടയടച്ചിട്ടുണ്ടാകും. കടയുടമയുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. ടൗണിനടുത്തുള്ള സുഹൃത്തിന് രാത്രി വിളിച്ചുണർത്തി ഏതാനും കിലോമീറ്റർ ബൈക്ക് യാത്ര ചെയ്യിച്ച് മോളിലെ സെക്യൂരിറ്റിക്കാരനെ സ്വാധീനിച്ച് അകത്ത് കയറി. എല്ലായിടത്തും തിരഞ്ഞെങ്കിലും വെച്ചെടുത്ത് വസ്ത്രസഞ്ചിയില്ല. ദേഷ്യവും നിരാശയും ബാക്കിയായി. എന്തായാലും കല്യാണത്തിന് ഇനി പുതിയ വസ്ത്രം വാങ്ങില്ലെന്ന് വീട്ടിൽ പ്രസ്താവന ഇറക്കി. പിറ്റേന്നൊരു ഫോൺ കോൾ. കടയുടമയുടേതാണ്. കടയടച്ച് സ്റ്റാഫ് പുറത്തിറങ്ങിയപ്പോൾ ബാഗ് കണ്ടെന്നും അത് കടയിൽ സുരക്ഷിതമാണെന്നുമായിരുന്നു അറിയിപ്പ്. അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്ത് ബിസിനസ് ആവശ്യത്തിലാണെന്നും രാത്രി വൈകിയത് കൊണ്ടാണ് അറിയിക്കാതിരുന്നതെന്നും കൂടി പറഞ്ഞു. ഞാൻ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടാതിരുന്നത് ബാറ്ററി തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണെന്നും വ്യക്തമായി. റബ്ബിനെ സ്തുതിച്ചു ഞാൻ. അധ്വാനത്തിലൂടെ സമ്പാദിച്ചത് നഷ്ടമാവില്ലെന്നും മനസ്സിലുറപ്പിച്ചു. കുട്ടിക്കാലത്തെ സമാനമായൊരു കാര്യം എനിക്ക് ഓർമ്മിക്കാതിരിക്കാനായില്ല. മണിക്കൂറിലേറെ കാത്തുനിന്നാണ് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയത്. സന്തത സഹചാരിയായ ചക്രവണ്ടി ഓടിച്ച് 2 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് വേഗത്തിൽ മടങ്ങി. 4 പതിറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള കാര്യമാണ്. എൽ പി സ്കൂൾ വിദ്യാർത്ഥിയായ ഞാൻ അരിസഞ്ചി തലയിൽ വെച്ച് ബാക്കി 2 രൂപയും ചില്ലറയും റേഷൻ കടയിലെ ബില്ലിനൊപ്പം ചുരുട്ടി വള്ളി ട്രൗസറിന്റെ കീശയിലിട്ടിട്ടാണ് യാത്ര. വീട്ടിലെത്തി നോക്കുമ്പോൾ കീശയിൽ നോട്ടില്ല. ഉമ്മയിൽ നിന്ന് കണക്കിന് ചീത്ത കേട്ടു. ഉപ്പ വന്നാൽ അടികിട്ടുമെന്ന പേടിയിൽ വിറച്ചാണ് കാത്തിരുന്നത്. അന്ന് 2 രൂപ ചെറിയ നോട്ടായിരുന്നില്ല. വാപ്പ വീട്ടിലെത്തി കാര്യമറിഞ്ഞെങ്കിലും കനം കുറഞ്ഞ ചീത്തയ്ക്കും കുറച്ചു നേരത്തെ തുറിച്ചു നോട്ടത്തിനുമപ്പുറം കാര്യമായൊന്നും ഉണ്ടായില്ല. വേഗം റേഷൻ കടയിൽ പോയി പൈസ വാങ്ങി വരാൻ ആജ്ഞ ലഭിച്ചു. കേട്ട മാത്രയിൽ ഞാൻ കടയിലേക്ക് ഓടി, ചക്രവണ്ടി കൂടാതെ തന്നെ. വൈകുന്നേരം ലോഡിംഗ് പണി കഴിഞ്ഞ് വാപ്പയും കൂട്ടുകാരും മടങ്ങും വഴി നോട്ട് കാണുകയും റേഷൻ കടയിലെ ബില്ല് കൂടെയുള്ളതുകൊണ്ട് അവിടെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. വിയർപ്പൊഴുക്കി അധ്വാനിച്ച് സമ്പാദിച്ച പണമാണ്, അത് നഷ്ടപ്പെടില്ല എന്ന വാപ്പയുടെ അന്നേരത്തെ ആത്മകഥം ഇന്നും ഓർത്തു പോകുന്നു.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ.
3: ഇബ്നു അലി എടത്തനാട്ടുകരയുടെ വിയർപ്പ് മണമുള്ള പണം എന്ന രചനയാണ് ഇന്നത്തെ നുറുങ്ങുകളിൽ നാം കാതോർത്തത്. അടുത്തതായി അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ വിശദീകരിക്കപ്പെടുന്ന അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാമിനാണ് നമ്മൾ കാതോർക്കുന്നത്. അബ്ദുറഊഫ് അൽ ഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അൽ മൗല എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദി ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. വിജ്ഞാനങ്ങളിൽ വച്ച് ഏറ്റവും മഹത്വമേറിയ വിജ്ഞാനമാണ് അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ തൗഫീക്കിനാൽ നാം ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കി വരുന്നത്. പഠിക്കുന്നതിലുപരി ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് കൂടി അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ മൗല എന്ന് പറയുന്ന നാമത്തെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ആ നാമത്തെ എടുത്തു പ്രതിപാദിച്ചുകൊണ്ട് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അൽ മൗല എന്ന നാമത്തെ. വിശുദ്ധ ഖുർആനിൽ കാണാം, فَاعْلَمُوا أَنَّ اللَّهَ مَوْلَاكُمْ نِعْمَ الْمَوْلَى وَنِعْمَ النَّصِيرُ. അല്ല പറയാണ്, നിങ്ങൾ അറിയണം നിങ്ങളുടെ മൗല എന്നത് അൽ മൗല, അത് അല്ലാഹു ആകുന്നു. وَنِعْمَ الْمَوْلَى وَنِعْمَ النَّصِيرُ, മൗലയാകാൻ ഏറ്റവും ഉത്തമനായത് അത് അല്ലാഹുവാണ്. അവൻ മതിയാകുന്നവനാണ്, മാത്രമല്ല സഹായിക്കുന്നവനും മൗലയായ അല്ലാഹുവാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. മറ്റൊരായത്തിൽ അല്ല പറഞ്ഞു, വഅതസിമു ബില്ലാഹി, നിങ്ങൾ അല്ലാഹുവെ മുറുകെ പിടിച്ച് ജീവിക്കുക. എന്നിട്ടോ, ഹുവ മൗലാക്കും, നിങ്ങളുടെ മൗല എന്നത് അവനാകുന്നു അല്ലാഹു. അൽ മൗല, അത് അല്ലാഹുവാകുന്നു. ഫനിഅമൽ മൗല വനിഅമൻ നസീർ, മൗലയാകാൻ എത്ര നല്ലവനാണ് അല്ലാഹു, എത്ര കഴിവുറ്റവനാണ്, അതുപോലെ തന്നെ എത്ര സഹായിക്കുന്ന മൗലയാണ് അല്ലാഹു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ നമുക്ക് സമാനമായി കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് അൽ മൗല എന്ന നാമം കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്? ആ നാമത്തിൻ്റെ തേട്ടം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ അറിയുക അതിൻ്റെ അർത്ഥം എന്താണ്. അല്ലാഹു താങ്ങേകുന്നവനാണ്. മൗല എന്ന് പറഞ്ഞാൽ അല്ലാഹു താങ്ങേകുന്നവൻ, അതുപോലെ തന്നെ സഹായിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ അർത്ഥങ്ങൾ, വിശാലമായ അർത്ഥതലങ്ങൾ നമുക്ക് ഈ നാമങ്ങളിൽ വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ആരെ സഹായിക്കുന്നവൻ? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സഹായിക്കുന്നു. എന്നാൽ മൗല എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി ചില ആളുകളെ സഹായിക്കും, പ്രത്യേകമായി ചില ആളുകളെ ഏറ്റെടുക്കും, പ്രത്യേകമായി ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല താങ്ങേകും തണലേകും. അതാരെ? അല്ലാഹു സുബ്ഹാനഹു വതആലയെ അനുസരിച്ച് അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അവൻ്റെ മതമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, അതായത് വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു താങ്ങേകും തണലേകും. അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് അൽ മൗല, അല്ലാഹു സുബ്ഹാനഹു വതആല മൗലയായി മാറുന്നത് എന്നത് നമുക്ക് ചരിത്രങ്ങൾ കൊണ്ടും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സന്ദർഭത്തിൽ ഉഹുദ് യുദ്ധത്തിൻ്റെ വേളയിൽ ആദ്യ പരീക്ഷണം, അതായത് 50 അമ്പയ്ത്തുകാരെ മുകളിൽ നിർത്തിയപ്പോൾ പ്രവാചകൻ്റെ വാക്കുകൾ തിരസ്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അവിടെ പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അബൂ സുഫിയാനും കൂട്ടരും ഉഹദ് യുദ്ധത്തിൻ്റെ വേളയിൽ അവർ പിന്തിരിഞ്ഞോടിയെന്ന വിശ്വാസത്തിൽ വിശ്വാസികൾ ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്നതിനിടയിൽ അമ്പയത്തുകാരും മലയിൽ നിന്ന് താഴെ ഇറങ്ങിയ സന്ദർഭത്തിൽ അബൂ സുഫിയാനും കൂട്ടരും മറ്റൊരു വഴിയിലൂടെ വന്ന് അവിടെ വിശ്വാസികളെ ആക്രമിക്കുകയും കൊല ചെയ്യുകയും അങ്ങനെ വലിയ നഷ്ടം ഇസ്ലാമിന് ഭവിക്കുകയും വന്ന സമയം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവും ഉഹുദ് മലയുടെ ഒരു ഭാഗത്ത് ഒരു ചെരുവിൽ മാറി നിന്നു, ഒളിച്ചു നിന്നു. ആ ചെരുവിലേക്ക് വന്നുകൊണ്ട് അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, ഇവിടെ അബൂബക്കറുണ്ടോ, ഇവിടെ ഉമറുണ്ടോ, ഇവിടെ മുഹമ്മദുണ്ടോ എന്നിങ്ങനെയുള്ള രൂപത്തിൽ ചോദിച്ചു. പക്ഷേ അവിടെ നിന്ന് പ്രതികരണമൊന്നും പ്രവാചകന്റെ ഭാഗത്തു നിന്നോ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നോ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ അവർക്ക് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. പ്രവാചകൻ നശിച്ചു എന്ന ചില വാർത്തകൾ വരെ അവിടെ പരത്തി. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രവാചകൻ തടഞ്ഞുവച്ചു. എന്നാൽ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അബൂ സുഫിയാൻ പറഞ്ഞു, ഉഅലുൽ ഹുബുൽ, ഉഅലു ഹുബുൽ, അതായത് ഹുബുലു വിഗ്രഹം നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ ദൈവങ്ങളെ പ്രശംസിക്കുകയും അങ്ങനെ ആ അല ഉന്നതിയിലാണ് എന്നുള്ള രൂപത്തിൽ അവരുടെ ദൈവങ്ങളെ വാഴ്ത്തി പുകഴ്ത്തുന്ന ഒരു സന്ദർഭത്തിൽ, അത് ആ വാക്കുകൾ കേട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജീബൂഹു, ഇപ്പോൾ എന്തു ചെയ്യുക, നീ മറുപടി കൊടുക്കുക, നിങ്ങൾ ഇപ്പോൾ അവർക്ക് മറുപടി കൊടുക്കുക. കാരണം വിഗ്രഹങ്ങൾ അത് വാഴട്ടെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉന്നതിയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അള്ളാഹുവാണ് ഉന്നതിയിലുള്ളവൻ, അപ്പോൾ അള്ളാഹുവിനെ കവച്ചു വെക്കുന്നതൊന്നുമില്ല എന്ന് മറുപടി കൊടുക്കാനുള്ള രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുകയാണ്, മാദാ നഖുൽ, റസൂലെ എന്താണ് നമ്മൾ പറയേണ്ടത്, മറുപടി പറയേണ്ടത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു അഅല വ അജൽ, അല്ലാഹു ആകുന്നു ഉന്നതിയിലായിട്ടുള്ളവൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. വീണ്ടും അബൂ സുഫിയാൻ വീണ്ടും പറഞ്ഞു, ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സഹാബത്തിനോട് പറഞ്ഞു, അജീബൂഹു, അവന് നിങ്ങൾ മറുപടി കൊടുക്കുക. അപ്പോൾ സഹാബത്ത് വീണ്ടും ചോദിക്കുന്നു, മാദാ നഖുൽ, റസൂലെ ഞങ്ങൾ എന്താണ് പറയേണ്ടത്, എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, അല്ലാഹു മൗലയായിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു മൗലയില്ല എന്ന് തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് മൗലയായിക്കൊണ്ട് അല്ലാഹു ഉണ്ട് എന്നതാണ് അൽ മൗല എന്ന നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും അല്ലാഹു സഹായിക്കുന്നു, എല്ലാവർക്കും അല്ലാഹു തുണയേകുന്നു എന്നതിലപ്പുറം അല്ലാഹു അൽ മൗല എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായവും പ്രത്യേകമായ തണലേകലും പ്രത്യേകമായ സംരക്ഷണവും നൽകുന്നു എന്ന ഒരർത്ഥതലം അൽ മൗല എന്ന നാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പഠിപ്പിക്കുകയാണ്, ദാലിക ബി അന്നല്ലാഹ മൗലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾക്ക് അല്ലാഹു മൗലയാകുന്നു, അല്ലാഹു വിശ്വസിച്ച ആളുകൾക്ക് മൗലയാകുന്നു. വ അന്നൽ കാഫിരീന ലാ മൗലാ ലഹും, കാഫിരീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അവർക്ക് മൗലയില്ല, അവർക്ക് സംരക്ഷകനായാരുമില്ല. ഒരുപക്ഷെ ഈ ദുനിയാവിൽ ചിലർ സംരക്ഷകരായിട്ടുണ്ടായേക്കാം, എന്നാൽ യഥാർത്ഥ സംരക്ഷണം ലഭിക്കേണ്ടത് നാളെ പരലോകത്താണ്. ആ പരലോകത്തൊരിക്കലും സംരക്ഷകരായിക്കൊണ്ട് അവർക്ക് വരാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയാണ് സംരക്ഷകനായിക്കൊണ്ട് ഇരു ലോകത്തുമുള്ളത്. ഏറ്റവും പ്രധാനം പരലോക വിജയമാണ്. അന്ന് വിശ്വാസികൾക്ക് സംരക്ഷകനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാകും, ദുനിയാവിലും ഉണ്ടാകും, നാളെ പരലോകത്തും ഉണ്ടാകും. അതിൽ പ്രത്യേകമായി ലഭിക്കുന്ന ഒന്നാണ് പരലോകത്തിലുള്ള വിജയം, പരലോകത്തിലുള്ള സംരക്ഷണം, പരലോകത്തിലുള്ള താങ്ങും തണലുമാവുക എന്നത്. അന്ന് വിജയം ലഭിക്കുക, അന്ന് സംരക്ഷണം ലഭിക്കുക, അത് വിശ്വാസികൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് മാത്രമായിക്കൊണ്ട് താങ്ങേകുന്ന, തണലേകുന്ന, അതുപോലെ തന്നെ സഹായം ലഭിക്കുന്ന, അങ്ങനെ സഹായം നൽകുന്നവനാണ് അൽ മൗല ആയ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നത് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരായത്തിൽ അല്ലാഹ് പറയാണ്, അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എടുത്തു പറഞ്ഞ ഭാഗമാണ് അൻത മൗലാന, അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ മൗല, നമ്മുടെ സംരക്ഷകൻ, നമ്മുടെ നമ്മെ ഏറ്റെടുക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, അതുകൊണ്ട് തന്നെ കാഫിരീങ്ങൾക്കെതിരായിക്കൊണ്ട് നമ്മെ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സുബൈർ ബിൻ ലവ്വാം, അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നത് അഷ്റത്തുൽ മുബഷിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരു സഹാബിയാണ്. മാത്രമല്ല ഹവാരിയുർ റസൂൽ എന്ന് അറിയപ്പെട്ട പ്രഗത്ഭനായ സഹാബിയാണ് സുബൈർ ബിൻ ലവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മഹാൻ മകനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയാൻ, അതായത് സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ വേളയിൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വാപ്പ പറയാണ്, എൻ്റെ മരണശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നെ അലട്ടുന്നത് എൻ്റെ കടങ്ങളാകുന്നു, അതുകൊണ്ട് തന്നെ ഫസ്തഇൻ അലൈഹി ബി മൗലായ, അതുകൊണ്ട് എൻ്റെ മൗലയായ അള്ളാഹുവിൽ നീ അഭയം തേടണം, നീ കാര്യങ്ങൾ ഏൽപ്പിക്കണം എന്ന രൂപത്തിൽ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ മകൻ ചോദിക്കുകയാണ് മൻ മൗലാക്ക, നിങ്ങളുടെ മൗലയാരാണ്? സുബൈർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയാണ്, ഖാല സുബൈർ അല്ലാഹു മൗലാ, അല്ലാഹു ആകുന്നു മൗലയായിട്ടുള്ളവൻ എന്ന് പഠിപ്പിക്കുമ്പോൾ പിൽക്കാലത്ത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, യാ മൗല സുബൈർ ഇഖ്ലി അൻഹു ദൈനഹു, അല്ലാഹുവേ സുബൈറിൻ്റെ മൗലയായ അല്ലാഹുവേ അവൻ്റെ എൻ്റെ ഉപ്പയുടെ കടത്തെ നീ നീക്കിത്തരണമേ എന്ന് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ 3 വർഷക്കാലം ഹജ്ജിൽ വിളംബരം ചെയ്യുമെന്നാണ്. അദ്ദേഹം 3 വർഷക്കാലം, അതായത് മകനായ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ 3 വർഷം തുടർച്ചയായി കൊണ്ട് വാപ്പയുടെ കടം വീട്ടാൻ വേണ്ടി അവിടെ വിളംബരം ചെയ്യും. ആർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടോ എന്ന് അന്വേഷിക്കുകയും 3 വർഷ ശേഷം സ്വത്തിനെ വീതിച്ച സന്ദർഭം, അതിൽ 4 ഭാര്യമാരിൽ ഒരു ഭാര്യയ്ക്ക് ലഭിച്ചത് 1,200,000 രൂപയാണ്. 1,200,000 രൂപ, അതായത് കടം ഉണ്ടായിരിക്കെ മരിച്ച വ്യക്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് വീതിക്കാതെ 3 വർഷക്കാലം കാത്തിരുന്നപ്പോൾ അള്ളാഹുവിനോട് ഇത് പ്രാർത്ഥിച്ചപ്പോൾ, അൽ മൗല എന്ന നാമത്തെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവിടെ സമൃദ്ധി നൽകി. ആ രൂപത്തിൽ അള്ളാഹു സംരക്ഷിക്കാൻ കഴിയുന്നവനാണ്. ഇവിടെ ഒരു ഭാര്യയ്ക്ക് 1,200,000 കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് ലഭിക്കുന്നത് മൊത്തം സ്വത്തിൻ്റെ 1/8 മൊത്തം സ്വത്തിൻ്റെ 1/8 കിട്ടുന്നു. ആ 1/8 4 ഭാര്യമാരെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1,200,000 എന്നുള്ളത് ഇൻറ്റു 4, 480,000 രൂപയാണ് ഒരു ഓഹരിയായിക്കൊണ്ട്. 1/8 എന്നത് 480,000 രൂപയാണ്. അത്രയും രൂപ ബാക്കിയാകുന്ന, അല്ലെങ്കിൽ ആ ഓഹരിയിലേക്ക് എത്തുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വളർന്നു എന്നാണ്. അതിന് കാരണം ഈ പ്രാർത്ഥനയെന്നൊക്കെയാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അള്ളാഹു മൗല എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റെടുക്കും. ഇവിടെ സുബൈർ റളിയല്ലാഹു അൻഹു മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ ആവലാതി എന്നത് കടം കൊണ്ട് പ്രയാസപ്പെടുമോ എന്നാണ്, തൻ്റെ സ്വത്തുകൊണ്ട് കടം വീട്ടാൻ സാധിക്കുമോ എന്നതാണ്. പക്ഷേ മൗലയായ അള്ളാഹുവിനോട് എല്ലാം ഭരമേൽപ്പിച്ചപ്പോൾ അള്ളാഹു അതിൽ സമൃദ്ധി നൽകി. അവിടെ കടം കൊടുക്കാനുള്ളത് പോയിട്ട് ബാക്കി എമ്പാടും സ്വത്തുകൾ അവർക്ക് വർദ്ധിപ്പിച്ചു നൽകി എന്നതും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസിയുടെ പ്രയാസങ്ങളെ ഏറ്റെടുക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളെ സംരക്ഷിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല താങ്ങേകുന്ന തണലേകുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അനുബന്ധ കാര്യമെന്നുള്ളത്, അടിമകളെക്കുറിച്ച് നേതാക്കൾ എന്ന് പറയാറുണ്ട്, മൗല എന്ന് പറയാറുണ്ട്. പക്ഷേ അവർ പൂർണ്ണാർത്ഥത്തിൽ എന്തല്ല, അവർ മൗലയല്ല. അവർക്ക് ന്യൂനതകളുണ്ടാകും, അവർക്ക് പിന്നെ ചില പോരായ്മകളുണ്ടാകും. അവരുടെ സംരക്ഷണം, അവരുടെ താങ്ങും തണലും ഒരിക്കലും പൂർണ്ണതയിലേക്ക് എത്തുകയില്ല. എന്നാൽ പൂർണ്ണമായി ലഭിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ ഏറ്റെടുക്കലുമൊക്കെയാണ് എന്നത് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മൗല എന്ന് പറഞ്ഞാൽ യജമാനൻ എന്ന അർത്ഥവും നമുക്ക് ഭാഷാപരമായി കൊണ്ടും കാണാൻ സാധിക്കും. യജമാനൻ എന്ന അർത്ഥത്തിൽ മൗല എന്നത് കാണാൻ സാധിക്കും. സൃഷ്ടികളിൽ ചില ആളുകളെ അങ്ങനെ മൗല എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. പക്ഷേ അല്ലാഹു അൽ മൗല എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ ന്യൂനതകളില്ലാത്ത, അതുപോലെ തന്നെ എല്ലാ നിലക്കും പരിപൂർണമായ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ നിലക്കും വിശ്വാസികളെ ഏറ്റെടുക്കുന്ന, അവരുടെ പ്രയാസങ്ങളെ പരിഹരിക്കുന്ന, അവർക്ക് താങ്ങായി തണലായി ഏതു സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല കൂടെയുണ്ടാകുന്ന, ക്ഷീണം ബാധിക്കാത്ത, കുറച്ച് മടുപ്പുകളില്ലാത്ത, അതായത് മടുപ്പുകൾ തീരെ സംഭവിക്കാത്ത ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പൂർണ്ണനാണ്, സൃഷ്ടികളിൽ നിന്ന് ഉന്നതനാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്നതാണ് ഈ നാമം പഠിക്കുമ്പോൾ അനുബന്ധമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടികളിൽ ചിലരെ മൗല എന്ന് പറയും. ആ മൗല എന്ന് വിളിക്കുന്നത് ഒരിക്കലും പൂർണ്ണാർത്ഥത്തിലല്ല, മറിച്ച് പൂർണ്ണാർത്ഥത്തിൽ മൗല, അൽ മൗല എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രമാണ് എന്നത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പൂർണ്ണമായി നമ്മളെല്ലാം ഭരമേൽപ്പിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് വരച്ചിടേണ്ട, നമ്മുടെ മനസ്സിലേക്ക് കോറി വെക്കേണ്ട ഒരു ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ ആവലാതിപ്പെട്ടത് കടം തീർക്കാൻ കഴിയുമോ എന്നതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ അൽ മൗലയായ റബ്ബിലേക്കെല്ലാം ഏൽപ്പിച്ചപ്പോൾ അല്ലാഹു അവിടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും സമൃദ്ധി നൽകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ തവക്കുലിൻ്റെ ഭാഗത്തിൽ നമ്മൾ കോർത്തു വെക്കേണ്ട, ഓർമ്മിച്ചു വെക്കേണ്ട ഒരു ചരിത്രമാണ് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽ മൗലായായ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവൻ നമുക്ക് താങ്ങായി സഹായിയായി തണലേകിക്കൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകും. പ്രത്യേകിച്ച് നാളെ പരലോകത്ത് അല്ലാഹു നമ്മെ ഏറ്റെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തെ രൂഢമൂലമാക്കിക്കൊണ്ട് റബ്ബിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ മൗല, വിശ്വാസികൾക്ക് താങ്ങേകുന്നവൻ എന്ന വിഷയമാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുറൌഫ് അലിക്കമി തിരുവനന്തപുരം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി കുട്ടികളുടെ മറ്റൊരു പ്രോഗ്രാമായ കഥ പറയാം പ്രോഗ്രാം,
3: നമുക്കൊരു കഥ കേട്ട് വരാം. കഥ അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വേറ്റിയാണ്. ഉമ്മാ ഞാൻ ജയിച്ചു, ഇക്കയം പഞ്ഞൂർ രചിച്ച കഥ നമുക്ക് കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ പുതിയ നോവൽ ഉമ്മ ഞാൻ ജയിച്ചു. അധ്യായം ഒന്ന്. ഉമ്മ ഞാൻ 3-ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. സെൽമമോൾ ഓടി വരുന്നത് കണ്ട് ഉമ്മ ചോദിച്ചു, എന്തു പറ്റി മോളെ, ഇങ്ങനെ ഓടിക്കിതച്ചതെന്തിനാണ്? ഉമ്മ ഞാൻ മദ്രസയിൽ 3-ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. അൽഹംദുലില്ലാ, ഉമ്മ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എവിടെ ഉപ്പ? ഉപ്പ ഖുർആൻ പരിഭാഷ വായിക്കുകയാണ്. സെൽമ ഉപ്പയുടെ മുറിയിലേക്ക് പോയി. അസ്സലാമു അലൈക്കും, ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും 3-ാം ക്ലാസ്സിലേക്ക് ജയിച്ചുപ്പാ. അല്ലാഹുവിന് സ്തുതി, നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണെന്ന് മനസ്സിലായി. ജയിച്ചെങ്കിലും 2 പാഠങ്ങൾ ഒരിക്കൽ കൂടി വായിക്കണം കേട്ടോ. അതിലെ കാര്യങ്ങളൊന്നും മറക്കരുത്, പ്രത്യേകിച്ചും വിശ്വാസകാര്യങ്ങൾ. മോള് ഉമ്മയെ വിളിക്കൂ. സെൽമ ഉമ്മയെ വിളിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പേ ഉമ്മ ഉപ്പയുടെ അടുത്തെത്തി. ഇവള് ജയിച്ചല്ലോ, ആ വകയിൽ നല്ലൊരു പായസം ഉണ്ടാക്കി കൊടുക്കൂ, ഉപ്പ പറഞ്ഞു. സെൽമയുടെ മനസ്സ് മധുരിച്ചു. പായസമുണ്ടാക്കുന്നത് കൊണ്ടല്ല മനസ്സു മധുരിച്ചത്, ഉപ്പയുടെയും ഉമ്മയുടെയും അഭിനന്ദനങ്ങൾ കൊണ്ടാണ്. ഉപ്പ പറഞ്ഞല്ലോ വിശ്വാസ പാഠങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന്. അതെന്താ അതിൻ്റെ കാരണോപ്പാ? വെരി ഗുഡ്, ഇങ്ങനെ ആയിരിക്കണം വിദ്യാർത്ഥികൾ. വിദ്യ അന്വേഷിച്ചു പഠിക്കണം, അധ്യാപകർ പറയുന്നത് മാത്രം പഠിച്ചാൽ പോരാ. ഇനി കേട്ടോളൂ, വിശ്വാസം ശരിയായാൽ മാത്രമേ എത്ര വലിയ സൽക്രമങ്ങൾ ചെയ്തിട്ടും കാര്യമുള്ളൂ. ലക്ഷക്കണക്കിന് രൂപ പാവങ്ങളുടെ സംരക്ഷണത്തിന് ചെലവഴിക്കുന്ന ഒരാൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാളുടെ ദാനധർമ്മം കൊണ്ട് പരലോകത്തൊരു നേട്ടവുമില്ല. നേട്ടമില്ലെന്നു മാത്രമല്ല, അല്ലാഹു അയാളെ ശിക്ഷിക്കുകയും ചെയ്യും. മോൾ വിശ്വാസകാര്യങ്ങൾ 2-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഉണ്ട്, ഞാൻ പറയാം. അല്ലാഹുവാണ് ഭൂമിയും ആകാശങ്ങളും അവക്കിടയിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അവനിൽ ആരെയും പങ്കുചേർക്കരുത്. എല്ലാ നബിമാരും ഇക്കാര്യം ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ അടിത്തറയാണ് ആ വിശ്വാസം അല്ലേ? നല്ല ഉത്തരം. മോൾ അധ്യാപകൻ പഠിപ്പിച്ചത് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. സൽമക്ക് സന്തോഷമായി. മകളുടെ മുഖം തിളങ്ങുന്നത് കണ്ടപ്പോ ഉപ്പക്കും സന്തോഷമായി. അതിനിടയിൽ ഉമ്മ രണ്ട് ലഡുവുമായി വന്നു. പായസം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിനിടക്ക് ഉപ്പയും മോളും ഇത് തിന്നോളൂ, ഉമ്മ പറഞ്ഞു. ലഡു തിന്ന ശേഷം ഉപ്പ പറഞ്ഞു, എനിക്കല്പം കൂടി വായിക്കാനുണ്ട്. നീ മോൾക്ക് വിശ്വാസ കാര്യങ്ങൾ എന്തെല്ലാം അറിയുമെന്നൊന്ന് പരിശോധിച്ചു നോക്കൂ. സൽമയെ ഉമ്മ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. സൽമ വിശ്വാസകാര്യങ്ങൾ ഉമ്മക്കങ്ങനെ പറഞ്ഞുകൊടുത്തു. ഒന്ന്, അല്ലാഹുവിൽ വിശ്വസിക്കുക. രണ്ട്, മലക്കുകളിൽ വിശ്വസിക്കുക. മൂന്ന്, കിതാബുകളിൽ വിശ്വസിക്കുക. നാല്, റസൂലുകളിൽ വിശ്വസിക്കുക. അഞ്ച്, അവസാന നാളിൽ വിശ്വസിക്കുക. ആറ്, വിധിയിൽ, ഖളാ ഖദറിൽ വിശ്വസിക്കുക. ഓ, എല്ലാം മോൾക്ക് ഓർമ്മയുണ്ടല്ലോ. നല്ല കാര്യം. ഇപ്പറഞ്ഞ ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇസ്ലാം കാര്യങ്ങൾ നിർവഹിച്ചതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് പായസം പാകമായോ എന്ന് പരിശോധിക്കാൻ ഉമ്മ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ സൽമ ചിന്തിച്ചു, എത്ര നല്ല ഉപ്പയും ഉമ്മയും. ഖുർആനും ഖുർആൻ പരിഭാഷയും മതപ്രസിദ്ധീകരണങ്ങളുമെല്ലാം നന്നായി വായിക്കും. മദ്രസയിലെ അധ്യാപകർ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപ്പക്കും ഉമ്മക്കും അറിയാം. അല്ലാഹു എന്റെ ഉപ്പക്കും ഉമ്മക്കും നന്മകൾ വരുത്തട്ടെ, അവൾ പ്രാർത്ഥിച്ചു. സൽമ ഉപ്പയുടെ മുറിയിലേക്ക് പോയി. ഉമ്മ പായസവുമായി വന്നു. മൂന്ന് പേരും പായസം കുടിച്ചു. മോള് വിശ്വാസകാര്യങ്ങളൊന്നും മറന്നിട്ടില്ലട്ടോ, ഇനി ഇസ്ലാം കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഉടനെ സൽമ പറയാൻ തുടങ്ങി, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ, പിന്നെ അഞ്ചു നേരത്തെ നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. ഇത് കേട്ടപ്പോ ഉപ്പ മകളുടെ തലയിൽ തടവി. അവളുടെ പുറം ഒഴിഞ്ഞുകൊടുത്തു. നല്ല കുട്ടി, മോൾക്ക് അല്ലാഹു നല്ല അറിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. ഇനി പുറത്തുപോയി കുറച്ചു നേരം കളിച്ചോളൂ, അദ്ദേഹം പറഞ്ഞു. അവൾ പുറത്തേക്കിറങ്ങി.
2: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം എന്ന പ്രോഗ്രാമായിരുന്നു. വീട്ടി അബ്ദുസ്സലാം നമുക്ക് മനോഹരമായ ഒരു കഥ പറഞ്ഞു തന്നു. ഇനി നമ്മൾ യാത്ര പോവുകയാണ്.
3: ദൃശ്യം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ദൃശ്യം, നയനമനോഹര കാഴ്ചകളുടെ ശ്രവ്യാനുഭവം. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടുവരുന്ന ദൃശ്യം പലരുടെയും യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പീസ് റേഡിയോ ദൃശ്യം എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത്, ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മുഹമ്മദ് അലി പോത്തുകാടൻ, പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശി, അസിസ്റ്റന്റ് ജി എസ് ടി കമ്മീഷണർ മലപ്പുറം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സുപരിചിതൻ കൂടിയാണ്. കുറേ നല്ല പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ആളുകൂടിയാണ്. കൂടാതെ മുഹമ്മദ് ലിക്ക ഒരു നല്ലൊരു യാത്രികൻ കൂടിയാണ്. ഇന്ന് നമ്മോടൊപ്പം ഏതൊരു യാത്രികനും കാണാൻ കൊതിക്കുന്ന, പോയി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ജമ്മു ആൻഡ് കാശ്മീർ. അതിലെ കാശ്മീർ യാത്രയിലെ അനുഭവങ്ങളാണ് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി നമ്മോടൊപ്പം മുഹമ്മദ് ലിക്ക പങ്കുവെക്കുന്നത്. അസ്സലാമു അലൈക്കും.
8: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
7: മുഹമ്മദ് ലിക്ക, എങ്ങനെയാണ് കാശ്മീർ യാത്രയെ ഒന്ന് ചുരുക്കി കാണുന്നത്? എങ്ങനെ എത്തിപ്പെട്ടു ഈ ഒരു ആഗ്രഹത്തിലേക്ക്? ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ?
8: കാശ്മീർ എന്നതൊരു വികാരമായിരുന്നു. കുട്ടിക്കാലത്ത് പുസ്തകങ്ങളിൽ വായിച്ചത് തൊട്ട് മനസ്സിൽ കാശ്മീർ ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തിന് മുമ്പ് വഴുതി മാറിയതാണ് ഈ യാത്ര.
7: അപ്പോൾ ഇതിനു മുമ്പ് മറ്റു പല യാത്രകളും പോയിട്ടുണ്ടാകും, ചെറിയ ചെറിയ യാത്രകൾ, വലിയ യാത്രകളല്ല. എന്നാൽ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്, താങ്കളുടെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണാം. അപ്പോൾ ഇതിനു മുമ്പ് വേറെ വല്ല യാത്രകളും ചെയ്തിട്ടുണ്ടോ, ഒറ്റയ്ക്കോ ഫാമിലി ആയിട്ടോ ഒക്കെ? അതൊന്ന് പറയാം ആദ്യം.
8: ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ഫാമിലിയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, മറ്റു കൂട്ടുകാരുമായി യാത്ര ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അടുത്ത സംസ്ഥാനങ്ങളിൽ ഒക്കെ പോയിട്ടുണ്ട്.
7: അതിൽ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ പറ്റിയ ഇടങ്ങൾ ഏതൊക്കെയാണ്?
8: ദുബായിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, സൗദി അറേബ്യയിൽ രണ്ട് തവണ.
7: സിംഗപ്പൂരിൽ എങ്ങനെയാണ്, ഫാമിലി ആയിട്ടാണോ അതോ വെറുതെ വിസിറ്റിംഗ് പോയതാണോ അതോ ടൂറായി തന്നെ പോയതാണോ?
8: സിംഗപ്പൂരിലും ഫാമിലിയായിട്ടാണ് പോയത്, ഞാനും ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു.
7: ഓക്കെ, അപ്പം ഇപ്രാവശ്യം നമ്മൾ കാശ്മീരിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഒറ്റക്കായിരുന്നോ അതോ ഫാമിലി ആയിട്ടാണോ ഒന്ന് പറയാം.
8: കാശ്മീരിൽ പോയത് ഫാമിലി ആയിട്ടാണ്, ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു, പുറമെ ഭാര്യയുടെ സഹോദരിയും ഭർത്താവും ഉണ്ടായിരുന്നു.
7: പൊതുവെ കാശ്മീർ എന്ന യാത്ര യുവാക്കളുടെയും അതുപോലെ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാത്രമാണ് അധികം പോയി കാണാറ്. അപ്പോൾ കൂട്ടത്തിൽ ഫാമിലിയെയും കൂട്ടി പോയി, അപ്പോൾ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് കാശ്മീരിലേക്ക് എത്തിയത്? ഏത് യാത്രാമാർഗം കൂടിയാണ്? ഇതെല്ലാം കൂടെ ഒന്ന് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താം.
8: 3 വർഷം മുമ്പ് ഒന്ന് പ്രോഗ്രാം ചെയ്തതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വിമാന ടിക്കറ്റ് വരെ എടുത്തിരുന്നു, പക്ഷേ ബൈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഞങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരും ഓഫീസർമാരും ഫാമിലിയായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, കാശും പോയി കുറച്ച്. പിന്നീട് കാശ്മീർ എന്നൊരു മോഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അതേപോലെ മക്കൾ ഇടക്ക് പറഞ്ഞിരുന്നു, കുട്ടികളോടൊക്കെ പറഞ്ഞു, സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞു, അപ്പോൾ അവർ കളിയാക്കുന്നു, അപ്പം അങ്ങനെ നമുക്കൊരു വാഗ്ദാനം തന്നിട്ട് മുടങ്ങിയല്ലോ എന്നുള്ള. അടുത്ത കാലത്താണ് ഒത്തു വന്നു എന്നുള്ളതാണ് സത്യത്തിൽ. ഞാൻ പോയത് സിംഗപ്പൂരിൽ പോയത് ഒരു ട്രാവൽസ് വഴിയാണ്. അതേപോലെ ഇത്തവണയും അവരുടെ നല്ലൊരു സർവീസായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇത്തവണയും അവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എൻ്റെ സഹ സീനിയർ ഓഫീസറായിരുന്ന ഒരു CM തോമസ് ഉണ്ട്. അദ്ദേഹം ഒരു വലിയ യാത്രക്കാരനായിരുന്നു. ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിലേക്കാണ് ഫാമിലിയായിട്ട് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. സമ്പന്നനും കൂടിയാണ് അദ്ദേഹം. ഈ ട്രാവൽസ് റോയൽ ഒമാനിയ ടൂറിസം ട്രാവൽസ് എറണാകുളത്ത് ആണ് ആസ്ഥാനം. ഇസ്രയേലിലെ അടക്കം ഇന്ത്യക്ക് പുറത്തും കേരളത്തിനും അകത്തുമായിട്ട് വേറെയും കുറേ ഓഫീസുകളൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹം ഓപ്പറേഷൻസ് അതേപോലെ ഓർഗനൈസേഷൻ്റെ ചാർജുള്ള ഡേവിഡുമായി എന്നെ കണക്ട് ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് കാണേണ്ടത്, എത്ര ദിവസമാണ് എന്നുള്ളൊരു ഏതാണ്ടൊരു ചർച്ച ഞങ്ങൾ ചെയ്തു. അതിനുശേഷം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഇന്ന ദിവസം പോകുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു ഐറ്റിനറി നമുക്ക് അയച്ചു തന്നു. അത് ഡിസ്കസ് ചെയ്തോ തീരുമാനമാക്കി. പിന്നെ എങ്ങനെ എത്തുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക്. ഞാൻ സർവീസിലുള്ളതുകൊണ്ട് ഒരുപാട് ലീവ് എടുക്കൽ പ്രശ്നമാണ്. അപ്പോൾ വിമാനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങോട്ട് പോയത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുമാണ് വിമാനത്തിൽ പോയത്. തിരിച്ച് ശ്രീനഗറിൽ നിന്ന് ബോംബെയിലേക്കും തുടർന്ന് നെടുമ്പാശ്ശേരിയിലേക്കുമാണ് യാത്രയായിട്ട് വന്നത്.
7: അപ്പോൾ ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ യാത്രകൾ ചെലവഴിച്ചോ അതോ നേരെ ശ്രീനഗറിലേക്ക് പോയതാണോ?
8: ഇൻഡിഗോ എയർലൈൻസ് വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. നേരത്തെ ബോംബെ വഴിയാണ് ഉദ്ദേശിച്ചിരുന്നത്, ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ കോവിഡ് പ്രശ്നം കാരണം ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങി ഒരു ടെർമിനലിൽ ഇറങ്ങി അടുത്ത ടെർമിനലിലേക്ക് മാറി അടുത്ത ചിക്കൻ കഴിഞ്ഞു പോകുന്നു എന്നുള്ളൂ. അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല.
7: സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾക്ക് ഉള്ളൊരു ചോദ്യമായിരിക്കും, ഈ ഒരു കാലം അത് കോവിഡ് കാലമാണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട യാത്രകളിലേക്ക് വന്ന ബുദ്ധിമുട്ടുകളോ പ്രോട്ടോക്കോളുകളോ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാലും.
8: സത്യത്തിൽ കോവിഡ് യാത്ര ഒരു പ്രശ്നം തന്നെയാണ്. കോവിഡ് ചെക്ക് പരിശോധന ഉണ്ടാകും എന്നുള്ളൊരു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെയും ഒരു ആശങ്ക, എങ്ങാനും ഈ 6 പേരിൽ ഒരാൾക്ക് പോസിറ്റീവ് ആയാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, അത് ഒരാശങ്ക ഉടനീളം ഉണ്ടായിരുന്നു. നമ്മൾ ചില ഡിക്ലറേഷൻസൊക്കെ കൊടുക്കണം, കോവിഡ് ഇല്ല, കോവിഡ് വീട്ടിൽ ആർക്കും കോവിഡ് ഇല്ല, വിദേശയാത്രകളൊന്നും അടുത്ത് നടത്തിയിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻസ് കൊടുക്കണം. അതിന് പുറമെ ശ്രീനഗറിൽ ഇറങ്ങിയിട്ട് ഒരു കോവിഡ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ മൂക്കിലുള്ള സ്രവം അവരെടുക്കും, എന്നിട്ടത് പരിശോധിക്കും, നമ്മുടെ നിന്ന് ഫോം ഫില്ലപ്പ് ചെയ്ത് വാങ്ങിക്കും, കുറേ ഡീറ്റെയിൽസൊക്കെ അവർ ചോദിക്കും. പരിശോധന കുറച്ച് ക്രൂരായിരുന്നു, മൂക്കിലൊക്കെ കുത്തിയിട്ട് വേദനയൊക്കെ ഉണ്ടായി. എന്തായാലും അവരെ സാമ്പിള് ശേഖരിച്ചു, നമ്മുടെ ഫോൺ നമ്പർ വാങ്ങി വെച്ചതിന് ശേഷം അറിയിക്കാം വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഭാഗ്യവശാൽ ഞങ്ങൾ 6 പേരെയും വിളിച്ചില്ല, അതായത് നെഗറ്റീവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയിപ്പ് കിട്ടി. ഒരു വിമാനത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത ടെർമിനലിലേക്ക് വരുമ്പോഴേ തണുത്തിരുന്നു. സത്യത്തിൽ ശ്രീനഗറിലേക്കുള്ള വിമാനം കയറി ഏതാണ്ട് 1 മണിക്കൂർ യാത്രയാണുള്ളത്. പക്ഷെ അതൊരു നമ്മളൊരു സ്വപ്ന ലോകത്തിലേക്ക് പറന്നിറങ്ങുന്ന ഒരു അനുഭവത്തിയായിരുന്നു, ഒരു അനുഭവമായിരുന്നു, ഒരു അനുഭൂതിയായിരുന്നു. ഉയരമുള്ള മലകളുടെ മുകളിലൂടെ വിമാനം പറക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ വെള്ള നിറമുണ്ട്.

0: മായി വന്നതാണ്. മോൻ്റെ എക്സാമിൻ്റെ ഒക്കെ ഒരു ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ സമയമാണ് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാശ്മീരിൻ്റെ ഒരു മുഖം. നല്ല തണുപ്പാണ്, പലപ്പോഴും രാത്രിക്ക് മൈനസ് ആവുന്നു. നമ്മൾ ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ച ഒരു തണുപ്പല്ല. അതായത് ഒരു കോട്ടും ഒരു പാൻറ്റും ഒരു ജീൻസും ഒരു ഷൂക്കെ ഇട്ടാൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചിരുന്ന തണുപ്പ് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ ശ്രീനഗറിൽ ഇറങ്ങുമ്പോൾ ശ്രീനഗറിലെ കാശ്മീരിലെ നമ്മുടെ ഏജൻറ്റ് ഒരു ഫോൺ നമ്പറും ഒരാളുടെ പേരും വാട്സപ്പും എസ് എം എസും തന്നിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രീപെയ്ഡ് സിമ്മുകളൊന്നും വർക്ക് ചെയ്യില്ല, പോസ്റ്റ് പെയ്ഡ് സിമ്മുകളെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് അഡ്വാൻസായിട്ട് എൻ്റെ ഒരു സിം ഞാൻ മാറ്റിയിട്ട് പോസ്റ്റ് പെയ്ഡ് ആക്കിയിരുന്നു. അപ്പോൾ അതിലേക്ക് മെസ്സേജ് വന്നിരുന്നു. ചെക്ക് ഇൻ പരിപാടികളും ബാക്കിയുള്ള ചെക്കൗട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോവിഡ് ടെസ്റ്റും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ എൻ്റെ പേര് എഴുതിയിട്ടുള്ള ബോർഡുമായിട്ട് ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. മുന്നാജി അദ്ദേഹം ആയിരുന്നു നമ്മുടെ ഡ്രൈവർ. ഒരു ഇന്നോവ കാറിൽ ഞങ്ങൾ ആറുപേരും കയറി അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുകയാണ്. അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പറയേണ്ടതില്ല, നല്ല തണുപ്പാണ്. എയർപോർട്ടിൽ നിന്ന് കാറിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ശൈത്യം ശരിക്ക് അനുഭവിച്ചു. തുടക്കത്തിൽ എയർപോർട്ടിൻ്റെ ചില മൂലകളിലൊക്കെ ഇങ്ങനെ മഞ്ഞുകട്ടകൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ആദ്യമായിട്ടാണ്. പക്ഷേ ഓർത്തിരുന്നില്ല ഇനി മുഴുവൻ മഞ്ഞാണെന്നുള്ളത്, 100% മഞ്ഞിലേക്കാണ് പോകുന്നതെന്നുള്ളത്. ഞങ്ങൾ അതിരാവിലെയാണ് യാത്ര തുടങ്ങിയിരുന്നത്, അതുകൊണ്ട് തന്നെ ഭക്ഷണം വേണ്ടത്ര ശരിയായിരുന്നില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, 10 രൂപയ്ക്ക് പുറത്ത് ചായ കുടിക്കുന്നത് നമ്മൾ ഫ്ലൈറ്റിലും എയർപോർട്ടിലും 100 രൂപക്കാണ് ചായ കുടിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാനസികമായി വേണ്ട എന്നുള്ളൊരു ചിന്തയും വരും. അതിറങ്ങിയപ്പോൾ തന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. അദ്ദേഹം നമ്മൾ അവിടെ ഓൺ ദ വേ വഴിയിലുള്ളൊരു കൃഷ്ണ ധാബയിൽ നിർത്തി നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ്, അതായത് ചപ്പാത്തിയും ആലു അങ്ങനെയുള്ള സംഭവങ്ങൾ, നല്ലൊരു ഭക്ഷണമാണ് കിട്ടിയത്. എല്ലാവർക്കും വളരെ ഹാപ്പിയായി. അതായത് നമ്മൾ കേരളത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു തമിഴ്നാട്ടിലാണുള്ളൊരു ഫീലാണ് വന്നത്. പിന്നീട് ഞങ്ങളെയും കൂട്ടി അദ്ദേഹം ഞങ്ങളുടെ ഒന്നാമത്തെ ദിവസത്തെ താമസം ഒരു ഹൗസ് ബോട്ടിലായിരുന്നു.
1: ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ
0: നമ്മൾ സാധാരണ ഇവിടെ ആലപ്പുഴയിലൊക്കെ കാണുന്ന ബോട്ട് പറയുമ്പോൾ സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണ്. അത് രാത്രി ഒരു സ്ഥലത്ത് ഹാൾട്ട് ചെയ്യും, അവിടെ അതിനകത്ത് താമസിക്കും, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. കാശ്മീരിലുള്ള ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത് കണ്ടതൊന്നും സഞ്ചരിക്കുന്ന ഒന്നല്ല. തടാകത്തിൻ്റെ തീരത്ത് അതൊരു സ്ഥിരം സ്ട്രക്ചറായിട്ട് ഒരു ബോട്ടാണ്, പക്ഷെ അത് സഞ്ചരിക്കാത്തൊരു സാധനമാണ്. അതായത് പിന്നെ വെള്ളത്തിലൊരു വീടെന്ന് പറയാം. അതിൽ ഇങ്ങനെ കേടുവരാതെ എങ്ങനെയാണ് അവിടെ കിടക്കുക ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ദേവദാരു മരത്തിൻ്റെ തടികൾ കൊണ്ടാണ് അത് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ താഴേക്ക് കാലുകളൊക്കെ നമുക്ക് കാണാം. അതായത് തടാകത്തിൻ്റെ തീരത്ത് വെള്ളത്തിൽ സദാ പൊങ്ങിക്കിടക്കുന്ന ഒരു വീട്, മനോഹരമായൊരു വീട്, അതാണ് ഹൗസ് ബോട്ട്.
1: എത്ര ദിവസമായിരുന്നു ശ്രീനഗറിലെ താമസം?
0: ശ്രീനഗറിൽ മൊത്തം ഞങ്ങളുടെ മൊത്തം പ്രോഗ്രാം 6 പകലുകളും 5 രാത്രികളും ആയിരുന്നു. അതിൽ ഒരു തവണ ഒരു ദിവസം മാത്രമാണ് പെഹൽഗാമിലേക്ക് ഗുൽമാർഗിലേക്ക് പോയിട്ട് താമസിച്ചത്. ബാക്കിയുള്ള 4 രാത്രികളും ഞങ്ങൾ ശ്രീനഗർ തന്നെ ആയിരുന്നു.
1: അപ്പോൾ ഈ 4 രാത്രികളും ഈ ഹൗസ് ബോട്ടിലായിരുന്നു താമസം?
0: ഹൗസ് ബോട്ടിൽ ചെന്ന ദിവസം താമസിക്കുന്നു, പിറ്റേ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വീണ്ടും ഹൗസ് ബോട്ടിൽ തന്നെ താമസിക്കുന്നു, അടുത്ത ദിവസം വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, പിന്നീട് തിരിച്ച് വരുന്നത് മറ്റൊരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് 2 രാത്രിയാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണ്?
0: അതിന് മുമ്പ് നേരത്തെ ചോദിച്ചൊരു ഷിക്കാര പറയേണ്ടതുണ്ട്. വാഹനത്തിൽ ഇന്നോവ കാറിൽ അകത്ത് ഹീറ്ററൊക്കെ വർക്ക് ചെയ്ത് ചൂട് പിടിപ്പിച്ച് ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം യാത്ര തുടർന്നു.
1: സാധാരണ നമ്മൾ നാട്ടിലൊക്കെ AC ഓൺ ആക്കുന്നതിന് പകരം ഹീറ്ററാണ് ഓൺ ആക്കുന്നത്.
0: പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കൊരു 20 ഡിഗ്രിയിൽ താഴ്ന്ന ടെമ്പറേച്ചറൊന്നും താങ്ങാൻ പറ്റില്ല, അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായി കുളിര് തോന്നും. ഇത് ഇറങ്ങുന്ന സമയത്ത് -1, -2 ഒക്കെയാണ് വരുന്നത്. അപ്പം നല്ല നമുക്ക് പെട്ടെന്ന് അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ വാഹനം ദാൽ തടാകത്തിൻ്റെ തീരത്ത് ഇറങ്ങുന്നു, നമ്മുടെ ലഗേജുകളൊക്കെ ഇറക്കുന്നു. പിന്നെ ഡ്രൈവർ മുന്നാജി ചൂണ്ടിക്കാണിച്ചു, ആ ഭാഗത്താണ് നമ്മുടെ ഹൗസ് ബോട്ട്, അവരൊക്കെ ഇറക്കി തന്നു. ഈ മുന്ന എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ ഒരു 10-60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ഉയരം കുറഞ്ഞ ഒരു ഗൗരവക്കാരനായിട്ടുള്ള ഒരാൾ. പക്ഷേ അയാൾ നമുക്ക് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു, കാര്യം മാത്രം പ്രസക്തമായ കാര്യങ്ങൾ മാത്രം പറയും. അയാൾ സീനിയറായത് കാരണം അയാൾ എല്ലാവർക്കും ബഹുമാനമായിരുന്നു. അപ്പോൾ ഇയാൾ ഇറങ്ങുമ്പോഴേ ബാക്കിയുള്ള ആൾക്കാർക്ക് അറ്റൻഷനായി നിന്നു. ഷിക്കാരയിലാണ് പിന്നീട് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് പോകുന്നത്. ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു 3-4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുന്നതാണ്, വളഞ്ഞൊക്കെയാണ് പോയിരുന്നത്.
1: ഷിക്കാര ഒരുവിധം എല്ലാവർക്കും അറിയാം, എന്നാലും

0: ഷിക്കാരയുടെ സ്ട്രക്ചർ, ഷിക്കാര എന്താണ് ഈ ഷിക്കാര എന്ന് ശ്രോതാക്കൾക്കൊന്ന് പറഞ്ഞാൽ?
1: ഷിക്കാര എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ബോട്ടാണ്. മൂന്ന് പേർക്ക് ഇത് സഞ്ചരിക്കാം, അല്ലെങ്കിൽ ആറ് പേർക്കൊക്കെ സഞ്ചരിക്കാം. ഈ മഞ്ഞ് സമയമൊക്കെ ആയത് കൊണ്ട് ഒരു മേൽക്കൂര കൂടി ഉണ്ട്. മൊത്തത്തിലൊരു കളർഫുള്ളായൊരു സംഭവം,
0: നമ്മളെ തോണി പോലെ ഒരു മുകളിലൊരു ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു
1: ഒരു നാടൻ തോണി എന്ന് വേണമെങ്കിൽ
0: പറയാം.
1: പക്ഷേ അത് വർണ്ണ ശബളിമയാർന്നതായിരിക്കും. അത് കത്തുന്ന കുത്തുന്ന കളറൊക്കെ അവർ അടിച്ചിട്ടുണ്ടാവും. അതിൽ വിരിച്ചിട്ടുള്ള നമ്മുടെ വിരിപ്പുകളൊക്കെ അതേപോലെ തന്നെ മനോഹരമായിരിക്കും. ആ കാശ്മീർ പട്ടിൻ്റെ ആയിട്ടുള്ള ഒരു ലെങ്കലും ഒക്കെ അതിലുണ്ടാവും.
0: അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീനഗറിലെത്തി ഈ ഷിക്കാര പോലുള്ള ബോട്ട് തോണികളിൽ യാത്ര തുടങ്ങി. അതിനോടൊപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരുടെ ഇടപഴകി കാണും. അപ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ സംസ്കാരവും അവരുടെ ഡ്രസ്സും ഒക്കെ എങ്ങനെയായിരിക്കുന്നു?
1: മൊത്തത്തിൽ തണുപ്പ് കാലമാണ്. ആ ഒരു അറ്റയർ ഡ്രസ്സാണ് അവരുടെ മൊത്തത്തിലുള്ളത്. അതായത് ഏതാണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മിക്കവാറും മുഖവും കൈയും മാത്രമേ പുറത്ത് കാണാവുന്നുള്ളൂ. പുരുഷന്മാരൊക്കെ തൊപ്പിയുണ്ടാവും, അതേപോലെ ചിലരും ഒക്കെ ഷാളുകൾ ധരിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ചെവിയുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ഒന്നുകൂടിയും പിണച്ചിട്ട് തോളിലൂടെ തൂക്കിയിട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നിസ്കാരക്കുപ്പയൊക്കെ പറഞ്ഞ പോലെ ഒരു മുട്ടിന് വരെ എത്തുന്ന ഒരു തരം അപായ, അതാണ് കൂടുതൽ ആളുകളും ധരിച്ചിട്ടുണ്ടാവുക. കൈകളിൽ നമുക്കൊന്നും കയ്യുറ ധരിക്കാതെ നടക്കാൻ പറ്റില്ല സമയത്ത്. പക്ഷെ അവർ മിക്കവാറും അവരുടെ കൈകൾ അവരുടെ കോട്ടിനുള്ളിൽ ഈ വലിയ ഡ്രസ്സിനുള്ളിൽ ഇങ്ങനെ പൊഴുത്തിട്ടിരിക്കുകയും ചെയ്യുക. ഷിക്കാരയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്, ബാക്കിയുണ്ട്. ഷിക്കാര ഒരു മനോഹരമായ ഒരു സംഗതി തന്നെയാണ്. ദാൽ തടാകത്തിലൂടെ അതിലെ ഷിക്കാരയിൽ സഞ്ചരിക്കുക പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ബ്രഹ്മാത്മകമായ ഒരു സ്വപ്നലോകത്താണ് തോന്നിപ്പോകും. ഞങ്ങൾ ചെന്ന സമയത്ത് ദാൽ തടാകത്തിൻ്റെ മുകൾ ഭാഗം ഏതാണ്ട് മഞ്ഞിൽ കട്ടി പിടിച്ച് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെയൊക്കെ ഒരു ഗ്ലാസിൻ്റെ കട്ടിയിൽ ദാൽ തടാകത്തിൻ്റെ മുകളിൽ ഐസ് കട്ടകൾ ഐസായിട്ട് ഇങ്ങനെ വലിയ പാളികൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വള്ളക്കാരൻ അതിലിങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ ഇടയ്ക്ക് പൊട്ടാത്ത ചെറിയ കഷ്ണങ്ങളിങ്ങനെ കിരികിരി ശബ്ദത്തോടി പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അതല്ലെങ്കിൽ പൊട്ടാത്തുണ്ടെങ്കിൽ അയാൾ അയാളുടെ തുഴ കൊണ്ടൊന്ന് കുത്തിപ്പൊട്ടിക്കും. അപ്പോൾ അത് ഈ ദാൽ തടാകത്തിലൂടെ ഷിക്കാരയിൽ നമ്മൾ ഹൗസ് ബോട്ടുകളെ യാത്ര തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കാശ്മീരിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഹൗസ് ബോട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഹൗസ് ബോട്ടിൽ ഒരു നാല് റൂമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഡൈനിങ് ഹാള്, ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു സിറ്റിംഗ് റൂം പോലെ ഒന്ന്, പിന്നെ ഒരു എൻട്രൻസും, അതാണ്. അത്രേ അതിനകത്തുള്ളൂ. റൂമുകൾ അത്യാവശ്യം വിശാലമാണ്. ഡബിൾ ബെഡ്, സെപ്പറേറ്റ് വേറെ ബെഡ്, പിന്നെ ചൂടുവെള്ളം കിട്ടാനുള്ള സൗകര്യം, മനോഹരമായ സൗകര്യങ്ങളുള്ള ബാത്റൂമുകൾ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേ തണുപ്പ് തുടങ്ങി. പിന്നെ ഹൗസ് ബോട്ട് ഈ ഒരു സീസണിൽ ഫെബ്രുവരി ആദ്യ വാരത്തിലാണ് ഞങ്ങളവിടെ പോകുന്നത്. ആ സമയത്ത് അവിടെ ഒരു എന്താണെന്ന് പറയുക, നമുക്കൊക്കെ പറയുമ്പോൾ അസഹനീയമായ തണുപ്പാണ്. പ്രത്യേകിച്ച് ഹൗസ് ബോട്ട് പറയുമ്പോൾ അത് കിടക്കുന്നത് വെള്ളത്തിലാണ്, വെള്ളത്തിൽ തന്നെ ഐസുണ്ട്. പിന്നെ ഹൗസ് ബോട്ടിൻ്റെ രണ്ട് വശങ്ങളിലും തലേന്ന് അല്ലെങ്കിൽ ദിവസങ്ങളായി പെയ്ത മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്, മഞ്ഞിൻ്റെ കട്ടകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്രീസറിനകത്ത് കിടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ആദ്യം ഉണ്ടാകുക. ഞങ്ങളവിടെ ചെന്നപ്പോഴേ വിറക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ മുന്ന വേറൊരു ഒരു ജൂനിയർ മുന്നുണ്ട്, മുന്ന മുനീബ് എന്ന് പറയുന്നൊരു ഒരു നല്ല പയ്യൻ, ഒരു 23-കാരൻ. അവൻ കഹുവ വേണോ അതോ ചായ വേണോ ചോദിച്ചു. കഹുവ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോഴോട് ഫീല് വരുന്നില്ല, ചായയുടെ ഒരു മോഹമാണ്. ചായ വേണം പറഞ്ഞു. അവർ ചായ, ചൂട് ചായ കൊണ്ടുവന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ വിറക്കുന്ന അയാൾ കണ്ടു. സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ സിറ്റിംഗ് റൂമിൽ നെരിപ്പോടുണ്ട്, എന്ന് വെച്ചാൽ ചൂടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ചായക്കടയിലൊക്കെ കാണുന്ന സമാവറിൻ്റെ രൂപത്തിൽ ഒരു വട്ടത്തിലുള്ള ഒരു ലോഹനിർമ്മിതമായൊരു സാധനം, അതിലേക്ക് അതിന്ന് പുകകൊള്ളികളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. അയാളത് തുറന്ന് അതിലേക്ക് വിറകിൻ്റെ കഷ്ണങ്ങൾ മനോഹരമായി ചെത്തി പൊളിച്ചിട്ട പീസ് പീസുകളായിട്ട് അതിലിട്ടു. പിന്നെ ഡീസലോ മണ്ണെണ്ണ എന്തോ ഒഴിച്ചിട്ട് അതിൽ തീപിടിപ്പിച്ചു. ഞങ്ങൾ ചുറ്റും അതിൻ്റെ ആ ഒരു പരിസരത്ത് ഞങ്ങൾ പിന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം.
0: ഓക്കെ, അപ്പോൾ ഈ ഹൗസ് ബോട്ടിലെ ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഈ എന്താ ചായയുടെ കൂടെ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞു, അതുപോലെയുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടിൽ?
1: ചായയുടെ കൂടെ പറഞ്ഞത് കഹുവ എന്നുള്ള ഒരു പാനീയമാണ്. കഹുവ ഞങ്ങൾക്ക് അന്ന് ചായ മതിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നില്ല, പിറ്റേ ദിവസം കഹുവ വേണമെന്ന് പറഞ്ഞു. കഹുവ എന്ന് പറയുമ്പോൾ നമ്മളൊരു കട്ടൻ ചായയുടെ രൂപത്തിലൊരു സാധനം, ഒരു ഇളം മഞ്ഞ നിറമായിരിക്കും, അതിൽ കുങ്കുമം ചേർക്കും, അതേപോലെ ബദാം അവർ അരിഞ്ഞിടും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കട്ടൻ ചായയിൽ തേങ്ങ ചവയ്ക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലിൽ അങ്ങനെ കുടിക്കാം. ഒരു രസമാണ് അത്. അവിടെ സാധാരണ കടകളിൽ മിനിമം ഒരു 30 രൂപയൊക്കെയാണ് കഹുവയ്ക്ക് ഒരു ഗ്ലാസ്സിന് അവർ ചാർജ് ചെയ്യുന്നത്. അത് 50, 60, 100 വരെയൊക്കെ പോകും പല റേറ്റിലും. മറ്റുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെത്തിയത് വൈകുന്നേരമാണ്. പിന്നെ ഈ നെരിപ്പോടിന് ചുറ്റും ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ മുറിയിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല, തണുപ്പുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മുറികളിൽ ഞങ്ങൾ, ഞാനും വൈഫും പിന്നെ മക്കൾ വേറെ റൂമിൽ, പിന്നെ മറ്റൊരു വേറെ റൂം, അങ്ങനെ 3 റൂമിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ആ മുറികളിൽ ചൂടാക്കാനുള്ള വേറെ സംവിധാനങ്ങളുണ്ട്. അത് ഒരു ഇലക്ട്രിക്കലാണെന്ന് തോന്നുന്നു ചൂടാക്കാനുള്ള വേറെ സംവിധാനം. അത് 2-3 മണിക്കൂറാകുമ്പോഴേക്കും മുറിയിൽ ശരിക്കും ചൂട് നല്ല ഹെവി ചൂടാവും. പിന്നെ ഓരോ ബെഡും ചൂടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിലൊരു ഇലക്ട്രിക് സംവിധാനമാണ്. അപ്പോൾ ബെഡ് ഒരു ഇളം ചൂടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ മുറി ആദ്യം ചൂടാക്കിയിടാൻ അവർ ഓഫാവും, ഓഫാക്കും. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അഥവാ ചൂട് കൂടിയാൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും, അത് ഓഫാക്കും. പിന്നെ രാത്രി മുഴുവൻ അവർ ഈ ബെഡ് ചൂടാക്കാനുള്ള സംവിധാനം ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് അവിടെ കിടക്കാൻ പറ്റില്ല. പിന്നെ കക്കൂസിൽ പോലും വുതുകൊടുക്കലൊക്കെ ഒരു പ്രയാസമാണ്. കാരണം അതിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിലും അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഐസ് ആണ് ചൂടാക്കിയിട്ട് ചൂടുവെള്ളമാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കിട്ടാൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് സഹകരിക്കണം പറഞ്ഞു. പലപ്പോഴും തേമം ചെയ്തിട്ടാണ് നിസ്കരിച്ചത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്താണ് വേണ്ടത് ചോദിച്ചു. ഇവന് ഓണം വെജും രണ്ടും ആയിക്കോട്ടെ പറഞ്ഞു. അവർ നല്ല ഭക്ഷണമാണ് കൊണ്ടുവന്നത്. പല ദിവസങ്ങളിൽ പല ഇതായിരുന്നു. ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട, അതിൻ്റെ ഒരു വേറൊരു സ്റ്റൈൽ ആലു പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെജും കറികളും ചിക്കൻ കറിയും അങ്ങനെയുള്ള നല്ല രസമായിരുന്നു. അതിനേക്കാൾ അവിടെ നമുക്ക് രസകരമായി തോന്നിയത് ചൂടുള്ള സൂപ്പ് ഉണ്ടായിരുന്നു, വെജും അല്ലാത്തൊക്കെ ആയിട്ടുള്ള. അപ്പോൾ സൂപ്പൊക്കെ കുടിച്ച് ഈ നെരിപ്പോടിന് അടുത്തിരുന്ന് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് വരെ നെരിപ്പോടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു പറഞ്ഞു. ഭക്ഷണം പ്ലേറ്റിലെടുത്ത് തന്നെ ചുറ്റിനു തന്നെയാണ് കഴിച്ചത്.
0: ഇപ്പോൾ നമ്മൾ ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടിലാണ്.
1: അതെ,
0: ഇൻഷാല്ലാ നമുക്ക് ഇനി കൂടുതൽ കാശ്മീർ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പങ്കുവെക്കാം. ശ്രോതാക്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ പ്രോഗ്രാമിനെ പറ്റി അയക്കുക. ഇതുപോലെ നിങ്ങളുടെ അറിവിലുള്ള യാത്രകളെ സ്നേഹിക്കുന്ന നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിവുള്ളവരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം എന്ന യാത്രാ വിവരണമായിരുന്നു.

0: നമ്മളിനി കുടുംബാംഗങ്ങളിലെ സ്നേഹവും സമാധാനവും ഊട്ടിയുറപ്പിക്കപ്പെടുന്ന വളരെ മനോഹരമായൊരു പ്രോഗ്രാമാണ് കാതോർക്കാൻ പോകുന്നത്. സ്നേഹക്കൂട്, അതൃപ്തരുടെ നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന വിഷയത്തിൽ താജുദ്ദീൻ സലാഹിയും ഹാരിസ് ബിൻ സലീമും നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ വിശേഷിച്ച് മുസ്ലിം കുടുംബ പശ്ചാത്തലങ്ങളിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വലിയ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും തിരിച്ചുവിടലുകൾക്കും സമാശ്വാസങ്ങൾക്കും കാരണമായ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. അത് ഇപ്പോൾ കേൾക്കുന്നവരും ഇനി കേൾക്കേണ്ടവരുമായ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് അതിലെ ഏറ്റവും മുഖ്യമായ ഒരു ഘടകം. അള്ളാഹു നമുക്ക് നിലനിർത്തി തെരുമാറാകട്ടെ. നമ്മളിന്ന് അസംതൃപ്തരായ കുറേ മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ തൃപ്തിയൊട്ടുമില്ലാതെ അങ്ങനെ അവർ കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെയേ എനിക്ക് പറ്റൂ, ഇതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നുമില്ല, ഇത് വിധിയാണ് എന്ന് വിശ്വസിക്കുന്ന, ഇത് വിധിയാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു മുളം കയറിൽ തൂങ്ങിയാടുന്ന മൃതശരീരങ്ങളാകാതെ ജീവിക്കുന്ന കുറേ മനുഷ്യർ, അവരുടെ ചില പ്രതിനിധികൾ നമുക്ക് അയച്ച ചില സന്ദേശങ്ങളുണ്ട്. അതിൽ ഭാര്യയെ സംബന്ധിച്ച് അസംതൃപ്തിയുള്ള ഭർത്താവുണ്ട്, ഭർത്താവിനെ സംബന്ധിച്ച് അസംതൃപ്തിയുള്ള ഭാര്യയുണ്ട്, ഉപ്പയെക്കുറിച്ച് അസംതൃപ്തിയുള്ളവരുണ്ട്, മക്കളെക്കുറിച്ച് അസംതൃപ്തിയുള്ളവരുണ്ട്. അങ്ങനെ അസംതൃപ്തിയുടെ കാരണം മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളാണ്. അത്തരം പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് സ്നേഹക്കൂടിൻ്റെ ഒരു സവിശേഷത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരിസ് മൗലവി നമ്മളുടെ കൂടെ ഉണ്ട്. ആരിസ്ക, നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യമാണ്, ഭാര്യയുമായുള്ള അദ്ദേഹത്തിൻ്റെ വിഷയമാണ്. സ്വയംഭോഗം ഹറാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇണയിൽ നിന്ന് വിവാഹം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് സാധിക്കാതെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൗൺസിലർ പോയി കണ്ടു. അപ്പോൾ കൗൺസിലർ എന്നോട് പറഞ്ഞത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ മെത്തേഡ്സ് എടുത്തുകൂടെ എന്നാണ്. സ്വയം സംതൃപ്തി കണ്ടെത്താനുള്ള വഴികൾ എടുത്തുകൂടെ, എനിക്കൊരു വിശ്വാസിയായി മരിക്കണം എന്നുണ്ട്, ഈ ഇത് നിഷിദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ആവശ്യമാണെങ്കിൽ നടക്കണമില്ല, ഞാൻ എന്ത് ചെയ്യുന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ ചോദ്യം.
2: അതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മുഖപുര തന്നെ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ചിന്തിക്കും. ഈ പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരല്ലാതിരിക്കുക എന്ന് പറയുമ്പോഴേ അത് വളരെ ധാരാളം പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള അവസ്ഥയെ നന്നാക്കി തീക്കാൻ നമ്മൾ ശ്രമിക്കൂല. കാരണം നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മളൊക്കെ ഒരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കച്ചവടം ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളതിൽ സംതൃപ്തരല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അത് ചേഞ്ച് ചെയ്യണെ പറ്റി, അല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കണെ പറ്റി ഒക്കെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ നമ്മൾ സംതൃപ്തരല്ലാതിരിക്കുമ്പോൾ പ്രശ്നം അതാണ്. രണ്ടാമത്തൊന്ന്, നമ്മൾ സംതൃപ്തരല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയാണ് ചിന്തിക്കുക. അയാൾക്ക് ഉഷാറാണല്ലോ, അയാൾക്ക് ഉഷാർ, അയാളെ കച്ചവടം ഉഷാറാണ്, അയാളെ ഭാര്യ ഉഷാറാണ്, അയാളുടെ മക്കൾ ഉഷാറാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റില്ല, നമ്മുടെ ഭാര്യനെ ഇഷ്ടപ്പെടാൻ പറ്റൂല, നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടാൻ പറ്റൂല, അതേപോലെ തന്നെ നമ്മുടെ കച്ചവടത്തെ ഇഷ്ടപ്പെടാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയോ അവരോട് നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയോ ഒന്നും ചെയ്യൂല. ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ഒരു സംതൃപ്തിയില്ലായ്മ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. വല അശ്ര ഇബു ഇലാ മാലം യഫുത്തമാൻ, ഭാവിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, അത് ഭാവിയിൽ എന്ത് കാര്യം നമുക്ക് ആഗ്രഹിക്കാലോ, അത് ഞാനിങ്ങനെ ഭാവിയിൽ എന്താ എനിക്ക് കിട്ടുക, എന്താ എനിക്ക് കിട്ടുക എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കലില്ല. അതേപോലെ വല അബീത്തു അല മാഫാത്ത ഹസ്രാന, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഞാൻ എന്താകാറില്ല, വിഷമിക്കാറില്ല. ഒരു മനുഷ്യന്റെ സമാധാനം തന്നെ അതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടതൊന്നും എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക. ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ എത്ര ആളുകൾ അസ്വസ്ഥരാകുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. വരാൻ പോകുന്നത് എന്തോ സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് കാണാമെന്ന് വിചാരിച്ച് പ്രതീക്ഷ നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ ഏത് കുടുംബപരമായ പ്രശ്നങ്ങളെയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം അതാണ്. അതായത് പിന്നെ സത്യത്തിൽ ഇതിലൊരു വളരെ വലിയൊരു അത്ഭുതം നമുക്ക് തോന്നണതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുമല്ലോ, വിവാഹിതർക്കിടയിലുള്ള അവിഹിത ബന്ധങ്ങൾ. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ ഒരു പയ്യൻ വിളിച്ചിട്ട് ഒരു സംശയം ചോദിച്ചു. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ വിവാഹിതയായൊരു പെൺകുട്ടിയുമായിട്ട് അവൻ എന്ത് ചെയ്തു, പ്രേമമായി. അവൾക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇപ്പൊ അവസാനം വെച്ച് എന്താ വെച്ചാൽ അവർക്ക് വളരെ ഒരു പ്രതിസന്ധി വന്നു. കാരണം ഭർത്താവുള്ളൊരു പെൺകുട്ടിയാണല്ലോ, ഇവൻ വിവാഹം ഇതിനല്ല, അപ്പൊ അവളെക്കാളൊരു വയസ്സ് കുറവാണ്, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ ബന്ധം തുടരാവോ എന്നൊക്കെയാണ് അവന്റെ സംശയം. അപ്പൊ അവിടെ അവൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാല്, പിന്നെ ഇവളും ഞാനും അടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട സ്നേഹം പരിഗണന അതൊന്നും കിട്ടുന്നില്ല. അതൊക്കെ ഞാനാണ് എന്തിനു കൊടുക്കുന്നത് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങള് സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ അവള് എന്തല്ല അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ സംതൃപ്തനല്ലാത്തത് കൊണ്ടാണ് എന്തിനു വേറൊരാൾ തേടുന്നത്. പിന്നെ ഇവന്റെ അടുക്കുന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവൾ അവളുടെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. സ്വാഭാവികമായിട്ട് ആ അദ്ദേഹം അടഞ്ഞു പോയി, പിന്നെ ആ ബന്ധങ്ങളില്ല. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാല് നമ്മുടെ ഭാര്യയെ വേറൊരാൾക്ക് എന്താകുമായിരുന്നു ഏറ്റവും നന്നായി സ്നേഹിക്കാനും പ്രേമിക്കാനും കൊണ്ടുനടക്കാനും ഒക്കെ പറ്റണേ. നമുക്ക് പറ്റുന്നില്ല, നമുക്ക് വേറൊരാളെ ഭാര്യയെ പറ്റുന്നുണ്ട്. ഇതൊരു വല്ലാത്തൊരു സംഗതിയാണ്. അപ്പൊ അത് സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മളുടെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഭാര്യയെ എല്ലാ നിലക്കും അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള നമ്മുടെ ഭർത്താവിനെ ഭാര്യയെ അത് ഏറ്റവും നന്നായി ഉപയോഗിച്ച് നമ്മൾ വളരെ സംതൃപ്തമായി മുന്നോട്ട് പോവുക എന്ന ഒരാഗ്രഹമാണ് ആദ്യം വേണ്ടത്. എൻ്റെ ഭാര്യനെ പറ്റൂല, എൻ്റെ ഭർത്താവിന് പറ്റൂല, അയാൾ അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ്, ഇയാൾ ഇങ്ങനെ എല്ലാവർക്കും പറയാലോ, അതൊന്ന് മാറി. മനുഷ്യനല്ലേ, ഏത് മനുഷ്യനെയും ഏത് സ്വഭാവങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹു എനിക്ക് അനുവദിച്ച് തന്ന ഈ ബന്ധത്തിൽ, ഈ ദാമ്പത്യത്തിൽ എൻ്റെ വൈകാരികതയും എൻ്റെ ലൈംഗികതയും എൻ്റെ മാനസിക സ്വസ്ഥതയും എല്ലാം എനിക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കണം. അവരാണല്ലോ ഒരു കൗൺസിലർ എടുത്ത് വരുന്നത്, അവരാണ് പ്രശ്ന പരിഹാരമായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ കൗൺസിലർ പറയണെന്തിനാ, ഒരു ഭാര്യ ഇല്ലാത്ത ഒരാള് എങ്ങനെയാണോ അയാളുടെ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നത് അതേ വഴി തന്നെ സ്വീകരിച്ചുകൂടെ ഈ ഭാര്യയെ നിലനിർത്തിക്കൊണ്ടതാണ്. ഈ ഭാര്യയിലൂടെ അതെങ്ങനെ സാധ്യമാകും എന്നതിനുള്ള ഒരു വഴി
1: പറഞ്ഞുകൊടുക്കണില്ല
2: എന്നുള്ളതാണ് ഇവിടുത്തെ പരാജയം. അപ്പൊ ഇവിടെ വിവാഹിതനായ ഒരാൾ ഒരു സ്വയംഭോഗത്തിൽ അഭയം തേടേണ്ടി വരികയെന്ന് പറഞ്ഞ് അത് വളരെ അപകടകരമാണ്. അതിനുള്ള കാരണങ്ങൾ, ഒന്ന്, വിവാഹത്തിന് മുമ്പ് മിക്കവാറും ആളുകൾ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി സ്വീകരിക്കുന്നൊരു വഴിയാണെന്ത്, മാസ്തർഭാഷ. അപ്പം എന്ത് ചെയ്യും, അത് വിവാഹം കഴിച്ചാലും അത് തുടരും. കാരണം പ്രകൃതി വിരുദ്ധമായ ചില ശീലങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിവാഹം കഴിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് മടങ്ങി വരാൻ ബുദ്ധിമുട്ടായിത്തീരും എന്നുള്ളതാണ് അത് ഒരു കാരണമാകും. രണ്ടാമത്തൊരു കാരണം, സ്വാഭാവികമായും ഒരു പക്ഷേ അയാൾ വിവാഹം കഴിക്കുന്നതോട് ചിലപ്പോൾ അതൊന്ന് വിരമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ വിവാഹം പരാജയപ്പെടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ആളുകളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ ലൈംഗികതയുടെ പൂർണ്ണത അത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിപരമായ വഴിക്ക് വഹലക്കനാക്കും അസ്വാജ്, അത് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ആണും പെണ്ണും ഇണകളായി ജീവിക്കാവുന്ന ഒരു, അതുകൊണ്ട് 100% വിജയകരമായ ആഹ്ലാദകരമായ ആസ്വാദകരമായ സെക്സ് നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മുടെ ഭാര്യമാരെന്നേ കിട്ടുള്ളൂ, വേറൊരു പെണ്ണൊന്നും കിട്ടൂല. കാരണം ഒരു കുറ്റബോധമല്ലാതെ മനസ്സംതൃപ്തിയോടുകൂടെ പൂർണ്ണമായും അങ്ങേയറ്റത്തെ ഹൃദയ ബന്ധത്തോടെയും സ്നേഹത്തോടെയും കൂടെ ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നത് വിവാഹത്തിലൂടെ മാത്രം. അപ്പം എവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലാണ് ലൈംഗികതയുടെ പൂർണ്ണ സംതൃപ്തി എന്നതിലേക്ക് എല്ലാവരും തിരിച്ചു വരേണ്ടതുണ്ട്. അത് നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാം മറ്റുള്ള എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി അതെൻ്റെ ഭാര്യയോട് ഞാൻ ചെയ്യുന്നൊരു ചതിയാണ്, എൻ്റെ ഭർത്താവിനോട് ചെയ്യുന്നൊരു ചതിയാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹു ഇതിനെല്ലാം സാക്ഷിയാണെന്ന് ഉൾക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തീർത്തും ഇല്ല അല അസുവാജി എന്ന് പറഞ്ഞ ഭാര്യമാരിലേക്ക് വരണം. എന്നിട്ട് നമുക്ക് എന്താണ് അവിഹിതങ്ങളിലും ഇതിലൊന്നും കിട്ടാത്ത ഒരു സുഖവും ആനന്ദവും ഇതിൽ നിന്ന് കിട്ടിത്തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം.
1: അതെ, ഇതിൽ ഈ ഇങ്ങനെ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, അവരുടെ അടുത്ത് സാധാരണ കാണാൻ സാധ്യതയുള്ള ഫോൾട്ടുകൾ എന്താണ്?
2: അതായത്
1: ഇപ്പം ഇപ്പോ ഇയാൾക്കിത് ഇങ്ങനത്തെ ഒരു സംതൃപ്തി കിട്ടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ കോമൺ ആയി പൊതുവെ ഇപ്പൊ നമ്മൾ ഇങ്ങനെടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിന്റെ ഒക്കെ ഒരു പശ്ചാത്തലങ്ങൾ എടുത്തു നോക്കുമ്പോ അങ്ങനത്തെ ചില അനുഭവങ്ങൾ പങ്കുവെച്ചായിരുന്നു കുറെ ഏരിയ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
2: അതെ അതെ, അതിപ്പോ എന്താണെന്നറിയോ, നമ്മളിപ്പോ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ സെക്സ് എന്നുള്ളത് സ്നേഹവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതാണ് എന്താണ് യജിരിദു അഹദുക്കും, നിങ്ങളൊരാൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ഇമ്രാത്തൻ ഭാര്യയെ നിങ്ങൾ അടിക്കുന്നു എന്നാണ് ജൽദിൽ അടിമ അടിക്കുന്ന പോലെ നിങ്ങൾ അടിക്കും, എന്നിട്ട് സുമ യുജാമിഹ അവളുമായി. അത് നബി സലാസ്മയുടെ ആ ഒരു പ്രയോഗം, ആ ഹദീസ് അതൊരു വല്ലാത്തൊരു ഹദീസാണ്. അതായത് അടിമയെ തല്ലുന്നത് പോലെ ഭാര്യയെ തല്ലുന്ന ഒരാൾക്ക് എങ്ങനെയാണ്, തികച്ചും വൈരുദ്ധ്യമല്ലേ? കാരണം ശരിക്കും ഖുർആന്റെ പ്രയോഗപ്രകാരം എന്താ വെച്ചാൽ സ്നേഹം കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും എന്ത് ചെയ്യാണ്, ഒരു ഭാര്യയെ പൊതിയുകയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണത്, ഒരു ഒരു സെക്സിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരാളെ സ്നേഹത്തോടുകൂടെ പൊതിയുമ്പോൾ നടക്കുന്നതാണെന്ത് ഈ ലൈംഗികതയെങ്കിൽ, അത് നല്ല മാനസിക ബന്ധവും നല്ല ആഹ്ലാദകരമായ ജീവിതവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കും. ഇന്നിപ്പോൾ കുറേ ആളുകൾ എങ്ങനെയെന്ന് വെച്ചാൽ പോൺ സൈറ്റുകൾ അതേപോലെ തന്നെ കാണുന്ന സ്ഥലത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് മനസ്സിൽ വെച്ച് അത് നിർവഹിക്കാനുള്ള ഒരു ഇടമായി മാത്രം. അതുകൊണ്ട് അവർ ഭാര്യയെ സ്നേഹിക്കുന്നില്ല, ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല, നല്ല സംസാരങ്ങൾ നടക്കുന്നില്ല, അവർ തമ്മിൽ ആകർഷണീയമായ പ്രചോദിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാവുന്നില്ല, തമാശകൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളൊരു യാന്ത്രികമായ ഒരു പ്രവർത്തനമായിട്ടാണ് മിക്കവാറും ഇന്ന് ദാമ്പത്യ ജീവിതത്തിലെ സെക്സ് എന്ന് പറയുന്നത്. ശരിക്കും അതല്ല വേണ്ടത്. വളരെ എന്നെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്ന ആൾ, ഈ ഒരിക്കലും പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു മാനസിക ശാരീരിക ബന്ധം, അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ സംഭവിച്ചു പോകുന്ന ഒന്നായി സെക്സിനെ വരുത്താതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ശരിക്കും അതിൻ്റെ അർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റില്ല. ഇന്ന് വളരെ അപകടകരമാണ്. കാരണം മറ്റുള്ളത് പലതും കണ്ട് അതിൽ പ്രചോദിതനായി എന്ത് ചെയ്യുക, അതിൻ്റെ കേവല നിർവഹണത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യണം, അവിടെ അയാളുടെ മനസ്സിൽ അയാളുടെ ഭാര്യ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരിക്കലും ഒരു സ്ത്രീ എന്താവില്ല, സംതൃപ്തയാവില്ല, അവൾക്ക് ഒരിക്കലും ഒരു കുടുംബ ജീവിതത്തിൻ്റെ ആസ്വാദനം ലഭിക്കില്ല. അങ്ങനെ വരുമ്പോഴാണത് വഴിതെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടാവുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ കിട്ടാത്ത സംതൃപ്തിയാണ് വേറെ തേടിപ്പോകുന്നത്. ഇപ്പം ശരിക്കൊരു ധാർമ്മികമായ വിശുദ്ധമായ ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ശരിയായ ലൈംഗികത സാധ്യമാകൂ എന്നാണ് മനസ്സിലാവുന്നത്.
1: ഇതിൽ പിന്നെ കുറച്ച് ഒരു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഐസ്കാക്കും എനിക്കൊക്കെ അറിയണ കോമൺ ആയ ഒരാൾ, അയാൾ ഇതേപോലത്തെ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് പറയാവുന്ന അത്ര ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയണം. അയാളുടെ പ്രശ്നം കഴിഞ്ഞൊരു 6 വർഷമായിട്ട് കുടുംബജീവിതം ഉണ്ട്. ആ കുടുംബജീവിതത്തിൽ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരിക്കൽ പോലും അയാൾക്ക് ഒരു പൂർത്തീകരണം കിട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
2: അപ്പൊ
1: ഇദ്ദേഹം നന്നായി പാട്ട് കേൾക്കുന്ന ആളാണ്, പാട്ട് കേൾക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, നിങ്ങള് സംഗീതം നന്നായിട്ട് കേൾക്കല്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്, സംഗീതം കേൾക്കുമ്പോൾ പൊതുവെ പ്രണയഗാനങ്ങളാണ് ഇയാൾ കേൾക്കുക, പിന്നെ പോൺ വീഡിയോകൾ കാണും, അയാളുടെ ഓഫീസിലുള്ള സ്ത്രീകളായിട്ട് നന്നായി മിംഗിൾ ചെയ്യും, അതേപോലെ തന്നെ അയാള് ഈ പിന്നെ എല്ലാവരും ഒഴിവാക്കിയ സാധനമാണ് ഈ മാസികകളൊക്കെ, ഈ മാസികകളൊക്കെ പൊതുവെ അവർ മറിച്ചു നോക്കും. ഞാൻ മറിച്ചു നോക്കാറുണ്ട് വായനശാലയിൽ പോകുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് ഒരു ചായ അടിച്ചു, പിന്നെ വേറൊരു കടയിൽ കയറി കുറച്ച് ചോറ് കഴിച്ചു, ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വീട്ടിൽ ചെന്നാൽ വീട്ടിലെ എത്ര നല്ല ഫുഡാണെങ്കിലും ആ ഫുഡ് ഫീൽ ചെയ്യൂല എന്ന് പറഞ്ഞ പോലെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ എന്ത് കഴിവിനും കാഴ്ചക്ക് ഒരു ലിമിറ്റുള്ള പോലെ, കേൾവിക്ക് ഒരു ലിമിറ്റുള്ള പോലെ, ലൈംഗികതയ്ക്ക് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞതിന്റെ ശേഷം, ആ ഡാറ്റ യൂസ് ചെയ്തതിന്റെ ശേഷമാണ് എന്ത് ചെയ്യണത്, നമ്മളൊരു പുതിയ കാലത്തിന്റെ ഭാഷ പറയണെങ്കിൽ വരുന്നത്. ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ?
2: അത് തീർച്ചയായിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, മനുഷ്യന്റെ മുന്നിൽ ഇഷ്ടംപോലെ അവസരങ്ങളാണല്ലോ.
1: അതെ,
2: ആ അവസരങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഫോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഫോൺ സൈറ്റുകളൊക്കെ സന്ദർശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമല്ലേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ആസ്വാദനങ്ങൾ കണ്ടെത്തുന്ന ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, വൈഫിലേക്കൊരു ആവശ്യം വരൂല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യണം, ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞേ, വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ എന്തുള്ളൂ ശരിയായൊരു കുടുംബവും ദാമ്പത്യവും ഉണ്ടായിത്തീരൂ എന്നുള്ളത് തന്നെയാണ് വസ്തുത. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പല നിലക്കുള്ള ലൈംഗികമായ പ്രചോദനങ്ങളും ഉണ്ടാകും. ആ പ്രചോദനങ്ങളൊന്നും ഫോക്കസ് ചെയ്യണത് ആരിലല്ല, നമ്മുടെ ഭാര്യയിലല്ലല്ലോ. എന്നുവെച്ചാൽ ഭാര്യയോടുള്ള ബന്ധത്തിൽ നിന്നും ഭാര്യയോടുള്ള സംസാരങ്ങളിൽ നിന്നും ഭാര്യയെ കാണുന്നത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രചോദനങ്ങൾ മാത്രമേ അവളിലേക്ക് എത്തൂ. നമുക്കിപ്പോൾ ഒരാൾ പിന്നെ ഇതേമാതിരി പാട്ട് കേൾക്കാതിരിച്ചു, നിങ്ങൾ മ്യൂസിക് കേൾക്കുക, മ്യൂസിക് കേൾക്കുമ്പോൾ അത് ചിത്രീകരിക്കപ്പെടുന്ന ഒന്നും നമ്മുടെ ഭാര്യയല്ലല്ലോ. നമ്മൾ കാണുന്ന ഈ വീഡിയോസിൽ കാണുന്ന സ്ത്രീ നമ്മുടെ ഭാര്യയല്ലല്ലോ. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീ ഏറ്റവും അണിഞ്ഞൊരുങ്ങി അവിടെ മുഴുവൻ സൗന്ദര്യവും മുഴുവൻ സംസാരവും ഒക്കെ ഭർത്താവിൽ കേന്ദ്രീകരിച്ചിട്ട് അവരെന്ത് ചെയ്യണം, പരസ്പരം ആകർഷിക്കാവുന്ന പ്രചോദനങ്ങളായി നമ്മുടെ ലൈംഗികമായ മറ്റു പ്രവർത്തനങ്ങൾ വരണം. അതൊക്കെ നമുക്ക് പിന്നെ അപ്പുറത്തേക്ക് വഴിവിട്ടു പോയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, സെക്സിലേക്ക് അല്ലെങ്കിൽ ഈ ബന്ധത്തിലേക്ക് ഭാര്യയിലേക്ക് വരിക എന്നുള്ളത് സാധ്യം. അതുകൊണ്ട് നമ്മൾ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കണ്ട് അവരുടെ ഡ്രസ്സും ആസ്വാദനങ്ങളും പെരുമാറ്റങ്ങളിലും ഒക്കെ ആകർഷിക്കപ്പെട്ട് എന്ത് ചെയ്യണം, ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബന്ധങ്ങൾ തന്നെ ഉണ്ടായി വരണം. മറ്റേ പുറത്തുള്ള പ്രചോദനങ്ങളൊന്നും എന്താവില്ല. ഇപ്പോൾ ചില കൗൺസിലേഴ്സൊക്കെ മുമ്പൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണെന്ത്, ഇപ്പോൾ ചെറിയ സെക്സിന് താല്പര്യമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, പോൺ വീഡിയോസ് കാണാൻ അവർ പറയും. അത് കണ്ടാൽ അപ്പോൾ അത് കാണുന്നതിലൂടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അയാൾ എന്ത് ചെയ്യുന്നില്ല, ഭാര്യയിലൂടെയുള്ള ഒരു
1: സംതൃപ്തിയിലേക്ക്
2: എത്തണില്ലല്ലോ. അത് വേറൊരു ലോകമല്ലേ, വേറെ പ്രവൃത്തിയല്ലേ. അപ്പോൾ അതാണ് അതിലേക്ക് സംഭവിക്കുന്നത്.
1: പിന്നെ ഇതിൽ രോഗ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ, പ്രായത്തിൻ്റെ ഷുഗർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ.
2: അതെ അതെ.
1: അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
2: എന്തിനാ അതൊക്കെ പൊതുവെ എന്താന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോ ഒരു സ്നേഹക്കൂടിന്റെ പശ്ചാത്തലത്തിൽ കുടുംബങ്ങൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചില പരിമിതികൾ ഉണ്ടല്ലോ. അതിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഈ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അപൂർണതകൾ ഉള്ളതാണ്. നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെ എത്ര എന്തൊക്കെ ജീവിതമായ സാഹചര്യങ്ങൾ നമുക്ക് അപൂർണം. ഈ അപൂർണത എല്ലാ വിഷയത്തിലും ഉണ്ട്. അപ്പൊ നമ്മൾ വെറുതെ വിചാരിക്കുകയാണെന്ത്, പിന്നെ ഒരു നല്ലൊരു കൊട്ടാര സമ്മാനമായ വീട് കാണുമ്പോൾ ഓ എന്തൊരു ആഹ്ലാദമാണ് ആ വീട്ടിൽ നിന്ന്, നമ്മുടെ വീടിന്റെ സന്തോഷം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ സങ്കല്പാണ് എന്ത്, അയാളും ഭാര്യയും അത്രയും. നമ്മൾ അതിൻ്റെ ഒരു സ്വകാര്യതകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തായിരിക്കും, എല്ലാവർക്കും ഉണ്ട് പരിമിതി. ഈ പരിമിതികളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു പോൺ വീഡിയോസ് കാണുന്ന ഒരാൾക്ക് എന്ത് ഇപ്പോൾ നമ്മൾ ഫിസിക്കലി അയാൾക്ക് എന്തൊരു കാര്യമാണ് കിട്ടുന്നത്, വെറും കാഴ്ച കൊണ്ടല്ലേ കിട്ടണുള്ളൂ.
1: അപ്പം
2: ഞാൻ പറഞ്ഞു, സെക്സ് എന്ന് പറയുമ്പോൾ വെറും ശാരീരിക ബന്ധങ്ങളിൽ പരിമിതപ്പെടുത്തേണ്ട, ഞാൻ പറഞ്ഞതിന് വിശാലമായ തലങ്ങളുണ്ട്, വിശാലമായ തലങ്ങളുണ്ട്. ഒരു ആർത്തവത്തിൻ്റെ സമയത്ത് പോലും എന്താണ് ശാരീരിക ബന്ധമല്ലാത്തതെല്ലാം ഇസ്ലാം അനുവദിച്ചത് എന്തുകൊണ്ടാണ്, അവിടെയും എന്ത് ചെയ്യുന്നില്ല, ഒരു ലൈംഗികത പൂർണ്ണമായി തടസ്സപ്പെടുത്തപ്പെടുന്നില്ല.
1: അപ്പം
2: അവിടെയൊക്കെ എന്തുണ്ട്, അവിടെയൊക്കെ ഈ പ്രവാചകൻ പറഞ്ഞ വചനങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സെക്സിന് വേറൊരു തലമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
1: അപ്പം
2: ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാച്ചാൽ, നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾക്കും നമ്മുടെ പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇനി അതല്ല വേറൊരു വിവാഹത്തിൻ്റെ സാധ്യതകളോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. പക്ഷേ അതൊക്കെ നിസ്സാരമായ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ അത് പരിഹാരമാകുമ്പോൾ നമ്മുടെ ഭദ്രമായൊരു കുടുംബം, സമാധാനപരമായ അന്തരീക്ഷം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചിലപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം എന്ന് മാത്രമുള്ള കാര്യം.
1: ഓക്കെ, ഈ ഏരിയ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അരിസ്ക പറഞ്ഞ ലാസ്റ്റ് ഒരു പോയിന്റ് ഒന്നുകൂടി ഒന്ന് ഞാൻ ഒന്ന് ക്ലിയർ ആക്കുകയാണ്. അതായത് പൊതുവേ ഒരു സംതൃപ്തി കുറവ് തോന്നിയ അപ്പം പുരുഷന്മാർ ചെയ്യുന്ന ഒരു വർക്കാണെന്ത്, അടുത്തൊരു വിവാഹം അന്വേഷണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളടുത്ത് ഒരാൾക്കത് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് പരമാവധി ചിന്തിക്കാവുന്നത് എപ്പോഴാണ് എന്നത് നമുക്കൊന്ന് പറയാലോ?
2: അതെ, നമ്മളെന്താ പറയുക, അതായത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ മനസ്സിൽ എന്തുണ്ട്, ഒരു മറ്റൊന്നായിക്കൂടെ എന്നൊരാഗ്രഹം നിലനിൽക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹലാലായ മാർഗത്തിലൂടെ വിവാഹത്തിലൂടെ മാത്രമല്ലേ സാധ്യമാവുള്ളൂ. അപ്പം പൊതുവെ ഇപ്പം എന്താ വെച്ചാൽ, രണ്ടാമതൊരു വിവാഹത്തിന് താല്പര്യമില്ലാത്ത പുരുഷന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല.
1: ഇപ്പം
2: എല്ലാവരും കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടാണ്, അവിടെ സാഹചര്യങ്ങളെ പരിഗണിച്ചിട്ടാണ്. അത് പ്രധാന സംഗതി. ഇപ്പോൾ ഒന്നാമത്തൊരു കല്യാണം കഴിക്കാമ്പോൾ തന്നെ പറഞ്ഞത് മണിസത്താ മിൻകുബുൽ ബാത്താന്ന് പറഞ്ഞില്ല, ഇതിനകത്ത് പറയണു എന്തായാലും ഒരു വിവാഹം വേണ്ടേ, എന്നാൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചാൽ പോരാ, ആ കല്യാണം കഴിച്ച് ഒരു ജീവിതത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, അതിനെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റണം,
1: കഴിയണം.
2: അപ്പോൾ ഇവിടെ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ, അയാളൊരു ജീവിതത്തെ തേടുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് മൂന്ന് ജീവിതങ്ങളാണ്. അയാൾക്ക് ജീവിതമല്ല, അയാൾ ആദ്യത്തെ ഭാര്യയ്ക്ക് ജീവിതമല്ല, രണ്ട്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് എന്തിനാണ് മുതിരുന്നതെന്ന് അപ്പോഴാണ് പണ്ഡിതന്മാർ പറയണമെന്നാണ്. അപ്പോൾ ശാന്തമായൊരു കുടുംബാന്തരീക്ഷത്തിന് തകരാറ് വരിക, കുട്ടികളുടെയൊക്കെ മാനസിക നിലകൾ തെറ്റുക, കുടുംബഭദ്രത തകർക്കുക, ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഞാനീ മനസ്സിലാക്കിയെടുത്തുള്ള ഈ പോണ ആളുകളൊക്കെ എന്താ വെച്ചാൽ, നേരത്തെ അവൾ പറഞ്ഞ പോലെ തൻ്റെ കയ്യിലുള്ളതിൻ്റെ സംതൃപ്തിയും അനുഭവവും ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തവരാണ് പലപ്പോഴും തേടുന്നത്. അപ്പോൾ ഒന്ന് വിജയിക്കാത്ത ആൾക്ക് രണ്ടാമത്തെ ഒന്ന് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് പറയാൻ
1: ഒരു ഉറപ്പില്ല.
2: നമ്മളൊരു കച്ചവടം പരാജയപ്പെടുമ്പോൾ അതിനെങ്ങനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം വേറൊരു കച്ചവടം, പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ രണ്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കല്ല അയാൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചില പരിമിതികളുണ്ട്. അതല്ല എന്നാൽ അപൂർവമായിട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്ന് അതിനുള്ള എല്ലാ ചുറ്റുപാടുകളുമുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, തൻ്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള സ്ത്രീകൾക്കറിയ സ്വകാര്യം, അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അവർ തന്നെ എന്ത് ചെയ്യും, ഒരു മൗനം എന്ന നിലക്ക് അവർ ചിലപ്പോൾ അനുവാദം കൊടുക്കുന്ന കേസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വിജയിച്ചു പോകുന്ന ഇഷ്ടംപോലെ സംഗതികളുണ്ട്. പക്ഷേ വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.
1: നമ്മളിനി തിരിച്ച് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉള്ളൊരു ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഭർത്താവ് തുടർച്ചയായി സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സ്ത്രീ ദീനിയായ നല്ല ബോധ്യങ്ങളുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ ശേഷം അവരവരുടെ കണ്ണിനെയും മനസ്സിനെയൊക്കെ ഒരുപാട് നിയന്ത്രിച്ച് നല്ല വൃത്തിക്ക് പോവുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു പോകുന്നു എന്നല്ലാതെ ഈ സ്മെല്ലും സംഗതിയും വെച്ചിട്ട് ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ കിട്ടണില്ല. അപ്പം ഇസ്ലാമിൽ എല്ലാറ്റിനും റെമഡി ഉണ്ട്, എനിക്ക് എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്നാണ്, പരിഹാരം ഉണ്ടോ എന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ. തിരിച്ച് നമ്മൾ പുരുഷൻ്റെ കാര്യമാണ് പൊതുവേ ഇപ്പം ഡിസ്കസ് ചെയ്തത്. തിരിച്ച് സ്ത്രീ അനുഭവിക്കുന്ന ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണണം, പുരുഷന്മാരോട് എന്ത് പറയണം?
2: എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ രണ്ടാളും കൂടെ വിചാരിച്ചാലല്ലേ അത് വിജയിച്ച് പോവുള്ളൂ.
1: അതെ.
2: അപ്പം പലപ്പോഴും ഈ പുരുഷന്മാർ ഈ സ്ത്രീകളെ തീരെ കൺസിഡർ ചെയ്യലില്ല. അതാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ജീവിത സമീപനമാണ് പുരുഷ. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞാൽ ഒരു പെണ്ണ് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവൾ
1: വിട്ടുപോകുള്ളൂ.
2: ആ ഒരു ബന്ധത്തെ ചൂഷണം ചെയ്ത് തികച്ചും അതായത് അവൾക്കൊരു ഭർത്താവില്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം പോലും ഭർത്താവ് ഉണ്ടായിട്ട് കിട്ടാത്ത അവസ്ഥയിൽ നിരയിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അതിൻ്റെ ചെറിയൊരു പ്രതീകം മാത്രമാണ് എന്ന് പറഞ്ഞാൽ, അയാളെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നും ഇഷ്ടപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ നിരുത്തരവാദം. അതായത് ഇപ്പോൾ ഈ പുകവലി, അതേപോലെ തന്നെ ഈ ഒരു വൃത്തികെട്ട സ്മെല്ല്, അതേപോലെ തന്നെ മദ്യപിക്കുന്ന ആളുകൾ, ഭാര്യമാരുടെ അസുഖത്തെക്കുറിച്ചോ അവരുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മുടെ അത്തരം ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, അവരൊക്കെ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം അതൊരു മറ്റൊരു നമുക്കിപ്പോൾ മറ്റൊരവസരം മുന്നിലുണ്ടെങ്കിൽ പ്രശ്നമില്ല, മറ്റൊരു അവസരമല്ലല്ലോ. ഒരു സ്ത്രീക്ക് എന്തായിരുന്നാലും രണ്ട് ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ, ഒരാൾ കല്യാണം കഴിച്ചിട്ട് അവളുടെ ജീവിതത്തെ ഇങ്ങനെ തടസ്സപ്പെടുത്തി കെട്ടിയിടുക എന്ന് പറയുമ്പോൾ അത് എന്തൊരു വലിയ ക്രൂരതയാണെന്ന് ആലോചിക്കും നിങ്ങൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അമ്മോഷൻ എന്തോ ഒന്ന് വഴക്ക് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് എന്ത് ചോദിച്ചാല് ഒരു വളരെ ഒരു വയലന്റ് ആയൊരു അവസ്ഥ, ശ്വാസം കിട്ടാതെയായി, വീണ് പെടഞ്ഞ് വായി നിന്നൊക്കെ നുരയും പതിയും വന്ന് മണിക്കൂറുകളോളം മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് അവൾ അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് വളരെ വൈകിയാണ് അവൾക്ക് ഒരു ശരിയായ നില പ്രാപിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് കടക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഭർത്താവിൻ്റെ മാതാവും പിതാവും ഒരു സ്വയം കൊടുക്കണില്ലേ, അവളെ വീട്ടിൽ ഈ കാര്യങ്ങൾ പറയാൻ പറ്റണില്ല. ഭർത്താവ് ഇഷ്ടമുള്ള ആൾ തന്നെയാണ്, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല, വാപ്പൻ്റെ ഉമ്മൻ്റെയും വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളാകുന്നതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണില്ല, അതിനെ സപ്പോർട്ട് ചെയ്യണില്ല. ഞാൻ എന്ത് ചെയ്യുന്നുള്ള നിസ്സഹായം. അപ്പം ഇതിങ്ങനെ സഹിച്ച് സഹിച്ച് സഹിച്ചൊരു 10-15 കൊല്ലം ജീവിച്ചിട്ട് അവസാനം എന്താ വെച്ചാൽ ഇതിനെ സഹിക്കെട്ട് തകരുകയാണ്, അപ്പം ഉണ്ടാവണ ഒരു സൈക്യാട്രിക് അവസ്ഥയാണത്. അപ്പം നമ്മൾ ആ ഒരു ഭയാനകത ആ വീട്ടിൽ അതിന് സാക്ഷിയായ ഒരാൾ വിശദീകരിക്കുമ്പോൾ അത് ഭയങ്കര ഭീകരം. ഇങ്ങനത്തെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. അപ്പം ഈ സ്ത്രീയുടെയൊക്കെ അവസ്ഥ വെച്ചു, നമ്മൾ പുരുഷന്മാരെ ശരിക്കും അവരെ നമ്മൾ ബോധവൽക്കരിക്കണം. അനേകം ജീവിതങ്ങളെ ഇതേപോലെ ബന്ധനസ്ഥരാക്കി അവർക്ക് ജീവിക്കാനും അനുവദിക്കല തറുഹക്കലുമല്ലക്കാറില്ലേ, കെട്ടിടുന്ന ഒരു അവസ്ഥ തന്നെ വളരെ ഭയാനകല്ലേ. ഞാൻ ആലോചിക്കും ഈ സ്ത്രീകളൊക്കെ, ഒരു സ്ത്രീനെ ഒരു പുരുഷന് നൽകുമ്പോൾ ഇത്രയും വലിയ കരാറും കാര്യമൊക്കെ പടച്ചോൺ സ്വീകരിച്ച ആ കരാറിനൊക്കെ എന്തു വിലയാണ് ഇവർ കൊടുക്കുന്നത്? അതൊക്കെ ഭയങ്കര കരാറല്ലേ അത്? ഇതൊരു വാപ്പൻ്റെ ഉമ്മൻ്റെയും അടുത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിനേക്കാളും നല്ലൊരു ലൈഫ് ഞാൻ കൊടുത്തോളാം എന്നിട്ട് നമ്മുടെ കാർക്ക് കയറ്റാൻ കൊണ്ടുപോകല്ലേ ചെയ്യണത്? എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഇടുന്ന ഈ ഒരവസ്ഥ എത്ര ഭയാനകമാണ്. തികച്ചും നമ്മൾ ഈ വിഷയത്തിൽ ശരിക്കും നമ്മൾ ഇടപെട്ട് എന്ത് ചെയ്യണം, ബോധവൽക്കരണങ്ങൾ നൽകി അത് അങ്ങനത്തെ ആളുകളെ നമ്മളത് ശരിക്ക് ഇടപെട്ട് ശരിയാക്കിയെടുക്കണം. അതല്ലെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതം മരണം വരെ എന്ത് ചെയ്യും, ഒന്നും അനുഭവിക്കാതെ അവസാനിക്കുന്ന ഒരവസ്ഥ.
1: ഈ സഹിക്കാന്ന് പറയുന്ന സാധനം,
2: അതെ അതെ,
1: അതിന്റെ ലെവൽ എത്ര വരെയാണ്? അതിപ്പോ ഒന്നുകൂടി ഇതിൽ പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന കേസില് ഭർത്താവിന് വേറെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നറിയുന്ന, ഒരിക്കലും ഭർത്താവ് തുറക്കാത്ത ഒരു ഷെൽഫിന്റെ ഡോറ് തുറന്ന് അതിൽ നിന്ന് ആ സ്ത്രീയുടെ കത്തുകളും ഫോട്ടോയും കിട്ടിയ ഒരു ഒരു സ്ത്രീ, അവരിപ്പോഴും എന്ത് ചെയ്യുന്നു, 100% ആ ഭർത്താവിന്റെ കൂടെ സഹിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ സഹിച്ച് ജീവിക്കുന്നു. എന്നും ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടി പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീ. അപ്പം നമ്മളിപ്പം പി ശ്രീഡോയിലോട് വിളിച്ച് പറഞ്ഞിട്ട് അയാൾ കള്ളുടിച്ച് വീണ് കിടക്കുന്ന സമയത്ത് അയാളെ പൊറുക്കിയെടുത്ത്, നമ്മുടെ യൂത്തിൻ്റെ പ്രവർത്തകർ പൊറുക്കിയെടുത്ത് നമ്മളൊരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി ഒക്കെ ട്രീറ്റ്മെൻറ്റ്. ഈ സ്ത്രീ അധ്വാനിച്ച്, ഈ സ്ത്രീ പോയിട്ട് അധ്വാനിച്ച പൈസ 21,000 രൂപ കൊടുത്ത് അയാളെ ശരിയാക്കി എടുക്കാൻ അവർ നോക്കിയിട്ടുണ്ട്. സഹിച്ച് ഇപ്പോഴും പോവുകയാണ്, ഒരു മാറ്റമല്ല. അപ്പം ഈ സഹനത്തിൻ്റെ ഒരു തോത് എത്രയാണെന്നുള്ളതാണ്.
2: ഇത് സത്യം സംഭവിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് അവരുടെ പ്രതീക്ഷകളാണ്. എന്ത് ചെയ്യും, അയാൾ ശരിയാവും, അയാൾ ശരിയാവും, അങ്ങനെയാണ് ഈ മദ്യപാന്മാരുടെ ഭാര്യമാർ നിലനിൽക്കുന്നത്. അയാൾ മാറും, അയാൾ ശരിയാവും. ഇപ്പം നമ്മളൊരു വ്യക്തിനെ ഇഷ്ടപ്പെട്ട് പോവുകയാണല്ലോ. അപ്പം ആ ഇഷ്ടപ്പെട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, അയാൾ എന്ത് ക്രൂരതകൾ ചെയ്താലും ഇവരുടെ സ്നേഹം അവരിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം അയാൾ ശരിയാവും, ശരിയാവും എന്ന് പറഞ്ഞ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ ആൾക്കാരത്തിൽ നിന്ന് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും വേർപിരിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും,
1: ഒറ്റപ്പെടും.
2: അപ്പോൾ എന്താ ചോദിച്ചാൽ, പൊതുവേ ഇപ്പോൾ എന്ത് ചെയ്യുക, അവനവൻ്റെ ജീവിതം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ജീവിക്കുകയാണ്. കാരണം വീട്ടിൽ പോകാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഒരു വാടകയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അവർ. മക്കളൊക്കെ മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ ഭർത്താവ് എന്താണ്, എല്ലാത്തിലും എന്തൊക്കെ ഈ ലോകത്ത് അധാർമികത ഉണ്ടതൊക്കെ ഉണ്ട്, അയാൾക്ക് അവിശ്വാസമുണ്ട്, നിരീശ്വരത്വമുണ്ട്, മദ്യപാനമുണ്ട്. അപ്പം അയാളിപ്പോൾ വേർപെടുത്തിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് ജീവിക്കണം. പക്ഷെ അവർക്ക് വീടില്ല, വാടകയിലാണ്. ഇനിയിപ്പോൾ അയാൾ കൊടുത്ത വാടക അവസാനിച്ചാൽ ഇനി ആര് വാടക കൊടുക്കും, ഇനി എവിടെ പോകും, മക്കൾ എന്ത് ചെയ്യും, വേറെ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താന്ന് വിചാരിച്ചാൽ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതൊക്കെ സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില പ്രതീക്ഷകളെ കൊണ്ട് അവരാരും തകർന്നു പോകുന്നില്ല. അവരെന്തിൻ്റെ കുട്ടി വലുതായ ശരിയായിക്കോളും, അങ്ങനെയുള്ള ചില ഹോപ്പുണ്ടല്ലോ, ആ ഹോപ്പ് കൊണ്ടാണ് ഇവർക്ക് ഇത് സഹിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞത് ഒരിക്കലും സഹിക്കാൻ പറ്റും, അതായത് ഒരു പെണ്ണിനും ഭർത്താവിൻ്റെ അവിഹിതങ്ങളിൽ സഹിക്കാൻ പറ്റും. കാരണം ആ സമയം അത് വന്നാൽ മിക്കവാറും ആളുകൾ തകരും, ഞാൻ ഇനി നിൽക്കുന്നില്ല, പോവുകയാണെന്ന് പറയും. എന്നിട്ടും നമ്മൾ ആ സ്ത്രീകളുടെ ഒരു മനസ്സ് കാണണം, ഞാൻ അങ്ങനെ പോയാൽ എന്തിനു പോയി എന്ന് ചോദിക്കും. അപ്പം അവിഹിതമാണെന്ന് അറിഞ്ഞാൽ ഇയാളുടെ മാനം പോകും, അതുകൊണ്ട് പോണില്ല. അങ്ങനെ അവസാനം പോലും ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ടും അയാളുടെ അഭിമാനത്തിന്, ഇപ്പൊ ഒരു സ്ത്രീ കഴിഞ്ഞ പറഞ്ഞത് ഞാൻ പോയി കഴിഞ്ഞാൽ എന്തിനു പോയി എന്ന് ഇവിടെ ചോദ്യം വരും. അപ്പം എനിക്കത് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ കുറ്റകാരിയാവും. അപ്പം ഞാൻ എന്ത് പറയേണ്ടി വരും, അയാളുടെ അവിഹിതങ്ങളെ കുറിച്ച് പറയേണ്ടി വരും. പറയുമ്പോൾ അയാളുടെ അഭിമാനം പോയാൽ പ്രശ്നം എന്താണ്, എൻ്റെ കുട്ടികളെ അഭിമാനം പോകും. അയാളെ അഭിമാനം പോകുമ്പോൾ എൻ്റെ കുട്ടികളെ അഭിമാനം പോകും. അപ്പം എന്തൊക്കെ നോക്കണം, ഇതൊക്കെ നോക്കിയിട്ടാണ് ചില തെറ്റായ പ്രതീക്ഷകളും വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, ഈ സ്ത്രീകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പഠിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മർദ്ദിതൻ്റെ പ്രാർത്ഥന ഇവരൊക്കെ പേടിക്കും. കാരണം അവർക്ക് വാപ്പനോടും വേണം പറയാൻ പറ്റില്ല, ഭർത്താവിനോട് എന്തായാലും പറയാൻ പറ്റില്ല, അവൻ്റെ പാരൻസിനോട് പറയാൻ പറ്റില്ല, കുട്ടികളോട് പറയാൻ പറ്റില്ല. അപ്പോൾ അവരാരോട് പറയും? പഠിച്ചോളൂ. ഒരു പക്ഷെ അവരെതിരെ പ്രാർത്ഥിച്ചില്ലായിരിക്കാം, അയാൾ തന്നാവട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ മർദ്ദത്തിൻ്റെ പ്രാർത്ഥന അവരുടെ ഈ ഈ ഒരു പീഡനാവസ്ഥക്ക് ആരാണോ കാരണം,
1: അവർക്ക് കിട്ടും.
2: അവിടെ അല്ലേ അള്ളാഹു ഇടപെട. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവരൊക്കെ സൂക്ഷിക്കണം നല്ലതാണ്.
1: കഴിഞ്ഞ നിമിഷങ്ങൾ കണ്ണു നിറഞ്ഞ് ധാരാളം മനുഷ്യരുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ക്ലിയറായി പറഞ്ഞാൽ, വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയാൽ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ കുടുംബ വീടുകളുടെ പരിസരങ്ങളിൽ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നവരും സ്വന്തം വീടിൻ്റെ കൊലായിലും വരാന്തയിലും ഓഫീസ് മുറിയിലുമൊക്കെ ചിരിക്കുകയും ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ കുറ്റി വീഴുമ്പോൾ, ടോയ്ലറ്റിൻ്റെ വാതിലിൻ്റെ കുറ്റി വീഴുമ്പോൾ മുഖം പൊത്തി കരഞ്ഞു കഴിയുന്ന ധാരാളം ആളുകളുണ്ട് എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മളെടുത്ത് അവർക്ക് തുറന്ന് സംസാരിക്കാവുന്ന സാഹചര്യം കുടുംബാന്തരീക്ഷങ്ങളിൽ നമ്മൾ ഉണ്ടാക്കണം. എൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ, എൻ്റെ അയൽപ്പക്കങ്ങളിൽ അങ്ങനെ ആരും ഇല്ലെന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുമ്പോൾ വലിയ മുന്നേറ്റം തീർച്ചയായും നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം പീസ് റേഡിയോയിൽ വന്ന ഒരു പ്രതികരണത്തിൽ 10.5 കൊല്ലമായി വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും ഒരിക്കൽ പോലും എൻ്റെ കണ്ണ് നനയുന്നത് പോലും ശ്രദ്ധിച്ചെന്നെ കൊണ്ടു നടന്ന അദ്ദേഹം, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഓൺലൈൻ റമ്മിയിൽ കുടുങ്ങി 1.5 കോടി രൂപ കടത്തിലാണ്. 10.5 കൊല്ലം സേഫായി ജീവിച്ച ആളുകൾ. അപ്പോൾ ആരും ഈ വിഷയത്തിൽ നിന്ന് സുരക്ഷിതരല്ല എന്നുള്ളൊരു വലിയ മെസ്സേജാണ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അസംതൃപ്തികളെക്കുറിച്ചാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അസംതൃപ്തി പറഞ്ഞു. ഇനി ഒരു ചെറുപ്പക്കാരൻ്റെ വിഷയമാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ചെറുപ്പം തൊട്ടേ വളരെ ദീന് സംസാരിക്കുന്ന ആളാണ്. വാപ്പയെക്കുറിച്ച് വളരെ അവജ്ഞയോടെയാണ് ഈ ചെറുപ്പക്കാരൻ എഴുതിയിട്ടുള്ളത്. വാപ്പ പറഞ്ഞ ദീനൊക്കെ കെട്ടിയാൽ നന്നാവാൻ ശ്രമിച്ചു, പക്ഷെ ഉപ്പ വളരെ ദേഷ്യക്കാരനും കർക്കശ സ്വഭാവിയാണ്. ചെറുപ്പത്തിൽ ഞങ്ങളെ സ്റ്റൂള് കൊണ്ട് അടിക്കുമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഇക്കാക്കമാരും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ദീൻ ഇതാണോ, ഇങ്ങനെയൊക്കെയാണോ ഇസ്ലാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദീനിൻ്റെ പാതയിലെത്തി. എന്നാൽ ഉപ്പ മറ്റു കാരണങ്ങൾ കണ്ടുപിടിച്ച് ഉപദ്രവിക്കും, ചീത്ത പറയും, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കും. ഉപ്പ സുബഹിന് പള്ളിയിൽ പോകും, തഹജ്ജുദ് നിസ്കരിക്കും, പക്ഷേ മക്കളായ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കും. ഉമ്മാൻ്റെ മുഖത്തടിക്കും, ചൂടുള്ള ചായ മുഖത്തേക്ക് ഒഴിക്കും. അങ്ങനെ ക്രൂരമായൊരു സ്വഭാവം വാപ്പാക്കുണ്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും വിവാഹം കഴിച്ചു. ഇപ്പോൾ വാപ്പ എല്ലാവരോടും പിണക്കത്തിലാണ്, എല്ലാ മക്കളോടും പിണക്കത്തിലാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്.
2: ഞാൻ പറഞ്ഞ ഒരു കാരണങ്ങളെ കൊണ്ടും വാപ്പയോട് പിണങ്ങാനോ വാപ്പയുമായുള്ള കടമകൾ നിർവഹിക്കാതിരിക്കാനോ
1: പാടില്ല,
2: ഒരു നേരക്കും പാടില്ല. പിന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കഥ പൂർണ്ണമായി കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ അയാളുടെ ഒരു സ്വഭാവ പ്രകൃതി ആണത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ ആവാൻ പറ്റൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അയാൾ തെറ്റായി ജീവിതത്തിൽ സ്വീകരിച്ച ചില പെരുമാറ്റ ദോഷങ്ങളാണ് എന്ത് ചെയ്യുന്നത്,
1: ചിലപ്പോൾ മരുന്നുകൊണ്ട് മാറാൻ
2: സാധ്യത. അപ്പോൾ ഇത് സാധാരണഗതി എന്താ വെച്ചാൽ ഇത്രയും മോശമായിട്ടൊക്കെ പ്രതികരിക്കുമ്പോൾ ഏതൊരു വ്യക്തിയും തിരിച്ച് പ്രതികരിക്കുക ചെയ്യുക. ആ തിരിച്ച് പ്രതികരണങ്ങളിൽ നിന്നാണ് ഇവർ ശരിക്കും നന്നാവുക. പക്ഷെ മക്കൾക്ക് അത് പറ്റില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ നിലനിൽക്കണത്. ഭാര്യയ്ക്ക് അത് പറ്റില്ലല്ലോ, അവിടെ നിലനിൽക്കണം. അപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും എന്തിനു കേൾക്കണാണ് മക്കള് വാപ്പാരെ അടിക്കണത്, കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് എന്തും ചെയ്യാം. കുട്ടികൾ മുതിർന്ന് മുതിർന്ന് വരുമ്പോൾ അവർ നമ്മളെക്കാളും ആരോഗ്യവാന്മാരാണ്. പക്ഷെ നമ്മളുടെ ഈ സ്വഭാവ ശൈലി ചിലപ്പോൾ മാറൂല.
1: അപ്പം
2: അങ്ങനത്തെ ഘട്ടങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ക്രൂര കൃത്യങ്ങൾ, ഒരിക്കലും മറക്കാത്ത ഒരിക്കലും പൊറുക്കാത്ത അത്തരം പാപങ്ങൾ മക്കൾ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ വാപ്പ വന്നിട്ട് ഭർത്താവ് വന്നിട്ട് ഉപദ്രവിച്ചപ്പോൾ, മകൻ കുറച്ച് മുതിർന്ന ആളാണ്, ഒന്നും തല്ലെന്ന് കാണാൻ കഴിഞ്ഞില്ല, അവൻ പ്രതികരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ്. അപ്പം നമ്മളെന്ന് വെച്ചാൽ ഇത്തരം സ്വഭാവ പ്രകൃതികളുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവരെ നമ്മൾ മാറ്റിയെടുക്കും. അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പറയും. അത് മക്കൾക്കും പിന്നെ അതേപോലെ തന്നെ ഭാര്യക്കൊന്നും പറ്റിക്കോളുന്നില്ല. അവരുടെ നല്ല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരാദരിക്കുന്ന പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരോ ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈ വിവരങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവരുമെല്ലാം വിളിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവരുടെ പരലോകം നന്നാവാനും ഇവിടെ ജീവിതം നന്നാവാനും അത് ആവശ്യമാണല്ലോ. അതാണ്. അപ്പം നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇസ്ലാമിക നിയമത്തിന് ഉള്ളിൽ നിന്നിട്ടേ പറ്റുള്ളൂ. വികാരങ്ങൾ പരിഹാരമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റങ്ങളും പ്രശ്നങ്ങളും എന്തായാലും പ്രയാസകരമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ മാറി ചിന്തിക്കുക, വാപ്പനോട് നല്ല നിലക്ക്. പിന്നെ ഇസ്ലാമികമായി എങ്ങനെയാണ് ഇതിപ്പോൾ വില്ലത്തി ഹാസനല്ലേ, നമ്മൾ ഇങ്ങടെ തന്നെ മോശമായി പെരുമാറിയാലും നല്ല നിലക്ക് പെരുമാറിയങ്ങാട്ടല്ലേ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് വാപ്പനോട് നല്ല നിലക്ക് നിൽക്കണം.
1: ഓക്കെ, സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ ചർച്ചയിൽ അസംതൃപ്തരായ മനുഷ്യരുടെ നൊമ്പരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരുപക്ഷെ ധാരാളം വ്യക്തികൾക്ക് വലിയ തിരുത്തുകൾക്ക് അവസരമുണ്ടായ ഒരു ചർച്ചയാണ്. നിങ്ങൾ ഈ ചർച്ച നിങ്ങൾക്ക് ഇത്തരം പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വരാൻ ശ്രമിക്കൂ. അല്ലാഹു അതിന് അവസരമുണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട് അതൃപ്തരുടെ നൊമ്പരങ്ങൾക്ക് പരിഹാരം എന്ന വിഷയത്തിലായിരുന്നു ഇന്ന് പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയും പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീമും നമ്മോടൊപ്പം ചേർന്നത്. ഇനി ആഴത്തിലുള്ള ഒരു പഠനത്തിലേക്കാണ് നമ്മൾ
0: ഇന്ന് അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നു അബ്ദുൽ മാലിക് സലഫി.
4: സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിന്റെ ഇന്നത്തെ പാഠത്തിൽ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഹദീസ് നിവേദനം ചെയ്യുന്ന റാവി അഥവാ അതിൻ്റെ റിപ്പോർട്ടർ, അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അറിവുകൾ ലോകത്തിന് ലഭിച്ചാൽ മാത്രമേ ആ റിപ്പോർട്ടിലൂടെയുള്ള ഹദീസുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ഏതൊക്കെ ഗുരുനാഥന്മാരിൽ നിന്നാണ് വിജ്ഞാനം നേടിയത്, ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്രകൾ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാരവും പെരുമാറ്റവും ജീവിതവും സ്വഭാവവും എങ്ങനെയുള്ളതായിരുന്നു എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉസൂലുൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ പരിചിതമായ ഒരു സാങ്കേതിക പദത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്, അഥവാ അൽ ജഹാലത്തു ബിറാവി. റാവിയെ സംബന്ധിച്ചുള്ള ജഹാലത്ത്, അറിവില്ലായ്മ, അയാളെ സംബന്ധിച്ചുള്ള എവിഡൻസ് ലഭിക്കാത്ത അവസ്ഥ. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ജഹീല എന്ന പദത്തിൻ്റെ മസ്ദറാണ്. ജഹീല എന്ന പദം അതിൻ്റെ അർത്ഥം വിവരമില്ലാത്തതായി, അജ്ഞാതമായി എന്നൊക്കെയാണ്. അതിൻ്റെ നേർവിപരീതമാണ് ആലിമ, അഥവാ അറിവുണ്ടായി, വിജ്ഞാനമുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അൽ ജഹാലത്തു ബിറാവി, ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചുള്ള ജഹാലത്ത് എന്ന് പറഞ്ഞാൽ തഅനി അദമു മഅരിഫതിഹി, ആ റാവിയെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, അയാളെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത ഒരവസ്ഥ. ഇതാണ് ഭാഷാപരമായി നമുക്കതിനെ വിവക്ഷിക്കാവുന്ന രീതി. മുസ്തലുൽ ഹദീസിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ആദമു മഅരിഫത്തി ഐനി റാവി ഔഹാലിഹി, ഒരു റാവിയുടെ ഐനിനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ അയാളുടെ ഹാലിനെ സംബന്ധിച്ചോ അറിവില്ലാത്ത ഒരവസ്ഥ. എന്താണ് ഐനു റാവി അതല്ലെങ്കിൽ ഹാലു റാവി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ മജ്ഹൂലുൽ ഐൻ മജ്ഹൂലുൽ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മജ്ഹൂലുൽ ഐൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഹുവ മൻ ദുക്കിറസ്മുഹു വലാക്കിൻ ലം യർവി അൻഹു ഇല്ല റാവിൻ വാഹിദ്. ഈ റിപ്പോർട്ടറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരു പറയപ്പെട്ടിട്ടുണ്ട്, അതേസമയം ഒരു വ്യക്തി മാത്രമാണ് അയാളിൽ നിന്ന് ആകെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അഥവാ അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെടുന്ന പേരാണ്. അതേസമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ളത് ആകെ ഒരു വ്യക്തി മാത്രമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മജ്ഹൂലുൽ ഐൻ എന്നാണ് പറയുക. അതേസമയം ഇങ്ങനെയുള്ള റാവിമാരുടെ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ, ഇൻഷാല്ലാ പിന്നീട് നമുക്കതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. ഇനി മജ്ഹൂലുൽ ഹാൽ എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥയെ സംബന്ധിച്ചുള്ള ജഹാലത്ത് എന്നതാണ് ഭാഷാപരമായി കൊണ്ടതിൻ്റെ അർത്ഥമെങ്കിലും, ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മജ്ഹൂലുൽ ഹാൽ എന്ന് പറഞ്ഞാൽ, ഹുവ മൻ റവ അൻഹു സ്നാനി ഫഅക്സർ ലാക്കിൻ ലം യുവസ്സഖ്, ഒന്നോ രണ്ടോ അതല്ലെങ്കിൽ രണ്ടിലധികമോ ആളുകൾ ആ വ്യക്തിയിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം സിഖത്താണ് എന്ന് പറയപ്പെട്ടിട്ടില്ല, സ്വീകാര്യനായ റാവിയാണ് ഇയാൾ എന്ന് പറയപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് മജ്ഹൂലുൽ ഹാലായ റാവിമാർ എന്ന് പറയുക. അപ്പോൾ ഒരു റാവിയുടെ മജ്ഹൂലുൽ ഐനോ അതല്ലെങ്കിൽ ഐനുർ റാവിയോ അല്ലെങ്കിൽ ഹാലുർ റാവിയോ സംബന്ധിച്ചോ ഉള്ള കൃത്യമായ വിവരം ഇല്ലാത്ത ഒരവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥക്കാണ് ശരിക്കും പറഞ്ഞാൽ ജഹാലത്തുർ റാവി എന്ന് പറയുക. എങ്ങനെയാണ് ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ജഹാലത്ത് സംഭവിക്കാനുള്ള സാധ്യത എന്താണ്? ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് അയാളെക്കുറിച്ച് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ പോലും ലഭ്യമാകാതെ പോകുന്നതിൻ്റെ കാരണമെന്താണ്? മൂന്ന് കാരണങ്ങളാണ് പണ്ഡിതന്മാർ ഇതിന് വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, കസ്റത്തു നുഊതി റാവി. ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചു തന്നെ വ്യത്യസ്തമായ അധികമായ വിശേഷണങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ അത് മിൻ ഇസ്മിൻ, അയാളുടെ നാമമായിരിക്കാം, വ്യത്യസ്തമായ നാമങ്ങളിൽ അയാൾ അറിയപ്പെടുന്നുണ്ടാകാം, അതല്ലെങ്കിൽ കുഞ്ഞത്താകാം, അയാളുടെ മക്കളിലേക്ക് ചേർത്തിക്കൊണ്ട് അബൂ എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ അബൂ സെയ്ദ്, അബൂബക്കരിൻ, അബൂ ഉമർ, അബൂ അബ്ദില്ല എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പേരുകളിൽ ആ റാവി അറിയപ്പെട്ടിട്ടുണ്ടാകാം. ഔ ലഖബിൻ, അതല്ലെങ്കിൽ അയാളുടെ ലഖബ് കൊണ്ട്, ഉദാഹരണം സുദ്ദീഖ്, അൽ ഫാറൂഖ് എന്നിങ്ങനെയുള്ള, ദുല്യദീൻ പോലെയുള്ള വിശേഷണ അതല്ലെങ്കിൽ ലഖബുകൾ കൊണ്ട് അയാൾ ഒന്നിലധികം ലഖബുകൾ കൊണ്ട് അറിയപ്പെട്ട ആളായിരിക്കാം. ഔസിഫ, അതല്ലെങ്കിൽ അയാളിലുള്ള ഏതെങ്കിലും ഒരു വിശേഷണം കൊണ്ട് അയാൾ വ്യത്യസ്തമായ അനവധി സിഫത്തുകൾ കൊണ്ട് അറിയപ്പെട്ടവനായിരിക്കാം. ഔഹർഫ, അതല്ലെങ്കിൽ അയാളുടെ ജോലിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന മാർഗത്തെ സംബന്ധിച്ചും അയാളുടെ അധ്വാനത്തെ സംബന്ധിച്ചും അയാളുടെ ജോലിയെ സംബന്ധിച്ചുമൊക്കെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. ഔനസബിൻ, അതല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൻ്റെ വിഷയത്തിലുള്ള വ്യത്യസ്തമായ ഒന്നിലധികമുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. ഇങ്ങനെ വ്യത്യസ്തമായി ഫയസ്തഹിറു ബിശൈ മിൻഹ, ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മനുഷ്യൻ മഷൂറായിട്ടുണ്ടാകും, അറിയപ്പെട്ട വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് ലഖബുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കുനിയത്തുകളുണ്ട്, വിളിപ്പേരുകളുണ്ടാകാം, പക്ഷെ ഏതെങ്കിലും ഒന്നിൽ അദ്ദേഹം പ്രശസ്തനായിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഫയുദ്ഖറു ബിഗൈരി മസ്തുഹിറലിഹി ബിഹി, ഇദ്ദേഹം ഏതൊരു പേരിലാണോ അതല്ലെങ്കിൽ ഏതൊരു ഉപനാമത്തിലാണോ വിളിപ്പേരിലാണോ പ്രസിദ്ധനായിട്ടുള്ളത്, ആ നാമത്തെ ഒഴിവാക്കി മറ്റു ചില നാമങ്ങൾ റിപ്പോർട്ടിലൂടെ അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിൽ കടന്നു വരിക. അപ്പോൾ ഇദ്ദേഹം ആരാണ് എന്ന് നമുക്ക് കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമാകും. അതൊരു ജഹാലത്താണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസിദ്ധനായ അല്ലെങ്കിൽ പ്രസിദ്ധമായ ഒരു പേരിനെ ഒഴിവാക്കിയിട്ട് വേറെ ചില പേരുകൾ അതിലേക്ക് വച്ചു ചേർക്കുന്നത്? ചില ലക്ഷ്യങ്ങൾ അത്തരം റാവിമാർക്കതിലൂടെ ഉണ്ടാകാം. ഒന്നുകിൽ അവരുടെ ദുഅഫുകൾ മറച്ചുവെക്കാനായിരിക്കാം, അതല്ലെങ്കിൽ ഒരു തനവിന് വേണ്ടിയായിരിക്കാം, ഒരു വൈവിധ്യത്തിന് വേണ്ടിയായിരിക്കാം, ഇങ്ങനെ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം. ആ ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രസിദ്ധമായ മഷൂറായിട്ടുള്ള പേരുകളെ അല്ലെങ്കിൽ കുഞ്ഞിയത്തുകളെ മറച്ചുവെച്ച് അതല്ലെങ്കിൽ അതല്ലാത്ത പേരുകളിൽ റിവായത്തുകൾ ചെയ്യുക. അപ്പോൾ ഫയളുന്നു അന്നഹു റാവിൻ ആഖർ, ഇത് ഈ പറയപ്പെട്ട വ്യക്തിയല്ല വേറെ ഒരു റിപ്പോർട്ടറാണ് എന്ന്

വെച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഹദീസ് റിവായത്ത് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആളുകൾ ആരാണ് എന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു ജഹാലത്ത് നിലവിലുണ്ടാവുകയാണ്. രണ്ടാമത്തെ അവസ്ഥ ഖില്ലത്തു റിവായത്തിഹി, ആ റിപ്പോർട്ടറിൽ നിന്നുള്ള റിവായത്തുകൾ വളരെ ദുർബലമായി അല്ലെങ്കിൽ വളരെ ദൗർലഭ്യമായി മാത്രം കാണപ്പെടുന്നൊരവസ്ഥ. വളരെ കുറച്ച് റിവായത്തുകൾ മാത്രമേ ആ ഒരു റിപ്പോർട്ടറിൽ നിന്ന് വന്നിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഫല യക്തുറുൽ അഖദു അൻഹു ബിസബബി ഖില്ലത്തി റിവായത്തിഹി, ആ റാവിയിൽ നിന്നുള്ള റിവായത്ത് കുറഞ്ഞത് കാരണം, അയാളിൽ നിന്ന് റിവായത്ത് ചെയ്യാൻ ആളുകൾ കുറഞ്ഞു പോകും. കാരണം വളരെ കുറച്ച് ഗുരുനാഥന്മാർ മാത്രമുള്ള പണ്ഡിതന്മാരിൽ നിന്ന്, അതല്ലെങ്കിൽ ഹദീസ് നിവേദകന്മാരിൽ നിന്ന് മറ്റുള്ളവരും എടുക്കുന്നത് കുറയും. സ്വാഭാവികമായിക്കൊണ്ടും അയാളിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്യുന്നത് കുറഞ്ഞു പോകാം. അതുകൊണ്ട് തന്നെ ഫറുബമ ലം യർവി അൻഹു ഇല്ലാ വാഹിദ്, ചിലപ്പോൾ ഒരാൾ മാത്രമേ അയാളിൽ നിന്ന് നിവേദനം ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരാൾ നിവേദനം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റാവിയെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ ജഹാലത്തിൻ്റെ അവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാം. മൂന്നാമതൊരവസ്ഥയുള്ളത് അദമു തസ്രീഹ് ബിസ്മിഹി, ആ റാവിയുടെ ആ റിപ്പോർട്ടറുടെ പേര് സ്വരീഹായി വ്യക്തമായി വരാത്ത ഒരവസ്ഥ. എങ്ങനെയാണതുണ്ടാവുക? ലി അജൽ ഇഖ്തിസാരിഹി ലി ഇഖ്തിസാരിം വനഹവിഹി. ഉദാഹരണം, ഒരു റാവിയുടെ പേര് മുഖ്തസറായി പറയുന്നു. ഒരു സുദീർഘമായ അല്ലെങ്കിൽ സാമാന്യം വലിപ്പമുള്ള ഒരു പേരാണ് റാവിക്കുള്ളത്. പക്ഷെ ആ പേര് ചുരുക്കി, ആ ചുരുക്ക പേരിൽ പിന്നീട് അയാൾ മഷ്ഹൂറാവുകയോ അതല്ലെങ്കിൽ അറിയപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ യഥാർത്ഥ പേരെന്ത് എന്ന് അറിയപ്പെടാത്തൊരവസ്ഥയുണ്ടാവും. അതും യഥാർത്ഥത്തിൽ ഒരു ജഹാലത്തിൻ്റെ കാരണമാണ്. വൈസമ്മ അറാവി ഗൈറുൽ മുസർഹ് ബിസ്മിഹി, അങ്ങനെയുള്ള അഥവാ തൻ്റെ സ്വന്തം നാമത്തിൽ അല്ലാതെ അറിയപ്പെട്ടിട്ടുള്ള റാവിമാരുണ്ടാകാം. അങ്ങനെയുള്ള റാവിമാർ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് അൽ മുബഹം എന്ന് പണ്ഡിതന്മാർ പേര് വച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ മൂന്ന് കാരണങ്ങളാണ് റാവിയുടെ ജഹാലത്തിന്, അഥവാ റാവിമാർ ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ അറിയപ്പെടാതിരിക്കാനുള്ളതിൻ്റെ കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആ റാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല പേരുകൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും ഒരു പേരിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. പക്ഷേ ഹദീസ് നിവേദനം ചെയ്യുമ്പോൾ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ പ്രസിദ്ധമല്ലാത്ത നാമം ഉപയോഗിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകില്ല. രണ്ടാമത്തേത്, അയാളിൽ നിന്ന് കുറച്ചാളുകൾ മാത്രമേ റിവായത്ത് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകില്ല. മൂന്നാമത്, സുദീർഘമായ പേരായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ നാമം ഇഖ്തിസാർ ലഘൂകരിച്ചിട്ടുണ്ടാകാം. ആ ലഘുവാക്കപ്പെട്ട നാമത്തിലാണ് അയാൾ അറിയപ്പെട്ടതെങ്കിൽ പിന്നീടൊരിക്കലും അയാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കില്ല. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് വേഗത്തിൽ കാര്യം ഗ്രഹിക്കാൻ സാധിക്കും. മിസാലു കസ്രത്തിൻ നുഉത്തി റാവി, നമ്മൾ ഒന്നാമത് പറഞ്ഞ കാരണമുണ്ടല്ലോ, അതായത് ഒരു റാവി തന്നെ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഒരവസ്ഥ. ഉദാഹരണമായി പറഞ്ഞാൽ മുഹമ്മദ് ബിൻ സായിബ് ബിൻ ബിഷർ അൽ കുൽബി എന്ന് പറയുന്ന റിപ്പോർട്ടർ, ഇതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, മുഹമ്മദ് ബിൻ സായിബ് ബിൻ ബിഷർ അൽ കുൽബിയു എന്ന് പറയുന്ന റാവി. ഈ റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ പിതാവ് നമുക്കറിയാം, മുഹമ്മദ് ബിൻ അസ്സായിബ് ബിൻ ബിഷർ, പിതാവിൻ്റെ പേര് അസ്സായിബ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ പേര് ബിഷർ എന്നാണ്. അതേസമയത്ത് ചില ആളുകൾ അദ്ദേഹത്തെ മുഹമ്മദ് ബിൻ ബിഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സായിബ് അൽ ബിൻ ബിഷർ എന്നതിന് പകരം മുഹമ്മദ് ബിൻ ബിഷുർ എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം, ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാർക്ക് ഈ റിപ്പോർട്ടറെ സംബന്ധിച്ചൊരു അവ്യക്തത നിലവിലുണ്ടാവും.
സ്വാഭാവികമാണ്.

0: കാരണം മുഹമ്മദ് ബിൻ അസായിബ് ബിൻ ബിഷുർ എന്ന അദ്ദേഹം തന്നെയാണോ മുഹമ്മദ് ബിൻ ബിഷുർ എന്ന് പറയുന്ന വ്യക്തി എന്ന് ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടായേക്കാം. ഇതൊന്ന്. ഇതേ വ്യക്തിയെ സംബന്ധിച്ചു തന്നെ വേറെ ചില ആളുകൾ പറഞ്ഞത് ഹമ്മാദ് ബിൻ അസായിബ് എന്നാണ്. ഹമ്മാദ് ബിൻ അസായിബ്, മുഹമ്മദ് ബിൻ സായിബ് എന്ന് പറയുന്നതിന് പകരം ഹമ്മാദ് ബിൻ സായിബ് എന്നാണ് വേറെ ചില ആളുകൾ ഇദ്ദേഹത്തിൻ്റെ നാമമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതേസമയം വേറെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ, വേറെ ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തായി പറഞ്ഞിട്ടുള്ളത് അബുന്നളർ, അബുന്നളർ എന്നാണ് വേറെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് പറഞ്ഞു. അപ്രകാരം തന്നെ മറ്റു ചില പണ്ഡിതന്മാർ അബാ സഈദ് അല്ലെങ്കിൽ അബൂ സഈദ്, അബുന്നളർ എന്ന് പറഞ്ഞതുപോലെ അബൂ സഈദ് എന്ന് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തായി പറഞ്ഞു. അപ്പോൾ കുഞ്ഞത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബുന്നളർ ആണോ അബു സഈദ്, അബോ അബു സഈദ് ആണോ അബുന്നളർ? സ്വാഭാവികമായിക്കൊണ്ടും രണ്ട് കുഞ്ഞത്തുകളായതുകൊണ്ട് തന്നെ, രണ്ട് അപരനാമങ്ങളായതുകൊണ്ട് തന്നെ ഇത് ഒരു വ്യക്തിയാണോ എന്ന് കൃത്യമായി വിവച്ഛേദിച്ച് ഗ്രഹിക്കുവാൻ നമുക്ക് പ്രയാസമുണ്ടാകും. വേറെ ചില ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത് അബു ഹിഷാം. ഇങ്ങനെ അപ്പോൾ അബു ഹിഷാം, അബു സഈദ്, അബുന്നളർ, ഹമ്മാദ് ബിൻ സായിബ്, മുഹമ്മദ് ബിൻ ബിഷുർ, ഇങ്ങനെ അഞ്ച് പേരുകളിലാണ് ഈ ഒരൊറ്റ റാവി, ഈ ഒരൊറ്റ റിപ്പോർട്ടർ അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ചില ഇതൊക്കെ വ്യത്യസ്തമായ പേരുകളാണ്, വ്യത്യസ്തമായ വ്യക്തികളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അഞ്ചാളുകളെ അവരെണ്ണും. യഥാർത്ഥത്തിൽ വഹുവ വാഹിദ്, ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെ വ്യത്യസ്തമായ നാമങ്ങളോ വ്യത്യസ്തമായ കുഞ്ഞത്തുകളോ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് ആ ജഹാലത്ത് സംഭവിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാരണം പരിശോധിക്കാം. അഥവാ ഒരു റിപ്പോർട്ടറിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാവുക. ഉദാഹരണമായിട്ട് എടുത്താൽ അബുൽ ഉശ്ര അദ്ദാരിമി റഹിമഹുള്ള, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് ദീനെടുത്ത താബിഈയായ പണ്ഡിതനാണ്. അബുൽ ഉശ്ര അദ്ദാരിമി റഹിമഹുള്ള, അദ്ദേഹത്തിൽ നിന്ന് ഹമ്മാദ് ഇബ്ൻ സലമ, ഹമ്മാദ് ബിൻ സലമ എന്ന റാവി മാത്രമാണ് അബുൽ ഉശ്ര അദ്ദാരിമി എന്ന് പറയുന്ന താബിഈ പണ്ഡിതനില്ലെന്നും ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളൂ. അഥവാ ഒരു വ്യക്തി മാത്രം, ഹമ്മാദ് ബിൻ സലമ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് അബുൽ ഉശ്ര അദ്ദാരിമി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന താബിഈ പണ്ഡിതനില്ലെന്ന്, താബിഈയില്ലെന്ന് ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ജഹാലത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ ധാരണയില്ലായ്മ വരുമ്പോൾ അത്തരം ഹദീസുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അതിൻ്റെ ദൗർബല്യത തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി അദമു തസ്രീഹ് ബിസ്മിഹി, നാമം വ്യക്തമാവാതെ, എന്താണ് നാമം അല്ലെങ്കിൽ ഇഖ്തിസാറാക്കി പറയുക, നേരത്തെ പറഞ്ഞല്ലോ പേരുകൾ ചുരുക്കി പറയാൻ വേണ്ടി അല്ലെങ്കിൽ പേര് പറയാതെ അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേര് മാത്രം പറയുക, അതല്ലെങ്കിൽ ഫുലാൻ. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു റാവി പറയുന്നു അഖ്ബർനി ഫുലാൻ, അതല്ലെങ്കിൽ അഖ്ബർനി ഷേഖി, അതല്ലെങ്കിൽ എന്നോട് എൻ്റെ ഉസ്താദ് പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, എൻ്റെ ഒരു ഒരു വ്യക്തി എന്നോട് പറഞ്ഞു അഖ്ബർനി ഫുലാൻ, ഔ അഖ്ബർനി റജുലുൻ, അതല്ലെങ്കിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു. ഇങ്ങനെയുള്ള വ്യക്തികൾ മാത്രം അല്ലെങ്കിൽ ഒരു റജുലുൻ, മുബഹമായിട്ടുള്ള ഒരു വ്യക്തതയില്ലാത്ത ഒരു റജുൽ പറഞ്ഞു അല്ലെങ്കിൽ ഷേഖ് പറഞ്ഞു എന്നോട് ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ സംഭവിക്കുക. അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് റാവിമാരെ സംബന്ധിച്ച്, റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളമുള്ള ജഹാലത്ത് സംഭവിക്കുന്നത്. അങ്ങനെ ജഹാലത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ റാവിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പോരായ്മയാണ്. കാരണം ഒരു ഹദീസ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അത് പ്രവാചകൻ പറഞ്ഞു എന്ന് നമുക്ക് അത്രയും തറപ്പിച്ച് നമുക്ക് വിശ്വസിക്കുകയും പറയുകയും ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് കിട്ടേണ്ടതുണ്ട്. ആ വിഷയത്തിലൊരു ഉറപ്പ് നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇത്തരം റാവിമാരാണ് ഹദീസുകൾ വേദനിച്ചതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബലം, ആ ഒരു ഉറപ്പ് നമുക്ക് ലഭ്യമാകുകയില്ല. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സ്വീകരിക്കുമ്പോൾ കാണിച്ച ഒരു സൂക്ഷ്മത എത്രയാണ്! ഓരോ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചും ആഴത്തിലുള്ള പഠനങ്ങൾ, വളരെ വിശാലമായ മേഖലകൾ കണ്ടെത്തി വർഗീകരിച്ച് വളരെ സൂക്ഷ്മമായ പഠനങ്ങളാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ലോകത്ത് കാഴ്ചവെച്ച് നമുക്ക് സംഭാവന ചെയ്ത് കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിജ്ഞാന ശാഖ പഠിക്കുമ്പോൾ നമുക്കും ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ റാവിയുടെ ജഹാലത്തിൻ്റെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഒരു റാവി ജഹാലത്തുൽ ഐനായിരുന്നാലും ജഹാലത്തുൽ ഹാലായിരുന്നാലും രണ്ടായിരുന്നാലും ശരി, അങ്ങനെ ഉണ്ടാകുന്നൊരവസ്ഥ ഏതാണ് എന്നതാണ് നമ്മൾ മൂന്ന് കാരണങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ നാനാ വശങ്ങളിലുള്ള അതിൻ്റെ വിശാലത ഗ്രഹിച്ച് അതിൽ സംതൃപ്തി നേടുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാ അല്ലാഹ് ബാറകല്ലാ. പ്രിയ ശ്രോതാക്കൾ, നമ്മൾ ഇതുവരെ കേട്ടത് അബ്ദുൽ മാലിക് സലഫിയുടെ വിശദീകരണമായിരുന്നു അൽ ഉസൂലിൽ. ഇന്നത്തെ വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്.

0: പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. സൂറത്ത് ഇബ്രാഹിമിന്റെ 30 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഹിഫ്ളാക്കുന്നത്. ഫവാസ് ഫൈറൂസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് ഇബ്രാഹിമിലെ 29 വചനങ്ങളാണ് നാം പഠിച്ചു വന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 30-31 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

وجعلوا لله أندادا.

وينفقوا مما رزقناهم.

سرا وعلانية، سرا

وينفقوا مما رزقناهم سرا وعلانية.

0: അൽഹംദുലില്ല, സൂറത്ത് ഇബ്രാഹിമിലെ 30-31 വചനങ്ങളാണ് നാം ഇതുവരെ പഠിച്ചത്. ശ്രോതാക്കൾ, ഈ രണ്ടു വചനങ്ങളും മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകുമുല്ലാഹു ഖൈറ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ ഫവാസ് ഫൈറൂസ് സൂറത്ത് ഇബ്രാഹിമിന്റെ 30 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ മുഖമൊഴി. സാംസ്കാരിക വിപത്തിനായി മാറുന്ന സീരിയലുകൾ. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: സാംസ്കാരിക വിപത്തായി മാറുന്ന സീരിയലുകൾ. വൈകുന്നേരമായാൽ കേരളത്തിലെ കുടുംബിനികളിൽ നല്ലൊരു ശതമാനവും ആകാംക്ഷയോടെ സീരിയലുകൾ കാണാനിരിക്കുന്നു. അതിനായി മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെക്കുന്നു. കണ്ണീർ സീരിയലുകളെക്കാൾ ഇന്ന് രംഗം കൈയാളുന്നത് അവിഹിത ബന്ധങ്ങളുടെ സസ്പെൻസ് ത്രില്ലറുകളാണ്. അന്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള വാസന മലയാളികളിൽ അല്പം കൂടുതലാണ് എന്നത് കേവലം ആരോപണമല്ല. സീരിയൽ കച്ചവടക്കാർ ഇത് സമർത്ഥമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കിക്കൊണ്ട് ദീർഘകാലമായി അരങ്ങേറുന്ന ഈ സാംസ്കാരിക വിപത്തിനെ പ്രതിരോധിക്കാൻ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന മലയാളി സമൂഹം ഇനിയും വൈകിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. ഒരു കാലത്ത് മാപ്രസിദ്ധീകരണങ്ങളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ട പൈങ്കിളി നോവലുകളായിരുന്നു അലോസരമുണ്ടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാനമേറ്റെടുത്തിട്ടുള്ളത് സ്വകാര്യ ടെലിവിഷൻ ചാനലുകളിലെ പൈങ്കിളി സീരിയലുകളാണ്. മലയാളിക്ക് പ്രബുദ്ധതയുണ്ട്, പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ ചിലപ്പോൾ വേണ്ട അവസരങ്ങളിൽ അത് കാണിക്കാറില്ല. ആവശ്യമില്ലാത്ത വിവാദങ്ങൾക്ക് പിറകെ പോകാനാണ് പലർക്കും താൽപ്പര്യം. അതേസമയം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നേരെ ബോധപൂർവം മുഖം തിരിക്കുന്നു. പ്രബുദ്ധതയിലും സാക്ഷരതയിലും പുരോഗമന ആശയങ്ങളിലും മാധ്യമ അവബോധത്തിലും മറ്റും ഇന്ത്യയിൽ മുൻനിരക്കാരെന്ന് അഭിമാനിക്കുന്നവരാണ് നാം. അത്തരമൊരു നാട്ടിലാണ് ഇവ്വിധമൊരു ഗതികേട് വന്നുപെട്ടിരിക്കുന്നത്. കേരളത്തിലെ ജനപ്രിയ ടി വി സീരിയലുകളിൽ നിന്ന് അവകാശപ്പെടുന്നവ ഓരോ ദിവസവും നമ്മുടെ സാംസ്കാരിക ബോധത്തെ കശാപ്പ് ചെയ്യുകയും മനസ്സിനെ, പ്രത്യേകിച്ച് സ്ത്രീ മനസ്സിനെ തടവിലാക്കുകയും ചെയ്യുന്നു എന്നതാണ് പരമാർത്ഥം. ഓരോ സീരിയലും ദീർഘകാലത്തേക്കാണ് ഇപ്രകാരം പ്രേക്ഷക മനസ്സുകളെ തടവിലാക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും പ്രാകൃതമായ വികാരങ്ങളിലേക്കാണ് ഭൂരിപക്ഷം സീരിയൽ നിർമ്മാതാക്കളുടെയും നോട്ടം. അഹങ്കാരം, അസൂയ, കുശുമ്പ്, വിദ്വേഷം, വൈരാഗ്യബുദ്ധി, ഹിംസാത്മകത തുടങ്ങിയവയെ കത്തിജ്വലിപ്പിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കിയെടുത്ത കൃത്രിമ കഥാസന്ദർഭങ്ങൾ നിറഞ്ഞവയാണ് ചാനൽ സീരിയലുകളിൽ സംപ്രേഷണം ചെയ്തു വരുന്നവയിൽ ഏറിയ പങ്കും. കഴുതയുടെ മസ്തിഷ്കമുള്ള പുരുഷന്മാരും ചെന്നായുടെ ഹൃദയമുള്ള സ്ത്രീകളുമാണ് ഒട്ടുമിക്ക സീരിയലുകളിലെയും പ്രധാന കഥാപാത്രങ്ങൾ. അവരോടൊപ്പം ശുദ്ധാത്മാവായൊരു പെണ്ണുമുണ്ടാവും, അല്ലെങ്കിൽ നിഷ്കളങ്കനും വ്യക്തിത്വമില്ലാത്തവനുമായ ഒരു പുരുഷനും. കശാപ്പുകാരന്റെ പിന്നാലെ നടന്നു ചെല്ലുന്ന പാവം ആട്ടിൻകുട്ടിയുടെ മനസ്സും ചലനക്രമവുമാണ് അത്തരം കഥാപാത്രങ്ങൾക്കുണ്ടാവുക. കണ്ണീരും മൂക്കുപിഴിച്ചിലും വഴക്കും വക്കാണവും കൊണ്ട് ശബ്ദമുഖരിതമാവുന്ന യാമങ്ങൾ. വെറും പൊള്ളയായ ഈ കൃത്രിമലോകം ശബ്ദഭേരിയും വർണ്ണപ്പകിട്ടും പശ്ചാത്തല സംഗീതവും സംഭാഷണ ചടുലതയും കൊണ്ട് ഒരു യഥാർത്ഥ ലോകമാണെന്ന പ്രതീതിയാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്. സീരിയലുകളുടെ അടിമകളായിത്തീരുന്ന പ്രേക്ഷക സമൂഹം സ്വയമറിയാതെ ഒപ്പം പരസ്യങ്ങളുടെയും അടിമയായി മാറുന്നു. സീരിയലുകളും പരസ്യങ്ങളും ഇരട്ടകളെപ്പോലെ മെയ്യോട് മെയ് ചേർന്നാണ് ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് അരങ്ങേറുന്നത്. ഏതൊക്കെ ഉപഭോഗ വസ്തുക്കളാണ് നാം വാങ്ങേണ്ടതെന്ന് കമ്പനികൾ നിശ്ചയിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, നിരന്തരം മോഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. പ്രേക്ഷകരുടെ ബൗദ്ധികമായ ജാഗ്രതയെയും സദാചാരബോധത്തെയും സീരിയലുകൾ വിലക്കെടുക്കുന്നതുപോലെ നമ്മുടെ വിവേകത്തെയും തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെയും പരസ്യക്കമ്പനികൾ വിലക്കെടുക്കുന്നു. വിശ്വാസി സമൂഹത്തിന് ഈ ചതിക്കുഴിയിൽ അകപ്പെടാതിരിക്കാൻ സാധിക്കേണ്ടതുണ്ട്.
3: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. സാംസ്കാരിക വിപത്തിനായി മാറുന്ന സീരിയലുകൾ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കഴി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. ശുക്രന്റെ സുജൂദ് രചന നിർവഹിച്ചത് നൂറുദ്ദീൻ സ്വലാഹി, ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ശുക്രന്റെ സുജൂദ്, എഴുത്ത് നൂറുദ്ദീൻ സ്വലാഹി. മദീനയിലെ ഒരു ദിനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ദാനധർമ്മ സൂക്ഷിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ഖിബിലയെ മുൻനിർത്തി പെട്ടെന്ന് പ്രവാചകൻ സുജൂദിൽ വീണു. ദീർഘമായി സുജൂദിൽ കിടന്ന ശേഷം അവിടുന്ന് തലയുയർത്തി കൂടെയുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറയുകയാണ്, ജിബ്രീൽ എന്റെ അരികിൽ വന്ന് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ ഞാനും സ്വലാത്ത് ചൊല്ലും, ആരെങ്കിലും അങ്ങയുടെ മേൽ സലാം പറഞ്ഞാൽ അവന്റെ മേൽ ഞാനും സലാം പറയും. തന്നിലൂടെ സമുദായത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി എന്നോണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീണത്. വിശ്വാസികളിൽ അധികം ആളുകൾക്കും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവാചക ചര്യയാണ് ഈ ശുക്രിന്റെ നന്ദിയുടെ സുജൂദ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരു സന്തോഷവാർത്ത കിട്ടുകയോ താൻ നിയോഗിച്ച സൈന്യം അവരുടെ ശത്രുക്കൾക്കെതിരെ വിജയം കൈവരിച്ച വാർത്ത കേൾക്കുകയോ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴുമായിരുന്നു. അഹ്മദ് അബൂദാവൂദ്. എപ്പോഴാണ് ഒരാൾ നന്ദിയുടെ സുജൂദ് ചെയ്യേണ്ടതെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിവരിക്കുന്നു. ഒരാളുടെ ജീവിതത്തിൽ രണ്ട് രൂപത്തിലാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. ഒന്ന് സ്ഥിരമായി അനുഭവിക്കുന്നവ, അതിന് നന്ദി എന്നോണം അവൻ പതിവായി ഇബാദത്തുകളിൽ മുഴുകുന്നു. രണ്ട്, പെട്ടെന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, അതിന് നന്ദി എന്നോണം അവൻ സുജൂദ് ചെയ്യുന്നു. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ. അഥവാ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരു സന്തോഷം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിപത്ത് നീങ്ങിപ്പോയ വാർത്ത അറിയുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ വിധിച്ച നാഥന് നാം തിരിച്ചു നൽകുന്ന നന്ദിയാണ് സുജൂദ്. ഇത്തരം ഘട്ടങ്ങളിൽ അവനിലേക്കാണല്ലോ ഒരു വിശ്വാസി കൂടുതൽ അടുക്കേണ്ടതും. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ വരുമ്പോൾ അറിവില്ലായ്മ കൊണ്ടോ ആ നേരത്തെ അശ്രദ്ധ മൂലമോ അധികം ആളുകൾക്കും ഇത് നഷ്ടപ്പെടാറാണ് പതിവ്. ചിലരാണെങ്കിൽ അല്ലാഹു അല്ലാത്തവരിലേക്ക് നന്ദി സൂചകമായി വല്ലതും സമർപ്പിക്കുന്നു. അവർ എത്ര വലിയ അപരാധമാണ് ചെയ്യുന്നത്. യമനിൽ നിന്നും അലി റളിയല്ലാഹുനുവിന്റെ കത്ത് മദീനയിൽ തിരുസവിതത്തിൽ ലഭിച്ചു. ഹമദാൻ ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ച സന്തോഷവാർത്തയാണ് പ്രവാചകനതിൽ വായിച്ചത്. ഉടനെ അവിടുന്ന് സുജൂദിൽ വീണു. ശേഷം തലയുയർത്തി ഹമദാൻ ഗോത്രത്തിന് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം വർഷിക്കാനായി പ്രാർത്ഥിച്ചു. അൽബിദായ. നോക്കൂ, ജീവിതത്തിൽ വന്ന പരീക്ഷണങ്ങളിൽ അനിർവചനീയമായ ക്ഷമയിലൂടെ നാദനിലേക്കെടുത്ത പ്രവാചകൻ സന്തോഷങ്ങളിൽ ആത്മീയതയുടെ ഏറ്റവും മനോഹരമായ രൂപം സൃഷ്ടാവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. പ്രവാചക വിയോഗാനന്തരം സഹാബികൾ അഭിമുഖീകരിച്ച കുഴപ്പമായിരുന്നല്ലോ മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ രംഗപ്രവേശം. അയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത മദീനയിൽ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ റളിയല്ലാഹു അറിഞ്ഞപ്പോൾ അദ്ദേഹം സുജൂദിൽ വീണു. സാദുൽ മആദ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു എന്ന വാർത്ത അദ്ദേഹം അറിഞ്ഞപ്പോൾ നന്ദി സൂചകമായി സുജൂദിൽ വീണു. ബുഖാരി. അമവി ഭരണകാലഘട്ടത്തിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെ അങ്ങേയറ്റം ഉപദ്രവിച്ച ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ബിൻ യൂസഫ്. ഹസനുൽ ബസരിക്ക് അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിവിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹജ്ജാജിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആ താബിഈ പണ്ഡിതവരെ സുജൂദിൽ വീണ് സൂറത്ത് ഇബ്രാഹീമിലെ അഞ്ചാം സൂക്തത്തിലെ അവസാന ഭാഗം പാരായണം ചെയ്തു. തികഞ്ഞ ക്ഷമാശീലമുള്ളവരും ഏറെ നന്ദിയുള്ളവരുമായ എല്ലാവർക്കും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. തീർച്ച. അധ്യായം 14 വചനം 5. എങ്ങനെയാണ് ശുക്രന്റെ സുജൂദ്? സാധാരണ നമസ്കാരത്തിലുള്ളതുപോലുള്ള ഒരു സുജൂദ് ചെയ്യുക. എന്താണോ സുജൂദിൽ ചൊല്ലാറുള്ളത് അത് ചൊല്ലാം. വുളു ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ വന്നണയുമ്പോൾ നാഥന്റെ മുന്നിൽ വിനയവും താഴ്മയും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ശുക്രന്റെ സുജൂദ്. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് നൂറുദ്ദീൻ സ്വലാഹി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, കവർ സ്റ്റോറി പരിപാടിയുടെ സമയമായിരിക്കുന്നു. മക്കയിലേക്ക് നീളുന്ന ഹൂതി കൈകൾ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് റൈഹാൻ ഷഹീദ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: മക്ക മുസ്ലിമിന് ഈ പേര് കേൾക്കുമ്പോൾ 1000 ചിന്തകൾ മനസ്സിൽ കയറി വരും. കഅബ, മസ്ജിദുൽ ഹറാം, ഖിബില, ഹജ്ജ്, ഉംറ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം ഒരേ ദിശയിലേക്ക് തിരിയുന്ന സ്ഥലം. അത്തരമൊരു നഗരത്തിന്റെ ആകാശത്തേക്ക് ഒരു ആയുധ ഡ്രോൺ നീങ്ങുന്നു എന്ന വാർത്ത തന്നെ ഞെട്ടിക്കുന്നതാണ്. 2026 സെപ്റ്റംബർ 15 മക്കയുടെ തെക്ക് ഭാഗത്തേക്കെത്തിയ ഒരു ഡ്രോൺ സൗദി വ്യോമ പ്രതിരോധ സേന തകർത്തതായി അധികൃതർ അറിയിച്ചു. മക്കയുടെ നിയന്ത്രിത വ്യോമ പരിധിയിൽ പ്രവേശിക്കുന്നതിനു മുമ്പാണ് ഡ്രോൺ തടഞ്ഞത്. സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ വക്താവ് തുർക്കി അൽ മാലിക്കി ഇത് മക്കയെ ലക്ഷ്യമിട്ടുള്ള ഹൂത്തികളുടെ രണ്ടാമത്തെ ശ്രമമാണെന്ന് വിശേഷിപ്പിച്ചു. 2017 മക്കയിലേക്ക് നീങ്ങിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ആദ്യത്തേത്. എങ്ങനെയാണ് യമനിലെ ഒരു പ്രാദേശിക സായുധ പ്രസ്ഥാനം ഇന്ന് സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറിയത്? ഇതിനു പിന്നിൽ 10 ആണ്ടുകളുടെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ മതവും രാഷ്ട്രീയവും വിപ്ലവവും വിഭാഗീയതയും പ്രാദേശിക ശക്തി പോരാട്ടവും ഇറാന്റെ ഇടപെടലും എല്ലാം പരസ്പരം ചേരുന്നു. മക്കയുടെ പവിത്രതയെക്കുറിച്ച് ഖുർആൻ പറയുന്നു, തീർച്ചയായും മനുഷ്യർക്കായി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനം ബക്കയിലുള്ളതത്രേ, അനുഗ്രഹീതമായതും ലോകർക്ക് മാർഗദർശകവുമാണത്. വിശുദ്ധ ഖുർആൻ അധ്യായം 3:96. അതുകൊണ്ടുതന്നെ മക്കയുടെയും അവിടെയെത്തുന്ന വിശ്വാസികളുടെയും സുരക്ഷയും കഅബയുടെ പവിത്രതയുമെല്ലാം കാത്തുസൂക്ഷിക്കൽ പരമപ്രധാനമാണ്. എന്നാൽ ആ പവിത്രഭൂമിയിലേക്ക് ആയുധവുമായി നീങ്ങുന്നവർ ആരാണ്? അവരെ മനസ്സിലാക്കാൻ നമുക്ക് യമനിന്റെ വടക്കൻ മലനിരകളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. അവിടെ നിന്നാണ് ഹൂത്തികളുടെ കഥ ആരംഭിക്കുന്നത്. ഹൂത്തികൾ ആരാണ്? ഹൂത്തി എന്ന പേര് ഇന്ന് മധ്യപൗരസ്ഥിതി രാഷ്ട്രീയത്തിൽ സുപരിചിതമാണ്. എന്നാൽ ഏതാനും 10 ആണ്ടുകൾക്ക് മുമ്പ് ഈ പേര് യമനിലെ സഅദാ പ്രവിശ്യയ്ക്ക് പുറത്തുള്ള ലോകത്തിന് കാര്യമായി പരിചിതമായിരുന്നില്ല. അവരുടെ ഔദ്യോഗിക പേര് അൻസ്വാറുള്ള എന്നാണ്. അള്ളാഹുവിന്റെ സഹായികൾ എന്നർത്ഥം വരുന്ന ഈ പേര് അവരുടെ മതരാഷ്ട്രീയ സ്വഭാവം തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇന്നത്തെ ഹൂത്തി പ്രസ്ഥാനം വടക്കൻ യമനിലെ സയ്യിദി ഷിയാ സമൂഹത്തിൽ നിന്നാണ് വളർന്നുവന്നത്. സയ്യിദി സം യമനിൽ 100 ആണ്ടുകളായി നിലനിന്നിരുന്ന ഷിയാ പാരമ്പര്യമാണ്. 1962 യമനിലെ സയ്യിദി ഇമാമത്ത് അവസാനിക്കുന്നതുവരെ വടക്കൻ യമനിലെ രാഷ്ട്രീയ ജീവിതത്തിൽ അതിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. സയ്യിദ് സൗം ഇറാനിലെ ഭൂരിപക്ഷമായ ഇമാമിയ അഥവാ ഇസ്ന അഷരിയ ഷിയായിസവും ഒന്നല്ല. സയ്യിദികൾ 12 ഇമാമുമാർ എന്ന സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഇമാമിന്റെ പാപരാഹിത്യത്തെക്കുറിച്ചുള്ള വിശ്വാസവും അവർ അതേ രൂപത്തിൽ അംഗീകരിക്കുന്നില്ല. ചരിത്രപരമായ സയ്യിദിസത്തിന് സുന്നി പാരമ്പര്യവുമായി ചില കാര്യങ്ങളിൽ കൂടുതൽ സാമീപ്യമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിന്നാണ് ഹൂത്തി പ്രസ്ഥാനത്തിന്റെ ചരിത്രം കൂടുതൽ സങ്കീർണമാകുന്നത്. ഇന്നത്തെ ഹൂത്തി പ്രസ്ഥാനത്തെ പരമ്പരാഗത സയ്യിദിസം എന്ന് വിശേഷിപ്പിച്ചാൽ അതിന്റെ രാഷ്ട്രീയവും ആശയപരവുമായ പരിവർത്തനം നമുക്ക് മനസ്സിലാകില്ല. 1970കളുടെ അവസാനത്തിലും 1980കളിലും ഇറാനിൽ നടന്ന വിപ്ലവം യമനിലെ ചില സയ്യിദി മതരാഷ്ട്രീയ വൃത്തങ്ങളിലും സ്വാധീനം ചെലുത്തി. സയ്യിദി പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി. ബദറുദ്ദീൻ അൽ ഹൂത്തിയും അദ്ദേഹത്തിന്റെ മകൻ ഹുസൈൻ അൽ ഹൂത്തിയും ഈ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്നു. 1980കളിൽ രൂപം കൊണ്ട ബിലീവിംഗ് യൂത്ത് എന്ന മതപഠന പ്രസ്ഥാനവുമായി അൽ ഹൂത്തി കുടുംബത്തിന്റെ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഹുസൈൻ അൽ ഹൂത്തിയുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും സായുധ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. 2004 യമൻ സർക്കാരും ഹുസൈൻ അൽ ഹൂത്തിയുടെ അനുയായികളും തമ്മിൽ സായുധ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ഹുസൈൻ അൽ ഹൂത്തി കൊല്ലപ്പെട്ടെങ്കിലും പ്രസ്ഥാനം അവസാനിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൽ മാലിക് അൽ ഹൂത്തി പ്രസ്ഥാനത്തിന്റെ നേതാവായി ഉയർന്നുവന്നു. 2004 മുതൽ 2010 വരെ യമൻ സർക്കാരും ഹൂത്തികളും തമ്മിൽ 6 ഘട്ടങ്ങളിലായി യുദ്ധം നടന്നു. ഇവിടെ ഒരു പ്രാദേശിക മതപ്രസ്ഥാനം പതിയെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയായിരുന്നു. പിന്നീട് അത് ഒരു സായുധ പ്രസ്ഥാനമായി. അതിനുശേഷം ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം പിടിച്ചടക്കാൻ ശേഷിയുള്ള ശക്തിയായി. ഒടുവിൽ അതിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അയൽരാജ്യങ്ങളെയും ചെങ്കടൽ കപ്പൽ ഗതാഗതത്തെയും ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥ വരെയെത്തി. ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു? അതിന്റെ ഉത്തരം ഹൂത്തികളുടെ ആശയപരമായ പരിണാമത്തിൽ അന്വേഷിക്കണം. സയ്യിദിസത്തിൽ നിന്ന് ഹൂത്തി ആശയത്തിലേക്ക്. ഹൂത്തികളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ആശയപരമായ പരിവർത്തനമാണ്. കാരണം അത് ഒരു മതപുനരുജ്ജീവന പ്രസ്ഥാനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വടക്കൻ യമനിലെ സയ്യിദി സമൂഹത്തിലുണ്ടായിരുന്ന ആശയപരമായ ആശങ്കകൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. 1962 വിപ്ലവത്തോടെ സയ്യിദി ഇമാമത്ത് അവസാനിച്ചു. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു മതരാഷ്ട്രീയ വ്യവസ്ഥ തകർന്നു. പിന്നീട് സയ്യിദി മതപാരമ്പര്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. അതോടൊപ്പം സലഫി ദാഅ്വയുടെ വളർച്ചയെയും അവർ ഒരു വെല്ലുവിളിയായി കാണാൻ തുടങ്ങി. ഇവിടെ നിന്നാണ് നാം നേരത്തെ പറഞ്ഞ ബിലീവിംഗ് യൂത്ത് പോലുള്ള പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടത്. എന്നാൽ ഹുസൈൻ അൽഹൂത്തിയുടെ കാലത്ത് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. അമേരിക്കൻ സ്വാധീനം, ഇസ്രായേൽ, സൗദി അറേബ്യ, യമൻ ഭരണകൂടം ഇവയെല്ലാം ചേർത്ത് ഒരു വിപ്ലവകരമായ രാഷ്ട്രീയ ഭാഷ രൂപപ്പെട്ടു. സയ്യിദിസത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത ആശയധാരകൾ ഉണ്ടായിരുന്നുവെന്നത് ഇവിടെ പ്രത്യേകം ഓർക്കണം. എല്ലാ സയ്യിദികളും ഹൂത്തികളല്ല. എല്ലാ സയ്യിദികളും ഹൂത്തി ആശയത്തെ പിന്തുണയ്ക്കുന്നുമില്ല. എന്നാൽ ഹൂത്തി പ്രസ്ഥാനത്തിനുള്ളിൽ കൂടുതൽ തീവ്രമായ ചില സയ്യിദി രാഷ്ട്രീയ മതവ്യാഖ്യാനങ്ങൾ ശക്തിപ്പെട്ടു. പ്രത്യേകിച്ച് ജാറൂദിയ എന്ന സയ്യിദി ധാരയെക്കുറിച്ചുള്ള പഠനങ്ങൾ, ആദ്യകാല ഇസ്ലാമിക രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ചുള്ള അതിന്റെ നിലപാടുകളിൽ ഇസ്ന അഷരിയ ഷിയായിസത്തോട് ചില പ്രധാന സാമ്യങ്ങളുണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവരെക്കുറിച്ചുള്ള ജാറൂദിയയുടെ നിലപാടുകൾ പരമ്പരാഗത സുന്നി വിശ്വാസത്തിൽ നിന്ന് വ്യക്തമായി വ്യത്യസ്തമാണ്. ഇവിടെയാണ് അഖീദയുടെ പ്രശ്നം രാഷ്ട്രീയത്തിന്റെ പ്രശ്നവുമായി ചേരുന്നത്. ഒരു സമൂഹത്തിന്റെ മതപരമായ വ്യതിയാനം ഒരു രാഷ്ട്രീയ വിപ്ലവത്തിന്റെ ഭാഷ സ്വീകരിക്കുമ്പോൾ സ്ഥിതി മാറുന്നു. അതിന് സംഘടന ലഭിക്കുന്നു, പിന്നീട് ആയുധം ലഭിക്കുന്നു, പിന്നീട് അധികാരം നേടാനുള്ള ലക്ഷ്യം കവരുന്നു. അവസാനം മതപരമായ ആശയങ്ങളും രാഷ്ട്രീയ അധികാരവും സൈനിക ശക്തിയും ഒരേ പ്രസ്ഥാനത്തിൽ ഒന്നിക്കുന്നു. ഹൂത്തികളുടെ ചരിത്രത്തിൽ സംഭവിച്ചതും ഇതായിരുന്നു. അതുകൊണ്ട് ഹൂത്തികളെ മനസ്സിലാക്കാൻ അവ ഇറാന്റെ പിന്തുണയുള്ള യമനികൾ എന്ന് മാത്രം പറയുന്നത് അപര്യാപ്തമാണ്. അവർ സയ്യിദികളാണ് എന്ന് മാത്രം പറയുന്നതും അപര്യാപ്തമാണ്. അവരുടെ ചരിത്രത്തിൽ സയ്യിദി പാരമ്പര്യമുണ്ട്. അതോടൊപ്പം അതിന് പുനർവ്യാഖ്യാനിച്ച ഒരു വിപ്ലവ രാഷ്ട്രീയമുണ്ട്. അതിന് പിന്നിൽ പിന്നീട് ശക്തിപ്പെട്ട ഇറാനിയൻ സ്വാധീനമുണ്ട്. ഇവയെല്ലാം ചേർന്നാണ് ഇന്നത്തെ ഹൂത്തി പ്രസ്ഥാനം രൂപപ്പെട്ടത്. ഇറാനിയൻ വിപ്ലവത്തിന്റെ നിഴലിൽ ഹൂത്തികളുടെ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവുകളിലൊന്ന് ഇറാനിയൻ വിപ്ലവത്തിന്റെ സ്വാധീനമാണ്. 1979 ഇറാനിൽ നടന്ന വിപ്ലവം ഒരു ഭരണകൂടത്തെ മാറ്റിമറിച്ചു. മതത്തിന്റെ ഭാഷ ഉപയോഗിച്ച് ഒരു വിപ്ലവ രാഷ്ട്രീയ വ്യവസ്ഥ രൂപപ്പെടുത്തുകയും അതിനെ രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പുതിയ മാതൃകയായിരുന്നു അത്. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് പിന്നീട് മധ്യപൗരസ്ത്യത്തിലെ വിവിധ സായുധ രാഷ്ട്രീയ സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചു. പരിശീലനം, ആയുധം, സാമ്പത്തിക സഹായം, സൈനിക ഉപദേശം എന്നിവയിലൂടെ ഈ ബന്ധങ്ങൾ ക്രമേണ ശക്തിപ്പെട്ടു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലെ ഖുദുസ് ഫോഴ്സ് ഇത്തരം ബന്ധങ്ങളുടെ പ്രധാന ഉപാധിയായി പ്രവർത്തിച്ചു. ഹൂത്തികൾക്ക് സ്വന്തമായ യമനി വേരുകളുണ്ട്. എന്നാൽ പിന്നീട് ഇറാനിയൻ വിപ്ലവത്തിന്റെ ആശയങ്ങളും രാഷ്ട്രീയ ഭാഷയും സൈനിക മാതൃകകളും അവരുടെ വളർച്ചയിൽ സ്വാധീനം ചെലുത്തി. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ഇറാന്റെ പിന്തുണ ഹൂത്തികളുടെ സൈനിക ശേഷി വളർത്തുന്നതിൽ നിർണായകമായിരുന്നു. ആയുധങ്ങൾ, പരിശീലനം, ഇന്റലിജൻസ് സഹായം, ഡ്രോൺ, മിസൈൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇറാന്റെ പിന്തുണ ലഭിച്ചതായി നിരവധി പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. 2002 CFR വിലയിരുത്തലിൽ ഇറാനെ ഹൂത്തികളുടെ പ്രധാന അന്താരാഷ്ട്ര പിന്തുണക്കാരനായി വിശേഷിപ്പിക്കുകയും IRGC വഴി ആയുധങ്ങളും പരിശീലനവും ഇന്റലിജൻസ് സഹായവും ലഭിച്ചതായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹൂത്തി പ്രസ്ഥാനത്തിന്റെ പരിണാമത്തെ 3 ഘട്ടങ്ങളായി കാണാം. ആദ്യഘട്ടം വടക്കൻ യമനിലെ സയ്യിദി മതപുനരുജ്ജീവനം. 2ാം ഘട്ടം അതിന്റെ രാഷ്ട്രീയവൽക്കരണവും സായുധവൽക്കരണവും. 3ാം ഘട്ടം ഇറാനുമായി ആഴത്തിലുള്ള സൈനിക രാഷ്ട്രീയ ബന്ധം സ്ഥാപിച്ച് പ്രാദേശിക ശക്തിയായി മാറിയത്. ഇതിൽ 3ാമത്തെ ഘട്ടമാണ് ഇന്ന് മക്കയുടെ ആകാശത്തെത്തുന്ന ഡ്രോണുകളെ മനസ്സിലാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യമുള്ളത്. ഇറാൻ, ഹിസ്ബുല്ല, ഹൂത്തികൾ ഒരേ മാതൃകയുടെ വ്യത്യസ്ത രൂപങ്ങൾ. 1979 ഇറാനിയൻ വിപ്ലവത്തിനുശേഷം ഇറാൻ ലെബനോനിലെ ഷിയാ വിഭാഗങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തി. 1980 ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഹിസ്ബുല്ലയുടെ രൂപീകരണത്തിലും പരിശീലനത്തിലും ആയുധവൽക്കരണത്തിലും നിർണായക പങ്കുവഹിച്ചു. പിന്നീട് ഹിസ്ബുള്ള ഇറാന്റെ ഏറ്റവും ശക്തമായ പ്രാദേശിക സഖ്യങ്ങളിലൊന്നായി മാറി. മതപരമായ ആശയം, സാമൂഹിക സംഘടന, രാഷ്ട്രീയ പ്രവർത്തനം, സായുധസേന തുടങ്ങിയ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഇറാന് തന്ത്രപരമായ നേട്ടം നൽകി. സ്വന്തം സൈന്യത്തെ അയച്ച് ഓരോ സ്ഥലത്തും നേരിട്ട് യുദ്ധം ചെയ്യേണ്ടതില്ല. പ്രാദേശിക സാഹചര്യത്തിൽ വേരുകളുള്ള ഒരു പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക, ആശയപരമായ പിന്തുണ നൽകുക, ആയുധവും പരിശീലനവും നൽകുക, സാങ്കേതികവിദ്യ കൈമാറുക, പിന്നീട് അത് സ്വന്തം രാജ്യത്തിനുള്ളിൽ ശക്തമായ ഒരു സായുധ രാഷ്ട്രീയ ശക്തിയായി വളരുന്നു. ഇത്തരം സംഘടനകളുമായി ഇറാൻ സ്ഥാപിച്ച ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ധർ പ്രോക്സി എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു ഭൗമരാഷ്ട്രീയ കണക്കുകൂട്ടലുമുണ്ട്. ഇറാന്റെ പ്രധാന എതിരാളികളിൽ ഒന്നാണ് സൗദി അറേബ്യ. സൗദിയുടെ തെക്കൻ അതിർത്തിയിൽ ഇറാനുമായി ബന്ധമുള്ള ശക്തമായ ഒരു സായുധ പ്രസ്ഥാനം നിലനിൽക്കുന്നത് ഇറാനിൽ തന്ത്രപരമായ നേട്ടമാണ്. ഇതിനൊപ്പം യമന്റെ സ്ഥാനം കൂടി കണക്കിലെടുക്കണം. ചെങ്കടലിനും അറബിക്കടലിനുമിടയിലുള്ള ബാബുൽ മന്ദബ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപ്പാതകളിലൊന്നാണ്. ഈ പ്രദേശത്ത് ശക്തമായൊരു സായുധ സംഘടനയ്ക്ക് വലിയ സമ്മർദ്ദശേഷി ലഭിക്കുന്നു. അത് ഒരു രാജ്യത്തെ മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം, ഊർജ വിതരണം, പ്രാദേശിക വ്യാപാരം, സൗദി അറേബ്യയുടെ സുരക്ഷ, ചെങ്കടലിന്റെ സ്ഥിരത എന്നിവയെല്ലാം ബാധിക്കുന്നു. സായുധയിൽ നിന്ന് സനായയിലേക്ക്, അധികാരത്തിലേക്കുള്ള യാത്ര. ഒരു സായുധ പ്രസ്ഥാനം എപ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയ ശക്തിയായി മാറുന്നത്? ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം അതിന്റെ നിയന്ത്രണത്തിലാകുമ്പോൾ. ഹൂത്തികളുടെ ചരിത്രത്തിൽ ആ നിമിഷം 2014ലെത്തി. 2011ലെ അറബ് വസന്തത്തിന്റെ പ്രക്ഷോഭങ്ങൾ യമനിലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി തുറന്നു. ദീർഘകാലം അധികാരത്തിലിരുന്ന അലി അബ്ദുള്ള സാലിഹ് സ്ഥാനമൊഴിഞ്ഞു. അബ്ദുറബ്ബ് മൻസൂർ ഹാദിയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പരിവർത്തന പ്രക്രിയ ആരംഭിച്ചു. എന്നാൽ യമന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. ഹൂത്തികൾ വടക്കൻ യമനിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. രാഷ്ട്രീയ പരിവർത്തന പ്രക്രിയയോടുള്ള അസംതൃപ്തിയും സൈനിക ശക്തിയും ഉപയോഗിച്ച് അവർ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. 2014 സെപ്റ്റംബറിൽ ഹൂത്തി സേന സനായിൽ പ്രവേശിച്ചു. തുടർന്ന് തലസ്ഥാനം അവരുടെ നിയന്ത്രണത്തിലായി. ഇവിടെ ഹൂത്തികൾക്ക് ഒരു പ്രധാന രാഷ്ട്രീയ സഖ്യവും ലഭിച്ചു. മുൻ പ്രസിഡന്റ് അലി അബ്ദുള്ള സ്വാലിഹിന്റെ അനുയായികളുമായി അവർ താൽക്കാലിക സഖ്യമുണ്ടാക്കി. ഒരിക്കൽ പരസ്പരം പോരാടിയിരുന്ന ശക്തികൾ ഒരു പൊതു രാഷ്ട്രീയ ശത്രുവിനെതിരെ ഒന്നിച്ചു. 2015 ജനുവരിയിൽ ഹൂത്തികൾ പ്രസിഡന്റിന്റെ കൊട്ടാരവും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളും കൈവശപ്പെടുത്തി. ഹാദി രാജിവെക്കാൻ സമ്മർദ്ദത്തിലായി. പിന്നീട് സനായിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം ഏദനിലെത്തി. അവിടെ നിന്ന് സൗദി അറേബ്യയോട് അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെട്ടു. തുടർന്ന് ഹൂത്തികളുടെ മുന്നേറ്റം തെക്കോട്ട് തുടർന്നു. ഏദാൻ ലക്ഷ്യമാക്കപ്പെട്ടു. ഇതോടെ പ്രശ്നം ഒരു ആഭ്യന്തര രാഷ്ട്രീയ തർക്കത്തിന്റെ പരിധി കടന്നു. സൗദി അറേബ്യയുടെ തെക്കൻ അതിർത്തിക്ക് തൊട്ടടുത്ത് ഇറാനുമായി ബന്ധം ശക്തിപ്പെട്ട ഒരു സായുധ പ്രസ്ഥാനം യമന്റെ തലസ്ഥാനം പിടിച്ചെടുത്തു. സൗദിയുടെ കാഴ്ചപ്പാടിൽ ഇതൊരു സാധാരണ യമനി രാഷ്ട്രീയ പ്രശ്നമല്ലായിരുന്നു. അതിർത്തി സുരക്ഷയുടെ പ്രശ്നം, പ്രാദേശിക ശക്തി സമവാക്യത്തിന്റെ പ്രശ്നം, ഇറാന്റെ വളരുന്ന സ്വാധീനത്തിന്റെ പ്രശ്നം, ചെങ്കടലിന്റെയും ബാബുൽ മന്ദബിന്റെയും സുരക്ഷയുടെ പ്രശ്നം, ഇതെല്ലാം ഒരുമിച്ചെത്തി. അതിനിടയിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ വികസിച്ചു. യമൻ സർക്കാരിന്റെ അധികാരം തകർന്നു. ഇറാന്റെ പിന്തുണയോടെ വളർന്ന ഒരു സായുധ പ്രസ്ഥാനം രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പോൾ സൗദി അറേബ്യ ഒരു തീരുമാനത്തിന് മുന്നിലെത്തി. കൈകെട്ടി നോക്കി നിൽക്കണോ, അതല്ല യമനിൽ സൈനികമായി ഇടപെടണോ? 2015 മാർച്ചിൽ അതിന്റെ ഉത്തരം ലോകം കണ്ടു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന യമനിൽ സൈനിക നടപടി ആരംഭിച്ചു. അതോടെ ഹൂത്തികളും സൗദിയും തമ്മിൽ നേരിട്ടുള്ള സംഘർഷത്തിന്റെ പുതിയ അധ്യായം ആരംഭിച്ചു. ഹൂത്തികൾ സൗദിയുടെ ശത്രുക്കളായത് വെറും അതിർത്തി തർക്കത്തിന്റെ പേരിലായിരുന്നു അല്ല. അതിന്റെ പിന്നിൽ യമന്റെ അധികാര പോരാട്ടവും ഇറാൻ സൗദി പ്രാദേശിക മത്സരവും ഹൂത്തികളുടെ വിപ്ലവ ആശയവും സൈനിക വളർച്ചയുമെല്ലാം ഉണ്ടായിരുന്നു. സൗദി അറേബ്യ എന്തുകൊണ്ട് യമനിൽ ഇടപെട്ടു? 2014 സനായുടെ നിയന്ത്രണം ഹൂത്തികൾ ഏറ്റെടുത്തതോടെ യമന്റെ രാഷ്ട്രീയ പ്രതിസന്ധി പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. ആ സായുധ പ്രസ്ഥാനം രാജ്യത്തിന്റെ തലസ്ഥാനം കൈവശപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്രീയമായി അംഗീകരിക്കപ്പെട്ട ഭരണകൂടത്തിന്റെ അധികാരം തകർന്നുകൊണ്ടിരുന്നു. ഹൂത്തികൾ തെക്കോട്ട് മുന്നേറുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഹൂത്തികൾ ഏദനിലേക്കും മുന്നേറിയതോടെ ഹാദി സൗദി അറേബ്യയോട് സഹായം അഭ്യർത്ഥിച്ചു. തുടർന്ന് 2015 മാർച്ചിൽ സൗദിയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളുടെ ഒരു സഖ്യം യമനിൽ സൈനിക നടപടി ആരംഭിച്ചു. ലക്ഷ്യം ഹൂത്തികളുടെ മുന്നേറ്റം തടയുകയും യമൻ ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഇറാന്റെ സ്വാധീനം സൗദിയുടെ തെക്കൻ അതിർത്തി വരെ എത്തുന്ന സാഹചര്യം രൂപപ്പെടുകയായിരുന്നു. ഇവിടെ സൗദിയുടെ സുരക്ഷ ആശങ്ക മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് ശത്രുതാപരമായ നിലപാടുള്ള ഒരു സായുധ സംഘടന ശക്തിപ്പെടുകയും അതിന് ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ലഭിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ദേശീയ സുരക്ഷാ പ്രശ്നമായി മാറും. പിന്നീടുള്ള വർഷങ്ങൾ ഈ ആശങ്ക വെറും ഊഹമായിരുന്നില്ല എന്ന് തെളിയിച്ചു. ഹൂത്തികൾ സൗദിക്കെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചു. സൗദിയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ യമനിലെ യുദ്ധം സൗദിയുടെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു. 2017 മക്കയിലേക്ക് നീങ്ങിയ ബാലിസ്റ്റിക് മിസൈലും ഈ പശ്ചാത്തലത്തിലാണ് ശ്രദ്ധേയമായത്. സൗദി മിസൈൽ മക്കയെ ലക്ഷ്യമിട്ടതാണെന്ന് വ്യക്തമാക്കി അതിനെ തടഞ്ഞതായി അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ സംഭവത്തോടെ ആ പഴയ ആശങ്ക വീണ്ടും മുന്നിലെത്തി. മക്കയുടെ പവിത്രതയെക്കുറിച്ചെന്താണ് നമ്മുടെ വിശ്വാസം? അതൊരു സാധാരണ നഗരമാണോ? അല്ലാഹു കഅബ എന്ന പരിശുദ്ധ ഭവനത്തെ ജനങ്ങളുടെ നിലനിൽപ്പിനുള്ള ആധാരമാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അധ്യായം 5 പറയുന്നു. അതുകൊണ്ട് ആ കഅബ നിലകൊള്ളുന്ന മക്കയെ സംരക്ഷിക്കാനുള്ള സൗദിയുടെ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കാതെ ഈ സംഘർഷത്തെ വിലയിരുത്തുന്നത് അപൂർണമായിരിക്കും. ഒരു യുദ്ധത്തിലെ ഓരോ നടപടിയും പ്രത്യേകം പരിശോധിക്കപ്പെടാം. യമനിലെ സാധാരണ ജനങ്ങളുടെ ദുരിതവും അവഗണിക്കാനാവില്ല. പക്ഷേ അതോടൊപ്പം ഒരു സത്യം കൂടി നാം അംഗീകരിക്കണം. ഹൂത്തികളുടെ വളർച്ചയും ഇറാനുമായുള്ള അവരുടെ ബന്ധവും സൗദിയുടെ സുരക്ഷയ്ക്ക് യഥാർത്ഥമായ ഒരു വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. ഹൂത്തികളുടെ യഥാർത്ഥ മുഖം. ഹൂത്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പ്രതിരോധം, ഫലസ്തീൻ, ഗസ, ഇസ്രയേൽ വിരോധം, അമേരിക്കൻ വിരോധം പോലുള്ള വാക്കുകളാണ്. ഇവയാണ് അവരുടെ അന്താരാഷ്ട്ര പ്രചരണത്തിന്റെ പ്രധാന ഭാഗവും. 2023 ഒക്ടോബറിനു ശേഷം ഗസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൂത്തികൾ ഇസ്രയേലുമായി ബന്ധമുള്ളതെന്ന് അവർ ആരോപിക്കുന്ന കപ്പലുകൾക്കെതിരെ ചെങ്കടലിൽ ആക്രമണം ആരംഭിച്ചു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായും അവർ പ്രഖ്യാപിച്ചു. ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യമാണ് ഈ ആക്രമണങ്ങളുടെ കാരണമെന്ന് ഹൂത്തികൾ അവകാശപ്പെടുകയും ചെയ്തു. ഫലസ്തീനോടുള്ള മുസ്ലിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണ്. ഗസയിലെ മുസ്ലിങ്ങളുടെ ദുരിതം കാണുമ്പോൾ വേദനിക്കുന്നതും സ്വാഭാവികമാണ്. അധിനിവേശത്തെയും അധിനീതിയെയും അനീതിയെയും എതിർക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു പ്രസ്ഥാനത്തിന്റെ തൊലിപ്പുറത്തുള്ള വാദം നന്നായതുകൊണ്ട് മാത്രം ആ പ്രസ്ഥാനത്തിന്റെ ആശയം ശരിയാകില്ല. ഒരു വിഭാഗം ഫലസ്തീനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതുകൊണ്ട് അതിൻ്റെ മറ്റു രാഷ്ട്രീയ മത നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കില്ല. ഹൂത്തികളുടെ കാര്യത്തിൽ ഈ പരിശോധന നടത്തുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാണ്. ഇത് ഫലസ്തീൻ അനുകൂല പ്രസ്ഥാനമല്ല, വടക്കൻ യമനിൽ സായുധ പോരാട്ടത്തിലൂടെ വളർന്ന ഒരു പ്രസ്ഥാനമാണ്. യമന്റെ തലസ്ഥാനം പിടിച്ചെടുത്ത ഒരു പ്രസ്ഥാനമാണ്. ഇറാനിൽ നിന്ന് സൈനിക പിന്തുണ നേടിയ ഒരു പ്രസ്ഥാനമാണ്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വികസിപ്പിച്ചെടുത്ത ഒരു പ്രസ്ഥാനമാണ്. സൗദി അറേബ്യക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ്. ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ബാധിച്ച ആക്രമണങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഫലസ്തീൻ എന്ന ഒരു വിഷയത്തിലൂടെ മാത്രം അതിനെ വിലയിരുത്തുന്നത് എങ്ങനെ ശരിയാകും? ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂത്തികൾ. ഇറാൻ ഷിയായിസത്തെ ഔദ്യോഗികമായി സ്വീകരിച്ചൊരു രാജ്യമാണ്. അവരുടെ മതരാഷ്ട്രീയ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാമത്ത് എന്ന ആശയത്തിന് കേന്ദ്രസ്ഥാനമുണ്ട്. സുന്നി പാരമ്പര്യത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആദ്യകാല ഖിലാഫത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും സുഹാബാക്കളെക്കുറിച്ചും ഷിയാ സിദ്ധാന്തം അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹുൻഹും എന്നിവരുടെ ഖിലാഫത്തിനെ ഷിയാ ഇമാമി പാരമ്പര്യം അംഗീകരിക്കുന്നില്ല. മാത്രമല്ല അവർക്കെതിരിൽ ഇക്കൂട്ടർ ശാപപ്രാർത്ഥന പോലും നടത്തി വരുന്നുണ്ട്. ഈ ആശയപരമായ പശ്ചാത്തലമുള്ളൊരു രാഷ്ട്രം ഇന്ന് ഹൂത്തികൾക്ക് ആയുധവും പരിശീലനവും സാങ്കേതിക വിദ്യയും നൽകുന്നു. അവർ യമനിൽ അധികാരം പിടിച്ചു. സൗദിയിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചു. ഇപ്പോൾ മക്കയുടെ സമീപത്തേക്ക് എത്താൻ കഴിയുന്ന സൈനിക ശേഷിയും അവർക്കുണ്ട്. ഇരു ഹറമുകളെയും അവർ ലക്ഷ്യം വയ്ക്കുന്നത് ലോക മുസ്ലിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അവയെ സംരക്ഷിക്കുക എന്ന സൗദിയുടെ ഉത്തരവാദിത്തത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു ശക്തിയെ അതിൻ്റെ മുദ്രാവാക്യങ്ങൾ എന്തു തന്നെയായാലും മുസ്ലിങ്ങൾ ഗൗരവത്തോടെ തന്നെയാണ് കാണേണ്ടത്. സിറിയയിൽ ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ ഇറാൻ വർഷങ്ങളോളം സൈനികമായും സാമ്പത്തികമായും പിന്തുണച്ചു. ആ ഭരണകൂടം സുന്നി ഭൂരിപക്ഷമുള്ള ജനതയ്ക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇറാൻ പാലൂട്ടി വളർത്തുന്ന ഹൂത്തികൾ അയച്ച ഡ്രോൺ മക്കയുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ അത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ മുസ്ലിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല. മക്കയിൽ മുഴങ്ങേണ്ടത് യുദ്ധത്തിന്റെ സൈറണല്ല, തൗഹീദിന്റെ വിളംബരമാണ്.
0: ജസാക്കല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, മക്കയിലേക്ക് നീളുന്ന ഹൂതി കൈകൾ. രചന നിർവഹിച്ചത് റൈഹാൻ ഷഹീദ്. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, അള്ളാഹുവിൻ്റെ സ്മരണ എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ബിസ്മിഹി തുത്മഇന്നു നുഫൂസ് വബിനൂരിഹി തസ്തനീറു ദുറൂബ് വബിഹദിയിഹി തതലാശിൽ ഖുലൂബ് والصلاة والسلام على رسوله المختار وعلى آله وصحبه أطهار أما بعد بهمان نرايا بيس راديو شرودا كلي ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. നിത്യജീവിതത്തിൽ നാം പതിവാക്കേണ്ടതായ, വളരെ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായ ഒരു വിഷയത്തെപ്പറ്റിയാണ് ഇൻഷാല്ലാ ഇന്നത്തെ ജീവിത പാഠങ്ങളിൽ നാം പാഠമായി മാതൃകയായി പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഖൈറായത് ഏതാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ, വഅർലാഹ ഇൻദ മുലൈക്കിക്കും, നിങ്ങളുടെ ഉടമസ്ഥനായ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും തൃപ്തിയോഗ്യമായത് ഏതാണെന്ന്, വഅർഫഇഹ ഫീ ദറജാതിക്കും, നിങ്ങൾക്കുള്ള പദവികൾ വർദ്ധിപ്പിച്ചു തരുന്നതിനെ പറ്റിയാ നിങ്ങൾ അറിയിക്കട്ടെയോ, ഖൈറുല്ലക്കും മിൻ ഇസ്സഹബി വൽ വറഖ്, സ്വർണവും വെള്ളിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഖൈറായത് ഞാൻ നിങ്ങൾ അറിയിക്കട്ടെയോ, വമിൻ അൻ തൽഖു അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധമുഖത്തെത്തുകയും അങ്ങനെ അത് മുഖേന നിങ്ങൾ മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ ഖൈറായതിനാൻ നിങ്ങൾ അറിയിക്കട്ടെയോ. ഖാലു വമാദാക്ക യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, അത്രമാത്രം നല്ലതായ ഒരു കാര്യം ഏതാണ് നബിയെ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ അമലുകളിൽ ഖൈറായത്, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും തൃപ്തികരമായത്, നിങ്ങളുടെ പദവികളിൽ ഉന്നതമായത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഖൈറായത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പങ്കെടുത്ത് മുറിവേൽപ്പിക്കപ്പെടുന്നതിനേക്കാൾ ഖൈറായത്. സ്വഹാബത്ത് പറഞ്ഞു, എന്താണ് നബിയേ അത്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാ, അള്ളാഹുവിൻ്റെ ഓർമ്മയാണ്, അള്ളാഹുവിൻ്റെ സ്മരണയാണ്, അള്ളാഹുവിൻ്റെ ദിക്റാണത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗുണകരമായ, വളരെ പ്രതിഫലാർഹമായ ഒരു ഇബാദത്താണ് ദിക്റുല്ലാ, അള്ളാഹുവിൻ്റെ സ്മരണ എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റത വഅസീല. ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ, ദിക്റൻ കസീറ, ധാരാളമായ ഓർക്കൽ, വസബ്ബിഹൂഹു ബുക്റത വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകം നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ, ദിക്റുകൾ ധാരാളമാക്കണേ, ദിക്റുകൾ പതിവാക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ദിക്റുകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പതിവാക്കപ്പെടുന്ന ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് പ്രിയപ്പെട്ടവരെ. പല സംസാരങ്ങളും നാവിനെ കൊണ്ട് പലതും നമ്മൾ സംസാരിക്കുന്നവരാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിത്യേന ഞാൻ ചൊല്ലുന്ന ഒരു ദിക്റുണ്ട് എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ആ ദിക്റ് ഞാൻ എന്നും ചൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദിവസവും ചൊല്ലാൻ പഠിപ്പിച്ച ചില ദിക്റുകളും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, യാ അജ്സു അഅദുക്കും അൻ യക്സിബ ഫീ കുല്ലി യൗമിൻ അൽഫ ഹസന, എല്ലാ ദിവസവും 1000 ഹസനത്ത്, 1000 നന്മ, 1000 പ്രതിഫലം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, കൈഫ നക്സിബു അൽഫ ഹസന, ഒരു ദിവസത്തിൽ 1000 ഹസനത്തുകൾ, 1000 പ്രതിഫലങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് നേടുക, സമ്പാദിക്കുക? ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസബ്ബിഹ് മിഅത്ത തസ്ബീഹ, നിങ്ങൾ 100 തവണ തസ്ബീഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ നിങ്ങൾ തസ്ബീഹ് നടത്തുക ഒരു ദിവസത്തിലെ പ്രഭാതത്തിൽ. എങ്കിൽ യുക്തബു ലഹു അൽഫു ഹസന അവ യുഹത്തു അൻഹു അൽഫു ഖതിയ, നിങ്ങൾക്ക് 1000 നന്മയുണ്ട്. 100 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1000 നന്മയുണ്ട്, അല്ലെങ്കിൽ 1000 തിന്മ നിങ്ങളിൽ നിന്നും മായ്ക്കപ്പെടും എന്ന് പരിശുദ്ധ

യൂനുസ് നബി അലൈഹിസ്സലാം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുകയും കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട് മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട സംഭവം വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പടച്ചവൻ പറയാണ്, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. അദ്ദേഹം എങ്ങാനും തസ്ബീഹ് ചൊല്ലാതിരുന്ന ഒരാളായിരുന്നു എങ്കിൽ സുബ്ഹാനല്ലാഹിയും ദിക്റുകളും അല്ലാഹുവിനെ ഓർമ്മിക്കലും അല്ലേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ എന്ന വാക്ക് പറയാത്ത ഒരാളായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാൾ വരെയും അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ അകപ്പെടുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു മുസീബത്തിൽ നിന്ന്, ആ ഒരു പ്രയാസത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്, അദ്ദേഹത്തെ അല്ലാഹു രക്ഷപ്പെടുത്തിയത് അദ്ദേഹം നിത്യജീവിതത്തിൽ പതിവാക്കിയിരുന്ന സുബ്ഹാനല്ലാഹ് പോലെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ പോലെയുള്ള പ്രാർത്ഥനകളായിരുന്നു അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ, ആ പ്രാർത്ഥനകൾ കാരണമാണ് അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് എന്നാണ്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ, ഉണ്ടാകുമ്പോൾ പടച്ചോൻ നമുക്ക് ഒരു തുറവി തരുമെന്നാണ്. എങ്ങനെയുള്ളവരാണെങ്കിൽ, ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കിയ ആളുകളാണെങ്കിൽ. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മിസ്ലുൽ ഹയ്യ് വൽ മയ്യിത്ത്. ദിക്റു ചൊല്ലുന്നവനും ദിക്റു ചൊല്ലാത്തവനും ജീവനുള്ളവനെപ്പോലെയും മരിച്ചവനെപ്പോലെയും അതിന് തുല്യാണെന്നാണ്. ദിക്റു ചൊല്ലുന്നവൻ ജീവനുള്ളവനാണ്, ദിക്റു ചൊല്ലാത്തവൻ മരിച്ചവന് തുല്യാണെന്നാണ്. പ്രത്യേകം അദ്കാറു സ്വബാഹികളുണ്ട്, അതുപോലെ തന്നെ അദ്കാറുൽ മസാഇകളുണ്ട്. പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, പ്രദോഷത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, അതൊക്കെ കൃത്യതയോടുകൂടി അത് മുഴുവനും ചെറുപക്ഷേ ദിവസവും ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ ചിലതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവായി ചൊല്ലുന്ന ദിക്റുകൾ നമുക്കുണ്ടാകണം എന്നാണ്. ആ സമയത്തുമ്പോൾ ആ ദിക്റു നമ്മൾ അങ്ങോട്ട് ചൊല്ലണം എന്നാണ്. അത്തരത്തിൽ നമ്മൾ ദിക്റു ചൊല്ലിയാൽ നമ്മൾ ജീവനുള്ളവനെ പോലെയായി, അതല്ലെങ്കിൽ മരിച്ചവന് തുല്യമാണ്, അവൻ മയ്യത്തിന് തുല്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ലാ യസാലു ലിസാനക റത്ബം മിൻ ദിക്രില്ലാ. ഒരിക്കലും അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സംശയം ചോദിച്ചു വന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ്, ലാ യസാലു ലിസാനക റത്ബം മിൻ ദിക്രില്ലാ. നീ എന്തു ചെയ്യണം? നിന്റെ നാവിനെ എപ്പോഴും നനവുള്ളതാക്കണം. ദിക്റിനാൽ നാവിനെ എപ്പോഴും നനവുള്ളതാക്കണം. നിന്റെ ചുണ്ടുകൾ വരണ്ടു പോകാൻ പാടില്ല, നിന്റെ ചുണ്ടുകൾ ഉണങ്ങിപ്പോകാൻ പാടില്ല, നിന്റെ നാവുകൾ ഉണങ്ങിപ്പോകാൻ പാടില്ല. എപ്പോഴും ദിക്റിനാൽ പച്ച വിരിച്ച് നിൽക്കപ്പെടണം നിന്റെ നാവുകളും ചുണ്ടുകളും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുഹാജിറുകളായ ആളുകൾ, മുഹാജിറുകളുടെ പ്രത്യേകത എന്താണ്? അവരിൽ ഭൂരിഭാഗവും സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വെറും കയ്യോടെ ശരീരം മാത്രമായി ആദർശമേന്തി ആദർശത്തെ മുറുകെ പിടിച്ച് മദീനയിലേക്ക് വന്നവരാണ്. സ്വാഭാവികമായും അവർ ദരിദ്രരാണ്. മുഹാജിറുകളിൽ ഭൂരിഭാഗവും ദരിദ്രരാണ്. ആ മുഹാജിറുകൾ, ദരിദ്രരായ മുഹാജിറുകൾ, അത്തഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഒരു പരാതി പറയാൻ വേണ്ടി വരികയാണ്. ദഹബ അഹ്ലുദ്ദുസൂർ മിനൽ അംവാൽ ബിൽ ബിദ്ദറജാത്ത്. അല്ലാഹുവിൻ്റെ റസൂലേ, പൈസക്കാരായ മുസ്ലിമീങ്ങൾ, സമ്പന്നരായ മുസ്ലിമീങ്ങൾ, അവരൊരുപാട് ഉന്നതമായ സ്ഥാനങ്ങൾ കൊണ്ടുപോകുന്നല്ലോ നബിയെ. ഞങ്ങൾക്ക് പലപ്പോഴും അവരുടെ ഒപ്പം എത്താൻ കഴിയുന്നില്ല. യുസല്ലൂൻ കമാ നുസല്ലി വയസൂമൂൻ കമാ നസൂം വയതവലഹും ഫദ്ലു അംവാലിഹിം ഹും അഗ്നിയാ യതസദ്ദഖൂൻ വനഹ്നു ഫുഖറാ വനഹ്നു ഫുഖറാ ലൈസ ഇൻദനാ മാ നതസദ്ദഖു ബിഹി. ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട്, അവരും നമസ്കരിക്കുന്നുണ്ട്.

0: ദരിദ്രരായ ഞങ്ങളും നോമ്പെടുക്കുന്നുണ്ട്, ധനികരായ അവരും നോമ്പെടുക്കുന്നുണ്ട്. ദരിദ്രരായ ഞങ്ങളും മറ്റു ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, അവരും ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ തുല്യവരാണ്. പക്ഷേ അവരവരുടെ നിത്യജീവിതത്തിൽ അവർക്കുപയോഗിക്കേണ്ടതായ സമ്പത്ത് കഴിച്ചു ബാക്കിയുള്ള മിച്ചം വരുന്ന സമ്പത്ത് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യത്തസദ്ദഖൂൻ, സദഖ ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദഖ കൂടി ചെയ്യുന്നുണ്ടവർ. വനഹ്നു ഫുഖറാ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾ ദരിദ്രരാണ്. ലൈസ ഇൻദനാ മാ നതസദ്ദഖു ബിഹ്, ഞങ്ങൾക്ക് സദഖ ചെയ്യാൻ ഒന്നുമില്ല നബിയേ എന്ന് പണക്കാരും എല്ലാ നന്മയും പ്രതിഫലവും കൊണ്ടുപോവുകയാണല്ലോ നബിയേ, ഞങ്ങൾക്ക് വളരെ പുറകിലാണല്ലോ ഞങ്ങൾ എന്ന് പരാതി പറഞ്ഞ മുഹാജിറുകളായ സാധുക്കളായ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ ധനം അവർ സദഖ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അവരെക്കാളേറെ ഒരു തസ്ബീഹ് കൂടുതൽ ചൊല്ലിയാൽ അത് നിങ്ങളുടെ സദഖയാണ്. നിങ്ങൾ 100 സദഖ ചൊല്ലിയാൽ, 100 തസ്ബീഹ് ചൊല്ലിയാൽ 100 സദഖക്ക് തുല്യമാണ് എന്ന അർത്ഥത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആശ്വസിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പാവപ്പെട്ടവനാകട്ടെ പണക്കാരനാകട്ടെ അവരുടെയൊക്കെ നിത്യ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരേണ്ടതായ ഒരു ഇബാദത്താണ് ദിക്ര എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആരെങ്കിലും ഈ ദിക്ര ഫി യൗമിൻ മിഅത മറ, ഒരു ദിവസത്തിൽ 100 തവണ ചൊല്ലിയാൽ, കാനത്തു ലഹു അദ്ല അശ്രി റിഖാബ്, അവൻ പത്തടിമയെ ബോജിപ്പിച്ചവനെ പോലെയാണ്. കുത്തിബത്തു ലഹു മിഅത്തു ഹസന, അവന് 100 നന്മകളുണ്ടെന്നാണ്. ഉമുഹയ്യത്ത് അൻഹു മിഅത്തു സയ്യിആം, അവൻ്റെ 100 തിന്മകളെ അല്ലാഹു പുറത്തു കൊടുക്കും. വകാനത്തു ലഹു ഹിർസം മിന ശൈത്വാൻ യൗമഹു ദാലിക്, അന്നേ ദിവസം ഷൈത്താനിൽ നിന്നുള്ള സംരക്ഷണ വലയം അവനുണ്ട് എന്നാണ്. വലം യഅതി അഹദുൻ ബിഅഫ്ളൽ മിമ്മാ ജാഅ ബിഹി ഇല്ലാ റജുലുൻ അമില അക്സറ മിൻഹു, ഇവനേക്കാൾ കൂടുതൽ അമൽ ചെയ്ത ആൾ. വലം യഅതി അഹദുൻ, അദ്ദേഹം ഒഴികെ മറ്റാരും ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലിയവനോളം എത്തിയിട്ടില്ല അന്നേ ദിവസത്തിൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, വളരെ ഗൗരവകരമായും നമ്മൾ ഈ ഒരു പാഠത്തെ, ജീവിത പാഠം എന്ന പ്രോഗ്രാമിൽ ഇന്നത്തെ പാഠത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ഒരു പതിവ്, ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുവാനും ദിക്റുകൾ ധാരാളമാക്കുവാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അർബഉ കലിമാത്ത്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 കലിമത്തുകൾ എന്നാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഈ 4 പഠിച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ്. സഹോദരങ്ങളെ, രഹസ്യമായി കുട്ടിഘോഷിക്കലില്ലാതെ, ആളുകളെ കാണിക്കലില്ലാതെ, ആളുകളെ കേൾപ്പിക്കലില്ലാതെ, ഞാനും എൻ്റെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി, കേട്ടാൽ മതി, കണ്ടാൽ മതി എന്നുള്ള നിലയ്ക്ക് രഹസ്യമായി. വദുക്കുർ റബ്ബക തദറുഅൻ വഖീഫ, അല്ലേ, അതാണ് 2 മാനദണ്ഡങ്ങൾ, 2 ഷർത്തുകൾ ദിക്റിൻ്റെ. 1, തദറുഅൻ, ഭയഭക്തിയോടുകൂടിയാകണം നിൻ്റെ ദിക്ർ. വഖീഫ, അതേപോലെ തന്നെ രഹസ്യമായിട്ടായിരിക്കണം, പരസ്യമായിട്ടാകാൻ പാടില്ല. ഒച്ചയുണ്ടാക്കിയിട്ടല്ല ദിക്ർ ചൊല്ലേണ്ടത്, ഒച്ചയും ബഹളുണ്ടാക്കിയിട്ടല്ല, നേരെ മറിച്ച് വിനയത്തോടെ ഭയഭക്തിയോടെ. 1, 2, രഹസ്യമായി, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും നല്ല ദാക്കിരിയങ്ങളും ദാക്കിറാത്തുകളുമായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അള്ളാഹുവിൻ്റെ സ്മരണ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا من يرى ما في الضمير ويسمع انت المعد لكل.
4: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: أعوذ بالله من الشيطان الرجيم.

0: ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനൈജി. ആത്മീയതയും ഏറ്റവും നല്ല ഇമ്പമാർന്ന പാരായണ ശൈലിയുമുള്ള ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻകാരികളിൽ ഒരാളാണ് ഖലീഫ അൽ തുനൈജി. യു എയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുർആൻ മുഴുവൻ ഹെഫുള പൂർത്തിയാക്കി അദ്ദേഹം പ്രശസ്തരായ അധ്യാപകരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള അക്കാദമിക യോഗ്യത നേടുകയുണ്ടായി. യു എയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുത്തിട്ടുമുണ്ട്. ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ളു തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുണ്ട് അദ്ദേഹം. ഖലീഫ തുനൈജിയുടെ പാരായണത്തിലെ ഏറ്റവും ചില സവിശേഷതകൾ ആഗോളതലത്തിൽ അദ്ദേഹത്തെ ഏറെ പ്രിയങ്കരനാക്കിയിട്ടുണ്ട്. യുവാക്കളും ഖുർആൻ വിദ്യാർത്ഥികളും അനുകരിക്കുന്ന ഏറ്റവും പ്രചാരം നേടിയ പാരായണ ശൈലികളിൽ ഒന്നു തന്നെയാണ് ഖലീഫ തുനൈജിയുടെ ശൈലി. പഠന രീതിയിലും പാരായണ മാർഗങ്ങളിലും അദ്ദേഹം ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു. ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനൈജിയുടേതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്.
1: അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ നബയിലെ 6 മുതൽ 11 വരെ കൂടിയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്താണ്? അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു വിരിപ്പന്നോണമാക്കിയിട്ടില്ലയോ? വൽ ജിബാല ഔത്താദ, മലകളെ ഭൂമിക്ക് ആണികളുമാക്കിയിട്ടില്ലേ? വഹലക്കനാക്കും അസ്വാജ, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. വജാൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്ക് നാം നിങ്ങൾക്കൊരു വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. വജാൽനല്ലയിൽ ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രവുമാക്കിയിരിക്കുന്നു. വജാൽന നഹാറ മആശ, പകലിനെ നാം ജീവിത സന്ധാരണ വേളയിലുമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചുറ്റുപാടിലുമുള്ള ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന ചില വാചകങ്ങളാണ് നമ്മൾ ഇതുവരെ ഓതിക്കേട്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങി 16 കൂടി ആയത്തുകളിലൂടെ വിശദീകരിക്കുന്ന ഭാഗം തീർച്ചയായും നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിത്യേന മനുഷ്യൻ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന 10 പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളും അതേ അവസരത്തിൽ മഹത്തായ അനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനങ്ങളിൽ എടുത്തുകാട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഖുർആനിൽ ഇവയെപ്പറ്റി ആവർത്തിച്ചും വിവരിച്ചും പ്രസ്താവിച്ചത് നമുക്ക് കാണാനും കഴിയും. ഒന്നാമത് പറഞ്ഞത്, ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ജീവിത സന്ധാരണത്തിന് ഉപയുക്തമായ വിധത്തിൽ അതിനെ വിരിച്ച് വിധാനപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത്, ഭൂമിക്ക് ഇളക്കം പറ്റാതെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന കുറ്റികൾ അഥവാ ആണികൾ എന്നോണം അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചത്. മൂന്നാമത് പറഞ്ഞത്, മനുഷ്യനെ ആണും പെണ്ണുമായി ഇണവർഗങ്ങളാക്കിയത്. നാലാമത് പറഞ്ഞത്, ദേഹാധ്വാനം, രോഗം മുതലായവ കൊണ്ടോ വ്യസനം, ഭയം മുതലായവ നിമിത്തമോ ഉണ്ടാകുന്ന ക്ഷീണങ്ങളിൽ നിന്നും പകലത്തെ വിവിധ ജോലിത്തിരക്കുകളിൽ നിന്നും വിശ്രമവും ശാന്തതയും നൽകുന്ന വിധം മനുഷ്യന് ഉറക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ചാമത് പറഞ്ഞത്, രാത്രിയെ കേവലം വസ്ത്രം കൊണ്ടെന്നോണം ദേഹം മൂടി മറഞ്ഞ് സ്വസ്ഥമായിരിക്കുവാൻ പര്യാപ്തമാക്കിയത്. ആറാമത് പറഞ്ഞത്, മുഴുവൻ സമയവും രാത്രിയെപ്പോലെ ഇരുട്ടിയതാക്കാതെ പകലിനെ അതിൽ നിന്നും വേർതിരിച്ച് ജീവിത സന്ധാരണത്തിന് പക്വമായ അവസരമാക്കിയത്. ഏഴാമത് പറഞ്ഞത്, ഭൂമിയിലെ എത്രയോ കാര്യങ്ങൾക്ക് അനുപേക്ഷണീയമായ നിരവധി പ്രകൃതി ബന്ധങ്ങൾ സ്ഥിതി ചെയ്യുന്ന വമ്പിച്ച 7 ആകാശലോകങ്ങളെ ഭൂമിക്കുമീത് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. എട്ടാമത് പറഞ്ഞത്, കത്തിജ്വലിച്ചും തിളങ്ങിപ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ലോകവിളക്കാകുന്ന സൂര്യനെ ഏർപ്പെടുത്തിയത്. ഒൻപത് പറഞ്ഞത്, മഴ വർഷിപ്പിക്കുമാറുള്ള കാർമേഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മഴക്കാറുകളെ തട്ടിക്കൂട്ടുന്ന മഴക്കാറ്റുകളിൽ നിന്ന് ധാരാളം മഴവെള്ളം വർഷിപ്പിക്കുന്നത്. പത്താമത് പറഞ്ഞത്, അങ്ങനെ മഴ മൂലം ധാന്യം തുടങ്ങിയ എല്ലാ സസ്യവർഗങ്ങളും വൃക്ഷങ്ങളാലും ചെടികളാലും തിങ്ങിത്തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും മനുഷ്യർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനന്തം അതേപോലെ തന്നെ വിസ്തൃതമായ ഒരുപാട് ആശയങ്ങളെ അള്ളാഹു സംയോജിപ്പിക്കുന്ന ആയത്തിൻ്റെ ശകലങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ നബഇൻ്റെ തുടക്കം മുതൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ 6 മുതൽ 11 കൂടിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ടത്. ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള പഠനങ്ങളിലും ചിന്തകളിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഡയലോഗ്. ഡയലോഗ് 5.0. അശാസ്ത്രീയമായ ഹദീസുകളോ? അവതരണം ഡോക്ടർ നസീഫ് പി പി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഡയലോഗ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഒരു ഹദീസിൽ നമ്മുടെ പാനീയത്തിൽ ഒരു ഈച്ച വീഴുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായും മുക്കിയെടുത്തുകൊണ്ട് പുറത്ത് കളയണം എന്നുള്ള സ്വഹീഹായ ഹദീസ് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഗവേഷണങ്ങളും നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശാസ്ത്രലോകം എല്ലായ്പ്പോഴും ഗവേഷണങ്ങളുടെ അത് പ്രസിദ്ധീകരണത്തിനും അത് കണ്ടെത്തലുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2020 ഏപ്രിൽ സയൻസ് ഡയലിയിൽ വന്ന ഒരു വാർത്തയുണ്ട്. പ്രാണികളുടെ ചിറകിലുള്ള മെറ്റീരിയൽ മെഡിക്കൽ ഇംപ്ലാന്റ്സിന് ഉപയോഗിക്കാൻ പറ്റുമോ, അതിന് സാധ്യത ഉണ്ട് എന്നുള്ള രൂപത്തിലുള്ള പഠനങ്ങൾ പുറത്തു വന്നതാണ്. ഒരു ശരീരത്തിനുള്ളിൽ ഒരു ഇംപ്ലാന്റ്, ഒരു ഉപകരണം വെച്ച് പിടിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി അതിന് ഇൻഫെക്ഷൻ സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഇൻഫെക്ഷൻ സംഭവിക്കാതിരിക്കാൻ ഒരുപാട് ടെക്നോളജികൾ ലോകത്ത് നിലവിലുണ്ട്. പ്രാണികളുടെ ചിറകിൽ നിന്ന് ലഭിക്കുന്ന കോമ്പൗണ്ട്സ് ഇതിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രൂപത്തിലുള്ള പഠനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പുതുതായി ജർമ്മനി ബാക്ക്ഗ്രൗണ്ടിലുള്ള വില്ലിസ് ഓൺലൈൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന ചെറിയ പാർട്ടികളെ, നാനോ പാർട്ടികളും മൈക്രോ പാർട്ടികളെയും കുറിച്ച് മാത്രം പഠനം നടത്തുന്ന ഒരു ജേണലിൽ വന്ന ഒരു പ്രബന്ധമാണ് സ്യൂഡോമോണസ് ഒറിജിനോസ. അതായത് ചെറു പ്രാണികൾക്കിടയിൽ, മൈക്രോബ്സിനിടയിൽ സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്ന, മൈക്രോബ്സിന് എന്ത് മരുന്ന് കൊടുത്താലും റെസിസ്റ്റൻസ് രൂപപ്പെടുന്ന സ്യൂഡോമോണസ് ഒറിജിനോസയ്ക്ക് എതിരെ പ്രവർത്തിക്കാൻ, അതിൻ്റെ സെൽ റപ്ചർ ചെയ്യാൻ പ്രാപ്തമുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഈ പാറ്റയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലൈയുടെ ചിറകിൽ നിന്ന് ലഭിക്കും എന്നുള്ള പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ പെട്ട സൈറ്റേഷനുകളും ബാക്കിയും കൂടിയുകയും 13 ഇമ്പാക്റ്റുള്ള ഈ പറഞ്ഞ ജേണലിൽ അത് പബ്ലിഷ് ചെയ്യുകയും ശാസ്ത്രലോകം വളരെ ഉപകാരപ്രദമാകുന്നൊരു പഠനമായിട്ട് അത് മുന്നേറി നിൽക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു പഠനം സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ടോപ്പോഗ്രാഫിക്കൽ സ്ട്രക്ചർ, നമ്മുടെ ഫ്ലൈ വിങ്സിൻ്റെയൊക്കെ ചിറകിലുള്ള സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ അതിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം പല പഠനങ്ങളിലും വന്നുകൊണ്ട്, അതിൻ്റെ പാറ്റേൺ, അതിൻ്റെ രൂപസാദൃശ്യങ്ങൾ, ഈ ബാക്ടീരിയൽ സൈഡിലെ ആക്ടിവിറ്റിക്കൊക്കെ, ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധ്യതകളും കാര്യങ്ങളും പഠനം നടക്കുന്നുണ്ട്. വേറൊരു പഠനമാണ് നാച്ചർ കമ്മ്യൂണിക്കേഷൻ. ഏത് ലോകത്ത് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആളുകൾ പോലും പബ്ലിഷ് ചെയ്യുന്ന നാച്ചർ കമ്മ്യൂണിക്കേഷൻ പോലുള്ള ലോകത്തെ ഏറ്റവും മികച്ച ജേണലുകളിൽ ഒന്നായിട്ടുള്ള നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ പുറത്തുവിട്ടത് നമ്മുടെ ഫ്ലൈ വിങ്സിൽ നിന്ന് ലഭിക്കുന്ന കോമ്പൗണ്ട് എങ്ങനെയാണ് ഒരു മൈക്രോബ്സിനെ കൊല്ലുന്നത്, അതിനെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ സെൽ റപ്ചർ ചെയ്തിട്ടോ ഇംബൈബ് ചെയ്തിട്ടോ ഒക്കെ രൂപത്തിലുള്ള, പെനട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറി ചെന്നിട്ടുള്ള രൂപത്തിലുള്ള, എങ്ങനെയാണ് അതിൻ്റെ റപ്ചറിങ് നടക്കുന്നതെന്നുള്ള വിശദമായ പഠനം നടത്തുകയുണ്ടായി. നാച്ചുറൽ ഓൺലൈൻ നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള മാഗസിനുകൾ അല്ലെങ്കിൽ ജേണലുകൾ ഒരു ഗവേഷണ പ്രബന്ധം വരിക എന്നുള്ളത് തന്നെ അത്രയും വലിയ പഠന പദ്ധതികളാണ് അതിലൊക്കെ പബ്ലിഷ് ചെയ്ത് വരിക. അതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു ബ്ലാക്ക് സിലിക്കോൺ, ചിറകിൽ നിന്നെടുക്കുന്ന കോമ്പൗണ്ട്, ഒരു ആൻറ്റി മൈക്രോബിയൽ എഫക്റ്റുള്ള ബ്ലാക്ക് സിലിക്കോൺ കോമ്പൗണ്ടിൻ്റെ സമാനമായ ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ള തരത്തിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേൺ നേരത്തെ പറഞ്ഞതുതന്നെ സർഫസ് പാറ്റേൺ, അതിൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി അതിൻ്റെ പഠനം പൂർത്തീകരിച്ച് അതിൻ്റെ പാറ്റേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിൽ തന്നെ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയുടെ മറ്റൊരു പഠനമാണ് അതിൻ്റെ ഏതൊക്കെ രൂപത്തിൽ അതിനെ നമുക്ക് ഈക്കോളി എന്ന് പറയുന്ന രൂപത്തിൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ ബാക്ടീരിയൽ പറഞ്ഞ രൂപത്തിൽ തന്നെ നമ്മുടെ വെള്ളത്തിലും ബാക്കിയൊക്കെ ഏറ്റവും കൂടുതൽ വൈറൽ ലൂസ് മോഷൻ പോലുള്ള നമുക്ക് കോമൺ ആയിട്ട് ബാധിക്കുന്ന അസുഖം ഈക്കോളി കൊണ്ടുണ്ടാകുന്ന കാരണം ഒരുപാട് രോഗങ്ങളുണ്ട്. ഈക്കോളിക്കെതിരെയും വിങ്സ് നിന്ന് ലഭിക്കുന്ന സിക്കാഡെ വിങ്സ് എന്ന് പറയുന്ന ഫ്ലൈൻ്റെ വിങ്സ് നിന്ന് ലഭിക്കുന്ന കോമ്പൗണ്ട്സ് ഉപകാരപ്രദമാണ് എന്നുള്ള പഠനവും ലോകത്ത് നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ നടന്ന പഠനങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇതിൻ്റെ പാറ്റേൺ നേരത്തെ മനസ്സിലാക്കി എങ്ങനെയാണ് ഇതിനെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് ബ്ലേഡ് രൂപത്തിലും അതേപോലെ തന്നെ സ്പൈക്ക് രൂപത്തിലും ഒക്കെ ആക്ട് ചെയ്തുകൊണ്ട് ഈ അതുപോലെ അമ്പും വില്ലും രൂപത്തിലുള്ള ഇതൊക്കെ നാനോ സൈസിൽ വരുന്ന സ്ട്രക്ചറുകളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ റപ്ചറിങ്ങും അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും മനോഹാരിത നമുക്ക് മനസ്സിലാവുക. കാരണം ഈ വ്യത്യസ്ത തരത്തിലുള്ള അതിൻ്റെ സൃഷ്ടിപ്പിലുള്ള പാറ്റേണുകൾ നമ്മൾ മൈക്രോബ്സ് ഒക്കെ അനാലിസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയായി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതും അതുകൊണ്ടാണ് ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായതുകൊണ്ട് റീസൻ്റായിട്ട് ശാസ്ത്രലോകം ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സ്വഹീഹായ ഹദീസ് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന് കരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം വായിൽ വെച്ച് അതിൻ്റെ ഒരു നീര് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തു എന്നുള്ള സ്വഹീഹായ ഹദീസ് നമുക്ക് ഓരോരുത്തർക്കും പരിചയമുള്ളതാണ്. ശാസ്ത്രലോകം ഒരുപാട് ഗവേഷണം നടത്തുന്ന കൂട്ടത്തിൽ തന്നെ ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനം അത് സൂചിപ്പിക്കുന്നത് നിയോനാറ്റ്സിന് ഇൻഫൻസ് പുതിയ ജനിച്ച കുട്ടികൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ തടയാൻ വേണ്ടി ഡെസ്ട്രോസ് ജെല്ല് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള വളരെ വിപുലമായ ഒരു പഠനം നടത്തുകയുണ്ടായി. അതായത് കുട്ടികളിൽ ജനിച്ച കുട്ടികളുടനെ ഷുഗർ കുറഞ്ഞ് അതിനെ ബ്രെയിനിനെ ഡാമേജ് ആക്കുകയും ബ്രെയിൻ ഡാമേജ് സംഭവിക്കുകയും അങ്ങനെ ബ്രെയിൻ ഡാമേജ് സംഭവിച്ച് ഡെത്ത് വരെ സംഭവിക്കുന്ന മരണം വരെ സംഭവിക്കുന്ന കേസുകൾക്ക് വളരെ നല്ലൊരു പരിഹാരമായി ജനിച്ച കുട്ടികൾക്ക് ഈ ഡെസ്ട്രോസ് ജെല്ല് ഉപയോഗിക്കാം എന്നുള്ള പഠനം പീഡിയാട്രിക് റിസർച്ച് എന്ന ജേണലിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ ആ ഇത് ബ്രസ്റ്റ് ഫീഡിങ്ങിനേക്കാളും കൂടുതൽ പ്രീലാക്ടൽ ഫീഡിങ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കൂടെ അതിൻ്റെ മുമ്പായി നമ്മൾ നൽകുന്ന ഈ പറഞ്ഞ പോലത്തുള്ള മധുരം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള ഈ ഒരു മാരകമായ അസുഖത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും എന്നുള്ളതാണ് പഠനം വന്നിട്ടുള്ളത്. 2013 BBCയിൽ വന്ന പിന്നെ വാർത്തയും ശ്രദ്ധേയമാണ്. പ്രീമച്ചർ ബേബീസിനും ഷുഗർ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിമച്ചുറായി പ്രായപൂർത്തിയാവാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഈ ബ്രെയിൻ ഡാമേജ് വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റായിട്ട് വന്ന കണ്ടുപിടുത്തത്തെക്കുറിച്ചും BBCയിലും വാർത്ത വന്നു. ഒരുപാട് പ്രീലാക്ടൽ ഫീഡിങ് ജനിച്ച കുട്ടികൾക്ക് നൽകുന്ന പ്രീലാക്ട പാൽ കൊടുക്കുന്നതിന് മുമ്പുള്ള ഫീഡിങ്ങുകളും കാര്യങ്ങളും അതിൻ്റെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ ലോകത്ത് പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. 2003 മുതൽ 2013 വരെ നീണ്ട 10 വർഷം നൈജീരിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടക്കുകയും അതിൻ്റെ സോഷ്യൽ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ അതുപോലെ തന്നെ അതിൻ്റെ ഫൈനാൻഷ്യൽ റൂറൽ അർബൽ ഏരിയകളിലൊക്കെ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളും എന്താണെന്നൊരു പഠനം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും ഒരുപാട് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും ബാക്കിയൊക്കെ പഠിച്ചുകൊണ്ടുള്ള പ്രീലാക്ടൽ ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 2 ഹദീസുകളെ സംബന്ധിച്ചാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മധുരം നൽകുന്നതും അതുപോലെ വെള്ളത്തിനുള്ളിൽ ഒരു ഈച്ച വീണ് കഴിഞ്ഞാൽ അത് മുക്കി പുറത്ത് എടുത്തു കളയണം എന്നുമുള്ള ഈ 2 ഹദീസ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഒരുപാട് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും നേരിടാറുണ്ട്. ശാസ്ത്രലോകത്ത് ഒരുപാട് ഗവേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ശാസ്ത്രലോകത്തെ സത്യങ്ങൾ മാത്രം മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെങ്കിലും ഹദീസുകളെ കളിയാക്കാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന്റെ ഒരു പിൻബലവും ആവശ്യമില്ല സ്വഹീഹായ ഹദീസ് വിശ്വസിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ. പക്ഷെ യുക്തിയുടെ പേരും പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിനെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ മനസ്സിലാക്കണം, ശാസ്ത്ര വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് വിനയം വേണം, നോളജ് അപ്ഡേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ വെബ് ഓഫ് സയൻസിലും പബ്മെഡിലും സ്കോപ്പസിലൊക്കെ വന്ന് പബ്ലിഷ് ചെയ്ത ഒരുപാട് വിവരങ്ങൾ ലോകത്ത് അവൈലബിളായി കിടക്കുമ്പോൾ എന്നിട്ടും സ്വഹീഹായ ഹദീസുകളെയും അള്ളാഹുവിന്റെ ദീനിനെയും പുച്ഛിക്കുകയും കൊഞ്ഞനം കുത്തും ചെയ്യുന്ന ഒരു ഒറ്റ വാക്കേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഈ ഒരു പഠനമാണ് നിങ്ങൾക്ക് ഏവർക്കും എല്ലാവർക്കും വേണ്ടിയത്. ഇത് എൻ്റെ ബുദ്ധിക്ക് ശരിയാവുന്നില്ല എന്ന് വിചാരിച്ച് ഹദീസുകളെ തള്ളാനും മറ്റുമൊക്കെ നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകും. അതല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ മനസ്സിലാക്കിയ സ്വഹീഹായ ഹദീസുകൾ ജീവിതത്തിൽ പകർത്തുക, ഏറ്റവും ഉപകാരപ്രദമായ അറിവ് നമുക്ക് ലഭിക്കുകയും അതനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഡയലോഗ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മുന്നേ നടന്ന ഡയലോഗ് പ്രോഗ്രാമിൻ്റെ ഓഡിയോ സംപ്രേഷണമായിരുന്നു. അശാസ്ത്രീയമായ ഹദീസുകളോ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ നസീഫ് പി പി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: വോയിസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു സുബധം, അഹ്ലു സുന്ന ആദർശത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ നിഹാദ് എം സി സി നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്സലാത്തു വസ്സലാമു അലാ റസൂലിനാ മീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, മൻഹജു സലഫുമായി ബന്ധപ്പെടുത്തി ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യങ്ങളാണ് മുൻപ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി സൂചിപ്പിച്ചിരുന്നത്. അഹ്ലു സുന്നയുടെ ആദർശം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ആദർശത്തിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ഉൾക്കൊള്ളുക എന്നത് പ്രധാനമാണ്. മുൻകഴിഞ്ഞ എപ്പിസോഡിൽ അഹ്ലു സുന്നയുടെ അഖീദയുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന സമയത്ത് ഇതിനേറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു മൻഹജ് എന്ന് പറയുന്നത് യുക്തിഭദ്രമാണ് എന്നത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതിരു കവിഞ്ഞ് ബുദ്ധിക്ക് അമിതമായി പ്രാധാന്യം നൽകി പ്രമാണങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന വിഭാഗങ്ങളുടെ കൂട്ടത്തിലുമല്ല, ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് പാടെ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കുന്ന ഒരു കൂട്ടരിലുമല്ല. അതേസമയത്ത് അതിൻ്റെ മധ്യമ നിലപാടായ അള്ളയും റസൂലും പഠിപ്പിച്ചു തന്ന വിഷയങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കുകയും ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത മേഖലയിൽ അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാകണം നമ്മൾ എന്നതാണ് ഒരു എപ്പിസോഡിൽ വിശദമായി നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് അഹ്ലു സുന്നയുടെ അഖീദ ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള പ്രകൃതി മതം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇതുപോലെ ഒരു ഫിത്രത്തിൽ, മനുഷ്യൻ്റെ ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് അഹ്ലു സുന്നയുടെ അഖീദ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ വിശ്വാസ ആദർശങ്ങളിൽ അങ്ങേയറ്റം ലളിതമായി അവതരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നത് നമുക്കറിയാം. അതായത് അഹ്ലു സുന്നയുടെ ആദർശം, വിശ്വാസ ആദർശങ്ങൾ എല്ലാം അങ്ങേയറ്റം ലളിതമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. അതിൽ യാതൊരു സങ്കീർണതകളും ഇല്ല. കാരണം അത് മനുഷ്യൻ്റെ സഹജമായ പ്രകൃതിയോട് പൂർണ്ണമായി യോജിച്ചു നിൽക്കുന്നു എന്നതാണ് കാരണം. അത് സൂറത്തു റൂമിൽ 30-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതീ ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലികദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ആകയാൽ ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ ഈ മതത്തിലേക്ക് ചൊവ്വായി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിൻ്റെ ആ പ്രകൃതി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല. അതെത്ര വക്രതയില്ലാതെ ശരിയായി നിലകൊള്ളുന്ന മതം, എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി റഹിമുള്ള പറയുന്ന വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഒരു പ്രകൃതിയോടുകൂടിയാണ്. ചുറ്റുപാടിൻ്റെ സമ്മർദ്ദവും പരിതസ്ഥിതികളുടെ പ്രേരണയും വിഘാതമല്ലെങ്കിൽ, മനുഷ്യർ അവൻ്റെ സാക്ഷാൽ പ്രകൃതിയിൽ തന്നെ വളരുകയാണെങ്കിൽ, ലോകസൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധത്തിലും അവൻ്റെ തൗഹീദിലും അധിഷ്ഠിതമായ സത്യവിശ്വാസം അവനുണ്ടാകാതിരിക്കുകയില്ല. മാനുഷികമായ ധാർമ്മിക മൂല്യങ്ങളോട് ഇണങ്ങുന്ന പ്രേരണകളായിരിക്കും അവന് ഉത്ഭൂതമാകുന്നതും അവൻ്റെ ബുദ്ധി തേടുന്നതും അവൻ്റെ നന്മയായി അവൻ കാണുന്നതും അതായിരിക്കും. സൃഷ്ടാവിൻ്റെ നിഷേധത്തിനോ പരദൈവ സങ്കല്പത്തിനോ അവൻ മുതിരുകയില്ല. ഇതേ പ്രകൃതി മതമത്രേ ഇസ്ലാം. യാതൊരു വക്രതയും കൂടാതെ ശുദ്ധമനസ്സോടെ ആ മതത്തിലേക്ക് നേർക്കുനേരെ തിരിഞ്ഞു വരണമെന്നാണ് നിരവധി ദൃഷ്ടാന്തങ്ങൾ നിരത്തി കാട്ടിക്കൊണ്ട് അള്ളാഹു മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നത്. ഈ പരിശുദ്ധമായ പ്രകൃതി വിട്ട് മനുഷ്യനെ ഇടവും വലവും തിരിച്ചുവിടുന്നതും അവരെ വ്യത്യസ്ത മതക്കാരും ജാതികളുമാക്കി തരംതിരിക്കുന്നതും പ്രതികൂലമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണെന്ന വസ്തുത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചൂണ്ടിക്കാട്ടുന്നു, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി എന്ന് ഒരു ഹദീസ് സൂചിപ്പിക്കാം. ഇതിനർത്ഥം ഏത് കുട്ടിയും ശുദ്ധ പ്രകൃതി ഇസ്ലാമിക പ്രകൃതിയോടു കൂടിയല്ലാതെ ജനിക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസിയാക്കുന്നു. മജൂസി എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകൻ. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ അതിൽ പ്രസവവേളയിൽ കാതു മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ? ഇത്രയും പറഞ്ഞ ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയായി പറയാണ്, ഫിത്രത്തല്ലാഹി എന്ന് തുടങ്ങി ദാലിക ദീനുൽ ഖയ്യിം വരെ ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് അമാനിമൽ റഹിമുദ ഉപയോഗിച്ച വാചകങ്ങളാണ്. അതായത്, മൃഗക്കുട്ടികൾ ജനിക്കുമ്പോൾ അവ അവയവം പൂർണമായ നിലയിലാണ് ജനിക്കുന്നതെന്ന പോലെ മനുഷ്യ മക്കൾ ജനിക്കുന്നതും അവരുടേതായ ശുദ്ധ പ്രകൃതിയോടെയാണെന്നും പിന്നീട് മൃഗങ്ങളുടെ കാതുകൾ മനുഷ്യരാൽ മുറിക്കപ്പെടുന്നത് പോലെ മനുഷ്യർ വഴിപിഴച്ചു പോകുന്നതും പുറത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ടാണെന്നുമാണ് ഹദീസിന്റെ താൽപ്പര്യം. ഹദീസിൽ മാതാപിതാക്കൾ എന്നും യഹൂദി നസറാണി മജൂസി എന്നും പ്രസ്താവിച്ചത് കേവലം ചില ഉദാഹരണങ്ങൾ മാത്രമാണെന്നും വ്യക്തമാണ്. ഇമാം ഇബ്നു കസീർ റഹിമുള്ള പറയാണ്, ഖാൽ ഇബ്നു കസീർ റഹിമുള്ള ഫഇന്നഹു തആല ഫതറ ഖൽഖഹു അലാ മഅരിഫതിഹി വ തൗഹീദിഹി വ അന്നഹു ലാ ഇലാഹ ഗൈറു. തീർച്ചയായും അള്ളാഹു തന്റെ സൃഷ്ടികളെ രൂപപ്പെടുത്തിയത് തന്നെ അവനെ അറിയാനും അവനെ മാത്രം ഏകനാക്കാനും അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ബോധ്യപ്പെടാനുമാണ്. മറ്റൊരു ഹദീസിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സമാനമായ സംഭവം മുകളിൽ സൂചിപ്പിച്ചു. കുല്ലു മൗലൂദിൻ യുലദു അൽ ഫിത്ര ഫഅബവാഹു യുഅവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി എന്ന് പറയുന്ന ഹദീസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അഹ്ലുസുന്നയുടെ അഖീദ എന്ന് പറയുന്നത് ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത്. ഇതോടുകൂടിയിട്ട് നമുക്ക് ഒരു കാര്യം വ്യക്തമായി. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ കാലഘട്ടം വരെ നോക്കുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത് തൗഹീദിനിലാണ് തുടക്കം എന്ന് പറയുന്നത്. ഷിർക്കിലല്ല തുടക്കം. അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന് മാത്രം സകല ഇബാദത്തുകളും അർപ്പിക്കുന്ന, ഒരു ആരാധനാ കർമ്മങ്ങളും സൃഷ്ടികളിലേക്ക് വെച്ചുകൊടുക്കാത്ത ഒരു വിഭാഗമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. അതാണ് ഫിത്രത്തായിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതും. പിന്നീട് ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി, തിന്മകൾ വന്നു, ആ തിന്മകൾ മനുഷ്യന്മാരുടെ ഫിത്രത്തിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി, അങ്ങനെ വലിയ വലിയ കുഴപ്പങ്ങളിലൂടെ ഷിർക്കിലേക്ക് എത്തിച്ചു എന്നതാണ് തൗഹീദിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് അള്ളയും റസൂലും പഠിപ്പിച്ചെന്ന മനഹജ് അനുസരിച്ച് ജീവിക്കേണ്ട ആളുകളുടെ ഫിത്രത്ത് എന്ന് പറയുന്നത് അത് തൗഹീദിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് പറഞ്ഞതിന്റെ പ്രസക്തി. ഇങ്ങനെ ഈ ഒരു പോയിന്റ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഹ്ലുസുന്നയുടെ ഈ ഒരു പ്രത്യേകത ഉൾക്കൊണ്ട ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുന്നതോട് കൂടിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാദത്തുകൾ അഖിലവും അള്ളാഹ്ക്ക് മാത്രമായിരിക്കും. അല്ലാത്ത ഒരാളെയും നമ്മൾ പങ്കു ചേർക്കുകയില്ല. അത് റുബൂബിയത്തിലും ഉണ്ടാവില്ല, ഉലൂഹിയത്തിലും ഉണ്ടാവില്ല, അസ്മാ വസിഫാത്തിലും ഉണ്ടാകില്ല. ഏത് മേഖലയിലും അള്ള പഠിപ്പിച്ചെന്ന ഫിത്രത്തിന്റെ മതത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാകുന്നതാണ്. എങ്ങനെയാണത് തിരിച്ചറിയുക? ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മനസ്സുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ആശയങ്ങൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കേൾക്കുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർത്തു വരേണ്ട ഒരു ചിന്തയാണ് എന്റെ മതത്തിന്റെ പ്രത്യേകത ഒരു ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നാണല്ലോ. ശരി, എന്താണ് ആ ഫിത്രത്ത്? ഖുർആനും ഹദീസും പഠിപ്പിച്ചെന്ന പ്രത്യക്ഷ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, ആദം നബി അലൈഹിസ്സലാം മുതലുള്ള ചരിത്രങ്ങൾ, പ്രവാചകൻ പഠിപ്പിച്ചെന്ന മാർഗങ്ങൾ, സഹാബാക്കൾ പഠിപ്പിച്ചെന്ന മാർഗങ്ങൾ, ഇതൊക്കെയല്ലേ ഒരു ഫിത്രത്ത് എന്ന് പറഞ്ഞത്? ആ ചിന്തയിലേക്കായിരിക്കണം ആദ്യം പോകേണ്ടത്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, റസൂല് പറഞ്ഞിട്ടുണ്ടോ, സഹാബാക്കൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു ചിന്തയിലേക്ക് പോയാൽ നമ്മുടെ അഖീദ സുരക്ഷിതമായിരിക്കും. ഏത് ഫിത്നകൾ വന്നാലും ആടി ഉലയുന്ന ഒരു അഖീദയായി മാറൂല. കൃത്യമായ നിലപാടുള്ള അഖീദയായി നമ്മളത് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായ ഒരു പ്രത്യേകതയാണ്. അഹ്ലുസുന്നയുടെ മറ്റൊരു പ്രത്യേകതയാണ് അഹ്ലുസുന്ന അഖീദയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതും സമഗ്രമായിരിക്കും എന്ന തിരിച്ചറിവ്. ഇതും നമ്മൾ പ്രത്യേകതയെ മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു പയഞ്ചനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ചില ആളുകളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ചില ആളുകളുടെ കാഴ്ചപ്പാട് അള്ളയും റസൂലും പറഞ്ഞതൊന്നും പോരാ, ഇനിയും കുറച്ചും കൂടി അത് ചെയ്താലേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഹിദായത്ത് കിട്ടുള്ളൂ എന്നും എനിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് ഒരാളുകൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് ബിദഅത്തുകൾ ഓരോ ദിവസം കഴിയുന്നതോറും കൂട്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ആളുകളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതേസമയത്ത് അള്ളാന്റെ ദീനാണ് ശരി എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് മധ്യ നിലപാടായി വരേണ്ടവർ, അവരും ഒരു ഭാഗത്തുണ്ട്. ഇങ്ങനെ അതിര് കവിഞ്ഞവരുണ്ട്, അതിര് കുറഞ്ഞ ആൾക്കാരുണ്ട്, പറ്റ വിട്ടുപോയ ആൾക്കാരുണ്ട്. ഇതൊന്നുമല്ലാത്ത ശരിയായ നിലപാട് അഹ്ലുസുന്നയുടെ നിലപാടാ. അത് എന്താണ് അഹ്ലുസുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ, അഹ്ലുസുന്നയുടെ ആദർശം എന്ന് പറയുന്നത് അത് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതും സമഗ്രതമായതുമാകുന്നു എന്നതാണ്. ഇതെന്താണെന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു അടിസ്ഥാനമാണ്. അഹ്ലുസുന്നൽ ജമാഅത്തിലെ വിശ്വാസാദർശം കേവലം ചില അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അത് മനുഷ്യജീവിതത്തിന്റെ സകല വശങ്ങളെയും ഉൾക്കൊള്ളുന്ന അത്യന്തം സമഗ്രമായ ഒന്നാണ്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലൂടെ ഈ സമഗ്രതയെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാം. ഒന്ന്, ആരാധനയുടെ വിശാലത എടുത്തോക്കുക. ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയകളിലും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായി അള്ളയും റസൂലും പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഈയൊരു കാഴ്ചപ്പാട് എന്നത് പള്ളിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ എല്ലാ വാക്കുകളും പ്രവൃത്തികളും, അവ പ്രകടമായതാകട്ടെ അന്തർലീനമായതാകട്ടെ, ആരാധനയാണ്. ഹൃദയത്തിന്റെ ആരാധനകളുണ്ട്. ഉദാഹരണം പറയുന്നത് സ്നേഹം, ഭയം, പ്രതീക്ഷ, അള്ളാഹുള്ള ബരമേൽപ്പിക്കൽ തുടങ്ങിയൊക്കെ ഇതിൽപ്പെടും. അതുപോലെ നാവുകൊണ്ടുള്ള ആരാധനകളുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കൽ, ദിക്ർ ചെയ്യൽ, നന്മ കൽപ്പിക്കൽ, തിന്മ തടയൽ, ഖുർആൻ പാരായണം തുടങ്ങിയവ. ശാരീരികമായ ആരാധനകളുണ്ട്. അതുപോലെ തന്നെ നമസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങൾ. സാമ്പത്തികമായ ആരാധനകളുണ്ട്, സക്കാത്തും മറ്റു സദഖകളും. ചുരുക്കത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ മുഴുവൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ശുദ്ധമായ കാര്യങ്ങൾ വെടിയുകയും നിർബന്ധമായ ഐച്ഛികവുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ ആ പ്രവൃത്തികളെല്ലാം പ്രതിഫലാർഹമായ ആരാധനകളായി മാറുന്നു എന്നുള്ളത് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പൊ അഹ്ലുസുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെയും സ്പർശിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതോടുകൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പുത്തൻ ആചാരങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മത ഉണ്ടാവുക, അള്ളാഹുന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ എന്നൊരു ഗൗരവത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവുക. സഹാബാക്കൾ ആരെങ്കിലും റസൂല് ചെയ്തതായി ഇത് അമൽ ചെയ്യുകയും അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നലുണ്ടാവുക. ആ തോന്നൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം കയറേണ്ട ഒരു ചിന്ത എന്താണ്, ഈ ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിൽ വിശാലമായി റസൂല് കൽപ്പഠിപ്പിച്ചെന്ന കാര്യങ്ങളുണ്ട്, അതാണ് ഖൈർ എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തണം. അതൊരു പ്രത്യേകതയായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ഈ ഒരു പ്രത്യേകതക്കുള്ളിൽ നമ്മൾ വിശാല അല്ല ഈ അഹ്ലുസുന്നത്തിന്റെ അഖീദ എല്ലാം സ്പർശിക്കുന്നതും സമഗ്രമായതുമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അഖീദ മനുഷ്യനും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തെയും, അതായത് തൗഹീദിനെ മൂന്ന് വിഭാഗങ്ങളുണ്ടല്ലോ, തൗഹീദ് റുബൂബി, ഔലൂഹിയ, അസ്മാഉ സിഫാത്ത്, മനുഷ്യനും സഹജീവികളും തമ്മിലുള്ള ബന്ധത്തെയും, അല്ല വലാ വൽ ബറാ തുടങ്ങിയ തത്വങ്ങളിലൂടെ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കണം സൃഷ്ടാവും അടിമയും തമ്മിലുള്ള ബന്ധം, അള്ളയും റസൂലും പഠിപ്പിച്ചെന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു അടിമയും തമ്മിലുള്ള ബന്ധം, മുഅ്മിനീങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണ്, മറ്റു മതസ്ഥരോടുള്ള കാഴ്ചപ്പാട് എന്താണ്, ഇതിലൊക്കെ കൃത്യമായി പാലിക്കേണ്ട നിയമങ്ങൾ എന്താണ്, ഇതും വിശാലമായ കാഴ്ചപ്പാടിലൂടെ തന്നെ അള്ള പഠിപ്പിച്ചെന്നിട്ടുണ്ട്. അപ്പോ അള്ളാനെ ഏറ്റവും ബന്ധപ്പെടുന്ന മേഖലയിൽ സമഗ്രമായി പഠിപ്പിച്ചെന്നും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട മേഖലയിലും ഇസ്ലാമിന്റെ അഖീദക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് വേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഏരിയയാണ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും ഈ അഖീദ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഈ ദുനിയാവിലെ ജീവിതം, മരണാനന്തരമുള്ള ബർസഖി ജീവിതം, ഖബറിലെ അവസ്ഥകൾ, അങ്ങ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ പരലോകത്തെ ശാശ്വതമായ ജീവിതം, ഈ സമഗ്രതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഓരോ ചലനവും അള്ളാഹുവിലേക്ക് ആരാധനയായി മാറ്റാൻ ഈ ഒരു കാര്യം നമ്മളെ പ്രാപ്തനാക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അഹ്ലുസുന്നയുടെ പ്രത്യേകത മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഗുണമായി മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്നാമത് സൂചിപ്പിച്ചത് അഹ്ലുസുന്നത്തിന്റെ അഖീദ ഫിത്രത്തിൽ അധിഷ്ഠിതമാണ്. ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടിയുള്ള ഒരു മനുഷ്യന്റെ വിശ്വാസിയുടെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നീ കാണുന്ന തൗഹീദിന് വിരുദ്ധമായ ശിർക്കൻ ആചാരങ്ങൾ, അള്ളയും റസൂലും ചെയ്യാത്ത ആചാരങ്ങൾ, ഇതിനോടൊക്കെ ഒരു ഗൗരവം വരും. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പുത്തൻ ആചാരവും അവന് സ്വാധീനിക്കുകയില്ല. അതിന് ആദ്യം വേണ്ട ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള തിരിച്ചറിവാണ്. രണ്ടാമത്തെ പ്രത്യേകത പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഉണ്ടാവുന്ന ഗുണപാഠം എന്ന് പറഞ്ഞത്, ഈ അഖീദ എന്ന് പറഞ്ഞത് അതിന്റെ പ്രത്യേകത പോലും അഹ്ലുസുന്നത്തിന്റെ ആൾക്കാരാന്ന് പറയുമ്പോൾ ശുമൂലിയത്താണ്. എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഇബാദത്തിന്റെ ഏരിയ ഉൾക്കൊള്ളുന്നുണ്ട്, അള്ളയും പടപ്പുമായി ബന്ധപ്പെട്ട ഏരിയ ഉൾക്കൊള്ളുന്നുണ്ട്, പടപ്പും തമ്മിലുള്ള ബന്ധം ഉൾക്കൊള്ളുന്നുണ്ട്, അതുപോലെ തന്നെ പടപ്പുകളും, അതുപോലെ തന്നെ ഈ ഒരു മതത്തിന്റെ ജീവിതങ്ങൾ എങ്ങനെയായിരിക്കണം, ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, ഓ ദുനിയാവിന് ശേഷമുള്ള ജീവിതം എന്താണ്, ബർസഖിയായ ജീവിതം, അതിനുശേഷമുള്ള പാരത്രിക ജീവിതം, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്റെ മതം എന്ന തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ഫിത്തന കടന്നു വന്നാലും ആ ഫിത്തനയിലൊക്കെ എന്റെ ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുള്ള ചിന്ത ഉണ്ടാവും. അത് വല്ലാത്തൊരു സമാധാനം ഹൃദയങ്ങൾക്ക് നൽകും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മൻഹജു സലഫിനെ മനസ്സിലാക്കേണ്ടത്. ഈ മൻഹജു സലഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ആ മൻഹജു സലഫിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല കേട്ടതിലുപരി ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഏറ്റവും മാന്യമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഇത് നിരക്കാത്ത കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാനും ഗുണകാംക്ഷയോടുകൂടി എടുത്ത് ഇതൊരു അന്ധമായ തക്ലീദോടുകൂടിയിട്ട് പക്ഷപാതിത്വത്തോടുകൂടി ഒരു ഹിസ്ബിയത്തോടുകൂടി കാണേണ്ട ഒരു വിഷയം എന്നല്ല. എവിടെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പരലോകം സേഫാക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ജസാകുമുല്ലാഹു ഖൈറ. അഹ്ലു സുന്ന ആദർശത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ നിഹാദ് എംസിസി അവതരിപ്പിച്ച സുഭദമാണ് നാം ഇതുവരെയും കാതോർത്തത്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യം. ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC OBC വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.egrants.kerala.gov.in.

0: ഉല്ലഹദി വൽ കഫനീം. എത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് ലൈസൽ ഗരീബ് ഗരീബ ശാമി വലിയമനി. ഈ ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗരീബായ അല്ലെങ്കിൽ വിട്ടുപോയ ആൾ എന്നൊക്കെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് യഥാർത്ഥത്തിൽ വിട്ടുപോയ ആൾ അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ യമനിലും ഷാമിലൊക്കെ യാത്ര പോയവരല്ല എന്ന് പറഞ്ഞാൽ, ഒരു അറബി പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത നാടുകളിലേക്കൊക്കെ കച്ചവടത്തിനും മറ്റും യാത്ര പോയ ഒരു യാത്രക്കാരൻ, അങ്ങനെ ഒരു വിദേശിയല്ല യഥാർത്ഥത്തിലുള്ള വിദേശി. കാരണം അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഗരീബ ഗരീബുൽ ലഹദി വൽ കഫനി, യഥാർത്ഥത്തിലുള്ള വിദേശി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഗരീബ് എന്ന് പറഞ്ഞാൽ അവൻ ലഹദിലേക്ക് എത്തിച്ചേർന്ന, ഖബറിലേക്ക് എത്തിച്ചേർന്ന, തൻ്റെ കഫൻ പുടവകളുമായി ലഹദിലേക്ക് എത്തിച്ചേർന്നവനാണ് യഥാർത്ഥ വിദേശം അനുഭവിക്കുന്നവൻ. അവനാണ് ഏറ്റവും വലിയ ഗരീബ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയാണിത്. ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഗരീബായ അവസ്ഥയെ സംബന്ധിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര തന്നെ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലേക്ക് ചെന്നാലും അവർ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് തൻ്റെ ആ കഫൻ പുടവയിലൂടെ ലഹദിലേക്ക്, ഖബറിൻ്റെ ആ ഇടുക്കിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവിടെ അനുഭവിക്കുന്ന ആ ഒരു വിദേശത അതിനോളം വലിയത് മറ്റൊന്നില്ല എന്ന കവിതാ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയായി പിസ്റോഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മളെ നാട് എന്നുള്ളത് നമ്മൾ വലിയൊരു സ്വപ്നമാണല്ലോ. നമ്മൾ എവിടെ താമസം ആരംഭിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി നാട്ടിലെത്തിയിട്ട് ചെയ്യാം, നാട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷേ ഖബറിൽ ചെന്നാൽ പിന്നെ അങ്ങനെ ഒരു വിളിയില്ലല്ലോ. അതോടുകൂടി പിന്നെ എന്തായി,
0: നമുക്കുമില്ല, നമ്മളെ കാത്തിരിക്കുന്നവർക്കും
1: ആർക്കും ഇല്ല,
0: പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദേശി തന്നെയാണ്, തിരിച്ചു വരാത്ത വിദേശികൾ.
1: അപ്പോൾ ശരിക്കും അതന്നെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരു വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ മനപ്പാഠത്തിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്ത് പൂർണ്ണമായി പാരായണം ചെയ്തതിന് ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി നമുക്ക് മനഃപ്പാഠമാക്കാം.

غير آس، وأنهار من لبن لم يتغير طعمه، وأنهار من خمر لذة للشاربين.

ومغفرة من ربهم ومغفرة من ربهم ومغفرة من ربهم.

0: റബ്ബിഹിം.
1: ഇൻഷാല്ലാ ആയത്തിൻ്റെ അവസാന ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ നാളെ അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയായിരുന്നു. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: قد كفاني علم ربي من سؤالي.
5: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ.
6: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
5: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
6: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: വിസിഡിയോ ശ്രോതാക്കളെ, തിരുനബിയോടൊപ്പം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. അനാവശ്യ അന്വേഷണങ്ങൾ, മുസ്ലിമിന്റെ നിലപാട്. നമ്മോടൊപ്പം ചേരുന്നു അംജദ് ബിൻ നസ്രുള്ള.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കണമെന്നെന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകമുള്ള കാര്യമാണ്. ആവശ്യങ്ങൾക്കായാലും അനാവശ്യങ്ങൾക്കായാലും എപ്പോഴും അന്യൻ്റെ സ്വകാര്യതകളിൽ അല്ലെങ്കിൽ അവൻ പുറത്തറിയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിൽ അതിലേക്ക് ചെവി കൂർപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സമൂഹത്തിൽ അത് കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ്. അത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക നല്ലതായിരിക്കും, എന്നാൽ പലതിലും അർത്ഥമില്ലാത്ത അവസ്ഥയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാലാ യാനി. ഒരു വ്യക്തിയുടെ ഇസ്ലാം അത് നല്ലതാകണമെങ്കിൽ, അത് പൂർത്തിയാകണമെങ്കിൽ അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, തർക്കുഹു മാലാ യാനി, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെടിയുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ച് ഇന്നിൻ്റെ സമൂഹത്തിൽ പല വീഡിയോകളും പല വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ നമ്മുടെ ഫോണുകളിലേക്ക് വരാറുണ്ട്. എല്ലാത്തിൻ്റെ അടിയിലും പോയി കമൻ്റ് ഇടുക, എല്ലാത്തിനും പോയിട്ടൊന്ന് ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള കമൻസ് ചെയ്യുക, ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഏർപ്പാടല്ല എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള, നമ്മളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സമുദായത്തെ ബാധിക്കുന്ന, നമ്മളെ സമൂഹത്തെ ബാധിക്കുന്ന, നാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാധിക്കുന്ന ഒന്നിനെ പ്രതികരിക്കുക എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും പോയി അതിന് കമൻ്റ് ഇടുകയും അതിന് തെറി വിളിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ സജീവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇത്തരം കമൻ്റുകൾ, കണ്ടൻറ്റുകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നല്ലതല്ലാത്ത പലതിൻ്റെയും അടിയിൽ പോയി നമ്മൾ കമൻ്റ് ഇടാറുണ്ട്. ആവശ്യമില്ല. മഹാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, മൻ

0: كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. ആരെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈർ, അവൻ നന്മ പറയട്ടെ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നാം വെറും സംസാരം മാത്രമല്ല യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്, സംസാരത്തെ തടഞ്ഞു നിർത്തുക എന്നത് മാത്രമല്ല മിണ്ടാതിരിക്കുക, മറിച്ച് ഇന്നിൻ്റെ കാലത്ത് സംസാരം എന്നുള്ളത് പലതും ഫോണിലൂടെയും കമൻറ്റുകളുടെയുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ നമ്മളിൽ നിന്ന് തടഞ്ഞു വെക്കുക എന്നുള്ളത് ഈ ഒരു ഹദീസിൻ്റെ ഭാഗമായി വരുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ സഹാബികളും മഹാന്മാരായ എല്ലാ പണ്ഡിതന്മാരും അവരുടെ നാവിനെ യഥാർത്ഥ രൂപത്തിൽ അവർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് പലരും ഒന്നും ചിന്തിക്കാതെ ആയിരിക്കും സംസാരിക്കുക, പിന്നെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും പിന്നെ അള്ളാഹ് ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞു പോയത്, എൻ്റെ നാവിൽ നിന്ന് വന്നു പോയത് വളരെ ഗുരുതരമായ ഒന്നാണ്, അത് ബാക്കിയുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ ദോഷമുള്ള കാര്യമാണ് എന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓർക്കുക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ ഇതർക്കുഹു മാ ലാ യഅനി എന്നുള്ള ആ ഒരു ഹദീസ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിനെ സംരക്ഷിച്ചതായി, അദ്ദേഹത്തിൻ്റെ നാവ് എങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിക്കേണ്ടതെന്ന് പലപ്പോഴും അദ്ദേഹം പല സന്ദർഭങ്ങളിലും പറഞ്ഞ് നമുക്ക് ചരിത്രം കാണാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ പ്രമുഖ സഹാബികളെല്ലാം അവരുടെ നാവുകൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ നാവിന് സംസാരത്തെ വളരെ നിയന്ത്രിച്ചായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് പിടിച്ചുകൊണ്ട് പറയാണ്, കഫ് അലൈക ഹാദ, നീ നിന്നെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. നാവിനെ നിയന്ത്രിച്ചില്ലേ നമ്മുടെ ജീവിതത്തിൽ പലതും വരാനുണ്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ചിലപ്പോൾ മോശമായ സംസാരങ്ങൾ കൊണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വറ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ദുർബലനായ ഒരു സുഹൃത്തുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ദുർബലനായ ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ എപ്പോഴെങ്കിലുള്ള ന്യൂനത, അല്ലെങ്കിൽ അദ്ദേഹം എന്നോ ചെറുപ്പത്തിൽ ചെയ്തൊരു കാര്യം, അവനിഷ്ടമില്ല അത് ജനങ്ങൾ മുമ്പിൽ പറയുന്നത്, പക്ഷെ അതൊന്ന് എടുത്ത് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പറയും, നമ്മൾ പറയും, അപ്പോൾ കൂട്ടത്തിലുള്ള ആളുകൾ ചിരിക്കും, സന്തോഷം, എനിക്കും സന്തോഷം, അവർക്കും സന്തോഷം. കാരണം എന്താ? ഒരു തമാശ പറഞ്ഞു, എല്ലാവരും ചിരിച്ചു. ചിലപ്പോൾ ആരെയാണോ പറഞ്ഞത് ആ പറ, ഇപ്പോൾ എൻ്റെ കുറ്റം ബാക്കിയുള്ളവർ പറഞ്ഞ, ചിലപ്പോൾ ഞാൻ ആ കൂട്ടത്തിരുന്ന് വഷളാകാതിരിക്കാൻ വേണ്ടി ഞാൻ ചിരിച്ചു പോവും, പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് പറഞ്ഞ ന്യൂനത, പോരായ്മ, ബാക്കിയുള്ളവർ അറിയാൻ പാടില്ല എന്നുള്ള പോരായ്മ, അത് നാലാളറിയുമ്പോൾ ഉള്ള സങ്കടം എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് 100% ഉറപ്പല്ലേ? എന്നിട്ടും ആ വ്യക്തി എന്താക്കുകയാണ്? ചിരിച്ചു കൊടുക്കുകയാണ്, ബാക്കിയുള്ളവർ മുന്നിൽ വഷളാകാതിരിക്കാൻ വേണ്ടി ചിരിച്ചു കൊടുക്കുകയാണ്. ശരിക്ക് യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സിനേറ്റ മുറിവ് അത് ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് മനസ്സിനേൽക്കുന്ന മുറിവ് അതൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റുകയില്ല എന്നാണ്. ചിലപ്പോൾ വാളുകൊണ്ട് കത്തിയുകൊണ്ട് ഒരാളെ മുറിച്ചാൽ ആ മുറിവ് ചിലപ്പോൾ ഡോക്ടറെ ഒന്ന് പോയി കണ്ട് ഒന്ന് മരുന്നൊക്കെ കെട്ടി ഉഷാറായാൽ ചിലപ്പോൾ ആ മുറിവ് മാറും. പക്ഷേ നാവിന്, നാവുകൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവ് അതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ, യുവതി യുവാക്കൾ, ചെറുപ്പക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നാം പലപ്പോഴും കൂടിയിരിക്കുന്ന വേളകളിൽ ദുർബലനായ ഒരു വ്യക്തിയുടെ, സഹോദരൻ്റെ, കൂട്ടുകാരൻ്റെ ന്യൂനതകൾ എടുത്ത് പറഞ്ഞ് ചിരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അയൽക്കൂട്ട സംസാരങ്ങളിൽ ഒക്കെ വരാറുള്ള ഒന്നാണ്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾ, ഈ കുറ്റപ്പെടുത്തുന്നത് ആരെയാണോ ആ വ്യക്തി ചിലപ്പോൾ ചിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ചിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം കൂട്ടത്തിൽ വഷളാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മഹാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹൽ യകുബ്ബു നാസ ഫി നാരി അലാ വുജൂഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, ജനങ്ങളെ അവരുടെ മുഖം കുത്തി നരകത്തിൽ വീഴുന്നതിന് കാരണം അവരുടെ നാവിൻ്റെ വിളവല്ലാതെ മറ്റെന്താണ് എന്നാണ് മഹാന റസൂൽ സല്ലല്ലാഹു പറയുകയാണ്. സല്ലം പറയുകയാണ്, ജനങ്ങൾ നരകത്തിലേക്ക് അവരുടെ മുഖം കുത്തി വീഴാൻ കാരണം എന്താണ്? അവരുടെ നാവ്, അതല്ലാതെ മറ്റെന്താണ് എന്നാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ അപകടത്തെയും സൂക്ഷിക്കുക, അതുകൊണ്ടുണ്ടാകുന്ന മുറിവിനെ ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. ചിലപ്പോൾ ആ മുറിവ് നാം കാണുകയില്ല, തമാശക്ക് പറഞ്ഞതായിരിക്കാം, പക്ഷേ ആ മുറിവ് എപ്പോഴും ഉണങ്ങാതെ ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ എങ്ങാനും ആ സമയത്താണ് അവൻ്റെ മനസ്സിൽ നിന്ന് ഒരു ദുആ ഉയരുകയാണ്, അള്ളാഹുലേക്ക് ഒരു പ്രാർത്ഥന ഉയരുകയാണ്. അല്ലാ, എന്നെ കളിയാക്കിയ, എന്നെ നാലാളുകൾക്ക് മുമ്പിൽ ഒരു ഹാസ്യപാത്രമാക്കിയ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു, അദ്ദേഹത്തിനെതിരെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന എങ്ങാനും വന്നാൽ ആ പ്രാർത്ഥന മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയാൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അനാവശ്യ അന്വേഷണങ്ങൾ, മുസ്ലിമിന്റെ നിലപാട്, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അംജദ് ബിൻ നസ്റുള്ളാഹ്.

0: പീസ് റേഡിയോ കഥ പറയാം. നെല്ലിനുള്ളിൽ അരിമണി. നമ്മോടൊപ്പം ചേരുന്നു അബ്ദുസ്സലാം വീട്ടി.
1: പ്രിയമുള്ള കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് പറയട്ടെ, നെല്ലിനുള്ളിൽ അരിമണി. നല്ല രസമുണ്ടല്ലേ കഥയുടെ പേര് കേൾക്കാന്, അതിലൊരു കൗതുകമുണ്ട്. അപ്പൊ കഥ പറയാം. അതിൻ്റെ ഇടക്ക് കഴിഞ്ഞ കഥകളൊക്കെ കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണേ. നിങ്ങളുടെ പേര് വെച്ചൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഒരു സായാഹ്ന സവാരിക്കിറങ്ങിയതായിരുന്നു ഗുരുവും ഞാനും. പാതയോരത്ത് അഭിമുഖമായി നിൽക്കുന്ന രണ്ട് വീടുകൾ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി ഗുരു ചോദിച്ചു, ആ വീടുകളിൽ ഏതാണെന്ന് നിനക്കറിയാമോ?
2: ഇല്ല
1: എന്നർത്ഥത്തിൽ ഞാൻ തലയാട്ടി. പണ്ട് അടുത്ത ചങ്ങാതിമാരായിരുന്ന രണ്ടു പേരാണ് ആ വീടുകളിൽ പാർത്തിരുന്നത്. ഇപ്പോ അവർ കൊടും ശത്രുക്കളാണ്.
2: ഓ, അതെങ്ങനെ?
1: ഞാൻ ചോദിച്ചു. അപ്പൊ ഗുരു ആ കഥ പറഞ്ഞു. അത്രയും വലിയ അടുപ്പമായിരുന്നു അവർ തമ്മിൽ. ഇരുമെയ്യാണെങ്കിലും ഒറ്റക്കരള് എന്നൊക്കെ പറയാറില്ലേ നമ്മള്, എന്ന് പറഞ്ഞാൽ രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സ് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ അതുപോലെയായിരുന്നു അവർ. അവരുടെ അടുപ്പം ഗ്രാമത്തിൽ വലിയ സംസാര വിഷയമായിരുന്നു. ഓ, എന്ത് നല്ല അടുപ്പമുള്ള ആളുകളാണ് എന്നൊക്കെ ഇങ്ങനെ അവരെക്കുറിച്ച് പറയും. അങ്ങനെ ഇരിക്കെ ഇതിനോട് അസൂയ ഉണ്ടായിട്ടുള്ള ഒരാൾ, അയാൾക്കൊരാശയം തോന്നി. അങ്ങനെ ഇരിക്കൂലേ, നല്ല രൂപത്തിൽ പോകുന്ന കാണുമ്പോൾ അത് നശിക്കാൻ ആഗ്രഹിക്കുന്ന അസൂയാലുക്കളുണ്ടാവും. അത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഥയിൽ എന്താ സംഭവിച്ചതെന്നോ, ഒരു ദിവസം ഈ രണ്ട് ചങ്ങാതിമാര് ആഹ്ലാദത്തോടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അസൂയാലുവായ ഒരാൾ അതിലൊരാളെങ്ങനെ പേര് ചൊല്ലി വിളിച്ചു. എന്നിട്ട് കുറച്ചകലെ കൊണ്ടുപോയി ചെവിയിലിങ്ങനെ സ്വകാര്യമായിട്ടിങ്ങനെ പറഞ്ഞു, നെല്ലിനുള്ളിൽ ഒരു അരിമണി.
2: ഓ, ഇതിലെന്ത് കാര്യം എന്ന മട്ടിൽ അയാൾ കൂട്ടുകാരൻ്റെ അടുത്ത് തിരിച്ചെത്തി.
1: തിരിച്ചെത്തിയപ്പോൾ പിന്നെ സ്വാഭാവികമായും കൂട്ടുകാരൻ ചോദിക്കുമല്ലോ, എന്താ ചോദിക്കുക? അയാൾ നിന്നോട് എന്താ സ്വകാര്യം പറഞ്ഞത്?
2: അപ്പൊ ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊടുത്തു. എന്താ പറഞ്ഞെന്നോ?
1: നെല്ലിനുള്ളിൽ ഒരു അരിമണി. ഓ, ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന് ചങ്ങാതിക്ക് തോന്നി. നെല്ലിനുള്ളിൽ ഒരു അരിമണി എന്ന കാര്യം എന്തിനെത്ര രഹസ്യമായിട്ട് പറയുന്നത്? അത് വലിയ രഹസ്യമാണോ? താൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു രഹസ്യമാണ് മറ്റേയാൾ കൂട്ടുകാരനോട് പറഞ്ഞത് എന്നയാളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഈ പ്രശ്നത്തിൽ അവർ തമ്മിൽ ഓരോ നിലക്കും ഇങ്ങനെ അകൽച്ചു വന്നു. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ചോദ്യമായി, പിന്നെ അടുത്ത സംശയമായി. സംശയത്തിൻ്റെ രോഗം മുട്ടിട്ടതോടുകൂടി അത് പിന്നെ വലിയൊരു പ്രശ്നമായി മാറി. ചുരുക്കി പറഞ്ഞ, അവർ തമ്മിൽ വഴക്കും വക്കാണുമായി. എന്തിനു പറയുന്നു, ഇന്ന് ആ സുഹൃത്തുക്കൾ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി. പരസ്പരം കണ്ടാൽ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളായി മാറി. രണ്ട് വീടുകളിലെയും മതിലുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഗുരു പറയാണ്, ഇന്ന് നോക്ക്, ഈ മതിൽ കണ്ടില്ലേ നീ? ഈ മതിലിനേക്കാൾ വലിയൊരു മതിലാണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് മൂന്ന് പേർ കൂടി നിൽക്കുമ്പോൾ രണ്ടു പേർ തമ്മിൽ സ്വകാര്യം പറയരുതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. കേട്ടിട്ടില്ലേ നിങ്ങളത്? നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൂട്ടുകാർക്കിടയിൽ, രണ്ടാളുകൾക്കിടയിലിങ്ങനെ, മൂന്നാളുകൾക്കിടയിലിങ്ങനെ സംസാരിച്ചിരിക്കുന്നിടയിൽ ഒരാളെ കൂട്ടിക്കൊണ്ടുപോയി സ്വകാര്യം പറയാൻ പറ്റുമോ?
2: ഇല്ല,
1: കാരണം അവിടെ പിശാച് ഇടപെടും, സംശയം ഉണ്ടാക്കും, അത് തമ്മിൽ വഴക്കാവും. അപ്പം അത്തരം പ്രവർത്തനം നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ കഥയിൽ നിന്ന് അങ്ങനെ ഒരു പാഠം കിട്ടിയില്ലേ? മഷാല്ലാ. അപ്പോൾ കഥയുടെ പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, നെല്ലിനുള്ളിൽ അരിമണി. ക്ലാസ് എടുത്തത് അബ്ദുസ്സലാം വീട്ടി.

0: വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്വരം, ഓർക്കാൻ ഭയക്കുന്ന ചരിത്ര സത്യം, ഒട്ടും പതറാത്ത ജീവൽ പരീക്ഷണങ്ങൾ, ത്യാഗസ്മരണകൾ, സഹനകഥകൾ, ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ത്യാഗത്തിൻ ചിത്രം.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: വിശുദ്ധ ഖുർആൻ, അതിൻ്റെ ആഴത്തിലുള്ള പഠനം ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ഇസ്ലാം പ്രകാശത്തിൻ്റെ മതം, അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇരുട്ടിൽ പ്രകാശം ലഭിക്കുക എന്നത് ഏറെ ആശ്വാസമുള്ള കാര്യമാണ്. അന്ധകാരം നാം ആരും ഇഷ്ടപ്പെടുന്നില്ല. മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്നവർ മാത്രമാണ് അന്ധകാരത്തെ സ്നേഹിക്കുന്നത്. എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും ഇരുട്ടിനെ ഇഷ്ടപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് ഇരുട്ടുകളിൽ നിന്ന് മോചനം നൽകി പ്രകാശത്തിലേക്ക് നയിക്കുന്ന മതമായിക്കൊണ്ടാണ്. അപ്പോൾ മനുഷ്യർ ജീവസുറ്റവരായിത്തീരുകയും എഴുന്നേറ്റ് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഈയൊരു ബൃഹത്തായ ആശയത്തിലേക്ക് വെളിച്ചം വീശുന്ന വചനമാണ് പരിശുദ്ധ ഖുർആനിലെ ആറാം അധ്യായം സൂറത്തുൽ അൻആമിലെ 122-ാമത്തെ വചനം. ആറാം അധ്യായം സൂറത്തുൽ അൻആം 122-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവമൻ കാന മൈത്തൻ, ഒരാൾ നിർജീവമായി മരിച്ചുകിടക്കുകയായിരുന്നു, ഫഅഹ്യൈനാഹു, അങ്ങനെ നാം അവന് ജീവൻ നൽകി, വജഅൽനാ ലഹു നൂറൻ, അങ്ങനെ അവന് ഒരു പ്രകാശവും നാം നൽകി ഇരുട്ടുകളെ ഇല്ലാതെയാക്കുവാൻ, യംഷീ ബിഹി ഫിന്നാസ്, ആ പ്രകാശവും കൊണ്ട് അവൻ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു, കമൻ മസലുഹു, അവൻ മറ്റൊരുവനെപ്പോലെയാണോ, എന്താണ് അയാളുടെ ഉപമ, ഫില്ലുലുമാത്ത്, അയാൾ ഇരുട്ടുകളിലാണ്, ഒരുപാട് ഇരുട്ടുകളിലാണ്, അന്ധകാരങ്ങളിലാണ്, ലൈസ ബിഹാരിജി മിൻഹ, അയാൾക്കതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചിട്ടില്ല, കദാലിക സുയ്യിനലിൽ കാഫിരീന മാ ഖാനു യഅമലൂൻ, അപ്രകാരം സത്യനിഷേധികളായ ആളുകൾക്ക് അവർ പ്രവർത്തിക്കുന്നതിനെ നാം അലങ്കാരമാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ പല ആശയങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത് പറയുന്നത്, അവമൻ കാന മൈത്തൻ, ഒരാൾ നിർജീവമായി കിടക്കുകയായിരുന്നു. എന്താണ് ഇവിടെ നിർജീവത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? എല്ലാ അർത്ഥത്തിലും ജീവൻ ഇല്ലാതെ ചലനമറ്റ് മരിച്ചു കിടക്കുകയാണ് എന്ന അർത്ഥത്തിലാണോ? അല്ല, ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട നിർജീവത എന്നത് ആത്മാവിൻ്റെ മരണമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാതെ ബഹുദൈവാരാധനയിലും അന്ധവിശ്വാസത്തിലും ദൈവനിഷേധത്തിലും കഴിയുന്ന ആ ഒരു അവസ്ഥ മനുഷ്യാത്മാവിൻ്റെ നിർജീവാവസ്ഥയാണ്, മനുഷ്യബുദ്ധിയുടെ നിർജീവാവസ്ഥയാണ്. അതിൽ നിന്ന് മോചനം ലഭിക്കുന്നത്, ആത്മാവിനും ബുദ്ധിക്കും ജീവൻ ലഭിക്കുന്നത് ശുദ്ധമായ ഏകദൈവ ആരാധനയിലൂടെയും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെയുമാണ്. അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവമൻ കാന മൈത്തൻ, ഒരാൾ തൻ്റെ ആത്മാവിൽ നിർജീവമായി കിടക്കുന്ന ആളായിരുന്നു, ഫഅഹ്യൈനാഹു, എന്നാൽ നാം അവന് ജീവൻ നൽകി, അഥവാ സത്യവിശ്വാസം സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി. അങ്ങനെ പ്രവാചകനിലും വേദഗ്രന്ഥത്തിലും വിശ്വസിക്കാൻ അയാൾക്ക് സാധിച്ചു. അപ്പോൾ അയാൾ നിർജീവാവസ്ഥയിൽ നിന്ന് ജീവസ്സുറ്റ പ്രവർത്തനങ്ങളിലേക്ക്, അനാവശ്യമായ ചിന്തകളിൽ നിന്ന് ആരോഗ്യകരമായ ചിന്തകളിലേക്ക്, അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മൂല്യവത്തായ സംസ്കാരത്തിലേക്ക് അയാൾ ഉയർന്നു വന്നു. ഇതിനാണ് പുതുജീവൻ ലഭിക്കുക എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ നിർജീവാവസ്ഥയെയാണ് ഇവിടെ മയ്യിത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വജഅൽനാ ലഹു നൂറൻ, അയാൾക്ക് നാം ഒരു പ്രകാശം പ്രത്യേകം ഏർപ്പാടാക്കി കൊടുത്തു. ഏതാണ് ആ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഷാല്ലാ അത് നമുക്ക് മനസ്സിലാക്കാം. ആ പ്രകാശവും കൊണ്ട് യംഷി ബിഹി ഫിന്നാസ്, അയാൾ മനുഷ്യർക്കിടയിലൂടെ സഞ്ചരിക്കുകയാണ്. അയാൾ കമം മസലുഹു ഫിൽ ളുലുമാത്തി ലൈസ ബിഖാരിജി മിൻഹ, അയാൾ അന്ധകാരത്തിൽ കഴിയുന്ന, അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ ഇരുട്ടിൽ കഴിയുന്ന ഒരാളെപ്പോലെയാണോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ കഴിയുന്ന ഒരാൾ എല്ലാ അർത്ഥത്തിലും അയാളുടെ മനസ്സ് നിർജീവമായി പോകും, എല്ലാ ഉന്മേഷവും അയാൾക്ക് കെട്ടുപോകും, ഒരു നന്മയും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല അന്ധകാരത്തിൽ കഴിയുന്ന ഒരാൾക്ക്. എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെയും ബഹുദൈവ ആരാധനയുടെയും അധാർമിക പ്രവർത്തനങ്ങളുടെയും ഇരുട്ടുകളിലാണ് യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ കഴിയുന്നത്. അവർ യഥാർത്ഥത്തിൽ മനസ്സ് നിർജീവമായ ഒരവസ്ഥയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തനാണ് വിശ്വാസം സ്വീകരിച്ചവൻ, തൗഹീദ് സ്വീകരിച്ചവൻ. അവന് അള്ളാഹു ഒരു പ്രകാശം ഏർപ്പെടുത്തി കൊടുക്കും. ആ പ്രകാശത്തിൻ്റെ പിൻബലത്തോടുകൂടി അയാൾ മനുഷ്യർക്കിടയിലൂടെ നടക്കും. ഏതാണ് ആ പ്രകാശം? സൂറത്തു സുമറിലെ 22-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രകാശം ഇസ്ലാമാണ് എന്ന് പറയുന്നുണ്ട്. അഫമൻ ഷറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അല നൂരിൻ മിൻ റബ്ബിഹി. ഇസ്ലാമിലേക്ക് ആരുടെയെങ്കിലും ഹൃദയത്തിന് അള്ളാഹു വിശാലത നൽകിയാൽ അവൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിലാണ്. അപ്പോൾ നിർജീവമായ നെഞ്ചിലേക്ക്, നെഞ്ചകത്തേക്ക് ഇസ്ലാം കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ പ്രകാശമാണ് അവിടേക്ക് വരുന്നത്. ആ പ്രകാശം ലഭിക്കുന്നതോടുകൂടി അന്ധകാരങ്ങൾ തീർത്തിട്ടുള്ള കുടുസായ അവസ്ഥയിൽ നിന്ന് ഹൃദയം മോചിതമാവുകയും ഹൃദയത്തിന് വിശാലത ലഭിക്കുകയും ചെയ്യുന്നു. അഫമൻ ഷറഹല്ലാഹു സദ്റഹു ലില്ലിസ്ലാം, ഇസ്ലാമിലേക്ക് ഹൃദയത്തിന് വിശാലത ലഭിച്ചാൽ, ഇസ്ലാമിൻ്റെ പ്രകാശം അത് ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ ഹൃദയത്തിന് വിശാലത ലഭിക്കും, അയാൾക്ക് പുതുജീവൻ ലഭിക്കും. ആ പ്രകാശത്തിൻ്റെ ധാരയിൽ അയാൾ മറ്റുള്ളവർക്കിടയിലൂടെ ആത്മവിശ്വാസത്തോടുകൂടിയും തൻ്റേടിയായിക്കൊണ്ടും ഉത്സാഹത്തോടുകൂടിയും ആത്മചൈതന്യത്തോടുകൂടിയും അയാൾ ജീവിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ സൂറത്തുൽ മാഇദയിലെ 15-16 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു പ്രകാശം വന്നിരിക്കുന്നു, വ്യക്തമായ ഒരു വേദഗ്രന്ഥവും. യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാമി വയുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ, അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഖുർആനിലൂടെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. അന്ധകാരങ്ങളിൽ നിന്ന് അത് മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. മഹാനായ പ്രവാചകനും വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, പ്രവാചകനും പ്രകാശം നൽകുന്ന വിളക്കാണ്. അപ്പോൾ നിർജീവാവസ്ഥയിൽ നിന്ന് അള്ളാഹു ജീവൻ നൽകി, അള്ളാഹു ആ വ്യക്തിക്ക് നൽകുന്ന പ്രകാശം എന്നത് ഖുർആനാകുന്ന പ്രകാശമാണ്, മുഹമ്മദ് നബിയാകുന്ന പ്രകാശമാണ്, ഇസ്ലാമാകുന്ന പ്രകാശമാണ്. ഇസ്ലാം എന്ന പ്രകാശം സകല ഇരുട്ടുകളിൽ നിന്നും മനുഷ്യന് മോചനം നൽകുന്നതും നിർജീവാവസ്ഥയിൽ നിന്ന് അയാൾക്ക് ജീവൻ നൽകുന്നതുമാണ് എന്ന് നാം തിരിച്ചറിയുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാം പ്രകാശത്തിൻ്റെ മതം. അവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ഒന്നും ചെയ്യാതിരുന്നാലും മനസ്സിന് വിശ്രമമില്ലേ എന്നൊരു ചോദ്യമുണ്ട്, ഒരു ചിന്തയാണ്. ഒന്നും ചെയ്യാതിരുന്നിട്ടും മനസ്സിന് വിശ്രമമില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നത് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒന്നും ചെയ്യാതെ, അത് സ്ട്രെസ് ലാക്സിങ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, സ്ട്രെസ് ലാക്സിങ്. അത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ, ജോലി തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അല്പസമയം ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്തെ മനസ്സിലിങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെടുന്നതിനെയാണ്, ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മാറി നിൽക്കുമ്പോഴും സ്ട്രെസ് ലാക്സിങ് ആണ്, ഭയങ്കര അസ്വസ്ഥത. അപ്പം ആ അസ്വസ്ഥത പിന്നെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നതിന് ഒരുപാട് ആളുകൾക്ക് അത്തരം അവസ്ഥകളുണ്ടെന്നാണ്. എന്തെങ്കിലുമൊക്കെ പൂർത്തിയാക്കാനുണ്ട് എന്നുള്ള ഇങ്ങനെ ഒരു തോന്നൽ, വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നാണ്, പക്ഷെ മനസ്സ് സുഖമല്ല. അപ്പോൾ സമയം ഇങ്ങനെ പാഴാക്കുകയാണ്, പൂർത്തിയാക്കാനുള്ള ജോലികളെക്കുറിച്ചുള്ള ആശങ്ക ഇങ്ങനെ വരികയാണ്, വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സമ്മർദ്ദം അനുഭവപ്പെടുകയാണ്. ഈ ഒരു പ്രതിഭാസത്തിനാണ് സ്ട്രെസ് ലാക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് ഇല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സൈക്കോളജികളുടെ അഭിപ്രായം പറഞ്ഞു വെച്ചാൽ, വിശ്രമിക്കുന്നതിനിടയിൽ കുറ്റബോധം ഉണ്ടാവുക, ഉത്കണ്ഠ അനുഭവപ്പെടുക, അസ്വസ്ഥത ഉണ്ടാവുക, ഇതൊക്കെയാണ് ഈ സ്ട്രെസ് ലാക്സിങ്ങിൻ്റെ പിന്നെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുറ്റബോധം തോന്നുക, എന്താ കുറ്റബോധം, ഞാനിപ്പോൾ എനിക്കൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ വിശ്രമിക്കുകയാണ്, ഇത് ചെയ്തൊന്നും ശരിയായിട്ടില്ല, ഈ കഴിഞ്ഞതൊന്നും റെഡി ആയിട്ടില്ല, ഇനി ചെയ്യാനുള്ള, ഇങ്ങനെ ആകുലതയും ആശങ്കയും അനുഭവപ്പെട്ട് പോകുന്നൊരവസ്ഥ. അപ്പോൾ സാധാരണ ഒരു ജോലി സമ്മർദ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വിശ്രമം തന്നെയാണ് അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്. എന്നാൽ വിശ്രമിക്കുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാവുന്നത്, ജോലി എടുക്കുമ്പോൾ പ്രശ്നമല്ല, വിശ്രമിക്കും അസ്വസ്ഥത തരാം. അപ്പോൾ ഇവിടെ അവിടെ പറയണതെന്ന് വെച്ചാൽ, ദീർഘകാല മാനസിക സമ്മർദ്ദം, എല്ലാം പൂർണ്ണതയോടെ ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി, ജോലിയും വ്യക്തിജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നത് തുടങ്ങിയ ഘടകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മൊബൈൽ ഫോണിലൂടെയും മറ്റു ഡിജിറ്റൽ സംവിധാനത്തിലൂടെയൊക്കെ ജോലി സംബന്ധമായ സന്ദേശങ്ങൾ നിരന്തരം എത്തുന്നത് വിശ്രമ സമയത്ത് പോലും മനസ്സിനെ പ്രശ്നമാക്കണം. ഇപ്പം ഈ ഒരു സമയത്ത് എങ്ങനെ അതിനെ മറികടക്കാം, അത് പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് അതിൽ കുറേ ആശയങ്ങൾ വന്നേക്കാം. അവർക്ക് പറയാം, വിശ്രമിക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ആ വികാരം തിരിച്ച് എന്തിനാണ് കുറ്റബോധം, അപ്പോൾ ആ കുറ്റ എന്തോലും ഒരു പ്രശ്നത്തെ അല്ല, അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാതെ വിശ്രമിച്ചുകൊണ്ട് കാര്യമല്ല. എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും, അപ്പോൾ അത് പരിഹരിക്കണം. അപ്പോൾ വിശ്വാസപരമായി നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടച്ചവനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് തന്നെയാണ് കുറ്റബോധം ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ വഴി. റിറേസ് ചെയ്യാൻ പറ്റുന്ന വഴിയുണ്ടല്ലോ, മായ്ക്കാൻ പറ്റുന്ന ആ വഴി കണ്ടെത്തുക എന്നുള്ള ഏറ്റവും പ്രധാനം. പിന്നെ ജോലി അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ജോലി അവസാനിപ്പിച്ചാൽ വിശ്രമത്തിൽ പോവുക, അടുത്ത ദിവസത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി പിന്നെ അങ്ങനെ അത് ഒരു ഒരു അതെന്തൊക്കെയാണെന്നുള്ളത് കുറിച്ച് വെക്കാൻ പറ്റുക, ഇനി നെക്സ്റ്റ് എന്താണ്, അങ്ങനെ ഒരു കാര്യം എന്താണെന്നുള്ളൊരു ഒരു കാര്യം അവൻ്റെ മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും. പിന്നെ ഉള്ളത് വിശ്രമിക്കുന്ന സമയം, അങ്ങനെ വെറുതെ വിശ്രമം എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നാണ്. മറ്റേ വിശ്രമിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ പൂന്തോട്ട പരിപാലനം, ചിലപ്പം നമ്മൾ വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം വിശ്രമത്തിൽ പോലും ഈ പറഞ്ഞത് എന്താണ്, അവൻ്റെ കേൾവി ഉണ്ടാവും, നല്ല കേൾവികൾ, ഖുർആൻ കേൾക്കുക, അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാവാം. അങ്ങനെ ഫൈദ ഫറഹത്ത ഫൻസബ് വൈൽ അറബിക്ക് ഫറഹ വന്ന അരിസ്മൊലീൻ്റെ ഒരു സംസാരം കേട്ടൊന്നുണ്ട്, വിശ്രമം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല, ചിലപ്പോൾ എന്താണ്ടാ വിശ്രമം എന്ന് പറഞ്ഞാൽ ഒന്നില്ലാതിരിക്കുന്ന മനുഷ്യന് സ്ട്രെസ്സാണ്. വിശ്രമിക്കുമ്പോൾ പോലും അവൻ എന്തെങ്കിലുമൊക്കെ ഒന്നുകിൽ മാനസികമായി ചെയ്യുന്ന ചിന്തയായിരിക്കാം, നല്ല ചിന്തകൾ, പോസിറ്റീവ് തോട്ട്സുകൾ, ചിലപ്പോൾ വായനയായിരിക്കാം, ചിലപ്പോൾ ഒരു പൂന്തോട്ടം നിർമ്മാണം, ചിലപ്പോൾ ഒബ്സർവേഷൻ ആവാം. അതുപോലെ തന്നെ വേറെ കുടുംബത്തോടൊപ്പമുള്ള സമയം, അതും വിശ്രമമാണ്. കുട്ടികളുടെ കൂടെയുള്ള കളി, അത് വിശ്രമമാണ്. ധ്യാനം എന്ന് പറയുന്നത് ബലക്ക് ധ്യാനം പറഞ്ഞാൽ നമ്മളതെന്താണ്, ദിക്കറുകളാണ്. അപ്പം അങ്ങനെ പോകാൻ പറ്റുമ്പോഴാണ് വിശ്രമിക്കുക എന്ന് പറയുന്നത്. അതൊരു അലസതയല്ല, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനാവശ്യമായ കാര്യമാണ് വിശ്രമം. ഇതാണ് അതിൻ്റെ ഒരു തോട്ട്സ് ആയിട്ടുള്ളത്.
3: തീർച്ചയായും എനിക്ക് തോന്നിയത് നമ്മൾ ഒരു കലണ്ടർ നമ്മൾ സ്വയം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലേ, നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ കഴിയും.
2: അതെ അതെ.
3: ആ സമയത്ത് ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യവും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതിലപ്പുറം നമ്മളൊരു ദിവസത്തെ മൊത്തം ഷെഡ്യൂളിന് നമ്മളൊന്ന് കലണ്ടർ സെറ്റ് ചെയ്യാം. പിന്നെ വീക്കിലി ചെയ്യേണ്ട കാര്യങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്യാം. മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പോകാം. സ്ഥിരമായി ചെയ്യുന്ന, പിന്നെ ഇപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന സ്വഭാവമുള്ള ആളുകൾക്ക് വളരെ, അവർക്ക് എപ്പോഴും എന്താ പറയുക, ഈ ഒരു പ്രശ്നം കുറേയൊക്കെ ഒഴിവായി കിട്ടും. കാരണം എന്താണെന്നറിയോ, രാവിലെ ഇപ്പോൾ എണീറ്റ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്ന ശീലമുള്ള ആളുകൾ അതങ്ങനെ ആ ഒരു സമയമാകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് റിലാക്സ് ചെയ്യാൻ പറ്റും, കാരണം അത് കംപ്ലീറ്റ് ആയി.
2: അത് റിലാക്സേഷൻ.
3: അപ്പം ആ സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്യണ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ന് കൂടി ചെറിയൊരു ഒരു പ്ലാൻ വേണം. അപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ കുടുംബത്തോടൊപ്പം നമ്മൾ അങ്ങനെ ഇങ്ങനൊരു സെൽഫ് കലണ്ടർ, ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ഈ ജോലി സ്ഥലത്താവട്ടെ, നമ്മൾ ചെന്ന ഓടി നേരെ ഡ്യൂട്ടി കയറുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു കലണ്ടർ ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രേ പറയുള്ളൂ, നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കണം. ആ കലണ്ടറിൽ എല്ലാ ഒരാഴ്ച കൊണ്ട് നമുക്ക് ആ കലണ്ടർ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്, അങ്ങനെ ഒരു കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ ഈ പീസ് റേഡിയോ എന്നുള്ള സംവിധാനം നിലനിന്ന് പോണത്. ആ ഒരു കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ കറക്റ്റ് മീറ്റിങ്ങുകളിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്നത്. ആ കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ ഞാനും സലാം സുല്ലാഹി രാവിലെ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ഇവിടെ എത്തുന്നത് അല്ലേ.
2: അതെ അതെ.
3: ഇതാണ് എനിക്ക് പറയാൻ തോന്നിയൊരാശയം.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദു സ്വാലിഹീൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദു സ്വാലിഹീൻ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി മുജീബ് റഹ്മാൻ സ്വലാഹി പരലോകവിശ്വാസം എന്ന അധ്യായത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാൻ അലിൽ മബ്ഊഥി റഹ്മത്തൻ ലിൽ ആലമീൻ وعلى آله وصحبه أجمعين أما بعد. പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ബർസഖിയായ ലോകത്ത് നടക്കുന്ന രക്ഷാശിക്ഷകളിലുള്ള വിശ്വാസവും എന്ന് നമ്മൾ പറഞ്ഞു. ശുദ്ധ ഖുർആനിലെ ഏതാനും ചില ആയത്തുകൾ നമ്മൾ അതിന് തെളിവായി ഉദ്ധരിക്കുകയും ചെയ്തു. ഹദീസുകളിൽ നിന്ന് അതിനുള്ള തെളിവുകളിൽ ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. ഒന്ന് മാത്രം നമുക്ക് പഠിക്കാം. ഇമാം ബുഖാരിയും മുസ്ലിമും അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 2 ഖബറുകളുടെ അരികിലൂടെ നടന്നുപോയി. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ, ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകൾ, ഈ ഖബറിലെ രണ്ട് ഖബറാളികളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാനി ഫീ കബീർ, വലിയൊരു കാര്യത്തിൻ്റെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. വലിയൊരു കാര്യത്തിൻ്റെ പേരിലല്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ആ തെറ്റ് അവരുടെ ദൃഷ്ടിയിൽ വലിയൊരു തെറ്റായിരുന്നില്ല എന്നർത്ഥത്തിലാണ്. വലിയ തെറ്റന്നെയാണ് അത്. പക്ഷേ ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ ആ തെറ്റ് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കിയത് അതൊരു നിസ്സാരമായ കാര്യമാണ്, വലിയ കാര്യമൊന്നുമല്ല എന്നാണ്. അതിലൊരാൾ മല മൂത്രിച്ചാൽ നന്നായി വൃത്തിയാക്കാത്ത ആളായിരുന്നു. മറ്റേയാൾ നമീമത്തുമായി നടക്കുന്ന, നമീമത്തും പറഞ്ഞ് നടക്കുന്ന ആളായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഫിത്തനയുണ്ടാക്കാൻ കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക. ഇന്നത്തെ വാട്സപ്പും ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടുന്ന ഒരു ഹദീസ് കൂടിയാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക. അങ്ങനെ രാജ്യത്ത് ആളുകൾക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുക. ഖബറിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടാൻ മാത്രം വലിയ ബാധകമാണ് അത് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതും പരലോകവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു ഉദ്ദേശിച്ച അത്രയും കാലം ഖബറിൽ കിടന്ന് രണ്ടാമത് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പുതിയ ഒരു ലോകത്തേക്ക് കൊണ്ടുവരും. സൂറ അൽ-അംബിയായിലെ 104-ാമത്തെ വചനം കാണാം. കമാ ബദഇനാ അവ്വല ഖൽഖിൻ ഉഈദു, ആദ്യ തവണ എങ്ങനെയാണോ സൃഷ്ടിച്ചിരുന്നത് അതുപോലെ നാം അവരെ മടക്കും. ദുന്യാവിലേക്ക് നമ്മൾ വന്ന അതേ അവസ്ഥയിൽ പരലോകത്ത് അല്ലാഹുത്താല നമ്മെ കൊണ്ടുവരുന്നു. ദുന്യാവിലേക്ക് എങ്ങനെ വന്നത്? ഗൈറ മഖ്തൂൻ, ചേലാക്രമം ചെയ്യപ്പെടാതെ, വിവസ്ത്രരായി, ചെരുപ്പില്ലാതെ, അങ്ങനെയൊക്കെയാണല്ലോ വന്നത്. ഇതേപോലെ പരലോകത്ത് അല്ലാഹുത്താല നമ്മെ കൊണ്ടുവരും. അതിൽ അത്ഭുതമില്ല. അല്ലാഹുവിനത് സാധിക്കുമെന്ന വിഷയത്തിൽ അത്ഭുതമില്ല. അല്ലാഹുവിന് ഒട്ടും അത് പ്രയാസമുള്ള കാര്യവുമല്ല. പ്രയാസമുള്ള കാര്യം ആകുമായിരുന്നുവെങ്കിൽ ആദ്യ സൃഷ്ടിപ്പാണ് പ്രയാസമാകേണ്ടിയിരുന്നത്. ആദ്യ സൃഷ്ടിപ്പ് തന്നെ അല്ലാഹുവിനെ സംബന്ധിച്ച് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ലെങ്കിൽ രണ്ടാമത്തെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ആവർത്തനമാണ്. അതൊരിക്കലും എന്തല്ല, അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെ മനുഷ്യരെ മുഴുവൻ, പ്രവാചകന്മാരെയും ദൂതന്മാരെയും ഔലിയാഇനെയും എല്ലാവരെയും ഈ അവസ്ഥയിൽ തന്നെയാണ്, സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും നേതാക്കളെയും സത്യനിഷേധികളെയും സത്യവിശ്വാസികളെയും എല്ലാവരെയും, പ്രവാചകന്മാർ ദൂതന്മാരടക്കമുള്ള എല്ലാ ആളുകളെയും ഇപ്പറഞ്ഞ അവസ്ഥയിൽ വിവസ്ത്രരായി, ചെരുപ്പില്ലാതെ, ചേലാക്രമം ചെയ്യപ്പെടാത്ത അവസ്ഥയിൽ അല്ലാഹു തആല കൊണ്ടുവരും എന്ന. ആരും പരസ്പരം നോക്കുകയില്ല. കാരണം അതിഭയാനകമായ ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അങ്ങനെ അവിടെ ഒരുമിച്ച് കൂട്ടി, അവരുടെ തലക്കുമീതെ വളരെ അടുത്ത് സൂര്യനെ അല്ലാഹു തആല കൊണ്ടുവരും. ആ സമയത്ത് സൂര്യൻ്റെ താപമേൽക്കാതെ അല്ലാഹു തആല പ്രത്യേകമായി സംരക്ഷണം നൽകപ്പെടുന്ന 7 വിഭാഗം, 7 ഒരു ഒറ്റ കഥയിൽ 7 വേറെയും ആളുകളുണ്ട്. അത് 7 മാത്രമല്ല, ചില ആളുകൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ തണലിട്ട് കൊടുക്കും. അതെല്ലാം പരലോകവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആരാണ് 7 വിഭാഗമെന്നൊക്കെ വഴിയേയുള്ള ഹദീസുകളിൽ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ഓടിച്ചു പറയാം. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അല്ലാഹുവിൻ്റെ തണൽ മാത്രം ബാക്കി നിൽക്കുന്ന, അഥവാ അല്ലാഹു തആല പ്രത്യേകമായി സൃഷ്ടിക്കുന്ന തണൽ, ആ തണൽ അല്ലാഹു 7 വിഭാഗം ആളുകൾക്ക് നൽകും. ഇമാമുൻ ആദിൽ, ഒന്ന് നീതിമാനായ ഇമാം, ഭരണാധികാരി. വശാബുൻ നശഅ ഫീ ത്വാഅത്തില്ലാ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിനനുസരിച്ചും ഇബാദത്ത് ചെയ്തും വളർന്ന യുവാവ്. ഉറജുലുൻ ഖൽബുഹു ബിൽ മസാജിദ്, മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയബന്ധമുള്ളവൻ. ഉറജുലാനി തഹാബ്ബ ഫില്ലാ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മ ദീനിൽ പരസ്പരം ഒരേ വിശ്വാസത്തിൻ്റെ ആളാണ് എന്നതുകൊണ്ട് മാത്രം പരസ്പരം സ്നേഹിക്കുകയും അങ്ങനെ ഒരുമിച്ച് കൂടുകയും അങ്ങനെ തന്നെ മരിച്ചു വേർപിരുകയും ചെയ്ത ആളുകൾ. വറജുലുൻ ദഅത്തുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, നല്ല സുന്ദരിയായ, നല്ല തറവാടിത്തമുള്ള, പദവിയുള്ള ഒരു പെണ്ണ് വേണ്ടാവൃത്തിക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ, ഇന്നി അഹാഫുല്ലാ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് മാറി നിന്നവൻ. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലം ശിമാലുഹു അത്താ ലാ തഅലമ ധർമ്മം ചെയ്തവൻ. എങ്ങനെ ധർമ്മം ചെയ്യുക? വലത് കൈ ചെലവഴിക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം അത്രയും രഹസ്യമായി ധർമ്മം

0: സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളുണ്ട്. ബാബുസ്വലാത്ത്, അവരെ ബാബുസ്വലാത്തിലൂടെ വിളിക്കപ്പെടും. സക്കാത്തിൻ്റെ ബാബിലൂടെ വിളിക്കപ്പെടുന്നവർ, ജിഹാദിൻ്റെ ബാബിലൂടെ വിളിക്കപ്പെടുന്നവർ, റിയാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരെ വിളിക്കപ്പെടും. ഇത് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഏതെങ്കിലും ഒരു ബാബിലൂടെ വിളിക്കപ്പെടുകയാണെങ്കിൽ അത് പ്രയാസമുള്ള കാര്യമല്ല, അതിലൊട്ടും പ്രയാസമില്ല ഒരേ വാതിലൂടെ പോകാൻ. 8 വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? റസൂലുള്ള പറഞ്ഞു, നാം ഉണ്ടാകും. വാർജു അന്തകൂന മിൻഹും യാ അബൂബക്കർ. അബൂബക്കർ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ആൾ അങ്ങായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ള പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അപ്പം അതുപോലെ ഈ അർശിൻ്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്ന ദറജകളിൽ എത്തുന്ന ഒരുപാട് ആളുകളുണ്ടാകും. ഈ 7 കാര്യങ്ങളും സമ്മേളിച്ചവരും ഉണ്ടാവാം എന്നാണ്. അല്ലാഹു ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നാണ് സൂചിപ്പിച്ചത്. അതേപോലെ അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ അടയാളങ്ങളിൽ വിശ്വസിക്കലും. അന്ത്യനാളിൻ്റെ മുന്നോടിയായി അല്ലാഹു പല അടയാളങ്ങളും പ്രത്യക്ഷപ്പെടുത്തും. അടയാളങ്ങളെ 3 തരമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുഹറ, വുസ്ത, കുബറ. ചെറുത്, ഇടത്തരം, വലിയ അടയാളങ്ങൾ. ഇങ്ങനെ ചെറിയ അടയാളങ്ങളൊക്കെ ധാരാളം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നല്ല വിവരമുള്ള ആളുകൾ മരിച്ചു പോകുന്നത്, മദ്യപാനം വർദ്ധിക്കുന്നത്, വ്യഭിചാരം വർദ്ധിക്കുന്നത്, ഇതൊക്കെ അതിൻ്റെ അടയാളങ്ങളിൽ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇനി നുസൂലു ഈസ, ഈസാ നബിയുടെ വരവ്, ഇറങ്ങി വരൽ, ദജ്ജാൽ പ്രത്യക്ഷപ്പെടൽ, യജൂജ് മഅജൂജ്, ഇങ്ങനെയുള്ള പല അടയാളങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാകും എന്ന് വിശ്വസിക്കണം എന്നർത്ഥം. അതും പരലോക വിശ്വാസത്തിൻ്റെ പൂർത്തീകരണ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പരലോക വിശ്വാസം ശരിയാകുന്നത് എന്നതാണ് ഈ ഹദീസിൽ നിന്നും നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടുന്ന പാഠം. പിന്നെ ഗ്രന്ഥം കയ്യിൽ നൽകുന്നത്. അതേപോലെ സിറാത്ത്, നരകത്തിൻ്റെ മധ്യേ മീതെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിറാത്ത് എന്ന പാലം, അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ, നല്ല പുണ്യകർമ്മങ്ങളൊക്കെ, നല്ല ശക്തമായ വിശ്വാസമൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇടിമിന്നലിൻ്റെ വേഗതയിൽ പോകും, കാറ്റിൻ്റെ വേഗതയിൽ പോകുന്നവർ, കുതിരയുടെ വേഗതയിൽ പോകുന്നവർ, കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അത് കടന്ന് സ്വർഗത്തിലെത്തുന്നവർ, അങ്ങനെ പലരെയും റസൂലുള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സിറാത്ത്, അതിലുള്ള വിശ്വാസം, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ദൃഢമായി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദുസ് സ്വാലിഹീനെ ആധാരമാക്കി പ്രവാചക ഹദീസുകൾ പഠിപ്പിക്കപ്പെടുന്ന റിയാദുസ് സ്വാലിഹീൻ പരിപാടിയിൽ ഇപ്പോൾ നാം കേട്ടത് പരലോക വിശ്വാസം ഹദീസ് അവതരിപ്പിച്ച് സംസാരിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ശ്രവണ സുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽഖിസ്ത് ശുഹദാ അലില്ലാ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷികളായ നിലയിൽ നീതിമുറയെ നിങ്ങൾ നിലനിർത്തിപ്പോരുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. വലൗ അല അംഫുസിക്കും അവിൽ വാലിദൈന വല്ലഖറബീൻ, ആ നീതിപാലനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബങ്ങൾക്കോ എതിരായാലും ശരി. ഈ യക്കുൻ ഗനിയൻ ഔ ഫഖീറ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാ ബിഹിമ, അല്ലാഹു ആ രണ്ടാളുകളുമായും അധികം ബന്ധപ്പെട്ടവനാകുന്നു. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, അതിനാൽ നീതി പാലിക്കുന്നതിന് വിഘാതമായി നിങ്ങൾ ഇച്ഛയെ പിൻപറ്റരുത്. വ ഇൻ തൽവു ഔ തുഇരിദു, നിങ്ങൾ വളച്ചു തിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിശദീകരണം എന്നോണം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ വർത്തമാനങ്ങൾ, സാക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ, ഇടപാടുകൾ മുതലായ എല്ലാ വിഷയങ്ങളിലും നീതിമുറ തെറ്റാതെ അത് നിലനിർത്തിപ്പോരണം. അത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂടാ. ധനികനായതുകൊണ്ട് അവന് ദോഷം വരുത്താം, അല്ലെങ്കിൽ അവന് ഭയപ്പെടേണ്ടതാണ് എന്നും, ദരിദ്രനായതുകൊണ്ട് അവന് ഗുണം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവനെ ഗൗനിക്കേണ്ടതില്ല എന്ന് കരുതി നീതികേട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അല്ലാഹു ഈ വചനം മുഖേന കൽപ്പിക്കുന്നത്. സാക്ഷ്യം വഹിക്കുന്നതിലോ മറ്റോ സത്യത്തെ മറിച്ച് തിരിച്ച് അവതരിപ്പിക്കുകയോ സത്യം തുറന്നു പറയാതെ ഒഴിഞ്ഞുമാറുകയോ ചെയ്താൽ അല്ലാഹു അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നതാണ്, അതിനെപ്പറ്റി തക്ക നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന താക്കീതും നൽകുന്നു. ഖൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബിൻ റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിരുന്നപ്പോൾ തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ, അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളെയും കാൾ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു. എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് അഥവാ നീതി കൊണ്ടു തന്നെയാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നതും. ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഉത്തമനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത സാക്ഷ്യം നിർവഹിക്കാൻ മടികൂടാതെ മുന്നോട്ട് വരുന്നവനെ ഉദ്ദേശിച്ച് ഇവിടെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആയത്തിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ബെഡ്ഷീറ്റ്, ഇവ ശ്രദ്ധിക്കാം. നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിന്നുണ്ട്. തുമ്മലായിക്കൊണ്ടും മൂക്കൊലിപ്പായിക്കൊണ്ടും അതുപോലെ ശരീര ആകമാനം ചൊറിച്ചിലുകൾ, അങ്ങനെ പല രീതിയിലായിക്കൊണ്ട് അലർജിയുടെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാം. നമ്മുടെ വൃത്തിയുമായും അതിന് കുറച്ച് ബന്ധങ്ങളുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. അതിലൊന്ന് മാത്രമാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ആഴ്ചയിലൊരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കണം എന്നാണ്. ബെഡ്ഷീറ്റുകളടങ്ങിയ ചെറിയ പൊടികൾ അത് അലർജി ഉണ്ടാക്കാൻ, നമ്മുടെ തുമ്മലുകൾ വർദ്ധിപ്പിക്കാൻ, മൂക്കൊലിപ്പ് കൂടുതലാക്കാൻ കാരണമാകും. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്നാണ് അതിൽ പറയുക. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ചെറിയ ഒരു രോഗാണു നമ്മുടെ ഈ പൊടികളിലെല്ലാം ഉണ്ടാകും. അപ്പോൾ ബെഡ്ഷീറ്റ് നമ്മൾ കഴുകുന്നത് വൈകുന്തോറും ഇവയുടെ അളവ് കൂടുകയും നമ്മുടെ അസുഖം കൂടുകയും ചെയ്യും. അപ്പോൾ തുമ്മൽ പോലെ അലർജിയുള്ള ആളുകൾ, അല്ലാത്ത ആളുകളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് മാറ്റുന്ന ഒരു പ്രവണത. അതോടൊപ്പം തൊലിപ്പുറത്തുള്ള ചൊറിച്ചിലുകൾ, ഇവ കൂട്ടുന്നതിലും ബെഡ്ഷീറ്റിന് ഒരു പങ്കുണ്ട്. കാരണം തൊലിപ്പുറത്ത് ഉള്ള ചൊറിച്ചിലുകളും കാര്യങ്ങളും, നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിൽ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അംശങ്ങൾ, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ, വിയർപ്പും ഓയിലി സ്കിൻ ആയതുകൊണ്ടുണ്ടാകുന്ന മറ്റു ഓയിലുകൾ, അപ്പോൾ ഇവയെല്ലാം ചേർന്ന് ബാക്ടീരിയകൾക്ക് അതൊരു വാസസ്ഥലമായി മാറും. അതേപോലെ ഓയിലി സ്കിന്നുള്ള ആളുകളിലൊക്കെ മുഖക്കുരു കൂടുതലായി വരാനും, ബെഡ്ഷീറ്റ് മാറ്റാതെ ഒരുപാട് സമയം ഒരേ ബെഡ്ഷീറ്റ് തന്നെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനുള്ള പ്രവണത കൂടുതലാണ് എന്നാണ് പുതിയ പഠനങ്ങളിൽ നമ്മുടെ ചർമ്മരോഗ വിദഗ്ധരെല്ലാം പറയുന്നത്. അപ്പം അത് ഒഴിവാക്കുക എന്നുള്ളതിൽ ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അത് നന്നായിട്ട് നനച്ച് വെയിലത്തിട്ട് ഉണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്, വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് ഒക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിനെ കൂടി നമ്മളിതോടൊപ്പം ചേർത്ത് വായിക്കാം. അപ്പോൾ അലർജി, നമ്മൾ മരുന്ന് കഴിക്കുന്നു, പല ആളുകളും ഇപ്പോൾ രാത്രി ഗുളിക സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മളാ മരുന്ന് സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ കർട്ടണുകൾ, അതിലൊക്കെ ധാരാളം പൊടികളുണ്ടാകും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാൻ, അതിൽ പൊടിയില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒക്കെയുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പം പലപ്പോഴും ആളുകൾക്ക് സംശയം, പണ്ടത്തെ ആളുകൾ ഇത്തരത്തിലുള്ള പൊടികളും കാര്യങ്ങളും, പണ്ടത്തെ ആളുകളുടെ ഒരു ജീവിത രീതിയോ ഒരു കാലമോ അല്ല ഇന്നത്തെ നമ്മുടെ ആളുകൾക്കിടയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആളുകളേക്കാൾ അസുഖങ്ങൾ കൂടുതൽ വരാനുള്ള പ്രവണതയും കൂടെ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ. എന്നാൽ അന്നത്തെ ആളുകളേക്കാൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റുകളും അസുഖങ്ങളെ നേരത്തെ അറിയാനും അവ മനസ്സിലാക്കാനും നല്ല രീതിയിൽ മരുന്ന് കഴിക്കാനൊക്കെയുള്ള അവസരം കൂടി നമുക്ക് ഇവിടെയുണ്ട് എന്നുള്ളത് കൂടി ഇതോടൊപ്പം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ബെഡ്ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ സ്വാദിഖ് തിരൂർ ഇന്ന് നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
4: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇൻഷാല്ലാ, ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ പീസ് ടൈമിൽ നമ്മൾ സാധാരണ ശ്രോതാക്കളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ചില മെസ്സേജുകൾ നമ്മൾ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. ഇന്നത്തെ പീസ് ടൈമിലുള്ള ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: ഇന്നത്തെ ലോകം ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എന്നാൽ ഹൃദയത്തോട് സംസാരിക്കുന്ന ശബ്ദങ്ങൾ കുറവാണ്. ആ ശൂന്യതയിലേക്ക് വെളിച്ചം പകരുന്ന ശബ്ദമാണ് പീസ് റേഡിയോ എന്ന നല്ലൊരു ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, വലിയൊരു ചിന്തക്ക് വക നൽകുന്ന ഒരു പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരിയാണ്, നമുക്കറിയാം ഒരാളുടെ മനസ്സിൻ്റെ വേദനയും ആ മനസ്സിൻ്റെ ശബ്ദവും വികാരങ്ങളും തിരിച്ചറിയാൻ ഏറ്റവും നന്നായി അറിയുന്നവൻ പഠിച്ച റബ്ബാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ വിഷമതകളിലും പ്രയാസങ്ങളിലും കുറവുകളിലും അവനോടൊപ്പം നിന്ന് അവൻ്റെ മനസ്സിന് സമാധാനം പകരുന്ന അതല്ലെങ്കിൽ അവൻ്റെ ജീവിത വഴികാട്ടിയായി അവൻ്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളെ ഇട്ട് നൽകുന്ന പീസ് റേഡിയോയുടെ സംവിധാനത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ശ്രോതാവ് ഈ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാം. ഏതായാലും മാഷാല്ലാ, നമ്മുടെ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ വലിയ വാല്യുബിളായിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ഓരോ പ്രോഗ്രാമിന് ശേഷവും കേൾക്കുമ്പോഴുമൊക്കെ നിങ്ങൾക്ക് അയക്കാം. അത് തന്നെയാണ് നമ്മുടെ ഒരു ഊർജം എന്ന് പറയുന്നത്.
6: أعوذ بالله من الشيطان الرجيم رب

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രോതാക്കളുടെ അറിവിലേക്ക് ഒന്നുകൂടി ഉണർത്തുകയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഓരോ കോണിലും താക്കീതു നൽകാൻ എന്ന സ്വരമായിരുന്നു.
1: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മളൊരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. കുരുന്നുകൂട്ടുകാർ ആവേശത്തോടെ കാത്തിരിക്കുന്ന പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ സൂചിപ്പിച്ചുകൊണ്ട് തൗഫീഖ് അസ്ലം നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ പൂമ്പറത്തണലിൽ അതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡുകൾ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഒരുപാട് മര്യാദകൾ, പല രംഗത്തും നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട ചില പുതിയ വിഷയങ്ങൾ, പുതിയ മര്യാദകൾ പഠിക്കാൻ പോവുകയാണ് ഇൻഷാല്ലാ. എൻ്റെ കൂടെ ഈ ഒരു പൂമത്തെ 2 കൂട്ടുകാരുണ്ട്. ഇതിന് മുമ്പ് 2 കൂട്ടുകാരിൽ നമ്മൾ കൂട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻഷാല്ലാ എന്തായാലും എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് പേര് പറഞ്ഞോ.
3: മിസ്ഹബ്.
2: മിസ്ഹബ്, ആ മിസ്ഹബ് മാത്രമേ ഉള്ളൂ.
3: മിസ്ഹബ് സുഹബാൻ.
2: ആ മിസ്ഹബ് സുഹബാൻ അല്ലേ. ഇവിടെ എന്താ പേര്?
3: അമൻ സ്വാലിഹ്.
2: അമൻ സ്വാലിഹ്, ഓക്കെ. അപ്പോൾ കേട്ടല്ലോ പേര്. നല്ല 2 കൂട്ടുകാരാണ്. മിസ്ഹബ് സുഹബാനുണ്ട്, അമൻ സ്വാലിഹും എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ റെഡി അല്ലേ? ഷാറല്ലേ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താണെന്ന് അറിയോ? ഭക്ഷണം. അയ്യോ, ഭക്ഷണം കഴിച്ചില്ലേ? രാവിലെ കഴിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മളിന്ന് നമ്മൾ പറഞ്ഞില്ലേ എന്താ അത്, മര്യാദകൾ അല്ലേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യം പഠിക്കേണ്ട മര്യാദകളാണ് അല്ലേ. ആ മര്യാദകൾ ആദ്യം പഠിക്കണം, എന്നിട്ടാണ് ആ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ബസ്സിലല്ലേ പോകുന്നത് അല്ലേ. ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറേ ശ്രദ്ധിച്ച കാര്യം എന്തൊക്കെയാണ്? എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മൾ ബസ്സിൽ കയറിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഓടിക്കളിക്കണം, കളിക്കാൻ പറ്റുമോ? കളിക്കാൻ പറ്റുമോ? അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇല്ല, ആ സീറ്റിൽ നിന്ന് മറ്റേ സീറ്റിക്ക് മറഞ്ഞു വീണ് അങ്ങനെ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? അത് ബസ്സാണ്, അതിലാണ് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ഇല്ലേ. പിന്നെ അതിലെന്താ ചെയ്യാ, നമ്മൾ ഈ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മുതിർന്ന ആള് കയറി വന്നാലോ ആ നമ്മൾ അവർക്ക് എണീറ്റ് കൊടുക്കണം അല്ലേ. അപ്പൊ ഇന്ന് അമൻസോലി അല്ലേ ഇരിക്കുന്ന സമയത്ത് മുതിർന്ന ആള് വന്ന് അപ്പൊ എന്ത് ചെയ്ത്? എണീറ്റ് കൊടുത്ത് അല്ലേ. ഞാനും ചെയ്ത് ഒരു സീറ്റ് കാലിയായപ്പോ ഞാൻ ഇരുന്നില്ല, എൻ്റെ ബാക്കിൽ ആരുണ്ടായിരുന്നു? ഒരു മുതിർന്ന ആളുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ബസ്സിൽ പാലിക്കേണ്ട ക്ഷമന്ന് പഠിക്കാൻ പോണ എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുണ്ടാവൂലേ, നിങ്ങൾക്ക് സാധാരണ ഭക്ഷണം കഴിക്കലില്ലേ. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച കുട്ടികളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ

0: അതുപോലെ അസുഖങ്ങളൊക്കെ വരും അല്ലേ. അപ്പം നമ്മൾ ഒരിക്കലും അത് കഴിക്കാൻ
1: പാടില്ല.
0: പാടില്ല, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ, ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ശ്രദ്ധിക്കണം, ഒന്നാമത്തെ കാര്യം എന്താണ്?
1: വിസ്മി ചൊല്ല
0: അതിന് മുമ്പുണ്ടോ?
1: കഴുകണം,
0: ആ കൈ
1: കഴുകണം,
0: കൈ കഴുകണം. പിന്നെന്താ ഉള്ളത്?
1: വിസ്മി ചൊല്ലണം,
0: ബിസ്മി ചൊല്ലണം അല്ലേ. കൈ കഴുകണം,
1: വിസ്മി
0: ബിസ്മി
1: ചൊല്ലണം,
0: ചൊല്ലിക്കൊണ്ടെന്ന് വേണം
1: ഭക്ഷണം
0: തുടങ്ങാൻ.
1: കഴിക്കണം.
0: നമ്മൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. നമ്മൾ തിരക്കിട്ട് വന്നാലും ശരി, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കൈ വൃത്തിയായിട്ട് നമ്മൾ
1: കഴുകണം,
0: കഴുകണം. പിന്നെ
1: വിസ്മി ചൊല്ലി
0: ബിസ്മി
1: ചൊല്ലാം.
0: ചൊല്ലി കഴിക്കണം. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയം, ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് നല്ല അടിപൊളി ബിരിയാണി വന്ന്, അത് നല്ല മന്തിയോ ബ്രോസ്റ്റോ അല്ലേ എന്തെങ്കിലും വന്ന് നമുക്ക് ആ ഭക്ഷണം നമ്മുടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. നമ്മൾ ബിസ്മില്ല നമുക്കറിയാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ നമുക്കറിയാം. അതിന് പുറമേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി ഒന്ന് ഉറക്കെ പറഞ്ഞാൽ.
1: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി,
0: വെരി ഗുഡ്. ആ എന്താന്ന് പറഞ്ഞാൽ?
1: അല്ലാഹുമ്മ
0: ബാരിക്
1: ബാരിക്
0: ലനാ
1: ലനാ
0: ഫീഹി
1: ഫീ
0: വ അത്ഇംനാ ഖൈറം മിൻഹു. വ അത്ഇംനാ ഖൈറം മിൻഹു. വ അത്ഇംനാ
1: വാത്തിയുംനാ ഖൈറം മിൻഹു,
0: ഖൈറം മിൻഹു. ഇതെപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്?
1: ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ,
0: ആ ഭക്ഷണം നമുക്ക്
1: കിട്ടിക്കഴിഞ്ഞാൽ
0: കിട്ടി, ഭക്ഷണം ലഭിച്ചാൽ നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറം മിൻഹു എന്നാണ്. ആ മനസ്സിലായല്ലോ. ശേഷമാണ് നമ്മൾ എന്താണ് ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ ഭക്ഷണം
1: ഭക്ഷണം
0: കഴിക്കുന്നത്
1: കഴിക്കേണ്ടത്.
0: അല്ലേ. അപ്പം ഈ ബിസ്മി എല്ലാം മറന്നാലോ?
1: ബിസ്മില്ലാഹി അവലഹു വാഹിറുൻ
0: ആ ബിസ്മില്ലാഹി അവലഹു
1: വാഹിറുൻ
0: വാഹി, എല്ലാവർക്കും
1: വാഹിറുൻ
0: വേണം പ്രാർത്ഥന ഉള്ളൂ അല്ലേ. ഭക്ഷണം ബിസ്മി എല്ലാം വന്നു കഴിഞ്ഞാൽ എന്തെയ്യണം? ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ കഴിക്കണം.
1: ഭക്ഷണം
0: ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട?
1: വലത് കൈ കൊണ്ട്
0: ആ വലത് കൈകൊണ്ട് നമ്മൾ
1: എടുത്ത് വെച്ച്
0: കഴിക്കണം.
1: ഭക്ഷണം എടുത്ത് വെച്ച്
0: ആ ഭക്ഷണം
1: എടുത്ത് വെച്ച്
0: അടുത്ത് അല്ലേ, നമ്മൾ അടുത്തേക്ക് വെച്ച് അല്ലെ അല്ലെ സംഭവിക്കുക എന്താ?
1: അകത്തേക്ക് പോകും,
0: ആ
1: ഭക്ഷണം
0: ഭക്ഷണം വേസ്റ്റായി പോകും, താഴോട്ട് ഭക്ഷണം
1: വേസ്റ്റ്
0: വീണ് പോകില്ല. അപ്പോൾ ഭക്ഷണപാത്രം എന്ത് ചെയ്യണം? അടുത്തേക്ക്
1: അടുത്ത് വെക്കണം.
0: വെച്ച് കഴിക്കണം. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പം എന്താണ് ശ്രദ്ധിക്കേണ്ട വിഷയം?
1: ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം,
0: ആ എന്താണ്?
1: ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം,
0: ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം അല്ലേ. എല്ലാവരും ഉമ്മയും ഉപ്പയും അല്ലേ അനിയത്തിയും ഇക്കാക്കയും ഇത്താത്തയും എല്ലാവരും
1: ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം.
0: അമ്മൻ സോലിൻ്റെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കലുണ്ടോ? എല്ലാവരും ഒപ്പം കഴിക്കൽ, ഒരുമിച്ച് കഴിക്കൽ. മിസ്സുവിൻ്റെ വീട്ടിലോ?
1: എൻ്റെ വീട്ടിലും
0: എങ്ങനെ?
1: ഒരുമിച്ചും
0: ഒരുമിച്ചാണ് അല്ലേ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കണ്ടില്ലേ, ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അത് നമ്മുടെ വീട്ടിലൊക്കെ എന്ത് ചെയ്യണം? എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം, ചില വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ, ഒരു ഒരു ഒരു കുട്ടി ഒരു മൂലക്കെ വന്ന് കഴിക്കും, ഉമ്മ അടുക്കളയിൽ പോയി കഴിക്കും അല്ലേ, ഉപ്പ പിന്നെ വന്നിട്ട് കഴിക്കും. എന്നാൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇതിൽ പാലിക്കേണ്ട മര്യാദകളാണ്.
1: മര്യാദകളാണ്,
0: മനസ്സിലായല്ലോ. ഇൻഷാ അത് മനസ്സിലാക്കി. നമ്മൾ ബിസ്മി ചൊല്ലണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നേരത്തെ പറഞ്ഞ വലത് കൈ കൊണ്ട്
1: തിന്നണം,
0: തിന്നണം, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താണ് പ്രശ്നം?
1: പിശാചിന്റെ സ്വഭാവം.
0: ആ വെരി ഗുഡ്. എന്താണ്
1: പിശാചിന്റെ
0: ആ പിശാചിന്റെ
1: സ്വഭാവം?
0: ആ പിശാചാണ് എന്ത് ചെയ്യല്? ഇടത് കൈ കൊണ്ട്
1: തിന്നല്.
0: തിന്നല്. നിങ്ങൾക്ക് പിശാചിനെ ഇഷ്ടമാണോ?
1: ഇല്ല.
0: അല്ല. അപ്പം നമുക്ക് പിശാചിന്റെ സ്വഭാവം നമ്മൾ കാണിച്ചാൽ, അല്ലെ പിശാചിന് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്ത് എന്ത് ചെയ്യും? പിശാച് എന്താവും? ആ പിശാചിന്റെ സഹോദരനാവും നമ്മൾ. പിശാചിന്റെ കൂട്ടി പിശാചിന് പിശാചിന് ചങ്ങാതിയാവും, പിശാചിന്റെ ഫ്രണ്ടാവും നമ്മൾ അല്ലേ. അത് പറ്റുമോ? ഇല്ല. നമുക്ക് നമ്മുടെ കൂട്ടുകാരാരാണ്? നല്ല മനുഷ്യന്മാർ അല്ലേ, നല്ല കുട്ടികൾ അല്ലേ, നമ്മുടെ എപ്പിസോഡിയോ കേൾക്കുന്ന തേൻമൊഴി കേൾക്കുന്ന അല്ലേ നല്ല കുട്ടികളാണ്. അപ്പം ഇടത് കൈ കൊണ്ട് പറഞ്ഞ ഭക്ഷണം കഴിച്ചെന്ത് ചെയ്യും? അവന് പിശാചിൻ്റെ കൂട്ടുകാരാണ്. ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. ഷിമാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിമാല് ഏത് കൈയാ? ഷിമാൽ ആ ഏതാണ്? ഇടത് കൈ. അതെന്താണ്? ഫഇന്ന ശൈത്വാന യഅകുലു ബി ശിമാലിഹി. പിശാചാണ് ഇടത് കൈ കൊണ്ട് തിന്നുന്നതും എന്താണ് ആ വൈശിരിബു ബിഷിമാലിഹി കുടിക്കുന്നതും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചില കുട്ടികൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? വലത് കൊണ്ട് കഴിക്കും. പക്ഷെ വേറെ പ്രശ്നം എന്താണ്? കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? കുടിക്കുമ്പോൾ ഇത് ഉപയോഗിക്കും? ഇത് ഉപയോഗിക്കും പറ്റുമോ? അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ വലത് ഉപയോഗിക്കും, കുടിക്കുമ്പം അത് ശരിയാണോ? ശരിയല്ല. കാരണം എന്താണ്? പിശാജ്

0: നിന്നതും ആ
1: കുടിക്കുന്നതും
0: കുടിക്കുന്നതും എന്തുകൊണ്ടാണ്?
1: ഇടത്
0: ഇടത്
1: കൈയാണ്.
0: കൈ കൊണ്ടാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പിശാചിൻ്റെ കൂട്ടുകാരാകരുത്. പിശാചിൻ്റെ കൂട്ടുകാരായാലും പിശാചിന് നമ്മുടെ കൂടെ ഉണ്ടാകും എപ്പോഴും. നമ്മളെ വഴിതെറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും നിസ്കരിക്കാതിരിപ്പിക്കാനും ഖുർആനോതാൻ തോന്നിപ്പിക്കാതിരിക്കാനൊക്കെ ആരും കൂടെ ഉണ്ടാവും?
1: പിശാച്
0: പിശാജ്
1: കൂടെ ഉണ്ടാവും.
0: കൂടെ ഉണ്ടാകും. മനസ്സിലായല്ലോ. അപ്പം ഇടത് കൈ കൊണ്ട് കുടിക്കരുത്, ഇടത് കൈ കൊണ്ട് തിന്നരുത്. ഇത് ഉപയോഗിക്കണം
1: വലത്
0: റൈറ്റ് ഹാൻഡ്,
1: കൈ.
0: റൈറ്റ് ഹാൻഡ്. അതെന്താണ്?
1: വലത് കൈ.
0: വലത് കൈ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നേരത്തെ ഒരു പാത്രത്തിലേക്ക് അടുത്തിരിക്കണം. പിന്നെ അതിൽ ശ്രദ്ധിക്കുന്ന വിഷയം, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്? അതാ പറയാം.
1: ഭക്ഷണം കഴിക്കണം.
0: അതായത് കൈ കൊണ്ട് കഴിക്കണം, കൈ കൊണ്ട് എങ്ങനെ കഴിക്കണം? ആ കൈ കൊണ്ട് എങ്ങനെ? ആ എന്താണ്?
1: നടുവിലാവാതെ
0: ആ
1: വിരൽ
0: വള
1: കൊണ്ട്
0: നടുവിലാകാതെ നാറ്റു ഭക്ഷണം ജെ സി ബി മാന്തണ പോലെ മാന്താൻ പറ്റുമോ?
1: വെക്കണം.
0: ജെ സി ബി പോലെ എങ്ങനെയാണ്? ജെ സി ബി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വാരി കൊട്ടിയിൽ ഫുൾ എന്തുണ്ടാവും? മണ്ണുണ്ടാവും. കണ്ടിട്ടില്ലേ? അങ്ങനെ പറ്റുമോ? ഇല്ല. ഭക്ഷണം വിരലുകൾ കൊണ്ടാണ്, വിരലുകൾ
1: വിരൽ
0: കൊണ്ട്
1: കൊണ്ട്
0: നമ്മളിങ്ങനെ ശരിക്ക് കഴിക്കണം. ഒന്നാറ്റ് കൈ ഫുള്ള് ചോറും കറിയും ആകാൻ
1: പാടില്ല.
0: പാടില്ല, പാടില്ല. നിങ്ങൾ കഴിക്കലുണ്ട് അങ്ങനെ? ഉണ്ടോ? ഇല്ല. വളരെ നല്ല രൂപത്തിൽ ഭക്ഷണം ഒന്നും വളരെ നല്ല രൂപത്തിൽ അല്ലേ, ഒന്നാറ്റ് കൈയിൻ്റെ ഉള്ളിൽ ഫുള്ള് ഭക്ഷണമാകാതെ
1: കഴിക്കണം.
0: ആ കഴിക്കണമുണ്ട്, നമ്മൾ കഴിക്കണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിലത്ത് കളയാതെ കഴിക്കണം, നിലത്ത്
1: കളയാതെ കഴിക്കണം.
0: കളയാതെ കഴിക്കണം. കാരണം എന്താ അറിയോ? ഭക്ഷണം വേസ്റ്റാക്കുക എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലത്ത് ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? എവിടെയുള്ള ഇപ്പം നിലവിലുള്ളത്?
1: ഫലസ്തീൻ
0: ആ എന്താണ്?
1: ഫലസ്തീൻ ഫലസ്തീൻ.
0: ഫലസ്തീനിൽ ഉണ്ടല്ലോ നിങ്ങൾ, ഫലസ്തീനിൽ വരി നിൽക്കുകയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കണ ആവശ്യം വന്നിട്ടുണ്ടോ? ഒന്ന് നിൽക്കണോ? എവിടെയെങ്കിലും പോയിട്ട് വരി നിന്നുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ ഭക്ഷണമല്ല, വിശക്കുന്നുണ്ട്, വിശന്ന് വിശന്ന് നമ്മൾ എല്ലൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഫലസ്തീനിലെ അവസ്ഥ എന്താണ്? എന്താണ്?
1: ഭക്ഷണം കിട്ടാൻ
0: ഭക്ഷണം
1: കിട്ടാതെ
0: ആ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോയിട്ടുണ്ട്.
1: മരിക്ക്.
0: ആലോചിച്ചു നിങ്ങൾ, നമ്മൾ തിന്നിട്ടാണ് മരിച്ചത് അല്ലേ? നമ്മൾ
1: തിന്നിട്ട്
0: കുറേ തിന്നിട്ടാണ് മരിച്ചിട്ടുണ്ട്. ഭക്ഷണം കുറേ കഴിച്ചിട്ട് എന്ത് ചെയ്യാണ്? കൊളസ്ട്രോളും ഇതൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാണ് അല്ലേ? ബ്ലോക്ക്
1: മരിച്ചു.
0: വന്ന് അറ്റാക്ക് വന്നൊക്കെ മരിക്കുക ആൾക്കാർ. പക്ഷേ ഫലസ്തീനെ കുട്ടികളോ ഭക്ഷണം
1: കിട്ടാതെ മരിക്കുക.
0: കിട്ടാതെയാണ് മരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കുമ്പം അല്ലേ, ഇത് കിട്ടാത്ത ആൾക്കാർ കുറേ ഉണ്ട്. വലിയ തെറ്റാണത് അല്ലേ? ആ ഭക്ഷണം നിലത്ത് കളയാൻ പറ്റൂല അല്ലേ? ഭക്ഷണത്തിന് വിശന്ന് കുട്ടികൾ കരയാണ് അല്ലേ? ഭക്ഷണത്തിൻ്റെ പിന്നെ വാഹനം വരും, അതിലേക്ക് എന്ത് ചെയ്യാം? വരുന്ന് കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പാത്രം നീട്ടുകയാണ് അല്ലേ? ഇതൊക്കെ അവർക്ക് വലിയ പ്രയാസമല്ലേ? അപ്പോൾ അതാവുമ്പോൾ ആ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? എപ്പോഴും പ്രാർത്ഥിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ഭക്ഷണം നിലത്ത് കളയാതെ നമ്മൾ എന്ത് ചെയ്യണം?
1: കഴിക്കണം.
0: കഴിക്കണം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു വിഷയമാണ്, നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും? വെള്ളം എന്ത് ചെയ്യും? ആറ്റ്
1: കുടിക്കണം.
0: ഒന്നിച്ച്
1: എന്തോ
0: കുടിക്കും അല്ലേ? ഇപ്പം ഈ മൃഗങ്ങളെ കുടിക്കണല്ലേ, പോത്ത് എരുമയൊക്കെ വെള്ളം കുടിക്കലെ എങ്ങനെയാണ്? അവരൊക്കെ ഒരുങ്ങി നിങ്ങാണ്ട് വിസ്മയ ചൊല്ലി കുടിക്കൽ അല്ല,
1: ഇല്ല.
0: അവർ പാത്രത്തിലേക്ക് തലയിട്ട് വലിച്ചിങ്ങനെ കുടിക്കുന്നു. ആറ്റില്ലേ ആ കുടിക്കാൻ പറ്റുമോ?
1: ഇല്ല.
0: എങ്ങനെ കുടിക്കേണ്ടത്?
1: കൈകൊണ്ട് ഗ്ലാസ് പിടിച്ച്
0: ആ കൈ കൊണ്ട്
1: ഗ്ലാസ് ഇങ്ങനെ
0: ആ മുറുക്ക് മുറുക്കായിട്ടില്ലേ,
1: മുറുക്കി പിടിച്ച്
0: പതുക്കെ പതുക്കെ കുടിച്ച് കുടിക്കാൻ കൊടുക്കണം അല്ല. അല്ല എന്താ ഇത്? ഒറ്റയടിക്ക് വലിച്ചു കുടിക്കാൻ
1: പാടില്ല.
0: പാടില്ല. സുല പറഞ്ഞാണോ എന്ത്? നിങ്ങൾ അങ്ങനെ വെള്ളം കുടിക്കരുത്. കാരണം നമ്മൾ സാവകാശം ഓരോ മുറുക്കാട് കുടിക്കുമ്പോൾ നമുക്ക് ഒരു ദാഹത്തിന് ശമനം ഉണ്ടാവുള്ളൂ, ആസ്വദിച്ച് കുടിക്കാൻ പറ്റുള്ളൂ. നല്ല നമുക്ക് ദാഹിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്ത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് കുറച്ച് കുറച്ച് കുടിക്കുക. ഒന്നിച്ചിങ്ങനെ വലിച്ചു കുടിക്കുന്ന അവസ്ഥ
1: പാടില്ല.
0: പാടില്ല. മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കുടിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കുടിക്കാൻ എളുപ്പം ഉണ്ടാവുള്ളൂ അല്ലേ? നമുക്ക് അവകാശം വെള്ളം കുടിച്ച് ഇറക്കി വിടാനൊക്കെ എളുപ്പം എന്താണ്? ആ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നതാണ്. പിന്നെ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുമ്പം എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ട വിഷയം, ഭക്ഷണം ചൂടുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അതിലേക്ക് ഊതും, ഊതി കുടിക്കും. അങ്ങനെ റസൂലുള്ള പറഞ്ഞ അങ്ങനെ നിങ്ങൾ ഊതി കുടിക്കാൻ
1: പാടില്ല.
0: പാടില്ല. നമ്മൾ ആറ്റി കുടിക്കുക അല്ലേ? അല്ലെങ്കിൽ ചോറാണെങ്കിൽ കയ്യിലെടുത്ത് ഇളക്കി ഇങ്ങനെ എന്ത് ചെയ്യുക? കുടിക്കുക. പാത്രത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല,
1: ഊതാൻ പാടില്ല.
0: ഊതി കുടിക്കാൻ
1: പാടില്ല.
0: പാടില്ല. മനസ്സിലായല്ലോ. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, നമ്മൾ വിശന്നിരിക്കുകയാണ്. നമ്മൾ വിശ സ്കൂളിൽ നിന്ന് കണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ട് അല്ലേ? ആ സമയത്ത് നിസ്കരിച്ചിട്ടുമില്ല, ഏത് അസ്രസിച്ചിട്ടുണ്ടാവില്ല സ്കൂൾ വരുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട്, ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുകയാണോ വേണ്ടത്, അതല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടത്? എന്താ വേണ്ടത്? നിസ്കരിക്കുക വേണ്ടത്. ഉറപ്പാണോ? അതായത് നമുക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്, എന്താണ് ഭക്ഷണം മുമ്പ് റെഡിയാണ്, നമ്മൾ നിസ്കരിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിസ്കാരമാണോ ഭക്ഷണം ചെയ്യേണ്ടത്? നിസ്കാരമാണോ? അങ്ങനെ പറ്റുമോ? ആദ്യം ചെയ്യണോ?
2: നമുക്ക് നിസ്കാരം അങ്ങനെയല്ല,
0: നമ്മൾ ഭക്ഷണം കഴിക്കണം വേണ്ടത്. കാരണം ഭക്ഷണം കഴിക്കാതെ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമസ്കാര ശ്രദ്ധ ഇവിടെ എവിടെയായിരിക്കും? ശ്രദ്ധ എവിടെയായിരിക്കും? ഭക്ഷണത്തിലായിരിക്കും അല്ലേ. നമ്മൾ സ്കൂൾ ടൂറും വീട്ടിൽ വരുമ്പോൾ നല്ല അടിപൊളി പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പായസം, ഭക്ഷണ പായസം. അപ്പം ആ സമയത്ത് നമുക്ക് പായസം ഇഷ്ടമാണ്, നമുക്കിങ്ങനെ വിശന്ന് വരികയാണ്. ആ സമയത്ത് നമ്മൾ അവിടെ കണ്ട് ആ പായസം അടുക്കള റെഡിയാണ്, ആദ്യം പോയിട്ട് വിശപ്പടക്കണം, പിന്നെ എന്തെയ്യണം? നമ്മള്
2: നിസ്കരിക്കണം.
0: ഇതാണ് റസൂലുള്ള പറഞ്ഞത്. ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇദാ വുളിഅൽ അശാഉ, അശാഉ ഇശാഉ എന്ന് പറഞ്ഞാൽ
2: എന്താണ്?
0: ഇശാ നിസ്കാരം. രാത്രി എന്ന് പറയാ ഇശാഉ. എന്നാൽ അശാഉ എന്ന് പറഞ്ഞാല് ഈന്നല്ല, എന്താണ് അശാഉ എന്ന രാത്രി ഭക്ഷണമാണ്. ഇഷാവും അശാവും റസൂല പറഞ്ഞ് നിങ്ങൾക്ക് ഇഷാവും അശാവും ഒന്നിച്ചു വന്ന്, നിങ്ങൾ ഇഷാ നിസ്കരിച്ചിട്ടില്ല, എന്ത് റെഡിയാണ്? അശാ റെഡിയാണ്, അതായത് ഭക്ഷണം റെഡിയാണ്, നിങ്ങൾക്ക് വിശപ്പൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് തുടങ്ങണം? അശാവ് കൊണ്ട് തുടങ്ങണം എന്നാണ്. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം അശാ. അശാ എന്താണ് പറഞ്ഞത്? രാത്രി ഭക്ഷണം. അപ്പം ആദ്യം രാത്രി ഭക്ഷണം കഴിക്കുക, പിന്നെ എന്ത് നിസ്കരിക്കുക? ഇഷാവസ്കരിക്കുക. വന്നാണ് അങ്ങനെ ആശാവും ഇഷാവും ഒരുമിച്ച് വന്നാൽ നിങ്ങൾക്ക് വിശപ്പുണ്ട്, ഭക്ഷണം റെഡിയാണ്, ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അശാവ് തീർക്കണം, അതായത് വിശപ്പ് തീർക്കണം, പിന്നെ എന്ത് ചെയ്യണം?
2: നിസ്കരിക്കണം.
0: മനസ്സിലായല്ലോ? നിങ്ങൾക്ക് വിശപ്പൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, പള്ളിയിൽ നിസ്കാരം ആരംഭിക്കാനായിക്കണ്. നമ്മൾ ചെയ്യണം എന്താണ്? നേരെ പോയിട്ട് നിസ്കരിക്കണം. നേരെ പോയിട്ട്
1: നിസ്കരിക്കണം
0: അല്ലെ. എപ്പോഴും അങ്ങനെയല്ല, നമുക്ക് ഭക്ഷണം ആവശ്യമുള്ള സമയമാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ചില വീട്ടിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും, ഭക്ഷണം അമിതമായിട്ട് വലിച്ചു കാര്യങ്ങൾ കഴിക്കാൻ പറ്റുമോ?
2: ഇല്ല.
0: എന്ത് ചെയ്യണം?
2: കുറച്ച്
0: ആവശ്യത്തിന് കഴിക്കുക. ഒന്നാമത്തെ വലിച്ചു വാരി കഴിച്ചാൽ വയറിന് പ്രയാസങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പം അമിതമായി കഴിക്കാതെ ഭക്ഷണം കഴിക്കണം എന്നാണ് കേട്ടോ. റസൂലുള്ള പറഞ്ഞ ഒരു സംഭവമാണ്, എന്താ അറിയോ? പിന്നെ ഒരു വിശ്വാസി പിന്നെ ഒരു ആമാശയം കൊണ്ട് ഭക്ഷണം കഴിക്കും. എന്നാൽ ഒരു വിശ്വാസമില്ലാത്ത ഒരാൾ ഒരു സത്യനിഷേധി എന്ത് ചെയ്യും? ഏഴ് ആമാശയം കൊണ്ട് കഴിക്കും എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു അവിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു സത്യനിഷേധി ഭക്ഷണം ധാരാളം കഴിക്കും എന്നർത്ഥം. നമുക്ക് എത്ര ആമാശയമുണ്ട്? ഒന്ന്. ആ ഒന്നിലേക്ക് എന്തേ ഉള്ളൂ? അവൻ കഴിക്കുള്ളൂ. പക്ഷെ ഒരു സത്യനിഷേധം ചെയ്യും, ഏഴ് ആമാശയത്ത് കഴിക്കുന്ന പറഞ്ഞാൽ അവൻ ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. കണ്ടോ? പക്ഷെ ഒരു വിശ്വാസിയും ഒരു സത്യനിഷേധം നമ്മൾ മാറ്റണത്. അപ്പോൾ ഒരു ഒരു ഇതൊക്കെ പഠിച്ച ഒരാൾ എന്ത് ചെയ്യും? എങ്ങനെ ഭക്ഷണം കഴിക്കുക? ആവശ്യത്തിന്,
1: ആവശ്യത്തിന് ഭക്ഷണം.
0: അല്ലാത്തവളെ എന്ത് ചെയ്യും? ഒന്നാമറ്റ് വലിച്ചു വാരി ധാരാളം ഭക്ഷണം
1: കഴിക്കും.
0: അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പം ഇത്രയും കാര്യം നമ്മളിപ്പം മനസ്സിലാക്കി, ഭക്ഷണ മര്യാദകൾ. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യം മനസ്സിലാക്കിയില്ലേ, ഒരു കാര്യം മാത്രമല്ല, വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബിസ്മി ചൊല്ല, വലത് കൊണ്ട് കഴിക്കുക, അടുത്തിരുന്ന് കഴിക്കുക, നിലത്ത് കളയാതെ കഴിക്കണം, ഇതൊക്കെ പഠിച്ചില്ലേ. പിന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ, ഒന്നിച്ചിരുന്ന്. പറഞ്ഞാ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, തമാശകൾ പാടില്ലാണ് പറയാത്തല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ വെറുതെ ആവശ്യം സംസാരിക്കുക, ചിരിച്ചു കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിക്കുക ഒരിക്കലും പാടില്ല. ഭക്ഷണം പറഞ്ഞാൽ അല്ലാൻ അനുഗ്രഹമാണ് അല്ലേ, ഭക്ഷണം വലിയ അനുഗ്രഹമാണ്. അപ്പം അത് നമ്മൾ നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം? ഉപയോഗ തമാശയും കഴിഞ്ഞു ഉണ്ടാകാൻ പാടില്ല. അവസാനമായി പറയാം എന്താ, നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്
2: ചെയ്യേണ്ടത്?
0: ആ എന്താണ്
2: അൽഹംദുലില്ലാന്ന്
0: മാത്രം ഉണ്ടോ, അതിന് ബാക്കിയുണ്ടോ? അല്ല അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വല ഖുവ. അൽഹംദുലില്ലാഹില്ലദി പറ അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വല ഖുവ. ഇതാണ് അവസാനത്തെ ഒരു മര്യാദയാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാലിക്കേണ്ട മര്യാദ. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ അറിയോ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പം നമ്മൾ കൈ കഴുകാൻ പോകൂലേ, ആ കൈ കഴുകാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ടാകാൻ പറ്റൂല, ആ ചോറുണ്ടാകാൻ എന്ത് ചെയ്യാ പിന്നെ അത്, ആ അത് ശരിക്കും നമ്മൾ വായിലിട്ട് നക്കി വൃത്തിയാക്കണം. അല്ലാതെ നമ്മൾ വാഷ് ബേസിനിൽ പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യരുത്, ഈ ഭക്ഷണം പറ്റൊന്നും ചോറൊന്നും അവിടെ കളയാൻ പാടില്ല. മനസ്സിലായല്ലോ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ നന്നായി നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യണേ പോയി കൈ കഴുകാൻ പോവാൻ. ചേട്ടൻ എന്ത് ചെയ്യും, ഭക്ഷണ പാത്രത്തിൽ കുറേ ബാക്കിയുണ്ടാവും, നിലത്ത് കുറേ ബാക്കിയുണ്ടാവും, എന്നാ പറ്റുമോ ഇല്ല, ഭക്ഷണം ശരിക്കും വടിച്ച് വൃത്തിയായിട്ട് കഴിക്കുക. നമ്മളെ കൈകളും ചെയ്യണം, വിരലുകളൊക്കെ നക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് നമ്മൾ കൈ കഴുകാൻ പോകേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട എപ്പോഴാണ്, വലുതായിട്ടാണോ? ആ ഈ സമയം ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിക്കണം. ചെറിയ പ്രായത്തിൽ ശീലമാക്കിയാലേ എന്തുണ്ടാവുള്ളൂ, വലിയ പ്രായത്തിൽ അത് അത് ശീലമായിട്ട് വരുള്ളൂ. മനസ്സിലായല്ലോ. അപ്പൊ കുട്ടികൾ വലുതാകട്ടെ കാത്തുകയറുത്, നിങ്ങളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇൻഷാല്ലാ നമുക്കെന്നാ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാല്ലാ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പുതിയ വിഷയമായിട്ട് നമുക്ക് ഇൻഷാല്ലാ കൂടി ചേരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: കുരുന്നുകൂട്ടുകാരോടൊപ്പം പൂമരത്തണലിൽ ഉല്ലസിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് തൗഫീഖ് അസ്ലം,

0: അതായത് നമ്മളുടെ ഒരു പിന്നെ തൊട്ട് മുമ്പ് ലൈവ് കഴിഞ്ഞ് ഒരു ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. വളരെ ഹൃദ്യമായൊരു അനുഭവമായിട്ട് തോന്നി. അപ്പോൾ നമ്മളെ ലൈവ് കഴിഞ്ഞ് നേരത്തെ ചെല്ലുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ ടോക്കണായി, ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ആശുപത്രിയിലേക്ക്, ഒരു 8 മണിക്ക് ശേഷമാണല്ലോ. അപ്പോൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പുള്ള പ്രാഥമികമായിട്ടുള്ള ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ആ വെയിറ്റിംഗ് ലോഞ്ചിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ളൊരു ഉപ്പ വന്നു. അപ്പോൾ ഉപ്പ എന്നെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ചിരിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പിന്നെ ഒരു മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കി സമയം കളയുന്നതിന് പകരം ഒരാൾ സംസാരിക്കാൻ കിട്ടുമല്ലോ വെച്ചാൽ ഞാനും ഒരു പുഞ്ചിരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 70 മുകളിൽ പ്രായം തോന്നിക്കുന്ന രണ്ടുപേരും, അപ്പോൾ ഭാര്യയുടെ കൈ പിടിച്ചിട്ടാണ് നടക്കാൻ പ്രയാസം രണ്ടുപേരും ഇങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ അവരെയും ഡോക്ടറെ കാണാനുള്ള പ്രാഥമികമായ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അവരും എൻ്റെ കൂടെ വന്നിരുന്നു. അപ്പോൾ ഉപ്പ എൻ്റെ അടുത്താണ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തിരുന്ന് ഒരു സംസാരത്തിന് ഇങ്ങനെ തുടക്കിടുമ്പോൾ ഇദ്ദേഹം നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ അതിൻ്റെ പിന്നെ വല്ലാത്ത ഇങ്ങനെ നമുക്ക് തന്നെ ഒരു ഒരു ഭയങ്കര ഒരു വലിവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു തുടക്കട വെച്ചാൽ നല്ല ശ്വാസം മുട്ടുന്നുണ്ടല്ലേ ചോദിച്ചു. അപ്പോൾ ആ ശ്വാസം മുട്ടുന്നുണ്ട്, അതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആരെ കാണിക്കാനാണ് വന്നിട്ടുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഭാര്യയെ കാണിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ പിന്നെ ചോദിച്ചു നിങ്ങൾ ഒറ്റക്കാണോ വന്നത്? അപ്പോൾ പിന്നെ സ്ഥലം ചോദിച്ചപ്പോൾ ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണോ വന്നത്? ഞങ്ങളൊരു ഓട്ടോറിക്ഷയിലാണ് വന്നത്. അപ്പോൾ ഇപ്പം അടുത്ത് ഈ ഇവിടെ ആ ആശുപത്രി നിൽക്കുന്ന സ്ഥലത്ത് അവിടേക്ക് ഒരു മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്, ഇന്നത്തെ അനുഭവത്തിലെ ഹൈലൈറ്റ് അതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നെയും അവരുടെ കുടുംബവിശേഷങ്ങളും പിന്നെ എന്നെക്കുറിച്ചൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഈ രണ്ടാമത്തെ മകൾ കടന്നു വരികയാണ്. അപ്പോൾ അതൊരു ഹൃദ്യമായി തോന്നിയതുകൊണ്ടാണ് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. വേഗം വന്നിട്ട് ഉപ്പ അസ്സലാമു അലൈക്കും എന്നൊരു ഉപ്പാക്ക് കൈ കൊടുത്തു. എന്നിട്ട് ഏകദേശം ഒരു 19 അടുത്ത് പ്രായമുണ്ട് ഈ മകൾക്ക്, രണ്ടാമത്തെ മകൾക്ക്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഉപ്പാനെങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അപ്പോൾ നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ മക്കളെ പെൺകുട്ടികളെ കുറിച്ച് ആലോചിച്ചത് ഈ മകൾ നിന്നിട്ട് പങ്ങളിൽ 50 രൂപയുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താടി എന്ന് ചോദിച്ചിട്ട് ഉപ്പ ഇങ്ങനെയാണ് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ് ഇപ്പം ഇരിക്കുകയാണല്ലോ മോളെ അടുത്ത് നിൽക്കുകയാണ്, അവിടെ ഓട്ടോറിക്ഷക്കാരെ നിൽക്കുന്നുണ്ട്, അതിന് പൈസ കൊടുക്കാൻ ചില്ലറല്ലാതുള്ളത്. അപ്പോൾ ഞാൻ ഏതോ നമ്മുടെ ഒരു പണ്ഡിതൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ ആലോചിച്ചു, എന്ത് നിങ്ങൾ കെട്ടിച്ച് വിട്ടാൽ നിങ്ങൾ വിചാരിക്കും സമാധാനമായി എന്നുള്ളത്, ഒരിക്കലും സമാധാനമാവില്ല. നിങ്ങൾ എത്ര ആയുസ്സുണ്ടോ അതുവരെയും പെൺകുട്ടികൾ എന്ത് ചെയ്യും, നിങ്ങളെ മക്കൾ നിങ്ങളെ ചുറ്റുപാടത്തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ഒരു 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഒരു പെൺകുട്ടികൾ ഇപ്പോൾ നമ്മളെ കണ്ടാൽ ഇപ്പോൾ മാഷന്മാരെ കണ്ടാൽ ഇങ്ങനെ വരുമല്ലോ, അതുപോലെ ഉപ്പാനെങ്ങനെ ചുറ്റിപ്പറ്റിക്കുന്നത്. എന്നിട്ട് ഇപ്പം പോക്കറ്റിൽ നിന്ന് പിന്നെ ഒരു പിന്നെ കുറേ നോട്ടുകൾ എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി വെച്ച നോട്ടുകളാണ്, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ നീട്ടി. അപ്പോൾ ഇപ്പം അതിൽ ആ നോട്ടല്ല ഈ നോട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു 50 നോട്ടെടുത്തിട്ട് കൊടുത്ത് മകൾ എന്ത് ചെയ്തു, അത് റിക്ഷക്കാരന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയി. എന്നിട്ട് വേഗം തിരിച്ചു വന്നിട്ട് ഉമ്മൻ്റെ അടുത്ത് ചെന്നു, ഉമ്മ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിത് ആരും ഇല്ലാത്തതുകൊണ്ടാണ്, കാരണം വേറെ രോഗികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഉമ്മ അസ്സലാമു അലൈക്കും, നിങ്ങൾ ചായ പിടിച്ചോ? അപ്പോൾ ഉമ്മ ആ ഇല്ല കുട്ടി, ഞാൻ ചായ പിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സംസാരം അങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ പങ്കുവെക്കാൻ, ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരിത് എനിക്കതൊരു ഹൃദ്യമായിട്ട് തോന്നി.
1: തീർച്ചയായും ഇപ്പോൾ നമ്മൾ അതിൽ കിട്ടുന്ന ഒരു വലിയൊരു മെസ്സേജ് എനിക്ക് തോന്നുന്നത് ഈ മകളുടെ പ്രായം ഏകദേശം 50 എന്ന് പറഞ്ഞു.
0: അതെ,
1: അവര് തന്നെ ഒരു ഉമ്മയാണ്.
0: അതെ,
1: ചിലപ്പോൾ ഒരു വല്യമ്മയായിട്ടുണ്ടാകും.
0: അതെ,
1: ഒരു അമ്മായിമ്മയായിട്ടുണ്ടാകും.
0: അതെ,
1: വളരെയേറെ പ്രാരാബ്ദങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബിനിയാണ് അവർ.
0: അതെ,
1: പക്ഷെ സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും അടുത്തെത്തുമ്പോൾ അവരൊരു കുഞ്ഞാവുകയാണ്. തൻ്റെ ഏറ്റവും ചെറുപ്പവും ബാല്യവും അവരോർക്കുകയും അവരവിടെ ആസ്വദിക്കുകയാണ് തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ചെറുമകളായി. അപ്പോൾ ആ സമയം അത് ആശുപത്രി വരാന്തയാണോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ശരിക്ക് അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആ ഉപ്പയും ഉമ്മയുമാണ്. ആ കുട്ടിക്ക് അങ്ങനെ പെരുമാറാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആ ഉപ്പയും ഉമ്മയുമാണ്.
0: അതോടൊപ്പം
1: കാരണം എന്താ വെച്ചാല് ആ ഉപ്പാക്കും ഉമ്മാക്കും തങ്ങളുടെ മക്കള് അവരെത്ര വലുതായാലും എന്റെ മോളാണ്, അതെന്റെ മക്കളാണ്. അപ്പൊ അവരത്രയും വാത്സല്യത്തോടെ അവരോട് നിൽക്കുമ്പോഴാണ് മതി മറന്ന്, നമ്മുടെ പ്രായം മറന്ന്, നമ്മുടെ പക്വതകളെ മറന്ന്, നമ്മുടെ പ്രാരാബ്ദങ്ങളെ മറന്ന് ഉമ്മയുടെ ഉപ്പയുടെ ചെറുമകനായി ചെറുമകളായി അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് രക്ഷിതാക്കൾ അവർക്ക് സ്പേസ് കൊടുക്കുന്നത് കൊണ്ട് കൂടിയാണ്.
0: മാത്രല്ല അതിലൊരു അദബ് പിന്നെ എൻ്റെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്, ആ മോള് വന്നപ്പോൾ ഏകദേശം ഒരു 19 വയസ്സ് സലാം പറഞ്ഞിട്ടാണ് വന്നത്. വേറെ എത്രയോ നമ്മൾ മുസ്ലിം കുടുംബങ്ങളെ കാണുന്നു, എത്രയോ ആൾക്കാർ പിന്നീട് എന്ത് ചെയ്യുന്നു, രോഗികൾ വന്നിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിം കുടുംബങ്ങളുണ്ട്, വരുന്നു പോകുന്നുണ്ട്. പക്ഷേ പിന്നെ മോള് വന്നിട്ട് ആദ്യം ഉപ്പ അസ്സലാം വലൈക്കും, ഉമ്മ അസ്സലാം വലൈക്കും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കണം, ആ ഒരു ഒരു ഒരു അദബുണ്ടല്ലോ. അതായത് ആ ഒരു പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ പിന്നെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്, എന്ത് നമ്മൾ ഈ ഒരു ദീനീ പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നത് അത്ര ഒരു ദീനീബോധമൊന്നും ഇല്ലാത്ത ഉമ്മമാർ ആ ഉറക്കച്ചടവിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് മുസാഫിൻ്റെ ആ മറ്റേ ആ ഒരു പിന്നെ മുസാഫ് ഇട്ടേക്കുന്ന ഒരു പിന്നെ പിന്നെ തുണിൻ്റെ ഒരു കവറുണ്ടല്ലോ അങ്ങനെ കെട്ടിയിട്ടൊക്കെ, നമുക്ക് മദ്രസയിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് തന്നിട്ട് ചായയൊക്കെ ചിലപ്പോൾ നടത്തിയിട്ടായിരിക്കും കുടിപ്പിക്കുക, അങ്ങനെ നമ്മളെ എഴുന്നേറ്റ് മദ്രസയിലേക്ക് പറഞ്ഞയപ്പിച്ചു.
1: ശരിയാണ്.
0: ആ ഒരു ഉമ്മയുടെ ബോധം, ഒരു അറബി കോളേജിൽ പോകാത്ത ഒരു കിതാബ് ഓതാത്ത എൻ്റെ കുട്ടി നല്ല മക്കളായിട്ട് വരണം, ആ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇപ്പം നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇപ്പം ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെ ആ നിഷ്കളങ്കത, ഉപ്പമാരുടെ ആ നിഷ്കളങ്കത, അത് ലൈവായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ അത് ശ്രോതാക്കളും കൂടി അറിയട്ടെ, നമുക്കും നമുക്കിടെ ഇടയിൽ മക്കളുണ്ടല്ലോ, അവരും ആ ഒരു രൂപത്തിൽ നമ്മൾ അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് ദുനിയാവും തന്നെ തിരിച്ചു കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു രേ കുറത്തായു എന്ന് പറയില്ലേ, റബ്ബന ഹബുലനാ മിന്ന സുവാജിന വ ദുജിയാത്തിന കുറത്തായു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, അവർ പ്രാർത്ഥിക്കുന്നതാണ്. അള്ളാഹു മക്കളെ കാണുമ്പോൾ കൺകുളിർമ. അപ്പോൾ ചിലപ്പോൾ ആ ഉപ്പനേക്കാൾ കൂടുതൽ എനിക്കാണ് കൺകുളിർമ ഉണ്ടായത്. അവരിങ്ങനെ ഓടി വന്നു, ഈ ഒരു മര്യാദയും അതബും ഒക്കെ കൂടി കണ്ടപ്പോൾ അത് വല്ലാത്തൊരു മനസ്സിനെ ഹെർട്ട് ചെയ്തു. ആ ഒരു പ്രാർത്ഥനയുടെ വചനം ഉണ്ടല്ലോ പടച്ചോനെ, മക്കളെ കാണുമ്പോൾ കൺകുളിർമ, ഇണകളെ കാണുമ്പോൾ കൺകുളിർമ, അത് ദുനിയാവിൽ അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു ഒരു ഒരു അനുഗ്രഹമാണ്. അത് നേടാൻ വേണ്ടി നമ്മളെല്ലാവരും റബ്ബിനോട് ദുആ ചെയ്യണം. ആ ഒരു തരത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം.
1: രക്ഷിതാക്കള് മാതാപിതാക്കള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ അൽ മിമ്പർ, അള്ളാഹുവിന്റെ 4 വാഗ്ദാനങ്ങൾ. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിക്കുന്നു സമീർ മുണ്ടേരി.
3: പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക് നൽകിയ പ്രൗഢമായ 4 വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. വാഗ്ദാനങ്ങൾ എന്ന പദം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പലതും ആലോചിക്കാൻ സാധ്യതയുണ്ട്. നമ്മളോട് വാഗ്ദത്തം ചെയ്ത, കരാറ് പറഞ്ഞ പല ആളുകളും കരാറുകൾ തെറ്റിക്കാറുണ്ട്. അത് മനുഷ്യരുടെ സ്വഭാവമാണ്, എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. മനുഷ്യന്മാർ പലപ്പോഴും കരാറ് പറഞ്ഞാൽ ആ കരാറുകൾ പാലിക്കാറില്ല, അതിൽ വീഴ്ച വരുത്താറുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ, അവൻ്റെ പ്രത്യേകതയാണ് റബ്ബൊരു വാഗ്ദാനം നൽകിയാൽ അതൊരിക്കലും തെറ്റിക്കുകയില്ല. വിശുദ്ധ ഖുർആനിലെ 3 അധ്യായം സൂറത്തു ആലു ഇംറാൻ 9 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, തീർച്ചയായും അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല എന്ന് അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ റബ്ബ് പറഞ്ഞ 4 വാഗ്ദാനങ്ങൾ അള്ളാഹുവാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ അതൊരിക്കലും ലംഘിക്കപ്പെടുകയില്ല. അത് നമുക്കുള്ള വാഗ്ദാനമാണ്, നമ്മളോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ നമ്മളത് പഠിക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ വാഗ്ദാനങ്ങളിലൂടെ എന്താണോ റബ്ബ് നമ്മളോട് പറയുന്നത് അത് നമുക്ക് ലഭിക്കുമെന്നാണ് ഈ ഖുതുബയിൽ നിന്ന് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിലാകേണ്ടത്. ഒന്നാമത്തെ വാഗ്ദാനം അൽ വഅദുൽ അവ്വൽ അദ്ദുആ വൽ ഇജാബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇതൊരു സാധാരണ പ്രയോഗമായി നമ്മൾ കാണാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പലതവണ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്താണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം? എന്താണ്? നിങ്ങൾ ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ദുഊനി അസ്തജീബ് ലക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കൂ, നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹയ്യാണ്, അവൻ കരീമാണ്, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരാണ്, ഔദാര്യവാനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്ര, അല്ലാഹുവിലേക്ക് ഏതെങ്കിലും ഒരു അടിമ കൈകൾ ഉയർത്തിയാൽ, എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പ്രാർത്ഥിക്കാൻ റബ്ബിലേക്ക് ഒരു കൈ ഉയർന്നാൽ ആ കൈകളെ സിഫറായി, സിഫറി എന്ന് പറഞ്ഞാൽ സീറോ, പൂജ്യം എന്നൊക്കെയാണ് അർത്ഥം, ആ കൈകൾക്ക് ഉത്തരമേകാതെ വെറും കൈയോടെ അതിനെ മടക്കുക എന്നുള്ളത് അല്ലാഹു ലജ്ജിക്കുന്ന കാര്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു, ആയത്തിൽ എന്താ പറയുന്നത്? അല്ലാഹുവോട് നിങ്ങൾ ദുആ ചെയ്താൽ റബ്ബ് അതിന് ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അല്ലാഹുവിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തിയാൽ, നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും, വെറുതെ അല്ലാഹു ആ കൈ മടക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിന് ഉത്തരം ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വെറുതെയാകൂല. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും, ഹലാലായ എന്തൊരു ദുആ നടത്തിയാലും അത് വെറുതെയാകൂല. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നത് വിവിധ രീതിയിലാണ്, അതിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു ഡോക്ടറെ സമീപിച്ചു, ഡോക്ടറെ അടുത്ത് നമ്മൾ പോയി പറഞ്ഞു നമുക്ക് നല്ല പനിയുണ്ട്. ഇപ്പം പനി ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മൾ പാരസെറ്റാമോൾ കഴിക്കും, ഗുളിക നമ്മൾ കഴിക്കും. അപ്പം നമ്മൾ ഡോക്ടറോട് പറയും, അഞ്ഞൂറിൻ്റെത് വേണം, അല്ലെങ്കിൽ 600 വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡോസ് കൂടിയത് വേണം, നമ്മൾ പറയും. പക്ഷേ നമ്മൾ പറഞ്ഞതൊന്നും ആകൂല, ചിലപ്പോൾ ഡോക്ടർ നൽകുക. ഡോക്ടർ നമ്മളെ പരിശോധിച്ച് ചിലപ്പോൾ നമ്മോട് പറയും, ഈ പറഞ്ഞ അത്ര ഡോസ് വേണ്ട, കുറച്ച് കുടിച്ചാൽ മതി, അല്ലെങ്കിൽ അതിനേക്കാൾ വേണം, അല്ലെങ്കിൽ അത് തന്നെ മതി. കാരണം എന്താ, നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ആൾ ഡോക്ടറാണ്. ആ ഡോക്ടർ വൈദ്യം പഠിച്ച ഒരാൾ എന്ന നിലയിൽ നമുക്ക് ആവശ്യമുള്ള മരുന്നിൻ്റെ ഡോസ് കണക്കാക്കാനും അത് എത്ര കുടിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരാനും പ്രാപ്തനായ ആളാണ്. അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മറ്റൊരു രീതിയിൽ നമ്മളെ പഠിച്ചത് നമ്മുടെ റബ്ബാണ്, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന കാര്യം അതേപോലെ നമുക്ക് നൽകിയാൽ നാളെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, അത് നമുക്ക് ലഭിച്ചാൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളേക്കാൾ അള്ളാഹുക്കാണ് അറിയുക. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക, ഒന്നുകിൽ അയാൾ ചോദിച്ച് അതേപോലെ കൊടുക്കും, അല്ലെങ്കിലോ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ജീവിതത്തിൽ നിന്ന് അതിനേക്കാൾ വലിയൊരു പ്രയാസം, അവൻ ചോദിക്കുന്ന കാര്യത്തിനേക്കാൾ അവന് വരാൻ പോകുന്ന ഒരു പ്രയാസത്തെ തട്ടി നീക്കുന്നതാണ്. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞത്, വലിയൊരു വിപത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും, അതോടൊപ്പം തന്നെ പരലോകത്തും ചെയ്യും, അവന് വലിയ പ്രതിഫലം കൊടുക്കുമെന്നാണ്. മൂന്ന് രീതിയിലാണ് ഒരാളുടെ ദുആക്ക്, ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വിഷയം പറയാൻ കാരണം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യമാണ്, അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്, നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടും. ഈ വാഗ്ദാനം ലഭിച്ച നമ്മൾ അല്ലാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാറുണ്ടോ? നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? നമ്മളിൽ പല ആളുകളും പ്രാർത്ഥനകളിൽ നിന്ന് അകന്നു പോകുന്ന കാലഘട്ടമാണിത്. നമ്മൾ നമ്മളെ തന്നെ തവക്കുലാക്കിയ ജീവിക്കുന്നത്. നമ്മളെ തന്നെ തവക്കുലാക്കി എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് വളരെ അനിവാര്യമായ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്ന ആൾക്കാരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ദിനേനെ ഖൈറായാലും ഷർറായാലും ഒക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. മൂസ നബിയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. മൂസ നബി അലൈഹി സ്വലാം ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നിന്ന് അവിടെയാണ് വളർന്നത്. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ രണ്ടാളുകൾ അടികൂടുന്നു, അദ്ദേഹം കാണുന്നു, അദ്ദേഹം ഇടപെടുന്നു. അദ്ദേഹം പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ അത് തടയുന്നതിൻ്റെ ഇടയിൽ ഒരാൾ കൊല്ലപ്പെടുന്നു. മൂസ നബി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ചരിത്രം നമുക്കറിയാം. മൂസ നബി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ നിന്നാൽ എന്ത് ചെയ്യും? ഫറോവയും കൂട്ടരും അദ്ദേഹത്തെ പിടികൂടും, ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് വേറെ ഒരു നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. മൂസാ നബി പോയി നിൽക്കുന്നത് ഒരു മരത്തിന്റെ ചുവട്ടിലാണ്. അവിടെ അദ്ദേഹത്തിന് വീടില്ല, അവിടെ അദ്ദേഹത്തിന് കഴിക്കാൻ ഭക്ഷണമില്ല, പരിചയക്കാരില്ല, പേടിയുണ്ട് അല്ലേ. വളരെ വലിയ പ്രതിസന്ധിയിലാണ് മൂസാ നബി നിൽക്കുന്ന, മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കാൻ, എങ്ങൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ വേറൊരു നാട്ടിൽ നിന്ന് വന്നു, ആരുമില്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു, അവിടെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോഴാണ് മൂസാ നബി ഒരു കാഴ്ച കാണുന്നത്, ഒരു ഒരു പിന്നെ വെള്ളത്തിന്റെ വെള്ളം മുക്കിയെടുക്കുന്നതിന്റെ ചുവട്ടില് കുറെ ആളുകൾ, ആട്ടിടയന്മാര് വെള്ളം മുക്കുന്നുണ്ട്, അവർ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്, രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നുണ്ട്. മൂസാ നബി അവിടെ ഇറങ്ങിച്ചെന്നു, ആ പെൺകുട്ടികൾക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി, മൂസാ നബി അവിടെ തന്നെ നിന്നു. മൂസാ നബി അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന അറിയോ? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. അള്ളാഹുവേ, റബ്ബേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മയും ഞാൻ തികച്ചും ആവശ്യക്കാരനാണ്. നീ എന്തൊരു നന്മ ഇറക്കി തന്നാലും ഞാനിപ്പോൾ അതിന് ആവശ്യക്കാരനാണ്. എന്ത് കിട്ടിയാലും ആവശ്യമുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ. മൂസാ നബിന്റെ പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്താണത്. പ്രാർത്ഥനയുടെ സാഹചര്യം നമുക്കറിയാം. നോക്കൂ, നിങ്ങൾ അല്ലാഹു ആ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കുന്നത്? വീട്ടിലേക്ക് വെള്ളവുമായി പോയ പെൺകുട്ടികൾ തിരിച്ചു വരുന്നു. എന്നിട്ട് അവർ മൂസാ നബിയോട് പറയുന്നത്, ഞങ്ങളുടെ ബാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൂലി തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ ബാപ്പങ്ങളെ വിളിക്കുന്നുണ്ട്. ഷുഐബ് നബിയാണത്. അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോയി. അതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. മൂസാ നബി മുന്നിലാണ് നടന്നത്, പിന്നെ ഒരു ഒരു പെണ്ണുമായിട്ട് എങ്ങനെ സഹവസിക്കണം എന്നതിലൊക്കെ ഒരുപാട് അധ്യാപനങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കും. നമ്മുടെ വിഷയം അതല്ല. എന്തായാലും മൂസാ നബി അവിടെ വീട്ടിലേക്ക് ചെല്ലാണ്. വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഷുഐബ് നബി ആ വീട്ടിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. എന്നിട്ട് ഷുഐബ് നബി ആദ്യം ചെയ്യുന്ന പണി എന്താ? മൂസാ നബിന്റെ കഥയൊക്കെ കേട്ടു അല്ലെ. നമ്മുടെ വിഷമങ്ങൾ ഒരാളോട് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഒരു നമുക്കൊരു പകുതി സമാധാനമാകും. മൂസാ നബി തന്റെ സങ്കടങ്ങളും മാവലാദികളൊക്കെ അവിടെ പറഞ്ഞു, എന്താണ് അവസ്ഥ ഒക്കെ വിശദീകരിച്ചു. എല്ലാം കേട്ടപ്പോൾ ഷുഐബ് നബി നിങ്ങൾ പേടിക്കണ്ടോ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. മൂസാ നബി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. നോക്കൂ, നിങ്ങൾ പ്രാർത്ഥനന്റെ ഫലമാണ്. പേടിയോടുകൂടെ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുമെന്നറിയാത്ത ഒരു അള്ളാഹുവിന്റെ പ്രവാചകനായ മനുഷ്യൻ അല്ലേ, അന്ന് പ്രവാചകനായിട്ടില്ല ആ മൂസാ നബി, അദ്ദേഹത്തിന് അള്ളാഹു ആശ്വാസം കൊടുക്കുകയാണ്. ആ പ്രാർത്ഥനന്റെ ഉത്തരമാണത്, തീർന്നില്ല. അദ്ദേഹത്തിന്റെ ഭയം നീങ്ങി, കൂടെ ഒരാളുണ്ട് എന്ന പ്രതീക്ഷ വന്നു. എന്നാൽ മൂസാ നബിയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വിവാഹം കഴിക്കാത്ത മൂസാ നബിക്ക് അദ്ദേഹം വിവാഹം കഴിച്ചു കൊടുത്തു. തന്റെ മക്കളിൽ ഒരാളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന് കുടുംബമായി. അതേപോലെ തന്നെ പിന്നെ 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ജോലി, സുരക്ഷിതമായ ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. താമസിക്കാൻ ഇടം ലഭിച്ചു. എന്താണ് ഇത് ലഭിക്കാനുള്ള കാരണം? എന്താ? അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ, ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെ മൂസാ നബിക്ക് ഇതൊക്കെ ലഭിക്കാണ്. ഞാൻ പറഞ്ഞതായി, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ഗുഹാവാസികളായ ആളുകളുടെ ചരിത്രം കേട്ടവരാണ് നമ്മൾ. ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. ആ സമയത്ത് അവർ ദുആ ചെയ്തു, അള്ളാഹു സ്വീകരിച്ചില്ലേ? ആ അവർ ഓരോ നന്മകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഗുഹയുടെ മുഖം നീങ്ങി നീങ്ങി മാറി അവർ സുരക്ഷിതരായി പുറത്തു വന്ന ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉത്തരം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ എന്ന്. ഞാൻ ആ വാചകം ഒന്നുകൂടി പറയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിനോട് ദിനേന ദുആ ചെയ്യുന്നവരാണെങ്കിൽ, നമ്മുടെ രാത്രി സമയങ്ങളിൽ നമസ്കാരത്തിന്റെ ശേഷം ഒറ്റക്കാകുന്ന സമയത്തൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് ഉള്ളവരാണ് നമ്മളെങ്കിൽ, അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു നമുക്ക് ഉത്തരം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം എന്താ? പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഭക്ഷണം, നമ്മുടെ സമ്പാദ്യം ഇതൊക്കെ പരിശുദ്ധമാക്കണം. പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിലുള്ള നിബന്ധനകളുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അള്ളാഹുവിന്റെ കരാറാണെന്ത്? നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മൾ ആ വാഗ്ദാനം എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ റബ്ബ വാഗ്ദാനം നമ്മളോട് നിറവേറ്റുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അൽവഅദു സാനി, രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുക എങ്കിൽ അവൻ നമ്മളെ ഓർക്കുമെന്നാണ്. നമ്മളെന്നാൽ ഓർത്താൽ അള്ളാഹു നമ്മളെ ഓർക്കും. ആരാ ഓർക്കുന്നത്? ഉപരിലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളെയും പടച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബ് നമ്മളെ ഓർക്കും. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ദിക്ര് ചൊല്ലിയാൽ മതി, നമ്മൾ അള്ളാഹുവിനെ ഓർത്താൽ മതി. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കുമെന്നേ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 152-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഒരാള് എന്നെ അയാളുടെ മനസ്സിൽ ഓർത്താൽ, ഒരാൾ നമ്മൾ നമ്മുടെ മനസ്സിൽ അള്ളാഹനെ ഓർത്താൽ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു അവൻ്റെ മനസ്സിൽ അള്ളാഹു അവനെ ഓർക്കും. ഒരു മനുഷ്യൻ ഒരു സംഘത്തിൽ വെച്ച്, ഒരു ഒരു ജമാഅത്തിൽ വെച്ച്, ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ വെച്ച് അള്ളാഹുവിനെ ഓർത്താൽ അതിനേക്കാൾ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ മലക്കുകളുടെ സഭയിൽ വെച്ച് അള്ളാഹു നമ്മളെ ഓർക്കുന്നതാണ്, അള്ളാഹു നമ്മളെക്കുറിച്ച് പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ സഹീഹായ ഹദീത്തുകളാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണിത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കരാറാണ്, നിങ്ങൾ മനുഷ്യന്മാരെ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ അള്ളാഹു നമ്മളെ ഓർക്കും. അള്ളാഹു ഓർക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ മഹത്വം എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, തഅറഫ് ഇലല്ലാഹി ഫിർറഹായി യഅരിഫുക ഫീ ശിദ്ദ. എല്ലാവരും പഠിച്ചു വെക്കേണ്ട വാചകമാണ്. സന്തോഷവേളകളിൽ നീ അള്ളാഹുവിനെ അറിയുക, ഓർക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ നമ്മൾ സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഓർക്കുകയാണെങ്കിൽ പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹു നമ്മളെ ഓർക്കും. പക്ഷെ നമ്മൾ നേരത്തെ നമ്മൾ പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രം പടച്ചൻ ഓർക്കുന്ന ആൾക്കാരാണ്. ഐ സിൻ്റെ മുമ്പ് നമുക്ക് പടച്ചൻ ഓർമ്മ വരിക അല്ലേ? ഒരു അപകടം പറ്റുമ്പോഴാണ് നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയല്ല, എന്തൊരു ചെറിയ സന്തോഷമാകട്ടെ, എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുന്നയാളാകണം. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ കാണാം, പ്രവാചകൻ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുമായിരുന്നു. അള്ളാഹുവിനെ ഓർക്കുന്നയാളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം. അതിലൂടെയാണ് മനസ്സമാധാനം. അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്. എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. മനുഷ്യന് സമാധാനം ലഭിക്കുന്നത്, മനുഷ്യന് സ്വസ്ഥത ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ല, ഇതൊക്കെ അള്ളാഹിനെ ഓർക്കാനുള്ള വഴികളാണ്. ഇതൊക്കെ അള്ളാഹുവിനെ ഓർക്കാനുള്ള വഴികളാണ്. അന മഅഹു ഇദാ ദകറനി. പ്രവാചക തിരുമേനി പഠിപ്പിച്ച് അള്ളാഹു പറയണേ, അവൻ എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ അവനോടൊപ്പമുണ്ട് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല ഉനബ്ബിഉകും ബിഹൈരി അമാലിക്കും. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ഏറ്റവും നല്ല പ്രവൃത്തിയെക്കുറിച്ച്, നബിയുടെ അധ്യാപനമാണ്, ഏറ്റവും നല്ല കർമ്മത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ആ കർമ്മ എങ്ങനെയാണ്? നിങ്ങളുടെ അധീപൻ അഥവാ പടച്ച തമ്പുരാന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന ഒരു അമലിനെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. നബി പറഞ്ഞു കൊടുത്തെന്താ? ദിക്റുല്ലാഹി തആല, അള്ളാഹുവിനെ ഓർക്കുക എന്ന്, അള്ളാഹുവിന് ദിക്ർ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ പതിവാക്കണം. അള്ളാഹുവിൻ്റെ കരാറാണ്, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥന മറക്കരുത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ മറക്കരുത്, നമസ്കാര ശേഷമുള്ള അദ്കാറുകൾ മറക്കാൻ പാടില്ല. പഠിപ്പിക്കപ്പെട്ട അദ്കാറുകൾ പതിവാക്കിയാൽ അള്ളാഹു നമ്മളെ ഓർക്കും. ആ വിഭാഗത്തിൽ പെടാൻ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ അൽബഅദു സാലിസ്, മൂന്നാമത്തെ പിന്നെ അള്ളാഹുവിൻ്റെ കരാർ എന്ന് പറഞ്ഞാൽ അശ്ശുക്റു വസിയാദ, നന്ദി കാണിച്ചാൽ അള്ളാഹു നമ്മളോട് നന്ദി കാണിക്കും. നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ശുക്ർ ഉണ്ടായാൽ അള്ളാഹു നമ്മളോട് നന്ദി കാണിക്കും. ലഇൻ ശകർത്തും ലഅസീദന്നകും. കാറിന്റെ ബാക്കിൽ ഒട്ടിച്ചു വെക്കാനുള്ള സിക്കർ അല്ലത് അല്ലേ? ഒട്ടുമിക്ക കാറിന്റെ ബാക്കിലും കാണാം, ലഇൻ ശകർത്തും ലഅസീദന്നകും. ഞാനതിൻ്റെ അതൊരു തെറ്റാണ്, പാപാണെന്നല്ല, മറിച്ച് ലഇൻ ശകർത്തും ലഅസീദന്നകും എന്നുള്ളത് ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്ന, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വർദ്ധിക്കാനുള്ള വഴിയാണെന്ത്? ശുക്ർ കാണിക്കുക എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ നബിനോടൊക്കെ ചോദിക്കുന്നു, നബിയെ, നിങ്ങൾ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടയാളല്ലേ, മാസൂമല്ലേ നിങ്ങൾ, പാപസുരക്ഷിതനല്ലേ നിങ്ങൾ, ആ നിങ്ങളെന്തിനാണ് ഈ രാത്രി കാലഘട്ടങ്ങളിൽ കാലിൽ നീര് കെട്ടുപോളം നിസ്കരിക്കുന്നത്? നബിയുടെ മറുപടി എന്താ? അപ്പല കൂന അബുദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടേ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അനുഗ്രഹങ്ങൾ നന്ദിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു, നന്ദി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ നൽകലും വർദ്ധിക്കുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ഏത് വെച്ച് കണക്റ്റഡ് ആണ്? നമ്മൾ ശുക്ർ ചെയ്യ, ആൾക്കാർക്ക് നന്ദി, ആൾക്കാരുടെ നന്ദിയോടുകൂടെ പെരുമാറുക, അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് ലഭിക്കുന്ന ഞാമത്തുകൾ കൂടും. നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? ദിക്റെടുക്കാൻ മറക്കുന്നവരാണ് അല്ലേ? അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലുന്നുണ്ട് എങ്കിൽ നമ്മൾ ദിക്റെടുക്കാൻ മറക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകൾ കുറയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കുടുസത ഉണ്ടാകും, ഞെരുക്കുണ്ടാകും, കാരണം നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകലെയാണ്. അതേപോലെ തന്നെ നന്ദി കാണിക്കാത്തവരാണ് എങ്കിൽ, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പറയാൻ കഴിയാത്തവരാണ് എങ്കിൽ, തീർച്ചയായിക്കൊണ്ടും നമ്മുടെ അനുഗ്രഹങ്ങൾ ഇല്ലാതെയാകും, അത് നീങ്ങിപ്പോകും. അത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്, നിങ്ങൾ നന്ദി കാണിക്കുക, പിന്നെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ശുക്രിൻ്റെ മൂന്ന് തലങ്ങളുണ്ട്, ശുക്ര കാണിക്കേണ്ട മൂന്ന് രീതികളുണ്ട്. പണ്ഡിതന്മാരത് പറഞ്ഞു. ഒന്ന് ശുക്രു അശുക്രു ബിൽ ഖൽബാണ്, ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക. എന്താ ഹൃദയം കൊണ്ടുള്ള നന്ദി? ഹൃദയം കൊണ്ടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു തന്നതാണ് എന്ന ആത്മാർത്ഥമായ അംഗീകാരമാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുക, എനിക്ക് കിട്ടിയതൊക്കെ പടച്ചവൻ്റെ അടുത്താണ്, എൻ്റെ കഴിവല്ല. കാറൂന് നന്ദി കാണിച്ചില്ല, കാറൂന് കിട്ടിയപ്പോൾ കാറൂൻ പറഞ്ഞ എന്താ, ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ടാണെന്നാ, ഇതൊക്കെ എൻ്റെ പരിശ്രമം കൊണ്ടാണെന്നല്ല. നമ്മൾ ബിസിനസ്സുകാരനായത്, നമുക്ക് സമ്പാദ്യമുണ്ടായത്, നമുക്ക് വാഹനമുണ്ടായത്, നമുക്ക് നല്ല കുടുംബമുണ്ടായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാഹിൻ്റെ നിയമത്ത് കൊണ്ടാണ്. ഈ പള്ളിയിലിരിക്കുന്ന വിവാഹം കഴിച്ച ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യയും ഭർത്താക്കന്മാരുമായി ജീവിക്കുന്നവരുണ്ട് അല്ലേ. രാത്രിയിൽ സമാധാനത്തോടെ ഭാര്യയുടെ കൂടെ ഉറങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. എന്നാൽ രാത്രിയിൽ ഭാര്യയുടെ കൂടെ കിടക്കാൻ കഴിയാത്ത, ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ കഴിയാത്ത, ഒരു വിരിപ്പിൽ കിടക്കാൻ കഴിയാത്ത, പരസ്പരം സ്നേഹമില്ലാതെ അകന്ന് ജീവിക്കുന്ന ദമ്പതികളുണ്ട്, മക്കളുടെ മുമ്പിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്, ഒരേ ബെഡിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കിടക്കുന്നവർ, ഒരേ വീട്ടിൽ രണ്ട് റൂമുകളിൽ കിടക്കുന്നവർ, രണ്ടും ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷെ ഒരു കൂട്ടർക്ക് സമാധാനമുണ്ട്, ഒരു കൂട്ടർക്ക് സമാധാനമല്ല. ആരാ നൽകുന്നത്? ഭാര്യൻ്റെ കൂടെ ഭർത്താവിൻ്റെ കൂടെ സമാധാനത്തോടെ ജീവിക്കുന്നവരറിയണം, ഇതെൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ്. ഞങ്ങൾക്കിങ്ങനെ ജീവിക്കാൻ, ഞങ്ങൾക്കിങ്ങനെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ, ഒരുമിച്ച് ജീവിക്കാൻ, സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുന്നവൻ അല്ലാഹുവാണ്, അൽഹംദുലില്ലാഹ്. അത് നമ്മൾ പറയണം, മനസ്സിലല്ലേ. അത് റബ്ബ് സുബ്ഹാനഹു വതആലക്കുള്ള ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ്. അതേപോലെ അഷ്ശുക്റു ബില്ലിസാൻ നന്ദിയുടെ രണ്ടാമത്തെ തലമാണ്. നിരന്തരം നാവ് കൊണ്ട് പറയണം അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ക്കാറുകൾ ഏറെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കൻസു മിൻ കുനൂസിൽ ജന്നത, സ്വർഗത്തിലെ നിധിയാണെന്നാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നൂറ് തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ പറഞ്ഞാൽ അതിന് മഹത്വങ്ങൾ ഏറെയുണ്ട് അല്ലേ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കലിമാത്തുകളുണ്ട്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രാവർത്തികമാക്കണം. മൂന്നാമത്തത് ശരീരാവയവങ്ങൾ കൊണ്ടുള്ള നന്ദിയാണ്. അശ്ശുക്രു ബിൽ ജവാരിഹ് എന്ന് പറയും. എന്താ അങ്ങനെ പറഞ്ഞാൽ, ലഭിച്ച അനുഗ്രഹങ്ങൾ അഥവാ ആരോഗ്യം, ധനം, സമയം അള്ളാഹുവിന് അനുസരണയുള്ള വഴികളിലൂടെ മാത്രം ചെലവഴിക്കുക, അത് ശുക്റാണ്, അത് അള്ളാഹുവിനുള്ള നന്ദിയാണ്. നമ്മൾ പള്ളിയിൽ വന്നത് അള്ളാഹുവിനുള്ള ശുക്റാണ്, അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയാണ് അല്ലേ, അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയാണ്. എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടത് കാണിക്കുന്നത്? നമുക്ക് ആരോഗ്യം തന്നു, നമുക്ക് സമയം തന്നു, ഇത് നൽകിയവൻ റബ്ബാണ്, ആ റബ്ബിൻ്റെ കൽപ്പനയാണ്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരിക, എപ്പോൾ വരണം, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വരണം. ബാങ്ക് ജുമാക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് പള്ളിയിൽ വരേണ്ടത്. എന്തെങ്കിലും കാരണം കൊണ്ട് വൈകി വരുന്ന പ്രശ്നം, എന്നാൽ ഒരു കാരണമല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, വൈകാൻ പാടില്ല. അവിടെ നമ്മൾ ശുക്ര കാണിക്കുന്ന മേഖലയിൽ, നന്ദി കാണിക്കുന്ന മേഖലയിൽ പിറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? നീതിമാന്മാരായ ഖലീഫമാരിൽ ഏറ്റവും പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ വാചകം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ നന്ദി കൊണ്ട് കൂട്ടിക്കെട്ടി വെക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ, നിങ്ങൾക്ക് ലഭിച്ച നിഅമത്തുകളെ ശുക്രുകൊണ്ട്, നന്ദി കൊണ്ട്, ജീവിതത്തിൽ നന്ദി കാണിച്ചത് കൂട്ടിക്കെട്ടി വെക്കുക. കാരണം നന്ദി കാണിച്ചാൽ അനുഗ്രഹങ്ങൾ ഓടിപ്പോകൂല, അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. നന്ദി കേട് കാണിച്ചാലോ അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. വല ഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, എന്നാൽ നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണ് എങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ കഠിനമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മൂന്ന് വാഗ്ദാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അത് ലഭിക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ജീവിക്കണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ചിട്ടപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
4: അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നാല് വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മൂന്ന് വാഗ്ദാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അൽ വഅദുർ റാബിഉ, നാലാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് അൽ ഇസ്തിഗ്ഫാറു വൽ അമാൻ. അൽ ഇസ്തിഗ്ഫാറു വൽ അമാൻ അഥവാ പാപമോചന പ്രാർത്ഥന നടത്തിയാൽ അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറ് തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. മനുഷ്യന്മാരാണ് അബദ്ധങ്ങൾ സംഭവിക്കും, മനുഷ്യന്മാരുടെ അടുക്കൽ തെറ്റുകൾ വരാം.
3: ആ തെറ്റുകൾ വന്നാൽ നിങ്ങൾ എന്നോട് തൗബ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്നുള്ളത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ വാഗ്ദാനമാണ്. ഏതൊരു വിശ്വാസിക്കും പ്രതീക്ഷ നൽകുന്ന വാഗ്ദാനമാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിലെ 33-ാമത്തെ ആയത്തിൽ ഈ യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്നത്, അതാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത്. വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളാണെങ്കിൽ അദാബുകൾ നമുക്ക് വരൂല, ദുനിയാവിലും വരൂല, പരലോകത്തും ഉണ്ടാകൂല. എന്താ അതിനുള്ള കണ്ടീഷൻ? എന്താണ്? നമ്മൾ നിരന്തരം ഇസ്തിഗ്ഫാർ തേടുന്ന ആൾക്കാരാകണം. ഈ ആയത്തിന്റെ പൂർണ്ണമായ രീതി എന്താ? വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ഒന്നാമത്തെ പാർട്ട് അതാണ്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നീ അവരിലുണ്ടായിരിക്കെ, നബിയെ, താങ്കൾ അവരിലുണ്ടായിരിക്കെ എന്ത് ചെയ്യില്ല, അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. പറഞ്ഞ മനസ്സിലായോ? നബി ആൾക്കാരുടെ ഇടയിലുണ്ടാകുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യില്ല, അവരെ ശിക്ഷിക്കൂല. രണ്ടാമത്തെ എന്താ? അവർ പാപമോചനം തേടുന്നവരാണ് എങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കൂല. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് രണ്ട് നിർഭയത്തുണ്ടായിരുന്നു മനുഷ്യന്മാരെ, നമുക്ക് രണ്ട് നിർഭയത്തുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ. ഒന്നെന്താ? ഒന്ന് നബിയാണ്. നബി ഉള്ളപ്പോൾ അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല. നബി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല. ആ ഒന്ന് ഉയർന്നുപോയി, ആ നബി മരണപ്പെട്ടു പോയി. ഇനി രണ്ടാമത്തത് എന്താ? അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താണ്? ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നത് ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം, തൗബ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫർജ വറസഖഹു മിൻ ഹൈദു ലാ യഹ്തസിബ്. ഇസ്തിഗ്ഫാർ നടത്തിയുള്ള നേട്ടമാണത്. എന്താ നബി പറയുന്നത്? ആരെങ്കിലും മസ്തഗ്ഫിറുല്ലാ അഥവാ പാപമോചനം പതിവാക്കിയാൽ, ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ അള്ളാഹു അവന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകുന്നതാണ്. എല്ലാ ലീഖുകൾ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ഉണ്ടാകും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ മതി. അതേപോലെ തന്നെ വിഷമങ്ങളിൽ ആശ്വാസം നൽകും. അവൻ വിചാരിക്കാത്ത വഴികളിലൂടെ അള്ളാഹു അവന് റിസ്ഖ് നൽകും. എന്താ നമ്മുടെ ആവശ്യം? റിസ്ഖ് ഉണ്ടാകണം, സമാധാനത്തോടെ ജീവിക്കണം. ഇതൊക്കെ ലഭിക്കും. ഞാൻ എണ്ണി പറഞ്ഞ നാല് വാഗ്ദാനങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾ ഖുർആനിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ നാല് വാഗ്ദാനങ്ങൾ എടുത്തു നോക്കുന്ന അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളൂ, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. അല്ലേ? അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ പാപമോചനം തേടിയാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങളോട് ഞാൻ നന്ദി കാണിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണ് എങ്കിൽ, ദിക്ര ചൊല്ലുകയാണ് എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. ഈ നാല് വാഗ്ദാനങ്ങൾ നമുക്കേറെ ഉപകരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട, എപ്പോഴും ഉണ്ടാകേണ്ട ആരാധനകളാണ്, ഇബാദത്തുകളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും നിലനിർത്താനും നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിൽ പല ആളുകളും ഇന്ന് ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തു വന്നവരാണ്. നമ്മുടെ തൊട്ട് സമീപത്തുള്ള വടക്കേക്കാട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള സഹോദരി, പിന്നെ ജാസ്മിൻ എന്ന് പറയുന്ന സഹോദരി, അവർ മരണപ്പെട്ടു. അവരുടെ ജനാസയിൽ പങ്കെടുത്ത ആളുകൾ ഈ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അമലുകളിൽ, പ്രവർത്തനങ്ങളിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ മരണപ്പെട്ട ആളുകളുണ്ടാകും. അവരുടെ ഖബറിലേക്ക് നമ്മുടെ പ്രാർത്ഥന എത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മറക്കാൻ പാടില്ല. കാലങ്ങൾ കുറേ കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകാറുണ്ട്. നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. എന്തായാലും മരണപ്പെട്ട സഹോദരിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കുമാറാകട്ടെ. അവരുടെ മരണത്തിലൂടെ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്, അവർക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. അതേപോലെ രണ്ടാമത്തൊരു കാര്യമുള്ളത്, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നാളെ ഒരു ഈ വരുന്ന ഞായറാഴ്ച ഒരു ചരിത്ര സമ്മേളനം നടക്കുന്നുണ്ട്. നമ്മുടെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ ഒരു വലിയ ചരിത്ര സമ്മേളനം വിവേകോദയം സ്കൂളിൽ പിന്നെ തൃശ്ശൂർ വെച്ചാണ്ട് രാവിലെ 9 മണി മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ്. സാധിക്കുന്ന ആളുകൾ കുടുംബസമേതം അതിൽ പങ്കെടുക്കുക. എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ സംഘാടകർ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാൻ ഒരു ദിവസം നമുക്ക് പിന്നെ മാറ്റിവെക്കാൻ സാധിച്ചാൽ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. പ്രമുഖരായ പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ പറ്റുന്ന ആളുകൾ പങ്കെടുക്കുക. നമ്മുടെ പള്ളിയുടെ പുറത്ത് ആ പ്രോഗ്രാമിനെ സഹായിക്കണം. അതിനുവേണ്ടി നമ്മളൊരു കളക്ഷൻ എടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ സാധിക്കുന്ന ആളുകൾ പ്രത്യേകം അതിൽ സഹായം നൽകണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുള്ള ഗൂഢല്ലൂർ, തമിഴ്നാട് പ്രദേശത്തുള്ള തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഗൂഢല്ലൂരുള്ള ചില സഹോദരങ്ങൾ 2-3 ആഴ്ച മുമ്പ് നമ്മുടെ പള്ളിയിൽ വന്നിരുന്നു. അവർ നമ്മളോട് ഒരാവശ്യം പറഞ്ഞു. അവരുടെ നാട്ടിൽ പ്രത്യേകിച്ച് ദീനൊന്നും പഠിക്കാൻ വലിയ അവസരങ്ങളൊന്നും ഇല്ലാത്ത, ഒരു ഖുർആൻ പഠിക്കണമെങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്ത് വരണം അവർക്ക്. ഗൂഢല്ലൂരിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ വേണ്ടി 3 മണിക്കൂറോളം യാത്ര, അങ്ങനത്തെ സ്ഥാപനങ്ങളില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ അവർ ഖുർആൻ പഠിക്കാനും ഒരു പള്ളി ഉണ്ടാക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാപനം ഉണ്ടാക്കാൻ നമ്മളെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിൽ നമ്മൾ ആ നാട്ടിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു മതപഠന സ്ഥാപനത്തിന് വേണ്ടി പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കളക്ഷൻ എടുക്കുന്നതാണ്. അതിലെല്ലാവരും സഹായിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നന്മകൾ കേൾക്കുമ്പോൾ ആ നന്മകളിൽ സഹായികളാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയ അമീൻകും വൽ അംബാദ്. അല്ലാഹു മജ്രിനാ മിനൻ നാർ, അല്ലാഹു മജ്രിനാ മിനൻ നാർ, അല്ലാഹു മജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ, അള്ളാഹുവിന്റെ 4 വാഗ്ദാനങ്ങൾ. ഈ വിഷയത്തിൽ ഖുത്ബ നിർവഹിച്ചത് സമീർ മുണ്ടേരി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കണ്ടെയ്നർ കോർപ്പറേഷൻ 77 ഒഴിവുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡൽഹിയിലെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ മാനേജ്മെൻറ്റ് ട്രെയിനി അസിസ്റ്റൻ്റ് ഓഫീസർ തസ്തികയിലായി 77 ഒഴിവുണ്ട്. സെപ്റ്റംബർ 30 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സമയമുണ്ട്. ഒഴിവുള്ള വിഭാഗങ്ങൾ സി ആൻഡ് ഒ, അക്കൗണ്ട്സ്, കംപ്ലയൻസ് ടെക്നിക്കൽ, പ്രായപരിധി മാനേജ്മെൻറ്റ് ട്രെയിനി 18 മുതൽ 28 വരെ, അസിസ്റ്റൻ്റ് ഓഫീസർ 18 മുതൽ 32 വരെ. കണ്ടെയ്നർ കോർപ്പറേഷൻ 77 ഒഴിവ് സംബന്ധിച്ച് അറിയാം www.concorindia.co.in.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 1/2 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ട ബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ദൃശ്യം നയന മനോഹര കാഴ്ചകളുടെ ശ്രവ്യാനുഭവമായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന ദൃശ്യത്തിൽ ഇന്ന് ഒരു ആഫ്രിക്കൻ യാത്ര. ഇതിന്റെ ഒന്നാം ഭാഗത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സ്റ്റുഡിയോയിൽ മമ്മൂട്ടിക്കുട്ടി, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീസ് റേഡിയോയുടെ ഒരു ദൃശ്യത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. യാത്രകൾ എന്നും എല്ലാവർക്കും പ്രായഭേദമന്യേ വല്ലാത്ത വികാരമാണ്. യാത്രാ അനുഭവങ്ങളും അതുപോലെ തന്നെയാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ജോലി ആവശ്യാർത്ഥം DRC എന്നറിയപ്പെടുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോംഗോ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയ നമ്മുടെ നാട്ടുകാരനായ കാളികാവ് പരിസരത്തുള്ള മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ മമ്മൂട്ടിക്കുട്ടിയാണ് നമ്മുടെ കൂടെ ഇന്ന് അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി നമ്മുടെ റേഡിയോ സ്റ്റുഡിയോയിലുള്ളത്. നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ യാത്രകളും അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. താങ്കൾ ഈ പറയുന്ന DRC ജോലി ആവശ്യാർത്ഥാണല്ലോ പോയത് അല്ലേ?
3: അതെ അതെ.
2: അപ്പോൾ എന്താണ് അവിടുത്തെ ജോലിയെന്നും, അതായത് ഈ ഇവിടത്തേക്കാൾ നമ്മളൊരു എന്തായാലും വിദേശത്ത് പോകാൻ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ ഇവിടത്തേക്കാൾ നല്ല മെച്ചപ്പെട്ട ഒരു ജോലി, അതൊക്കെയുള്ള നമ്മുടെ ഒരു ആ താല്പര്യവും ആഗ്രഹവും അതാണ്. അപ്പോൾ ഈ നാട്ടിൽ പൊതുവെ എല്ലാവരും പല നാടുകളിലേക്കും, നമ്മൾ ഗൾഫിലേക്കെന്ന് പറയുമ്പോൾ സൗദി, അതല്ലെങ്കിൽ ഇനി മറ്റുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അമേരിക്ക, അതല്ലെങ്കിൽ പിന്നെ അറിയപ്പെടുന്ന കുറേ സ്ഥലങ്ങൾ അവിടേക്കൊക്കെയാണ് പോകാറുള്ളത്. പക്ഷേ ഈ അറിയപ്പെടാത്ത, ഇപ്പോൾ ഇത് നമ്മൾ ഈ ആഫ്രിക്കയുടെ മധ്യഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഉഗാണ്ട എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. അതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമാണ് ഈ DRC എന്ന് പറയുന്നത്. അവിടേക്ക് ഈ ജോലി ആവശ്യാർത്ഥം പോകാനുള്ള കാരണം എന്താണെന്നാണ് അറിയേണ്ടത്.
3: അത് ഞാൻ ഗൾഫിലേക്ക് പോകാനുള്ള ഒരു പാസ്പോർട്ടൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു സുഹൃത്ത്, വണ്ടൂരുള്ളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആഫ്രിക്കയിലേക്കൊരു വിസ ഉണ്ട്, നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് വിസ എന്നൊക്കെ ചോദിച്ചപ്പോൾ, അപ്പോൾ അവിടെ അവർ ഈ കണ്ണൂരുള്ള അതുപോലെ അരീക്കോടുള്ള രണ്ട് വ്യക്തികളാണ്, അവർ അവിടെ റബ്ബറ് പാട്ടത്തിനടുത്ത് അത് ടാപ്പിംഗ് ചെയ്യാൻ, അപ്പോൾ അതിനെക്കുറിച്ച് അരീക്കോടും കണ്ണൂരുമുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ധാരണ കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് അറിവുള്ള, ടാപ്പിംഗ് അറിയുന്ന, അതുപോലെ തന്നെ റബ്ബറിനെ കുറിച്ചുള്ള അറിവുള്ള ആളുകൾ ആരെങ്കിലും കിട്ടണം, അത് വിശ്വസ്തരായ ആരെങ്കിലും കിട്ടണം എന്നുള്ള നിലക്ക് നമ്മുടെ അന്ന് നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സമയമാണല്ലോ. അപ്പോൾ അവരെന്നോട് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ആഫ്രിക്കയ്ക്ക് ഇങ്ങനൊരു വിസ ശരിയാവുകയും അങ്ങനെ പോവുകയും ചെയ്തത്.
2: ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ, സാധാരണ സൗദിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ട്, ആ ഒരു നിരക്കുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടുകാരുണ്ട് എന്നല്ലേ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സത്യത്തിൽ ഈ നാട്ടുകാരായ രണ്ടാൾ അവിടെ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നാട്ടിൽ മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അങ്ങനെ ഉണ്ടോ അവിടെ? അതോ
3: അവിടെ മലയാളികളുണ്ട്, പക്ഷേ ഇത് ആഫ്രിക്കയിലേക്കൊരു വിസ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളോടും ഇത് പറയുമ്പോൾ ആളുകളൊക്കെ വലിയ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അവിടെ മനുഷ്യരെ തിന്നുന്ന ആളുകളുണ്ട് ഉഗാണ്ട എന്നൊക്കെ പറഞ്ഞാൽ. ആദ്യം കേട്ടത് ഉഗാണ്ടയിലേക്കാണ് എന്നാണ്.
2: അതെ, ഞാനും അങ്ങനെ ഉഗാണ്ട എന്നൊരു ഇതാണ് കേട്ടിട്ടുള്ളത്.
3: ഉഗാണ്ടയിലേക്കാണ് എന്നാണ് ആദ്യം അറിഞ്ഞത്. പിന്നീട് ഞങ്ങൾ വിഷയമൊക്കെ ശരിയായി പോകുന്ന സമയത്താണത് ഈ DRC എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഉഗാണ്ട എന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ഭയങ്കര പ്രശ്നം. ഞങ്ങളെ സത്യത്തിൽ എൻ്റെ സുഹൃത്ത് കാളികാവുള്ള ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തും കൂടെ ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത്. അപ്പോൾ ഇത് ആരോട് പറഞ്ഞാലും ഞങ്ങൾക്കൊരു ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരമാണ് എല്ലാ ആളുകളിൽ നിന്നും കേൾക്കുന്നത്. ഏതായാലും അള്ളാഹു വിധിച്ചതിനനുസരിച്ച് എല്ലാം നടക്കും എന്നുള്ള നിലക്ക് നമ്മൾ അതിന് തയ്യാറായി.
2: ആരും സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടും അങ്ങോട്ട് തന്നെ പോയി.
3: അതെ, നമുക്ക് ആരും പോകാത്തൊരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ള അതിലൊരു ആവേശം നമുക്കുണ്ട് ഉണ്ടാനും.
2: ഏതും പിന്നെ ഈ ഫ്ലൈറ്റ് മാർഗം തന്നെയാണോ അതോ?
3: അതെ, രണ്ട് രൂപത്തിലും പോകാം. ഞങ്ങൾ പോയത് ഫ്ലൈറ്റ് മാർഗം തന്നെയാണ്, കരിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക്.

0: പോയി, മുംബൈയിൽ നിന്ന് നേരിട്ട് EDRC കിസങ്കാനി എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ്.
1: കിസങ്കാനി.
0: പക്ഷേ അത് പോകുന്നതിനിടക്ക് ഉഗാണ്ടയിലെ കമ്പാലയിൽ ഫ്ലൈറ്റ് കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ
1: എത്ര മണിക്കൂർ യാത്രയാണ്?
0: അത് കണ്ടിന്യൂ ആയി ഒരു 10 മണിക്കൂർ.
1: ബോംബെന്നോ അതോ ഇവിടുന്ന്?
0: ബോംബെയിൽ നിന്ന്.
1: ബോംബെയിൽ നിന്ന് 10 മണിക്കൂർ.
0: അതിന് വെയിറ്റിംഗ് ഒന്നും കൂട്ടാതെ തന്നെ ഒരു 10 മണിക്കൂറോളം യാത്ര.
1: സത്യത്തിൽ ഇത് ഉഗാണ്ട അല്ലല്ലോ രാജ്യം.
0: അല്ല, ഉഗാണ്ടയോട് അടുത്തുള്ള ഒരു സ്ഥലമാണ്.
1: ഉഗാണ്ട അല്ല, മറ്റൊരു രാജ്യമാണ്.
0: മറ്റൊരു രാജ്യം തന്നെയാണ്
1: ഉഗാണ്ട പറയുന്ന ഒരു രാജ്യമാണ്. EDRC എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യം. ഈ പേരിൽ വേറെയും കുറെ രാജ്യങ്ങളുണ്ട്.
0: മധ്യ ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ.
1: കോംഗോ
0: എന്നാൽ റിപ്പബ്ലിക് ഓഫ് കോംഗോ വേറെയുണ്ട്.
1: ഈ പേരിൽ തന്നെ മറ്റൊന്ന്
0: വേറെ പേരുണ്ട്. അതുകൊണ്ടാണ് ഇത് ഡെമോക്രാറ്റിക്.
1: തൊട്ടടുത്ത
0: രാജ്യം തന്നെയാണ്. ഇതിനോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് റുവാണ്ട. അത് ചെറിയൊരു രാജ്യമാണ്, വളരെ സുന്ദരമായ ഒരു രാജ്യമാണ് അത്. അതുപോലെ തന്നെ ഈ ഉഗാണ്ട, അതുപോലെ തന്നെ ഈ റിപ്പബ്ലിക് ഓഫ് കോംഗോ, തൻസാനിയ, അതിനോടടുത്താണ് സുഡാൻ, അതുപോലെ തന്നെ സാംബിയ, ഇതൊക്കെ ഇതിന് തൊട്ടടുത്ത രാജ്യങ്ങളാണ്.
1: ഇതോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അവിടുത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളിപ്പോ അവിടെ ചെന്നാൽ നിങ്ങളെ കൊണ്ടുപോകാൻ റിസീവ് ചെയ്യാൻ ആളുണ്ടായിരുന്നോ അതോ?
0: അതെ, അവിടെ നമ്മൾക്ക് ഒരു സ്പോൺസർ ഉണ്ട്.
1: അല്ല, മലയാളി തന്നെ?
0: അല്ല അല്ല
1: അല്ല,
0: അവിടുത്തെ ആഫ്രിക്കയിലുള്ള ആൾ. അത് ഞങ്ങളുടെ മുതലാളിയുടെ ബിസിനസ് ബന്ധമുള്ള ആളായിരുന്നു മുമ്പ്. അദ്ദേഹം ദുബായിൽ ബിസിനസ് ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ ഒരു കണക്ഷൻ മുഖേനയാണ് അദ്ദേഹം ആഫ്രിക്കയിലെത്തുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഈ ഒരു പാർട്ണർഷിപ്പിലൂടെ ഈ ബിസിനസ് ആരംഭിക്കുന്നത്.
1: അവിടുത്തെ ഭാഷ എന്താണ്?
0: അവിടുത്തെ പ്രധാനമായ ഭാഷ ഫ്രഞ്ചാണ്. പ്രാദേശികമായി അവിടെ ദേശീയമായി
1: മറ്റുള്ള ഭാഷകൾ അറിയാം. നിങ്ങളെ റിസീവ് ചെയ്ത അവിടുത്തെ?
0: അതെ, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം.
1: ഇംഗ്ലീഷ്
0: നല്ല സംസാരമാണ് അദ്ദേഹം. പിന്നെ അവിടെയുള്ള ഭാഷ സുഹൈലി. അവിടെ മുസ്ലിങ്ങൾ അധികം ഉപയോഗിക്കുക സുഹൈലിയാണ്.
1: സുഹൈലി,
0: അതുപോലെ തന്നെ ലിംഗാല, ഇങ്ങനത്തെ ഭാഷകളൊക്കെ.
1: അത് എന്തിനോടാണ് മനസ്സിലാക്കും? ഇംഗ്ലീഷിനോടാണോ അറബിയാണോ ഉറുദു?
0: ഈ ഫ്രഞ്ച് ഇംഗ്ലീഷിനോട് സാമ്യമുള്ള ഒരു
1: ഭാഷയാണ്
0: സുഹൈലി, ലിംഗാല. പിന്നെ അതിന്റെ ലിപികളൊന്നും നമുക്ക് അങ്ങനെ,
1: എന്നാലും കേൾക്കുമ്പോൾ അത് ഇന്നോടിനോട് ഒരു ബന്ധമുണ്ട്. അങ്ങനെ
0: ഏകദേശം ഒരു ഉറുദുവിനോടൊക്കെ
1: ടച്ച്. നിങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഈ ലത്തീഫും താങ്കളും മാത്രമാണ് അതല്ല വേറെ ആരെങ്കിലും മലയാളികൾ അവിടെ ഉണ്ടാവും അതോ?
0: വേറെ പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ പല ആളുകളെയും ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ ബാങ്ക് മാനേജർ നമ്മുടെ കണ്ണൂർ ഇരിട്ടിയിലുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു വ്യക്തി, നമ്മൾ അവിടുത്തെ പെട്രോളിയം സെയിൽ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു കമ്പനിയാണ്, അതിൻ്റെ മാനേജറും ഒരു മലയാളിയായിരുന്നു.
1: ചന്ദ്രനിൽ പോയാലും മലയാളി ഉണ്ടാവും പറഞ്ഞ പോലെ.
0: അതെ,
1: നാട്ടിലെവിടെയും മലയാളി ഉണ്ടാവും.
0: അതെ, നമുക്ക് അപ്പോഴോ തോന്നിയതാണ്.
1: പിന്നെ അപ്പോൾ നിങ്ങളെ അവിടുത്തെ ജോലി, ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോയി, അത് ഈ ടാപ്പിംഗ് തന്നെയാണ്? അതല്ല, മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ട റബ്ബറുമായി ബന്ധപ്പെട്ട വർക്കിന് തന്നെയാണ് പോയിട്ടുള്ളത്?
0: അതെ അതെ അതെ, അവിടെ റബ്ബറുമായി ബന്ധപ്പെട്ട് ആ ടാപ്പിംഗ് അവിടെ നടത്തുന്ന ആളുകൾ, അവിടെയുള്ള ആഫ്രിക്കൻ വംശജരായ ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവർ അതിനെ ഒരു കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി.
1: അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ റബ്ബർ നിങ്ങൾ ടാപ്പ് ചെയ്യുന്നത്, അവിടെ അതിന് വ്യത്യാസമുണ്ടോ? രൂപത്തിനും അവിടുത്തെ പ്രവൃത്തിക്കൊക്കെ വ്യത്യാസമുണ്ട്?
0: ആ അതെ, അത് ഇവിടുത്തെ രൂപത്തിൽ അവർ ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ തന്നെ ഈ ഒരു പൊക്കയുള്ള ഒരു കത്തി ഉപയോഗിച്ചാണല്ലോ ഇങ്ങനെ വലിച്ച് എടുക്കുന്ന, ആ രൂപമാണ് അവിടെ ഉള്ളത്. നമ്മുടെ കത്തിയും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ കൊണ്ടുപോയെങ്കിലും അത് അവിടെ നിന്ന് അവർ ഉപയോഗിച്ചിട്ടില്ല. അവരവരുടെ രീതിയിൽ തന്നെയുള്ള നമ്മളൊരു കൊളത്തി വലിക്കുന്ന രൂപത്തിലുള്ള,
1: രണ്ടും
0: അത് സെയിം ആണ്. ഓരോരുത്തരെ പ്രാക്ടീസിനനുസരിച്ചാണത് ഉപയോഗിക്കുക. അത് ഈ റബ്ബർ എന്ന് പറയുന്നത് അവിടെ ബെൽജിയം 1908 മുതൽ 1960 വരെ ബെൽജിയത്തിൻ്റെ കോളനിയായിരുന്നത്. അവരാണ് അവിടെ റബ്ബർ വെച്ച് പിടിപ്പിക്കുന്നതും ആ റബ്ബർ കൃഷി അവിടെ ഒരു പ്രാബല്യത്തിൽ വരുന്നതും അത് മുഖേനയാണ്. ഞങ്ങളെ ഈ റബ്ബർ എടുത്തത് സത്യം പറഞ്ഞാൽ അത് ഈ ബെൽജിയത്തിൻ്റെ കാലത്ത് തന്നെ വെച്ച റബ്ബറായിരുന്നു.
1: ഓ,
0: ആ നമ്മൾ നാട്ടിൽ കോൽമരം എന്ന് പറയും, ബഡ് ചെയ്യാതെ വെക്കുന്ന ആ ആ ഒരു രൂപത്തിലുള്ള മരമായിരുന്നു. അതുകൊണ്ട് അതിൽ പാലും ഒക്കെ കുറവായിരുന്നു. അത് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്
1: ഈ അപ്പം നമ്മുടെ നാട്ടിലും അവിടെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ പാൽ അവിടെയാണോ?
0: ആ അവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠമായ നല്ല മണ്ണാണ്, അവിടെ കീടങ്ങളില്ല. നമുക്ക് മനസ്സിലായത് നമ്മുടെ ഒരു ഒരു 9 മാസമാണ് ഞങ്ങൾ അവിടെ നിന്നത്. അതിൻ്റെ ഇടയിലുള്ള ഒരു പരിചയത്തിൽ നിന്നാണ് പറയുന്നത്. അവിടെ മണ്ണിൽ ഇപ്പോൾ രാസവളം ചേർക്കുന്നതോ അതല്ലെങ്കിൽ ജൈവവളം ചേർക്കുന്നതോ കീടനാശിനികൾ ഉപയോഗിക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ഏറ്റവും വലിയ കൃഷി റബ്ബറല്ല, അവിടുത്തെ കൃഷി കപ്പയാണ്.
1: കപ്പ
0: ആ അപ്പോൾ ഈ കപ്പ അവർ നമ്മളൊക്കെ വലിയ തറമാടി മണ്ണ് കൂനകളാക്കിയിട്ട് അതിൻ്റെ മുകളിലാണല്ലോ നമ്മൾ കപ്പയുടെ കൊമ്പ് കുത്തുന്നത്.
1: ഇവിടുത്തെ രൂപം അങ്ങനെ
0: ആ, പക്ഷേ അവിടെ അതൊന്നും വേണ്ട, ആ മണ്ണിൽ തന്നെ വെറുതെ കുത്തി കൊടുത്താൽ അത് ഉണ്ടാവും. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു.
1: അവിടെ കൃഷിയാണോ കൂടുതൽ? 70% കൃഷി ചെയ്യുന്നവരാണെന്നില്ല?
0: അതെ അതെ, അവിടെ കൃഷിയാണ്, അതും ഈ കപ്പകൃഷിയാണ് ഏറ്റവും കൂടുതൽ. അവരെ വരുമാന മാർഗം കപ്പകൃഷിയാണ്, സാധാരണക്കാരുടെ വരുമാന മാർഗം. അതുപോലെ തന്നെ ചോളം ഉണ്ട്, അതുപോലെ നേന്ത്രവാഴ കൃഷിയുണ്ട്.
1: മുഖ്യ ഭക്ഷണം എന്താ നമ്മൾ അരി എന്ന് പറഞ്ഞ പോലെ?
0: ആ മുഖ്യ ഭക്ഷണം അവർക്ക് കപ്പ തന്നെയാണ്.
1: കപ്പയാണ്.
0: കപ്പ അവര് നല്ല തോല് ഇങ്ങനെ അതിന്റെ തോല് കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കും. നന്നായി വെള്ളത്തിലിട്ട് 1-2 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് അവര് പൊടിച്ച് അതുകൊണ്ട് ഒരു ഉപ്പുമാവ് രൂപത്തിലുണ്ടാക്കി അത് ഉരുട്ടി വായയിലയിലോ അതല്ലെങ്കിൽ വേറെ വലിയ ഇലകൾ കിട്ടും അവിടെ, അതിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിലേക്ക് അവർ ഈന്ത് എണ്ണയും അതുപോലെ ഈ കപ്പയുടെ ഇല കൊണ്ട് തന്നെ ഒരു ഒരു ഇതുണ്ടാക്കി കറി ഉണ്ടാക്കിയിട്ട് അത് കൂട്ടിയിട്ട് അവർ ഭക്ഷിക്കും. അതാണ് അവരുടെ പ്രധാന ഭക്ഷണം.
1: നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവിടുന്ന്?
0: നമ്മളത് കഴിച്ചിട്ടില്ല
1: ഇതുവരെ. 9 മാസം
0: അല്ല, നമുക്കത് അതൊരു നമ്മൾ സ്വന്തം ഉണ്ടാക്കാത്തതുകൊണ്ടേ.
1: എന്നാലും അവിടുത്തെ
0: ടേസ്റ്റ് നോക്കിയിട്ടില്ല,
1: രണ്ടാളും നോക്കിയിട്ടില്ല.
0: അല്ല അല്ല,
1: അപ്പൊ നിങ്ങളെ ഭക്ഷണം നമ്മളെ നാട്ടിലത്തെ ഭക്ഷണം അവിടെ പോയിട്ട് ഉണ്ടാക്കിയിരുന്നു.
0: അല്ല, അരി അവിടെ കിട്ടും, അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങള് ആദ്യം ഒരു 2 മാസത്തോളം ഞങ്ങള് അവിടെ ഇതിൽ ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങള് നിന്നിരുന്നത്. അപ്പൊ അവിടെ ഭക്ഷണങ്ങളൊക്കെ അവിടെ എത്തിക്കും, അങ്ങനെ തന്നെ ആയിരുന്നു
1: അവിടുത്തെ
0: ഹോട്ടലുണ്ട്. ഹോട്ടലില്
1: ടൗൺഷിപ്പാണോ അതോ ഗ്രാമപ്രദേശം?
0: ആ ഈ കിസങ്കാനി എന്ന് പറയുന്നത് വലിയൊരു നമ്മുടെ കോഴിക്കോട് സിറ്റിയെ പോലെയുള്ള ഒരു സിറ്റിയാണ്, വലിയ സിറ്റിയാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
1: നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അതേപോലെ സിറ്റി തന്നെയാണ്?
0: ആ സിറ്റി തന്നെയായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. നമ്മളെ അങ്ങാടിയുടെ ഒരു സെൻട്രൽ ഭാഗത്തായിരുന്നു ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്.
1: പൊതുവെ എങ്ങനെയാണ് ആ നാട്? പ്രകൃതി രമണീയമാണോ അതല്ല?
0: മഷാല്ല, നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ അതേ ഒരു എന്താണ് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. കാലാവസ്ഥ എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ നമ്മുടെ ഇവിടെ ഒരു 6 മാസം മഴ 6 മാസം വെയിൽ എന്ന രൂപത്തിലാണല്ലോ. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ നല്ല ചൂടുണ്ടാവും. നല്ല ചൂട് ഇങ്ങനെ ഒന്ന് ചൂട് ഓവറായി നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴേക്കും മഴ പെയ്യും. ഒരൊറ്റ മഴ ചിലപ്പോൾ ഒരു രാത്രി അങ്ങനെ മഴ പെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആകെ തണുത്തു. ആ മണ്ണും തന്നെ അതിനെ
1: ആ
0: സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മണ്ണാണ്. അങ്ങനെ വരുമ്പോൾ നല്ല എപ്പോഴും ഒരു ഒരു കൂളിംഗ് അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്.
1: പൊതുവേ കൂളിംഗ് ആണ്, പക്ഷെ ചൂട് കൂടുമ്പോൾ മഴ പെയ്യും.
0: അതെ അതെ.
1: ആ മഴ എന്നൊന്നും ഇല്ല അല്ലേ?
0: ഇല്ല, ഇടക്ക് ഇപ്പോൾ ഒരാഴ്ചയിൽ 1-2 മഴയൊക്കെ ചിലപ്പോൾ കിട്ടും.
1: ആ അങ്ങനെയാണ്.
0: ഇടക്കിടക്ക് പ്രകൃതി ഒന്നിട് ചൂടാവുമ്പോഴേക്കൊന്നൊരു മഴ പെയ്തിട്ടത് തണുക്കുന്നൊരു നല്ലൊരു കാലാവസ്ഥയാണ്. കൃഷിക്കും എല്ലാത്തിനും പറ്റിയൊരു
1: സ്ഥലം
0: സ്ഥലമാണ്
1: ഈ ടൗണിൽ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ വലിയ ടൗൺ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലങ്ങളൊക്കെ പോയാൽ ഇപ്പോൾ ഇന്ത്യൻ ഹോട്ടലുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ? കേരളീയെന്ന് പറയാൻ പറ്റില്ല,
0: അങ്ങനെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ ഭാഗത്ത്. ഞങ്ങൾ പിന്നെ ആ കിസങ്കാനിയുടെ ആ പരിസര പ്രദേശം.
1: അല്ല, ആളുകൾ അങ്ങോട്ട് ജോലിക്ക് വേണ്ടി അങ്ങനെ വരുന്നുണ്ടോ? കൂടുതലായിട്ട് വരുന്നുണ്ടോ?
0: അവിടേക്ക് അങ്ങനെ ജോലിയായിട്ട് വരില്ല, കാരണം നമ്മുടെ അവിടുത്തെ കോംഗോ ഫ്രാങ്കാണ് അവിടുത്തെ. അത് ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ വിനിമയങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂല്യം നമ്മുടെ നാട്ടിലത്തെ കറൻസിയുമായി നോക്കുമ്പോൾ വളരെ കുറവാണ്. ഞങ്ങൾ പറയും ഒരു ചാക്ക് കോംഗോ ഫ്രാങ്കും കൊണ്ടുപോയാലേ ഒരാഴ്ചക്കുള്ള പച്ചക്കറി വാങ്ങാൻ കഴിയും.
1: മൂല്യം വളരെ
0: വളരെ കുറവാണ്.
1: അപ്പോൾ
0: ഞങ്ങൾ പോയത് ഞങ്ങൾക്കുള്ളത് ശമ്പളം നമ്മുടെ നാട്ടിലത്തെ ശമ്പളം പറഞ്ഞിട്ടാണ് ഞങ്ങളെ
1: കൊണ്ടുപോയിട്ടുള്ളത്.
0: അങ്ങനെയാണ്.
1: അപ്പൊ നിങ്ങൾക്ക് വലിയൊരു ലോറിക്കണ കൊണ്ടുവരണ്ടാവുമല്ലോ അങ്ങനെ ആകുമ്പോ.
0: അതെ, അവിടുത്തെ ഫ്രാങ്ക് നമ്മൾ കൊണ്ടുവരില്ലല്ലോ.
1: അല്ല, അങ്ങനെ ആണെങ്കിൽ ഉണ്ടാവും.
0: നമ്മളെ നാട്ടിലത്തെ സംഖ്യയാണ് അന്ന് അത് ചെയ്തത്.
1: അത് ശരി. അപ്പോ മൂല്യം വളരെ കുറവാണ്, അതുകൊണ്ട് പിന്നെ ജനങ്ങൾ അവിടെ എത്തൂല.
0: അവിടെ അവിടേക്ക് ആളുകൾ പോകുന്നത് ബിസിനസ് സാധ്യതകളെ നോക്കിയിട്ടാണ് അവിടേക്ക് ആളുകൾ പോകും.
1: അല്ല, ബിസിനസ് എന്ന് പറയുമ്പോ ഈ റബ്ബർ, പിന്നെ വേറെ എന്താ?
0: റബ്ബർ പിന്നെ ഇപ്പൊ അവിടെ സ്ഥലമൊക്കെ നമ്മൾ എടുത്തിട്ട് കൃഷി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ
1: അല്ല, മെയിൻ കപ്പല്ലേ, കപ്പ അവിടുന്ന് കയറ്റി അയക്കുന്നുണ്ടോ വിദേശ അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച? അങ്ങനെ
0: അങ്ങനത്തെ സാധ്യതകൾ ഉണ്ട്. പക്ഷേ വേറെ നമ്മൾ
1: പ്രധാനമായിട്ടും ഈ നാടിന്റെ വരുമാനം എന്താണ്?
0: ഇവിടെ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ സമ്പന്നമാണ് ശരിക്ക്. അതിൻ്റെ ഭൂപ്രകൃതിയും മറ്റും നോക്കും നോക്കുകയാണെങ്കിൽ വിഭവങ്ങൾ ധാരാളം അവിടെ ഉണ്ട്. അതിനെ യൂസ് ചെയ്യാൻ ആ ജനതയ്ക്ക് അറിയില്ല എന്നുള്ളതാണ്. വെച്ചാൽ അവിടെ ഗോൾഡ്, ഡയമണ്ട്, വജ്രം, അതുപോലെ തന്നെ യുറേനിയം, ഇങ്ങനെ രൂപത്തിലുള്ള ഒരുപാട് ഭൂമിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വിഭവങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ മനുഷ്യരെ തിന്നുന്ന ആളുകളുണ്ട് എന്നൊക്കെ ഒരു ഭീതി പടർത്തി യൂറോപ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് ആളുകൾ എത്തിപ്പെടാതിരിക്കാനുള്ള ചില തന്ത്രങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലായത്. അവിടെ എല്ലാം ഉണ്ട്, പക്ഷെ യൂറോപ്യൻസ് ആണ് അവിടെ കൂടുതലുള്ളത്. അവരിതൊക്കെ ഉപയോഗപ്പെടുത്തുന്നു, ഡയമണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കുഴിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എന്ത് ഒരു കൊക്കോ കോളയും ഒരു 1000 ഫ്രാ കിട്ടി കഴിഞ്ഞാൽ അത് മതി അവർക്ക്.
1: ഈ 1000 ഫ്രാ എന്ന് നമ്മുടെ ഇന്ത്യൻ മണി എത്ര?
0: ഒരു നമ്മുടെ ഒരു 50 രൂപ മൂല്യം
1: അത് കിട്ടിയാൽ മതി. അപ്പം
0: അത് കിട്ടിയാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോള കുടിച്ച്. അങ്ങനെ ഒരു ജീവിതത്തിലൊരു കാഴ്ചപ്പാടില്ലാത്തൊരു സമൂഹമായിട്ടാണ് നമുക്ക് അവരെ നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പം അവർ അവരെ എന്ത് ചെയ്തു വെച്ചാൽ സംഗീതവും അതുപോലെ തന്നെ മദ്യവും പെണ്ണും ഇത് അവരുടെ ഒരു ഒരു ഹോബിയാണ്. അതിലിങ്ങോട്ട് മയക്കിക്കിടത്തിയിട്ട് യൂറോപ്യൻസ് അവരുടെ വിഭവങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന രൂപത്തിലാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത്. UN ഒരുപാട് ക്യാമ്പുകൾ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഒരു അമേരിക്കൻ പാവ ഗവൺമെൻ്റ് ആയിട്ടാണ് അവിടുത്തെ സർക്കാരിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
1: അത് ശരി. അപ്പോൾ അവിടെ ശരിക്ക് ഗവൺമെന്റ് ഇപ്പോൾ ഒരു അവിടുത്തെ ഭരണം എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? അപ്പോൾ ആരാണ് അവിടെ ഭരിക്കുന്നത്?
0: ഭരണം അവിടുത്തെ പ്രാദേശിക തന്നെയാണ് ഭരിക്കുന്നത് അവിടുത്തെ. പക്ഷേ അതിൻ്റെ ഒരു നിയന്ത്രണം ശരിക്കും എന്താണ്, അമേരിക്കൻ്റെയൊക്കെ ഒരു ചെൽപ്പടിയിൽ നിൽക്കുന്നരാജ്യങ്ങളുണ്ടല്ലോ, ആ ഒരു ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്.
1: അപ്പോൾ DRC എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ പോയ ഈ രാജ്യം ഇതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ ഇതേപോലെ മറ്റുള്ളവരുടെ ഒരു പിടുത്തത്തിലാണോ, അതോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഇതിന്? അതോ നിങ്ങൾ മനസ്സിലാക്കിയ DRC?
0: ഈ DRCയെ സംബന്ധിച്ചാണ് നമുക്ക് മറ്റുള്ള ആ രാജ്യത്തെ കുറിച്ചൊന്നും അങ്ങനെ മനസ്സിലായിട്ടില്ല.
1: തീർച്ചയായിട്ടും ഇൻഷാല്ല ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ DRCയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ബാറക്കല്ലാഹു ഫീക്കും. ഒരു ആഫ്രിക്കൻ യാത്രയിലെ അനുഭവങ്ങളായിരുന്നു മമ്മൂട്ടിക്കുട്ടി ഇവിടെ നമ്മളോട് പങ്കുവച്ചത്. അദ്ദേഹത്തോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത് പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബീഉൽ ആഖർ 14 തീയതി 2026 സെപ്റ്റംബർ 25 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളിലത്തു ഷെയ്ഖ് ഡോക്ടർ യാസിർ അദ്ദൗസരി ഹഫിളഹുല്ലാഹു തആല വതബല്ല അവർ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ശുദ്ധമായിരിക്കുക. നല്ല ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കുക. നല്ല മനുഷ്യരുടെ ലക്ഷണം അതാണ്. വിജയത്തിലേക്കുള്ള മാർഗം അതുമാത്രമാണ്. അല്ലാഹു നല്ല മനസ്സുള്ള സൂക്ഷ്മതയുള്ളവരെയാണ് അംഗീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളാണ് അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുക എന്ന് നാം മറക്കരുത്. ജനങ്ങളെ, മനുഷ്യനെ അത്യുന്നതമായ പദവിയിലേക്ക് എത്തിക്കണമെന്നതാണ് ഇസ്ലാം അതിൻ്റെ നിയമങ്ങളിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഉന്നതമായ ലക്ഷ്യം, ഉന്നതമായ മനോഭാവങ്ങൾ ഈ ലോകത്തും പരലോകത്തേക്കും വേണ്ടിയും നാം വെച്ച് പുലർത്തണം. താഴ്ന്ന കാര്യങ്ങളിൽ നാം തൃപ്തിപ്പെടാതിരിക്കണം. ദുർബലരും അശക്തരുമായി മാറാതിരിക്കണം. വിജയത്തിൻ്റെ രഹസ്യം അതാണ്. ജീവിതം രക്ഷപ്പെടാനുള്ള താക്കോൽ അതാണ്. ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള ഉത്കൃഷ്ടമായ മനക്കരുത്താണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. ഈ ലോക ജീവിതത്തിൽ താഴ്ന്ന ഒരു ജീവിതത്തെ ഒരിക്കലും നാം പൊറുപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്ത് പരിശോധിച്ചു നോക്കൂ. മനുഷ്യനെ അവൻ്റെ എല്ലാ നിലക്കും ഉത്കൃഷ്ടതയുടെ ഉത്തുംഗതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ശരീഅത്തിൻ്റേത്. ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് അല്ലാഹു പറയുന്നു. നന്മകൾ എവിടെയുണ്ടോ ആ നന്മയിലേക്ക് നിങ്ങൾ മത്സരിച്ച് ഓടിക്കൊണ്ടിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു നബി വചനം കാണാം. ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലു അൽ ഫിർദൗസ്. നിങ്ങൾ സ്വർഗമാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ, ഫസ്അലൂഹു അൽ ഫിർദൗസ്, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്വർഗം മാത്രമേ നിങ്ങൾ ചോദിക്കാവൂ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹുസൈനുവിന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂർ വഅശ്റാഫഹ വയക്റഹു സഫാസിഫഹ. അല്ലാഹു ഉന്നതമായ കാര്യങ്ങളെയാണ് ഇഷ്ടപ്പെടുക. താഴ്ന്ന നിസ്സാരമായ കാര്യങ്ങളോട് അല്ലാഹുവിനിഷ്ടമില്ല. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉന്നതമായിരിക്കണം. താഴ്ന്ന ലക്ഷ്യങ്ങളിൽ നാം തൃപ്തിപ്പെടാൻ പാടില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത ചര്യ പരിശോധിച്ചു നോക്കൂ. അവിടെ അത്യുന്നതമായ ലക്ഷ്യത്തിലേക്കാണ് പ്രവാചകൻ നമ്മളെ നയിച്ചത്. ഒന്നാമതായി തൗഹീദ്, ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അല്ലാഹുവിനല്ലാതെ കീഴൊതുങ്ങാൻ പാടില്ലെന്നുമുള്ള ഉന്നതമായ ഒരു ലക്ഷ്യം വിശ്വാസപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ക്ഷമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം പരമാവധി പ്രയത്നിച്ചു. ആ പ്രബോധനം അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെ ലോകം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി. ആ റിസാലത്ത്, ആ സന്ദേശം, അല്ലാഹുവാണ് രക്ഷകൻ, അല്ലാഹുവാണ് പരമാധികാരി, അവന് മാത്രമേ ആരാധിക്കാവൂ, അവനിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ, അവനല്ലാതെ മറ്റൊരാളെയും നാം ആരാധനയിൽ പങ്കുചേർക്കരുത് എന്ന തത്വം ജനങ്ങൾ വിശ്വസിച്ചു, അത് അംഗീകരിച്ചു. കൂട്ടം കൂട്ടമായി ഇതിനെ ജനങ്ങൾ ആശ്ലേഷിച്ചു, ഇസ്ലാമിലേക്ക് വന്നു. സഹാബിമാരും അങ്ങനെ തന്നെയായിരുന്നു. ചെറിയതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടില്ല. ഉന്നതമായ ലക്ഷ്യം, അവരുടെ വിശ്വാസം മുതൽ ജീവിതത്തിൻ്റെ ചെറിയതും വലിയതുമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഉന്നതമായ ലക്ഷ്യത്തെയാണ് അവർ മുന്നിൽ കണ്ടത്. അതിനുവേണ്ടിയാണ് അവർ പ്രയത്നിച്ചത്, അതിനുവേണ്ടിയാണ് അവർ ത്യാഗം സഹിച്ചത്. അതിൻ്റെ മുമ്പിൽ ഏത് മഹാകടമ്പകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അവർ അതിജീവിക്കുകയാണ് ചെയ്തത്. സഹാബിമാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അവരും ആ മാർഗം തന്നെയാണ് പിന്തുടർന്നത്. വിശ്വാസികൾക്ക് അതല്ലാതെ മറ്റൊരു മാർഗമില്ല. താഴ്ന്ന പതിതമായ ഒരു ജീവിതം വിശ്വാസികൾക്ക് പരിചിതമല്ല, ആവാൻ പാടില്ല. നക്ഷത്രത്തിൻ്റെ താഴെ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിക്കൂടാ. ഉന്നതങ്ങളായിരിക്കണം, ഉന്നതമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഉലുവുൽ ഹിമ്മത്തി അല്ലാ തഖിഫ ദൂനല്ലാ, അള്ളാഹുവിൻ്റെ താഴെ മറ്റൊന്നിനെയും അവിടെ നിൽക്കാതിരിക്കുക എന്നതാണ് മത്തത്. അള്ളാഹുവിൻ്റെ ഉന്നതമായ ആ തൃപ്തിയാണ് നമുക്ക് ഏറ്റവും കിട്ടേണ്ടതെന്ന ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവരിൽ നമ്മൾ പറ്റിപ്പിടിക്കാൻ പാടില്ല. നമ്മുടെ മനക്കരുത്ത് താഴ്ന്നു പോകരുത്. സൃഷ്ടികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, താൽപ്പര്യങ്ങൾ ഭൗതികമായ താൽക്കാലിക നേട്ടങ്ങൾ കിട്ടണമെന്ന താഴ്ന്ന ചിന്താഗതി ഒരിക്കലും നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുകയില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണമെന്ന ആ സമാധാനവും ആ ലക്ഷ്യബോധവുമാണ് നമ്മളെ ഇഹലോകത്തും പരലോകത്തും ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക, ആത്മീയമായി ഉയരാൻ നമുക്ക് സാധിക്കുക. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമ്മളെ പഠിപ്പിച്ചു, വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ ത്യാഗം ചെയ്തവർ അവരെ നാം നമ്മുടെ മാർഗത്തിലേക്ക് നാം വഴി കാണിക്കും. അതുകൊണ്ട് ത്യാഗപൂർണമായി ഉന്നതങ്ങളായ ലക്ഷ്യത്തിലേക്കെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്തുവോ അവന് അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യവും അനുഗ്രഹത്തിൻ്റെയും കവാടങ്ങൾ തുറക്കപ്പെടും. നന്മകളുടെ എല്ലാ പാതകളിലേക്കും അവർ എത്തിച്ചേരും. അവൻ മറ്റാരും അറിയാതെ അവൻ പോലും നിനക്കാത്ത അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലവും അള്ളാഹുവിങ്കൽ നിന്നുള്ള സഹായവും അവന് ലഭിക്കും. നാം വേണ്ടത് ലക്ഷ്യം ഉത്കൃഷ്ടമാക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ഇതൊരു തത്വശാസ്ത്രമല്ല, ഇതൊരു പ്രായോഗികമായ ശരീഅത്തായിട്ട് നാം കാണണം. ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന ഒരു കാര്യം. അതുകൊണ്ട് വിശ്വാസികളെ, കുറഞ്ഞ ജീവിതകാലം മാത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസങ്ങൾ എണ്ണപ്പെട്ടതാണ്. ജീവിതത്തിൽ മത്സരിച്ച് നന്മയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക എന്ന മത്സരയോട്ടം അതെന്നും മരണം വരെ നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്ന ആ ഓട്ടത്തിൽ ജയിക്കണമെങ്കിൽ തളർന്നിരിക്കാൻ പാടില്ല, മടിയനാവാൻ പാടില്ല. നാം ഒരിക്കലും ക്ഷീണിച്ച് വഴിയിൽ കുത്തിയിരിക്കാൻ പാടില്ല, മുന്നോട്ട് പോകണം നന്മയുടെ കാര്യത്തിൽ. എന്നിട്ട് ഉന്നതങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള മനക്കരുത്തുണ്ടെങ്കിലേ ഒരാൾക്ക് ഉന്നത തലങ്ങളിലെത്താൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ആയുസ്സിൻ്റെ വില അത് വലിയതാണ്. ഓരോ ദിവസവും അവൻ്റെ മുതൽ മുടക്കാണ്, മൂലധനമാണ്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരിക്കലും കഴിഞ്ഞ ഒരു നിമിഷങ്ങൾ തിരിച്ചു വരികയില്ല, നമ്മൾ ഓർക്കണം. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് വെറുതെ ജീവജാലങ്ങളെ സൃഷ്ടിച്ച പോലെ സൃഷ്ടിച്ചു വിട്ടതല്ല. ഇതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമതായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് തന്നെയാണ്. മറ്റൊന്ന്, ഭൂമിയിൽ നന്മ കൈവരുത്താൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി നാം പ്രവർത്തിക്കണം. എല്ലാ നല്ലതുകളും ഭൂമിയിൽ ഉണ്ടാവണം, മനുഷ്യരിൽ ഉണ്ടാവണം. ആ നന്മക്ക് വേണ്ടി നാം ജീവിക്കണം. അഫഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് മനുഷ്യരെ നിങ്ങൾ വിചാരിച്ചു പോയിട്ടുണ്ടോ? വ അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും വിചാരിച്ചു പോയിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. വെറുതെയല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. വലിയൊരു ബാധ്യത, ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, നാട്ടിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നാം ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, യഅ്തനിബ് ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യം വരുന്നതിൻ്റെ മുമ്പ് മറ്റൊരഞ്ച് കാര്യത്തെ നാം നേടിയെടുക്കണം. ശബാബക്ക കല ഖബ്ല ഹറമിക്ക, വാർദ്ധക്യത്തിലെത്തുന്നതിൻ്റെ മുമ്പ് യുവത്വം അത് പ്രയോജനപ്പെടുത്തണം, അത് നേട്ടമാക്കി മാറ്റണം. സിഹത്തക്ക ഖബ്ല സഖ്മിക്ക, രോഗിയായി കിടക്കുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം നേട്ടമായി മാറ്റണം. വഗിനാഅക്ക ഖബ്ല ഫഖ്രിക്ക, ദാരിദ്ര്യം വരുന്നതിൻ്റെ മുമ്പ് ഐശ്വര്യം അത് നമുക്ക് നേട്ടമായി മാറ്റണം. വഫറാഅക്ക ഖബ്ല ശുഗുലിക്ക, ഒരിക്കലും തിരിയാൻ പറ്റാത്ത വിധത്തിൽ ജോലിത്തിരക്കുകളിൽ കടന്ന് വിഷമിക്കുന്നതിൻ്റെ മുമ്പ് ഒഴിവുള്ള സമയങ്ങൾ, അത് നാം നമുക്കേതെങ്കിലും തരത്തിൽ ഗുണകരമായി നേട്ടമാക്കി മാറ്റണം. അവസാനം വഹയാത്തക്ക ഖബ്ല മൗതിക, മരണത്തിന് മുമ്പ് ഈ ജീവിതം ഗുണകരമാക്കി നേട്ടമാക്കി നാം മാറ്റണം. അതാണ് ഉന്നതമായ മനക്കരുത്ത് എന്ന് പറയുന്നത്. ഈ മനക്കരുത്തിലേക്കാണ് നമുക്ക് മത്സരിച്ചോടാനുള്ളത്. ഈ മനക്കരുത്ത് കൊണ്ട് കിട്ടുന്ന നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കാനുള്ളത്. ഈ ആഗ്രഹം സഫലീകരിക്കാൻ അള്ളാഹുവിനോട് മാത്രം നാം സഹായം തേടണം. ഒരിക്കലും ദുർബലരാവരുത്. വെറുതെ കുത്തിയിരുന്ന് നേട്ടങ്ങൾ വരും എന്നാരും ആരും വിചാരിക്കരുത്. ആകാശക്കോട്ടകൾ കെട്ടി ചടഞ്ഞിരിക്കരുത്. ഭൗതികമായ ഈ താൽക്കാലിക സുഖ സൗകര്യങ്ങളിൽ ഒരിക്കലും നാം വ്യാപൃതനായി ആയുസ് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഉന്നത മനക്കരുത്തുള്ള മനുഷ്യന്മാരുടെ ജീവിതം കണ്ട് പഠിക്കുക, അവരോടൊപ്പം സഹവസിക്കുക. ഉന്നതമായ ശ്രേണിയിൽ എത്തിച്ചേർന്ന ആളുകളുടെ ആ ഒരു മനക്കരുത്തിൻ്റെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നാം കണ്ട് മനസ്സിലാക്കുക. അലസന്മാരായി ജീവനത്തെ നഷ്ടപ്പെടുത്തരുത്. നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നീട്ടിവെക്കരുത്. കഴിഞ്ഞുപോയ മഹാന്മാരായ മഹത്വത്തിൻ്റെ ഉന്നത ശൃംഖലയിലെത്തിയ ആളുകളിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇങ്ങനെയാണ്, ബുദ്ധിയുള്ളവൻ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തിയവനായിരിക്കും, നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചവനായിരിക്കും. എന്നാൽ ദുർബലന്മാർ തോന്നിയതുപോലെ ജീവിക്കുകയും എന്നിട്ട് എനിക്കെന്തെല്ലാമോ നേട്ടങ്ങൾ കിട്ടുമെന്ന് വെറുതെ അവൻ വിചാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ദുർബലന്മാർ ആയിക്കൂടാ നമ്മൾ. നേരമറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നേരിൻ്റെ മാർഗത്തിൽ സമൂഹത്തിനും നമുക്കും നമ്മുടെ സമൂഹത്തിനും ജനങ്ങൾക്കും രാജ്യത്തിനുമെല്ലാം ഗുണം കിട്ടുന്ന കാര്യങ്ങളിൽ നാം എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ മുതൽ മുടക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമായിരിക്കുക. അള്ളാഹുവല്ലാത്തവരിൽ നിന്നുള്ള എല്ലാ അടിമത്വത്തിൽ നിന്നും മോചിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ ആദർശബോധമുള്ള വിശ്വാസമുള്ള അടിമയാണ് എന്ന ആ മനോധൈര്യം നമുക്ക് ശക്തി പകരണം. പൂർവികന്മാരിൽ ഒരുപാട് മാതൃകകളുണ്ട്. ആ പൂർവികന്മാരുടെ മാതൃക നമ്മൾ പിൻപറ്റണം. ഉയരങ്ങളിലേക്കെത്തിയ പൂർവികന്മാരുടെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കൂ. അവർ താഴ്ന്ന ജീവിതം കൊണ്ടൊരിക്കലും തൃപ്തിപ്പെട്ടിട്ടില്ല. അവരുടെ ലക്ഷ്യം നക്ഷത്രമായിരുന്നു, അഥവാ ഉന്നത ശ്രേണികളായിരുന്നു. അവിടേക്ക് അവർ എത്തി. അതുപോലെ എത്താൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു നോക്കാനല്ല, മുന്നിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ മാർഗം നോക്കി ജീവിക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതാണ് വല്ലദീന ജാഹദൂഫീന ലനഹദിയന്നഹും സുബുലന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നമ്മുടെ മാർഗത്തിൽ ത്യാഗം സഹിച്ചവർ നമ്മുടെ മാർഗത്തിലേക്ക് അവനെ അള്ളാഹു ചേർക്കും. നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. സഹോദരങ്ങളെ, പരസ്പരം മറ്റുള്ളവരോട് ഏൽപ്പിക്കുക, ചടഞ്ഞിരിക്കുക, ചീത്ത കൂട്ടുകാരുടെ പിന്നാലെ പോകുക, ഈ ജാതിക്കാര്യങ്ങളൊന്നും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. നേരമറിച്ച് നല്ല കൂട്ടുകാർ, നല്ല ബന്ധങ്ങൾ, നല്ല ലക്ഷ്യങ്ങൾ, ഉന്നതങ്ങളിലെത്തിയ ഉന്നതമായ വ്യക്തിത്വങ്ങൾ, അവരൊക്കെ ആയിരിക്കണം നമ്മുടെ മാതൃകകൾ. ആ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട്, മൂല്യങ്ങളെയും നേരുകളെയും പിൻപറ്റിക്കൊണ്ട് നാം സമൂഹത്തിനും നാടിനും ഗുണം ചെയ്യുന്ന, നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി മാറുക, രാജ്യത്തിനെ വഞ്ചിക്കുന്ന, രാജ്യത്തെ തിന്മകൾ പരത്തുന്ന, വ്യാപിപ്പിക്കുന്ന, സമൂഹത്തലത്ത് പരസ്പരം ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാകുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാവാതിരിക്കുക അള്ളാഹുവിനെ ഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിയുകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയ വസന്തം. ഇന്ന് പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. സൂറ സബ ക്ലാസ് എടുക്കുന്നത് ജാസിൽ ബിൻ ജാഫർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാ സൂറത്തു ശബ, ഒരു പുതിയ സൂറത്താണ് നമ്മൾ ആരംഭിക്കുന്നത്. ആദ്യമായി കൊണ്ട് എന്തുകൊണ്ടാണ് ഈ സൂറത്തിന് ശബ എന്ന പേര് ലഭിക്കാൻ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, ഇതിൽ ഈ സൂറത്തിൽ ശബ എന്ന് പറയുന്ന നിവാസികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതുകൊണ്ടാണ് സൂറത്തു ശബ എന്ന പേരിൽ ഈ സൂറത്ത് അറിയപ്പെടുന്നത്. അതായത്, അവരിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുള്ളത്. രണ്ടാമതായി, ഈ സൂറത്ത് ഇറക്കപ്പെട്ടത്, ഈ സൂറത്തിൻ്റെ അവതരണമുണ്ടായത് മക്കയിലായതുകൊണ്ട് തന്നെ മക്കിയായ സൂറത്ത് എന്നതിലാണ് ഇതുൾപ്പെടുക. ഏകദേശം 54 വചനങ്ങളാണ് ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന വിഷയമെന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഷിർക്കിനെ നിരാകരിക്കുകയും മുശ്രിക്കുകളുടെ വികലമായ വാദങ്ങൾക്ക് മറുപടി നൽകുകയുമാണ് ഈ സൂറത്തിൽ ചെയ്യുന്നത്. രണ്ടാമത്തേത്, തൗഹീദിൻ്റെ അജയ്യതയും പ്രവാചകൻ്റെ സത്യസന്ധതയും ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഈ സൂറത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ സൂറത്തിലടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ സൂറത്ത് പഠിക്കുവാനുള്ള ആഗ്രഹം നമുക്കൊന്നുകൂടി വർദ്ധിക്കുമെന്നതാണ്. ആദ്യമായിക്കൊണ്ട് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. അതോടൊപ്പം അവൻ്റെ അറിവിൻ്റെ വ്യാപ്തിയെയും അതിൻ്റെ വിശാലതയെയും ഈ സൂറത്തിൽ ആദ്യമായി കൊണ്ടുതന്നെ വിവരിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, അന്ത്യനാളിനെയും പുനരുദ്ധാരണത്തെയും വിമർശിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അത് അങ്ങനെയുള്ള ഒന്നുമില്ല, അതൊക്കെ വികലമായ വിശ്വാസങ്ങളാണ്, അത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്ന നിരീശ്വരവാദികൾക്കുള്ള മറുപടിയും ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തേത്, ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ചരിത്രം വളരെ സംക്ഷിപ്തമായി ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. നാലാമത്തേത്, സബ ഗോത്രക്കാർ, നമ്മൾ ആദ്യം ഈ സൂറത്ത് എന്ത് പേരിലാണ് അറിയപ്പെട്ടത്, അതിൻ്റെ കാരണമെന്താണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ ഗോത്രക്കാരെക്കുറിച്ച് സബ ഗോത്രക്കാരുടെ കഥയും അവർ അവസാനം എത്തിപ്പെട്ട അവസ്ഥയും ഈ സൂറത്തിലെ പ്രതിപാദ്യ വിഷയമാണ്. അഞ്ചാമത്തേത്, ആരാധനകൾ, ഇബാദത്തുകൾ, അത് അള്ളാഹുവിന് മാത്രമാണ് അർപ്പിക്കേണ്ടത് എന്നും അള്ളാഹുവിൻ്റെ ഏകനാണ്, അവൻ്റെ ഏകത്വമാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് എന്നും അതിനുള്ള തെളിവും ഈ സൂറത്തിൽ പറയപ്പെടുന്നുണ്ട്. ആറാമത്തേത്, അന്ത്യനാളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും അതോടൊപ്പം അവിടെ പരസ്പരം അടിമകൾ തമ്മിൽ നടക്കുന്ന സംഭാഷണവും. ഏഴാമത്തേത്, സുഗലോലുപതയിൽ കഴിയുന്ന നാളെ ഖിയാമത്ത് നാളിലും സമ്പത്തും മക്കളും ഉപകരിക്കുമെന്നൊക്കെ പറയുന്ന ആളുകൾക്കുള്ള മറുപടി ഇതിലുണ്ട്. എട്ടാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെക്കുറിച്ച്, അതിനെ ചിന്തിക്കാൻ, ആ പ്രബോധനത്തിൻ്റെ മര്യാദകളും ആ പ്രബോധനത്തിൻ്റെ ലക്ഷ്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാൻ, എങ്ങനെയാകണം ഒരു പ്രബോധകനെന്നും ആ പ്രബോധനത്തിൻ്റെ ഉദ്ദേശമെന്താണ് എന്നെല്ലാം കൃത്യമായി വിവരിക്കപ്പെടുന്നുണ്ട്. ഒൻപതാമത്തേത്, അവിശ്വാസത്തിൽ തുടരുകയാണെങ്കിൽ അവർക്കുണ്ടാകാൻ പോകുന്ന പര്യവസാനത്തെക്കുറിച്ച് ഭയപ്പെടുകയും ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഈ 9 കാര്യങ്ങളാണ് ഈ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സൂറത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആ സൂറത്ത് വായിക്കുന്ന ആളുകൾക്ക് ഈ 9 കാര്യങ്ങളാണ് അവന് ലഭിക്കുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സൂറത്തിൻ്റെ ആദ്യ ആയത്തുകളിലേക്ക് നമുക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ആരുടേതാണോ ആ അള്ളാഹുവിന് സ്തുതി. പരലോകത്തും അവനു തന്നെയാണ് സ്തുതി. അവൻ യുക്തിമാനും സൂക്ഷ്മജ്ഞനുമത്രേ എന്നതാണ് ഈ ആയത്തിൻ്റെ സാരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത്, ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിനുള്ളതാണ് ആകാശവും ഭൂമിയും. അതുകൊണ്ട് തന്നെ അവനാണ് നമ്മൾ ഹംദുകൾ അർപ്പിക്കേണ്ടത്. അത് ഇഹലോകത്തും പാരത്രിക ലോകത്തും അള്ളാഹുവാണ് ഹംദിൻ്റെ ഉടമസ്ഥനെന്നും അതോടൊപ്പം അള്ളാഹു യുക്തിമാനും സൂക്ഷ്മജ്ഞനുമത്രേ എന്നതാണ് ആയത്തിൻ്റെ ചുരുക്കമായ ആശയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ പദങ്ങളെയും എടുത്തു നോക്കിയാൽ ആദ്യമായിക്കൊണ്ട് അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അല്ലാഹുവിനാകുന്നു. അവിടെ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ആ തുടക്കത്തിലെ അലിഫ്ലാം എന്നത് എല്ലാത്തിനെയും സൂചിപ്പിക്കാനുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹത്തിൻ്റെ ലയാം, ആ അനുഗ്രഹത്തിൻ്റെതെല്ലാം ദാതാവ് അല്ലാഹു ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ, സകല ഹംദും അത് അല്ലാഹുവിനാണ്. അത് തന്നെയാണ് നമ്മൾ നിസ്കാരത്തിലും പറയുന്നുള്ളത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സകല സ്തുതിയും എൻ്റെ സൃഷ്ടിച്ച, സകല സ്തുതിയും റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ റബ്ബിനാണ് എല്ലാ സ്തുതികളും എന്നാണ് ആയത്തിൽ പ്രതിപാദിക്കുന്നത്. അതായത് ഏകദേശം 5 സൂറത്തുകൾ ആരംഭിക്കുന്നത് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. അതിലൊന്നാണ് ഈ പറയപ്പെട്ട സൂറത്ത്. ആ 5 ആരംഭിക്കുന്നത് അൽഹംദുലില്ലാ, സകല സ്തുതിയും അല്ലാഹുവിനാണ് എന്ന തുടക്കത്തോടുകൂടിയാണ്. ദൈന്യം ദിനത്തിൽ പല തവണ ഒരു മുസ്ലിം അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർബന്ധ നമസ്കാരത്തിൽ, അതിനുശേഷമുള്ള ദിക്റുകളിൽ, ഇങ്ങനെ ഒരുപാട് വേളകളിൽ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. നിർബന്ധമെന്നോ ഐച്ഛികമെന്നോ എന്ന നിലക്ക് നമ്മളിങ്ങനെ നിത്യവും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് തട്ടിക്കൊണ്ട് ആ ഹംദിൻ്റെ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി, അതിൻ്റെ വിശാലത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. ആ നിഅമത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹംദ് പറയുമ്പോഴാണ് അല്ലാഹുവിന് യഥാർത്ഥ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച അടിമകളിൽ നമ്മൾ ഉൾപ്പെടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഹംദ് പറയുന്ന വേളയിൽ നമുക്ക് ലഭിച്ച നിഅമത്തിനെ ഓർത്തെടുക്കുകയും അത് ലഭിക്കാതെ പോയ ഒരുപാട് ആളുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന്, ആഴങ്ങളിൽ നിന്ന് ഹംദ് വരാൻ സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. അങ്ങനെയുള്ള ഹംദിനാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പുണ്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ ആ നേട്ടത്തിൻ്റെ പിന്നിലെല്ലാം അല്ലാഹുവിൻ്റെ വലിയ സഹായമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹുവിന് ധാരാളമായി സ്തുതികീർത്തനങ്ങൾ, ഹംദ് അർപ്പിക്കുക എന്നത് അത് പ്രവാചകന്മാരുടെ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്ത റുസുലുകളുടെ ചര്യയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയായിക്കൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനിലെ 28 വചനത്തിൽ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി നജ്ജാന മിനൽ ഖൗമിദ്ദാലിമീൻ, അക്രമകാരികളായ ആളുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതി എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന സൂറത്തു ഇബ്രാഹീമിലെ 39 വചനത്തിൽ അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ്, സകല സ്തുതിയും അല്ലാഹുവിനാണ്, കാരണം അല്ലാഹു എനിക്ക് എൻ്റെ വാർദ്ധക്യത്തിൻ്റെ സമയത്ത്, ഞാൻ അങ്ങേയറ്റം എൻ്റെ പ്രായം ചെന്ന ആ ഒരു സമയത്ത് അല്ലാഹു എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും തന്ന ആ റബ്ബിനാണ് സർവസ്തുതിയും എന്നാണ് അല്ലാഹു എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്. അതോടൊപ്പം തന്നെ സൂറത്തു നംലിലെ 15 ആയത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും സുലൈമാൻ നബിയും അല്ലാഹുവിനെ സ്തുതിക്കുന്നതായി പ്രതിപാദിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദി ഫദ്ദലനാ അലാ കസീരിം മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, സകല സ്തുതിയും അല്ലാഹുവിനാകുന്നു, കാരണം മറ്റുള്ള ആളുകൾക്കൊന്നും നൽകാത്ത ഒരുപാട് ഫളല്, ഒരുപാട് ശ്രേഷ്ഠത അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സകല സ്തുതിയും അല്ലാഹുവിനാകുന്നു എന്നാണ് ദാവൂദ് നബിയും സുലൈമാൻ നബിയും പ്രാർത്ഥിച്ചത് എന്നാണ്. ഇവിടെ പ്രവാചകന്മാരുടെ ഉന്നതമായ വിശേഷണമായിക്കൊണ്ടാണ് ഹംദിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഉന്നതന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നുദ്ദേശിക്കുന്നയാളുകൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് നിത്യവും ഹംദു പറയുന്ന ആളുകളായി. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ, നമ്മൾ ഒരിക്കലും വിട്ടുമാറില്ല എന്ന് പ്രതീക്ഷിച്ച, വിട്ടുമാറില്ല എന്ന് നമുക്ക് തോന്നിയ ഒരുപാട് പ്രയാസങ്ങൾ അത് വിട്ടുമാറിയിട്ടുണ്ട്. ആ പ്രയാസങ്ങൾക്ക് പകരം ഒരു സന്തോഷം, ഒരു എളുപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ ചര്യയെ പിൻപറ്റുന്ന ആളുകൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൻ്റെ ആളുകളുടെ പ്രഖ്യാപനമാണ് ഹംദ് പറയുക എന്നതാണ്. സൂറത്തു ഫാത്തിറിലെ 34-ാമത്തെ വചനത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ പ്രഖ്യാപിക്കുന്നതായി വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസൻ, സകല സ്തുതിയും അല്ലാഹുവിനാണ്, കാരണം അല്ലാഹു നമ്മിൽ നിന്ന് ദുഃഖത്തെ ക്ലേശത്തെ എടുത്തുമാറ്റിയിട്ടുണ്ട് എന്ന് സ്വർഗക്കാർ അവിടുന്ന് പറയുമെന്നാണ്. അതിനുശേഷം അവർ തുടർന്ന് പറയുന്നത് സൂറത്തുൽ ആറാഫിലെ 43-ാമത്തെ വചനത്തിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദി ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ, സകല സ്തുതിയും അല്ലാഹുവിനാണ്, കാരണം അവനാണ് നമുക്ക് ഹിദായത്ത് നൽകിയത്. അല്ലാഹുവിൻ്റെ ഹിദായത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ സന്മാർഗം പുൽകാൻ, ഈ സന്മാർഗം സ്വീകരിക്കാൻ, ആ സന്മാർഗത്തിൻ്റെ ആളുകളാകാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല എന്നാണ് സ്വർഗക്കാർ ആ സ്വർഗത്തിലെത്തിയതിന് ശേഷം അവർ പറയുക എന്നാണ്. ഇവിടെ ഹിദായത്ത് എന്ന അങ്ങേയറ്റം വളരെ വലിപ്പമുള്ള ഒരു അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ അനുഗ്രഹം തനിക്ക് കനിഞ്ഞരുളിയ റബ്ബിനെ സ്തുതിക്കുകയാണ് സ്വർഗക്കാർ ഇവിടെ ചെയ്യുന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യൂനുസിലും പറയുന്നുണ്ട് വആഖിറു ദഅവാഹും അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല സ്തുതിയും അല്ലാഹുവിനാകുന്നു എന്നതാണ്. ഒരുപാട് ശ്രേഷ്ഠത അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി നമുക്ക് ലഭിക്കുക അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഇന്നല്ലാഹ തആല ലയർലാ അനിൽ അബ്ദി യഅകുലുൽ അക്ലത ഫയഹ്മദുഹു അലൈഹ ഔ യഷ്റബു ശർബത ഫയഹ്മദുഹു അലൈഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെപ്പറ്റി അല്ലാഹു തൃപ്തിപ്പെടുമെന്നാണ്. അല്ലാഹു അവനെ ഇഷ്ടപ്പെടും. അല്ലാഹുവിൻ്റെ തൃപ്തി, അല്ലാഹു സഹാബത്തിന് നൽകിയ തൃപ്തി, അല്ലാഹു ആ വ്യക്തിക്കും ആ വ്യക്തിയിലും അല്ലാഹു തൃപ്തിപ്പെടുമെന്നാണ്. എന്തിനാണ് അല്ലാഹു തൃപ്തിപ്പെടുന്നത്? ആ തൃപ്തിപ്പെടാനുള്ള കാരണമെന്താണ്? അതാണ് ആ ഹദീസിൽ പ്രഖ്യാപിക്കുന്നത്. ആ ഹദീസിൽ പറയുന്നത് അവൻ ഭക്ഷണം കഴിക്കും, അവൻ പാനീയം കുടിക്കും, അത് കുടിച്ചു കഴിഞ്ഞാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറയുമെന്നാണ്. ഇങ്ങനെ ഹംദു പറയുന്ന ആളുകൾക്ക് ഈ ഹദീസിൽ പ്രതിപാദിക്കുന്നത് അവനെ അല്ലാഹു തൃപ്തിപ്പെടും എന്നുള്ളതാണ്. രണ്ടാമതായി മീസാനിൽ കനം തൂങ്ങുന്ന വളരെ വലിയൊരു ദിക്കറാണ് ഹംദ് എന്നത്. മാലിക്കുൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അത്തഹൂറു ശത്രുൽ ഈമാൻ والحمد لله تملا الميزان وسبحان الله والحمد لله تملاني او تملا ما بين السماء والارض. അതായത് അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത് അത് മീസാനിനെ നിറക്കുന്നതാണ്, അത് ത്രാസിൽ വലിയ കനം തൂങ്ങുന്നതാണ്. وسبحان الله والحمد لله تملاني ഔ തംല ഉമാ ബൈന സമാ ഇവൽ അർൽ. സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും രണ്ടും ഒരുമിച്ചു പറഞ്ഞാൽ അത് രണ്ടും ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയെല്ലാം നിറക്കും. അത്രത്തോളം വലിയ പുണ്യമാണ് അതിന് ലഭിക്കുക എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് അല്ലാഹു അടിമയുടെ സ്തുതിക്ക് മറുപടി പറയുമെന്നാണ് ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിസ്കാരത്തിൽ നിൽക്കുന്ന വ്യക്തി, അവൻ ഇദാ ഖാല അബ്ദി എൻ്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അല്ലാഹു പറയുമെന്നാണ് ഹമിദനി അബ്ദി, എന്നെ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു മറുപടി പറയുമെന്നാണ്. അള്ളാഹുവിൻ്റെ ഉത്തമരായ അടിമകളാണ് ഹംദു പറയുന്ന ആളുകളെന്നാണ്. അതാണ് ഹംദു പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ നേട്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്ന അഫ്ളല ഇബാദില്ലാഹി യൗമൽ ഖിയാമത്തി അൽഹമ്മാദൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അടിമകൾ ആര് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്ന ആളുകളാണ് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടരായ അടിമകളെന്നാണ്. അഞ്ചാമത്തെ ശ്രേഷ്ഠത, പ്രവാചകൻ ഇഷ്ടമുള്ളത് കണ്ടാൽ പ്രവാചകൻ ഹംദു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, كان رسول الله صلى الله عليه وسلم اذا راى ما يحب പ്രവാചകൻ ഇഷ്ടമുള്ളത് കണ്ടാൽ പ്രവാചകൻ പറയാറുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹി ലദി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്, സകല സ്തുതിയും അല്ലാഹുവിനാണ്, അവൻ്റെ അനുഗ്രഹമൊന്നുകൊണ്ട് മാത്രമാണ് സ്വാലിഹായ കർമ്മങ്ങൾ സ്വാലിഹായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാകുന്നത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതോടൊപ്പം വഇദാ റഅ മാ യക്റഹു, പ്രവാചകൻ വെറുക്കുന്ന ഒരു വിഷയം കണ്ടാൽ പ്രവാചകൻ പറയും, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും സകല സ്തുതിയും അല്ലാഹുവിനാകുന്നു എന്ന് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു എന്നാണ്. ഏഴാമത്തെ ശ്രേഷ്ഠത, പ്രവാചകൻ ഖുതുബ ആരംഭിക്കുന്ന നേരത്ത് പ്രവാചകൻ്റെ ഖുതുബയെക്കുറിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസ്, كانت خطبة النبي صلى الله عليه وسلم يوم الجمعة يحمد الله ويثني عليه. الله ونستودكم അതേപോലെ തന്നെ വയുസ്നി അലൈഹി, ആ സ്തുതി ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എട്ടാമത്തെ ശ്രേഷ്ഠത, അത് ഹംദ് ചൊല്ലുക എന്നത് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് മുസീബത്തുകളെ തടയുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ റആ മുബ്തലൻ, ആരെങ്കിലും ഒരു പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടാൽ, അതായത് പരീക്ഷണത്തിന് വിധേയമായ വല്ല വൈകല്യങ്ങൾക്കും അടിമപ്പെട്ടുപോയ ഒരാളെ കണ്ടാൽ അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ അവനെ ആ വൈകല്യം ആ കുഴപ്പം ആ പ്രശ്നം അവനെ ബാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ആ പ്രാർത്ഥന പ്രവാചകൻ സ്വഹാബത്തിനു പഠിപ്പിച്ചു കൊടുക്കുന്നത്, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മാ ഇബ്തലാക ബിഹി, നിന്നെ ഏതൊരു പരീക്ഷണം കൊണ്ടാണോ അള്ളാഹു പരീക്ഷിച്ചത് ആ പരീക്ഷണത്തെ തൊട്ട് അള്ളാഹു എന്നെ ആരോഗ്യവാനാക്കി എന്നതുകൊണ്ട് സകല സ്തുതിയും അള്ളാഹുവിനാണ്. വഫല്ലലനി അലാ കസീരിം മിമ്മൻ ഖലഖ തഫ്ലീല, അതേപോലെ തന്നെ മറ്റു അനേകം സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു എനിക്ക് ഫളല് നൽകി എനിക്ക് ശ്രേഷ്ഠത നൽകി എന്നതുകൊണ്ടും സകല സ്തുതിയും അള്ളാഹുവിനാണ്. ഇങ്ങനെ ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ പ്രവാചകൻ പറയുന്നത്, ലം യുസിബുഹു ദാലികൽ ബല, അവന് ആ ഒരു പരീക്ഷണം അനുഭവിക്കേണ്ടി വരികയില്ല, ആ പരീക്ഷണം അവൻ്റെ ജീവിതത്തിൽ

0: അതോടൊപ്പം അത് സ്വർഗക്കാരുടെ പ്രഖ്യാപനമാണ് എന്നും അതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് എന്നെല്ലാം മനസ്സിലാക്കിയ നമ്മൾ ചെയ്യേണ്ടത് മനസ്സറിഞ്ഞുകൊണ്ട് ഹംദ് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. പലപ്പോഴും നമ്മെക്കാളും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവർ ജീവിതത്തിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഈ രൂപത്തിൽ നമുക്ക് ഹംദ് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തി ഹംദ് പറയുമ്പോൾ, റബ്ബേ ഞാൻ നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ, എനിക്ക് നീ ഒരു ഈ അനുഗ്രഹം എനിക്ക് നീ തന്നല്ലോ റബ്ബേ എന്ന് അവൻ കേണ് അപേക്ഷിക്കുമ്പോൾ, അവൻ്റെ മനസ്സിൻ്റെ അങ്ങേ തലത്തിൽ നിന്ന് ആ ഹംദ് ഉയരുമ്പോൾ അല്ലാഹു ആ ഹംദിനെ ഏറ്റെടുക്കുകയും അവന് പതിന്മടങ്ങായി ആ ഹംദിൻ്റെ പകരം ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു അവന് നൽകുമെന്നാണ്. അതുകൊണ്ട് സൂറത്തു സബയിലെ ഒന്നാമത്തെ ആയത്തിലെ ആദ്യത്തെ വചനമാണ് നമ്മൾ സൂചിപ്പിച്ചത്, അതായത് അൽഹംദുലില്ലാ, സകല സ്തുതിയും അല്ലാഹുവിനാകുന്നു എന്നതാണ്. അതിൻ്റെ ശ്രേഷ്ഠതയും അത് ആരുടെ പ്രഖ്യാപനമാണ് എന്നും അതാരുടെ ചര്യയാണ് എന്നുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിരന്തരമായി സ്തുതിക്കുന്ന, അവൻ്റെ സ്തുതി കീർത്തനങ്ങളിൽ സമയം ചിലവഴിക്കുന്ന, അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ആയത്തിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ഇന്ന് പുതിയ ഒരു അധ്യായമായ സൂറ സബഇൻ്റെ ആമുഖമാണ് നമ്മൾ കേട്ടത്. സൂറത്തിൻ്റെ ലക്ഷ്യവും സൂറത്തിലടങ്ങിയിട്ടുള്ള വിഷയങ്ങളും അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഒക്കെ വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജാസിൽ ബിൻ ജാഫർ.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയ പഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദു ലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹിൽ ലൈല വ ഖൈറ മാ ബഅദഹ വ അഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹിൽ ലൈല വ ശർരി മാ ബഅദഹ.

0: റബ്ബി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഈവനിംഗ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ മുഖം നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ മുബീൻ കൊടിയത്തൂർ. നമ്മളിന്ന് ഈവനിംഗ് ലൈവിൽ മറ്റ് നമ്മുടെ ഗസ്റ്റുകളാരും നമുക്കില്ല, അതുകൊണ്ട് ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരുമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇന്നത്തെ ഈവനിംഗ് ലൈവ് ഇൻഷാല്ലാ വളരെ സജീവമായി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാവരും ഫീഡ്ബാക്കിൽ വരിക. കുറേ ആൾക്കാർ ഫീഡ്ബാക്കിൽ വന്ന് മാഷാല്ലാ സലാം പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മൾ സ്ഥിരം ഉണ്ടാകാറുള്ള കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിയ ശ്രോതാക്കൾ ദിനേന എന്നോണം നമുക്ക് പുതിയ ശ്രോതാക്കൾ നമ്മുടെ ഈവനിംഗ് ലൈവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ സലാം പറഞ്ഞ് എത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ എത്തിയ ആൾക്കാർ ഷംനാദ് ഖാനുണ്ട്, അതുപോലെ തന്നെ ആയിഷ കരുമ്പിൽ, നഫീസ കാടാമ്പുഴ, ആയിഷ കരുമ്പിൽ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ, അങ്ങനെ ധാരാളം പേർ മാഷാല്ലാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും കുറേ ആൾക്കാർ ഫീഡ്ബാക്കിൽ വരാനുണ്ട്. പതിവ് പോലെ അമീർക്ക തൻ്റെ ഒരു സന്ദേശവുമായി പീസ് റേഡിയോ ശ്രോതാക്കൾക്കുള്ള ഈ ഒരു വൈകുന്നേര സമയത്തുള്ള മെസ്സേജുമായി അമീർക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അമീർക്കയുടെ മെസ്സേജ് വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സായാഹ്നത്തിൻ്റെ നിശബ്ദതയിൽ ഒരിക്കൽ സ്വയം ചോദിക്കാം, ഇന്ന് എൻ്റെ ജീവിതത്തിൽ നന്മകൾ എത്ര വർദ്ധിച്ചു, തിന്മകളിൽ നിന്ന് ഞാൻ എത്ര അകന്നു. കടന്നുപോയ നിമിഷങ്ങൾ തിരികെ വരില്ല, പക്ഷേ ബാക്കിയുള്ള നിമിഷങ്ങൾ നന്മ കൊണ്ട് നിറക്കാൻ ഇനിയും അവസരമുണ്ട്. ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി, ഒരു സഹായഹസ്തം, ഒരു സത്യസന്ധമായ പ്രവൃത്തി ചെറുതെന്ന് തോന്നിയാലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലുതായേക്കാം. തിന്മയിലേക്കുള്ള വഴികൾ എത്ര മനോഹരമായി തോന്നിയാലും അവസാനം ഹൃദയത്തിൽ ഇരുട്ടാണ് അവശേഷിപ്പിക്കുക. അതിനാൽ നന്മയെ തേടുന്ന ഹൃദയവും തിന്മയെ ഭയക്കുന്ന മനസ്സും നമുക്ക് കാത്തുസൂക്ഷിക്കാം. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കണമേ, തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങളുടെ ഇന്നലെയേക്കാൾ നല്ലൊരു നാളെയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അമീൻ. നല്ലൊരു മെസ്സേജാണ് അമീർക്ക പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി കൈമാറിയിട്ടുള്ളത്. പതിവ് പോലെ ഇതുപോലെയുള്ള മെസ്സേജുകൾ പലർക്കും അയക്കാനുണ്ടാകും പീസ്. റേഡിയോ ശ്രോതാക്കൾക്ക് ഇപ്പം നമ്മുടെ ഒരു മെസ്സേജ് 10,000-ങ്ങളിലേക്ക് എത്താനുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ എന്നുള്ളത്. നമുക്ക് പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്ന നല്ല നല്ല ആശയങ്ങൾ ഇതുപോലെ പീസ് റേഡിയോയിലേക്ക് അയച്ചു തരാവുന്നതാണ്. മാത്രമല്ല, നമ്മളിപ്പോൾ ഈവനിങ് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈവനിങ് ലൈവ് നമ്മൾ തുടങ്ങിയ അതേ അവസ്ഥയിലല്ല, പല മാറ്റങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈവനിങ് ലൈവിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ പ്രോഗ്രാമുകൾ, അതിനെ കളർഫുള്ളാക്കാൻ പറ്റിയ രൂപത്തിൽ, കൂടുതൽ കളർഫുള്ളാക്കാൻ പറ്റിയ രൂപത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഇവിടെ അഭിപ്രായപ്പെടാവുന്നതാണ്. നമ്മോടൊപ്പം ഇനിയും സലാം പറഞ്ഞ് കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അയക്കട്ടോ. നമുക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയക്കാവുന്നൊരു സമയമാണ്. സാരോപദേശം കേൾക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നമുക്കൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കണമെങ്കിൽ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഇവിടെ അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മോടൊപ്പം ഇവിടെ സലാം പറഞ്ഞ് ജുമയിലത്ത് തുറക്കൽ താഹിറ മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, ഉമേറ തൃശൂർ വല്ലാറക്കാട്, അബ്ദുൽ ലത്തീഫ് ബാംഗ്ലൂർ, സീനത്ത് പാലക്കാട്, അതുപോലെ തന്നെ എം എ ഗഫൂർ പാലത്തിങ്കൽ, ജാഫർ ഷാ തിരൂർ ഇപ്പോൾ ദുബായിലാണ്. എല്ലാവരും സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു സന്തോഷമുള്ളത് ജാഫർ ഷാ അയച്ചൊരു മെസ്സേജ്, ജാഫർ ഷാ തിരൂരാണ്, ഇപ്പോൾ ദുബായിലാണെന്നാണ് മനസ്സിലാവുന്നത്. ഞാനിപ്പോഴാണ് പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്തത്, മാഷാല്ലാ. അപ്പോൾ ഒരു പുതിയ ശ്രോതാവാണ് നമ്മുടെ ജാഫർ ഷാ. നമുക്ക് ഇങ്ങനെ സന്തോഷം പകരുന്ന പുതിയ പുതിയ ശ്രോതാക്കൾ ദിനേനയെന്നോണം പീസ് റേഡിയോ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മാഷാല്ല. അപ്പോൾ ഇനി പീസ് റേഡിയോയുടെ കൂടെ നമ്മുടെ പരമാവധി സമയം ചിലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ ഈവനിങ് ലൈവ് ഉണ്ട്, മോർണിംഗ് ലൈവ് ഉണ്ട്, അതുപോലെ നമ്മുടെ വ്യത്യസ്തങ്ങളായ കോഴ്സുകളുണ്ട്, അതിലൊക്കെ വളരെ സജീവമായി ഉണ്ടാവണം. നമ്മളിപ്പോൾ സലാം പറഞ്ഞ് എം എ ഗഫൂർ പാലത്തിങ്കൽ, ആയിഷ അങ്ങാടിപ്പുറം, സഹൽ പി ഇടപ്പലം ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ചോദ്യങ്ങൾ നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കളോട് എന്തെങ്കിലും കുസൃതി ചോദ്യങ്ങളോ അല്ലെങ്കിൽ ജി കെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ, ഏറ്റവും പ്രധാനമായി ഇസ്ലാമികമായ ചോദ്യങ്ങൾ കണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ഒരു യഥാർത്ഥത്തിൽ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അതൊരു മത്സരം എന്നതിലപ്പുറം ഒരു പുതിയ അറിവ്, നമുക്കുള്ളൊരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കൽ കൂടിയാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളൊക്കെ അയക്കാവുന്നതാണ്. നമ്മൾ സാരോപദേശത്തിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. സാരോപദേശം ആവുന്നതിന് മുമ്പ് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചോദിക്കാമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സാരോപദേശം ആരംഭിക്കാം. ഇന്നത്തെ സാരോപദേശത്തിലേക്ക്,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ചരിത്രത്തിൽ ശ്രദ്ധേയനായ ഒരു മകനും പിതാവുമുണ്ട്. രണ്ടുപേരും യുദ്ധത്തിലാണ് കൊല ചെയ്യപ്പെട്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട നാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ഇസ്ലാമാകുന്ന സത്യമതത്തെ നിഷേധിക്കാനും ഇല്ലായ്മ ചെയ്യാനും രാവും പകലും കഠിനാധ്വാനം ചെയ്ത ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അബൂജഹലാണ് ചരിത്രത്തിലെ ആ പിതാവ്. അദ്ദേഹത്തിൻ്റെ അതേ ആദർശവും ആശയവും വിശ്വാസവുമൊക്കെ ഉൾക്കൊണ്ട് ജീവിച്ചവരായിരുന്നു മകൻ ഇക്രിമത്ത് ബിൻ അബി ജഹൽ. പക്ഷേ മക്കം ഫത്ഹിൻ്റെ സന്ദർഭത്തിൽ ഇക്രിമ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിൻ്റെ വഴിയിൽ സ്വഹാബത്തിൻ്റെ കൂടെ അണിചേർന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ദീനു പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത വ്യക്തിയാണ് മകൻ ഇക്രിമ. പിതാവ് മരണപ്പെട്ടത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് ബദറിൽ മുഹമ്മദ് നബിയെയും സ്വഹാബത്തിനെയും ഇല്ലാതാക്കിയിട്ടേ തിരിച്ചു പോകൂ എന്ന് ശബദ്ധം ചെയ്ത് വിശ്വാസികളുമായി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിലാണ് അബൂജഹൽ കൊല്ലപ്പെടുന്നത്. അതും രണ്ട് ചെറിയ കുട്ടികളുടെ കൈകൾ കൊണ്ടാണ് അബൂജഹൽ കൊല ചെയ്യപ്പെട്ടത്. എന്നാൽ ഇക്രിമ, അദ്ദേഹത്തിൻ്റെ മകൻ, കൊല്ലപ്പെട്ടത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പക്ഷത്ത് നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ കൂടെ യുദ്ധത്തിൽ അണിചേർന്നിട്ടാണ് മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടത്. ഈ പിതാവും ഈ മകനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ പിതാവ് അതിനെ ഇല്ലായ്മ ചെയ്യാനും പ്രവാചകനെയും സ്വഹാബത്തിനെയും പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രം പുറപ്പെടുകയും ഇസ്ലാമിനെതിരെ യുദ്ധത്തിനിറങ്ങി അള്ളാഹുവിൻ്റെ ശാപവും കോപവും കിട്ടി മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഇസ്ലാമിൻ്റെ വെളിച്ചം കത്തിച്ചു വച്ചില്ല എന്നതാണ് സത്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരുപാട് പ്രബോധനം നടത്തിയിട്ടുണ്ട്, ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഏതെങ്കിലും ഒരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് നീ ശക്തി നൽകണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥന സത്യത്തിൽ ഉമർ ഇബ്നു ഖത്താബിനെയോ അല്ലെങ്കിൽ അബൂജഹലിനെയോ ഇസ്ലാമിന് നൽകണേ എന്നതായിരുന്നു ആ പ്രാർത്ഥനയുടെ അർത്ഥം. പക്ഷേ അതെല്ലാം ഫലം ചെയ്യാതെ അബൂജഹൽ സത്യനിഷേധിയായി ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായി. പ്രവാചകൻ ഒരുപാട് അപമാനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാക്കി വെച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ മകന് അള്ളാഹു ഇസ്ലാമിൻ്റെ വെളിച്ചം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ചു കൊടുത്തു എന്നതാണ്. അതിലൂടെ ഇരുലോകത്തും ഒരു സ്വഹാബി എന്ന പദവി അദ്ദേഹത്തിന് ലഭിക്കുന്നു. സ്വഹാബിയായി അദ്ദേഹം മരിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കുവാനും സാധിക്കുന്നു. ഇവിടെ ഒരേ കുടുംബത്തിൽ പിറന്ന, ഒരേ ഒരുമിച്ച് ജീവിച്ച, ഒരേ നാട്ടിൽ കഴിച്ചുകൂട്ടിയ രക്തബന്ധുക്കളായിട്ടുള്ള രണ്ടു പേരുടെ കഥ നമ്മൾ പറഞ്ഞത്. അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഇസ്ലാം കൊണ്ടുള്ള ആദരവ് എന്ന് പറയുന്നത്. അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ, നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് വലിയൊരു സൗഭാഗ്യമാണ്. പിതാവിന് കിട്ടാത്ത സൗഭാഗ്യം മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയതുപോലെ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തും നമ്മുടെ കുടുംബത്തിലും പലർക്കും നഷ്ടപ്പെട്ടു പോയ ആ സൗഭാഗ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. നാം എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കുകയും പടച്ചറബ് സുബ്ഹാനഹു വതആല എന്താണോ കൽപ്പിച്ചത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും എന്തൊന്നാണോ പാടില്ലെന്ന് പറഞ്ഞത് അത് നമ്മുടെ വേഷത്തിലാവട്ടെ, നമ്മുടെ സന്തോഷങ്ങളിലാകട്ടെ, നമ്മുടെ കളിതമാശകളിലാകട്ടെ, നമ്മുടെ കാഴ്ചകളിലും നമ്മുടെ കേൾവികളിലും മറ്റേത് രംഗത്തുമാകട്ടെ, നമ്മൾ തിന്നുന്നതിലും കുടിക്കുന്നതിലും ധരിക്കുന്നതിലും പറയുന്നതിലുമൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണോ അത് പാലിക്കാനും അല്ല നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമുക്കും പെടാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലും ഈമാനിൻ്റെ വെളിച്ചം അത് പ്രോജ്വലിച്ച് കത്തി നിൽക്കട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും മരണം വരെ അവൻ്റെ ദീനിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് ലഭിച്ച ഹിദായത്ത് അത് നമ്മുടെ മനസ്സിൽ പ്രോജ്വലിച്ച് നിൽക്കുവാനുള്ള പരിശ്രമവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളൊരു സന്ദേശമാണ് മുനവർസലായി ഇന്നത്തെ സാരോപദേശത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഹിദായത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൽ നിലനിർത്താൻ, അതിന് നന്ദി കാണിക്കാൻ, അതിന് സൽക്കർമ്മങ്ങളിലൂടെ നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പുതിയ ശ്രോതാവിനുള്ള ഒരു മെസ്സേജ് സീനത്ത് പാലക്കാട് അയച്ചത്. പുതിയ ശ്രോതാവിന് പീസ് റേഡിയോയിലേക്ക് സ്വാഗതം. മുടങ്ങാതെ കേൾക്കുക, ഞങ്ങളിൽ ഒരാളാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ പീസ് റേഡിയോ ഫാമിലിയിലേക്ക് വന്ന നമ്മുടെ പുതിയ സഹോദരനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള മെസ്സേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. ജമീല കുമരനെല്ലൂർ സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അമീർക്ക ഒരു ചോദ്യം ചോദിച്ചത്, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് എന്നുള്ളതാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉത്തരങ്ങൾ ഇപ്പോൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിനെന്ത് ചെയ്യുക, നമ്മുടെ ശ്രോതാക്കൾക്ക് ഉത്തരം നൽകാവുന്നതാണ്. ഇന്നത്തെ സാരോപദേശത്തെക്കുറിച്ച് നല്ലൊരു സാരോപദേശം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ജമീല വി കെ പൂനൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സുബൈദ ഇസ്മായിൽ മടിക്കേരി അയച്ചൊരു മെസ്സേജ്, മാഷാല്ലാ, റീസെൻ്റായി പീസ് റേഡിയോയിൽ കേട്ടതായാലും എത്ര കേട്ടാലും മതി വരാത്ത നല്ല വിഷയമാണ്. ജസാക്കല്ലാ, ബാറക്കല്ലാ ഉഫീഖ്. പീസ് റേഡിയോയിൽ വരുന്ന വിഷയങ്ങൾ അതിലൊരു ഒരു പക്ഷേ കേട്ട സംഗതികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ വിഷയം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം കേട്ടതാണെങ്കിൽ പോലും ഒരു ആവർത്തന വിരസതയില്ലാതെ കേൾക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ സുബേദ ഇസ്മായിൽ മടിക്കേരി അയച്ചൊരു മെസ്സേജിലുള്ളത്. പിന്നെ ഇവിടെ ആയിഷ അങ്ങാടിപ്പുറം, നമ്മൾ ഈവനിങ് ലൈവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ദിവസവും ഒരു ചെറിയ സൂറത്തും അതിൻ്റെ അർത്ഥവും പറയണം. അതുപോലെ തന്നെ ചെയ്താൽ അറിയാത്തവർക്ക് നമസ്കാരത്തിൽ അർത്ഥമറിഞ്ഞു പറയണം, അങ്ങനെ നമസ്കാരത്തിൽ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ സൂറത്തുകൾ ഓതാൻ അതുകൊണ്ട് കഴിയുമെന്നുള്ള രൂപത്തിലാണ് ഇവിടെ ആയിഷാങ്ങാടിപ്പുറം ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. പീസ് റേഡിയോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ല സമാധാനമാണ്. അതിൽ മോർണിംഗിലും ഈവനിങ്ങിലും പങ്കെടുത്താൽ നല്ലൊരു എനർജി തന്നെയാണ്. അൽഹംദുലില്ലാ. ജമീല വി കെ പൂനൂർ ആണ് ഈ ഒരു മെസ്സേജ് ഇവിടെ അയച്ചിട്ടുള്ളത്. അപ്പോൾ അമീർക്ക് ചോദിച്ച ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പം അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉത്തരങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യാം, എല്ലാവർക്കും ഒന്ന് ആലോചിച്ചിട്ട് ഇതിൻ്റെ ഉത്തരം അയക്കാം. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പിന്നെ എന്തായാലും അതിൻ്റെ ശരി ഉത്തരം കിട്ടും. അപ്പം നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഉത്തരം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഉത്തരം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉത്തരങ്ങളിങ്ങനെ വരട്ടെ ഏതായാലും. അതോടൊപ്പം നമുക്ക് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ്, എല്ലാവർക്കും ഒഴിവു ദിവസമാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാർ കുട്ടികളൊക്കെ വീടുകളിലുണ്ടാകും. അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യിപ്പിച്ച് നമ്മുടെ നമ്മുടെ ഈ ഒരു ഈവനിങ് ലൈവിൻ്റെ പീസ് റേഡിയോയുടെ നമ്പറിലേക്ക് 85 90 745 845 എന്നുള്ള നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികളെ പരമാവധി എന്ത് ചെയ്യണം, നമ്മൾ പീസ് റേഡിയോ പ്രോഗ്രാമുകളുടെ ഭാഗമാക്കണമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. കുറേ ആൾക്കാർ നല്ല നല്ല പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്ത് അയക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, സ്റ്റാർ ക്വസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പൂമരത്തണലിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസങ്ങളുമായി ബന്ധപ്പെട്ട്, വിശേഷ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പീസ് റേഡിയോ നടത്തുന്ന കുട്ടികളുടെ പ്രോഗ്രാമുകൾ, അതിലൊക്കെ നല്ല പാർട്ടിസിപ്പേഷനാണ് മാഷാല്ലാ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതോടൊപ്പം ഡെയിലി കുട്ടികൾക്കുള്ളൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഈവനിങ് ലൈവ്. നമ്മുടെ വീടുകളിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ പരിചയത്തിലുള്ള കുട്ടികളെ കൊണ്ടൊക്കെ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസകൾ, ധാരാളം മദ്രസകളുണ്ട്. മദ്രസകളിൽ അധ്യാപകർ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാകും. അപ്പോൾ അവിടെയൊക്കെയുള്ള മദ്രസകളിലുള്ള കുട്ടികളെ ശരിക്കും എന്ത് ചെയ്യണം, ഈവനിങ് ലൈവുമായി ബന്ധപ്പെടുത്തണം. അപ്പോൾ അവരുടെ പ്രോഗ്രാമുകൾ ഇപ്പോൾ പിന്നെ ഏതെങ്കിലും ദിവസം ഇപ്പോൾ ഒരു മദ്രസയിലെ കുട്ടികൾക്ക് ഇവിടെ വന്നുകൊണ്ട് ആ ഒരു മദ്രസക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാം, ഈവനിങ് ലൈവിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അത്തരത്തിലുള്ള നല്ല നല്ല പ്രോഗ്രാമുകൾ ആ ഒരു മദ്രസയ്ക്ക് ഒരു നല്ലൊരു പബ്ലിസിറ്റി കൂടിയാണ്. അപ്പോൾ ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഈവനിങ് ലൈവ് ഉപയോഗപ്പെടുത്താൻ കഴിയും. നമ്മൾ പല സ്ഥാപനങ്ങൾ അല്ലെ സ്ഥാപനത്തിൻ്റെ ഭാഗമായ ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഇത് നല്ലൊരു അവസരമാണ്. ഈ ശബ്ദം കേൾക്കുന്നവർ ഈവനിങ് ലൈവിൽ ഒരു സ്ലോട്ട് ആ നിലക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ നിലക്ക് ആ ഒരു അവസരം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണെങ്കിലും നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം അതിൻ്റെ ഉത്തരം നൈട്രജൻ എന്നുള്ളതാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ എന്നുള്ളതാണ്. അതിൻ്റെ ശരിയുത്തരം, ചോദ്യത്തിൻ്റെ ശരിയുത്തരം ആദ്യം അയച്ചത് ഷംനാദ് ഖാനാണ്. ഷംനാദ് ഖാൻ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, ഇതിൻ്റെ പ്രൈസ് ഷംനാദ് ഖാൻ കൊണ്ടുപോയി, മാഷാല്ലാ. അതുപോലെ തന്നെ ശരിത്തരം ധാരാളം പേർ അയച്ചിട്ടുണ്ട്. എം എ ഗഫൂർ പാലത്തിങ്കൽ, സംഷീറ തൂത, മാഹിറ സലാഹുദ്ദീൻ നടുമങ്ങാട്, മറ്റുത്തരങ്ങളും വന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഉത്തരമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇസ്ലാമികമായൊരു ചോദ്യത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. ചോദ്യം ഇതാണ്, അബിസീനിയയിലേക്ക് കുടുംബസമേതം ഹിജറ പുറപ്പെട്ട ഒരു സുഹാബിക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹു അവർക്ക് സൗഖ്യം നൽകട്ടെ. ഇബ്രാഹിം, ലൂത്ത് എന്നിവർക്ക് ശേഷം ആദ്യമായി കുടുംബസമേതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഈ രൂപത്തിൽ പ്രവാചകൻ ഏത് സുഹാബിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? അബിസീനിയയിലേക്ക് കുടുംബസമേതം ഹിജറ പോയ ഒരു സുഹാബിക്ക് വേണ്ടിയാണ് പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, അള്ളാഹു അവർക്ക് സൗഖ്യം നൽകട്ടെ. ഇബ്രാഹിം, ലൂത്ത് എന്നിവർക്ക് ശേഷം ആദ്യമായി കുടുംബസമേതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഈ രൂപത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ച ആ സുഹാബി ആരാണ്? അപ്പം ഇതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രോതാക്കൾക്ക് അയക്കാവുന്നതാണ്. ചിലപ്പോൾ ചോദ്യം കഴിയുന്നതിന് മുമ്പ് തന്നെ ഉത്തരം വന്നിട്ടുണ്ട്. മാഷാല്ലാ, ചോദ്യം കഴിയുമ്പോഴേക്ക് തന്നെ ഉത്തരം വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും ഇതിന് കുറേ ആൾക്കാർ ശരി ഉത്തരം അയക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ശരി ഉത്തരം നൈട്രജൻ എന്നുള്ളത് ഇപ്പോൾ പിന്നെ പുതിയ പലരും ഇപ്പോഴും ശരി ഉത്തരങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സിദ്ദീഖ് പി ടി ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല വി പി കാളികാവ് നൈട്രജൻ എന്നുള്ള ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം ശ്രോതാക്കൾക്ക് അയക്കാവുന്നതാണ്. നമ്മൾ ഈ പുതിയ പീസ് റേഡിയോ ശ്രോതാക്കളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള മെസ്സേജൊക്കെ ഇവിടെ വന്നു. നമ്മൾ മുമ്പ് ചോദിച്ചിരുന്നു, മുമ്പ് നമ്മൾ ഈവനിങ് ലൈവിലും അതുപോലെ തന്നെ മോർണിംഗ് ലൈവിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പീസ് റേഡിയോ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന്. പീസ് റേഡിയോ നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ പിന്നെ ഏതെങ്കിലും പ്രോഗ്രാമുകളിൽ വെച്ച് നമ്മൾ കേട്ട് ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും. നമ്മുടെ പല രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ, നമ്മുടെ വിജ്ഞാനവേദികളോ അല്ലെങ്കിൽ QHLS സംഗമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പ്രോഗ്രാമുകൾ, പ്രോഫ്കോണോ ഹൈ പിന്നെ അതുപോലെ തന്നെ ടീൻ സ്പേസ് അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രോഗ്രാമുകളിലായിരിക്കും ഒരു പക്ഷേ നമ്മളിതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലേക്ക് വന്ന ഒരു റൂട്ട്സ് ഒരു ദേവാസ് കോഡുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ യാത്രയിലുള്ളൊരു സുഹൃത്തിൽ നിന്നാകും അറിഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ നമ്മളപ്പോൾ ആ സമയത്ത് ചോദിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ശ്രോതാക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ് തങ്ങൾക്ക് പീസ് റേഡിയോ ലഭിച്ചിട്ടുള്ളത് എന്ന് ആ ഒരു അനുഭവം പങ്കുവെക്കാറുണ്ട്. ഒരു പക്ഷേ ആ സമയത്ത് പങ്കുവെക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, ഇത് പീസ് റേഡിയോ തങ്ങൾക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ളതൊന്ന് ഇവിടെ ഫീഡ്ബാക്കിൽ അയച്ചാൽ അത് പലർക്കും അത് ഉപകാരപ്പെടും. കാരണം യാത്രയിൽ ലഭിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ യാത്രയിൽ ഒരു ഒരാൾ ലഭിച്ചതാണെന്നുള്ള അനുഭവം പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായും ഇത് കേൾക്കുന്ന പീസ് റേഡിയോയുടെ 10,000-കണക്കിന് ശ്രോതാക്കൾക്ക് യാത്രകളിൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചെടുക്കാനുള്ള പ്രയോജനമായി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പീസ് റേഡിയോ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നേരത്തെ ഫീഡ്ബാക്കിൽ അയക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിത് അയക്കാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് കൂടുതൽ ആൾക്കാർക്ക് പീസ് റേഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള പ്രചോദനമാണ്. നമ്മൾ പലരും അവിടെ ഇതിവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുബൈദ ഇസ്മായിൽ മടിക്കേരി ഫാമിലി മെമ്പേഴ്സ് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഇനി കുറച്ചു നേരം ഈവനിങ് ലൈവിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ ഏതാണെങ്കിലും പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആൾക്കാരെങ്കിലും മറ്റു ഇപ്പോൾ സ്വാഭാവികമായും തിരക്കുകളുള്ളൊരു സമയമാണ്. ഞായറാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ യാത്രകളും ഒക്കെ ആയിട്ട് തിരക്കുകളുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു പല എൻഗേജ്മെൻ്റും ഉണ്ടാവും. എന്നാലും മാഷാല്ലാ എത്രയോ ശ്രോതാക്കൾ ഇവിടെ നമ്മോടൊപ്പം പരമാവധി സമയത്തുണ്ട്. പോകുന്ന ആൾക്കാർ യാത്ര പറഞ്ഞ് പോകുമ്പോൾ അത് അതിലേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാമെന്ന് തോന്നുന്നു. ചോദ്യം ഇതായിരുന്നു, അബിസിനിയയിലേക്ക് ഹിജറ കുടുംബസമേതം ഹിജറ പോകുന്ന ഒരു സ്വഹാബിയെക്കുറിച്ച് പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇബ്രാഹിം ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് ശേഷം കുടുംബസമേതം ഹിജറ പോകുന്ന വ്യക്തിയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അള്ളാഹു അവർക്ക് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഏത് സഹാബിക്ക് വേണ്ടിയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ നമുക്ക് ധാരാളം ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ശരി ഉത്തരങ്ങളാണ് മാഷാല്ലാ. ഇവിടെ പിന്നെ ശരി ഉത്തരങ്ങൾ ഇങ്ങനെ വന്ന കൂട്ടത്തിൽ തെറ്റായ ഉത്തരങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണെങ്കിലും നേരത്തെ നമ്മൾ അനുഭവം പറയാൻ പറഞ്ഞിരുന്നു, അതായത് പീസ് റേഡിയോ എങ്ങനെയാണ് എത്തിയത് എന്നുള്ളത്. ജമീല വി കെ പൂനൂർ ഇവിടെ പറഞ്ഞത്, ഞങ്ങളുടെ യൂണിറ്റിൽ നിന്നുള്ള പ്രവർത്തകരിൽ നിന്നാണ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തത്, അൽഹംദുലില്ലാ. അപ്പോൾ ആ യൂണിറ്റിലെ പ്രവർത്തകരാണ് ഇവിടെ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് തന്നത് എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ ആ പ്രവർത്തകർ പിന്നെ ഒരു പക്ഷേ അറിഞ്ഞോളന്നില്ല പിന്നെ എത്രമാത്രം നമ്മൾ പീസ് റേഡിയോയുടെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ നമ്മൾ പീസ് റേഡിയോ കേൾക്കുമ്പോഴും അതിൽ നിന്നും കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അതിൻ്റെ ഒരു പുണ്യം യഥാർത്ഥത്തിൽ ഈ ഒരു പീസ് റേഡിയോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തു തന്ന ആ ഒരു ആൾക്കാർക്കും അവരുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ആ ഒരു നിലക്ക് അവർക്ക് ഇത് ചെയ്തു കൊടുത്ത ആൾക്കാർക്ക് എത്രയോ പുണ്യകരമായ സംഗതിയാണ്. അപ്പോൾ ആ അത്തരത്തിലുള്ളൊരു അനുഭവമാണ് ജമീല വി കെ പൂനൂർ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അതിൻ്റെ ഉത്തരം, ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അബിസീനിയയിലേക്ക് കുടുംബസമേതം ഹിജ്റ പോകുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ച, ഇപ്രകാരം പ്രാർത്ഥിച്ച, അള്ളാഹു അവർക്ക് സൗഖ്യം നൽകട്ടെ, ഇബ്രാഹിം, ലൂത്ത് എന്നിവർക്ക് ശേഷം ആദ്യമായി കുടുംബസമേതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്ന വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ആ ഒരു സ്വഹാബി അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അതിൻ്റെ ശരിയുത്തരം, കുറേ ആൾക്കാർ ഉത്തരം അയച്ചിട്ടുണ്ട്. ശരിയുത്തരം ആദ്യം അയച്ചത്, ആദ്യം ശരിയുത്തരം അയച്ചതിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ജമീല വി പി കാളികാവാണ്. ജമീല വി പി കാളികാവ്, മാഷാ അല്ലാ. അതുപോലെ തന്നെ ഷംനാദ് ഖാൻ ഇതിൻ്റെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. നേരത്തെ ഒന്നാം സ്ഥാനത്തായിരുന്നു ഷംനാദ് ഖാൻ, ഇപ്പോൾ ജസ്റ്റ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ശരിയുത്തരം അയച്ചു, മാഷാ അല്ലാ. അതുപോലെ അബ്ദുൽ ലത്തീഫ് എം ബാംഗ്ലൂർ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. സംഷീറ തൂത, അതുപോലെ ജമീല കുമരനല്ലൂർ, അബ്ദുൽ ലത്തീഫ് ബാംഗ്ലൂർ ഒക്കെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. പലരും ഈ ചോദ്യം കേട്ട് ഉത്തരം അറിയുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ യാത്രകളിലോ അല്ലെങ്കിൽ മറ്റു തിരക്കിലോ ഒക്കെ ആയതുകൊണ്ട് ഉത്തരം അയക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. ചിലരെങ്കിലും ഈ ഒരു സംഗതി ആദ്യമായി അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഏതാണെങ്കിലും മറ്റുത്തരങ്ങൾ, ജാഫർ ബിൻ അബി താലിബ് എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്, നൂഹ് നബി എന്ന ഉത്തരമൊക്കെ വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും നമ്മുടെ ശരിയുത്തരം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു എന്നുള്ളതാണ്. അതിൻ്റെ ശരിയുത്തരം ആദ്യം അയച്ചത് എന്ന് നമുക്ക് ഒന്നാം സ്ഥാനം കൊണ്ടുപോയിട്ടുള്ളത് ജമീല വി പി കാളികാവാണ്, മാഷാ അല്ലാ. അപ്പോൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നേരത്തെ നമ്മൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് പീസ് റേഡിയോ തങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവങ്ങൾ പലരും ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. സൗദിയിൽ ജോലി ചെയ്യുന്നതിനിടെ പീസ് റേഡിയോയുടെ തുടക്കത്തിൽ തന്നെ, ആ ഒരു 2016 കാലഘട്ടത്തിൽ പീസ് റേഡിയോ തുടക്കത്തിൽ തന്നെ സൗദിയിൽ ജോലി ചെയ്യുന്നതിനിടെ അന്ന് പീസ് റേഡിയോ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സിദ്ദീഖ് പി ടി ഇവിടെ തൻ്റെ അനുഭവം പങ്കുവച്ചിട്ടുള്ളത്. എൻ്റെ സഹോദരനാണ് പീസ് റേഡിയോ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. വർഷങ്ങളായി ഇതിൻ്റെ കൂടെ, ഇതിലൂടെ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്, മാഷാ അല്ലാ. മാഹിറ സലാഹുദ്ദീനാണ് നെടുമങ്ങാട് നിന്നാണ് ഈ ഒരു മെസ്സേജ്, ഈ ഒരു അനുഭവം പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു ഈവനിങ് ലൈവിലും അതുപോലെ തന്നെ മോർണിംഗ് ലൈവിലൊക്കെ പീസ് റേഡിയോ എങ്ങനെയാണ് ലഭിച്ചത് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പുതുതായി എന്ത് ചെയ്യും, ആ അനുഭവം പങ്കുവെക്കാറുണ്ട്. കാരണം പിന്നെ പല രൂപത്തിൽ പ്രോഗ്രാമുകളിലൂടെയും തങ്ങളുടെ കുടുംബാംഗങ്ങൾ വഴിയും അതുപോലെ തന്നെ വീട്ടിലേക്ക് വന്ന ഒരു ദഹവാസ് കോഡ് അല്ലെങ്കിൽ റൂട്ട്സ് അല്ലെങ്കിൽ യാത്രകളിലൊക്കെ ആയിട്ട് പീസ് റേഡിയോ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് വെച്ചൊക്കെ കിട്ടിയ അനുഭവങ്ങൾ എല്ലാവരും പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമുക്കുള്ളൊരു പ്രേരണയാണ്. മറ്റുള്ളവർക്ക് പീസ് റേഡിയോ, നമുക്ക് എന്ത് സാഹചര്യമാണ് ലഭിക്കാമെന്നറിയില്ല, ഒരാൾക്ക് പീസ് റേഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാൻ, അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ളതാണ് ഇതിലൂടെ നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു മെസ്സേജ്. സമീജ പാറാൽ സലാം പറഞ്ഞ് നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തെക്കുറിച്ച് ഇവിടെ എം എ ഗഫൂർ പാലത്തിങ്കൽ മെസ്സേജ് അയച്ചത്, ഉത്തരം തെറ്റിയാലും ഒരു പുതിയ അറിവ് ലഭിക്കാനായി, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തരങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കേവലം ഒരു മത്സരം എന്നതിലപ്പുറം പുതിയ കുറേ അറിവുകൾ നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പോൾ ആ നിലക്ക് ഇനി തങ്ങൾക്കുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് താല്പര്യം ഉള്ള ആൾക്കാർക്ക് ചോദ്യങ്ങൾ അയക്കാം, അതുപോലെ തന്നെ കുസൃതി ചോദ്യങ്ങളും ആവാം. ഇവിടെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വിവരണാതീതമായ മർദ്ദനം സഹിച്ച കുടുംബം ഏതാണ് എന്നുള്ളതാണ്. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വിവരണാതീതമായ മർദ്ദനം സഹിച്ച കുടുംബം ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ജമീല കുമരനല്ലൂർ ചോദിച്ചൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ശ്രോതാക്കൾക്ക് അയക്കാവുന്നതാണ്. നമ്മൾ വിസ്ഡം ബാലവേദിയൊക്കെ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ പരിപാടി, നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നൊരു പ്രോഗ്രാമാണ് തേൻമൊഴികൾ. ആ തേൻമൊഴികൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കേണ്ട, അതിലുള്ള പാട്ടും കഥകളൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് അവരിങ്ങനെ ആ കഥകൾ പ്രോഗ്രാമുകളിലൊക്കെ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ പാട്ടുകളൊക്കെ ചെയ്യണം. നമ്മുടെ വ്യത്യസ്തങ്ങളായ ഇപ്പം മദർസൻ്റെ മത്സരങ്ങളൊക്കെ വരികയാണ്, സർഗവസന്തം പരിപാടിയൊക്കെ വരികയാണ്. അപ്പോൾ അതിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് അതൊരു നല്ല നല്ല പ്രേരണയാണ്. ആ നിലയ്ക്കുള്ള ഒരു തേൻമൊഴി പരിപാടിയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തേൻമൊഴി കേട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹലി സദരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ തേൻമൊഴി കൂട്ടുകാരെ, നിങ്ങൾക്ക് തേൻമൊഴി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം.

0: നന്മയുടെ വഴി.
1: ഇൻഷാല്ലാ, ഇന്ന് നമ്മളൊരു വെറൈറ്റി വിഷയവുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ. പ്രവാചകന്റെ ചരിത്രം പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആഹാരം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ അല്ലേ. നമ്മൾ ആഹാരം കഴിക്കുന്ന ആളുകളാണ് അല്ലേ. മൂന്ന് നേരം രാവിലെയും വൈകുന്നേരവും അതേപോലെ തന്നെ ഉച്ചക്കും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്, രാത്രിയൊക്കെ കഴിക്കാറുണ്ട്. സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊച്ചു കൂട്ടുകാർ ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിനൊക്കെ ഒരു മാതൃകയാണ് ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കല് പ്രവാചകന്റെ അടുക്കല് ഒരു ചെറിയ കുട്ടി ഇരിക്കുകയാണ്. ഈ കുട്ടിന്റെ പേര് ഉമർ ഇബ്നു അബി സലമ എന്നുള്ളതാണ്. എന്താണ് പേര്? അബി സലമ. ഈ ഉമർ ഇബ്നു അബി സലമ എന്ന കുട്ടി പ്രവാചകന്റെ അടുക്കല് ഇരിക്കുകയാണ്, എന്നൊരു ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഈ കുട്ടി എല്ലാ വശത്തു നിന്നും കഴിക്കുക, ഓടിച്ച് കഴിക്കുകയാണ്, ഒരു അദബില്ലാത്ത ഒരു രൂപത്തിൽ കഴിക്കുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ആ കുട്ടിയെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് വിനയത്തോടു കൂടി ഭയങ്കര ഒരു എന്താ പറയുക ഒരു താഴ്മയോടുകൂടി ആ കുട്ടിയൊക്കെ ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയാണ്, മോനെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട്. ആദ്യമായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലി കഴിക്കണം. ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലെങ്കിൽ ബിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് പിശാജ് കഴിക്കും, നമ്മുടെ ഭക്ഷണത്തിലേക്കത് തിരിച്ച് അത് തുപ്പുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിശാജ് കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ കഴിച്ച് തുപ്പിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുക. അതാണ് ബിസ്മി ചൊല്ലുന്നതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കുക, ഒരിതും ഒരിക്കലും ഇടത് കൈ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ നമുക്ക് ചില ആളുകൾ കാണാൻ സാധിക്കും, എല്ലാവരും അല്ല, വലത് കൈ കൊണ്ട് കഴിക്കും, ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ മാറ്റിയെടുക്കണം, അത് നമ്മൾ മാറ്റിയെടുക്കണം. വലത് കൈ കൊണ്ട് തന്നെയാണ് കഴിക്കേണ്ടതും കുടിക്കേണ്ടതും. ഇപ്പോൾ ആ നമ്മൾ കഴിച്ച വേസ്റ്റ് ഗ്ലാസ്സിലാകുമെന്ന ഭയം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കൈയൊന്ന് നമ്മൾ ഒന്ന് തുടച്ച് നമ്മുടെ നാവ് കൊണ്ട് ഒന്ന് വടിച്ചെടുത്ത് നമ്മൾ വെള്ളം കുടിച്ചാൽ ആ വേസ്റ്റ് അവിടെ ആകൂല ആകൂല എന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നുകൊണ്ട് പറയാണ്, നിന്റെ തൊട്ട് മുന്നിൽ നിന്ന് കഴിക്കുക. ആ കുട്ടി ആകെ എല്ലാ ഭാഗത്തു നിന്നാണ് കഴിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ വശത്തു നിന്ന് കഴിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് വന്ന് കഴിക്കാതെ, നടുവിൽ നിന്ന് കഴിക്കാതെ, മറ്റുള്ള വശത്തുനിന്ന് കഴിക്കാതെ സ്വന്തം ഭാഗത്തുനിന്ന് കഴിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ കൂട്ടുകാരെ, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എന്തൊരു വിനയത്തോടു കൂടിയാണ് അല്ലേ, എത്ര ലളിതമായ ഭാഷയിലാണ്, സ്വരത്തോടു കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് ഈ ഒരു മര്യാദകൾ പറഞ്ഞു കൊടുത്തത്. ഇത് നമ്മളും മാതൃകയാക്കണം. നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും അതേ രൂപത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, നമ്മളും വലത് കൈ കൊണ്ട് കഴിക്കണം കുടിക്കണം, നമ്മളും അതുപോലെ തന്നെ എന്തു ചെയ്യണം, നമ്മുടെ സ്വന്തം ഭാഗത്തു നിന്ന് കഴിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ കഴിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. കഴിഞ്ഞത് എങ്ങനെ ആയിക്കോട്ടെ, ഇനിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ന ഉസ്താദ് ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തയോടു കൂടി ഇത് നമ്മൾ കഴിക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് എൻ്റെ അള്ളാഹുവിനുള്ള ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ട് അതിലൊരു ഒരു ആവേശം കിട്ടുവാൻ, എനിക്ക് ദാഹം ശമിപ്പിക്കുവാനും വിശപ്പ് ശമിപ്പിക്കുവാനുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യണം, ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് എന്തെല്ലാം മനസ്സിലായി? മര്യാദകൾ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചൊല്ലണം, ബിസ്മി ചൊല്ലണം. പിന്നെന്തൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്?
2: പിന്നെ
1: നമ്മുടെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കുക. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഒരു വലിയ ഒരു മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. തയ്യാറാവുക കൂട്ടുകാരെ. ഇൻഷാല്ലാ അടുത്തൊരു തേൻമൊഴി എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള മര്യാദകളാണ് ഇന്നത്തെ തേൻമൊഴിയിൽ കൂട്ടുകാരോടൊപ്പം ഇവിടെ പങ്കുവെക്കപ്പെട്ടത്. നമ്മൾ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ മര്യാദകൾ പീസ് റേഡിയോ ഒരുക്കുന്ന കുട്ടികളുടെ പ്രോഗ്രാമുകളിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് നമ്മൾ എത്തിക്കണം. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വിവരണാതീതമായ മർദ്ദനം സഹിച്ച കുടുംബം ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കുറേ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം യാസർ കുടുംബം എന്നുള്ളതാണ്. യാസർ, അമ്മാർ, സുമയ്യ റളിയല്ലാഹു അൻഹും, ഈ കുടുംബം. അപ്പോൾ അത് ആ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ശരി ഉത്തരം ആദ്യം അയച്ചത് വീണ്ടും നമ്മുടെ ഷംനാദ് ഖാനാണ്. മാഷാല്ലാ. അപ്പോൾ ഷംനാദ് ഖാൻ ഇന്നത്തെ രണ്ടാമത്തെ പ്രൈസ് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം ശരി ഉത്തരം അയച്ചത് ഷംനാദ് ഖാനായിരുന്നു. ഇപ്പോൾ മൂന്നാമത് ചോദിച്ച ചോദ്യം, അതിൻ്റെ ശരി ഉത്തരവും ആദ്യം അയച്ചത് ഷംനാദ് ഖാനാണ്. അമീർ ടി അടുത്തനാട്ടുകര, അമ്മാറിൻ്റെ കുടുംബം എന്ന് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മാർ റളിയല്ലാഹു അൻഹു എന്ന് മുഹമ്മദ് ലിബാൻ എം ചമ്രക്കാട്ടൂർ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശരി ഉത്തരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് മാഷാല്ലാ. ഇവിടെ നമുക്കൊരു വോയിസ് വന്നിട്ടുണ്ട്, ആ വോയിസ് നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും, ഞാൻ ഹാമിദ. ഞാനൊരു പാട്ടാണ് പാടാൻ പോകുന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, ഹാമിദ വളരെ മനോഹരമായിട്ട് ഈ ഒരു പാടി, നമ്മളെ ഈവനിങ് ലൈവിൽ വളരെ മനോഹരമായിട്ട് പാടി. നമ്മൾ പലരും ഇങ്ങനെ ചോദിച്ചിരുന്നു ഇന്ന് കുട്ടികളൊന്നും ഇല്ലേന്ന്. അപ്പോൾ ആ ഒരു ഒഴിവ്, ആ ഒരു വിടവ് യഥാർത്ഥത്തിൽ ഇവിടെ ഹാമിദ മോള് നികത്തി എന്നുള്ളത് ആണ് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏതാണെങ്കിലും വളരെ മനോഹരമായിട്ട് ഹാമിദ പാടി. എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞില്ല, അത് ഫീഡ്ബാക്കിൽ അറിയിക്കുകയാണെങ്കിൽ നന്നാവും. സ്ഥലം എവിടെയാണ്, എവിടെ സ്കൂളിലാണ്, മദ്രസയിലാണ് പഠിക്കണത് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞാൽ വളരെ നന്നാകും. മാഷാല്ലാ, മോൾ നന്നായി പാടി എന്ന് പറഞ്ഞുകൊണ്ട് ഷുഹൈബ എം വളപട്ടണം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാഷാല്ലാ സൂപ്പർ സോങ് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷംനാദ് ഖാൻ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ ഒരു കൊച്ചു വോയിസ് അയച്ചിട്ടുണ്ട് എന്ന് അമീർക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡിയോ ടെക്നിക്കൽ ഡെസ്കിൽ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, വോയിസ് വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. സലാം പറഞ്ഞ് നേരം വൈകിയാണെങ്കിലും ഐഷ തോട്ടശ്ശേരി അറ, അതുപോലെ തന്നെ ജാസ്മിൻ സാലിം തൊടുപുഴ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരു സമയം വൈകിട്ടാണെങ്കിൽ പോലും മാഷാല്ലാ ഈവനിങ് ലൈവിൽ പങ്കെടുക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇവിടെ വന്ന് നമ്മോടൊപ്പം ചേരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് പീസ് റേഡിയോ നമുക്ക് ലഭിച്ചത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു മറുപടിയായി ഇവിടെ ഒരു ഒരു അനുഭവം വന്നത്, ഹാരിസ് മൗലവി ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രഭാഷണത്തിന് വന്നിരുന്നു. അന്നാണ് പീസ് റേഡിയോ പരിചയപ്പെടുത്തിയത്. തുടക്കം മുതൽ തന്നെ പീസ് റേഡിയോ കൂടെയുണ്ട്. മാഷാല്ലാ, ആയിഷ അങ്ങാടിപ്പുറമാണ് ഈ ഒരു അനുഭവം ഇവിടെ പങ്കുവച്ചത്. കോഴിക്കോട് നടന്ന ഒരു പ്രോഗ്രാം വഴിയാണ് പീസ് റേഡിയോ ലഭിച്ചത് എന്നാണ് എം എ ഗഫൂർ പാലത്തിങ്കൽ ഇവിടെ അനുഭവം പങ്കുവച്ചത്. എനിക്കൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ലിങ്കാണ്, ആ ലിങ്ക് വഴിയാണ് പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്തത് എന്നാണ് ഷംനാദ് ഖാൻ ഇവിടെ അനുഭവം പങ്കുവച്ചിട്ടുള്ളത്. ഇവിടെ കുട്ടികളില്ല എന്നൊക്കെ, ഇവിടെ ഇന്നത്തെ ഈവനിങ് ലൈവിൽ കുട്ടികളാരും ഇല്ല എന്ന് ജമീല കുമ്മനല്ലൂർ ചോദിച്ചിരുന്നു. കുട്ടികൾ ഇല്ല, പക്ഷേ അതിൻ്റെ വിടവ് നമ്മുടെ കൊച്ചുകൂട്ടുകാർ വോയിസുകളിലൂടെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഹാമിദ മോള് വളരെ മനോഹരമായിട്ടൊരു പാട്ട് പാടി. മാഷാല്ലാ, ഇനി നമുക്ക് അടുത്തൊരു വോയിസ് വന്നിട്ടുണ്ട്, ആ ഒരു വോയിസ് കൂടി കേൾക്കാം.
0: ും ഞാൻ അറിയൻ, എന്റെ സ്ഥലം എടത്തനാട്ടുകര. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.

0: മസ്ജിദുന.
1: മാഷാല്ലാ. അപ്പോൾ അമീർക്കയുടെ മോൻ ആസിം ഒരു വളരെ മനോഹരമായി ഒരു ചെറിയ ഒരു ഗാനം വളരെ മനോഹരമായിട്ട് പാടി. മാഷാല്ലാ. നമ്മുടെ കൂട്ടുകാർ സ്റ്റുഡിയോയിൽ കൂട്ടുകാരില്ലെങ്കിൽ പോലും ആ വിടവ് വോയിസുകളിലൂടെ ഇവിടെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് വോയിസുകളുണ്ടെങ്കിൽ അയക്കാം. ഇവിടെ നേരത്തെ കഴിഞ്ഞ പ്രോഗ്രാമുകളെക്കുറിച്ച് നല്ല നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാട്ടിനെക്കുറിച്ച് ജമീല കുമരനല്ലൂർ സൂപ്പറായി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ അമീർ സാഹിബും ഷംനാദ് ഖാനുമാണ് ഇന്നത്തെ ഈവനിങ് ലൈവിലെ സൂപ്പർ താരങ്ങൾ. ഇവിടെ അമീർക്കയുടെ മകൻ ആസിമ് ആണ് മറ്റൊരു സൂപ്പർ താരം. അതുപോലെ തന്നെ ഹാമിദ മോള് ആണ് അന്നത്തെ മറ്റൊരു സൂപ്പർ താരമായി വന്നിട്ടുള്ളത്. ഏതാണെങ്കിലും അടിപൊളി ഗാനം മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഹാമിദ മോൾ പാടിയ പാട്ടിനെക്കുറിച്ച് അമീർക്ക ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അവർ പേരക്കുട്ടിയാണ്, സ്കൂൾ ഓഫ് ഖുർആനിലെ വിദ്യാർത്ഥിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ തോട്ടശ്ശേരിയാറ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഷാല്ലാ. പിന്നെ ഇപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാനുള്ള സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കുസൃതി ചോദ്യം ഷംനാദ് ഖാൻ ഇവിടെ ചോദിച്ചത്, പച്ചക്ക് എരിയും വെന്താൽ മധുരിക്കും, വെന്താൽ മധുരം വരും, ഏതാണ് എന്താണ് ആ സംഗതി എന്നുള്ളതാണ്. പച്ചക്ക് എരിയും എന്നാൽ വെന്താൽ മധുരിക്കും, എന്താണെന്നുള്ളതാണ് ഷംനാദ് ഖാൻ ഇവിടെ ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രോതാക്കൾക്ക് അയക്കാവുന്നതാണ്. നമുക്കിന്നത്തെ പാഠക്കുറിപ്പ് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പാഠക്കുറിപ്പ് എന്ന സെഷനിൽ ഇൻഷാ അള്ളാ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ രണ്ട് മാതൃകകൾ പഠിക്കാൻ പോവുകയാണ്. ഒന്ന് സ്നേഹമാണ്, മറ്റൊന്ന് കാരുണ്യം. ഇത് രണ്ടിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു തന്നോട് സഹവസിച്ച ആളുകളിൽ പെരുമാറിയത് എന്നത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മനുഷ്യരോടും മറ്റു ജീവജാലങ്ങളോടും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനായിരുന്നു നമ്മുടെ നബി. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരെ സ്നേഹിക്കും, ഉപ്പയെ സ്നേഹിക്കും, ഉമ്മയെ സ്നേഹിക്കും, നമ്മുടെ വീട്ടിലെ ചെറിയ അനിയനെ വളരെ സ്നേഹത്തോടെ ലാളിത്യത്തോടെ നമ്മളവനെ വാരിയെടുത്ത് സ്നേഹിക്കും, അവനോട് നമ്മൾ കാരുണ്യം കാണിക്കും. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ഇതുപോലെ പ്രയാസപ്പെടുന്നവരെ നമ്മൾ സഹായിക്കും. അവനോടുള്ള കാരുണ്യത്തിൻ്റെ പേരിലും അവനോടുള്ള സ്നേഹത്തിൻ്റെ പേരിലുമാണത് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മാതൃകയായിട്ടുള്ളത് നമ്മുടെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് കാരുണ്യത്തിൻ്റെ പ്രവാചകനായിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകരെ, താങ്കളെ ഞാൻ ഈ ലോകത്തിന് കാരുണ്യവാനായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നൊരു സംഭവം നമുക്കിവിടെ കേൾക്കാം.

0: അല്ലാസല്ലാം അതിനെ മടക്കി നൽകൂ എന്ന് അവരോട് പറയുന്നതായി ആ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ ജീവികളോടും തൻ്റെ കൂട്ടുകാരോടും താൻ സഹവസിച്ചവരോടൊക്കെ പെരുമാറിയത് നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. ശത്രുക്കളുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കവയ്യാതെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ പോലും പ്രവാചകന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. പ്രവാചകൻ മക്കയോട് പറയുന്ന വാക്കുകൾ ചരിത്രത്തിലുണ്ട്. അല്ലയോ മക്ക, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നാട് നീയാണ് മക്ക. ഈ നാട്ടുകാർ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകുമായിരുന്നില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയോട് പറഞ്ഞത്. നമ്മളൊക്കെ നമ്മൾ താമസിക്കുന്ന വീടിനെയും ആ വീട് നിൽക്കുന്ന നാടിനെയും ഒക്കെ സ്നേഹിച്ച് അവിടെയുള്ള ആളുകളോടൊക്കെ സ്നേഹത്തിലും കാരുണ്യത്തിലുമൊക്കെ വർത്തിച്ച് നമ്മോടൊക്കെ ഏറ്റവും അടുപ്പത്തിൽ നിൽക്കുന്ന ആളുകളോട് വളരെ സ്നേഹത്തിലും കാരുണ്യത്തിലും വർത്തിച്ച് ഒരു സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട രണ്ട് ഗുണങ്ങൾ നമുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നബിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ സുഹൃത്തുക്കളോടും ഉപ്പയോടും ഉമ്മയോടും അനിയന്മാരോടും അനിയത്തിമാരോടും നമ്മുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളോടും എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തിലും കാരുണ്യത്തിലും വർത്തിക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട്, അള്ളാഹുവെ ഞങ്ങൾക്കിടയിൽ നീ സ്നേഹത്തെയും കാരുണ്യത്തെയും ഊട്ടി ഉറപ്പിച്ച് നൽകണേ റബ്ബേ എന്ന് നമ്മുടെ ഏറ്റവും മൂല്യവത്തായ പ്രാർത്ഥനകളിൽ നമ്മൾ ഈ കാര്യത്തേക്ക് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും കാരുണ്യത്തിലും വർത്തിക്കുന്ന നല്ല മക്കളിൽ, വിദ്യാർത്ഥികളിൽ, കൂട്ടുകാരിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട്, നമ്മുടെ വ്യത്യസ്ത തലങ്ങളിൽ നമ്മളോട് ഇടപഴകുന്നവരോട് സ്നേഹത്തിലും കാരുണ്യത്തിലും വർത്തിക്കണം. അവരുമായി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ, സ്നേഹത്തിൽ വർത്തിക്കുവാൻ അള്ളാഹുവിനോട് നമുക്ക് എന്ത് ചെയ്യണം? തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു മെസ്സേജായിരുന്നു ഇന്നത്തെ പാഠക്കുറിപ്പിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഏതാണെങ്കിലും മാഷാല്ലാ, ഇന്നത്തെ സാരോപദേശമാണെങ്കിലും പാഠക്കുറിപ്പാണെങ്കിലൊക്കെ വളരെ നല്ല മെസ്സേജുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഈവനിങ് ലൈവിൽ നമ്മൾ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യം, പീസ് റേഡിയോ നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ള അനുഭവം പങ്കുവെക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചു. പ്രോഗ്രാമിൽ വെച്ച് കിട്ടിയ ആൾക്കാരുണ്ട്, ജോലിസ്ഥലത്ത് വെച്ച് പീസ് റേഡിയോ പരിചയപ്പെട്ട ആൾക്കാരുണ്ട്, കുടുംബാംഗങ്ങൾ വഴി പരിചയപ്പെട്ട ആൾക്കാരുണ്ട്. ഇവിടെ ഷുഐബ എം വളപട്ടണം അയച്ച ഒരു മെസ്സേജ്, എനിക്ക് സ്മാർട്ട് ഫോൺ ആദ്യമായി കിട്ടിയത് 2019. ഞാൻ ഫോൺ വേണമെന്ന് പറഞ്ഞത് തന്നെ നെറുവഴിയും പീസ് റേഡിയോ ഒക്കെ കേൾക്കാൻ വേണ്ടിയാണ്. എൻ്റെ മകനാണ് എനിക്ക് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് തന്നത്. പിന്നെ ജമീൽ ആപ്പും ചെയ്തു, അന്നൂർ ലൈഫ് ആദർശ പഠന കോഴ്സൊക്കെ ചെയ്തു, ഇന്നും നിലനിർത്തി വരുന്നു അൽഹംദുലില്ലാ. മാഷാല്ലാ, അപ്പോൾ 2019 സ്മാർട്ട് ഫോൺ ലഭിച്ചത്. ഈ ഫോണ് വേണമെന്ന് പറഞ്ഞത് തന്നെ ഈ പീസ് റേഡിയോയും അതുപോലെ തന്നെ നെറുവഴിയൊക്കെ കേൾക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. മകൻ അക്രം വളപ്പട്ടണാണ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തതെന്നൊക്കെ ഇവിടെ അനുഭവം പങ്കുവെച്ചു. ഏതാണെങ്കിലും ഇപ്പോൾ പീസ് റേഡിയോയുടെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ, ലൈഫ് പഠന കോഴ്സാണെങ്കിലും അതുപോലെ തന്നെ 500 അതിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് ശുഐബായം വളപ്പട്ടണം ഇവിടെ പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവെച്ചത്. അപ്പോൾ ഇതുപോലെ അനുഭവങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. പീസ് റേഡിയോ വ്യത്യസ്തങ്ങളായ പുതിയ കോഴ്സുകൾ, ഇപ്പോൾ പാരൻറ്റിങ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ പീസ് റേഡിയോ അത് ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ 1000s, 10000s എത്തേണ്ട സംഗതികളാണ്. നമ്മളുടെ ഒരു സജീവമായ ശ്രദ്ധ ആ ഒരു വിഷയത്തിലുണ്ടാകണമെന്ന് കൂടി ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. നേരത്തെ ചോദിച്ച ചോദ്യം, പച്ചക്ക് എരിയും വെന്താൽ മധുരം എന്താന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഉള്ളി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായി ഇവിടെ നമ്മുടെ ചോദ്യകർത്താവ് ഷംനാദ് ഖാൻ ഇവിടെ അറിയിച്ചിട്ടുള്ളത്. ഉള്ളി എന്നുള്ളതാണ് അതിൻ്റെ ശരി ഉത്തരം. അപ്പോൾ ഏതാണെങ്കിലും അതിൻ്റെ ഉത്തരം ഇവിടെ അതിൻ്റെ ഉത്തരം വന്നിട്ടുള്ളത് രണ്ട് അതിൻ്റെ ശരി ഉത്തരം ആദ്യം അയച്ചത് നീരുള്ളി എന്ന

0: ശരി ഉത്തരം ആദ്യം അയച്ചത് താഹിറ ടി കെ കാസർഗോഡ് എന്നുള്ളതാണ്. നീരുള്ളി എന്നുള്ള ഉത്തരം ആദ്യം അയച്ചത് താഹിറ ടി കെ കാസർഗോഡ്. ചുവന്നുള്ളി എന്ന് ഉത്തരം നഫീസ പി എ താമരശ്ശേരി അയച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇന്നത്തെ പ്രൈസ് കിട്ടിയ ആളായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത് താഹിറ ടി കെ കാസർഗോഡ്. അപ്പോൾ അത് ഓക്കെ ആണല്ലോ അല്ലേ? നമ്മുടെ ഷംനാദ് ഖാനാണ് ചോദ്യം ചോദിച്ച ആളാണത് പറയേണ്ടത്. ഏതാണെങ്കിലും പിന്നെ വ്യത്യസ്തങ്ങളായ കുസൃതി ചോദ്യങ്ങളും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളും ഇസ്ലാമികമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു പീസ് റേഡിയോ ഈവനിങ് ലൈവിനെ സജീവമാക്കുന്നത്. ഇവിടെ ഒരു നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന വന്നത് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. എല്ലാ പീസ് റേഡിയോ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ചോദ്യം വന്നത് കലക്കും ശാസ്ത്രത്തിനും തുടക്കം കുറിച്ച പ്രവാചകൻ ആര് എന്നുള്ളൊരു ചോദ്യം. ജമീല കുമരനല്ലൂർ പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി ഒരു ചോദ്യം ഇവിടെ വെച്ചിട്ടുണ്ട്. കലക്കും ശാസ്ത്രത്തിനും തുടക്കം കുറിച്ച പ്രവാചകൻ ആര്? ജമീല കുമരനല്ലൂരാണ് ഈ ഒരു ചോദ്യം നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വളരെ കുറഞ്ഞ ഒരു മിനിറ്റ് സമയമുണ്ട്, ആ ഒരു സമയത്തിനുള്ളിൽ ആർക്കെങ്കിലും ഉത്തരങ്ങളുണ്ടെങ്കിൽ അയക്കാവുന്നതാണ്. നമ്മൾ ധാരാളം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആണ് ഈ ഒരു ഈവനിങ് ലൈവ് കടന്നു പോയിട്ടുള്ളത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പച്ചക്ക് എരിയും വെന്താൽ മതിരിക്കും എന്നുള്ളതിൻ്റെ ശരി ഉത്തരം ഉള്ളി എന്ന് അബ്ദുൽ ഹമീദ് സി കെ അയച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അസറായി, അസർ നമസ്കാരത്തിൻ്റെ സമയമായി, ഇനി നാളെ കാണാം ഇൻഷാല്ല എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് ഷംനാദ് ഖാൻ ഇപ്പോൾ ഈ ഒരു ഈവനിങ് ലൈവിൽ നിന്നും സൈൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ പിന്നെ വരുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പിന്നെ യാത്ര പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ഒരു കുടുംബ കൂട്ടായ്മയായിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഈവനിങ് ലൈവും മോർണിംഗ് ലൈവും ഒക്കെ മാറി എന്നുള്ളത് നമുക്കേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ നഫീസ പി എ താമരശ്ശേരി പങ്കുവച്ച ഒരു അനുഭവം, എനിക്ക് സ്മാർട്ട് ഫോൺ കിട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ പരസ്യങ്ങളുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ഞാൻ എൻ്റെ അനിയൻ്റെ മകനെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചു, അന്ന് തൊട്ട് കേൾക്കാറുണ്ട് മാഷാല്ല. അപ്പോൾ ഏതാണെങ്കിലും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ പലർക്കുമുണ്ട് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക്. എങ്ങനെയാണ് പീസ് റേഡിയോ തങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതും അതിനെ തുടർന്ന് വർഷങ്ങളോളം പീസ് റേഡിയോയുടെ കൂടെയുള്ള ഒരു യാത്രയെക്കുറിച്ച് ധാരാളം അനുഭവങ്ങൾ എല്ലാവർക്കും പങ്കുവെക്കാനുണ്ട് അൽഹംദുലില്ല. അപ്പോൾ എല്ലാവരും പരസ്പരം നമ്മൾ പ്രാർത്ഥനയിൽ വേണം. എപ്പോഴും പീസ് റേഡിയോ പ്രവർത്തകർക്ക്, ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കുള്ള ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്നുള്ളത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രബോധന സംവിധാനം. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കേൾവിക്കാരിൽ നിന്ന് ലഭിക്കുന്ന പ്രാർത്ഥനകൾ തന്നെയാണ്. പിന്നെ ഇവിടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വന്നത് കലക്കും ശാസ്ത്രത്തിനും അതിൻ്റെ തുടക്കം കുറിച്ച പ്രവാചകൻ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ജമീല കുമരനല്ലൂർ അതിൻ്റെ ഉത്തരമായി അറിയിച്ചത് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളതാണ് അതിൻ്റെ ശരി ഉത്തരമായി ജമീല കുമരനല്ലൂർ ചോദ്യകർത്താവ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന ഉത്തരങ്ങൾ പക്ഷേ ഒന്ന് ദാവൂദ് നബി, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ് ഉത്തരങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആരും അതിൻ്റെ ശരിയുത്തരം ചോദ്യകർത്താവ് പറഞ്ഞ രൂപത്തിലുള്ള ശരിയുത്തരം അയച്ചിട്ടില്ല. ഏതാണെങ്കിലും നമ്മുടെ ഈവനിങ് ലൈവ് വ്യത്യസ്തങ്ങളായ പങ്കുവെക്കലുകളിലൂടെ ഇവിടെ കഴിയാൻ പോവുകയാണ്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. ഇതിനെ ലൈവാക്കി നിർത്തിയ എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: കൈകൾ നീട്ടി ഞാൻ നിന്നിൽ തസ്ബീഹ്.
2: നശ്വരമായ ജീവിതത്തിന്റെ ചില ശാശ്വത സത്യങ്ങൾ ചൊല്ലിത്തരുന്നു ഈ നബി കീർത്തനം സല്ലല്ലാഹു അലൈഹി വസല്ലം.

0: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്കയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നു ഓർമ്മ. കെ മൗലവിയെ കുറിച്ചുള്ള സ്മാരക ഗ്രന്ഥമാണ് ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദത്തിൽ.
2: കെ എം മൗലവി സ്മാരക ഗ്രന്ഥം, തുടർ വായന. എഴുത്ത് പി എം മുഹമ്മദ് മൗലവി ഫലക്കി. മേനോക്കോത്തോറുടെ ഫത്വകളെല്ലാം എഴുതിയിരുന്ന കാത്തിബ് കോടഞ്ചേരിക്കാരനായിരുന്നു. ഫത്വ ആവശ്യപ്പെട്ടു വരുന്നവരോട് എഴുത്തുകാരൻ എന്തെങ്കിലും കൊടുക്കണം, അദ്ദേഹം സാധുവാണ്. പൊന്നാനിയിൽ നിന്ന് വലിയ ബാവുമുസ്ലിയാർ അയച്ചു തന്ന ആളാണ്. ഉപരിപഠനത്തിന് മക്കത്തേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയൽ പതിവായിരുന്നു. അതിനനുസരിച്ച് ഫത്വകൾക്ക് വരുന്നവരെല്ലാം അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കൽ പതിവായിരുന്നു. ഒരിക്കൽ ഒരാളോട് മേനോക്കോത്തോർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ കോടഞ്ചേരിക്കാരന് 50 രൂപ കൊടുത്തു. അക്കാലത്ത് അതൊരു ഭീമമായ സംഖ്യയായിരുന്നു. അദ്ദേഹം അങ്ങനെ മക്കത്തേക്ക് പോവുകയും മസ്ജിദുൽ ഹറമിൽ ഒരു വിദ്യാർത്ഥിയായി ചേരുകയും ചെയ്തു. അന്ന് ഹറമിലുണ്ടായിരുന്ന പണ്ഡിതപര്യന്മാരെല്ലാം അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരായിരുന്നു. ഫത്തുഹുൽ മുഅയ്യിന്റെ വ്യാഖ്യാനമെഴുതിയ സയ്യിദ് ബക്കരി മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഹറമിൽ വെച്ചുള്ള പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ്. അറബി വ്യാകരണം സയ്യിദ് ബക്കറി പഠിച്ചത് ഇദ്ദേഹത്തിൽ നിന്നാണ്. തിരൂരങ്ങാടിയിൽ ഒരു ഹാജിയാരുണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടെ ഹജ്ജിന് പോകൽ പതിവായിരുന്നു. കോടഞ്ചേരിക്കാരൻ മമ്മദ് കുട്ടി മുസ്ലിയാരും അദ്ദേഹവും തമ്മിൽ പരിശുദ്ധ മക്കയിൽ വെച്ച് പരിചയപ്പെട്ടു. പഠനം കഴിഞ്ഞ് മലബാറിലേക്ക് തിരിച്ചു വന്നാൽ തിരൂരങ്ങാടിയിലേക്ക് വരാൻ അദ്ദേഹം ക്ഷണിച്ചു. അതനുസരിച്ച് നാട്ടിൽ മടങ്ങി വന്നതിനുശേഷം മുഹമ്മദ് കുട്ടി മുസ്ലിയാർ തിരൂരങ്ങാടിയിൽ പോയി. കേരളത്തിലെ ഒരു വലിയ മുസ്ലിം സാംസ്കാരിക കേന്ദ്രമായിരുന്ന തിരൂരങ്ങാടിയിലെ നടുവിലപ്പള്ളിയിൽ അക്കാലത്ത് ഒരു ഫത്രത്തിന്റെ കാലമായിരുന്നു. അന്നവിടെ മുദരിസുണ്ടായിരുന്നില്ല. പ്രസ്തുത ഹാജിയാർ മുഹമ്മദ് കുട്ടി മുസ്ലിയാരെ ചാരിലകത്ത് ആലി ഹസ്സൻ മുസ്ലിയാർക്ക് പരിചയപ്പെടുത്തി. മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അപാരമായ പാണ്ഡിത്യം മനസ്സിലായപ്പോൾ അദ്ദേഹത്തോട് നടുവിലപ്പള്ളിയിൽ മുദരിസാകാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. കാലക്രമത്തിൽ അദ്ദേഹം തിരൂരങ്ങാടിയിൽ നിന്ന് വിവാഹം കഴിക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ എം കെ ഹാജി സാഹിബ് താമസിക്കുന്ന തിരൂരങ്ങാടിയിലെ വീടിൻ്റെ എതിരെയുള്ള വീട് മമ്മദ് കുട്ടി മുസ്ലിയാരുടേതായിരുന്നു. 1921 അത് മർഹൂം കെ എം മൗലവിയുടെ വീടാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിന് വളരെ നാശനഷ്ടങ്ങൾ ബ്രിട്ടീഷ് പട്ടാളക്കാർ വരുത്തുകയുണ്ടായി. മമ്മദ് കുട്ടി മുസ്ലിയാർ കുറച്ചുകാലം പരപ്പനങ്ങാടി പനയത്തിലെ പള്ളിയിലും മുദരിസായിരുന്നിട്ടുണ്ട്. കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ, തലക്കെടത്തൂർ മുദരിസായിരുന്ന കുറ്റൂർക്കാരൻ കമ്മുണ്ണി മുസ്ലിയാർ, മൗലവി കുഞ്ഞു മുഹമ്മദ് ഹാജി എന്നീ മഹാന്മാരെപ്പോലെ മൗലാന കെ എം മൗലവി സാഹിബും ഫത്തുഹുൽ മുഅയ്യിൻ ഓതിയത് മർഹൂം കോടഞ്ചേരി മുഹമ്മദ് കുട്ടി മുസ്ലിയാരിലെന്നാണ്. കഥാപുരുഷൻ പിന്നീട് തലക്കെടത്തൂർ ജുമാഅത്ത് പള്ളിയിൽ പോയി ചേരുകയും കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാരുടെ ശിഷ്യഗണങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തു. കാട്ടിപ്പരുത്തി മുദരിസായിരുന്ന തെന്നലക്കാരൻ മൊയ്തീൻകുട്ടി മുസ്ലിയാർ തലക്കെടത്തൂരിൽ വെച്ച് അദ്ദേഹത്തിന്റെ സഹപാഠികളിൽ ഒരാളാണ്. അൽ മുർഷിദിന് വരിക്കാരെ ചേർക്കുവാനായി ഞാനും കെ എം മൗലവിയും കൂടി ഒരു ദീർഘയാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്രാമധ്യേ ഞങ്ങൾ കാട്ടിപ്പരുത്തിയിൽ പോവുകയുണ്ടായി. ജുമാഅത്ത് പള്ളിയിൽ വെച്ച് ഞങ്ങൾ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ കാണുകയുണ്ടായി. കെ എം മൗലവിയെ അദ്ദേഹം കൊല്ലങ്ങൾക്ക് മുമ്പ് തലക്കെടത്തൂരിൽ വെച്ച് കണ്ടതായിരുന്നു. മൗലവി സാഹിബിനെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. അതൊരു അസർ നമസ്കാരത്തിന്റെ സമയമായിരുന്നു. അസർ നമസ്കാരത്തിന് തനിക്കും തന്റെ ശിഷ്യന്മാർക്കും മറ്റും ഇമാമത്ത് നിൽക്കാൻ മൊയ്തീൻകുട്ടി മുസ്ലിയാർ മൗലാനയോട് ആവശ്യപ്പെട്ടു. വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഞാൻ മുസാഫിറാണ്, ഞാൻ ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ ഖസറാക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഇമാമത്ത് നിൽക്കുകയും ഞങ്ങൾ അദ്ദേഹത്തെ തുടർന്ന് നമസ്കരിക്കുകയും ചെയ്തു. തലക്കെടുത്തൂരിൽ നിന്നുള്ള പഠനത്തിനുശേഷം മൗലാന മർഹൂം പറവണ്ണ ജുമാഅത്ത് പള്ളിയിൽ ഒരു വിദ്യാർത്ഥിയായി ചേർന്നു. അന്നവിടെ മുദരിസ് പണ്ഡിതവര്യനായിരുന്ന ചേരൂർക്കാരൻ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. ഫിത്ർ സക്കാത്തിന് നെല്ല് തന്നെ കൊടുക്കണം, അരി കൊടുത്താൽ പറ്റുകയില്ല എന്ന ഒരു പുതിയ വാദത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. അക്കാലത്തെ കേരളത്തിലെ മതപണ്ഡിതന്മാർക്കിടയിൽ വളരെ കോലളക്കം സൃഷ്ടിച്ച ഒരു തർക്കമായിരുന്നു അത്. കേരളത്തിലെ വലിയ മതപണ്ഡിതന്മാരിൽ ഒരാളും മദ്രാസി ജമാലിയ അറബി കോളേജിലും തമിഴ്നാട്ടിൽ അതിരാം പട്ടണത്ത് സ്വാലിഹിയ റഹ്മാനിയ എന്നീ രണ്ടു മദ്രസകളിലും മുസ്ലിം സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്ന കീഴക്കരയും നീടൂരും പാലക്കാട്ടെ കാദരിയ മദ്രസയിലും സിലോണിലെ ഗഫൂരിയ മദ്രസയിലും മുദരിസായിരുന്ന ദേഹവും ഇപ്പോൾ തലശ്ശേരി ദാറുസലാം എത്തീംഖാനയിൽ മുദരിസുമായ സയ്യിദ് അലവി കോയത്തങ്ങൾ മൗലാന മർഹൂമിന്റെ പറവണ്ണയിൽ വെച്ചുള്ള ഒരു ശിഷ്യനാണ്. അറബി വ്യാകരണത്തിലെ സുപ്രസിദ്ധ ഗ്രന്ഥമായ അൽഫിയ തങ്ങൾ അവിടെ വെച്ച് മൗലാനയിൽ നിന്നാണ് പഠിച്ചത്. പിന്നീട് വാഴക്കാട് വെച്ച് മൗലാനയുടെ പ്രധാന ഗുരുവായ മർഹൂം ചാരലകത്ത് കുഞ്ഞുമുഹമ്മദ് ഹാജി അവറുകളാണ്. അദ്ദേഹത്തെപ്പറ്റി കേരളീയർക്ക് കൂടുതൽ അറിയുന്നതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. വളരെയധികം ശിഷ്യന്മാരുണ്ടായിട്ടും തൻ്റെ പുത്രിക്ക് ഭർത്താവായി മൗലാന കുഞ്ഞുമുഹമ്മദ് ഹാജി തിരഞ്ഞെടുത്തത് പരേതനയാണ്. മൗലാന ആഗ്രഹം തൻ്റെ പ്രധാന ശിഷ്യനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരോട് പറയുകയും കുത്തുബി കെ എം മൗലവി സാഹിബിനെ അക്കാര്യം അറിയിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളിൽ എന്നേക്കാൾ സാമ്പത്തിക കഴിവുള്ളവരും യോഗ്യന്മാരും ഉണ്ടായിരിക്കേ എന്നാണ്. എന്താണ് ഉസ്താദ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇതായിരുന്നു പറഞ്ഞത്. ഉസ്താദിന് അങ്ങനെ ആഗ്രഹമാണെങ്കിൽ എനിക്കും അതേ ഇഷ്ടമാണെന്ന് പറയുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. മൗലാന കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെ മരണത്തിന് ചില മാസങ്ങൾക്ക് മുമ്പാണ് നിക്കാഹ് കഴിഞ്ഞത്. കല്യാണവും മറ്റും മരണത്തിനുശേഷം സ്മര്യപുരുഷന്റെ കക്കാട്ടുള്ള ഭവനത്തിൽ വെച്ചാണ് ഉണ്ടായത്. കല്യാണാഘോഷത്തിനും അവിടെ സമ്മേളിച്ചവരുടെ കൂട്ടത്തിൽ എന്റെ പിതാമഹൻ പോക്കർ മുസ്ലിയാരുമുണ്ടായിരുന്നു. മർഹൂമിന്റെ മറ്റൊരു ഗുരുനാഥൻ പരേതൻ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരാണ്.
1: നാം ഇതുവരെ കേട്ടത് ഓർമ്മ കെ മൗലവിയുടെ സ്മാരക ഗ്രന്ഥമാണ്. ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേട്ടത് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, മീൻ വഅലാ അലി അസ്ഹാബി അജ്മഈൻ, മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഗ്യാസ്ട്രൈറ്റിസ് അഥവാ ഗ്യാസ്ട്രബിൾ എന്ന അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് ഗ്യാസ്ട്രൈറ്റിസ്? നമ്മുടെ വയറിനകത്ത് ആമാശയത്തിൻ്റെ ഉൾഭിത്തിയിൽ ഒരു നേർത്ത തൊലി, ഒരു പാടയുണ്ട്, അതിന് ആണ് മ്യൂക്കോസ എന്ന് പറയുന്നത്. ഇതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടാണ് യഥാർത്ഥത്തിൽ സാങ്കേതികമായി ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, ഇതുണ്ടാവാനുള്ള കാരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഒന്ന്, എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരുതരം ബാക്ടീരിയ ഉണ്ട്. അത് ആസിഡ് മീഡിയയിൽ വളരുന്ന ഒരു ബാക്ടീരിയയാണ്. ഇത് വയറിനകത്തതിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും നമുക്ക്, ഒന്ന്. പിന്നെ മറ്റൊന്നാണ് നമ്മൾ അമിതമായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ, അതായത് മദ്യപാനം, അതുപോലെ പുകവലി, ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അതുപോലെ മറ്റൊരു കാരണമാണ് ബൈൽ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് കുടലിൻ്റെ ഉള്ളിൽ എത്തിച്ചേരുന്ന ബൈൽ അതായത് പിത്തരസം, ഇത് താഴെ കുടലിലേക്ക് പോകുന്നതിന് പകരം അത് മുകളിലേക്ക് വന്ന് അത് ആമാശയത്തിനകത്തേക്ക് കയറുന്നൊരവസ്ഥയാണ്. ഇതാണ് ബൈൽ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതിലും ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റു കാരണങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം, അത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ കോശങ്ങൾക്കെതിരായി അത് എതിരിടുമ്പോൾ ഉണ്ടാകുന്നൊരു സംഗതിയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന അസുഖം. അത് നമ്മുടെ മ്യൂക്കോസയ്ക്ക് നേരെയാകുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസായി മാറും. അങ്ങനെ പിന്നെ അതിനു പുറമേ ഉള്ള കാരണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഗുളികകൾ, അതായത് വേദന സംഹാരി പോലുള്ള ഗുളികകൾ, അതുപോലെ ഇത് നമ്മുടെ ഇരുമ്പ് സത്തടങ്ങിയ അയൺ ടാബ്ലറ്റ്സ്, അതുപോലെ ക്യാൻസർ കീമോതെറാപ്പി ഡ്രഗ്സ്, ഇതൊക്കെ പല അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്, ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. പിന്നെ അമിതമായിട്ടുള്ള ടെൻഷൻ, ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാൻ കാരണമാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. അതായത് വയറിൻ്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം, മൂന്നിലൊരു ഭാഗം വെള്ളം, മൂന്നിലൊരു ഭാഗം അത് വെറുതെ ഇടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. അത് നമ്മൾ പ്രാവർത്തികമാക്കുക. പിന്നെ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ പാടെ ഒഴിവാക്കാൻ പാടില്ല, അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന അതും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് രണ്ട് മണിക്കൂറെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കണം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം, കിടക്കുന്നതിന് മുമ്പ്. അതുപോലെ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. അങ്ങനെ ഭക്ഷണം ഇറങ്ങിപ്പോവാൻ വേണ്ടി മാത്രം അത്യാവശ്യത്തിന് വെള്ളം കുടിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും വെള്ളം കുടിക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കാം, അതിന് പ്രശ്നമില്ല. പിന്നെ നമ്മളിവിടെ കൂടുതലായാലും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ അത് വേവിച്ച നല്ലവണ്ണം വെന്ത ഭക്ഷണമായിരിക്കണം. അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ ചായ കാപ്പി എന്നിവയുടെ അമിതമായ ഉപയോഗം അതും നല്ലതല്ല. ഏത് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ചില, അതായത് ചെറുനാരങ്ങ, മധുരനാരങ്ങ, പൈനാപ്പിൾ, മുന്തിരി പോലുള്ള ഫ്രൂട്ട്സും അതിൻ്റെ ജ്യൂസൊക്കെ അമിതമായി കഴിക്കുന്നത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. പക്ഷേ ഇത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ഇത് ബാധകമല്ല, ഈ അസുഖമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് പ്രശ്നമുണ്ടാക്കുക. പിന്നെ എരിവ്, പുളി ഇതെല്ലാം ശരിക്കും നമ്മൾ കഴിയുന്നതും കുറക്കുന്നതാണ് നല്ലത്. അതുപോലെ എണ്ണ കടികൾ, എണ്ണ പലഹാരങ്ങൾ, എണ്ണയുടെ ഉപയോഗം നമ്മൾ പരമാവധി കുറക്കണം. എണ്ണയിൽ പൊരിച്ച കടികൾ, ഇത് എന്താണ് നമ്മൾ സാധാരണ കഴിക്കുന്ന നെയ്യപ്പം, പഴംപൊരി പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ അച്ചാറ്, അത് കൂടുതൽ ഗരം മസാല ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കണം. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന നമ്മുടെ ഗ്യാസ് കലർത്തിയിട്ടുള്ള, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കലർത്തിയിട്ടുള്ള കൊക്കക്കോള അതുപോലുള്ള സ്പ്രൈറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ, അത് നമ്മൾ നല്ല ഭക്ഷണമല്ല, നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം. പിന്നെ നല്ലവണ്ണം ഉറക്കം നമുക്ക് കിട്ടണം. രാത്രിയൊക്കെ കൂടുതൽ സമയം മൊബൈലിലൊക്കെ ചിലവഴിച്ച് രാത്രി വൈകി കിടക്കുന്നത് ആ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കണം. പിന്നെ പ്രകൃതിയുടെ വിളിക്ക് ഉടനെ തന്നെ ഉത്തരം കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അതായത് ടോയ്ലറ്റ് പോയിലുണ്ടെങ്കിൽ അത് പിന്നേക്ക് മാറ്റി വെക്കരുത്, കഴിയുന്ന അപ്പോൾ തന്നെ പോവുക. പിന്നെ നമ്മുടെ ജോലിയിലും മറ്റുള്ള ടെൻഷൻ, കഴിയുന്നതും നമുക്ക് ഇനി അത് മരുന്ന് കഴിച്ചിട്ടാണെങ്കിൽ ആ ടെൻഷൻ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാതെ നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാൻ വളരെയധികം കാരണമാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇതിനെ നമ്മൾ ശ്രദ്ധിക്കുക.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ശ്രോതാക്കളെ, കവർ സ്റ്റോറി പരിപാടിയുടെ സമയമായിരിക്കുന്നു. മക്കയിലേക്ക് നീളുന്ന ഹൂതി കൈകൾ, ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് റൈഹാൻ ഷഹീദ്, ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
0: മക്ക മുസ്ലിമിന് ഈ പേര് കേൾക്കുമ്പോൾ 1000 ചിന്തകൾ മനസ്സിൽ കയറി വരും. കഅബ, മസ്ജിദുൽ ഹറാം, ഖിബില, ഹജ്ജ്, ഉംറ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം ഒരേ ദിശയിലേക്ക് തിരിയുന്ന സ്ഥലം. അത്തരമൊരു നഗരത്തിന്റെ ആകാശത്തേക്ക് ഒരു ആയുധ ഡ്രോൺ നീങ്ങുന്നു എന്ന വാർത്ത തന്നെ ഞെട്ടിക്കുന്നതാണ്. 2026 സെപ്റ്റംബർ 15 മക്കയുടെ തെക്ക് ഭാഗത്തേക്കെത്തിയ ഒരു ഡ്രോൺ സൗദി വ്യോമ പ്രതിരോധ സേന തകർത്തതായി അധികൃതർ അറിയിച്ചു. മക്കയുടെ നിയന്ത്രിത വ്യോമ പരിധിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ് ഡ്രോൺ തടഞ്ഞത്. സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ വക്താവ് തുർക്കി അൽ മാലിക്കി ഇത് മക്കയെ ലക്ഷ്യമിട്ടുള്ള ഹൂത്തികളുടെ രണ്ടാമത്തെ ശ്രമമാണെന്ന് വിശേഷിപ്പിച്ചു. 2017 മക്കയിലേക്ക് നീങ്ങിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ആദ്യത്തേത്. എങ്ങനെയാണ് യമനിലെ ഒരു പ്രാദേശിക സായുധ പ്രസ്ഥാനം ഇന്ന് സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറിയത്? ഇതിനു പിന്നിൽ പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ മതവും രാഷ്ട്രീയവും വിപ്ലവവും വിഭാഗീയതയും പ്രാദേശിക ശക്തി പോരാട്ടവും ഇറാന്റെ ഇടപെടലും എല്ലാം പരസ്പരം ചേരുന്നു. മക്കയുടെ പവിത്രതയെക്കുറിച്ച് ഖുർആൻ പറയുന്നു, തീർച്ചയായും മനുഷ്യർക്കായി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനം ബക്കയിലുള്ളതത്രേ, അനുഗ്രഹീതമായതും ലോകർക്ക് മാർഗദർശകവുമാണത്. വിശുദ്ധ ഖുർആൻ അധ്യായം 3:96. അതുകൊണ്ടുതന്നെ മക്കയുടെയും അവിടെ എത്തുന്ന വിശ്വാസികളുടെയും സുരക്ഷയും കഅബയുടെ പവിത്രതയുമെല്ലാം കാത്തുസൂക്ഷിക്കൽ പരമപ്രധാനമാണ്. എന്നാൽ ആ പവിത്രഭൂമിയിലേക്ക് ആയുധവുമായി നീങ്ങുന്നവർ ആരാണ്? അവരെ മനസ്സിലാക്കാൻ നമുക്ക് യമനിന്റെ വടക്കൻ മലനിരകളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. അവിടെ നിന്നാണ് ഹൂത്തികളുടെ കഥ ആരംഭിക്കുന്നത്. ഹൂത്തികൾ ആരാണ്? ഹൂത്തി എന്ന പേരിന് എന്ന പേര് ഇന്ന് മധ്യപൗരസ്ഥിതി രാഷ്ട്രീയത്തിൽ സുപരിചിതമാണ്. എന്നാൽ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പേര് യമനിലെ സഅദ പ്രവിശ്യയ്ക്ക് പുറത്തുള്ള ലോകത്തിന് കാര്യമായി പരിചിതമായിരുന്നില്ല. അവരുടെ ഔദ്യോഗിക പേര് അൻസ്വാറുള്ള എന്നാണ്. അള്ളാഹുവിൻ്റെ സഹായികൾ എന്നർത്ഥം വരുന്ന ഈ പേര് അവരുടെ മതരാഷ്ട്രീയ സ്വഭാവം തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇന്നത്തെ ഹൂത്തി പ്രസ്ഥാനം വടക്കൻ യമനിലെ സയ്യിദി ഷിയ സമൂഹത്തിൽ നിന്നാണ് വളർന്നു വന്നത്. സയ്യിദി സം യമനിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഷിയ പാരമ്പര്യമാണ്. 1962 യമനിലെ സയ്യിദി ഇമാമത്ത് അവസാനിക്കുന്നതുവരെ വടക്കൻ യമനിലെ രാഷ്ട്രീയ ജീവിതത്തിൽ അതിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. സയ്യിദ് സൗം ഇറാനിലെ ഭൂരിപക്ഷമായ ഇമാമിയ അഥവാ ഇസ്ന അഷരിയ ഷിയായിസവും ഒന്നല്ല. സയ്യിദികൾ 12 ഇമാമുമാർ എന്ന സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഇമാമിൻ്റെ പാപരാഹിത്യത്തെക്കുറിച്ചുള്ള വിശ്വാസവും അവർ അതേ രൂപത്തിൽ അംഗീകരിക്കുന്നില്ല. ചരിത്രപരമായ സയ്യിദിസത്തിന് സുന്നി പാരമ്പര്യവുമായി ചില കാര്യങ്ങളിൽ കൂടുതൽ സാമീപ്യമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിന്നാണ് ഹൂത്തി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം കൂടുതൽ സങ്കീർണമാകുന്നത്. ഇന്നത്തെ ഹൂത്തി പ്രസ്ഥാനത്തെ പരമ്പരാഗത സയ്യിദിസം എന്ന് വിശേഷിപ്പിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയവും ആശയപരവുമായ പരിവർത്തനം നമുക്ക് മനസ്സിലാകില്ല. 1970 അവസാനത്തിലും 1980 ഇറാനിൽ നടന്ന വിപ്ലവം യമനിലെ ചില സയ്യിദി മതരാഷ്ട്രീയ വൃത്തങ്ങളിലും സ്വാധീനം ചെലുത്തി. സയ്യിദി പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി. ബദറുദ്ദീൻ അൽഹൂത്തിയും അദ്ദേഹത്തിൻ്റെ മകൻ ഹുസൈൻ അൽഹൂത്തിയും ഈ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്നു. 1980 രൂപം കൊണ്ട ബിലീവിംഗ് യൂത്ത് എന്ന മതപഠന പ്രസ്ഥാനവുമായി അൽഹൂത്തി കുടുംബത്തിൻ്റെ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഹുസൈൻ അൽഹൂത്തിയുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും സായുധ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. 2004 യമൻ സർക്കാരും ഹുസൈൻ അൽഹൂത്തിയുടെ അനുയായികളും തമ്മിൽ സായുധ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ഹുസൈൻ അൽഹൂത്തി കൊല്ലപ്പെട്ടെങ്കിലും പ്രസ്ഥാനം അവസാനിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബ്ദുൽ മാലിക് അൽഹൂത്തി പ്രസ്ഥാനത്തിൻ്റെ നേതാവായി ഉയർന്നുവന്നു. 2004 മുതൽ 2010 യമൻ സർക്കാരും ഹൂത്തികളും തമ്മിൽ 6 ഘട്ടങ്ങളിലായി യുദ്ധം നടന്നു. ഇവിടെ ഒരു പ്രാദേശിക മതപ്രസ്ഥാനം പതിയെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയായിരുന്നു. പിന്നീട് അത് ഒരു സായുധ പ്രസ്ഥാനമായി. അതിനുശേഷം ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം പിടിച്ചടക്കാൻ ശേഷിയുള്ള ശക്തിയായി. ഒടുവിൽ അതിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അയൽരാജ്യങ്ങളെയും ചെങ്കടൽ കപ്പൽ ഗതാഗതത്തെയും ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥ വരെയെത്തി. ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു? അതിൻ്റെ ഉത്തരം ഹൂത്തികളുടെ ആശയപരമായ പരിണാമത്തിൽ അന്വേഷിക്കണം. സയ്യിദിസത്തിൽ നിന്ന് ഹൂത്തി ആശയത്തിലേക്ക്. ഹൂത്തികളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ആശയപരമായ പരിവർത്തനമാണ്. കാരണം അത് ഒരു മതപുനരുജ്ജീവന പ്രസ്ഥാനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വടക്കൻ യമനിലെ സയ്യിദി സമൂഹത്തിലുണ്ടായിരുന്ന ആശയപരമായ ആശങ്കകൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. 1962 വിപ്ലവത്തോടെ സയ്യിദി ഇമാമത്ത് അവസാനിച്ചു. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു മതരാഷ്ട്രീയ വ്യവസ്ഥ തകർന്നു. പിന്നീട് സയ്യിദി മതപാരമ്പര്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. അതോടൊപ്പം സലഫി ദാഅ്വയുടെ വളർച്ചയെയും അവർ ഒരു വെല്ലുവിളിയായി കാണാൻ തുടങ്ങി. ഇവിടെ നിന്നാണ് നാം നേരത്തെ പറഞ്ഞ ബിലീവിംഗ് യൂത്ത് പോലുള്ള പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടത്. എന്നാൽ ഹുസൈൻ അൽഹൂത്തിയുടെ കാലത്ത് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. അമേരിക്കൻ സ്വാധീനം, ഇസ്രായേൽ, സൗദി അറേബ്യ, യമൻ ഭരണകൂടം ഇവയെല്ലാം ചേർത്ത് ഒരു വിപ്ലവകരമായ രാഷ്ട്രീയ ഭാഷ രൂപപ്പെട്ടു. സയ്യിദിസത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത ആശയധാരകൾ ഉണ്ടായിരുന്നുവെന്നത് ഇവിടെ പ്രത്യേകം ഓർക്കണം. എല്ലാ സയ്യിദികളും ഹൂത്തികളല്ല. എല്ലാ സയ്യിദികളും ഹൂത്തി ആശയത്തെ പിന്തുണയ്ക്കുന്നുമില്ല. എന്നാൽ ഹൂത്തി പ്രസ്ഥാനത്തിനുള്ളിൽ കൂടുതൽ തീവ്രമായ ചില സയ്യിദി രാഷ്ട്രീയ മതവ്യാഖ്യാനങ്ങൾ ശക്തിപ്പെട്ടു. പ്രത്യേകിച്ച് ജാറൂദിയ എന്ന സയ്യിദി ധാരയെക്കുറിച്ചുള്ള പഠനങ്ങൾ, ആദ്യകാല ഇസ്ലാമിക രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ചുള്ള അതിൻ്റെ നിലപാടുകളിൽ ഇസ്ന അഷരിയ ഷിയായിസത്തോട് ചില പ്രധാന സാമ്യങ്ങളുണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവരെക്കുറിച്ചുള്ള ജാറൂദിയയുടെ നിലപാടുകൾ പരമ്പരാഗത സുന്നി വിശ്വാസത്തിൽ നിന്ന് വ്യക്തമായി വ്യത്യസ്തമാണ്. ഇവിടെയാണ് അഖീദയുടെ പ്രശ്നം രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നവുമായി ചേരുന്നത്. ഒരു സമൂഹത്തിൻ്റെ മതപരമായ വ്യതിയാനം ഒരു രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ ഭാഷ സ്വീകരിക്കുമ്പോൾ സ്ഥിതി മാറുന്നു. അതിന് സംഘടന ലഭിക്കുന്നു, പിന്നീട് ആയുധം ലഭിക്കുന്നു, പിന്നീട് അധികാരം നേടാനുള്ള ലക്ഷ്യം കവരുന്നു. അവസാനം മതപരമായ ആശയങ്ങളും രാഷ്ട്രീയ അധികാരവും സൈനിക ശക്തിയും ഒരേ പ്രസ്ഥാനത്തിൽ ഒന്നിക്കുന്നു. ഹൂത്തികളുടെ ചരിത്രത്തിൽ സംഭവിച്ചതും ഇതായിരുന്നു. അതുകൊണ്ട് ഹൂത്തികളെ മനസ്സിലാക്കാൻ അവ ഇറാന്റെ പിന്തുണയുള്ള യമനികൾ എന്ന് മാത്രം പറയുന്നത് അപര്യാപ്തമാണ്. അവർ സൈദികളാണ് എന്ന് മാത്രം പറയുന്നതും അപര്യാപ്തമാണ്. അവരുടെ ചരിത്രത്തിൽ സൈദി പാരമ്പര്യമുണ്ട്. അതോടൊപ്പം അതിന് പുനർവ്യാഖ്യാനിച്ച ഒരു വിപ്ലവ രാഷ്ട്രീയമുണ്ട്. അതിനു പിന്നിൽ പിന്നീട് ശക്തിപ്പെട്ട ഇറാനിയൻ സ്വാധീനമുണ്ട്. ഇവയെല്ലാം ചേർന്നാണ് ഇന്നത്തെ ഹൂത്തി പ്രസ്ഥാനം രൂപപ്പെട്ടത്. ഇറാനിയൻ വിപ്ലവത്തിന്റെ നിഴലിൽ ഹൂത്തികളുടെ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവുകളിലൊന്ന് ഇറാനിയൻ വിപ്ലവത്തിന്റെ സ്വാധീനമാണ്. 1979 ഇറാനിൽ നടന്ന വിപ്ലവം ഒരു ഭരണകൂടത്തെ മാറ്റിമറിച്ചു. മതത്തിന്റെ ഭാഷ ഉപയോഗിച്ച് ഒരു വിപ്ലവ രാഷ്ട്രീയ വ്യവസ്ഥ രൂപപ്പെടുത്തുകയും അതിനെ രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പുതിയ മാതൃകയായിരുന്നു അത്. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് പിന്നീട് മധ്യപൗരസ്ത്യത്തിലെ വിവിധ സായുധ രാഷ്ട്രീയ സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചു. പരിശീലനം, ആയുധം, സാമ്പത്തിക സഹായം, സൈനിക ഉപദേശം എന്നിവയിലൂടെ ഈ ബന്ധങ്ങൾ ക്രമേണ ശക്തിപ്പെട്ടു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലെ ഖുദുസ് ഫോഴ്സ് ഇത്തരം ബന്ധങ്ങളുടെ പ്രധാന ഉപാധിയായി പ്രവർത്തിച്ചു. ഹൂത്തികൾക്ക് സ്വന്തമായ യമനി വേരുകളുണ്ട്. എന്നാൽ പിന്നീട് ഇറാനിയൻ വിപ്ലവത്തിന്റെ ആശയങ്ങളും രാഷ്ട്രീയ ഭാഷയും സൈനിക മാതൃകകളും അവരുടെ വളർച്ചയിൽ സ്വാധീനം ചെലുത്തി. കഴിഞ്ഞ 1.5 ഇറാന്റെ പിന്തുണ ഹൂത്തികളുടെ സൈനിക ശേഷി വളർത്തുന്നതിൽ നിർണായകമായിരുന്നു. ആയുധങ്ങൾ, പരിശീലനം, ഇന്റലിജൻസ് സഹായം, ഡ്രോൺ, മിസൈൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇറാന്റെ പിന്തുണ ലഭിച്ചതായി നിരവധി പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. 2002 CFR വിലയിരുത്തലിൽ ഇറാനെ ഹൂത്തികളുടെ പ്രധാന അന്താരാഷ്ട്ര പിന്തുണക്കാരനായി വിശേഷിപ്പിക്കുകയും IRGC വഴി ആയുധങ്ങളും പരിശീലനവും ഇന്റലിജൻസ് സഹായവും ലഭിച്ചതായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹൂത്തി പ്രസ്ഥാനത്തിന്റെ പരിണാമത്തെ 3 കാണാം. ആദ്യഘട്ടം, വടക്കൻ യമനിലെ സൈദി മതപുനരുജ്ജീവനം. 2 അതിന്റെ രാഷ്ട്രീയവൽക്കരണവും സായുധവൽക്കരണവും. 3 ഇറാനുമായി ആഴത്തിലുള്ള സൈനിക രാഷ്ട്രീയ ബന്ധം സ്ഥാപിച്ച് പ്രാദേശിക ശക്തിയായി മാറിയത്. ഇതിൽ 3 ഘട്ടമാണ് ഇന്ന് മക്കയുടെ ആകാശത്ത് നിന്ന് ഡ്രോണുകളെ മനസ്സിലാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യമുള്ളത്. ഇറാൻ, ഹിസ്ബുല്ല, ഹൂത്തികൾ, ഒരേ മാതൃകയുടെ വ്യത്യസ്ത രൂപങ്ങൾ. 1979 ഇറാനിയൻ വിപ്ലവത്തിനുശേഷം ഇറാൻ ലെബനോനിലെ ഷിയാ വിഭാഗങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തി. 1980 ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഹിസ്ബുല്ലയുടെ രൂപീകരണത്തിലും പരിശീലനത്തിലും ആയുധവൽക്കരണത്തിലും നിർണായക പങ്കുവഹിച്ചു. പിന്നീട് ഹിസ്ബുല്ല ഇറാന്റെ ഏറ്റവും ശക്തമായ പ്രാദേശിക സഖ്യങ്ങളിലൊന്നായി മാറി. മതപരമായ ആശയം, സാമൂഹിക സംഘടന, രാഷ്ട്രീയ പ്രവർത്തനം, സായുധസേന തുടങ്ങിയ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഇറാന് തന്ത്രപരമായ നേട്ടം നൽകി. സ്വന്തം സൈന്യത്തെ അയച്ച് ഓരോ സ്ഥലത്തും നേരിട്ട് യുദ്ധം ചെയ്യേണ്ടതില്ല. പ്രാദേശിക സാഹചര്യത്തിൽ വേരുകളുള്ള ഒരു പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക, ആശയപരമായ പിന്തുണ നൽകുക, ആയുധവും പരിശീലനവും നൽകുക, സാങ്കേതികവിദ്യ കൈമാറുക, പിന്നീട് അത് സ്വന്തം രാജ്യത്തിനുള്ളിൽ ശക്തമായ ഒരു സായുധ രാഷ്ട്രീയ ശക്തിയായി വളരുന്നു. ഇത്തരം സംഘടനകളുമായി ഇറാൻ സ്ഥാപിച്ച ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ധർ പ്രോക്സി എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു ഭൗമരാഷ്ട്രീയ കണക്കുകൂട്ടലുമുണ്ട്. ഇറാന്റെ പ്രധാന എതിരാളികളിൽ ഒന്നാണ് സൗദി അറേബ്യ. സൗദിയുടെ തെക്കൻ അതിർത്തിയിൽ ഇറാനുമായി ബന്ധമുള്ള ശക്തമായ ഒരു സായുധ പ്രസ്ഥാനം നിലനിൽക്കുന്നത് ഇറാനിൽ തന്ത്രപരമായ നേട്ടമാണ്. ഇതിനൊപ്പം യമന്റെ സ്ഥാനം കൂടി കണക്കിലെടുക്കണം. ചെങ്കടലിനും അറബിക്കടലിനുമിടയിലുള്ള ബാബുൽ മന്ദബ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപ്പാതകളിലൊന്നാണ്. ഈ പ്രദേശത്ത് ശക്തമായൊരു സായുധ സംഘടനയ്ക്ക് വലിയ സമ്മർദ്ദശേഷി ലഭിക്കുന്നു. അത് ഒരു രാജ്യത്തെ മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം, ഊർജ വിതരണം, പ്രാദേശിക വ്യാപാരം, സൗദി അറേബ്യയുടെ സുരക്ഷ, ചെങ്കടലിന്റെ സ്ഥിരത എന്നിവയെല്ലാം ബാധിക്കുന്നു. സായുധയിൽ നിന്ന് സനായയിലേക്ക്, അധികാരത്തിലേക്കുള്ള യാത്ര. ഒരു സായുധ പ്രസ്ഥാനം എപ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയ ശക്തിയായി മാറുന്നത്? ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം അതിന്റെ നിയന്ത്രണത്തിലാകുമ്പോൾ. ഹൂത്തികളുടെ ചരിത്രത്തിൽ ആ നിമിഷം 2014. 2011 അറബ് വസന്തത്തിന്റെ പ്രക്ഷോഭങ്ങൾ യമനിലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി തുറന്നു. ദീർഘകാലം അധികാരത്തിലിരുന്ന അലി അബ്ദുള്ള സാലിഹ് സ്ഥാനമൊഴിഞ്ഞു. അബ്ദുറബ്ബ് മൻസൂർ ഹാദിയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പരിവർത്തന പ്രക്രിയ ആരംഭിച്ചു. എന്നാൽ യമന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. ഹൂത്തികൾ വടക്കൻ യമനിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. രാഷ്ട്രീയ പരിവർത്തന പ്രക്രിയയോടുള്ള അസംതൃപ്തിയും സൈനിക ശക്തിയും ഉപയോഗിച്ച് അവർ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. 2014 സെപ്റ്റംബറിൽ ഹൂത്തി സേന സനായിൽ പ്രവേശിച്ചു. തുടർന്ന് തലസ്ഥാനം അവരുടെ നിയന്ത്രണത്തിലായി. ഇവിടെ ഹൂത്തികൾക്ക് ഒരു പ്രധാന രാഷ്ട്രീയ സഖ്യവും ലഭിച്ചു. മുൻ പ്രസിഡന്റ് അലി അബ്ദുള്ള സ്വാലിഹിന്റെ അനുയായികളുമായി അവർ താൽക്കാലിക സഖ്യമുണ്ടാക്കി. ഒരിക്കൽ പരസ്പരം പോരാടിയിരുന്ന ശക്തികൾ ഒരു പൊതു രാഷ്ട്രീയ ശത്രുവിനെതിരെ ഒന്നിച്ചു. 2015 ജനുവരിയിൽ ഹൂത്തികൾ പ്രസിഡന്റിന്റെ കൊട്ടാരവും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളും കൈവശപ്പെടുത്തി. ഹാദി രാജിവെക്കാൻ സമ്മർദ്ദത്തിലായി. പിന്നീട് സനായിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം ഏദനിലെത്തി. അവിടെ നിന്ന് സൗദി അറേബ്യയോട് അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെട്ടു. തുടർന്ന് ഹൂത്തികളുടെ മുന്നേറ്റം തെക്കോട്ട് തുടർന്നു. ഏദാൻ ലക്ഷ്യമാക്കപ്പെട്ടു. ഇതോടെ പ്രശ്നം ഒരു ആഭ്യന്തര രാഷ്ട്രീയ തർക്കത്തിന്റെ പരിധി കടന്നു. സൗദി അറേബ്യയുടെ തെക്കൻ അതിർത്തിക്ക് തൊട്ടടുത്ത് ഇറാനുമായി ബന്ധം ശക്തിപ്പെട്ട ഒരു സായുധ പ്രസ്ഥാനം യമന്റെ തലസ്ഥാനം പിടിച്ചെടുത്തു. സൗദിയുടെ കാഴ്ചപ്പാടിൽ ഇതൊരു സാധാരണ യമനി രാഷ്ട്രീയ പ്രശ്നമല്ലായിരുന്നു. അതിർത്തി സുരക്ഷയുടെ പ്രശ്നം, പ്രാദേശിക ശക്തി സമവാക്യത്തിന്റെ പ്രശ്നം, ഇറാന്റെ വളരുന്ന സ്വാധീനത്തിന്റെ പ്രശ്നം, ചെങ്കടലിന്റെയും ബാബുൽ മന്ദബിന്റെയും സുരക്ഷയുടെ പ്രശ്നം, ഇതെല്ലാം ഒരുമിച്ചെത്തി. അതിനിടയിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ വികസിച്ചു. യമൻ സർക്കാരിന്റെ അധികാരം തകർന്നു. ഇറാന്റെ പിന്തുണയോടെ വളർന്ന ഒരു സായുധ പ്രസ്ഥാനം രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്തിന്റെ നിയന്ത്രണമേറ്റെടുത്തു. അപ്പോൾ സൗദി അറേബ്യ ഒരു തീരുമാനത്തിന് മുന്നിലെത്തി. കൈകെട്ടി നോക്കി നിൽക്കണോ, അതല്ല യമനിൽ സൈനികമായി ഇടപെടണോ? 2015 മാർച്ചിൽ അതിന്റെ ഉത്തരം ലോകം കണ്ടു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന യമനിൽ സൈനിക നടപടി ആരംഭിച്ചു. അതോടെ ഹൂത്തികളും സൗദിയും തമ്മിൽ നേരിട്ടുള്ള സംഘർഷത്തിന്റെ പുതിയ അധ്യായം ആരംഭിച്ചു. ഹൂത്തികൾ സൗദിയുടെ ശത്രുക്കളായത് വെറും അതിർത്തി തർക്കത്തിന്റെ പേരിലായിരുന്നു അല്ല. അതിന്റെ പിന്നിൽ യമന്റെ അധികാര പോരാട്ടവും ഇറാൻ സൗദി പ്രാദേശിക മത്സരവും ഹൂത്തികളുടെ വിപ്ലവ ആശയവും സൈനിക വളർച്ചയുമെല്ലാം ഉണ്ടായിരുന്നു. സൗദി അറേബ്യ എന്തുകൊണ്ട് യമനിൽ ഇടപെട്ടു? 2014 സനായുടെ നിയന്ത്രണം ഹൂത്തികൾ ഏറ്റെടുത്തതോടെ യമന്റെ രാഷ്ട്രീയ പ്രതിസന്ധി പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. ആ സായുധ പ്രസ്ഥാനം രാജ്യത്തിന്റെ തലസ്ഥാനം കൈവശപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്രീയമായി അംഗീകരിക്കപ്പെട്ട ഭരണകൂടത്തിന്റെ അധികാരം തകർന്നുകൊണ്ടിരുന്നു. ഹൂത്തികൾ തെക്കോട്ട് മുന്നേറുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഹൂത്തികൾ ഏദനിലേക്കും മുന്നേറിയതോടെ ഹാദി സൗദി അറേബ്യയോട് സഹായം അഭ്യർത്ഥിച്ചു. തുടർന്ന് 2015 മാർച്ചിൽ സൗദിയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളുടെ ഒരു സഖ്യം യമനിൽ സൈനിക നടപടി ആരംഭിച്ചു. ലക്ഷ്യം ഹൂത്തികളുടെ മുന്നേറ്റം തടയുകയും യമൻ ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഇറാന്റെ സ്വാധീനം സൗദിയുടെ തെക്കൻ അതിർത്തി വരെ എത്തുന്ന സാഹചര്യം രൂപപ്പെടുകയായിരുന്നു. ഇവിടെ സൗദിയുടെ സുരക്ഷ ആശങ്ക മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് ശത്രുതാപരമായ നിലപാടുള്ള ഒരു സായുധ സംഘടന ശക്തിപ്പെടുകയും അതിന് ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ലഭിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ദേശീയ സുരക്ഷാ പ്രശ്നമായി മാറും. പിന്നീടുള്ള വർഷങ്ങൾ ഈ ആശങ്ക വെറും ഊഹമായിരുന്നില്ല എന്ന് തെളിയിച്ചു. ഹൂത്തികൾ സൗദിക്കെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചു. സൗദിയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ യമനിലെ യുദ്ധം സൗദിയുടെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു. 2017 മക്കയിലേക്ക് നീങ്ങിയ ബാലിസ്റ്റിക് മിസൈലും ഈ പശ്ചാത്തലത്തിലാണ് ശ്രദ്ധേയമായത്. സൗദി മിസൈൽ മക്കയെ ലക്ഷ്യമിട്ടതാണെന്ന് വ്യക്തമാക്കി അതിനെ തടഞ്ഞതായി അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ സംഭവത്തോടെ ആ പഴയ ആശങ്ക വീണ്ടും മുന്നിലെത്തി. മക്കയുടെ പവിത്രതയെക്കുറിച്ച് എന്താണ് നമ്മുടെ വിശ്വാസം? അതൊരു സാധാരണ നഗരമാണോ? അള്ളാഹു കഅബ എന്ന പരിശുദ്ധ ഭവനത്തെ ജനങ്ങളുടെ നിലനിൽപ്പിനുള്ള ആധാരമാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അധ്യായം 5 പറയുന്നു. അതുകൊണ്ട് ആ കഅബ നിലകൊള്ളുന്ന മക്കയെ സംരക്ഷിക്കാനുള്ള സൗദിയുടെ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കാതെ ഈ സംഘർഷത്തെ വിലയിരുത്തുന്നത് അപൂർണമായിരിക്കും. ഒരു യുദ്ധത്തിലെ ഓരോ നടപടിയും പ്രത്യേകം പരിശോധിക്കപ്പെടാം. യമനിലെ സാധാരണ ജനങ്ങളുടെ ദുരിതവും അവഗണിക്കാനാവില്ല. പക്ഷേ അതോടൊപ്പം ഒരു സത്യം കൂടി നാം അംഗീകരിക്കണം. ഹൂത്തികളുടെ വളർച്ചയും ഇറാനുമായുള്ള അവരുടെ ബന്ധവും സൗദിയുടെ സുരക്ഷയ്ക്ക് യഥാർത്ഥമായ ഒരു വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. ഹൂത്തികളുടെ യഥാർത്ഥ മുഖം. ഹൂത്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പ്രതിരോധം, ഫലസ്തീൻ, ഗസ, ഇസ്രയേൽ വിരോധം, അമേരിക്കൻ വിരോധം പോലുള്ള വാക്കുകളാണ്. ഇവയാണ് അവരുടെ അന്താരാഷ്ട്ര പ്രചരണത്തിന്റെ പ്രധാന ഭാഗവും. 2023 ഒക്ടോബറിനു ശേഷം ഗസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൂത്തികൾ ഇസ്രയേലുമായി ബന്ധമുള്ളതെന്ന് അവർ ആരോപിക്കുന്ന കപ്പലുകൾക്കെതിരെ ചെങ്കടലിൽ ആക്രമണം ആരംഭിച്ചു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായും അവർ പ്രഖ്യാപിച്ചു. ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യമാണ് ഈ ആക്രമണങ്ങളുടെ കാരണമെന്ന് ഹൂത്തികൾ അവകാശപ്പെടുകയും ചെയ്തു. ഫലസ്തീനോടുള്ള മുസ്ലിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണ്. ഗസയിലെ മുസ്ലിങ്ങളുടെ ദുരിതം കാണുമ്പോൾ വേദനിക്കുന്നതും സ്വാഭാവികമാണ്. അധിനിവേശത്തെയും അധിനീതിയെയും അനീതിയെയും എതിർക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു പ്രസ്ഥാനത്തിൻ്റെ തൊലിപ്പുറത്തുള്ള വാദം നന്നായതുകൊണ്ട് മാത്രം ആ പ്രസ്ഥാനത്തിൻ്റെ ആശയം ശരിയാകില്ല. ഒരു വിഭാഗം ഫലസ്തീനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതുകൊണ്ട് അതിൻ്റെ മറ്റു രാഷ്ട്രീയ മത നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കില്ല. ഹൂത്തികളുടെ കാര്യത്തിൽ ഈ പരിശോധന നടത്തുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാണ്. ഇത് ഫലസ്തീൻ അനുകൂല പ്രസ്ഥാനമല്ല, വടക്കൻ യമനിൽ സായുധ പോരാട്ടത്തിലൂടെ വളർന്ന ഒരു പ്രസ്ഥാനമാണ്. യമന്റെ തലസ്ഥാനം പിടിച്ചെടുത്ത ഒരു പ്രസ്ഥാനമാണ്. ഇറാനിൽ നിന്ന് സൈനിക പിന്തുണ നേടിയ ഒരു പ്രസ്ഥാനമാണ്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വികസിപ്പിച്ചെടുത്ത ഒരു പ്രസ്ഥാനമാണ്. സൗദി അറേബ്യക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ്. ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ബാധിച്ച ആക്രമണങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഫലസ്തീൻ എന്ന ഒരു വിഷയത്തിലൂടെ മാത്രം അതിനെ വിലയിരുത്തുന്നത് എങ്ങനെ ശരിയാകും? ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂത്തികൾ. ഇറാൻ ഷിയായിസത്തെ ഔദ്യോഗികമായി സ്വീകരിച്ചൊരു രാജ്യമാണ്. അവരുടെ മതരാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാമത്ത് എന്ന ആശയത്തിന് കേന്ദ്രസ്ഥാനമുണ്ട്. സുന്നി പാരമ്പര്യത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആദ്യകാല ഖിലാഫത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും സ്വഹാബാക്കളെക്കുറിച്ചും ഷിയാ സിദ്ധാന്തം അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവരുടെ ഖിലാഫത്തിനെ ഷിയാ ഇമാമി പാരമ്പര്യം അംഗീകരിക്കുന്നില്ല. മാത്രമല്ല അവർക്കെതിരിൽ ഇക്കൂട്ടർ ശാപപ്രാർത്ഥന പോലും നടത്തി വരുന്നുണ്ട്. ഈ ആശയപരമായ പശ്ചാത്തലമുള്ളൊരു രാഷ്ട്രം ഇന്ന് ഹൂത്തികൾക്ക് ആയുധവും പരിശീലനവും സാങ്കേതിക വിദ്യയും നൽകുന്നു. അവർ യമനിൽ അധികാരം പിടിച്ചു. സൗദിയിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചു. ഇപ്പോൾ മക്കയുടെ സമീപത്തേക്ക് എത്താൻ കഴിയുന്ന സൈനിക ശേഷിയും അവർക്കുണ്ട്. ഇരു ഹറമുകളെയും അവർ ലക്ഷ്യം വയ്ക്കുന്നത് ലോക മുസ്ലിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അവയെ സംരക്ഷിക്കുക എന്ന സൗദിയുടെ ഉത്തരവാദിത്തത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു ശക്തിയെ അതിൻ്റെ മുദ്രാവാക്യങ്ങൾ എന്തു തന്നെയായാലും മുസ്ലിങ്ങൾ ഗൗരവത്തോടെ തന്നെയാണ് കാണേണ്ടത്. സിറിയയിൽ ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ ഇറാൻ വർഷങ്ങളോളം സൈനികമായും സാമ്പത്തികമായും പിന്തുണച്ചു. ആ ഭരണകൂടം സുന്നി ഭൂരിപക്ഷമുള്ള ജനതയ്ക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇറാൻ പാലൂട്ടി വളർത്തുന്ന ഹൂത്തികൾ അയച്ച ഡ്രോൺ മക്കയുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ അത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ മുസ്ലിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല. മക്കയിൽ മുഴങ്ങേണ്ടത് യുദ്ധത്തിൻ്റെ സൈറണല്ല, തൗഹീദിൻ്റെ വിളംബരമാണ്.
6: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, മക്കയിലേക്ക് നീളുന്ന ഹൂതി കൈകൾ. രചന നിർവഹിച്ചത് റൈഹാൻ ഷഹീദ്. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
6: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം, ഭാഗം 3, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ സഫ്വാൻ ബറാമി അൽഹിക്കമി, ഹബീബ് റഹ്മാൻ.
7: സാർ പറഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ശരിക്കും പോപ്പുലേഷൻ അല്ലെങ്കിൽ മനുഷ്യവിഭവശേഷിയാണ് ഇനി മുമ്പോട്ട് പോകുമ്പോൾ പല രീതിയിലും നമുക്ക് കാര്യങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ടെക്നോളജി പോലെയുള്ള അപ്ഗ്രേഡേഷൻ കൊണ്ട് പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മനുഷ്യവിഭവശേഷി കൊണ്ട് സാധിക്കാം. അപ്പോൾ അതിലേക്ക് ഇനിയും നമ്മുടെ ഭാഗത്തു നിന്ന് ഇനിയും ഒരുപാട് ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സഫാൻ?
8: ഇവിടെ ഇതിൻ്റെ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനാണ്. പിന്നെ ഇനി ഇങ്ങനെ തന്നെ പോയാൽ കൂടുതലാവുക എന്നുള്ളതാണ്. അഥവാ ഒന്നുകിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ പിന്നെ മുതിർന്ന, അഥവാ അവർക്ക് രാജ്യത്തിന് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്തു തരാൻ പറ്റില്ല. രാജ്യം നമ്മുടെ സമ്പത്തിൽ നിന്ന് വലിയൊരു ഭാഗം എടുത്തിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ ആ പോപ്പുലേഷനാണ് ഇനി പ്രൊപ്പോർഷൻ കൂടി വരിക എന്നുള്ളതാണ് ഈ പോപ്പുലേഷൻ ഒന്നാകെ കുറഞ്ഞാലുള്ള പ്രശ്നം. ഇത് സത്യത്തിൽ അക്കാദമികമായി ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിട്ട് അത് വർദ്ധിപ്പിക്കാൻ വേണ്ട പണികൾ ഈ പറയുന്ന രാഷ്ട്രങ്ങൾ എടുക്കുന്നു, അതിൻ്റെ പഠനങ്ങളൊക്കെ നടക്കുന്നു. ഇവിടെ നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചില ചിന്തകളെന്ന് പറഞ്ഞാൽ, ഒന്നിനി അത് എത്ര പെട്ടെന്നത് സാധിക്കും. ഇപ്പോൾ ഇവിടെ അമിത് മാഷ് പറഞ്ഞമാതിരി വലിയൊരു സ്റ്റെപ്പ് എടുത്ത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ആളുകളുടെ മനസ്സിൽ അത് എന്താ പറയുക, അതായത് ഒരു കോൺക്രീറ്റ് ആയ അവസ്ഥയിലേക്ക് ആ സംഗതി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ആളുകൾ എത്ര നമ്മൾ പറഞ്ഞാലും അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ റിസ്കുകളാണ് ആളുകൾ ചിന്തിക്കുക. ഒരു കുട്ടിയോട് വന്നാൽ അവരെ എഫേർഡ് ചെയ്യാൻ നമുക്ക് പറ്റുമോ, അവർക്കുള്ള സ്പേസ് ഉണ്ടോ, പിന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ. അതിന് ഇസ്ലാമികമായ കാഴ്ചപ്പാട് പ്രകാരം ഒരു കുട്ടിയോട് വന്നാൽ അത് ആ കുട്ടിയെ പഠിപ്പിക്കുകയും നന്നായി വളർത്തുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ റിസോഴ്സ് നമുക്ക് വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ചിന്തിക്കാൻ ഇനി ഭയങ്കര പ്രയാസമായ അവസ്ഥയിലിരിക്കുണ്ടാകും. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ഓൾറെഡി അങ്ങനെ ഒരു ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ കുറേ പിന്നെ ആളുകൾ അത് അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും വലിയൊരു ഡെമോഗ്രഫിയുള്ള ഭയങ്കര സ്കാറ്റേഡായി കിടക്കുന്ന ഒരു കൾച്ചറും മറ്റൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും അത്ര ഒരു ഫാളിലൊക്കെ പോയിട്ടില്ലാത്തത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പം നിന്നത് അത് ആലോചിക്കുമ്പോൾ ഇപ്പം ആ രൂപത്തിലുള്ള അഥവാ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം ഇത് വലിയ ത്രെറ്റാണ് എന്നൊന്നും നമ്മൾ സ്കൂളുകളിലൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. മറ്റതൊരു വലിയ സയൻസായി പഠിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പം അതൊക്കെ ഓൾറെഡി പുസ്തകങ്ങളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉണ്ടാക്കി പറഞ്ഞു പഠിപ്പിച്ച ഒരു സംഗതി ഇനി ആളുകളുടെ മനസ്സിൽ നിന്ന് മാറി എത്രമാത്രം വരും എന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇസ്ലാം അവിടെ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എപ്പോഴും എന്താ പറയുക ഭയങ്കര പ്രോജ്വലിച്ച് നിൽക്കും. ഒരാ തെക്കുത്തുലു ഔലാദക്കും ഹഷിയത്ത ഇംലാഖ്. സത്യത്തിൽ ഈ റിസോഴ്സുകളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മുടെ കയ്യിലെ സമ്പത്ത് നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ പരിശ്രമം കൊണ്ടോ അല്ലാതെ എനിക്ക് ഭക്ഷണം തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സത്യത്തിൽ ഇതിൽ നമ്മൾ അധ്വാനിച്ച് കൊണ്ടൊന്ന് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പരിശ്രമം കൊണ്ടല്ല. അത് തന്നെ വലിയൊരു അർത്ഥമാണ്. അഥവാ എൻ്റെ പരിശ്രമം കൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ ആണെങ്കിൽ എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യശേഷിയും എൻ്റെ വിദ്യാഭ്യാസവും ഉള്ള എല്ലാവരും ഞാൻ കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടത് പറ്റണില്ല. ചിലർക്കത് സമ്പാദിക്കാൻ പറ്റുന്നില്ല. ആരോഗ്യവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സമ്പാദിക്കാൻ പറ്റുന്നില്ല. ഇനി സമ്പാദിച്ചാൽ തന്നെ ഇത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ശാരീരിക ആരോഗ്യാവസ്ഥ അവർക്കില്ല. അപ്പോൾ ഇത് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ പരിശ്രമങ്ങൾക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ അധ്വാനിച്ചത് കൊണ്ടല്ല സത്യത്തിൽ മാത്രമല്ല അതൊരു സബബാണ് കാരണമാണ് അതേസമയം അതിനേക്കാൾ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. ആ സ്രഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ള ഉറപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ വധിച്ച് കളയരുത് എന്നത്. അപ്പോൾ പണം കൊടുത്താൽ നമുക്ക് എണ്ണ ഇറക്കാം, നമുക്ക് ധാന്യങ്ങൾ ഇറക്കാം, നമുക്ക് പല എന്ത് ഇങ്ങനത്തെ വിഭവങ്ങളും ഇറക്കാം. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭവശേഷി നമുക്ക് അങ്ങനെ പണം കൊടുത്തൊരു രാജ്യത്ത് നിന്ന് ഇറക്കാൻ പറ്റുന്ന അവസ്ഥാവിശേഷമില്ല. ഹ്യൂമൻ റിസോഴ്സിന് ഹ്യൂമൻ റിസോഴ്സ് തന്നെ വേണം. മാത്രമല്ല നമുക്ക് ട്രെയിൻ ചെയ്തെടുത്താൽ നമുക്ക് നന്നായി എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ അത്രത്തോളം രാജ്യത്തിന് ഉപകാരപ്പെടുന്ന മറ്റൊരു റിസോഴ്സ് വേറെ ഇട്ടില്ലതാണ്. അപ്പോൾ നമ്മൾ മാറി ചിന്തിക്കണം എന്നതിൽ തർക്കമല്ല. അതിന് ചില ഇടങ്ങളിലൊക്കെ അക്കാഡമിക് ഡിസ്കഷൻസായിട്ട് മറ്റൊക്കെ നടക്കുന്നു എന്നതിലും നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പക്ഷേ ഇനി ആളുകളുടെ മൈൻഡ് സെറ്റ് ഇപ്പോൾ ലോ ഫെർട്ടിലിറ്റി മാറ്റാൻ എന്തൊക്കെയാണ് എടുക്കേണ്ട സ്റ്റെപ്പ് ഗൈഡ് ലൈൻസ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലേറ്റ് മാരേജ് ഒഴിവാക്കണമെന്ന്. കാരണം ലേറ്റ് മാരേജ് സ്വാഭാവികമായിട്ടും പിന്നെ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അവരുടെ നല്ല അവർക്ക് നല്ല ഒരു ഫെർട്ടിലിറ്റി ഉള്ളൊരു പ്രായം കഴിഞ്ഞ് അവർ പ്രസവിക്കുമ്പോൾ അതിന് അതിൻ്റേതായ കുറേ ചാലഞ്ചസ് ഉണ്ട്. അതുമാത്രമല്ല ഇനി കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാക്കാനും അവിടെ പ്രയാസപ്പെടും. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളെ സമൂഹത്തെ ഇപ്പോഴും എന്താ പറയുക യൂറോപ്പ് ഇപ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ ചിലപ്പോൾ അക്കാഡമിക് റീസൺസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇനി അവിടെ പഴകി പിടിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇനി ഒരുപാട് സമയമെടുക്കും. നമ്മുടെ നാട്ടിലിപ്പം ലേറ്റ് മാരേജിനെ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പഠനങ്ങളും ഈ ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയവരൊക്കെ നേരത്തെ അമീർ മാഷ് പറഞ്ഞമാതിരി ഒരു ട്രാഡ് വൈഫ് മൊമെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലിരിക്കും, അത് വലിയ സമ്പത്തായിരിക്കും എന്ന് പറയുന്നൊരു മൊമെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ അല്ല നിങ്ങൾ പറക്കൂ എന്ന് പറയുന്നൊരു സംഗതിയാണ് ഇവിടെ.

0: ആളുകളുടെ മാനസികാവസ്ഥയിൽ ചിന്തിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് മനുഷ്യർ താമസിക്കുന്നു, കൾട്ടിവേഷൻസ് നടക്കുന്നു, ഇൻ്റർവെൻഷൻസ് വരുന്നു. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നടക്കുന്ന മനുഷ്യരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ അതെല്ലാ കാലത്തേക്കും പിന്നെ സർവകാലികമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും എന്നത് നമ്മുടെ ഒരു ഇസ്സത്ത് കൂടെയാണ്. അപ്പം മുസ്ലിങ്ങളോട് നമുക്ക് പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ ആയത്തും അത് നമുക്ക് നൽകുന്ന ഗുണപാഠവും തന്നെയാണ്. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നൊരിക്കലും ഈ പിന്നെ റിപ്രൊഡക്ഷനിൽ നിന്ന് മാറി നിൽക്കരുത്. അതോടൊപ്പം ഇത് ബർക്കത്താണ്, ഒരു വലിയ ഹ്യൂമൻ റിസോഴ്സാണ് എന്നാണ്. അപ്പം മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം ഭാഗം 3, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ സഫ്വാൻ ബറാമി അൽഹിക്മി, ഹബീബ് റഹ്മാൻ.
2: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും.

0: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവർ ഈ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
1: പീസ് റേഡിയോ റിയാദു സാലിഹീൻ. രാത്രി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർബന്ധം. നമ്മോടൊപ്പം ചേരുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വ ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുള്ള 212-ാമത്തെ അധ്യായമായി നൽകുന്നത് ബാബു ഫദ്ലി ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന അധ്യായമാണ്. ഖിയാമുല്ലൈൽ എന്നത് രാത്രി നമസ്കരിക്കുക, രാത്രി നിന്ന് നമസ്കരിക്കുക. വഹുവ അഫ്ളു സ്വലാത്തി ബഅദൽ മക്തൂബ, ഫർളായ നിർബന്ധമായ നമസ്കാരങ്ങളിൽ പിന്നെ ശ്രേഷ്ഠമായ നമസ്കാരമാണ് രാത്രി നമസ്കാരം. ആ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത, മഹത്വം വിവരിക്കുന്ന അധ്യായമാണ്. ഈ ബാബിൽ ഇമാം നവവി റഹിമഹുള്ള ആദ്യമായി കൊണ്ടുവരുന്നത് സൂറത്തുൽ ഇസ്രായിൽ നിന്നുള്ള 79-ാമത്തെ വചനമാണ്. ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിനല്ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ. വമിനല്ലൈലി, രാത്രിയിൽ നിന്ന്, ഫതഹജ്ജദ് ബിഹി, ഉറക്കമുണർന്നുകൊണ്ട് അല്പസമയം ഖുർആൻ പാരായണത്തോടെ നമസ്കരിക്കണം. നിശ്ചയമായും അത് നാഫില ചെല്ല നിങ്ങൾക്ക് കൂടുതലുള്ള ഒരു പുണ്യകർമ്മമാണ്. അസ അയ്യ ബഅസക റബ്ബുക മഖാമ മഹ്മൂദ, നിങ്ങളുടെ രക്ഷിതാവ് നബിയെ നിങ്ങളെ സ്തുത്യർഹമായൊരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം. രാത്രി നമസ്കാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് പ്രത്യേകമായി കൊണ്ട് കൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് തഹജ്ജുദ് നമസ്കരിക്കുവാൻ വേണ്ടിയാണ്. ഫഅംറുല്ലാഹി നബിയഹു അയ്യ തഹജ്ജദ മിനല്ലൈൽ ലാ യഅനി കുല്ലല്ലൈൽ, രാത്രി മുഴുവനായുമല്ല, രാത്രിയിൽ നിന്ന് തഹജ്ജുദ് നമസ്കരിക്കാൻ ഉറങ്ങിയെഴുന്നേറ്റുകൊണ്ട്. ലിഅന്ന ഖിയാമ കുല്ലി ലൈലി ലൈസ മിന സുന്ന ഇല്ല അഹ്യാന, രാത്രി മുഴുവനായി നമസ്കരിക്കുക എന്നത് സുന്നത്തിൽപ്പെട്ടതല്ല, ചിലപ്പോഴൊക്കെയാണെങ്കിലല്ലാതെ. അതായത് ഖിയാമി അശ്രി റമദാൻ, റമദാനിലെ അവസാന 10 ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ. അതേപോലെ വഅമ്മൽ ബഖിയത്തു ഫസ്സുന്ന അയ്യനാമ വയക്കും, അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയുള്ള സുന്നത്ത് എന്നത് ഉറങ്ങുകയും അതേപോലെ തന്നെ രാത്രി നമസ്കരിക്കുകയും ചെയ്യണമെന്നതാണ്. അങ്ങനെ ആ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ ഫതഹജ്ജദ് ബിഹി നാഫിലത്തലക്, ഉറങ്ങിയെഴുന്നേറ്റ് നമസ്കരിക്കണം, അത് നിങ്ങൾക്കൊരു പുണ്യകർമ്മമാണ്. അപ്പോൾ ഇവിടെ നാഫിലത്തലക്ക എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞത് കാണാം. ഫഖീല അൽ മഅന അന്ന ഹാദ ഖാസും ബിക്ക യഅനി അൽ വുജൂബ്, ആ നിർബന്ധമായ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമായി കൊണ്ടുള്ളതാണ്. വുജൂബ തഹജ്ജുദ്, ആ തഹജ്ജുദ് നമസ്കാര നിർബന്ധിതാവസ്ഥ, ആ ഒരു നിർബന്ധം എന്നുള്ള കൽപ്പന. ലി അന്ന ഗൈറ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജിബു അലൈഹി തഹജ്ജുദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാത്തവർക്ക് തഹജ്ജുദ് നമസ്കാരം നിർബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് ഫർളാണ്, അത് നിർബന്ധമാണ്, വുജൂബാണ് എന്നതാണ് ആ ഒരു കൽപ്പനയാണ്. മറ്റുള്ള ആളുകൾക്ക് ഇല്ല എന്തിറഹു, അത് നേർച്ചയാക്കുകയാണെങ്കിലല്ലാതെ ഒരാൾ ഇൻ നദറ തഹജ്ജദ, ഒരാൾ തഹജ്ജുദ് നമസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ ലസിമഹുൽ വഫാഉ ബിന്നദരി, നിശ്ചയമായും നിർബന്ധമായും ആ നേർച്ച നിറവേറ്റണം എന്നതാണ്. അമ്മൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നഹു യജിബു അലൈഹി അൻ യതഹജ്ജദ മിനല്ലൈൽ, രാത്രിയിൽ നിന്ന് ഉറക്കമുണർന്നുകൊണ്ട് നമസ്കരിക്കുക എന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. വഖീല നാഫിലത്തല്ലക്ക, നിങ്ങൾക്കൊരു പുണ്യകർമ്മമാണ്, അധികരിച്ച നന്മയാണ് എന്നതൊക്കെ വിശദീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാണ് എന്ന് പറയുന്നതുപോലെ തന്നെ നാഫിലത്തല്ലക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു നാഫിലത്തുനായി സിയാദത്തുൻ വഫദുലുൻ, അത് കൂടുതൽ നന്മയാണ്, വർധനവാണ്, ശ്രേഷ്ഠതയാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാത്ത ആളുകൾക്കൊഴിച്ച്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊണ്ട് കൂടുതൽ ഖൈർ, നന്മ അതിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തവർക്കും ആ ഒരു നന്മ ലഭിക്കുന്നു രാത്രി നമസ്കാരം നിർവഹിക്കുന്നവർക്ക് എന്നതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തഹജ്ജുദിൻ്റെ ആ ഒരു സമറാത്ത്, അതിന് ലഭിക്കുന്ന ഫലങ്ങൾ വ്യക്തമാക്കുകയാണ്. അസാ അൻ യബഅസക റബ്ബുക മഖാമം മഹ്മൂദ, നബിയെ നിങ്ങളെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം അള്ളാഹു സുബ്ഹാനഹു വതആല. ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പറയുന്നത്, ഇദാ ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനി അസാ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അസാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഹുവ വാജിബുൻ, അത് നിർബന്ധമായി ഉണ്ടാകും. അസാ യബഅസക റബ്ബുക മഖാമം മഹ്മൂദ, നബിയെ നിങ്ങളുടെ താങ്കളുടെ റബ്ബ് താങ്കളെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കുന്ന എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക തന്നെ ചെയ്യും എന്നുള്ള അർത്ഥമാണ്. അന്നല്ലാഹ സയബഅസുക മഖാമൻ മഹ്മൂദ, നബിയെ നിങ്ങളെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കും. യബഅസുക യൗമൽ ഖിയാമത്തി മഖാമൻ, ഖിയാമത്ത് നാളിൽ ഒരു സ്ഥാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കും. തുഹ്മദു അലൈഹി മിൻ കുല്ലിൽ ഖലായിഖ്, മുഴുവൻ സൃഷ്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തുന്ന, അതെ, മുഴുവൻ സൃഷ്ടികളാലും പ്രശംസിക്കപ്പെടുന്നതായ ഒരു മഹത്തായ സ്ഥാനത്തേക്ക്. അപ്പോൾ സഹോദരങ്ങളെ, ഫലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഖാമുൽ മഹ്മൂദ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്തുത്യർഹമായൊരു സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. വമിൻഹു ഷഫാഅത്തുൽ ഉലമ, ആ ഒരു സ്ഥാനം അതാണ് ഷഫാഅത്തുൽ ഉലമ, വലിയ ഷഫാഅത്ത് എന്നത്. അതായത് മിനൽ മഖാമിൽ മഹ്മൂദിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്തുൽ ഉലമ, ആ മഖാമുൽ മഹ്മൂദ് സ്തുത്യർഹമായ സ്ഥാനം, അത് വലിയ റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതായത് മനുഷ്യരെല്ലാം ഖിയാമത്ത് നാളിൽ ഒരേ പ്രതലത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ലൈസ ഹുനാക ജിബാലുൻ വല അഷ്ജാറുൻ വല അൻഹാറുൻ, അവിടെ മരങ്ങളോ പർവ്വതങ്ങളോ പുഴകളോ, വല ബിനാഉൻ, എടുപ്പുകളോ ബിൽഡിങ്ങുകളോ ഒന്നും ഉണ്ടാവുകയില്ല. യസ്മാഹുമുദ്ദായിയ വയംഫുദുഹുമുൽ ബസർ, വിളിക്കുന്ന ആളെ കേൾക്കും, നോക്കുന്നവനെ കാണും, അങ്ങനെ ഒരേ പ്രതലത്തിലായിക്കൊണ്ടാണ്. ലാ യഹൂല ബൈനഹും വൈ വൈനദ്ദായിയ ഷൈഉൻ, വിളിക്കുന്ന ആൾക്കും ആ വിളിക്കപ്പെടുന്ന ആൾക്കുമിടയിൽ മറയില്ല. അതേപോലെ തന്നെ നോക്കുന്നവർക്ക് കാണുന്നവർക്കിടയിൽ മറയില്ലാത്ത വിധം ഒരേ പ്രതലത്തിലെല്ലാവരും നിർത്തപ്പെടുന്നതായ ഖിയാമത്ത് നാളിൽ, തദുനു ശംസു മിൻഹും ഹത്താ തകൂന അലാ ഖദരി മീൽ, ഒരു മൈൽ ചാൺ ഉയരത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കും. അതെ, അന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞത് ഹത്താ യക്കൂന മിഖ്ദാറുഹു ഖംസീന അൽഫസന, 50,000 വർഷങ്ങൾക്ക് തുല്യമായ പരലോകത്തെ ഒരു ദിവസം. സുബ്ഹാനല്ലാഹിൽ അലീം, അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധനാണ്. അൽ ഇൻസാനു ലാ യസ്തതിഉ അൻ യഖിഫ, മനുഷ്യന് നിൽക്കാൻ സാധിക്കുകയില്ല. വല അർബഅ വഇശ്രീന സാഅ, ഒരു 24 മണിക്കൂർ പോലും മനുഷ്യന് നിൽക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ ദിവസം എന്നത് സഹോദരങ്ങളെ, ഹാദൽ യൗമ മിഖ്ദാറുഹു ഖംസൂന അൽഫസന, ഇത് 50,000 വർഷമാണ്. ഫയൽഹഖുൻ നാസ മിനൽ ഹമ്മി വൽ കറബി മാ ലാ യുതീഖൂൻ, സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ക്ലേശത്തിലും സങ്കടത്തിലും അങ്ങേയറ്റത്തെ വിഷമത്തിലും ദുഃഖത്തിലുമായിക്കൊണ്ടായിരിക്കും മനുഷ്യരുണ്ടാകുക. ഫയതുലുബു ബഅലുഹും ഇലാ ബഅലിൻ നദറ ഫിൽ അംരി ലഅല്ല അഹദൻ യഷ്ഫഉ ലഹും ഇൻദല്ലാഹി അസ്സ വജൽ, പരസ്പരം തേടും, അവരാവശ്യപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. കാര്യങ്ങളുടെ അവസ്ഥ ഭയാനകരമായ അവസ്ഥയാണ്. ആരുണ്ട് റബ്ബിൻ്റെ അടുക്കൽ ഒരു ശുപാർശ ചെയ്യാൻ, ഒരു റെക്കമെൻഡ് പറയാൻ എന്നാണ് അവർ ആലോചിക്കുന്നത്. യുരിയഹും മിൻ ഹാദൽ മൗഖിഫ്, ഈയൊരു നൃത്തത്തിൽ നിന്നൊരു റാഹത്ത് കിട്ടാനൊരു സമാധാനം ലഭിക്കാൻ എന്തുണ്ട് മാർഗം? അങ്ങനെ അവരെല്ലാവരും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കിലേക്ക് പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് തോന്നിപ്പിക്കുകയാണ് ആദം നബിയുടെ അടുക്കിലേക്ക് പോകാൻ. ആദം നബി ആരാണ്? ആദമു അബുൽ ബഷർ, മനുഷ്യ പിതാവാണ് ആദം നബി. കുല്ലുൽ ബഷരി അബൂഹും വാഹിദ്, മുഴുവൻ മനുഷ്യന്മാരുടെയും പിതാവെന്നാണ്. അത് ആദമു അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദം നബി. അങ്ങനെയാണല്ലോ, വക്കമാഹുവൽ ആദത്തു അന്നൽ ഇൻസാന യഫിറു ഇലാ അഖ്റബിമൻ യറാഹു അന്നഹു അംഫ, ഏറ്റവും അടുത്തുള്ളവരുടെ അടുക്കലേക്ക് പോകുമ്പോൾ കുറച്ച് പ്രയോജനപ്പെടുമല്ലോ. അങ്ങനെ തങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക്, ആദം നബിയുടെ അടുക്കലേക്ക് അവർ ചെല്ലും. അവർ പറയും, ഇഷ്ഫഅലന അലാ തറാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ നിൽക്കുന്നൊരവസ്ഥ കണ്ടില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരർത്ഥത്തിലാണ്. ഇന്നല്ലാഹ ഖലഖക ബിയദിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബിയെ തൻ്റെ കൈകൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്. വഅല്ലമക അസ്മാ കുല്ലി ഷൈഇൻ, മുഴുവൻ കാര്യങ്ങളുടെയും പേരുകൾ പഠിപ്പിക്കുകയും ചെയ്തല്ലോ. വസ്തദലക്കൽ മലായിക്ക, ആദം നബിക്ക് മുഴുവൻ മലക്കുകളും സുജൂദ് ചെയ്യുന്നൊരവസ്ഥ അതല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരമുണ്ടായില്ലേ. അഅതാക ഖൈറൻ കസീറ, ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഫഷ്ഫഅലന ഇലല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് പറയണം എന്ന്. പക്ഷേ ഫയഅതദിറു, അദ്ദേഹം ഒഴിവ് കഴിവ് പറയുന്നതാണ്, എക്സ്ക്യൂസ് പറയുന്നതാണ്. എന്താണ് പറയുന്നത്? ഇന്നല്ലാഹ നഹാഹു അനിൽ അഖിലി മിനശ്ശജറത്തി ഫഅക്കല മിൻഹ, സ്വർഗത്തിൽ വെച്ച് ഒരു മരത്തിൻ്റെ അടുക്കലേക്ക് അടുക്കാൻ പാടില്ല. ഫലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമികളായി പോകും എന്ന് പറഞ്ഞതായ ആ ഒരു കൽപ്പന, നിങ്ങളാ സ്വർഗത്തിലെ ആ മരത്തിലെ പഴം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് അവർ കഴിക്കുകയുണ്ടായി പിശാചിൻ്റെ പ്രേരണ നിമിത്തം. വഹിയ വഹാദിഹി മാസിയ, അതൊരു റബ്ബിനോട് ചെയ്ത ഒരു ധിക്കാരമാണ്. അതുകൊണ്ട് തന്നെ ഫഹു ഖജ്ലാനു മിനൽ ളാഹി അസ്സവജൽ, അള്ളാഹുവിൽ നിന്ന്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മനുഷ്യർക്ക് വേണ്ടി ശുപാർശ ചോദിക്കുന്നത് ലജ്ജിക്കുകയാണ്. എങ്ങനെ? ഫകൈഫ യഷ്ഫഉ ലക്കും ഇൻദല്ലാഹി, എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് നൽകും, നടത്തും? സഹോദരങ്ങളെ, ആ ഒരവസ്ഥയാണവിടെ. പരലോകത്ത് നടക്കുന്ന ഭയാനകരമായ അവസ്ഥകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഖാമുൽ മഹ്മൂദ് എന്നൊരു പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നതിലേക്ക്, പരലോകത്തിൻ്റെ അവസ്ഥയും അതിൻ്റെ ഭയാനകതയും ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ മഖാമു ഷഫാഅത്തിൽ ഉലമ, വലിയ ഷഫാഅത്ത് എന്ന സ്ഥാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാമ നാസിറു സഅദി റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു, വമിനല്ലൈലി ഫതഹജ്ജദ് ബിഹി, രാത്രിയിൽ നിന്ന് തഹജ്ജു നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ, സ്വല്ലി ബിഹി ഫീ സായിരി ഔഖാത്തിഹി, മറ്റു സമയങ്ങളിലല്ലാതെ ഈ സമയത്ത് നമസ്കരിക്കണം രാത്രിയിൽ. നാഫില ചെല്ലക്ക ലി തക്കൂന സലാത്തുല്ലൈൽ ലി സിയാദ ചെല്ലക്ക ഫി ഉലുവിൽ ഖദരി വറഫ്ഇ ദറജാത്ത്, പദവികൾ ഉയർത്തപ്പെടാനും സ്ഥാനമുന്നതമാകാനുമൊക്കെ മറ്റുള്ള ആളുകളെക്കാൾ ഒഴികെ, മറ്റുള്ള ആളുകളെക്കാളേറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫൈന്നഹാ തക്കൂനു കഫാറത്തു ലി സയ്യിആത്തിഹി, തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അതുപോലെ തന്നെ അഞ്ച് നേരത്തെ നമസ്കാരം സത്യവിശ്വാസികളുടെ മേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലും ഫറളാണ്. എന്നാൽ സ്വലാത്തുല്ലൈൽ അങ്ങനെയല്ല, പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാണ്. ലി കറാമത്തിക അലല്ലാഹി അൻ ജഅല വളീഫതക അക്സറ മിൻ ഗൈരിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം മഹത്വമൊക്കെ ഏറെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ ഏറെ കൂടുതൽ ഒരു കാര്യം കൽപ്പിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. വലി അക്സിറ സവാബക്, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ പ്രതിഫലം കൂടുതലുണ്ടാകും. അതാണ് വത്തുനാലു ബിദാലിക്കൽ മഖാമുൽ മഹ്മൂദ്, അൽ മഖാമുൽ മഹ്മൂദ് എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതാണ്. വൽ മഖാമുല്ലദീ അഹ്മദുഹു ഫീഹിൽ അവ്വലൂന വല്ലാഖിറൂൻ, ആദ്യകാലക്കാരും അവസാനകാലക്കാരും മുഴുവൻ മനുഷ്യരും ആ ഒരു സ്ഥാനത്തെ വാഴ്ത്തുന്നതാണ്. അത് മഖാമു ഷഫാഅത്തിൽ ഉലമയാണ്. സൃഷ്ടികളെല്ലാവരും ഈയൊരു രൂപത്തിൽ അവിടെ നിർത്തപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് അതുണ്ടാവുക. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ അത് വിശദീകരിക്കാം അടുത്ത എപ്പിസോഡുകളിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. രാത്രി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർബന്ധം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഹംസ മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
5: ജനലിൽ ഇല്ലാത്ത സ്ഥലത്ത് കർട്ടൻ വെക്കുന്നത് തെറ്റാണോ? അതായത് ജനലുള്ള ഭാഗത്ത് കർട്ടൻ വെക്കുമ്പോൾ ജനലിൻ്റെ കൂടെ ആ ചുമർ മൊത്തം കർട്ടൻ വെക്കുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നു. അങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമികരമായി തെറ്റാണ് എന്ന് കേൾക്കുന്നു. ഇത് ശരിയാണോ? എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്?
6: ഒരു കടപ്പറ അല്ലെങ്കിൽ ഒരു റൂം, ഒരു വീട് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ ആധുനികമായ രൂപത്തിൽ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ഏറ്റവും ഭംഗിയായി മോടി പിടിപ്പിക്കുന്നത് എങ്ങനെയാണോ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ദുർവ്യയം പാടില്ല എന്നതാണ്. എന്നാൽ മാന്യമായ അവനവൻ്റെ കുടുംബ സാഹചര്യവും അവനവൻ്റെ നിലവാരവും അനുസരിച്ച് അവനവൻ്റെ റൂമും അവനവൻ്റെ ഓഫീസും സ്ഥാപനവുമൊക്കെ അലങ്കരിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് കർട്ടൻ ജനൽമ മാത്രമേ ഇടാൻ പാടുള്ളൂ, കുറച്ച് പുറത്തേക്ക് നീങ്ങിപ്പോകാൻ പാടില്ല, നീങ്ങിപ്പോയാൽ ഇസ്ലാമികമായി തെറ്റാണ് എന്ന് പറയാൻ ഈ ഇസ്ലാമിൻ്റെ ചുമരിൻ്റെ അളവെടുക്കാൻ ആരാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്? അപ്പോൾ ഒരു വീട് അലങ്കരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രൂപത്തിലായിരിക്കും. ചിലപ്പോൾ കർട്ടൻ തന്നെ ഇല്ലാത്ത രൂപത്തിലായിരിക്കും, വേറെ സമയത്ത് കർട്ടൻ വെച്ചുകൊണ്ടുള്ളതായിരിക്കും, മറ്റൊരു സമയത്ത് അത് ചുമരിൻ്റെ ഭാഗം കൂടി കർട്ടൻ്റെ തുണി ഇട്ടുകൊണ്ടായിരിക്കും. അതൊക്കെ ഓരോ നാട്ടിലും അതേപോലെ ഓരോ കാലഘട്ടത്തിലും വരുന്ന ഫാഷനുകളും മോഡലുകളും ഇസ്ലാമികമായി തെറ്റല്ലാത്തതൊക്കെ നമുക്ക് ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കർട്ടൻ്റെ തുണി അല്പം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നീങ്ങിപ്പോയാൽ ഇസ്ലാം പൊളിഞ്ഞു പോയി എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം ഒരു കടുത്ത നിലപാട് ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ഇസ്ലാമല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം. മറിച്ച് ഓരോരുത്തരുടെയും ജീവിത നിലവാരത്തിനനുസരിച്ച് അവരുടെ വീട്, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ ഓഫീസുകൾ തുടങ്ങിയവ ഭംഗിയാക്കുകയും അലങ്കരിക്കുകയുമൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു ആലം.
5: ഹോസ്പിറ്റലിൽ നിന്നും വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ വിഷയത്തിൽ ഡോക്ടർമാർ നമ്മോട് തീരുമാനമെടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയാൽ മരണപ്പെടും, അല്ലെങ്കിൽ മരിക്കുന്നതുവരെ കാലങ്ങളോളം വെന്റിലേറ്ററിൽ തന്നെ കിടത്താം. ഒരിക്കൽ ചെറിയ പ്രായത്തിൽ പിതൃ സഹോദരൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്തതിൽ കുറ്റബോധം വല്ലാതെ മനസ്സിനെ അലട്ടുന്നു. ഞാൻ തെറ്റുകാരനാകുമോ എന്ന ഭയം.
6: അവിടെ നമ്മൾ അങ്ങോട്ട് പ്രസ് ചെയ്യാതെ ഡോക്ടർ, ആ രോഗിയെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ എന്താ ചെയ്യേണ്ടത്, മാറ്റണോ എന്ന് ചോദിക്കുന്ന, ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ഘട്ടം ഒരിക്കലും ഒരു രോഗിയുടെ ജീവൻ നിലനിൽക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട് എങ്കിൽ ഡോക്ടർ നമ്മളോട് ഇനി എന്താ ചെയ്യേണ്ടത് മാറ്റല്ലേ എന്ന് ചോദിക്കൂല. മറിച്ച് ആ രോഗിയുടെ ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്താനുള്ള ഒരു സാധ്യത തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ ഡോക്ടർ എന്തായാലും ആ രോഗിയെ വെന്റിലേറ്ററിൽ തന്നെ കിടത്തുകയുള്ളൂ. അതല്ല, അതിന് ഇനിയൊരു സാധ്യത അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയോ ഒരു നിരീക്ഷണത്തിൽ കാണുന്നില്ല. വെറും വെന്റിലേറ്റർ സഹായത്തോടുകൂടി മാത്രം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അത് മാറ്റിയിട്ടുണ്ട് എങ്കിൽ മരണപ്പെട്ടു പോകും. ജീവൻ്റെതായിട്ട് നിലനിൽക്കുന്നത് ശരീരത്തിൽ ഈ ശ്വാസോച്ഛ്വാസം മാത്രമാണ്, ഈ മിടിപ്പ് മാത്രമാണ്, മറ്റൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഡോക്ടർമാരത് നിങ്ങൾ എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളി, ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ മരിക്കും എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ നമുക്ക് അത് സജസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ മാത്രമേ ഡോക്ടർ അത് പറയുള്ളൂ. അതല്ല, അതിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഇതിൽ ഇട്ടാൽ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുന്നതിന് പകരം ആയേക്കാം, ചിലപ്പം മാറിയേക്കാം, തിരിച്ചു വന്നേക്കാം എന്ന ഒരു മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടുന്നത് എങ്കിൽ നമ്മൾ അത് മാറ്റണ്ട എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഓരോ സാഹചര്യത്തിനുമനുസരിച്ച് അവരുടെ നിലപാടെന്ത്, ഒരു ഡോക്ടർ മാത്രമല്ല ഒന്നിൽ കൂടുതൽ ഡോക്ടർമാർ ആ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ. അല്ലാഹു അലം.
5: 74 വയസ്സ് പ്രായമുള്ള പല അസുഖങ്ങളുമുള്ള വ്യക്തിയാണ് പിതാവ്. അദ്ദേഹം തൻ്റെ കച്ചവടത്തിൽ സഹായിക്കാൻ വേണ്ടി കൂടെ കടയിൽ നിൽക്കാറുണ്ട്. അവിടെ സിഗരറ്റ് വിൽപ്പനയുമുണ്ട്. സഹായത്തിനായി നിന്നില്ല എങ്കിൽ വിഷയവുമാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം?
6: വാപ്പാനോട് പറയാന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ നിലപാട്. ഒന്നാമത്തെ നിലപാട്, വാപ്പ ഹലാലായ മാർഗത്തിൽ വല്ലതും തിന്നാലേ കൈവന്തിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയടക്കം സ്വീകരിക്കുള്ളൂ എന്ന് പറയണം. ഈ സിഗരറ്റും അതേപോലെ തന്നെ ബീഡിയുമൊക്കെ വിറ്റ് നമുക്ക് കിട്ടുന്ന പണം, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ മക്കളുടെ ഭക്ഷണത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹലാലായ ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയൂല എന്ന് വാപ്പയെ 74 വയസ്സായാലും ബോധ്യപ്പെടുത്തണം. എന്നിട്ട് കടയിൽ നിന്ന് അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് ഒന്നാമത്തെ ഒരു നിലപാടായിട്ടെടുക്കേണ്ടത്. പിന്നെ വാപ്പയോടൊപ്പം കച്ചവടത്തിൽ നിൽക്കുക എന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം വാപ്പാക്ക് സഹായിച്ചു കൊടുക്കലൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ കച്ചവടത്തിൽ താല്പര്യമില്ലെങ്കിൽ, ആ ഫീൽഡിൽ അല്ല നിങ്ങളുടേത് എങ്കിൽ അവിടെ പിന്നെ വാപ്പാൻ്റെ കൂടെ നിന്നാലേ ശരിയാവുള്ളൂ എന്നതൊന്നുമില്ല. 74 വയസ്സായ വാപ്പയെ വാപ്പ കച്ചവടം നടത്തിയിട്ടില്ല എങ്കിലും നോക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ എന്തിനാണ് വാപ്പ അങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അത് വാപ്പയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെങ്കിൽ നടത്തിക്കൊണ്ടു പോകട്ടെ. നിങ്ങൾ ആ ഫീൽഡ് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെ നിൽക്കേണ്ടതില്ല. അവിടെ 74 വയസ്സായ വാപ്പയെ പരിഗണിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. സാധിക്കുമെങ്കിൽ സഹായിക്കുകയും ചെയ്യാം. പക്ഷേ അങ്ങനെ സഹായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാനുള്ളത്, വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും വല്യപ്പയാണെങ്കിലും എത്ര പ്രായമുള്ളവരാണെങ്കിലും എത്ര ബന്ധപ്പെട്ടവരാണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ന്യായമായി പറയുന്നതിന് ബഹുമാനവും ആദരവും തടസ്സമല്ല എന്നതാണ് നമ്മൾ പഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. ബഹുമാനവും ആദരവും കൊണ്ട് ഒരാളോടും ഒരു കാര്യവും നമ്മൾ പറയാൻ മടിക്കാൻ പാടില്ല, ദീനിൻ്റെ കാര്യമാണെങ്കിൽ. അതുകൊണ്ട് വാപ്പക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇതുമായി നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സഹകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറയുന്നതിന് അതിൻ്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് നമ്മൾ സഹിക്കാൻ തയ്യാറാവുക എന്നത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്.
5: ഇഖാമത്തിനു ശേഷം വല്ല പ്രാർത്ഥനയുമുണ്ടോ എന്നാണ് ഒരു ശ്രോതാവ് അന്വേഷിക്കുന്നത്.
6: ബാങ്ക്, ഇഖാമത്ത് ഇവക്ക് രണ്ടിനും ഒരുമിച്ച് അറബിയിൽ പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗങ്ങളിലൊക്കെ പറയുന്ന ഹദീസുകളിലുമൊക്കെ വന്നിട്ടുള്ള ഒരു പേരാണ് അദാൻ എന്നത്. രണ്ടിനും കൂടി ഒരുമിച്ച് അദാനൈനി എന്ന് പറയും. അദാന്, അദാനൈനി, രണ്ട് ബാങ്കുകൾ. അപ്പോൾ ബാങ്ക് വിളിച്ചതിന് ശേഷം നമ്മൾ ചൊല്ലുന്ന സിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തുൽ ഖായിമ, എന്ന ആ ദിക്കർ ഇഖാമത്തിന് ശേഷവും ചെല്ലി എന്നതുകൊണ്ട് പ്രശ്നമില്ല, ചെല്ലാവുന്നതാണ്, അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു ആലം.
5: സക്കാത്ത് ഒരാൾക്ക് വേണ്ടി കരുതി വെച്ചതാണ്, അതിപ്പോൾ അയാൾക്ക് കൊടുത്താൽ അത് പാഴാക്കിക്കളയും, അതിനാൽ അത് സ്വീകരണ അത് സ്വർണമാക്കി മറ്റാവശ്യക്കാർക്ക് കടമായി കൊടുക്കാമോ? ഈ അവകാശിക്ക് ആവശ്യം വരുമ്പോൾ അന്നത്തെ സ്വർണത്തിൻ്റെ വിലയിൽ തന്നെ കൊടുക്കാമല്ലോ, മൂല്യവും കുറയില്ല. ഒന്ന് വ്യക്തമാക്കാമോ? കടം കൊടുക്കുന്ന ആളും സക്കാത്തിൻ്റെ അവകാശിയാണ്, അയാൾ കടം കൊണ്ട് കുടുങ്ങിയ വ്യക്തിയുമാണ് എന്നുകൂടി പ്രത്യേകം സൂചിപ്പിക്കുന്നു.
6: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് എന്നത് നമ്മുടെ സ്വത്തിൽ ഒരു നിർണിത സമയത്ത്, നിശ്ചിതമായ സമയം വരുന്ന സമയത്ത് ബാധ്യതയാകുന്ന ഒന്നാണ്. അതിൻ്റെ ഒന്നാം തീയതി തന്നെ നമ്മുടെ കയ്യിൽ നിന്നും അത് കൊടുത്തൊഴിവാക്കുകയാണ് വേണ്ടത്. അത് ഇന്ന വ്യക്തിക്ക് കൊടുക്കുക എന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾ അതിൻ്റെ അവകാശിയാണെങ്കിൽ കൊടുക്കാം. പക്ഷേ അയാൾക്ക് വേണ്ടി നമ്മൾ തന്നെ അത് കരുതി വെക്കുന്നതോടുകൂടി തന്നെ നമ്മളെ ഇപ്പോഴും സക്കാത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ലല്ലോ. നമ്മൾ ഇപ്പോൾ തന്നെ ഇപ്പോഴും നമ്മൾ തന്നെയല്ല അത് സൂക്ഷിക്കുന്നത്. അങ്ങനെ ഒരു കരുതി വെക്കൽ നമ്മൾ നടത്തേണ്ടതില്ല. നമ്മൾ നടത്തേണ്ടത് നമ്മുടെ ബാധ്യത നിറവേറ്റുക എന്നുള്ളതാണ് ഒന്നാം സ്ഥാനം. അയാൾക്ക് അത് എങ്ങനെ ഉപകാരപ്പെടും, അയാൾക്ക് പരലോകത്ത് ഉപകാരപ്പെടണം, അയാൾക്ക് ഇന്ന കാര്യത്തിന് ഉപകാരപ്പെടണം, കുട്ടികളെ കെട്ടിക്കുന്ന സമയത്ത് ഉപകാരപ്പെടണം എന്നതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഇപ്പോൾ കൊടുക്കുമ്പോൾ അദ്ദേഹം അതിന് അവകാശിയാണോ അത് കൊടുക്കുക. അദ്ദേഹം അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ കുട്ടികളെ കെട്ടിക്കുന്നതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് ഒരു സ്വർണം വള എൻ്റെ മോൾക്ക് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 2 ഗ്രാമിൻ്റെ ഒരു മോതിരം ഈ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നല്ലാതെ നമുക്ക് അത് ഇന്ന രൂപത്തിലേ പറ്റുള്ളൂ, ഇന്ന ഇത് ഇന്ന സമയത്തെ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ അത് അയാൾക്ക് ഉപകാരപ്പെടുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പോൾ കടം കൊടുക്കുന്നത് സക്കാത്തിൻ്റെ അവകാശിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അത് സക്കാത്തതിൻ്റെ കൊടുത്തൂടെ? നമുക്ക് ഇയാൾക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കുമ്പോൾ അന്നത്തെ സക്കാത്ത് കൊടുക്കാമല്ലോ, ആ വർഷത്തെ സക്കാത്ത് അയാൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സക്കാത്ത് ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അയാൾക്ക് ഇന്ന രൂപത്തിലേ ഉപകരിക്കാൻ പാടുള്ളൂ, വേറെ രൂപത്തിലും ഉപകരിക്കാൻ പാടില്ല, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും അയാളുടെ കയ്യിൽ കിട്ടുന്ന സ്വത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു ചിന്തയല്ല നമുക്ക് വേണ്ടത്. ഒരു പക്ഷേ അയാൾക്ക് ഭക്ഷണമായിരിക്കും, അയാൾക്ക് വേറെന്തെങ്കിലും ആവശ്യം നമ്മൾ കണക്കാക്കുന്ന ആവശ്യത്തിനേക്കാളും ഏറ്റവും പ്രധാനം, അയാളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കും നമ്മൾ കണക്കാക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് സക്കാത്ത് എന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് കൊടുക്കേണ്ട ഒരു ബാധ്യത തന്നെ, അത് നമ്മൾ വീട്ടുക. അതിനവകാശപ്പെട്ട ആൾ, അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അവകാശികൾ ഇന്നവനാണ്, എ ആണോ ബി ആണോ, എക്ക് അവകാശമുണ്ട് ബിക്കും അവകാശമുണ്ട് എങ്കിൽ നമുക്ക് ബിക്ക് കൊടുക്കാനാണ് ആഗ്രഹമെങ്കിൽ കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ന സമയത്തെ ഉപകാരപ്പെടുള്ളൂ, ഇന്നതിനെ ഉപകരിക്കുള്ളൂ എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കണക്കാക്കേണ്ടതില്ല. അത് നമ്മൾ നമ്മുടെ ബാധ്യത കൊടുത്തു വിട്ടുക എന്നുള്ളതാണ് ഒന്നാം സ്ഥാനമായി നമ്മൾ കരുതേണ്ടത്. വല്ലാഹു ആലം.
5: പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റി ഇസ്ലാം അനുവദിച്ച പാട്ട്, പ്രസംഗം തുടങ്ങിയ പരിപാടികൾ പൊതു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? പല മദ്രസ പ്രോഗ്രാമുകളിലും പ്രായപൂർത്തിയായ പെൺകുട്ടികളെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന സ്റ്റേജിൽ പാട്ടും മറ്റു പല പരിപാടികളുമായി അവതരിപ്പിക്കുന്നത് കാണുന്നു. ഇത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം.
7: സദ്ദുദരിഅ എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പൊതുവായ തത്വമാണ്, അഥവാ തെറ്റിലേക്ക് പോകാനുള്ള വഴികൾ ബന്ധിക്കുക, അടക്കുക എന്നത്. അപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ ശബ്ദവും അവരുടെ ചലനങ്ങളുമൊക്കെ മറ്റുള്ളവരിൽ തെറ്റായ മെസ്സേജുകൾ നൽകുവാനും തിന്മയിലേക്ക് അവരെ പ്രേരിപ്പിക്കുവാനുമൊക്കെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉള്ള ഒരു പരിതസ്ഥിതിയുണ്ടെങ്കിൽ, പൊതുവായ പ്ലാറ്റ്ഫോമിൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിക്കുമ്പോൾ അതിന് സാധ്യതകളെമ്പാടുമുണ്ടല്ലോ. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അതല്ലാതെ അവർക്ക് പരിപാടി പാടില്ല എന്നോ അവർ പാട്ടുപാടാനോ പ്രസംഗിക്കാൻ പാടില്ല എന്നോ നമുക്ക് മൊത്തത്തിൽ ഒരു വിധി പറയാൻ പറ്റുകയില്ലെങ്കിലും അത് പല തിന്മകളിലേക്കും തെറ്റായ വഴികളിലേക്കും പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു സൂക്ഷ്മത പാലിക്കലും വിട്ടുനിൽക്കലുമാണ് ഏറ്റവും നല്ല ഒരു രീതി എന്ന് മനസ്സിലാകുന്നു അല്ലാഹു തആല അഅലം.
5: പള്ളിയിലെ രണ്ടാമത്തെ ജമാഅത്തിന് 27 ഇരട്ടി കൂലി ലഭിക്കുമോ എന്നാണ് ചോദ്യം.
8: പള്ളിയിലെ രണ്ടാമത് നടത്തുന്ന ജമാഅത്തിന് 27 ഇരട്ടി കൂലി കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതായി നമുക്ക് ചോദ്യകർത്താവിനോട് പറയാനുള്ളത്, പള്ളികളിൽ നിർവഹിക്കപ്പെടുന്ന ഔദ്യോഗികമായിട്ടുള്ള ജമാഅത്ത് നിസ്കാരത്ത് തന്നെ പങ്കെടുക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെയൊക്കെ ചര്യ. കാരണം മുസ്ലിങ്ങളുടെ ഐക്യവും കെട്ടുറപ്പുമാണ് ഈ ജമാഅത്തിലൂടെ നമ്മൾക്ക് പ്രകടമാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് മറ്റൊരു ജമാഅത്ത് സംഘടിപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഇനി വല്ല കാരണത്താലും ആ ജമാഅത്തിന് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ജമാഅത്ത്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഒരു ജമാഅത്ത് നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ജമാഅത്തായിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തുർ റജുലി മഅർ റജുലി അസ്കാ മിൻ സലാത്തി വഹ്ദ. ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ജമാഅത്തായിട്ട് വേറെ ഒരാൾ മറ്റൊരാളുടെ കൂടെ നിസ്കരിക്കുന്നത്. അതേപോലെ തന്നെ സലാത്തുഹു മഅ റജുലൈനി, ഒരാൾ രണ്ടാളുടെ കൂടെ നിസ്കരിക്കുന്നത് അയാൾ ഒരാൾ കൂടെ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. വമാ കാന അക്സർ ഫഹു അഹബ്ബ ഇലല്ലാഹ്, എത്ര കണ്ട് ആളുകൾ കൂടുമോ അത്രയും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് അബൂദാവൂദ് നസയ്യക്ക് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. സഹാബികളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഒരു ജമാഅത്ത് കഴിഞ്ഞു എന്ന് കരുതി ഇനി മറ്റൊരു ജമാഅത്ത് നിസ്കരിക്കാതിരിക്കലില്ല. ഹദീസിൽ കാണാൻ കഴിയുമ്പോൾ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്നൗ ജാഅ ദാത യൗമിൻ വന്നാസു ഖദ് സല്ലു, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ വന്നപ്പോൾ ജനങ്ങളൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫസ് ജമാ അസ്ഹാബഹു ഫസല്ലാ ബിഹിം ജമാ, അങ്ങനെ അദ്ദേഹത്തിന് കൂടെ ഉള്ളവരൊക്കെ കൂട്ടി ഒരു ജമാഅത്തായിട്ട് നിസ്കരിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെ സഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു നിസ്കാരം കഴിഞ്ഞ ശേഷം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന അയാളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൈ യതസദ്ദഖു അലാ ഹാദാ ഫൈസല്ലി മഅ, ആരാണ് ഇയാൾക്ക് കൂടെ നിന്ന് നിസ്കരിച്ച് ഒരു ധർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആര് തയ്യാറുണ്ട് എന്ന്. അങ്ങനെ അതിൽ നിന്ന് ഒരാൾ ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിസ്കരിച്ചു എന്നും എന്ത് ചെയ്യുന്ന റിപ്പോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്നും 25 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ആളുകളുടെ നമസ്കാരത്തിൻ്റെ ഖുശുവും അവരുടെ ഭക്തിയും അവരുടെ നിസ്കാരത്തിലുള്ള മാനസാതിഥ്യവും അതൊക്കെ എത്ര കണ്ടുണ്ടാവുമോ അതിനനുസരിച്ചാണ് 25ഉം 27ഉം പ്രതിഫലം ലഭിക്കുക. അത് ഒന്നാമത്തെ ജമാഅത്തിന് രണ്ടാമത്തെ ജമാഅത്തിന് ഇത്ര എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. അത് നൽകുന്നത് അള്ളാഹുവാണ്. ഒന്നാമത്തെ ജമാഅത്ത് നിസ്കരിച്ച ആൾക്ക് തന്നെ മുഴുവൻ 27 ഇരട്ടിയും കിട്ടിക്കൊള്ളണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് അവരുടെ നിസ്കാരത്തിലുള്ള തഖ്വയും ഖുശുവും ഭക്തിയും അനുസരിച്ചാണ് അവർക്ക് ലഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു തആല അഅലം.
5: നാം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതോടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പ്രവേശിക്കുന്നു. ചോദ്യം, പള്ളിയിൽ ആരുമില്ല, ഖാലിയായ പള്ളിയിൽ നമ്മൾ തനിയെ കയറുമ്പോഴും സലാം ചൊല്ലേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതിയോ എന്നാണ് ചോദ്യം.
8: റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫൽ യുസല്ലിം അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ കയറിയാൽ നബിയുടെ മേൽ സലാത്തും ചൊല്ലുക. സുമ്മലി യഖുൽ അള്ളാഹും അഫ്താഹലി അബുവാബ റഹ്മത്തിക്, പിന്നീട് അവന് അള്ളാഹും അഫ്താഹലി അബുവാബ റഹ്മത്തിക് എന്ന് പറയാം. പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അള്ളാഹും ഇന്നി അസ്സലുക്കം മിൻ ഫളിക് എന്ന് പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വേറെയും ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ പള്ളിയിലുള്ളവരോട് പ്രത്യേകിച്ച് സലാം പറയണം എന്ന് പറയുന്ന ഒരു ഹദീസും വന്നിട്ടില്ല. പൊതുവേ ആളുകളെ കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ, അവർ ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ സലാം പറയുക എന്ന ഒരു മര്യാദ ഉണ്ട് എന്നതല്ലാതെ, അല്ലെങ്കിൽ വീട്ടിൽ കയറുമ്പോൾ വീട്ടിലാളില്ലെങ്കിലും അസ്സലാമു അലൈന എന്ന് പറഞ്ഞിട്ട് സലാം പറയുക എന്നുള്ളതല്ലാതെ, നമ്മൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക എന്നുള്ള, നബിയുടെ മേൽ സലാത്ത് മാത്രം ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിക്കുന്നത്, സലാത്ത് ചൊല്ലുക എന്നിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, അതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അല്ലാതെ അവിടെ സലാം പറയുക എന്നുള്ളത് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. പൊതുവെ ആളുകൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം, ഖുർആൻ പാരായണമൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് ചെന്ന് ഉറക്കെ സലാം പറയുന്നതിനേക്കാൾ പള്ളിയിൽ കയറി അവിടെ നമ്മൾ നേരിട്ട് നമ്മൾ മുഖത്തിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളോട് മാത്രം സലാം പറയുക എന്നല്ലാതെ, കയറി വരുന്നവരൊക്കെ ഉച്ചത്തിൽ സലാം പറഞ്ഞാൽ ആ പള്ളിയിലുള്ള എല്ലാവർക്കും സലാം മടക്കാനേ അവിടെ ഒഴിവുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് അവിടെ പള്ളിയിൽ സലാം പറയുക എന്നതിനേക്കാൾ നമ്മളവിടെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പള്ളിയിൽ നമ്മളെ തഹിയത്ത് നിസ്കരിച്ച് ഇരിക്കുകയാണ് വേണ്ടത്. ആ സന്ദർഭത്തിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ആളുകളോട് പിന്നെ കൂടുതൽ ഉറക്കയല്ലാതെ സലാം പറയുക, മറ്റുള്ളവർക്ക് ഒരു പ്രയാസം സൃഷ്ടിക്കാതെ, അതായിരിക്കും എല്ലാ ഹദീസുകളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ട് തോന്നുന്നത്. അല്ലാഹു അലം.
5: ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ ചൊല്ലിയാൽ മതിയോ അതോ നാവും ചുണ്ടും ഉപയോഗിച്ച് തന്നെ വേണമെന്നുണ്ടോ?
8: ദുആ എന്ന് പറയുന്നത് അത് ഉച്ചരിക്കണം എന്നാണ് അതിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് നാവ് കൊണ്ട് അവനെന്ത് ചെയ്യണം, പറയണം. അവൻ്റെ മനസ്സിൽ മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ല എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മനസ്സിൽ കരുതുകയും അതുപോലെ തന്നെ മനസ്സിൽ പറയുകയും ചെയ്യുന്നതിന് ദിക്ർ എന്നാണ് പറയാം. പ്രാർത്ഥന യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ നമ്മൾ പ്രത്യേകിച്ചും നാവ് കൊണ്ട് ഉച്ചരിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവരെ നമ്മൾ ശരീരം കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വായ കൊണ്ട് ഉച്ചരിച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴേ അതിന് ഖുർആൻ ഓതുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാൻ പാടുള്ളൂ. അല്ലാത്തത് പ്രാർത്ഥനയായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു തആല ആലം.
5: اللهم ما أصبح بي من نعمتك أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. രാവിലെയും വൈകിട്ടും ഈ പ്രാർത്ഥന ചൊല്ലാമോ, ഇത് സഹീഹാണോ എന്നാണ് ചോദ്യം.
8: اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. ഈ ദുആ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറ്റുമോ, അതിന് ഹദീസ് സഹീഹാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഹദീസ് ചില ഹദീസ് ഗ്രന്ഥങ്ങൾ, അബൂദാവൂദ്, നസായി, ബൈഹക്കി പോലുള്ള ചില ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിൻ്റെ സ്വീകാര്യതയിൽ ഹദീസ് പണ്ഡിതന്മാർ അവർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാമ ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ ഇത് ലഈഫാണ്, ദുർബലമാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസിൻ്റെ സ്വീകാര്യതയിൽ പരിശോധിച്ചതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ധാരാളം പ്രാർത്ഥനകൾ വേറെ ഉണ്ടായിരിക്കെ ഇത്തരം ദുർബലമായ ഹദീസുകൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
5: ജനാബത്ത് കുളി, ജനാബത്ത് ആയ ഉടനെ തന്നെ കുളിക്കാമോ എന്നാണ് ചോദ്യം.
8: ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ സൗകര്യം പോലെ കുളിക്കാവുന്നതാണ്. ജനാബത്തുണ്ടായ ഉടനെ തന്നെ കുളിക്കുകയാണെങ്കിൽ അതിന് വിരോധമല്ല, വൈകിപ്പിക്കുകയാണെങ്കിലും അതിന് തെറ്റില്ല എന്നതാണ്. എന്നാൽ കൂടുതൽ താമസിയാതെ നേരത്തെ കുളിക്കുന്നതാണ് ഉത്തമം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിർബന്ധമാകുന്നത് ഫർള് നമസ്കാരങ്ങൾ, അത് നിർവഹിക്കുന്ന സമയമായാൽ ഉടനെ കുളിക്കുക, ആ നിസ്കാരത്തിന് വേണ്ടി കുളിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുണ്ടായിരിക്കെ കിടന്നുറങ്ങുമായിരുന്നു എന്നും ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായിരിക്കെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഉറങ്ങാനോ ഉദ്ദേശിച്ചാൽ അവിടുന്ന് വുളു എടുക്കുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഖലീൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുന്നതിന് മുമ്പ് ഉറങ്ങാറുണ്ടോ, അതുപോലെ വയനാമോ കബലാൻ യഗ്ധസിൽ കുളിക്കുന്നതിന് മുമ്പ് ഉറങ്ങാറുണ്ടോ, അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടോ എന്നൊക്കെ. അതിന് ആയിഷ റളിയല്ലാഹു പറഞ്ഞത് നഅം, അതെ എന്നാണ്. എന്നിട്ട് ആ സന്ദർഭത്തിൽ ഖലീൽ റളിയല്ലാഹു പറയണ അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫിൽ അംരി സഅഅ, ഈ കാര്യത്തിൽ വിശാലമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് ഉറങ്ങണമെങ്കിൽ അതിന് മുമ്പ് കുളിക്കുക അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുളിക്കുക, രണ്ടും ചെയ്യാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സന്ദർഭങ്ങളിൽ ഒതു എടുക്കുമായിരുന്നു, അത് സുന്നത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജനാബത്തുകാരൻ പിന്തിപ്പിക്കുന്നത് കൊണ്ട്, പിന്തിയിട് കുളിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നതാണ് നമുക്കതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ ഹുദൈഫ റളിയല്ലാഹു അൻഹുമ, അവരൊക്കെ ജനാബത്തുണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സന്ദർഭത്തിൽ നബിയോട് കൂടെ ഇരിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയാതെ അവിടുന്ന് മാറിപ്പോവുകയാണ്. എന്നിട്ട് പിന്നീട് അവരെ കണ്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അനുക്കും നിങ്ങളെന്താണ് പിന്നെ എൻ്റെ അടുത്ത് വരാതിരുന്നത്, കൂടെ ഇരിക്കാതിരുന്നത് എന്ന്. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, കുന്ന അല ജനാബ, ഞങ്ങൾക്ക് ജനാബത്തുണ്ടായിരുന്നു, കുളി നിർബന്ധമായിരുന്നു, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ കൂടെ ഞങ്ങൾ ശുദ്ധിയില്ലാതെ ഇരിക്കുന്നതിനെ ഞങ്ങൾക്ക് അനിഷ്ടമായിരുന്നു എന്ന്. അപ്പോൾ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നൽ മുസ്ലിം അലാ യൻജുസ്, ഒരു മുസ്ലിം ഒരിക്കലും നജസാവുകയില്ല. വലം യുൻകിർ അലൈഹിം ബഖാഉഹും അലാ ഗൈരി ത്വഹാറ എന്നാണ്. അവരെ ശുദ്ധിയില്ലാത്തൊരവസ്ഥയിൽ ഇരുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എതിർക്കേണ്ടായിട്ടില്ല, വിമർശിക്കേണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിക്കുകയാണെങ്കിൽ നേർത്ത് കുളിക്കുന്നതുകൊണ്ട് വിരോധമില്ല, ഇനി വെഴിപ്പിക്കുകയാണെങ്കിൽ അതിനും വിരോധമില്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കാണാം, പിന്നെ ജനാബത്തുകാരൻ അങ്ങാടിയിലൂടെ നടക്കുക, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ അനുവദനീയമാണ് എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് വെച്ചുകൊണ്ട് നമുക്ക് നേരത്തെ കുളിക്കുന്നതിന് വിരോധമല്ല, ഇനി വൈകിപ്പിക്കാനും വിരോധമല്ല, പക്ഷെ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഉളു എടുത്തുകൊണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹു തആല ആലം.
1: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഹംസ മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
9: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
10: ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം കൂടുതൽ വോളണ്ടിയർമാർ. യാത്രയിൽ ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം സൗദിയിൽ സേവനം ചെയ്യുന്നതിനുള്ള വോളണ്ടിയർമാരുടെ എണ്ണം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ 150 തീർത്ഥാടകർക്ക് ഒരാൾ വീതമായിരുന്നു. നേരത്തെ 200 പേർക്കും 300 പേർക്കും ഓരോ വോളണ്ടിയർ വീതമായിരുന്നു. യാത്രയിൽ തീർത്ഥാടകർക്കൊപ്പം യാത്ര ചെയ്ത് ഹജ്ജ് തീർത്ഥാടന കാര്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ ജോലി. 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആകെയായി ഇത്തവണ 900 വോളണ്ടിയർമാർ ഉണ്ടായിരിക്കും. സൗദി അറേബ്യയിൽ തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതിനായി വോളണ്ടിയർമാരുടെ എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. സൗദിയിൽ വിവിധയിടങ്ങളിൽ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കൂടുതൽ വോളണ്ടിയർമാരുടെ സേവനം ആവശ്യമായി വന്നിരുന്നു.
11: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
12: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്നാലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്ന പുലരിവെട്ടം എന്ന പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത എപ്പിസോഡുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അപകട വ്യക്തിത്വങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു പ്രത്യേകമായ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. നമുക്ക് ധാരാളം ഗുണപാഠങ്ങൾ നൽകുന്ന ചില ആശയങ്ങളാണ് അദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചത്. അത് യഥാർത്ഥത്തിൽ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിൽ എല്ലാവരിലും സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇത്തരം പല വ്യക്തികളെയും പല സന്ദർഭത്തിൽ കണ്ടുമുട്ടാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പ്രത്യേകമായ ചില കഴിവുകളും അതേപോലെ തന്നെ സംസാരിക്കുവാനുള്ള കഴിവും ചില സംഗതികൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനും ഉള്ള ചില കഴിവുകളുമുള്ള ചില വ്യക്തികളുണ്ടായിരിക്കും. അവർക്ക് സംസാരിച്ച ഒരാളെ വശീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഒരു കാര്യം ഏൽപ്പിച്ചാലത് നിർവഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. തനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പോലും ഏറ്റെടുത്ത് തൻ്റെ ഒരു സ്കില്ലുപയോഗിച്ചുകൊണ്ട് ഒരു കഴിവുപയോഗിച്ചുകൊണ്ട് അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ചില വ്യക്തിത്വങ്ങളുണ്ടാകും. ഇത് ഇത്തരം വ്യക്തികൾ ഏതു കാര്യവും ചെയ്യാൻ അവർ ധൈര്യം കാണിക്കും. ഈ ധൈര്യം ഒരുപക്ഷെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. ഒരു 2 മീറ്റർ ഉയരത്തുനിന്ന് താഴത്തേക്ക് ചാടാൻ കഴിവുള്ള ഒരുത്തൻ താൻ ചാടാൻ കഴിവുള്ളവനാണ് എന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടിയാൽ എന്തു സംഭവിക്കും? ഇതാണ് ഇത്തരം സ്വഭാവങ്ങളുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരപകടം. ചിലതെല്ലാം തനിക്ക് ചെയ്യാനും വിജയിപ്പിച്ചെടുക്കാനും കഴിയും എന്ന ആത്മവിശ്വാസം ഏത് അപകടങ്ങളിലും പോയി തലയിടാൻ അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. അതിലൂടെ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത മഹാദുരന്തങ്ങളിലും കടങ്ങളിലും പ്രയാസങ്ങളിലും ജീവിത പ്രതിസന്ധികളിലും അവരെത്തിപ്പെടുന്നു. അതിലേറെ അപകടം ഇത്തരം ചില ആളുകളെ മറ്റുള്ളവർ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് അതിലേറെ അപകടം. ചില കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് ഉയർത്തിവെച്ചാൽ, ഒന്ന് പുകഴ്ത്തിയാൽ പിന്നീട് എന്തും ഏറ്റെടുക്കുകയും എന്തും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആർക്കും എങ്ങനെയും ഉപയോഗപ്പെടുത്താൻ പറ്റിയ അപകടാവസ്ഥ കൂടി ഈ വ്യക്തികളുടെ സ്വഭാവങ്ങൾക്കുണ്ട്. ഇത്തരം ആളുകൾ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കണം. കാരണം കുറേ മുന്നോട്ട് പോയി തിരിഞ്ഞു നോക്കുമ്പോൾ വട്ടപൂജ്യമായിരിക്കും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം എന്നതാണ് ഇത്തരം ആളുകളുടെ ഏറ്റവും വലിയ ദുരന്ത പര്യവസാനം. ഇവരോടൊപ്പം ജീവിക്കുന്ന ഭാര്യമാരും മക്കളും മാതാപിതാക്കളും എല്ലാം യാതൊരു നിലക്കും ഒരു സാധാരണക്കാരനായ ഒരു ദരിദ്രന്റെ കൂടെ ജീവിക്കുന്ന ജീവിത സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ നിത്യദുരിതത്തിലും നിത്യപ്രയാസത്തിലും ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സംസാരിക്കുമ്പോൾ വളരെ വലിയ സദാചാരവും ധർമ്മവും പറയുകയും പ്രായോഗിക ജീവിതത്തിൽ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും പാലിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം സ്വഭാവക്കാരിൽ കണ്ടുവരുന്ന ഏറ്റവും അപകടകരമായ പ്രവണത. ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെ വേർതിരിച്ചെടുത്ത് വിശകലനം ചെയ്യുമ്പോൾ അവിടെയെല്ലാം വട്ടപൂജ്യമാണ് അവരുടെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വളരെ വലിയ പ്രയാസം നമുക്കുണ്ടായിരിക്കുകയില്ല. അപകട വ്യക്തിത്വങ്ങളാണ് ഇത്തരം ആളുകൾ. ഇവർക്ക് ഒരു പരിഹാരമെന്ന നിലക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, തങ്ങളുടെ നിയന്ത്രണം തങ്ങൾക്ക് സാധ്യമല്ലാത്തവരെന്ന നിലക്ക് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരെല്ലാം നമ്മെ സമീപിക്കുന്നത് നമ്മളെ സഹായിക്കാനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളെ ദുരുപയോഗം ചെയ്യാനാണ് അവർ നമ്മുടെ അടുക്കൽ വരുന്നത്. ഒരാൾ നമ്മളെ സമീപിക്കുന്നത് നമ്മുടെ ദുരിതാവസ്ഥ കണ്ട് എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാം എന്ന് വിചാരിച്ചു വരുന്നവർ 100-ൽ 1 ഉണ്ടാവും. അത്തരം ആളുകൾ നമ്മുടെ സ്വന്തം ഭാര്യയും മക്കളുമാണ്, മാതാപിതാക്കളുമാണ്. അങ്ങനത്തെ ഒരു ഗുണകാംക്ഷ നമ്മളോട് പുലർത്തുക. പുറത്തുനിന്നും നമ്മളെ പുകഴ്ത്തിയും നമ്മളെ തേടിയും വരുന്നവരെല്ലാം ഒരു വേള നമ്മളെ ദുരുപയോഗപ്പെടുത്തുമോ എന്ന ചിന്തയോടും ആശങ്കയോടും കൂടെ തന്നെയാണ് അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ കാണേണ്ടതും സമീപിക്കേണ്ടതും. ഇത്തരക്കാർക്ക് അപകടം പറ്റാതിരിക്കാനുള്ള മറ്റൊരു മാർഗം, അവരവരുടെ ഭാര്യയെയും മക്കളെയും വിശ്വസിക്കുക. അവർ തന്നെക്കാളും അറിവില്ലാത്തവരും കഴിവില്ലാത്തവരും ബുദ്ധിയില്ലാത്തവരും ചിന്തയില്ലാത്തവരുമാണെന്ന് വിചാരിച്ച് തൻ്റെ വലിയ വലിയ പിന്നെ ഉട്ടോപ്പിയകളും വലിയ സ്വപ്നങ്ങളും അവരോട് ചർച്ച ചെയ്യാതെയും അവരൊന്ന് മറച്ചുവെച്ച് മുന്നോട്ട് പോയാൽ അപകടങ്ങൾ സംഭവിച്ച് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി അവരോട് തന്നെ പരാതി പറയാനും സമാധാനം തേടാനും അയാൾ തിരിച്ചു വരേണ്ടി വരും. ഭാര്യ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. എന്ത് അപകടങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോഴും അത് പറയാനും തിരുത്താനും നമ്മുടെ ഭാര്യമാർക്ക് പറ്റും. വഹിയ നേരിട്ട് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നിർദ്ദേശം നൽകുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും എതിർത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ആ ഭാര്യയാണ് നബിക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും പകർന്നു നൽകിയത്. ജീവിതത്തിൻ്റെ ഏതു രംഗങ്ങളിലും നമ്മുടെ എല്ലാ വിഷയങ്ങളും ഭാര്യയോട് തുറന്നു പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ തകരാറിൽ നമുക്ക് സംഭവിക്കാവുന്ന അപകടങ്ങളെ തിരിച്ചറിയാനും അത് ഓർമ്മപ്പെടുത്തുവാനും തിരുത്താനും അവർക്ക് പറ്റും. അതിൽ നമ്മുടെ ഭാര്യമാർ നിർവഹിക്കുന്നത് വലിയ മാർഗനിർദ്ദേശമാണ്. മുതിർന്ന മക്കളും അതേപോലെ തന്നെ പ്രായമായ മാതാപിതാക്കളും നമ്മളെ തിരുത്താനും, നമ്മളെ എത്ര വലിയ വിദഗ്ധനാണെങ്കിലും പൈലറ്റാണെങ്കിലും

0: ഇത്തരക്കാർക്കുള്ള പരിഹാരം. അപകട വ്യക്തിത്വങ്ങൾ എന്നാണ് നമ്മൾ ഇത്തരക്കാരെ പറയാൻ പറ്റുക. കാരണം അവരിലൂടെ എന്തും സംഭവിക്കാം. ഏതപകടത്തിലേക്കും ആളുകൾക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും. ഇത്തരം അപകടകരമായ വ്യക്തിത്വങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ.
1: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. അപകട വ്യക്തിത്വങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا.
3: മഹാനായ ടിപ്പു സുൽത്താൻ പഴയ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കോട്ട, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പട്ടണത്തിലെ ഒരു കോട്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശിവലിംഗം കണ്ടെത്തുകയുണ്ടായി. പുരാവസ്തു ഗവേഷകർ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ കാലഗണന മഹാനായ ടിപ്പു സുൽത്താൻ രാജ്യം ഭരിക്കുന്ന കാലത്തോളം പഴക്കമുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് കേരളത്തിലെ മലയാളികൾ വായിച്ചത്. അതിലൊന്ന്, ടിപ്പു സുൽത്താൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബ്രിട്ടീഷുകാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സമൂഹത്തെയും രാജ്യത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്കിടയിൽ ഒരു കോട്ട തയ്യാറാക്കുകയും ആ കോട്ടയിലേക്ക് ആബാലവൃദ്ധം ജനങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു എന്നതാണ് ഒന്ന്. ആ ജനങ്ങൾക്കിടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കോട്ടയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശിവ ക്ഷേത്രത്തിൽ ആരാധിക്കാവുന്ന വിധമുള്ള സംവിധാനം കോട്ടയിൽ സംവിധാനിക്കുകയാണ് ഉണ്ടായത്. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ടിപ്പു സുൽത്താൻ ഒരുക്കിയത് എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ശിവലിംഗവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വേറൊരു രൂപത്തിൽ നമുക്ക് വായിക്കാൻ സാധിച്ചു. അത് ഇങ്ങനെയാണ്, അഥവാ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രം അത് തകർത്തുകൊണ്ടാണ് കോട്ട പണിതത് എന്ന് വർഗീയമായി ചിന്തിക്കുകയും അതിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ മഹാനായ ടിപ്പു സുൽത്താൻ അവരെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടായത്. പറഞ്ഞു വന്നത്, ഫാഷിസം ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ രൂപത്തിലുണ്ടായ ചരിത്രങ്ങളെ വളച്ചൊടിക്കുകയും അതിനനുസൃതമായി മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വർഗീയ വികാരങ്ങൾ കുത്തി നിറക്കുകയും ചെയ്തുകൊണ്ടാണ് നാട്ടിൽ വിപത്തുകളും കലാപങ്ങളും സൃഷ്ടിക്കുന്നത് എന്ന ബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഫാഷിസം രണ്ട് തരത്തിലുള്ള ഭീകരതയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് അല്ല പൊതുവെ പൊതു സമൂഹങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് സൈദ്ധാന്തികമായിട്ടുള്ള ഭീകരതയാണ്, രണ്ടാമത്തേത് കായികമായ ഭീകരതയാണ്. സൈദ്ധാന്തിക ഭീകരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് തലങ്ങളിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു രൂപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. നമുക്കറിയാം, ഈ രാജ്യം ഭരിച്ചിരുന്ന മുഗളന്മാരും അതുപോലെ ഖിൽജി തുക്ലക്ക് വംശജയിൽപ്പെട്ട മുസ്ലിം സമൂഹം 700 വർഷക്കാലം രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സമീപകാലങ്ങളിൽ രൂപപ്പെടുത്തിയിട്ടുള്ള പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതികളുമെല്ലാം മുഗൾ ചക്രവർത്തിമാരുടെ, ഖിൽജി ചക്രവർത്തിമാരുടെ, തുക്ലക്ക് ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചിരുന്ന അവരുണ്ടാക്കിയിട്ടുള്ള വികസനവും അവരുണ്ടാക്കിയിട്ടുള്ള സുവർണ കാലഘട്ടത്തെയും വിസ്മരിച്ചുകൊണ്ട് ചരിത്രം രചിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെയുള്ള ഫാഷിസ്റ്റുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1298 അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും പട്ടിണിയായിരുന്നു. ആ സമയത്തും അലാവുദ്ദീൻ ഖിൽജി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അവർ പട്ടിണിയില്ലാതെ ജീവിക്കാൻ അവർക്ക് സാധിച്ചത് അവിടെ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയുടെ കാര്യക്ഷമമായ ഭരണം കൊണ്ടാണ് എന്ന് പ്രസിദ്ധ ചരിത്രകാരനായ താരാചന്ദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ കൊളോണിയൽ ശക്തികൾക്ക് അനുകൂലമായ നിലപാടാണ് എക്കാലത്തും ഫാഷിസം അത് തലക്ക് പിടിച്ച അല്ലെങ്കിൽ ആദർശമായി സ്വീകരിച്ചിരുന്ന ആളുകൾ സ്വീകരിച്ചിരുന്ന ഒരു ദർശനം അതായിരുന്നു. ജനപക്ഷ മുന്നേറ്റങ്ങളിലെ നായകർ കൊളോണിയൽ വിവരങ്ങളിൽ രാജ്യദ്രോഹികളും കൊള്ളക്കാരുമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ മലബാർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ അത് ആരംഭിച്ച ആ കാലഘട്ടത്തിൽ തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള മഹാന്മാരായ അത്തൻ ഗുരുക്കളും ഉണ്ണിമൂസ മൂപ്പനും ചെമ്പൻ പോക്കറുമെല്ലാം ഈ രാജ്യത്തെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ചരിത്രരചന നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേ ആശയം കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളും ആ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം ജോസഫ് ഗീവൽസ് പറഞ്ഞത് ഏറ്റവും അബദ്ധജടിലമായ ഒരു കാര്യം, അത് എത്ര ആളുകൾക്ക് ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ പോലും ഒരു കള്ളമായിരുന്നാൽ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾ അത് സത്യമാണെന്ന് ധരിച്ചുകൊള്ളും എന്ന ആ ഒരു സാമൂഹ്യപരമായ ഒരു സൈക്കോളജിയിലൂടെ അയാൾ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ആ രൂപത്തിലാണ് രാജ്യത്തെ സൗഹൃദം തകർക്കുന്ന വിധം ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെയും അതിന്റെ പ്രചാരകരുടെയും പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ സമീപകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ, ആൾട്ട് മീഡിയ പ്രവർത്തകനായ മുഹമ്മദ് സുബൈർ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഫേക്ക് ന്യൂസുകളെ കണ്ടെത്തി അതിന്റെ നിജസ്ഥിതി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പറഞ്ഞു വന്നത്, ഇങ്ങനെ ഫാഷിസ്റ്റ് ഭരണകാല

കാലഘട്ടത്തിൽ യഥാർത്ഥ ചരിത്രത്തെ വക്രീകരിക്കുകയും എന്നിട്ട് കള്ളങ്ങളും മിത്തുകളും പ്രചരിപ്പിക്കുകയും ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കണം. സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടണം. സത്യത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ചെറിയ ഒരു പരിശ്രമമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ ഔദ്യോഗിക ജിഹയായിട്ടുള്ള നേർപ്പദം ഈ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ നേർപ്പദം വാരിക വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധമുണ്ടാകണം. ആ നിലക്ക് ചരിത്രത്തെ ഏറ്റവും സത്യസന്ധമായി അറിയാനും മനസ്സിലാക്കാനും ചരിത്രത്തിന്റെ എല്ലാ മേഖലകളെയും പരിപൂർണമായി സത്യസന്ധമായ നിഷ്കളങ്കമായ ആ ഒരു വിചാരത്തോടുകൂടി ഉൾക്കൊള്ളാനുമുള്ള നേർപ്പദത്തിന്റെ വരികൾ, അതിന്റെ ലേഖനങ്ങൾ, അതിന്റെ എഴുത്തുകൾ, അതിന്റെ അക്ഷരങ്ങൾ അങ്ങനെ തന്നെ വായിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ. 60,000-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000-ൽ ഏറെ സ്ഥിരം അവതാരകർ. 100,000-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ, സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ്. നന്മയുടെ വാതിലുകൾ വിശാലമാണ്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ വേർതിരിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് മീസാനിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ കനം തൂങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. മീസാനിൽ സൽക്കർമ്മങ്ങൾ കനം തൂങ്ങിയവർക്കാണ് സ്വർഗപ്രവേശനം സാധ്യമാകുന്നത്. വ്യത്യസ്ത ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ച ഒരാശയമാണത്. അതുകൊണ്ട് തന്നെ കാരുണ്യവാനായ അള്ളാഹു സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള ധാരാളം വഴികൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹു സൂറത്തുൽ ബഖറയുടെ 215-ാമത്തായത്തിൽ പറയുന്നത് വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ നല്ലതായുള്ളതെന്ത് ചെയ്താലും തീർച്ചയായും അള്ളാഹു അതിനെപ്പറ്റി അറിയും എന്നുള്ളതാണ്. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി. ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ അതവനുള്ളത് തന്നെയാണ്, അതവന് പരലോകത്ത് ഉപകരിക്കാനുള്ളതാണ്. ഫമയ്യ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറഹു. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അവനത് കാണും. ഇതൊക്കെ അള്ളാഹു വ്യത്യസ്ത ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്ന ആശയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലും പഠിപ്പിച്ചു, യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദിക്കും സദഖ. നിങ്ങളിലെ ഓരോ സന്ധികൾക്കും നിങ്ങൾ സദഖ നൽകേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ എത്ര സന്ധികളുണ്ടോ അത്രയും സന്ധികൾക്ക് നമ്മൾ സദഖ നൽകേണ്ടതുണ്ട്. എത്ര അസ്ഥികളുണ്ടോ അത്രയും. എന്നൊരു പ്രവാചകന് പഠിപ്പിച്ചു, ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ. ഓരോ തസ്ബീഹുകളും സുബ്ഹാനല്ലാഹ് അത് സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ. ഓരോ തഹ്മീദുകളും അൽഹംദുലില്ലാ അത് സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ. ഓരോ തഹ്ലീലുകളും ലാ ഇലാഹ ഇല്ലല്ലാ അത് സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ. ഓരോ തക്ബീറുകളും അല്ലാഹു അക്ബർ അത് സദഖയാണ്. വ അംറും ബിൽ മഅറൂഫി സദഖ. നന്മ കൽപ്പിക്കുക എന്നുള്ളത് സദഖയാണ്. വ നഹ്യുൻ അനിൽ മുൻകരി സദഖ. തിന്മ വിരോധിക്കുക എന്നുള്ളത് സദഖയാണ്. ഈ പറഞ്ഞതിനെല്ലാം പകരമാകുന്നതാണ് രണ്ടറക്കാത്ത് ലുഹാ നമസ്കാരം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നത് എന്താണ്? നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ ദിക്റുകളും സ്വദഖയാണ്. മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു നന്മ, അവനൊരു ബുദ്ധിമുട്ട് വരരുത് എന്ന് വിചാരിച്ച് നമ്മൾ അവനിൽ നിന്ന് വിലക്കുന്ന തിന്മ, ഇതെല്ലാം സ്വദഖയാണ് എന്ന് പറയുമ്പോൾ നന്മകൾ അധികരിപ്പിക്കുവാനുള്ള വിശാലമായ വാതിലുകളാണ് നമുക്ക് ഇസ്ലാം തുറന്നു തന്നിട്ടുള്ളത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉരിലത് അലയ്യ അഅമാലു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ നല്ലതും ചീത്തതുമായ പ്രവർത്തനങ്ങൾ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഫവജത്തു ഫീ മഹാസിനി അഅമാലിഹ, അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായി ഞാൻ കണ്ടത് അന്നൽ അദായുമാത്തു അനിത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവകാരിയായ വസ്തുക്കൾ എടുത്തു മാറ്റുക എന്നുള്ളതാണ്. വവജത്തു ഫീ മസാവീ അഅമാലിഹ അന്നുഖാഅതു ഫിൽ മസ്ജിദി ലാ തുദ്ഫനു, അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ചീത്തയായ പ്രവർത്തനമായി ഞാൻ കണ്ടത് പള്ളിയിൽ തുപ്പുകയും ശേഷം അത് മണ്ണിൽ മൂടാതെ അതങ്ങനെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വഴിയിൽ നിന്ന് മാലിന്യം നീക്കുന്നത് പോലും ഒരു സ്വദഖയാണ്, നന്മയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ പറയുന്നുണ്ട്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾ നിസാരമാക്കരുതേ. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്, നിന്റെ സഹോദരനെ നല്ല പ്രസന്നവദനനായി മുഖപ്രസന്നതയോടുകൂടി കണ്ടുമുട്ടുന്നത് അതുപോലും നിങ്ങൾ ഉപേക്ഷിക്കരുതേ എന്നാണ്. അഥവാ അതുമൊരു സൽക്കർമ്മമാണ്, അതിലൂടെ ഒരു നന്മ ലഭിക്കുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്രയും വിശാലമായി നന്മയുടെ വാതിലുകൾ ഇസ്ലാം നമുക്ക് തുറന്നു തന്നിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നന്മകൾ അധികരിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ നന്മകൾ അധികരിപ്പിക്കുമ്പോൾ, വിശ്വാസം ശരിയാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുന്നത്. അള്ളാഹു അതിന് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, നന്മയുടെ വാതിലുകൾ വിശാലമാണ്. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടം ഭാഗം 6. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മോശപ്പെട്ട ചില മരണങ്ങൾ, മരണ സന്ദർഭങ്ങൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് രക്ഷ തേടുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്ന പ്രാർത്ഥനയുടെ ഉള്ളടക്കം. പ്രാർത്ഥന ഇപ്രകാരമാണ്: അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി വ അഊദു ബിക മിന തറദ്ദി വ അഊദു ബിക മിനൽ ഗറഖി വൽ ഹറഖി വൽ ഹറമി വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്തി വഅഊദു ബിക അൻ അമൂത ഫീ സബീലിക മുദ്ബിറ വഅഊദു ബിക അൻ അമൂത ലദീഖാ. കുറച്ചധികമുള്ളൊരു പ്രാർത്ഥനയാണ്, രണ്ട് ഭാഗങ്ങളായി കൊണ്ട് നമുക്ക് പഠിക്കാം. ഇതിൻ്റെ ആദ്യത്തെ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്ന ഭാഗം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി വഅഊദു ബിക മിന തറദ്ദി വഅഊദു ബിക മിനൽ ഗറഖി വൽ ഹറഖി വൽ ഹറമി وأعوذ بك أن يتخبطني الشيطان عند الموت. ഇതുവരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ അർത്ഥം: അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി, തകർന്നു വീണ് മരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വഅഊദു ബിക മിന തറദ്ദി, ഉയരത്തിൽ നിന്ന് വീണ് മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വഅഊദു ബിക മിനൽ ഗറഖി വൽ ഹറഖി വൽ ഹറമി, അല്ലാഹുവേ മുങ്ങി മരിക്കുന്നതിൽ നിന്നും തീ പിടിച്ച് മരിക്കുന്നതിൽ നിന്നും വാർദ്ധക്യത്തിലെത്തി മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹുവേ വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗതി, മരണസമയത്ത് പിശാജ് അവൻ്റെ കെടുതിയിൽ എന്നെ വീഴ്ത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നതാണ് ഈയൊരു ഭാഗത്തിൻ്റെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് പഠിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി, മിനൽ ഹദ്മി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി وأعوذ بك من التردي وأعوذ بك من التردي وأعوذ بك من التردي. اللهم إني أعوذ بك من الهدم وأعوذ بك من التردي وأعوذ بك من الغرق وأعوذ بك من الغرق وأعوذ بك من الغرق. غرق എന്ന് പറഞ്ഞാൽ മുങ്ങി മരിക്കുക. من الغرق والحرق والحرق, തീ പിടിച്ച് മരിക്കുക. والحرق والهرم, ഹറം എന്ന് പറഞ്ഞാൽ പ്രായമായിക്കൊണ്ട് വാർദ്ധക്യത്തിലെത്തി മരിക്കുക എന്നുള്ളതാണ്. وأعوذ بك من الغرق والحرق والهرم وأعوذ بك من الغرق والحرق والهرم وأعوذ بك وأعوذ بك أن يتخبطني الشيطان وأعوذ بك أن يتخبطني أن يتخبطني الشيطان أن يتخبطني الشيطان وأعوذ بك أن يتخبطني الشيطان عند الموت عند الموت. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി വഅഊദു ബിക മിന തറദ്ദി വഅഊദു ബിക മിനൽ ഗറഖി വൽ ഹറഖി വൽ ഹറമി വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്തി. ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കണം. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം, മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടം. ഇതിൻ്റെ 6 ഭാഗമാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേട്ടത്. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ സ്നേഹക്കൂട്, നല്ല ശീലങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നു ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഇൻ. അമ്മാബദ്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഷമീം എം വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ വിഷയത്തിൽ, ഇന്നത്തെ സ്നേഹക്കൂടിൽ ശീലങ്ങളുമായി, ഹാബിറ്റുമായി ബന്ധമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പല ശീലങ്ങളുമുള്ളവരാണ്. എന്നാൽ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അത് ചെയ്ത് വീണ്ടും പഴയതിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായ രൂപത്തിൽ പോകേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ഇന്നത്തെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പുതിയ ശീലങ്ങൾ തുടങ്ങണം, നാളെ മുതൽ തുടങ്ങണം, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടങ്ങണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ചില ആവേശത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അത് തുടങ്ങും, ഒന്നോ രണ്ടോ ദിവസമൊക്കെ തുടങ്ങും. പക്ഷെ പിന്നീട് എന്താവും, പഴയതുപോലെ തന്നെ അത് മാറിപ്പോവും. അപ്പോൾ ഇത് റെഗുലറായിട്ട് കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
5: ബിസ്മില്ലാ, നല്ല ഒരു വിഷയമാണ് അൽഹംദുലില്ലാ നമ്മളിന്ന് തിരഞ്ഞെടുത്തുള്ളത്. ശീലങ്ങൾ നിത്യജീവിതത്തിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അളക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരാളെ മാനദണ്ഡമാക്കുന്നത് അയാളുടെ ശീലങ്ങൾ നോക്കിയിട്ടാണെന്നുള്ളതാണ്. ഇത് എല്ലാ കാര്യങ്ങളും, ഏ ടു സെഡ് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡെയിലി റൊട്ടീനാണല്ലോ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശീലങ്ങളായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചില ശീലങ്ങൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ. നമ്മളെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊന്ന് വേറെ ആരും ഇല്ലാതെ നമ്മളൊരു ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലതെങ്കിലും നമ്മളറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ദുശ്ശീലങ്ങൾ, ശീലങ്ങൾ എന്ന് പറയുന്നത് ദുശ്ശീലങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മറ്റു ചില കാര്യങ്ങൾ പ്രത്യേകിച്ചൊരു പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല, വെറുതെ സമയം അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന അങ്ങനെയുള്ള ചില ശീലങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്കൊരു റീത്തിങ്ക്, നമ്മളെക്കുറിച്ചൊന്ന് വീണ്ടും ചിന്തിക്കാനും ചിലതൊക്കെ കൂടുതൽ ഉൾക്കൊള്ളിക്കാനും മറ്റ് ചില ജീവിതത്തിൽ നിന്ന് എന്നേക്കും മാറ്റി നിർത്താനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നമ്മളങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കും. പക്ഷെ ആ പ്ലാനൊക്കെ ഉണ്ടാക്കി അവസാനം നിങ്ങൾ പറഞ്ഞ പോലെ, ആമുഖത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കുക എന്നതാണ് പലപ്പോഴും പ്രയാസമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ബോധപൂർവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശീലങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ചില ആളുകൾ പറയാറുണ്ട്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരായിരിക്കും, എനിക്കത് മാറ്റാൻ കഴിയില്ല, അതെൻ്റെ ശീലമായി മാറി, ഇനി അത് മാറില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. ഏത് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ജന്മനാ നമുക്ക് കിട്ടിയ കാര്യം മാത്രമൊന്നുമല്ല. അല്ലേ, ജന്മനാ കിട്ടിയ വളരെ കുറച്ചുള്ളൂ, ബാക്കിയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെയിലി ടു ഡെയിലി പ്രാക്ടീസ് കൊണ്ട്, ഓരോ ദിവസവും കൃത്യമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, അറിഞ്ഞോ അറിയാതെയൊക്കെ നിത്യമായി ചെയ്തത് കൊണ്ടാണൊക്കെ എന്ത് ചെയ്തത്, അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നത്. അപ്പോൾ ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ, പാടെ ജീവിതത്തിന് പിഴുതെറിയാനും നല്ല ശീലങ്ങളെ ഒരു പരിശ്രമം കൊണ്ട് നമുക്ക് കൊണ്ടുവരാനും സാധിക്കുമെന്നാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്.
4: അതായത് ഈ പറഞ്ഞപ്പോൾ ഈ കോപം എന്നുള്ളത് ഒരു വിഷയം, പലപ്പോഴും ആളുകൾ എന്താ പറയുക, അവർ പരമ്പരാഗതമായിട്ട് ദേഷ്യക്കാരാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് ശരിക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത് കോപത്തെ നിയന്ത്രിക്കാൻ. അപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ആ ശീലത്തെ ഒഴിവാക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ പലപ്പോഴും ഇതിനിപ്പോൾ ഒരു സൈക്കോളജിക്കൽ രംഗത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മുടെ തലച്ചോറിനുമായി ഇതിന് ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മൾ പറയും രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, അപ്പോൾ അത് മാറ്റിവെക്കാൻ പറയും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു അവർക്ക് ഒരു കട്ടൻ ചായ കുടിക്കണം, എങ്കിലേ അവർക്ക് ടോയ്ലറ്റ് ശരിയാവുള്ളൂ. ഇങ്ങനെ ശീലമാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് ശരിക്ക് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അത്
5: ശരിക്ക് നമ്മൾ ശീലങ്ങൾ കൊണ്ടുവരുന്നതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കണമെന്നല്ല. അതിൽ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരാൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു ശീലം എന്നുള്ളതാണ്. ഇപ്പോൾ 5 AM ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ പുസ്തകം തന്നെയുണ്ട്. ആ ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ട് എത്രയോ പിന്നെ സൈക്കോളജിക്കലി ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർമാർ ധാരാളം ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഡെയിലി അവരുടെ ജീവിതത്തിൽ 5 AM ക്ലബ് അല്ല, അതിൻ്റെ മുമ്പേ എഴുന്നേൽക്കുന്ന സാഹചര്യമാണ് വേണ്ടതുള്ളതാണ്. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ഇപ്പോൾ ശാസ്ത്രീയപരമായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. രാത്രി ഇപ്പോഴത്തെ പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി ഏറെ വൈകി കിടന്നിറങ്ങുന്നു, രാവിലെ വൈകി എഴുന്നേൽക്കുന്ന സിസ്റ്റമൊക്കെയാണ് പ്രത്യേകിച്ചും പിന്നെ കുട്ടികളിലൊക്കെ കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഒരു ആദ്യം നമ്മൾ ഒരു ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെ, നമ്മളെ ജീവിതത്തിൽ ഒരു ദുശീലം മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ശീലമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഇപ്പോൾ സുബുഹിൻ്റെ സമയം ഇപ്പോൾ 5:05 ആ ഒരു സമയത്തൊക്കെയാണ്, 5:07 ഒക്കെയാണ് ബാങ്ക് ഇപ്പോൾ വരുന്നത്. അഥവാ ആ സമയമാകുമ്പോഴെങ്കിലും നമ്മൾ എണീക്കണം എന്നുള്ളതാണ്. തഹജ്ജുദിന് വേണ്ടിയിട്ട് 4 മണിക്ക്. അപ്പോൾ എനിക്കറിയുന്ന അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈ ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മുൻ DGP ആയിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്പീച്ചുകൾ യൂട്യൂബിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്. മാത്രമല്ല ഇസ്ലാമിലെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ട് ദിസ് ഓൾ സയൻറ്റിഫിക്കലി ഇതൊക്കെ മറ്റെന്താ അടിത്തറയുള്ളതാണ്. നമ്മളാരും അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊന്നും അല്ല അത് ചെയ്യണം, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് ഇദ്ദേഹത്തിനെ പോലുള്ള വളരെ നല്ല വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് ഇവർ പറയണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കൂടെ പിന്നെ ഇങ്ങനെ ചേർത്ത് വെച്ചു കൊടുത്താൽ മതി. ഇതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ശീലം ഇല്ലാത്ത ആൾക്കാർ ഒറ്റയടിക്ക് സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് രാവിലെ നേരത്തെ നിങ്ങൾ എഴുന്നേറ്റ് വായിക്കണം. അപ്പോൾ പല കുട്ടികളുടെയൊക്കെ അവർ എഴുന്നേൽക്കുന്ന സമയം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരി വരും, 7:00, 7:30 അപ്പോൾ നിസ്കരിക്കണം. നിസ്കാരമൊക്കെ ചിലപ്പോൾ അങ്ങനെ ആ വെച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും, അങ്ങനത്തെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 6:30, 7:00 എഴുന്നേൽക്കുന്ന ആൾക്കാരോട് ഒറ്റയടിക്ക് 5:00 പറഞ്ഞ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പോൾ പതിയെ പതിയെ ആദ്യത്തെ ഒരാഴ്ച എന്ത് ചെയ്യണം, ഈ 6:30 ഒരു 6:00 മാറ്റണം. അതൊരു 5-6 ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി അടുത്തൊരു ഇതിലേക്ക് മാറ്റാം. 5:30, 6:00 എന്ത് ചെയ്യണം, പിന്നെ ഒരു 5:30 അല്ലെങ്കിൽ 5:40 ഇങ്ങനെ അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്നോട് പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഞാനതിനൊരു മറുപടി പറയാൻ തരും. ഞങ്ങൾ നാട്ടിൽ പള്ളി വരുന്നത് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ലെ, തൊട്ട് വീടിൻ്റെ തൊട്ടടുത്തന്നെ. അതുവരെ ഉപ്പ ഉമ്മ ഉണ്ട്, അവരൊക്കെ സുബൈക്ക് വിളിക്കും നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5:30, 6:00 ആ ഒരു സമയത്താണ് അധികം ആ പള്ളി വരുന്നതിന് മുമ്പൊക്കെ നമ്മൾ വിളിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ പള്ളി വന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ളത്, കാരണം സുബൈക്ക് എന്തായാലും അവിടെ പള്ളി പോകണമെന്നൊരു അതിയായ ആഗ്രഹവും അത് ഉപ്പയുടെ ഒരു കർശന പിന്നെന്താ പറയുക കാർക്കശ്യവും, മാത്രമല്ല ഉപ്പ പോകുന്നതിന് ആ സമയത്ത് നമ്മൾ വിളിക്കുന്നു പള്ളിയിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സുബൈ നഷ്ടപ്പെടുന്ന വളരെ അപൂർവം ചില സന്ദർഭങ്ങളൊക്കെയാണ്, അതല്ലെങ്കിൽ മറ്റ് ചില യാത്രകളുടെ വേളകളിലൊക്കെയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ കിട്ടുന്നത്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ആ ഒരു ട്രെയിനിങ് അല്ലെ, ഉപ്പ ആ രൂപത്തിൽ നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് ഇപ്പോൾ എത്ര വൈകി കിടന്നുറങ്ങിയാലും ആ ഒരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, എഴുന്നേൽക്കണം എന്നുള്ളതാണ്. ആ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് സമയം നമസ്കാരം കഴിഞ്ഞ് ഒന്ന് അല്പസമയം വിശുദ്ധ ഖുർആൻ ഓതി പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വായിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നു, വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടുന്നു. അപ്പോൾ ഒരു നല്ലൊരു ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം വീണ്ടും നമ്മൾ അടിവരയിട്ട് പറയുന്നത് സുബഹിൻ്റെ ആ ഒരു സമയത്തെങ്കിലും അല്ലേ, അതിൻ്റെ മുന്നേ എഴുന്നേൽക്കാണ് വേണ്ടത്, തഹജ്ജുദ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സുബഹിൻ്റെ സമയത്തെങ്കിലും മിനിമം എഴുന്നേൽക്കുന്ന ഒരു ശീലം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ വരുമെന്നുള്ളതാണ്.
4: ഇപ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ശീലമാണ് എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈൽ ഫോണിൽ നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിലുള്ള മെസ്സേജുകളോ ഏതെങ്കിലും ആപ്പുകൾ തുറക്കുകയൊക്കെ ചെയ്യുന്ന ശീലം, ഇത് ഒഴിവാക്കാനും നമ്മൾ എന്ത് ചെയ്യണം?
5: സാധാരണ ഇപ്പോൾ ഈ മറ്റേ ഈ ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ളൊരു മറ്റേ എന്താ പറയുക ഒരു ഹോസ്പിറ്റൽ ആളുകളുടെ ഉറക്കം കുറവ്, ആ ഒരു വിഷയം നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് അയാൾ ഈ ഡിവൈസുകൾ അതോ ഫോണ് ടാബ് പോലെ കമ്പ്യൂട്ടർ TV പോലെയുള്ള ഡിവൈസുകൾ ഒഴിവാക്കാനാണ് പരാതി പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കം ഉറങ്ങുന്നതിന് മുമ്പ് മാത്രമല്ല ഉറങ്ങുന്നതിന് ശേഷവും, ഉറക്കം ഉണർന്നതിൻ്റെ ശേഷവും ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഫോണോ ഇതുപോലുള്ള ഡിവൈസുകളോ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിന് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ബോധപൂർവമായ ശ്രമം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചെയ്യേണ്ടതാണ്, അലാറമൊക്കെ നമ്മുടെ ഫോണിലാണ് സെറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ട് അലാറം അടിക്കുമ്പോഴാണ് ഭൂരിഭാഗം ആൾക്കാരും എഴുന്നേൽക്കുക. അപ്പോൾ അത് അലാറം ഓഫാക്കാനാണ് നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ തുറക്കും. എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ, വാട്സപ്പ് പോലെയുള്ള മറ്റു പല ആപ്പുകളിലേക്കും പോകുന്നുള്ളതാണ്. അപ്പോൾ രാവിലത്തെ ഒരു അല്പസമയം നിർബന്ധമായി നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അലാറം അടിക്കാൻ ആ സമയത്ത് എന്തെയ്യ അലാറം ഓഫാക്കുക, പിന്നെ ഞാനത് ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കാലം ഇങ്ങനെ തുടർന്നാൽ. ഇപ്പം ഈ ഫോൺ എടുക്കുന്നത് എങ്ങനെ വന്നത് അല്ലേ, ഫസ്റ്റ് അത് അവിടെ കിട്ടിയത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, എന്തിനാണോ നമ്മളെടുത്ത് ആ ഒരൊറ്റ പർപ്പസ് മാത്രം ഉപയോഗിക്കുക, ബാക്കിയുള്ളത് മറ്റുള്ള പോലെ തന്നെ അവിടെ വെക്കുക.
4: ബോധപൂർവ്വം
5: മാത്രമല്ല, അങ്ങനെ ഒരു 10-20 ദിവസത്തോളമൊക്കെ നമ്മൾ പ്രാക്ടീസ്. അതാണ് ഒരാളുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് സ്ഥിരപ്പെടുന്നുണ്ടെങ്കിൽ 21 ദിവസം അത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 21 ദിവസം നമ്മൾ ഫോൺ അലാറം ഓഫാക്കിയിട്ട് അവിടെ വെക്കുന്നു എങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളത് എടുക്കൂല എന്നുള്ളതാണ് അതിൽ പറയാനുള്ള കാര്യം.
4: പിന്നെ സ്വാഭാവികമായിട്ട് കുറേ ശീലങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ നിർബന്ധ ബുദ്ധിയിലെ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ നമുക്കിപ്പോൾ വ്യായാമത്തെക്കുറിച്ച് പറയാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാം.
5: ഓ, ഈ വ്യായാമങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ ശീലങ്ങൾ എല്ലാവരുടെ ലൈഫിലും നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഇട്ട് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം പ്രായം, അതുപോലെ തന്നെ ജോലി, അതുപോലെ തന്നെ അവരിടപഴകുന്ന മേഖല, ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശീലം നിർദ്ദേശിക്കാനും അല്ലെങ്കിൽ ചെയ്യാനും സാധിക്കുക എന്നുള്ളത്. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഴ്സണലി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഉൾക്കൊള്ളിക്കേണ്ട ശീലങ്ങൾ ഏതൊക്കെയാണ്, അതാണ് ഞാൻ ലിസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോരുത്തരും, ഇപ്പം എനിക്ക് പ്രിയോറിറ്റി, ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാവില്ല ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അതൊക്കെ ഇൻഡിവിജ്വലി വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണലൈസ്ഡ് ലിസ്റ്റുകളും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രാധാന്യവുമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് എങ്കിൽ അയാളെ ലൈഫിൽ അയാൾ ശരിക്കും ശീലമാക്കിക്കൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് അല്ലേ. ചില ആളുകൾ പിന്നെ എന്താ പറയുക, ടാപ്പിംഗ് കഴിഞ്ഞിട്ടാണ് സുബ എന്ന് പറഞ്ഞാൽ സുബക്ക് നമസ്കാരത്തിന് മുമ്പ് തന്നെ അവരുടെ ജോലി എന്തുണ്ട്, അവർ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് ടാപ്പിംഗ് എന്നുള്ള ഒരു സിസ്റ്റം, പിന്നെ പാലുകളൊക്കെ എടുക്കാനൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫാമിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ പശുക്കളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചില ആളുകൾ ചെയ്യാറുള്ളത് സുബ നമസ്കാരത്തിൻ്റെ മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തൊഴുത്തിലേക്ക് പോകുന്നു, പശുവിനെ കറക്കുന്നു, ആ പാലിട്ട് വരുന്നു, പിന്നെ നമസ്കാരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ജോലിയും അവരുടെ തരവും വ്യത്യാസം ഉണ്ട്. ആ വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മുടെ ശീലങ്ങളെയും അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിനെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്തായിരുന്നാലും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു പ്രിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവണം അല്ലേ, ഒരു പ്രാധാന്യ ലിസ്റ്റ് ഉണ്ടാവണം. എൻ്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, അതിൽ ഏതിനൊക്കെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യത്തിന് കൃത്യമായി പ്രാധാന്യം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്, അവിടെയാണ് ആ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യത്തിലൂടെയാണ് എന്ത് ചെയ്യുക, ശീലങ്ങൾ ശീലമായിട്ട് വരിക എന്നുള്ളതാണ്. അവിടെ സാധിക്കുന്നില്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതിൽ ഏറ്റവും കൂടുതൽ വില്ലന്മാരാകുന്ന പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
4: ഇപ്പോൾ ദുശ്ശീലങ്ങളുണ്ട്, ഇപ്പോൾ ശീലങ്ങൾ ശീലമാക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ദുശ്ശീലങ്ങളെ ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞ ദേഷ്യം എന്നുള്ള അതുപോലെയുള്ള മറ്റു തിന്മകൾ, ഇത് കൂടി നമുക്ക് അതോടൊപ്പം പുറത്താക്കാൻ എന്ത് മാർഗ്ഗമാണുള്ളത്?
5: നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ബ്രഷിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലേ, ഏതൊരു കുട്ടിയെടുത്ത് പരിശോധിച്ച് നോക്കിയും ആ പല്ല് തേക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ടാസ്ക്കാണ്. അതിങ്ങനെ ഉപ്പമാർ ഉമ്മമാരൊക്കെ ഒപ്പം നിന്നുകൊണ്ട് കുറച്ച് ദിവസം കൊടുക്കുന്നു, ചിലപ്പോൾ ഭംഗിയുള്ള ബ്രഷൊക്കെ വാങ്ങിയിട്ട് പതിയെ പതിയെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നു, അവനെ ചിലപ്പോൾ ഒറ്റ തേപ്പ് കഴിഞ്ഞിട്ട് നിർത്തുന്നു, അപ്പോൾ നമ്മൾ വീണ്ടും ചെല്ലുന്നു അല്ലെ. ഇങ്ങനെ ഒരു ഗ്രാജ്വലി ആണ്, പതിയെ പതിയാണ് എന്ത് ചെയ്യണത്, പിന്നെ ആ ശീലമായിട്ട് മാറുന്നത്. ഇപ്പോൾ ആലോചിച്ചേക്ക്, നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ മക്കൾ, അവർക്കൊന്നും ഒരു മടിയൊന്നും ഇല്ലല്ലോ, അവർ നേരെ എഴുന്നേറ്റാൽ അവരെന്നെ പോയിട്ട് ബ്രഷും പേസ്റ്റും എടുക്കുന്നു, പല്ല് തേക്കുന്നുള്ള, അഥവാ ഏറെ പ്രയാസപ്പെട്ടിട്ടാണ് അതൊരു ശീലമായിട്ട് മാറിയത്. അതുപോലെ തന്നെയാണ് ദുശ്ശീലങ്ങൾ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, പുകവലിക്കുന്ന ഒരാൾ അല്ലേ, എന്നോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അത് സ്റ്റാർട്ട് ചെയ്തു, നിർത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പല ആളുകളും. ഇപ്പം അങ്ങനെ പറയുന്ന ആളുകളോട് നമ്മൾ പറയാറുള്ളത്, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടല്ലോ, റമദാനിൻ്റെ പകൽ സമയത്ത് നിങ്ങൾ വലിക്കാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞില്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഒരു രാവിലെ 5 മണി മുതൽ അല്ലെങ്കിൽ 4:30 മുതൽ അല്ലെങ്കിൽ 5:30 മുതൽ വൈകുന്നേരം 6-7 മണി വരെ ഇത്രയും 12 മണിക്കൂറൊക്കെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ലൈഫിൽ അത് നിങ്ങൾക്ക് മാറ്റിക്കൂടാ? പല ആൾക്കാരും ആ രൂപത്തിൽ തന്നെ ചെയ്യും. അപ്പോൾ പതിയെ പതിയെ പതിയെ മാറ്റി മാറ്റി ദുശ്ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമങ്ങളിലൂടെ നമുക്ക് സാധിക്കുമെന്നതാണ്. ഏതൊരു കാര്യം, ഏത് ദുശ്ശീലവും ആ രൂപത്തിൽ മാറ്റാൻ പറ്റുന്നതാണ്. അവിടെ കൂട്ടി ചേർക്കാനുള്ളൊരു കാര്യം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ദേഷ്യം അല്ലേ, അതൊരു ഇമോഷണലി മോശപ്പെട്ടൊരു ശീലമാണ്. ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പെട്ടെന്ന് ദേഷ്യം വരുന്നില്ല. ദേഷ്യം വരുമ്പോൾ അതിനൊരു റെമഡി, അതിനൊരു പരിഹാരം റസൂൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇരിക്കണം അല്ലേ. ഇരുന്നിട്ട് അയാൾക്ക് ദേഷ്യം വരണം, അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം, ആ സാഹചര്യം ഒന്ന് മാറി നിൽക്കണം. അതുപോലെ വുളു എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് എന്താണ്, ആ ഒരു സാഹചര്യമാണ്, ഒന്ന് മാറിയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മാറും. അത് മാത്രമല്ല, ഈ ദേഷ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ ദേഷ്യപ്പെട്ട സമയത്തിനെ കുറിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ആ സമയത്ത് എൻ്റെ ഇമോഷണലി ഞാൻ എങ്ങനെയാണ് ഞാൻ അല്ലേ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ വൈകാരികമായ പ്രകടനങ്ങൾ, എത്ര ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഒന്ന് റീതിങ്ക് ചെയ്യുക. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ അറിയാതെ സോറി പറഞ്ഞു പോണ ഘട്ടങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ. അതെ, അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ തന്നെ അയാൾ പറഞ്ഞു, ആ സമയത്ത് ഒരിക്കലും അയാൾ ഇത് ആലോചിച്ച് എന്ത് ചെയ്യില്ല, അയാൾക്ക് കിട്ടൂല. ആ ദേഷ്യപ്പെട്ട സമയത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ അയാൾക്ക് ചെയ്തത് മുഴുവനും ശരിയാണെന്നാണ്. ശരി, 10ഓ 15ഓ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അയാൾ തന്നെ സ്വന്തം എന്ത് ചെയ്യാണ്, വേണ്ടില്ലായിരുന്നു, ഞാൻ ഒന്നും കൂടെ മാനേജ് ചെയ്യേണ്ടിയിരുന്നില്ലേ, അത് ഇടപെട്ടത് എൻ്റെ വാക്കുകൾ അല്ലെ, ആ രൂപത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള റീതിങ്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇമോഷണലി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തിരുത്താൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്.
4: അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ, ഇത് ഒരു പക്ഷെ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നല്ല ശീലം എളുപ്പമാക്കാൻ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ രാവിലെ നമ്മൾ വിചാരിക്കണം ഇന്ന് കുറച്ച് ഖുർആൻ ഓതണം, സ്ഥിരമായി ഖുർആൻ വായിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഇപ്പോൾ രാവിലെ നടക്കാൻ പോകണം, അപ്പോൾ അതിന് ഖുർആൻ വായിക്കണം, അപ്പോൾ നമ്മൾ മുസഫ് എന്ത് ചെയ്യണം, മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം. രാവിലെ നടക്കാൻ പോകണം, അപ്പോൾ ഷൂ റെഡിയായി നിൽക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ശീലമായി പറയാറുണ്ടല്ലോ. അപ്പോൾ അത് ടോട്ടലി നമുക്ക് അങ്ങനെ ഒരു ചില ചിത്രങ്ങൾ
5: ഒരു ഹാബിറ്റായിട്ട് വരാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യുക, ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നുക, സുബ് നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ കാണുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതെടുത്ത് പാരായണം ചെയ്യുന്നൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് സഹായകമാകുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മൾ നേരത്തെ പറയില്ല, ആദ്യത്തെ 1ഓ 2ഓ ദിവസങ്ങളിൽ അതൊരു പ്രയാസമായിട്ട് തോന്നുള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ അത് വീണ്ടും റിപ്പീറ്റേഷൻ അല്ലേ, റിപ്പീറ്റ് ആൻഡ് അഗെയിൻ റിപ്പീറ്റ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞാൽ അതെന്താവും, ശീലമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം, ഒരു ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പ്രയാസമാണെങ്കിൽ പോലും അത് റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക എന്നതാണ് അത് ശീലമായി വരാനുള്ളൊരു കാര്യം. അത് കുറച്ച് കാലം നമ്മൾ ബോധപൂർവ്വം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അത് നമ്മുടെ ശീലമായിട്ട് മാറും എന്നുള്ളതാണ്.
4: അതെ, ഇപ്പോൾ സൈക്കോളജി തന്നെ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ ഫോൺ നോക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ആ സമയത്ത് 10 സെക്കൻഡ് എന്ത് ചെയ്യുക, ബോധപൂർവം അതിനെ നോക്കാതിരിക്കുക, ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഇങ്ങനെ പറയാം. അതുപോലത്തെ എന്തെങ്കിലും മെത്തേഡുകൾ, വേറെ എന്തെങ്കിലും
5: ഡൈവേഴ്സൺ അല്ലേ, അത് പറഞ്ഞാൽ എന്താണോ നമ്മൾ അലോസരപ്പെടുത്തുന്ന കാര്യം ആ സാഹചര്യം ഒഴിവാക്കുക എന്നാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ചില ആളുകൾ ടോയ്ലറ്റിലേക്ക് രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ 10 മണിക്ക് പോവാം അല്ലേ, 10 മണിക്ക് പോയി അവിടെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന അരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ പേഴ്സണലി എനിക്കറിയാം അല്ലേ. അതൊരിക്കലും ഒരു നല്ല ശീലമല്ലല്ലോ. എത്രയോ സമയം, മാത്രമല്ല ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അത് മുഖേന ഉണ്ടാകുന്നു, അതുപോലെ തന്നെ മാനസികമായിട്ട് തന്നെ ഒരു മെൻ്റലി മനുഷ്യനെ പ്രോബ്ലത്തിലേക്ക് എത്തിക്കുന്ന കാര്യം. അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകാൻ പേപ്പർ വേണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ആ പേപ്പർ ഞാൻ എടുക്കൂല എന്നാണ് ബോധപൂർവ്വം തീരുമാനിക്കുക. ഒരു 2-3 ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങനെ പതുക്കെ പതുക്കെ മാറി നിൽക്കും. ദുശ്ശീലങ്ങളെ മാറ്റാനാണ് കണക്ടിവിറ്റി ഒഴിവാക്കുക, അഥവാ നമ്മുടെ കൺമുന്നിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതിരിക്കുക. നേരത്തെ നമ്മൾ പറയുന്നതാണ്, ശീലമായി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ അതുമായി കണക്ട് ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ അതെന്താണോ അത് നമ്മൾ കൊണ്ടുവരിക ബോധപൂർവ്വം. ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ, ആ ദുശ്ശീലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കണക്ഷൻ നമ്മളിലേക്ക് നൽകുന്ന കാര്യങ്ങൾ നമ്മളടുന്ന് എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
4: പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ശീലം. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ജിം എന്ന് പറയുന്ന ഒരു സംവിധാനം വല്ലാതെ വർദ്ധിച്ചു വന്നൊരു സമയമാണ്. അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഒരുവിധം ഒക്കെ 40 മുകളിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ 50 മുകളിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും പല ആളുകളായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, വൈകിപ്പോയി, ഒരു വളരെ ചെറുപ്പത്തിൽ നോക്കേണ്ടിയിരുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവം. അവിടെ ഇപ്പോൾ ആരോഗ്യരംഗത്ത് നമ്മൾ ശീലിക്കേണ്ട കുറേ മര്യാദകൾ ഈ ചെറുപ്പകാലത്ത് തന്നെ തുടങ്ങണമെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് ശരിക്കും നമുക്കത് കൃത്യമായി പറയേണ്ടതുണ്ട്.
5: ഇന്നത്തെ ആഹാര സിസ്റ്റമാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ന് കൊണ്ടുവരേണ്ടത്. അതൊക്കെ എത്രത്തോളം പറയാൻ നമ്മൾ കൂടി അർഹരാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് പിന്നെ മാസത്തോളമായിട്ട് രണ്ട് മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ അല്ലേ ചായ അമിതമായി കുടിച്ചിരുന്ന ഒരാളാണ് ഞാൻ അല്ലേ. രാവിലെ ശുഭനമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായയും ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്സ് അതിൻ്റെ കൂടെ കഴിക്കും, അല്ല ബിസ്ക്കറ്റോ റെസ്കോ പോലെയുള്ളത് അതൊരു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ കൂടെയും സ്കൂളിലെത്തി കഴിഞ്ഞ ഇൻ്റർവെല്ലൊരു ചായ അതിപ്പോഴും ഉണ്ട്. പിന്നെ വൈകുന്നേരം ഇൻ്റർവെല്ലൊരു ചായ, ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ചായ, വീട്ടിലെത്തിയാൽ ഒരു ആറോ ഏഴോ ഗ്ലാസ് ചായ. ഇപ്പോൾ എന്താ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാക്സിമം പോയ ഒരു മൂന്ന് ഗ്ലാസ് ഒരു ദിവസം മതി അല്ലേ, വെള്ളം കുടിക്കുക ധാരാളമായിട്ട്, ചായകളൊന്നും ഇങ്ങനെ ഒഴിവാക്കുക. പിന്നെ നമുക്ക് അത്രയും വല്ല യാത്രയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ക്ഷീണം മാറ്റുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ പറയണത് ആഹാര സിസ്റ്റത്തിൽ നല്ല കൃത്യമായ ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ അല്ലേ, ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അത്രയും അട്രാക്ട് ചെയ്യുന്ന സാധനമാണ്. വേണ്ടാന്ന് വിചാരിച്ചാൽ റോട്ടിലേക്ക് ഇറങ്ങിയാൽ പലതും ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷെ നമ്മൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് ഹാനികരമായ ഭക്ഷണ
4: ഒരു നല്ല ശീലം അതിൽ കൊണ്ടുവരാം.
5: അതെ, അതിൽ കൊണ്ടുവരാം. നല്ല ഭക്ഷണങ്ങൾ സ്വീകരിക്കാനും അത് അമിതമായിട്ടാണോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടാണോ അനാരോഗ്യകരമായിട്ടാണോ അതിൽ മാറ്റി നിർത്താനും നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വ്യായാമങ്ങൾക്കൊക്കെ കൃത്യമായ സമയവും കാര്യങ്ങളൊക്കെ കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും ആ ഒരു കാര്യത്തിൽ വീക്കാണെന്നാണ് തോന്നാറുള്ളത്. ചില കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ ശീലമായി വരാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പിന്നെ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ പല ആളുകളും പല അഭിപ്രായത്തിലുള്ളത് അല്ലേ. പക്ഷെ എൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള കൃത്യമായൊരു വ്യായാമം ഞാൻ ചെയ്യുന്നുണ്ടോ ഓരോരുത്തർ തീരുമാനിച്ചത് ജിമ്മ് തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ ഒരല്പം എന്താ പറയുക രാവിലെയുള്ള നടത്തമായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെറിയ വർക്കൗട്ടായിരിക്കാം, ചിലപ്പോൾ വീടുകളിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരു ചെറിയ പച്ചക്കറി തോട്ടവും അതിൻ്റെ പരിപാലനവും, ചില ആളുകൾക്ക് അതിൻ്റെ ധാരാളമായിട്ടുള്ള എക്സസൈസ്, വേറെ മറ്റു ചില ആളുകൾ സൈക്കിളായിട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ സ്റ്റെപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന സിസ്റ്റം, ഇതൊക്കെ കൃത്യമായിട്ട് പല രൂപത്തിൽ പല ആളുകളും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിയോറിറ്റി നിശ്ചയിക്കേണ്ടത് വ്യക്തിപരമാണ്, അല്ലാതെ നമ്മളൊരു കോമൺ എല്ലാവരും ഇത് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഈ മേഖലയിൽ നമുക്ക് സാധ്യമല്ല.
4: എന്തായിരുന്നാലും അത് ചെറുപ്പകാലത്തെ ശീലിച്ചു വരുന്നത് നല്ലതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം കുറെ വൈകിപ്പോയ ആളുകൾ വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ദൈനംദിന ഇബാദത്തുകൾ അതൊരു ശീലത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അത് വളരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്.
5: ഞങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കാരത്തിനെ കുറിച്ച് പഠിപ്പിച്ച എന്താണ് അല്ലേ, കിതാബൻ മൗക്കൂത്ത എന്നാണ്. സമയം നിശ്ചയിക്കപ്പെട്ട ആരാധനാകർമ്മമാണ് നമ്മുടെ നമസ്കാരം. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനെ തന്നെ വീണ്ടും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാം അല്ലേ. അദ്ദേഹം ഒരിക്കലും ഒരു മുസ്ലിം കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ വ്യക്തമായി പഠിച്ച ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം പറയുന്നത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങളാണ്. നിസ്കാരത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, നോമ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ മറ്റു പല കാര്യം സക്കാത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊരു സമുന്നതിയിലേക്ക് മുഴുവൻ ആളുകളെയും കൊണ്ടുവരാൻ തുടങ്ങുന്നു. പക്ഷേ അവിടെ നമസ്കാരത്തിനെ കുറിച്ച് അദ്ദേഹം പറയണത് നിത്യജീവിതത്തിൽ പല ശീലങ്ങൾക്കും ഒരു ഇസ്ലാമിക കൾച്ചറുള്ള ഒരാൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധനാ കാര്യങ്ങളിൽ എവിടേക്കോ പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അഞ്ചു നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത് കൃത്യമാണത് അല്ലേ, സമയം നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ ആ ശീലങ്ങൾ കൃത്യമായി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും,
4: ഓട്ടോമാറ്റിക്കലി
5: വരും എന്നുള്ളതാണ്. അതുമാത്രമല്ല ചില പണ്ഡിതന്മാരെ കുറിച്ചുള്ള പിന്നെ അവരുടെ ജീവചരിത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എത്ര കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും അവർ സമയം കണ്ടെത്തുന്നത്. ജോലിൻ്റെ സമയം, ആരാധനകളുടെ സമയം, മറ്റു യാത്രകൾ, തൗഹീദി രംഗത്തുള്ള ദവാരംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലേ. ഇപ്പോൾ സെയ്ദ് മൗലാനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ടൈലറിംഗ് ഒക്കെ എടുത്ത് ആ രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വൈകുന്നേരമായാൽ അദ്ദേഹം പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസംഗങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആരാധനാ കാര്യങ്ങൾ ജമാഅത്ത് നമസ്കാരം കൃത്യമായ കണിശത പുലർത്തിയിട്ടുണ്ടെന്നാണ്. അതുപോലെ ഒരു പല കാര്യത്തിലും ഇന്ന സമയത്ത് അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവിടേക്ക് എത്തുന്നത് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, നമ്മളൊരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും 8 മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയുന്നിട്ട് നമ്മളതിനെ എന്താ പറയുക അവർ 8:30 തുടങ്ങാട്ടോ എന്ന് പറയും. പക്ഷെ നമ്മുടെ മുൻഗാമികളൊന്നും അങ്ങനെ ആയിരുന്നില്ല. അവരാ പറഞ്ഞ് 8 മണിക്കാണ് എങ്കിൽ 7:45 തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും ആളുകൾ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആരാധനാ കാര്യങ്ങളോട് കൃത്യമായി നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടൈം കീപ്പിംഗ് നമുക്കവിടെ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും, അത് കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം.
4: ഈ ഒരു കൂട്ടത്തിൽ നമുക്കിപ്പോൾ നിങ്ങളെ ഒരു ടീച്ചറാണല്ലോ, അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മക്കൾ കുട്ടികളോട് ഈ ഒരു ശീലങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവരോട് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്?
5: നമ്മൾ ആലോചിക്കുക, ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ കൃത്യമായൊരു സമയമുണ്ട് എന്നുള്ളതാണ്. സ്കൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 6 മുതൽ 8 വരെ പീരീഡുകളുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെയൊക്കെ പരിസരങ്ങളിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ വരെ അറേഞ്ച് ചെയ്ത് ടൈം ടേബിളൊക്കെ നൽകിയിട്ടാണ് ഏതൊരു സ്കൂളുകളും വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം അത്രയും പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള അച്ചടക്കത്തിനും അതുപോലെ തന്നെ ശീലങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾ അവസരങ്ങൾ നൽകുന്നുണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ കൃത്യമായി നമ്മൾ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്നുള്ളതാണ്. ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഓരോ കാര്യത്തിനും കൃത്യമായൊരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ശീലമായിട്ട് മാറുന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ഒരു പ്രയാസകരമായ ഒരവസ്ഥ, പലപ്പോഴും സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ പുസ്തകങ്ങൾ ഒരിക്കൽ പോലും മറിക്കാത്ത എത്രയോ കൂട്ടുകാരുണ്ട് എന്നറിയുമ്പോൾ അത് ഏറെ സങ്കടകരമാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ പഠനത്തിന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ സ്കൂളുകളിലേക്ക് പോകുന്നത്, കോളേജുകളിലേക്ക് പോകുന്നത്, അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാനും ആ പഠനം എന്ന നമ്മുടെ ലൈഫിലേക്കൊരു ശീലമാക്കി കൊണ്ടുവരുവാനും ഈ സമയത്ത് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അലകും തട്ടും വേറിട്ട് അല്ലെങ്കിൽ ഒരച്ചടക്കമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ചില ശീലങ്ങൾ നമുക്ക് പ്രയാസകരമാണെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നിർബന്ധമായി കൊണ്ടുവരണം, എങ്കിലേ നമ്മുടെ ഭാവിയിലുള്ള ജീവിതം അതിനായിട്ട് ചേർത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ്.
4: അപ്പോൾ നമുക്കറിയാം അത് തുടങ്ങാൻ എളുപ്പമാണ്, പലപ്പോഴും ആളുകൾ ഭയങ്കര ആവേശത്തിൽ തുടങ്ങും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിനെ ഈ വ്യായാമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഓടാൻ വേണ്ടി ഈ ഷൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും, പിന്നെ അത് ഒരു തുടർച്ച ഉണ്ടാവില്ല. അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഒരു തുടർച്ച ഉണ്ടാകുവാനുള്ള ഒരു മാനസികമായ സന്നദ്ധത ശരിക്കും ഉണ്ടാകേണ്ടതുണ്ടല്ലോ.
5: നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റേഷൻ എന്നുള്ളത്. ആ റിപ്പീറ്റേഷൻ തുടർച്ച മാത്രമല്ല, ഒരു കൺസിസ്റ്റൻസി എന്നുള്ള ടേം കൂടെ നമ്മളതിൻ്റെ കൂടെ നിരന്തരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങൾ തുടങ്ങും അല്ലേ, തുടങ്ങിയിട്ട് കുറച്ച് ദിവസം എൻ്റെ ആവേശ കമ്മിറ്റിയിട്ട് നമ്മളിങ്ങനെ പോവും, പിന്നെ അവിടെ കിടക്കും, ആ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വീണ്ടും അതില്ല. അപ്പോൾ കൺസിസ്റ്റൻസി, നിരന്തരമായിട്ട് ചെയ്യുക, ഡു ബൈ ഇൻതൂസിയാസം എന്നുള്ള കാര്യങ്ങൾ, ഒരു കാര്യം സ്ഥിരോത്സാഹത്തോടു കൂടി ചെയ്യുക. ആദ്യം തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശം, പിന്നെ ആർക്കോ അങ്ങനെ ആവില്ല, ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇനി അഥവാ ഇൻ കേസ് നിന്ന് പോയിട്ട് ഒരു ദിവസം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അടുത്ത ദിവസം അത് ചെയ്യുമെന്നുള്ള നിർബന്ധമായൊരു ബുദ്ധി നമുക്ക് വേണം എന്നുള്ളതാണ്. അതിനാണ് പിന്നെ നമ്മളെ ലൈഫിൽ എല്ലാ ദിവസവും ആരാധനകർമ്മങ്ങളുള്ളത്. ആലോചിക്ക് അല്ലേ, ഇപ്പം ഇന്ന് സുബഹസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നാളെ സ്കരിക്കേണ്ടതല്ലോ, ഇന്ന് ലോഹറ് സ്കരിച്ചിട്ടുണ്ട്, നാളെ സ്കരിക്കേണ്ടതല്ലോ, അത് എന്നും ചെയ്യാനാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മുറുകെ പിടിക്കാനുള്ളൊരു പരിശ്രമം ഉണ്ടാവുക, ആവർത്തിക്കുക, നിരന്തരമായിട്ട് അത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഒരു പാളിച്ച എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെന്ത് ചെയ്യണം, തുടർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
4: അതോടൊപ്പം തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒക്കെ ഒരു നെഗറ്റീവ് സംസാരം വരും, എത്ര ദിവസം ഉണ്ടാവും നമുക്ക് നോക്കാമെന്നുള്ള ഒരു ചർച്ച പൊതുവെ ഉണ്ടാവാറുണ്ട്. എന്തായിരുന്നാലും ചെയ്യുന്നതൊക്കെ എന്താകണം, അത് ആരെയും കാണിക്കാനാകരുത് എന്നത് ഉള്ളൊരു തീരുമാനം.
5: അതാണ് നമ്മൾ അടുത്തതിൽ വരുന്നത്. നമ്മളൊരു ശീലത്തിന്, നല്ലൊരു കാര്യത്തിനാണ് ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ കളിയാക്കാനും പരിഹസിക്കാനും അല്ലെങ്കിൽ ചില കുത്തുവാക്കുകൾ പറയാനൊക്കെ ഒരുപാട് മറ്റു പല ആൾക്കാരുണ്ടാവുന്നുള്ളതാണ്. മലയാളികളെക്കുറിച്ച് ഒരു സിൻഡ്രോമിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, MEV സിൻഡ്രോം എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും ചില കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ലൈഫിലേക്ക് നല്ല ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ എന്ത് വിചാരിക്കും, ഇതുകൊണ്ട് ദുശ്ശീലങ്ങൾ ചെയ്യാനും പാടില്ല. രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ചില ദുശ്ശീലങ്ങൾ തുടങ്ങുന്നത് തൻ്റെ ഗ്യാങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ്. സ്മോക്കിംഗ് പോലുള്ള കാര്യങ്ങൾ അവർ തന്നു, അപ്പോൾ എങ്ങനെ പോലോട് നോ പറയുക, എനിക്കത് വേണ്ട എന്ന് വളരെ ഫേമായിട്ട് പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ദുശ്ശീലങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് അത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ നല്ല വ്യക്തിത്വത്തിന്, എൻ്റെ നല്ല സ്വഭാവത്തിന് വേണ്ടി ആ രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയും ഒരു പോസിറ്റീവ് ചിന്തയാണ് അവിടെ വേണ്ടത്. ആ ചിന്തയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അത് നിത്യ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
4: അതെ, അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഏത് പ്രവർത്തനമാണെങ്കിലും അത് മറ്റൊരാളെ കാണിക്കാനല്ല, കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്.
5: ശിർക്കുൽ അസ്ഹർ എന്ന് പഠിപ്പിച്ചതാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് ശിർക്കുൽ അസ്ഹറാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് തന്നെ.
4: നമുക്കൊരു ലക്ഷ്യബോധം വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് അതിൽ വേണ്ടത്.
5: ഈ ശീലം സ്ഥിരമായിട്ട് അതൊരു ശീലമായി മാറണമെങ്കിൽ അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരുന്നത് ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഗോൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ അത് ശീലമായിട്ട് വരൂ അല്ലേ. എനിക്കെന്നും സുബഹ്ക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തണം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിലേ അത് കൃത്യമായിട്ട് വരും, അത് ശീലമായിട്ട് മാറും. ഏതൊരു കാര്യങ്ങൾ തന്നെ നമ്മൾ ആലോചിക്കും, നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ വരുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അല്ലേ, ഇത് ചെയ്യണം എന്നൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് തന്നെ നമ്മളൊക്കെ. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളത് എന്തറിയോ, അതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അതിലുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ്. നമ്മുടെ ഈ പിന്നെ സ്നേഹക്കൂടിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ അത് സൊസൈറ്റിയിലെ ഓരോ ആളുകൾക്കും ഉപകരിക്കുമോ അല്ലെ. നമ്മൾ, ഞാൻ സത്യം പറയാം, എൻ്റെ ക്ലാസ്സിൽ വരുന്ന ചില ഇൻസിഡൻ്റൊക്കെ നമ്മൾ പലതും അങ്ങനെയൊക്കെയാണ് നമ്മളൊരു വിഷയം രൂപീകരിക്കുന്നത്. അപ്പം ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, ഇപ്പോൾ ഒരു ശീലമായിട്ട് മാറുന്നത് അല്ലേ. എല്ലാ ആഴ്ചയിലും ഇത് പോകണമെന്നൊരു വാശി, അഥവാ ഒന്നോ രണ്ടാഴ്ച നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം, ഒരു ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളത് ശീലം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളാണ് ഡിജിറ്റൽ ലൈഫ് എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അഥവാ യഥാർത്ഥമായൊരു ജീവിതം അല്ലേ, റിയൽ ലൈഫ് എന്ന് പറയുന്നല്ലോ, നമ്മളെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. മറ്റു ചിലത് റിയൽ ലൈഫുകളല്ല, റീൽ ലൈഫുകളാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫുകളാണ്. ഫോണിലൂടെ സ്ക്രോൾ ചെയ്ത് കാണുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ശീലാക്കണം വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല. എല്ലാ ആളുകളും ചെയ്യുന്നത് എല്ലാം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നമ്മുടെ യഥാർത്ഥമായ ജീവിതത്തിലേക്കുള്ള എക്സ്പീരിയൻസുകൾ, ആ എക്സ്പീരിയൻസ് കൃത്യമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുകയും മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് അതിപ്പോൾ നാളെ മുതൽ ചെയ്യുക എന്നുള്ള, ഡിജിറ്റൽ ലൈഫ് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ, റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഡിജിറ്റൽ ലൈഫ് എക്സ്പീരിയൻസുകളല്ല, അല്ലെങ്കിൽ റീൽസിലും ഷോർട്സിലും കാണുന്ന എക്സ്പീരിയൻസുകൾക്കല്ല നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ള. ഇനി ഒരു കാര്യം

0: പാർലമെന്റിന്റെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചുമരുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരു ആയത്തുള്ളൂ, അത് ഈ ആയത്താണെന്ന് പറയുന്നത്. അഥവാ സ്വയം മാറാൻ സന്നദ്ധനല്ലാതെ അള്ളാഹു നമ്മളെ മാറ്റില്ല എന്നാണ്. അപ്പം നല്ല ശീലങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ആ ശീലത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിൻ്റെ ഗുണങ്ങളും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടായ കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.
1: തീർച്ചയായിട്ടും പ്രിയ ശ്രോതാക്കളെ, ഈ പറഞ്ഞ ഇവിടെ സംസാരിച്ച ചർച്ച ചെയ്ത വിഷയത്തിൽ നമുക്ക് നല്ല ശീലങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അവിടെ പിന്നെ ഒന്നിച്ച് ഒരുപാട് ആ തുടങ്ങുക എന്നുള്ളതല്ല, വളരെ കുറച്ച് കുറച്ച് തുടങ്ങി അതിനെ നമ്മളൊരു ശീലമാക്കി കൊണ്ടുവരാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്നും ചെയ്യുന്ന പ്രവൃത്തി അത് വളരെ കുറച്ചാണെങ്കിലും അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നുള്ളതാണ്. കുറേ ചെയ്യുക എന്നുള്ളതല്ല, ഒരു ദിവസം ഒരു അധ്യായം വായിക്കണം, ഒരു പുസ്തകം മുഴുവൻ വായിക്കണമെന്നല്ല, ഒരു പേജ് വായിക്കണം അങ്ങനെ തുടങ്ങുക, ഖുർആൻ ഒരു പേജ് ഓതണം അങ്ങനെ തുടങ്ങി അത് രണ്ട് പേജാക്കി മൂന്ന് പേജാക്കി അങ്ങനെയുള്ള ഒരു നല്ല ശീലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം തന്നെ അത് മാറ്റിമറിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായിരുന്നാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്, നല്ല ശീലങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.

0: നമ്മൾ ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
1: നമ്മുടെ ജാമിയൽ ഹിന്ദിൻ്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന,
0: തെക്കൻ കേരളത്തിലൊക്കെ ഇതിന് സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പോൾ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. ഇപ്പോൾ കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ നമ്മുടെ നവോത്ഥാന

0: നവോത്ഥാനത്തിന്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്.
1: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പൊ അവിടെയുള്ള ഇപ്പോ നമ്മളുടെ ഒരു വിജ്ഞാനത്തിന്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർക്കം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറെ വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പോൾ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർക്കമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോടു കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
0: നമ്മുടെ ജാമിയ അൽ ഹിന്ദിന്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
1: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വളർന്ന് നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർക്കം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർക്കമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
0: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് എന്ന് അറിയുന്നത് നന്നായിരിക്കും.
1: ഓക്കെ.
2: പീസ് റേഡിയോയിൽ ഇനി സലഫി ദുറൂസ്, നുബൂവത്തിൻ്റെ തെളിവുകൾ, 156-ാം ഭാഗം. ഇതിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ 8-ാം ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതാണ് നമ്മുടെ സംസാര വിഷയം. ഇസ്ലാമിൻ്റെ അഖീദയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്, ഫിത്രത്താണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഫിത്രത്തിന് ഉണർത്താനുള്ള വഴി വിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുക, ലോകത്തെ പറ്റി ചിന്തിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണ്ടേ. ഈ ഫിത്രത്തിന് ഉണർത്താൻ വേണ്ടി തന്നെയാണ് ഇർസാലുർ റസൂൽ വ ഇൻസാലുൽ കുത്തുബ്. എന്തിനാണ് മുർസലിങ്ങളെ പറഞ്ഞയച്ചത്? എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്? ഇതൊക്കെ മനുഷ്യരുടെ ശുദ്ധ പ്രകൃതം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തേട്ടം, അതുപോലെ അൽ ഇസ്ലാം, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം. അപ്പം ആ പ്രകൃതം, അതിലേക്ക് അവനെ ഊട്ടിയുറപ്പിക്കുക. മനുഷ്യൻ അതിൽ നിന്ന് തെറ്റുമ്പോൾ അതിലേക്ക് തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരിക. ഇതിനാണ് അള്ളാഹു മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്, വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളത്. നബി തിരുമേനിയെ പറ്റി വിശുദ്ധ ഖുർആൻ മുദക്കിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പല തഫ്സീറുകളിലും അതിന് അർത്ഥം കൊടുത്തത്. ഈ ഫിത്രത്തിനെ ഓർമ്മിപ്പിക്കുന്നവൻ എന്നാണ്. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഫല യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്. അവർ നോക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എല്ലാം ഈ ലോകത്ത് ചിന്തക്ക് വിഷയീഭവിക്കേണ്ടതാണ്. ചില ഉദാഹരണങ്ങൾ പ്രത്യേകം പറയാണ്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒട്ടകം, അവിടെ ജീവിക്കാൻ പറ്റുന്ന പ്രകൃതം കൊടുത്ത റബ്ബ്, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ വെള്ളം, മറ്റുള്ളതൊക്കെ മരുഭൂമിയിൽ എങ്ങനെയാണ് അതിന് വിഷയവുമായി മുന്നോട്ട് പോകാൻ പറ്റുക, ആ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത്ഭുതമാണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പ്. അപ്പോൾ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയണം ഇവിടെ. ഇതുപോലെ വൈലസമ്മ കൈഫറുഫിയത്, ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്, ഈ ആകാശത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ലേ? ഇതുപോലെ നാട്ടി സ്ഥാപിക്കപ്പെട്ട പർവ്വതങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ? അതുപോലെ ഭൂമിയെപ്പറ്റി, എല്ലാ നിലക്കും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കപ്പെട്ട ഈ ഭൂമിയെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ? അതൊക്കെ പറഞ്ഞതിന് ശേഷം ഫദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുക, എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഓർമ്മിപ്പിക്കുക, ഇന്നമാൻ ത മുദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുന്നവനാണ്, ഉത്ബോധകനാണ്. അവ മനുഷ്യർ തെറ്റ് ജീവിക്കുന്നു, വഴി തെറ്റ് ജീവിക്കുന്നു, അവർക്ക് യഥാർത്ഥ വഴി ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, അതിലേക്ക് അവരെ നയിക്കുകയാണ്. അപ്പോൾ ഈ മുദക്കിർ എന്നതിന്, ഈ ഫിത്രത്തിനെ ഓർമ്മപ്പെടുത്തുക എന്ന വിശദീകരണം പല മുഫസ്സറുകളും നൽകിയതായി കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ശരി, ഇതിനു വേണ്ടി അമ്പിയാക്കൾ അയക്കപ്പെട്ടു, മനുഷ്യരുടെ ആ ശുദ്ധ പ്രകൃതം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ. അവൻ്റെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്ത, അതിൽ നിന്ന് ആ ഫിത്രത്തിൽ തെറ്റുമ്പോൾ അതിലേക്ക് കൊണ്ടുപോകാൻ. ഇനി മനുഷ്യനെ ഈ ശുദ്ധ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന, അവൻ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹു നൽകുന്ന ഒരു ചില പരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ, കാരണം അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ പലരുടെയും മനസ്സ് വേറൊരു ലെവലിലാണ് സഞ്ചരിക്കുക. അവന് പിന്നെ അഹങ്കരിക്കും, വന്ന വഴി മറക്കും, അവസാന അനുഗ്രഹങ്ങളൊക്കെ അവൻ തന്നിലേക്ക് ചേർക്കും, അവൻ കുഴപ്പമില്ല എന്നവൻ സ്വയം തീരുമാനത്തിലെത്തും. പിന്നെ അവൻ റബ്ബിനെ മറക്കും, റബ്ബിൻ്റെ നിയമങ്ങൾ മറക്കും, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ മറക്കും, അഹങ്കാരിയായി അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ഏതൊരു മനുഷ്യന് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നല്ലവർക്ക് പോലും അശ്രദ്ധകൾ വരും. അപ്പോൾ അവരെ വീണ്ടും വീണ്ടും ശുദ്ധമായ ഫിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇടക്കിടെ ചില പരീക്ഷണങ്ങൾ വരും. അഹങ്കാരികൾക്കും റബ്ബിലേക്ക് മടങ്ങാനുള്ള പരീക്ഷണങ്ങൾ വരും. അതല്ല, അശ്രദ്ധ പിടികൂടുന്നവരെ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കും. അപ്പോൾ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അവരാ നേരെ ഫിത്രത്തിലേക്ക് മടങ്ങും. അപ്പോൾ അവർക്കുള്ളൊരു ഉണർത്തലാണ് ഇത്തരമുള്ള അപകടങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞ ഒരു രണ്ട് വചനം, ഹുവല്ലദി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, അവനത്രേ കടലിലും കരയിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. എന്തൊക്കെ വാഹനമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്? അതിൻ്റെ പേരിലൊക്കെ അഹങ്കരിക്കുന്നവരുണ്ട്, അതൊക്കെ മനുഷ്യൻ്റെ കഴിവിലേക്കൊക്കെ ചേർത്തുന്നവരുണ്ട്. എന്നാൽ ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും അവർക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ ബുദ്ധി അവർക്ക് നൽകിയതൊക്കെ അള്ളാഹുവാണ്. ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽക്കി, ഇനി അവർ അല്ലെ നിങ്ങൾ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, വജറൈന ബീം ബിരിഹിൻ തൊയ്യബ, അങ്ങനെ അവരെയുമായി ഒരു നല്ല കാറ്റ്, ആ കാറ്റ് ഇവരെങ്ങനെ കൊണ്ടുപോകാൻ, ആ കാറ്റ് ഈ കപ്പലിനെ, ആ കപ്പലിലെ ജനങ്ങളെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നു, സ്വസ്ഥമായി ശാന്തമായി ഇങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ അവ ഫെരിഹു ബിഹ, അതിലവരിങ്ങനെ സന്തോഷിച്ചു നിൽക്കുന്നു. അപ്പോൾ ജാഅത്തുഹ റീഹുൻ ആസിഫ്, ആ സമയം ഒരു കൊടുങ്കാറ്റ് വന്നു ഈ കപ്പലിലേക്ക്. വജാഅഹുമുൽ അൽ മൗജു, കപ്പലിലേക്ക് കടലിലേക്ക് കൊടുങ്കാറ്റ് വന്നു. ഈ സമയം അവരുടെ അടുത്തേക്ക് തിരമാലകൾ വന്നു, മിൻകുല്ലി മക്കാൻ നാനാ ഭാഗത്തു നിന്നും വലിയ വലിയ തിരമാലകൾ. ഓ വന്നു അന്ന മുഹീത്തബീം, അവർക്ക് ബോധ്യമായി വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷയില്ല, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, കടലിൻ്റെ മധ്യത്തിലാണ്, അതിശക്തമായ കാറ്റും കോളും ഭീകരമായ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഈ നമ്മൾ സഞ്ചരിക്കുന്ന കപ്പലുകൾ മറിയും, എന്നേക്കുമായി മരിച്ചു പോകും. ഈ സമയം അവരുടെ ഫിത്രത്ത് ഉണരും, ശുദ്ധമായ ഫിത്രത്ത്, അതവിടെ പറയുന്നത്. അവർ ദഅവുല്ലാഹ മുഖലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം റബ്ബിന് മാത്രമാക്കിയിട്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അതുവരെ അവർ പ്രാർത്ഥിച്ചിരുന്ന സൃഷ്ടികളായി അഭൗതികമായ രൂപത്തിൽ ഗുണവും ദോഷമൊക്കെ ചെയ്യാൻ പറ്റും സൃഷ്ടികൾക്ക് എന്നൊക്കെ വിചാരിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിച്ചിരുന്നവർ ഈ നേരം അതൊക്കെ ഒഴിവാക്കി ഈ പ്രതിസന്ധിൻ്റെ ഘട്ടത്തിൽ ഈ ഫിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പം അത്തരക്കാർക്കൊരു ബോധ്യം വരുന്നത് ഇത് ഫിത്രത്തിനെ ഉണർത്താനാണ്. പരീക്ഷണങ്ങൾ അത് ബുദ്ധിമുട്ടാണെങ്കിലും അതൊരു കണക്കിന് റബ്ബിൻ്റെ അനുഗ്രഹമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം മനുഷ്യന്മാർക്ക് അവർക്കൊരു തിരിഞ്ഞു നോട്ടം, അതിന് വക നൽകുന്ന വിഷയമാണിത്. അതുകൊണ്ട് മനുഷ്യർ ചിന്തിക്കും, ഈ പ്രതിസന്ധിൻ്റെ സമയമൊക്കെ നമ്മൾ ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനിലേക്ക് മാത്രം വിനയപ്പെടുകയും നമ്മളാരൊക്കെ അവനോട് പങ്കുചേർത്ത് അവരിൽ നിന്നൊക്കെ ഒഴിവാകുകയും ചെയ്യുന്നു. പക്ഷേ പ്രതിസന്ധി പോയി സുഖമാവുമ്പോൾ നമ്മൾ ഈ ശുദ്ധപ്രകൃതത്തിൽ തെറ്റുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, ധാരാളം ഉണ്ടാവും, ഒരു സംശയമില്ല. ആ കൂട്ടത്തിലായിരുന്നു അബൂജഹലിൻ്റെ മകൻ ഇക്രിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിക്കുന്ന വിഷയത്തിൽ പിതാവും മകനുമൊക്കെ വളരെ മുമ്പന്തിയിൽ തന്നെയായിരുന്നു. ആ നേരം മക്ക വിജയമുണ്ടായി. ആ നേരം ഇയാൾക്ക് തോന്നി ഇക്രിമ എന്ന മനുഷ്യൻ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, ഇനി ഇവിടെ നിന്നാൽ തന്നെ മുഹമ്മദ് കഷ്ണം കഷ്ണമായി കൊന്നുകളയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനി നാടുവിടെ വഴിയുള്ളൂ എന്നയാൾ ചിന്തിച്ചു. അയാൾ കപ്പൽ കയറി യാത്ര പോകുമ്പോൾ ഇതേ അനുഭവം ഉണ്ടായി. ശക്തമായ കാറ്റ് വന്നു, തിരമാലകൾ ഈ കപ്പലിനെ മറിച്ചിടാവുന്ന അവസ്ഥയിലെത്തിയപ്പോൾ കപ്പലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ നേരം അവർ പങ്കുവെക്കുന്ന പങ്കാളികളെ ഒന്നുമില്ല, അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ സമയം ഇക്രിമ റളിയല്ലാഹുവിന് ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? നമുക്ക് എന്ത് പറ്റി? പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹിനോട് മാത്രം, സുഖമുണ്ടാകുമ്പോൾ അള്ളാഹുവിനോടും മറ്റുള്ളവരോടും. അപ്പോൾ ഇതൊരു ശരിയായ സമീപനമല്ല. അതുകൊണ്ട് അള്ളാഹുവേ, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാനിനി എന്നും ഈ ശുദ്ധ പ്രകൃതത്തിൽ നിൽക്കും. ഇതിലേക്ക് ക്ഷണിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പോയി ഞാൻ മുസ്ലിമാകും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ ആളായി അദ്ദേഹം മാറി നബിതിരുമേൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചു. അതാണ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മെ അറിയിക്കുന്നത്. അതിനുശേഷം ഇസ്ലാമിന് വേണ്ടി അനേകം കാര്യങ്ങൾ, യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ജാഹിലി കാലത്ത് ഇസ്ലാമിനെതിരെ ചെയ്തതൊക്കെ അതിനൊക്കെ പരിഹാരമായി. അദ്ദേഹം മത്സരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാവുക എന്നത് മിക്കവാറും ആൾക്കാർക്ക് അതൊരു ഒരു ഗുണമായി ഭവിക്കും. എന്നാൽ പലരും ആ സമയത്ത് മാത്രം അവർക്കൊരു ശ്രദ്ധ വരികയും വീണ്ടും സുഖജീവിതം കിട്ടിയാൽ പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് പലരുടെയും അവസ്ഥ. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ മസ്സൽ ഇൻസാൻ അള്ളുർ ദഅ റബ്ബഹു, മനുഷ്യനൊരു ദുരിതം ബാധിച്ചാൽ തൻ്റെ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും. മുനീബൻ ഇലൈഹി, അവനിലേക്ക് ഇങ്ങോട്ട് കീഴൊതുങ്ങിക്കൊണ്ട് പിന്നെ ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുള്ളൂ. തുമ്മ ഇദാ ഖവ്വലഹു നിഅമത്തം മിൻഹു, പിന്നെ ആ പരീക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി അവന് പകരമായി അള്ളാഹു അനുഗ്രഹം നൽകിയാലോ, നസീയമാക്കാൻ ഏതു ഇലൈഹി, മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ അവൻ മറക്കുന്നു, വീണ്ടും അശ്രദ്ധമായ പഴയ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നു. വജാലിലില്ല എന്താ അള്ളാഹ്ക്ക് അവൻ പങ്കുകാരെയും വെക്കുന്നു, പിന്നെ അവന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ സൃഷ്ടികളിലേക്ക് വകവെച്ചു കൊടുക്കുന്നു. അള്ളാഹ് അല്ലാത്തവർക്ക് അവൻ ഇബാദത്ത് കൊടുക്കുന്നിടത്തേക്ക് അത് എത്തുന്നു. ഇതാണ് ഇത്തരക്കാരെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർ നരകത്തിൻ്റെ ആൾക്കാരാണ്. അവസാനം ആയത്ത് അവസാനിക്കുന്ന ഇന്നക്കമിൻ അസാബിന്നാർ, തീർച്ചയായും നീ നരകത്തിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിലാണ് എന്നാണ് അത്തരക്കാരെ പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. പക്ഷേ പരീക്ഷണങ്ങൾ പലരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീണ്ടു വിചാരത്തിന് കാരണമാണ്. ഒരാൾക്കും പ്രതിസന്ധികളും പരീക്ഷണവും ഇഷ്ടമല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ റബ്ബ് ഇത് നൽകുന്നത് മനുഷ്യരെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാനാണ്, റബ്ബിലേക്കൊന്ന് മടക്കാനാണ്, അവൻ്റെ ശുദ്ധ പ്രകൃതത്തിലേക്ക് അവനെ എത്തിക്കാനാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ മനുഷ്യരിന്ന് പല തട്ടിലാണ്. ഒരു വല്ല പരീക്ഷണം വന്നാൽ ചിലർ അതിനോട് കോപം കാണിക്കും, വെറുക്കും. അത് പല രൂപത്തിലാണ് കോപിക്കുക. ഒന്ന് ഹൃദയം കൊണ്ട് വെറുക്കും, എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണം എന്ന റബ്ബിനോട് അവൻ വെറുക്കും. അള്ളാഹൻ്റെ കഥാ കഥ അവന് ഇഷ്ടമല്ലാത്ത രൂപത്തിലും മനസ്സുകൊണ്ട് വെറുക്കും. അത് ചിലപ്പോൾ കുഫറിലേക്കെത്തും. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അബിനന്നാസിമ യാബുദുള്ള അലാ ഹർഫിൻ, മനുഷ്യരിലുണ്ട് ചിലർ അവർ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിന് ഒരു വക്കിൽ നിന്നിട്ടാണ്. ഫൈൻ അസാബോ ഹൈറോ, അല്ല നന്മയും കിട്ടി എത്തുമാൻ നബി, അതിലൊന്നും വലിയ സമാധാനമാണ്. എന്നാൽ വൈൻ അസാബത്തു ഫിത്തന, വല്ല പരീക്ഷണവും വന്നാലോ, ഇൻഖലബ അലാ വജിഹിഹി, അവൻ പിന്തിരിഞ്ഞു പോകുന്നു. അപ്പോൾ അവന് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവനിങ്ങനെ നോക്കിയണം. അവനൊരു ഹൈറ് കിട്ടിയാൽ ഒരു പ്രശ്നമില്ല, പക്ഷെ എന്തെങ്കിലും ഷെറ് ആണ് കിട്ടിയെന്ന് നോക്കുക. അതൊരു അനുഗ്രഹത്തിനും അവൻ്റെ ഗുണത്തിനുമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ വീണ്ടും വീണ്ടും മതനിഷേധത്തിലേക്ക്, അല്ലെ അള്ള പറഞ്ഞ കൽപ്പനകൾ വിരുദ്ധമായി ജീവിക്കുന്ന ആ വിഷയത്തിലേക്കാണ് ഇത്തരക്കാർ പോവുക. അപ്പം അവർ പരീക്ഷണങ്ങളുടെ നേരെ അവരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഇവ പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം ഈ വെറുപ്പ്. ഈ വെറുപ്പ് ഒന്ന് രണ്ട് മൂന്ന് വിധമുണ്ട്. മറ്റൊരു നാവ് കൊണ്ട് ഈ വെറുപ്പ് പ്രകടിപ്പിക്കും. അത് അദ്വാ ബിൽ വൈൽ, എൻ്റെ നാശമേ, അല്ലെ ഞാൻ നശിക്കട്ടെ, ഇതെന്തൊരു പരീക്ഷണമാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ചിലർ പറയാം. പക്ഷെ ഇതൊക്കെ ഹറാമാണ്. കാരണം പരീക്ഷണങ്ങൾ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ കൊണ്ടായിക്കൊള്ളണമെന്നില്ല. ലോകത്തമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണം ഇന്ന അശദ്ധൻ നാസി ബലാൻ അലംബിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട അമ്പിയാക്കളാണ്. അവർ തെറ്റ് ചെയ്തത് കൊണ്ടല്ലോ, അവരോട് റബ്ബിന് വെറുപ്പുള്ളത് കൊണ്ടുമല്ല, മറിച്ച് ആ പരീക്ഷണങ്ങൾ വഴി അവർക്ക് ഓരോ പരീക്ഷണങ്ങൾക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെറിയ പരീക്ഷണം, ഒരു മനഃപ്രയാസം ഉണ്ടായാൽ തന്നെ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകൾക്കുള്ള പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹത്ത ഷൗക, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ കാലൊരു മുള്ളു തറച്ചു എന്ന് വെക്കുക, അതന്നെ അവന് സ്വർഗത്തിൽ പദവി വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പം ഈ പരീക്ഷണങ്ങളെപ്പറ്റി കൃത്യമായി അറിയുന്നവർക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒരു പരാതി ഉണ്ടാവില്ല. പക്ഷേ ദീൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ മനുഷ്യർക്ക് തെറ്റുപറ്റും. ഇനി ഈ കോപം അവൻ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് നിർവഹിക്കും എന്നാണ്. അള്ളാഹ് ഒരു പരീക്ഷണം കൊടുത്താൽ എങ്ങനെയൊക്കെ, കലതുമിൽ ഹുദൂദ്, അവൻ്റെ കവിളുകൾ അവൻ അടിക്കും, അവൻ്റെ മുഖത്തും സ്വന്തം തന്നെ മുഖത്തടിക്കും. ഇപ്പോൾ ഷക്കിൽ ജൂവ്, അവൻ്റെ മാറുകൾ അവൻ പിളർത്തും, കീറും, വസ്ത്രം കീറും, ശരീരത്തിൽ മുറിവാക്കും, അവൻ്റെ രോമങ്ങൾ അവൻ പറിച്ചു കളയും. അത്ഫിഷൂർ ഒമാ അഷ്ബഹദാലിക്, ഇങ്ങനെയൊക്കെ പണ്ട് ജാഹിലികാലത്തുണ്ടായിരുന്നു. പല പരീക്ഷണങ്ങളും വന്നാൽ അതവർ സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ നാവ് കൊണ്ട് വെറുക്കുന്നവരുണ്ട്, ഹൃദയം കൊണ്ട് വെറുക്കുന്നവരുണ്ട്, അവയവങ്ങൾ കൊണ്ടൊക്കെ പ്രതിഷേധം റബ്ബിനെ അറിയിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഹറാമായ കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ വിഷയമോ, രണ്ടാമത്തെ കൂട്ടർ പരീക്ഷണങ്ങൾ വന്നാൽ സഹിക്കുന്നവരുണ്ട്. കാരണം അത് അള്ള പറഞ്ഞ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇന്നല്ലാ മാസ്വാബിരീൻ, തീർച്ചയായും അള്ളാ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അപ്പം ക്ഷമിക്കുന്നുണ്ടോ എന്നൊക്കെ അവനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പരീക്ഷിക്കുകയാണ് റബ്ബ്. വലന ബുലുവന്നക്കും ബിഷൈ മിനൽ ഹൗഫി വൽ ജുഓ, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ശുദ്ധ ഖുർആൻ പറയാം, സൂറത്തുൽ ബഖറ, അല്പം ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതുപോലെ ധനനഷ്ടം കൊണ്ട്, ശരീരനഷ്ടം കൊണ്ട്, വസ്തമറാത്ത് ഫലവർഗങ്ങളുടെ നഷ്ടം കൊണ്ട്, ഇതൊക്കെ മനുഷ്യർ സ്ഥിരമായി അനുഭവിക്കുന്ന നഷ്ടങ്ങളാണ്. ഇതെന്തിനാ പരീക്ഷിക്കുന്നത്? ഇപ്പോൾ ബഷരി സ്വാബിരിൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തും മുസീബ, ആരാണവർ? അവർക്കൊരു പ്രതിസന്ധി, ഒരു അപകടം ബാധിച്ചാൽ കാലം അവർ പറയും, ഇന്നാലില്ല, നമ്മളൊക്കെ അള്ളാഹൻ്റെതാണ്, വൈന്നായില്ലേ റാജ്യൻ, നമ്മളവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്, നമ്മൾ അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ അള്ളാഹുവിലേക്ക് പോകാനുള്ളവരാണ്. ഉലായിക്ക അലയും സ്വലവാത്തും റബ്ബിഹിം ഉറഹ്മ, ഇത്തരക്കാർക്ക് റബ്ബിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്, അവൻ്റെ കാരുണ്യമുണ്ട്. ഓ ഉലായിക്ക ഹുമുൽ മുഹത്തദൂൻ, അവരത്രേ നേർവഴി സിദ്ധിച്ചവർ. അപ്പോൾ ഈ ക്ഷമയുള്ളവരെ പറ്റിയാണ്, ക്ഷമിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരീക്ഷണങ്ങൾ അത് മനുഷ്യർക്ക് ഗുണത്തിനുള്ളതാണ്. അതേസമയം മോശമായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ എന്തുകൊണ്ടവർ വിനയം കാണിക്കുന്നില്ല, റബ്ബിലേക്ക് മടങ്ങുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കാതെ നിരന്തരമായ മർദ്ദനങ്ങളും പീഡനങ്ങളുമായി, മുസ്ലിങ്ങളെ അക്രമങ്ങളുമായി അവർ നടന്നപ്പോൾ, മുസ്ലിങ്ങളെ മർദ്ദിച്ചപ്പോൾ, പീഡിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവർക്കെതിരെ ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ട്. എന്തിനാ? അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് അവർക്കെതിരെ പ്രാർത്ഥിച്ചത്. അതായത് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ 7 വർഷം ക്ഷാമത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു, വരൾച്ചയുടെ. അങ്ങനെ ക്ഷാമം അവർക്ക് കൊടുക്കണം, കഷ്ടപ്പാട് കൊടുക്കണം. ഇപ്പോൾ അവർ സുഖത്തിലാണ്, അതുകൊണ്ടാണ് അവർ അഹങ്കാരികളായത്, അതുകൊണ്ടാണ് അവർ സത്യം അംഗീകരിക്കാത്തത്, അതുകൊണ്ട് അവരൊന്ന് മടങ്ങിയേക്കും എന്ന നിലക്ക്. അങ്ങനെ അവർക്ക് ദുരിതം വന്നു, കഷ്ടപ്പാട് വന്നു. അപ്പം അവർ നബിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അപ്പോൾ റബ്ബിലേക്ക് മടങ്ങി. ആ നേരം അവർക്ക് മനസ്സിൽ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ശുദ്ധപ്രകൃതം ഉണർന്നു. അന്നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നബി തിരുമേനി അടുത്ത് വന്നു. പക്ഷേ പ്രശ്നം തീർന്നപ്പോഴും അവർ വീണ്ടും പഴയ പടിയിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇവിടെ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, അത് നമുക്ക് ശിക്ഷയല്ല, മറിച്ച് അനുഗ്രഹമാണ്. ആ നേരം സഹിക്കുകയാണ് വേണ്ടത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.
2: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന പരമ്പരയിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ 8 ഭാഗമാണ് നാം കേട്ടത്. സംസാരിച്ചത് അബൂബക്കർ സലഫി.
4: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പ്രതികരണം, എന്തത് റേഡിയോമായി ഒന്നും ഇണ്ടാതക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
5: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല, ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക് ആ പരിപാടി.
6: ഒരു സന്തോഷവാർത്ത, പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഒരു ചെറിയൊരു കഥ പറയാം. ഒരാള്, അദ്ദേഹം ഇങ്ങനെ ഒരു പർവ്വത ഇങ്ങനെ കയറി യാത്രയിലാണ്. അപ്പം അങ്ങനെ ദുർഘടമായ വഴികളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനിയനുണ്ട്. അപ്പം അനിയനെയും വഹിച്ചുകൊണ്ട് ഇങ്ങനെ ദീർഘമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് കണ്ട ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര നേരം ആയിട്ടാണ് നിങ്ങളിങ്ങനെ അവനെ ഏറ്റിക്കൊണ്ട് പോകുന്നത്? നിങ്ങൾക്കത് വലിയ, ഇത്ര വലിയ ഭാരം എങ്ങനെ നിങ്ങൾ, വലിയൊരു വലിയ കുട്ടിയാണല്ലോ, അപ്പോൾ ചെറിയ കുട്ടിയല്ല, അപ്പം അങ്ങനെ തോളിലേറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട് തോന്നില്ലേ? അപ്പം അനിയൻ്റെ കാലിന് ചെറിയൊരു പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് ഏറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ അയാളൊന്ന് നിന്നിട്ട് അവനോട് പറഞ്ഞു, ഭാരമായി തോന്നണമെങ്കിൽ ഇത് എൻ്റെ ശരീരത്തിൽ എൻ്റേതല്ലാത്തൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നണ്ടേ, അതുകൊണ്ട് അപ്പോഴല്ലേ എനിക്ക് ഭാരമായി. നമ്മുടെ തല നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഭാരമുള്ള ഒന്നാണ്, പക്ഷേ നമ്മളെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. എപ്പോഴാണോ നമുക്ക് നമ്മളുടേതല്ല എന്ന് തോന്നുന്നത് അവിടെ മുതൽ നമുക്കത് ഭാരമായി തോന്നും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നതാണ് കഥ. ഇനി സലൈക്ക് പറയാം.
5: ഒരു വളരെ വലിയൊരു ഒരു ബേസ്മെൻ്റ് അതിലുണ്ട് ആ കഥയിൽ. ഒരു കഥ എന്നുള്ള നിലക്ക് ആ കഥയിൽ നിന്നൊരു വലിയ ബേസ്മെൻ്റ് നമുക്ക് എടുക്കാം. ആ ബേസ്മെൻ്റ് അല്ലെങ്കിൽ ഒരു തിയറി നമുക്ക് എടുക്കാം. ആ തിയറി എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിൽ ബാധ്യതയായി ഭാരമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുക. വെറുതെ അത് എൻ്റേതാണ് എനിക്ക് വേണ്ടിയാണെന്നുള്ള ഫീല്, ആ ഫീല് കൊണ്ട് അതിന് ഒരു വലിയ ദൂരം അതിജീവിക്കാൻ പറ്റും. ഇപ്പം ജോലിയിടം വലിയ പ്രശ്നമായി തോന്നുന്ന കുറേ ആൾക്കാരുണ്ടാവും. ആ ജോലിയിടത്ത് വലിയ പ്രശ്നമായി തോന്നുന്ന ആളുകൾക്ക് പല ഫാക്ടറുകളെയും അതിജീവിക്കാൻ പറ്റിയ ഒരു പോയിൻ്റാണത്. എല്ലാതും ഈ ഒരു പോയിൻ്റ് വെച്ച് അതിജീവിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഇത് എൻ്റേതാണ് എനിക്കുള്ളതാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ വളരെ വലിയ രീതിയിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അതിജീവിക്കാൻ പറ്റും. വീട്ടിൽ കിടപ്പുരോഗികളുണ്ടാകും. കിടപ്പുരോഗികളുള്ള ആളുകൾക്ക്, എത്രയോ കാലങ്ങളായി ഇത്തരം ഒരു അവസ്ഥയിലുള്ള ആളുകൾക്ക് ഈയൊരു പോയിൻ്റ് വെച്ചിട്ട്, ഇത് എൻ്റെ ഉപ്പയാണ്, ഇത് എൻ്റെ ഉമ്മയാണ്, ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെനിക്ക് പടച്ചം തന്നൊരു പരീക്ഷണമാണ്, ഇത് എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഓഹരിയാണ്, ഇത് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ശരിക്കും നോക്കുകയാണ്. അങ്ങനെ പിന്നെ ചിന്തിക്കുമ്പോൾ വലിയ തോതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ അതിനെ ആസ്വദിച്ചും അനുഭവിച്ചും മുന്നോട്ട് പോകാൻ തീർച്ചയായും പറ്റും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പതിയെ മനസ്സിലേക്ക് വരുന്ന കാര്യം, ദീർഘമായ കാലം കല്യാണം കഴിഞ്ഞ് എനിക്കുള്ളതൊരു ചെറിയ സമയം മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ, ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചൊരു മനുഷ്യൻ, ഞാൻ ഒരു മഹല്ലിൽ ദീർഘകാലം ജുമാ ഖുത്ബ നടത്തിയിരുന്ന ഒരു പ്രദേശത്തു നിന്നുള്ളൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു സലഫി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളൊന്നുമല്ല, പക്ഷേ അദ്ദേഹം, ഞാൻ അവിടുന്ന് ജുമാ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ എനിക്ക് പോകുന്നത് ഈ മനുഷ്യൻ്റെ തൊട്ടടുത്ത് വീട്ടിലേക്കാണ്, നമ്മളൊരു സഹപ്രവർത്തകൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ വളരെ പ്രായം ചെന്നൊരു മനുഷ്യന്, അയാൾ തന്നെ ഉള്ള അവിടെ ആ വീട്ടിൽ, വേറെ ആരും കയറിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീർഘമായ വർഷങ്ങളായി അവർ കിടപ്പരോഗിയാണ്, ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അയാൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അയാൾ ഭയങ്കര ആസ്വദിച്ച് ഭാര്യയെ സംരക്ഷിക്കുകയാണ്. ഭാര്യ മരിച്ചുപോയി. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ മൂപ്പരോട് ചോദിച്ചു, ഇത് ആരും മൂപ്പരോട് ചോദിച്ചിട്ടുണ്ടാകില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് വേറൊരു വിവാഹത്തെക്കുറിച്ചൊന്നും അങ്ങനെ ആലോചിക്കാതിരുന്നത്? ഇനിയിപ്പോൾ നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളുടെ പരിരക്ഷയും സംരക്ഷണമൊക്കെ ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചതിന്. അപ്പോൾ അതിനുപരി തന്ന മറുപടി എന്താ അറിയോ? ഇത് എൻ്റെ അടുത്ത് അവൾ തന്നെ എന്നോട് വിവാഹം കഴിക്കാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ മൊലവി, ഇവളെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനെങ്ങനെയാണ് അപ്പുറത്ത് വേറൊരാളുടെ കൂടെ ജീവിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ 100% കിടപ്പുരോഗിയായ, ഒന്നിനും പറ്റാത്ത, തന്നെ തൻ്റെ വാർദ്ധക്യവും തൻ്റെ സമയവും മുഴുവൻ വേറൊരാൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരാൾ, ഭാരമല്ലാതെ തോന്നുന്നത് എൻ്റേത് എന്നുള്ള ആ ഫീലിംഗ് എന്ന് തന്നെയാണ്. ആ ഫീലിംഗ് ഇല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, എൻ്റേത് എന്നുള്ള ഒരു ഇത് കിട്ടൂല.
8: അപ്പോൾ ഒരു ഉമ്മ ഒരു കുട്ടിനെയും കൊണ്ട് തൻ്റെ കുട്ടികളെ ഉമ്മ എത്ര എടുക്കുമല്ലോ, പക്ഷെ പുറത്തൊരു കുട്ടിനാണെങ്കിൽ എത്ര സമയം എടുക്കും?
5: അതെ, സ്വന്തം വീടാണ് ക്ലീൻ ചെയ്യണമെങ്കിൽ,
8: അതെ അതെ,
5: സ്വന്തം വസ്ത്രമാണ് അലക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ മക്കളുടെയൊക്കെ വസ്ത്രമാണെങ്കിൽ ഒരു ഫീലിംഗും ഇല്ലാതെ അലക്കും. നോർമലി ഒരു മനുഷ്യനുണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്, ക്ഷീണം, വിഷമം, അതൊന്നും അല്ല, അതൊന്നും അതിജീവിക്കുന്നല്ല നമ്മൾ പറയണേ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏത് വിഷയങ്ങളെയും ചില മാനസികമായ ചില തിയറികൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കര സിമ്പിളായിട്ട് അതിജീവിക്കാം. എല്ലാം ശരീരം കൊണ്ടല്ല അതിജീവിക്കുന്നത്, മനസ്സുകൊണ്ടാണ് എന്തിനേയും എന്ത് ചെയ്യണത്, നമ്മൾ അതിജീവിക്കുന്നത്. അങ്ങനെ അതിജീവിക്കുന്ന പോയിന്റുകളിലൊരു പോയിന്റാണ് ഈ കഥയിൽ പറഞ്ഞ കാര്യം എന്ന് നമുക്ക് ചുരുക്കി പറയാൻ തോന്നുന്നുണ്ട്.
9: അത്തരം കഴിവുകളുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് സവിശേഷമെന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്നത്തെ സവിശേഷത്തിൽ അഷ്റഫ് കാവിലാണ് നമുക്കൊപ്പം ചേരുന്നത്. വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നത്. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം ചേരുന്നത് വി ടി അബ്ദുസ്സലാം.
10: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സവിശേഷം പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട അഷ്റഫ് കാവിൽ സാറാണ്. അഷ്റഫ് കാവിൽ എന്നുള്ള പേര് പലപ്പോഴും പല ആളുകൾക്കും അറിയായിരിക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള പ്രഗത്ഭനായ എഴുത്തുകാരനാണ്. ബാലസാഹിത്യത്തിൽ പ്രത്യേക ബാലസാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ നമുക്ക് അദ്ദേഹത്തെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. ഏതായിരുന്നാലും സവിശേഷം പ്രോഗ്രാമിലേക്ക് നമുക്ക് സാറെ വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ.
11: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
10: പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിൽ ഇങ്ങനെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചവിടെ എത്തിയതിന് വലിയ സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്.
11: എനിക്കും സന്തോഷമുണ്ട്. ഞാൻ പീസ് റേഡിയോ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സംവിധാനത്തിൽ വന്നെത്തിപ്പെടും എന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. വലിയ സന്തോഷമുണ്ട്.
10: അപ്പോൾ നമ്മൾ ഇന്ന് സവിശേഷത്തിൽ ഇതുപോലെ ഓരോ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഭാഗ്യവശാൽ നമുക്ക് സാറിന് യാദൃശ്ചികമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. സാർ, നമുക്ക് സാർ ഇത്രയും എഴുത്ത് മേഖലയിൽ ഒരുപാട് കാലമായി, അധ്യാപകനാണ് ധാരാളം. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് സാറിനെ കുറിച്ച് ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഒരു തുടക്കം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും?
11: ഏതാണ്ട് 34 വർഷമായി ഞാൻ വാഴക്കാട് ചെറുവട്ടൂർ യു പി സ്കൂളിലെ അധ്യാപകനാണ്. അതോടൊപ്പം സമാന്തരമായി വായനയും എഴുത്തും, അത് ചെറുപ്പത്തിലേക്ക് ഉള്ള ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ എഴുത്തിൽ എത്തിപ്പെട്ടു, കവിതകൾ എഴുതി തുടങ്ങി, അത് പത്രങ്ങളിലൂടെയൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നു. പിന്നെ റേഡിയോയിൽ കവിതകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു.
10: ആകാശവാണി റേഡിയോ,
11: ആകാശവാണി കോഴിക്കോട്, തൃശ്ശൂർ രണ്ട് ഭാഗത്തും അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആ മേഖലയിൽ ഒരു 18 പുസ്തകങ്ങൾ, കവിതകൾ, ബാലസാഹിത്യം, നോവല്, ഈ 3 വിഭാഗങ്ങളിലായിട്ട് 18 പുസ്തകങ്ങളാണ് ഇപ്പം ഇറങ്ങിയത്. ഇപ്പോൾ ഒരു പുസ്തകം പബ്ലിഷിംഗ് ഇതിലാണ്, അതിൻ്റെ പിന്നെ പ്രാഥമിക പരിശോധനകളും വർക്കുകളും ഒക്കെ കഴിഞ്ഞു. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വർഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. കുറച്ചുകൂടി സജീവമായിട്ട് എഴുത്തിലും വായനയിലൊക്കെ മുഴുകണം എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. പഠിച്ചവൻ ആയുസ് തീരുകയാണെങ്കിൽ അങ്ങനെ.
10: അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കുള്ള ഒരുപാട് രചനകളുണ്ട്. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളെ കുറേ കേൾക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പുസ്തകം എഴുതി അതിൻ്റെ പിന്നാലെ അതിനൊക്കെ കുട്ടികളെ കിട്ടുമോ? അല്ലെങ്കിൽ വായിക്കുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കൊക്കെ പലപ്പോഴും വലിയൊരു ഒരു അതിനെക്കുറിച്ച് വലിയ ചിന്തിക്കാത്തൊരു സമയത്ത് ഒരു ഭാഗത്ത് നല്ല വായനക്കാർ വളരെ വിശദമായിട്ടുള്ളത് ഉണ്ടാവും. പക്ഷേ പുതിയ മാറിയ കാലത്തിനനുസരിച്ച് വായനയെക്കുറിച്ച് പറയുമ്പോൾ വായനയുടെ ഒരു പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ, ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്ന അതുപോലെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊന്നും പറയാൻ തോന്നുന്നു.
11: യഥാർത്ഥത്തിൽ വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്വയം നവീകരിക്കുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിരിക്കുക എന്നൊക്കെ ആണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം ഇടപഴകുകയും യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ അതിൽ പായ വിരിച്ച് കിടക്കുക എന്നാ പറയാം. ആ ഒരു അവസ്ഥയിലാണ് കുട്ടികളെ ബാല്യം, കൗമാരമൊക്കെ. അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അതോടൊപ്പം അതിൻ്റെ ഒരു അഡിക്ഷൻ കുട്ടികളിലുണ്ട്. ഈ അഡിക്ഷനിലൂടെയാണ് കുട്ടികൾ ഇന്ന് കാണുന്ന പല ഈ MDMA മയക്കുമരുന്ന് ആ ലോകത്തേക്കൊക്കെ എത്തുന്നത്. ഈ സത്യാസത്യ വിവേചനമില്ലാത്ത രീതിയിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു അതിൻ്റെ ഒരു പിന്നെ അള്ളിപ്പിടുത്തലത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാത്തൊരവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ വായനയിലൂടെ കുട്ടികൾ അവരെ മനസ്സ് പിന്നെ ഉന്നതമായ ഒരവസ്ഥയിലേക്ക് എത്തും. അവർക്ക് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം കിട്ടുന്നതും അവരെ ദിശണ പിന്നെ വർദ്ധിക്കുന്നതും ഭാവന വികസിക്കുന്നതുമൊക്കെ വായനയിലൂടെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു കുറേ സിനിമകൾ ഈ പുസ്തകങ്ങൾ സിനിമ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആട് ജീവിതമൊക്കെ പുസ്തകം വായിച്ച ആ ഒരു പിന്നെ അനുഭൂതിയോ ആ ഒരു ആസ്വാദ്യതയോ അത് പിന്നെ സിനിമയായപ്പം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയോ ബാല്യകാലസഖിയോ അല്ലെങ്കിൽ ചെമ്മീൻ പിന്നെ കടലോര ജീവിതത്തെ പ്രതിപാദിച്ച ചെമ്മീൻ എന്ന വിഖ്യാതമായ കൃതി, അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി അത് സിനിമയിലൂടെ ലഭിക്കുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം വായിക്കുമ്പം ഒരാൾ കാണുന്ന ലോകം വളരെ വ്യത്യസ്തമാണ്.
4: അതെ.
11: ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയിൽ മാവിൻ്റെ മുകളിൽ കയറുന്ന നായകൻ ആ മാങ്ങ പറിച്ചു കൊടുക്കുന്ന ആ ചിത്രം എൻ്റെ മനസ്സിൽ തെളിയുന്ന പോലെ അല്ല നിങ്ങളെ മനസ്സിൽ തെളിയുന്നത്.
4: ഓരോ വായനക്കാരൻ
11: വൈവിധ്യമുണ്ട്, വൈവിധ്യമുണ്ട്. അതേ സ്ഥാനത്ത് എവിടെയോ പ്രോഗ്രാം ചെയ്ത് വെച്ച കൃത്രിമമായ കുറേ പിന്നെ ഈ നിറക്കൂട്ടുകളും ചായക്കൂട്ടുകളൊക്കെ തൂകി കൃത്രിമമാക്കി ഉണ്ടാക്കി വെക്കുന്ന എപ്പിസോഡ് പോലെ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചയുടെ പരിമിതി ലംഘിക്കുന്നതാണ് വായന.
10: അപ്പോൾ ശരിക്കും അവിടെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ഭാവനാ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നതിന് പകരം ഒരു സെറ്റിട്ടതിലേക്ക് മാറും.
11: അതെ അതെ, കുട്ടികളെ ഭാവനയ്ക്കും അവരുടെ പിന്നെ സ്വതന്ത്ര ബുദ്ധിക്കുമൊക്കെ പലപ്പോഴും ഈ പിന്നെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഈ പിന്നെ ഈ സാഹിത്യത്തെ സിനിമാവൽക്കരിക്കുമ്പോൾ അത് എവിടെയൊക്കെയോ സംഭവം നഷ്ടപ്പെടുന്നുണ്ട്. ഉപസിദ്ധമായൊരു വചനമുണ്ട്, പിന്നെ ഈ വിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താണോ അതാണ് കവിത എന്ന് പറയുന്നുണ്ട്. ഇതൊരു ഒരു സാഹിത്യകാരൻ പറഞ്ഞാണ്. അപ്പം വിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന യഥാർത്ഥത്തിൽ ഒരു മൂല കൃതി അല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ തനത് രൂപത്തിൽ കാണുമ്പോഴോ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സവിശേഷമായ ഒരു ആസ്വാദ്യത ഉണ്ടാകുക.
4: തീർച്ചയായും.
11: അത് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൃത്രിമത്വം വല്ലാത്ത അരോചകത്വം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും.
10: ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് അപ്പോൾ അതുകൊണ്ട് പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യം അവിടെ നിലനിൽക്കുന്നു എന്നാണ് സാർ പറഞ്ഞു വരുന്നത്.
11: പുസ്തകം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാന്ന് വെച്ചാൽ നമുക്കറിയാം കുട്ടികൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മളറിയാത്ത ഒരുപാട് മേഖലകളുണ്ടാവും. ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കടലിനെ കുറിച്ച് നമുക്കറിയണമെങ്കിൽ ചെമ്മീൻ എന്ന് പറഞ്ഞ നോവൽ വായിച്ച ഒരുപാട് കാര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ മരുഭൂമിയെക്കുറിച്ച് അറിയണമെങ്കിൽ ആട് ജീവിതം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ മരുഭൂമിയുടെ ഒരുപാട് ഇരുണ്ട വശങ്ങൾ ആ പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന് പറഞ്ഞ യാത്രാ വിവരണം നമ്മൾ വായിച്ചാൽ ഹിമവാൻ അല്ലെങ്കിൽ പിന്നെ ഹിമാലയ പർവ്വതം എവറസ്റ്റ് ഇതൊക്കെ ആയി ബന്ധപ്പെട്ട മഞ്ഞ് മൂടിയ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളറിയാത്ത ഒരുപാട് ജീവിത പരിസരങ്ങളുണ്ട്. അങ്ങനെയുള്ള പരിസരങ്ങളെ നമുക്ക് ശരിക്കും അനുഭവിപ്പിക്കാവുന്ന അത്രയും നമ്മൾക്ക് പിന്നെ ലഭിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന രീതിയിലേക്ക് നമ്മൾക്ക് ലഭിക്കുന്നത് പുസ്തക വായനയിലൂടെയാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ.
4: അതെ അതെ.
11: നമ്മളറിയാത്ത ഉദാഹരണമായിട്ട് മാതൃത്വത്തിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ഒരമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ വഴിയൊന്നുമില്ല. പക്ഷെ പുസ്തക വായനയിലൂടെ ആ ഒരു പുസ്തക ഇപ്പം അമ്മ എന്ന് പറഞ്ഞ ബഷീറിൻ്റെ ഒരു പുസ്തകം ഒരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മാക്സിം ഗോർക്കിയുടെ മദർ എന്ന് പറഞ്ഞ ആ ഒരു വിശ്വപ്രഖ്യാതമായ ആ ഒരു നോവൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അമ്മയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് അമ്മയുടെ ഔന്നിത്യം, എന്താണ് അമ്മയുടെ പ്രസക്തി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇതൊന്നും വായനയിലൂടെ കിട്ടാത്ത പലതും പിൽക്കാലത്ത് അവർ കണ്ടെത്തുന്നത് ഈ മയക്കുമരുന്നിലൂടെയും അതിൻ്റെ അടിമയൊക്കെ ആയി അവർ മാറുന്നൊരവസ്ഥ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്.
10: അപ്പൊ സാറേ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഒന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ വിഷ്വൽ ആയിട്ടുള്ള എയ്ഡ്സിൽ മാത്രം അവർ ഒതുങ്ങി പോകുമ്പോൾ ഈ ഇമാജിനേഷൻ പവർ കുറയുന്നു, ഇത്തരം വൈകാരിക തലങ്ങൾ ഇല്ലാതെയാവുന്നു.
11: അതെ അതെ അതെ
10: അല്ലേ.
11: ശരിയാണ്.
10: അപ്പോൾ അതുകൊണ്ട് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ വായനാശീലം ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാരൻസ് ഇപ്പം എന്തൊക്കെ ചെയ്യണം എൻ്റെ വീട്ടിലാവുമ്പോൾ?
11: ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ പേരൻസൊക്കെ പലപ്പോഴും ഈ പിന്നെ ബർത്ത്ഡേ പാർട്ടിയും ഒരുപാട് പാർട്ടികൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് അവസരങ്ങൾ അവരെ ആഘോഷിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വർണ്ണപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവരുമായിട്ട് യാത്ര പോകുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഈ വളരെ അപൂർവം ആളുകൾ മാത്രമേ കുട്ടികളെ ഒരു വിശേഷപ്പെട്ട സമയത്ത് അവർക്കൊരു സമ്മാനമായി ഒരു രണ്ട് പുസ്തകം വായിക്കൊടുക്കാം എന്ന് ആലോചിക്കുന്ന കുട്ടി രക്ഷിതാക്കൾ അപൂർവമായിട്ടേ ഉള്ളൂ. അതേ സ്ഥാനത്ത് മാറിയ മാറിയ മൊബൈലുകൾ ഐഫോണുകൾ പലതും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നു, ടാബുകൾ വാങ്ങിക്കൊടുക്കുന്നു, കളിസാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, സൈക്കിള് വാങ്ങിക്കൊടുക്കുന്നു. പക്ഷെ പുസ്തകം സമ്മാനമായിട്ട് കൊടുക്കാം എന്നുള്ള ഒരു ചിന്ത ഒരു രക്ഷിതാവിൻ്റെ മനസ്സിൽ അപൂർവമായിട്ടേ വരുന്നുള്ളൂ. അങ്ങനെ വരുന്ന രീതിയിലേക്ക് രക്ഷിതാക്കൾ മാറി ചിന്തിച്ചാലേ ഇതിനൊക്കെ പരിഹാരമുള്ളൂ എന്ന് ഞാൻ മനസ്സിലായി.
10: പിന്നെ മാത്രമല്ല കുട്ടികൾക്ക് ഈ പുസ്തകം കുഞ്ഞുനാളിൽ തന്നെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ പാഠപുസ്തകങ്ങൾ ജ്യേഷ്ഠന്മാരോ തൊട്ട് മുതിർന്ന കുട്ടികളൊക്കെ ബുക്ക് വായിക്കുന്ന കാണുമ്പോൾ രണ്ടും മൂന്നും നാലും വയസ്സുള്ള കുട്ടിക്ക് ആ പുസ്തകത്തോടൊരു ചെറുപ്പത്തിലൊരു ജിജ്ഞാസ ഉണ്ടല്ലോ, അത് മറച്ചു വെക്കാനൊക്കെ ഉള്ളത്. പക്ഷെ ആ ഒരു താല്പര്യം പിന്നീട് കുട്ടികളിൽ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? പിന്നെ സ്കൂളിലെത്തുമ്പോൾ പിന്നെ പുസ്തകത്തോട് തന്നെ ഒരു വെറുപ്പാവുന്നൊരു ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൽ പാരൻസിന് എന്തോ ഒരു
11: ശരിയാണ്, വളരെ വളരെ ഒരു പിന്നെ ആഴത്തിലിറങ്ങുന്ന ഒരു ചോദ്യമാണ് സാർ ചോദിച്ചത്. യഥാർത്ഥത്തിൽ പുസ്തകം ചെറുപ്പത്തിലുണ്ടാക്കുന്നത് കുട്ടികളുടെ ഒരു സന്തോഷവും ഒരു ജിജ്ഞാസയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുത്തൻ പേജുകൾ മറിക്കുമ്പോണ്ടാകുന്ന മണമൊക്കെ കുട്ടികൾക്ക് ആ പുസ്തകത്തിനോട് വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടാകുകയാണ് വേണ്ടത്. പക്ഷേ ഈ പുസ്തകം കുട്ടിയിൽ ഒരുതരം ഒഴിയാബാധയായി മാറുമ്പോഴാണ് ഈ കഠിന പദങ്ങളൊക്കെ പഠിപ്പിച്ചും ഈ പല പുസ്തകങ്ങളും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് കുട്ടിക്ക് തോന്നിപ്പിക്കുന്നതോ അത് എടുക്കുന്ന അധ്യാപകരും അത് കുട്ടീനെ ഈ കുത്തിവെച്ച് പഠിപ്പിക്കാൻ നോക്കുന്ന രക്ഷിതാക്കളുമാണ്. യഥാർത്ഥത്തിൽ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു ഉൽപ്പന്നം മാത്രമായി മാറുകയാണ് കുട്ടികൾ. കുട്ടികൾ പുസ്തകങ്ങളിലൂടെ അനുഭൂതികൾ അവരെ മനസ്സിൽ നിറയ്ക്കാനും അതുവഴി ലോകത്തിന് മൊത്തം പിന്നെ സന്തോഷം നൽകുന്ന ഒരാളായി മാറാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നിമിത്തമായി മാറുന്നത് പഠിപ്പിക്കുന്ന അരസികന്മാരായ അധ്യാപകരും കുട്ടിയെ ഇങ്ങനെ മൂക്കാതെ ഞെക്കി പഴിപ്പിക്കുന്ന
10: രക്ഷിതാക്കളാണ്.
11: അതാണ് നമ്മളെ സമൂഹത്തിന്റെ ശാപം എന്നാ ഞാൻ മനസ്സിലാക്കി.
10: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പൊ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മൾ വായിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പുസ്തകം എടുത്ത് വായിക്കുന്നതും പുസ്തകത്തെ സ്നേഹിക്കുന്നതും കാണുന്ന കുട്ടിക്ക് ആ ഏത് രക്ഷിതാവിനെയാണ് ആ കുട്ടി കാണുന്നത്, തീർച്ചയായിട്ടും ആ കുട്ടിക്കും ആ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. പലരും പറയൽ മാത്രമേ ഉള്ളൂ, കാണൽ കുട്ടിക്കില്ല.
11: ശരിയാണ് ശരിയാണ്, വളരെ ശരിയായ ഒരു പോയിന്റാണ് അങ്ങ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മാതൃകയായിരിക്കേണ്ട രക്ഷിതാക്കളാണ്. രാവും പകലും ഇവരിത് ഈ തുപ്പൽ തൊട്ട് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഇങ്ങനെ പിന്നെ നീക്കിക്കൊണ്ടിരിക്കുന്നതും വാട്സപ്പും ഫേസ്ബുക്കും മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതും രാവും പകലും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതുള്ള ഒരു രീതിയാണ് കുട്ടികൾ കാണുന്നത്. അവരോട് മാത്രം പുസ്തകം വായിച്ചോളാൻ പറയും. തൽക്കാലം കുട്ടികൾ അത് അനുസരിക്കും, കാരണം ശിക്ഷ ഭയന്നോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഇല്ലാഞ്ഞിട്ടോ. അവർക്ക് സ്വന്തമായി ഈ മൊബൈൽ കിട്ടുന്ന ദിവസം മുതൽ അവരതിൻ്റെ അടിമകളായി മാറും. പിന്നെ അവർക്ക് വാപ്പ വേണ്ട അല്ലെങ്കിൽ രക്ഷിതാവ് വേണ്ട, ഉമ്മ വേണ്ട, ഒന്നും വേണ്ട, മൂല്യങ്ങളെക്കുറിച്ചൊന്നും അവർ ബോധവാന്മാരല്ല. അവർ ഈ ലോകത്ത് ഇങ്ങനെ ഒരു പിന്നെ ഒരു 10,000 അല്ലെങ്കിൽ പിന്നെ 100,000 ആളുകൾ വിഹരിക്കുന്ന ആ ആകാശത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പറവയായി ഇങ്ങനെ മാറും.
10: അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ കേൾക്കുന്ന രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമുക്കും ഒരു വായനാശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുമാത്രമല്ല നമ്മൾ കുട്ടിക്ക് എന്ത് കുട്ടി നമ്മൾ ചെറിയ ചെറുപ്രായത്തിൽ തന്നെ കുട്ടി എന്ത് വായിക്കണമെന്ന് നമുക്ക് അല്ല അതിൽ പേരൻസിൻ്റെ ഒരു കുട്ടി എന്ത് വായിച്ചിരിക്കണം പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ നന്നാവൂലേ?
11: തീർച്ചയായിട്ടും. അതായത് പിന്നെ പുസ്തകങ്ങൾ പിന്നെ ലോകത്തിപ്പം ഇറങ്ങുന്ന പുസ്തകങ്ങൾ എത്രയോ വായന കുറഞ്ഞു എങ്കിലും പുസ്തകങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പുസ്തകം കയ്യിലൊരു 10-25,000 ഉണ്ടെങ്കിൽ അവർ പിന്നെ എഴുതുന്നതോ അല്ല ആയ പിന്നെ ഈ വില കുറഞ്ഞ സാഹിത്യം പലപ്പോഴും അതൊക്കെ പുസ്തക രൂപത്തിൽ ഇറക്കി പുസ്തകം ധാരാളം ഇറങ്ങുന്നു, പക്ഷേ വായന മരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥപ്പള്ളി. അപ്പോൾ നമ്മൾ വായന തീർച്ചയായിട്ടും കുട്ടികളെ പിന്നെ ശരി ഏത് തെറ്റ് ഏത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതി നമുക്ക് ചെറുപ്പത്തിലേ വേണം. അപ്പോൾ ഇന്ന പുസ്തകം നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഖുർആൻ കഥകളിലൊക്കെ എക്കാലത്തും പ്രസക്തമായ കഥകളാണ് ഖുർആൻ കഥകൾ. നല്ല മൂല്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മോറലി നല്ല ഉയർന്ന ഒരു മാനസികാവസ്ഥ കുട്ടികളിൽ ഉണ്ടാക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളതൊന്നും കുട്ടികൾ ഇപ്പം ഇനിയിപ്പം കഥ പറയുകയാണെങ്കിൽ 1001 രാവുകൾ MT വാസു എന്നാരൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കഥയുടെ ക്രാഫ്റ്റ് അതിൻ്റെ എലിവേഷൻ ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരൊറ്റ പുസ്തകമാണ് അത്, 1001 രാവുകളാണെന്ന്. അപ്പോൾ അത്രയധികം പിന്നെ ഒരു വലിയൊരു വിശ്വപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനെ സ്വാധീനിച്ച ഒരു പുസ്തകം അറബ് കഥകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ മലയാളത്തിൽ ലഭ്യമാണ്. പിന്നെ ഈ 1001 രാവുകൾ എം അച്യുതൻ പിന്നെ വിവർത്തനം ചെയ്ത 1001 രാവുകൾ കിട്ടാനുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ആ രൂപത്തിലുണ്ട്. അതുപോലെ പിന്നെ പഞ്ചതന്ത്രം കഥകൾ, പിന്നെ കലീല വദിംന കഥകൾ, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ കഥകൾ നമ്മളെ പിന്നെ നാട്ടിൽ കിട്ടാനുണ്ട്. ഇഷ്ടംപോലെ കഥകൾ എഴുതിയ ബാലസാഹിത്യകാരന്മാർ അവർ അതൊക്കെ വായിച്ചു വാങ്ങി വായിപ്പിക്കുക. അതുപോലെ നമ്മളെ പരിസ്ഥിതിയായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് രചനകളുണ്ട്, അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക.
10: ശരിക്കും നമ്മൾ സാറ് പറഞ്ഞ പോലെ ഈ പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ കുട്ടികൾ പിന്നെ അക്ഷരവായനകൾ ഉണ്ടാവുന്നൊരു കുട്ടിക്ക് അക്ഷരവായൻ്റെ അപ്പുറത്തേക്ക് കണ്ടുകൊണ്ടൊരു വായന ഉണ്ടല്ലോ സാറേ.
11: അതെ അതെ,
10: കണ്ടുകൊണ്ടുള്ളൊരു വായന കൂടി കുട്ടിക്ക് കിട്ടുന്ന ഈ അക്ഷരവായനയിൽ നിന്നല്ലേ ഇതിലേക്ക് എത്തുള്ളൂ?
11: തീർച്ചയായിട്ടും. കുട്ടി ശരിക്ക് നമ്മള് പിന്നെ പ്രകൃതിയെ അറിയുക അല്ലെങ്കിൽ യാത്ര ചെയ്യുക അതൊക്കെ ശരിക്കും വായിക്കുന്ന പോലെ പ്രധാനപ്പെട്ടാണ്. നമ്മളിപ്പം ധാരാളം അനുഭവമുള്ള ഒരാളോട് സംസാരിക്കുന്നു, വലിയ 10 പുസ്തകം വായിക്കുന്നതിന് തുല്യം അല്ലെങ്കിൽ അതിലപ്പുറമാണ്. നല്ല അനുഭവ സമ്പത്തും ജീവിത വീക്ഷണവും നല്ല അറിവുള്ള ഒരാളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ വായന എന്നുള്ളത് സാറ് പറഞ്ഞ പോലെ അക്ഷരവായന മാത്രമല്ല, നമ്മൾ പ്രകൃതിയിലിങ്ങനെ കുറേ സമയം നോക്കി നിൽക്കുന്നു, വിശാലമായ പ്രകൃതി. ആ സമയത്ത് നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഉൾമനസ് പഠിക്കുന്നുണ്ട്. പല രീതിയിലുള്ള വായനയുണ്ട്, ദൃശ്യ വായന ഉണ്ട്, അക്ഷരവായന ഉണ്ട്, കാവ്യ വായന ഉണ്ട്.
10: അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ വായന എന്ന് പറഞ്ഞാൽ ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു വായന സാധാരണ കാണാൻ വായനാ ദിനത്തിൽ കുറച്ച് പുസ്തകം വാങ്ങി അല്ലെങ്കിൽ സാർ പലപ്പോഴും പറയുന്ന പോലെ ഷെൽഫിൽ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു ഷോ ഓഫ് ആയിട്ട് കാണിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വായന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വായന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വായനാശീലം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരുപാട് വായിച്ച ആളാണല്ലോ സാറ്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല വായനക്കാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു.
11: ഒരു നല്ല വായനക്കാരൻ എന്ന് പറഞ്ഞാൽ ആ പിന്നെ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള പുസ്തകങ്ങൾ അത് നമ്മളെ പിന്നെ അഭിരുചിക്കനുസരിച്ചുള്ള പുസ്തകങ്ങൾ എടുത്ത് വെച്ച് നിരന്തരം വായിക്കുക തന്നെ നിർവാഹമുള്ളൂ. ഇപ്പം പത്രങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പത്രങ്ങളിൽ ഈ മിഡിൽ പേജ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, ആ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എത്ര പേര് നമ്മൾ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിക്കാറുണ്ട്. അപ്പോൾ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ആ പത്രത്തിൻ്റെ അഭിപ്രായവും ആ കാലഘട്ടത്തിൽ അതായത് ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും. അപ്പോൾ അത് ശരിക്കും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക. നമ്മുടെ ലോകത്തെക്കുറിച്ചും ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാണോ? പത്രം അതുപോലെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഒഴിവുള്ള സമയത്ത് നല്ല പുസ്തകങ്ങൾ വായിക്കുക, നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ ഒക്കെ വായിച്ച് നമ്മളെ മനസ്സ് സമാധാനവും സന്തോഷവും കണ്ടെത്തുകയും ചെയ്യണം. നമ്മൾ അത് പതുക്കെ പതുക്കെ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ പിന്നെ നമ്മളെ മനസ്സ്, അതായത് മനുഷ്യൻ്റെ ശരീരം ഒരു നിശ്ചിത ഒരു 22-23 വയസ്സ് ആയാൽ വളർച്ച നിലയ്ക്കും, പക്ഷെ നമ്മുടെ മനസ്സ് പിന്നെയും വളർത്താൻ സാധിക്കും. ആ മനസ്സ് വളർത്താൻ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഔഷധം എന്ന് പറഞ്ഞാൽ വായനയാണ്.
12: വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഒരു ഒരു വാചകത്തോടു കൂടിയാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. ശരീരത്തിൻ്റെ വളർച്ച അതിനൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ നിൽക്കും, പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വളർച്ച മരണം വരെ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള ഔഷധം വായന തന്നെയാണ്. ആ വായന നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക, അതാണ് ഒരു ഒരു വായനക്കാരൻ.
11: അതെ, സെലക്റ്റീവ് ആണോ? ലോകത്തിലുള്ള കോടിക്കണക്കിന് പുസ്തകം ഒരു ആയുസിൽ നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കില്ല,
12: ഒരുപാട് ചവറുകളും പല.
11: അതെ അതെ അതെ അതെ. അപ്പോൾ സെലക്റ്റീവ് ആയിട്ട് വായിച്ചാലേ നമുക്കത് പിന്നെ പിന്നെ വായനൻ്റെ ഒരു ലോകത്ത് വിഹരിക്കാൻ സാധിക്കും, അല്ലെ പലപ്പോഴും നമുക്ക് അതൊരു മടുപ്പായി മാറും,
12: ഒരു സമയം നഷ്ടമാവുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തും ചെയ്യും. അപ്പോൾ നമ്മൾ വായിക്കുക, നമ്മുടെ കുട്ടികൾക്ക് നല്ലത് വായിക്കാൻ കൊടുക്കുക, നമ്മൾ കുട്ടികൾക്ക് നല്ല മാതൃകയാവുക, വായന കൊണ്ട് വളരാൻ കഴിയുന്ന ഒരു തലമുറ ഉണ്ടാക്കാൻ ഓരോ രക്ഷിതാക്കൾക്കും അവരുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഈ സമൂഹത്തിന് അത് വലിയ ഗുണം ചെയ്യും എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ സന്ദർഭത്തിൽ നമ്മുടെ കൂടെ ഇതുവരെ സംസാരിച്ച അഷ്റഫ് കാവൽ സാർ നമുക്ക് നൽകിയിട്ടുണ്ടായി. വളരെ നന്ദിയുണ്ട് സാർ ഈ ഒരു സവിശേഷം, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിൽ ഇതുവരെ പങ്കെടുത്തതിനും.
11: സന്തോഷം. ഈ പീസ് റേഡിയോയിലെ ഈ പരിപാടിയിൽ യാദൃശ്ചികമായിട്ടാണെങ്കിലും എത്തിപ്പെടാൻ സാധിച്ചതിലും നിങ്ങളുമായിട്ട് കുറച്ച് സമയം സംസാരിക്കാൻ സാധിച്ചതിലും വലിയ അതിയായ സന്തോഷം ഉണ്ട്. അൽഹംദുലില്ലാഹ്.
12: ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
11: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
13: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സവിശേഷം, വായനയുടെ പ്രാധാന്യം. നമുക്കൊപ്പം ചേർന്നത് അഷ്റഫ് കാവിൽ, ഒപ്പം വി ടി അബ്ദുസ്സലാം.
14: വീടിൻ്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവൻ്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തൻ്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സദഖാജാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
15: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
16: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: الحديث.
1: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണൽ, ഭാഗം 3. പുസ്തകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ, ഭാഗം 1. രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. അവതരണം സിദ്ദീഖ് സലാഹി.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകനെ ഉണർച്ചയിലും കാണാം എന്നുള്ള ചില സൂഫി ത്വരീഖത്തുകളുടെ പിടച്ച വാദത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. അതിന്റെ തുടർച്ച കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് ഇപ്പുറത്ത് ഒരു വേരി സ്ഥാപിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണല്ലോ അത്. വീട്ടിൽ തന്നെയാണല്ലോ നബിയുടെ ഖബർ. വെരിക്ക് അപ്പുറത്ത് നബിയുടെ ഖബറും ഇപ്പുറത്ത് ഉമ്മയുടെ താമസസ്ഥലവുമായി. അങ്ങനെ 40 കൊല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ താമസിക്കുകയുണ്ടായി. ഈ കാലത്തിനിടക്ക് ഒരിക്കൽ പോലും പുന്നാര ഹബീബിനെ ഒരിക്കൽ പോലും നമ്മുടെ ഉമ്മ കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹക്ക് അള്ളാഹുവിനെ ശരിക്ക് അറിയാത്തതിനാലാണോ ഉണർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളും സ്വർഗീയ സ്ത്രീകളുടെ നേതാവുമായി അറിയപ്പെടുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 6 ജീവിക്കുകയുണ്ടായി. നബിയെ അവരും ഉണർച്ചയിൽ കണ്ടിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് അള്ളാഹുവിനെ ശരിക്ക് അറിയാത്തതിനാലാണോ ഉണർച്ചയിൽ നബിയെ കാണാൻ കഴിയാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ സ്നേഹിച്ച ആയിരങ്ങൾ മദീനയിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്നുവല്ലോ. ആരെയും ഒരിക്കൽ പോലും ഒന്ന് കാണാൻ അവിടുന്ന് ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു സംഭവം എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം സഹാബിമാർക്കിടയിൽ ആരായിരിക്കണം ഖലീഫ എന്ന വിഷയത്തിൽ ചൂടുപിടിച്ച തർക്കങ്ങളും വാഗ്വാദങ്ങളും മുഹാജിറുകൾക്കും അൻസാറുകൾക്കുമിടയിലുണ്ടായി. അത് പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് വന്നോ? അങ്ങനെ വരാനും കാണാനും സംസാരിക്കാനും കഴിയുമായിരുന്നെങ്കിൽ സഹാബിമാർ നബിയെ പ്രശ്നപരിഹാരത്തിനായി വിളിക്കുമായിരുന്നില്ലേ? അവർ വിളിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരില്ലെന്നും ആരോടും സംസാരിക്കില്ലെന്നും അവർക്ക് അറിയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമ റളിയല്ലാഹു അൻഹക്കുമിടയിൽ അനന്തരാവകാശ സംബന്ധമായ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഖബറിൽ കിടക്കുന്ന ഉപ്പ പുറത്തുവന്ന് മോളെ നീ മനസ്സിലാക്കിയത് ശരിയല്ലെന്ന് പറഞ്ഞുകൊടുത്തോ? ഇല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്തത്. പ്രവാചകന്മാർ വിട്ടേച്ച പോകുന്ന സ്വത്ത് അനന്തരമെടുക്കപ്പെടുന്നതല്ലെന്നും അത് സ്വതക്കയായി ഉപേക്ഷിക്കുകയാണ് പതിവെന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് ഫാത്തിമ

ഖവാരിജുകളുടെ പിഴച്ച വാദങ്ങളെ തെറ്റാണെന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ സഹാബിമാർക്കിടയിൽ പോലും ചില അഭിപ്രായ വ്യത്യാസം നിമിത്തം രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ എത്തിയപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് പുറത്തു വരികയോ നബിയോട് പ്രശ്നത്തിൽ ഇടപെടണമെന്ന് സഹാബികളാരെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചില സന്ദർഭങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വേർപിരിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടത്തോട് തനിക്കുണ്ടായ സംശയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാമായിരുന്നു എന്ന് കൊതിച്ചിരുന്നു എന്ന ആശയത്തിലുള്ള റിപ്പോർട്ട് ബുഖാരിയിലും മുസ്ലിമിലുമെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് നേരിട്ട സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ സുഖത്തോടെ അത്യുന്നതമായ പദവിയിൽ ബർസഖിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ശരീരം ഇന്ന് നമുക്ക് ഉണർച്ചയിൽ കാണാൻ യാതൊരു നിർവാഹവുമില്ല. സൂഫികളായ ചില വിഡ്ഢികൾ പറയുന്ന ഈ കാഴ്ചകളെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള കള്ളമാണ്. അത് വിശ്വസിക്കുവാനോ അതിനെ സത്യപ്പെടുത്തുവാനോ ഒരു വിശ്വാസിക്ക് പാടില്ല തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളം പറയുന്നതിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ രണ്ട് നബിവചനം ഇവിടെ കൊടുക്കുകയാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചുകൊള്ളട്ടെ. മുഗീറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, എന്റെ മേലിൽ പറയുന്ന കളവ് നിങ്ങളിൽ ഒരാളുടെ മേലിൽ പറയുന്ന കളവ് പോലെയല്ല. അതിനാൽ ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചുകൊള്ളട്ടെ. കളവ് പറയൽ പാടില്ലാത്തതാണല്ലോ. ആരും തന്റെ പേരിൽ പറയുന്ന കളവ് ഇഷ്ടപ്പെടുകയില്ല. എല്ലാവരും അതിനെ അത്ര വെറുപ്പോടെയും ദേഷ്യത്തോടെയുമാണ് കാണുക. എന്നാൽ കളവ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാകുമ്പോൾ എന്തായി അതിന്റെ സ്ഥിതി? ഗൗരവം കൂടി. അവർക്ക് നരകം ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം നബിയുടെ പേരിൽ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം നബി ചെയ്തു എന്ന് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനാനുവാദം നൽകിയിട്ടില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണെന്ന് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത അവശിഷ്ടങ്ങളെ നബിയുടെ തിരുശേഷിപ്പാണെന്ന് പറയാൻ പാടില്ല. എല്ലാം ഏറെ ഗൗരവമുള്ള കാര്യമാണ്. നല്ല ഉദ്ദേശങ്ങൾക്കായി നബിയുടെ പേരിൽ ഹദീസുകൾ നിർമ്മിക്കാം എന്ന് വാദിക്കുന്ന ചില കക്ഷികളുണ്ട്. ഉദാഹരണം, അഞ്ചുനേരം നിസ്കരിക്കാത്തവന് ഇപ്രകാരമെല്ലാം ശിക്ഷ ലഭിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നു പറയൽ ഇതൊന്നും പാടില്ലാത്തതാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ എന്തെല്ലാമാണ് നബിയുടെ പേരിൽ പറയുന്നത്? മദീനയിൽ പോയപ്പോൾ ഉസ്താദിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് പുറത്തു വന്നെന്നും മർക്കസിന് തറക്കല്ലിടാൻ ആളെ പറഞ്ഞയച്ചു എന്നെല്ലാം തട്ടിവിടുന്നവർ മുകളിൽ കൊടുത്തിട്ടുള്ള ഹദീസുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിലുള്ള ആളുകൾ നബിയുടെ പേരിൽ കളവ് പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പോരാടാൻ വിശ്വാസികൾ കടമപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറഞ്ഞ എത്ര കളവുകളാണ് ഷാറാനിയുടെ സംസാരത്തിൽ നിന്ന് നാം വായിച്ചത്? ഇത്തരം എന്തെല്ലാം കളവുകളാണ് നബിയുടെ പേരിൽ കെട്ടിച്ചമച്ചിരിക്കുന്നത്? നമ്മുടെ നാടുകളിലെ സമസ്തക്കാർ ഭക്തിയാദരവോടെ ചൊല്ലുന്ന റിഫാഇ മൗലിദിൽ പറയുന്നത് നോക്കൂ. റിഫാഇ ഷെയ്ഖിന്റെ പേരിൽ കോഴിയെ ഉടിഞ്ഞിട്ട് ചൊല്ലുന്ന മൗലിദിൽ പറയുന്ന സംഗതികളാണ് ഇനി പറയുന്നത്. ശ്രേഷ്ഠമായ ആ ഹുജറയുടെ നേരെ അദ്ദേഹം അഥവാ റിഫാഇ ഷെയ്ഖ് നിന്നു. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പാടി, എല്ലാ കൊല്ലവും എന്റെ റൂഹിനെയാണ് ഞാൻ ഇങ്ങോട്ട് അയക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം ഞാൻ എന്റെ ശരീരത്തോടെയാണ് വന്നിരിക്കുന്നത്. അതിനാൽ എന്റെ ചുണ്ടുകൾ കൊണ്ടൊന്ന് ചുംബിക്കാൻ വേണ്ടി അങ്ങയുടെ വലത് കൈ ഒന്ന് നീട്ടിയാലും. ഇത് പാടിയപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ഖബറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വലത് കൈ റിഫാഇ ഷെയ്ഖ് ചുംബിക്കുമാറ് പുറത്തേക്കിട്ടു. ജനങ്ങൾ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വേറെ ചിലതിലുള്ളത്, റിഫാഇ ഷെയ്ഖിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്നും എഴുന്നേറ്റ് വന്ന് മോനെ അഹ്മദേ എന്നും വിളിച്ച് കെട്ടിപ്പിടിച്ച് ഖബറിലേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി എന്നാണ്. ഇതെല്ലാം നബിയുടെ പേരിൽ പറയുന്ന കള്ളക്കഥകളാണ്. ഷെയ്ഖ് അഹമ്മദുൽ കബീറുൽ റിഫാഇക്ക് സഹാബത്തിനേക്കാളും വലിയ സ്ഥാനമാണോ നബിയുടെ അടുക്കൽ? പച്ചക്കള്ളമാണ് ഇതെന്ന് ചിന്തിക്കുന്ന ആർക്കും ബോധ്യമാകും. നബിയുടെ ജീവിതകാലത്ത് നബിയോട് സലാം പറയുന്നവർക്ക് ചുംബിക്കാനായി
അവിടുത്തെ കൈ കൊടുക്കൽ അവിടുത്തെ പതിവില്ലായിരുന്നു.

0: പിന്നെ എങ്ങനെ തന്റെ പ്രിയപ്പെട്ട അനുജനന്മാർക്ക് നീട്ടിക്കൊടുക്കാത്ത കൈ പിൽക്കാലത്ത് വന്ന ഒരാൾക്ക് അവിടുന്ന് കൈ നീട്ടിക്കൊടുക്കും? റിഫായിയുടെ ചരിത്രം പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. താജുദ്ദീനു സുബുക്കി പോലും റിഫായിയുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ഇപ്രകാരം ഒരു സംഭവം പറയുന്നില്ല. അഥവാ ഇത് ആരോ കെട്ടിയുണ്ടാക്കിയ ഒരു കെട്ടുകഥ മാത്രമാകുന്നു. റിഫായിയുടെ പേരിൽ വേറെയും കള്ളക്കഥകളുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാട്ടിലൂടെ പറയുമ്പോൾ പാട്ടിലൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിഫായിക്ക് മറുപടി നൽകുമെന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഇസ്ലാമിക പ്രമാണവിരുദ്ധ ആശയങ്ങളാണ്. ഇൻഷാല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് യുഗചരിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണൽ, ഭാഗം 3. പുസ്തകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ, ഭാഗം 1. രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി, അവതരണം സിദ്ദീഖ് സുലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ അറബി ഭാഷാ പഠനം, മൊഡ്യൂൾ 2, ക്ലാസ് 18, അസ്മാഉൽ ഇഷാറ ലിൽ ബഈദ്. ക്ലാസ് എടുക്കുന്നു സലീം സുല്ലമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما. بريم الله സഹോദരങ്ങളെ, ദുറുസ് ലുഗത്തുൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റിലെ 13-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് പൂർത്തിയാക്കുവാൻ പോകുന്നത്. ഹെഡിങ് നോക്കൂ, അസ്മാഉൽ ഇഷാറത്തി ലിൽ ബഈദ്. അസ്മാഉൽ ഇഷാറത്തി ലിൽ ബഈദ്, പഠിച്ച ഭാഗങ്ങൾ തന്നെ നമ്മളൊന്ന് മനസ്സിലേക്ക് വീണ്ടും അത് ഉറപ്പിക്കാൻ വേണ്ടി ചില ഭാഗങ്ങളെ ഒന്ന് ചുരുക്കി നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരികയാണ്. അസ്മാഉൽ ഇഷാറത്തി ലിൽ ബഈദ്, ബഈദ് എന്ന് പറഞ്ഞാൽ അകലെയുള്ളത്. നേരത്തെ നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ ലിദ്ദാണ് എന്ത്, ഖരീബ്, അടുത്ത്. ബഈദ് അകലെ. അസ്മാഉൽ ഇഷാറ എന്ന് പറഞ്ഞാൽ സൂചനാ നാമങ്ങൾ അല്ലേ, സൂചിപ്പിക്കുവാനുള്ള, ചൂണ്ടിക്കാണിക്കുവാനൊക്കെ ഉള്ള നാമങ്ങൾ എന്നർത്ഥം. ലിൽ ബഈദ് അകലെയുള്ള, അപ്പം അകലെയുള്ളതിനെ സൂചിപ്പിക്കുവാനുള്ള നാമങ്ങൾ. മുഫ്രദ് ഏകവചനം, ജമ് ബഹുവചനം, അതിൻ്റെ താഴെ. അപ്പോൾ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, ജമ് ബഹുവചനം. മുദക്കർ എന്ന് പറഞ്ഞാലോ പുല്ലിംഗം അല്ലേ, മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. അപ്പോൾ മെയില്, ഫീമെയില്, സിംഗുലർ, പ്ലൂറൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അൽ മുഫ്രദു ഏകവചനം. ഒന്നാമത്തെ നോക്കുക, ദാലിക ത്വാലിബുൻ. ദാലിക ത്വാലിബുൻ എന്നത് എന്തൊക്കെയാണ്? ദാലിക ത്വാലിബുൻ അത് മുദക്കറാണ്, മുഫ്രദാണ്. ദാലിക അത്, ത്വാലിബുൻ വിദ്യാർത്ഥിയാണ്. എന്നാൽ അണ്ടർലൈൻ ചെയ്ത് നോക്ക്, രണ്ടാമത്തേത് അൽ ജംഉ എന്നതിൻ്റെ താഴെ ഉലായിക തുല്ലാബുൻ. ഉലായിക അവർ, അപ്പോൾ അവൻ വിദ്യാർത്ഥിയാണ് എന്നതാണ് ആദ്യത്തേതിന് അർത്ഥം നൽകിയതെങ്കിൽ ദാലിക ത്വാലിബുൻ അവൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതിലേക്ക് ചൂണ്ടിയിട്ടതാണ് അവൻ അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, എവിടുക്ക് ചൂണ്ടാതെ തന്നെ എന്ത് ചെയ്യാണ്, ഹുവ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ദാലിക്ക എന്ന് പറയുമ്പോൾ നമ്മളൊരു സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്ക് വിരൽ ചൂണ്ടിയോ അല്ലെങ്കിൽ പിന്നെ ആംഗ്യം കൊണ്ടോ ഏതെങ്കിലും രൂപത്തിൽ ആ ഒരു പിന്നെ ചിന്തയോടുകൂടി പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ദാലിക്ക ഉപയോഗിക്കുക. അപ്പോൾ ദാലിക്ക ത്വാലിബുൻ അവൻ വിദ്യാർത്ഥിയാണ്. ഉലായിക്ക തുല്ലാബുൻ അക്കൂട്ടർ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഉലായിക്ക ബഹുവചനമാണ്. ഇനി അടുത്തത് മുഅന്നസ് എന്നതിൻ്റെ നേരെ തിൽക്ക ത്വാലിബത്തുൻ. ത്വാലിബുൻ എന്നതിൻ്റെ മുഅന്നസാക്കിയപ്പോൾ തിൽക്ക ത്വാലിബത്തുൻ, അവൾ വിദ്യാർത്ഥിനിയാണ്, അവൾ വിദ്യാർത്ഥിനിയാണ്. യസ്. എന്നാൽ തോലിബാത്തുൻ, അതിന് ബഹുജനം കൊടുത്ത ഉലായിക്ക തോലിബാത്തുൻ, അവർ വിദ്യാർത്ഥിനികളാണ്. ഈ ഭാഗം നമ്മൾ എന്താണ് ഇതിൽ മനസ്സിലാക്കിയത്? ദാലിക്ക അകലെയുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മുകളിൽപ്പെട്ട ഒന്നാണ്. അത് സിംഗുലറാണ്, ഏകവചനത്തെയാണത് സൂചിപ്പിക്കുക. എന്നാൽ അതിൻ്റെ ബഹുവചനമാണ് ഉലായിക്ക എന്നുള്ളത്. എന്നാൽ അകലെയുള്ള സ്ത്രീ വിഭാഗത്തെ അറിയിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നതാണ് തിൽക്ക എന്നുള്ളത്. അതിൻ്റെ ബഹുവചനവും എന്താണ്? ഉലായിക്ക. അപ്പോൾ തിൽക്കയുടെയും ദാലിക്കയുടെയും ബഹുവചനമാണ് ഉലായിക്ക. ഉലായിക്ക എന്നുള്ളത് ആണിനും പെണ്ണിനും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രൂപത്തിലൂടെ ബോക്സിനകത്ത് ഓരോന്നിനെയും പ്രത്യേകമായി നോട്ട് ചെയ്തുകൊണ്ട് എഴുതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ബോക്സിലേക്ക് നോക്കൂ. മുഹമ്മദുൻ ദഹബ ലേ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. രണ്ടാമത്തേത്, രണ്ടാമത്തെ കോളത്തിലുള്ളത് എന്താണ്? മുഹമ്മദുൻ വഹാമിദുൻ വഅലിയുൻ ദഹബു. അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ പ്രത്യേകം നോക്കുക. ദഹബ, ദഹബു. നെക്സ്റ്റ് മറിയമു ദഹബത്, മറിയമു ദഹബത്. അടുത്ത ബോക്സ് മറിയമു വആമീനത്തു വഫാത്തിമത്തു ദഹബിന. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു ബോക്സിനകത്ത് നമുക്ക് നൽകാൻ കാര്യം, ഇത് മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഉറപ്പിക്കുക നമ്മൾ. എന്ന് പറഞ്ഞാൽ ഒരു നാമം, ഒരാളുടെ പേര്, ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതിലേക്കൊരു പ്രവൃത്തിയെ വെച്ച് കൊടുക്കുമ്പോൾ അവൻ ഇന്നത് ചെയ്തു എന്നോ അല്ലെങ്കിൽ ഇന്നൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഒരാളാണെങ്കിൽ ഫഅല എന്ന വസിൻ അഥവാ ദഹബ എന്ന വസിനായിരിക്കും വരുന്നത്. മുഹമ്മദുൻ ദഹബ, മുഹമ്മദ് പോയി എന്നാണ്. ഇനി മുഹമ്മദ് എഴുതി എന്നാണെന്നുണ്ടെങ്കിലോ? അപ്പോൾ എഴുതി എന്നുള്ള കലിമത്ത് നമുക്ക് കിട്ടിയാൽ വളരെ എളുപ്പമാണ്. മുഹമ്മദ് എന്ന് എഴുതുന്നു, എന്നിട്ട് എഴുതി എന്നുള്ള വാക്ക് എഴുതുന്നു. കതബ അല്ലേ, കതബ മുഹമ്മദുൻ, കതബ മുഹമ്മദുൻ, കതബ മുഹമ്മദ് എഴുതി. അവിടെ മുഹമ്മദിന് പ്രാധാന്യം ഉള്ളതാണ് ആദ്യം പറഞ്ഞത്. മുഹമ്മദ് കതബ, മുഹമ്മദ് എഴുതി. അതുപോലെ തന്നെ എന്താണ്? സലീമുൻ, സലീമുൻ ഖറാ, സലീമു വായിച്ചു. അവിടെ ഖറാ, സലീമു വായിച്ചു അല്ലേ, സലീമുൻ ഖറാ. അതുപോലെ തന്നെ ജലസ, ജലസ മുദരിസുൻ, ജലസൽ മുദരിസു. അങ്ങനെ ആവട്ടെ, ജലസൽ മുദരിസു. യഥാർത്ഥം അധ്യാപകൻ ഇരുന്നു, ജലസൽ മുദരിസു അധ്യാപകൻ ഇരുന്നു, അൽ ജലസൽ മുദരിസു. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്തു? നമ്മൾ ഈ ഭാഗം പറയേണ്ട ഭാഗങ്ങളിൽ എന്നാലും ഇത് രണ്ടും എന്ത് ചെയ്യാം? ഒരു പക്ഷേ ഫിയിലിവിടെ ആദ്യ കർമ്മത്തെ ഇവിടെ ആദ്യമായി ഉപയോഗപ്പെടുത്തി രണ്ടാമതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫായിലിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജലസൽ മുദരിസു അധ്യാപകൻ ഇരുന്നു, ഇനി അൽ മുദരിസു ജലസ, അങ്ങനെയും പറയാം. അൽ മുദരിസു ജലസ, അവിടെ അധ്യാപകൻ എന്നുള്ളത് ആദ്യം വരികയാണെങ്കിൽ അധ്യാപകൻ ഇരുന്നു. അപ്പോൾ അധ്യാപകനാണ് എന്ത് ചെയ്യുന്നത്? അധ്യാപകൻ ഇരുന്നു, അവിടെ ഒരു പ്രാധാന്യമുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളപ്പോൾ. മുഹമ്മദുൻ കതബ, സലീമുൻ ഖറാ, ഇങ്ങനെ മുഹമ്മദുൻ കത്തബ മുഹമ്മദ് എഴുതി, സലീമുൻ ഖറാ സലീമു വായിച്ചു. ഇനി ഇത് തന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ ജലസൽ മുദരിസു അധ്യാപകൻ ഇരുന്നു. രണ്ടും എന്ത് ചെയ്യാം? ഭാഷയിൽ ഉപയോഗപ്പെടുത്താം. പേര് വെച്ചുകൊണ്ട് പിന്നീട് പിന്നെ ഫിഇലിനെയും, അല്ലെങ്കിൽ ഫിഇല് വെച്ചുകൊണ്ട് പിന്നീട് നാമത്തെയും കൊണ്ടുവരാം. പക്ഷെ അതിന് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളുണ്ട്, ചെറിയ വ്യത്യാസങ്ങൾ അതിൽ ആശയപരമായിട്ട് വരുന്നുണ്ട് എന്നതും കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. അൽ കലിമാത്തുൽ ജദീദ, ഇവിടെ തന്നെ കലിമാത്തുൽ ജദീദയിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് രണ്ടാമത്തതൊന്നും കൂടെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അഥവാ മുഹമ്മദുൻ ദഹബ എന്ന് പറഞ്ഞു, മുഹമ്മദ് പോയി. മുഹമ്മദുൻ വഹാമിദുൻ വഅലിയുൻ ദഹബു. നോക്കൂ, മുഹമ്മദുൻ ഹാമിദുൻ അലിയുൻ അല്ലേ, മൂന്നാളുകൾ വന്നപ്പോൾ പിന്നെ ദഹബ പറ്റില്ല, അവിടെ എന്ത് ചെയ്യണം? ദഹബു. അപ്പോൾ മൂന്നോ അതിലധികമോ ബഹുവചനമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ജുംലയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിന് അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. അപ്പോൾ ഒരാളാണെങ്കിൽ ദഹബ എന്നാണ് ഉപയോഗിക്കുക, എന്നാൽ ബഹുവചനമായിട്ട് വരുമ്പോൾ ദഹബൂ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ, ഇനി വേറെ കുറേ പേരുകൾ നിങ്ങൾ പറഞ്ഞു നോക്കൂ, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേരുകൾ, ആ പേരുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മൂന്നാളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവനൊരു കാര്യം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്തു എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഭാഷയെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? അപ്പോൾ നോക്കൂ, അൽ മുദരി സൂന, നമുക്കറിയാവുന്ന വാക്കാണല്ലോ അൽ മുദരി സൂന. എത്ര ആളുണ്ട്? അധ്യാപകരാണ്, കുറേ ആളുകളുണ്ട്. അൽ മുദരി സൂന, അധ്യാപകർ ഇരുന്നു എന്ന് പറയണം. അപ്പോൾ ഇരുന്നു എന്നുള്ളതിനുള്ള വാക്ക് അറബിയിൽ ജലസ എന്നാണ് പറയുക, ജലസ. അപ്പോൾ അൽ മുദരി സൂന ജലസ എന്ന് പറയുമോ? ഇല്ല, ജലസ എന്ത് ചെയ്യണം? ബഹുവചനമാക്കി മാറ്റണം. അപ്പോൾ അൽ മുദരി സൂന ജലസനെ ദഹബയെ നമ്മൾ ബഹുവചനമാക്കിയത് ദഹബൂ എന്നാണ് എങ്കിൽ ജലസെ എങ്ങനെ നമ്മൾ ബഹുവചനമാക്കുക? ജലസൂ അല്ലേ, ജലസൂ. എന്നിട്ട് അത് നമ്മളിവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ അൽ മുദരി സൂന, ഉത്തരം പറയുമ്പോൾ അൽ മുദരി സൂന, അൽ മുദരി സൂന ജലസൂ, ജലസൂ, അൽ മുദരി സൂന ജലസൂ. അപ്പോൾ ഇവിടെ മുദരി സൂന എന്ന് പറഞ്ഞാൽ തന്നെ അധ്യാപകർ എന്നുള്ളതാണ്. എന്നാൽ അതേസമയത്ത് ഒരു മൂന്ന് പേരുകളാണ് എന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യുക? ആ രൂപത്തിലൂടെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയും. മൂസ വ ഈസ വ സഖരിയ. അപ്പോൾ മൂസ വ ഈസ വ സഖരിയ. എന്നിട്ടെന്താ? മൂസയും ഈസയും സഖരിയയും മടങ്ങി എന്നാണ് വെക്കുന്നതെങ്കിൽ എന്താ പറയുക? റജ എന്നാണ്. റജയുടെ ഏത് ഫോമിലേക്ക് വരും? റജഉ എന്നാണ് ഉപയോഗിക്കുക, റജഉ. അപ്പോൾ മൂസ വ ഈസ വ സഖരിയ റജഉ. ഈ ഒരു ഭാഗം നമ്മൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഇനി ചില സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഡോക്ടർമാർ പുറപ്പെട്ടു എന്നിങ്ങനെ പറയാം, ഡോക്ടർമാർ, ഡോക്ടേഴ്സ് പുറപ്പെട്ടു എന്നിങ്ങനെ പറയാം. അപ്പോൾ ഡോക്ടേഴ്സ് എന്നുള്ളതിനുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡോക്ടേഴ്സ് പുറപ്പെട്ടു എന്നിങ്ങനെ പറയാം. അപ്പോൾ ഡോക്ടേഴ്സ് എന്നുള്ളതിനുള്ള വാക്ക് എന്താണ്? അതിബ അല്ലേ, അതിബ, അതിബ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിബു. പുറപ്പെട്ടു എന്നുള്ളതിനുള്ള വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ഹറജു. ഹറജ പറ്റുമോ? ഇല്ല, ഹറജു, ഹറജു. വാവിന് ശേഷം ഈ അലിഫ് നിർബന്ധമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിബ്ബാഉ ഖറജു, അതിബ്ബാഉ ഖറജു, അൽ അതിബ്ബാഉ ഖറജു എന്ന് പറയാം. അതുപോലെ തന്നെ അൽ മുദരിസൂന, അധ്യാപകർ. അൽ മുദരിസൂന കതബു, കതബു, അധ്യാപകർ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാളുകളുടെ പേരുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്റൻസുകൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹാമിദുൻ അല്ലേ, ഹാമിദ്, വ അഹ്മദ്, വ അഹ്മദ്, ഹാമിദ്, വ അഹ്മദ്, വ അസ്ലം, വ അസ്ലം, ഹാമിദ്, അഹ്മദ്, വ അസ്ലം. അവർ കഴിച്ചു എന്നാണെങ്കിൽ, അവർ ഭക്ഷണം കഴിച്ചു എന്നാണെങ്കിൽ എന്താ പറയുക? അക്കലു എന്നാ പറയുക, അക്കലു. വിധേയ രൂപത്തിൽ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിച്ചു എന്നർത്ഥം. ഇനി രണ്ടാമത്തെ നോക്കൂ, മറിയമു ദഹബത്, മറിയമു ദഹബത്, മറിയമ, മറിയം പോയി എന്നാണ്. അണ്ടർലൈൻ ചെയ്ത ഭാഗം പ്രത്യേകിച്ച് നോക്കുക, മറിയമു ദഹബത്ത്. പിന്നീട് രണ്ടാമത്തെ ബോക്സിൽ മറിയമു വ ആമിനത്തു വ ഫാത്തിമത്തു ദഹബിന, മറിയമയും ആമിനയും ഫാത്തിമയും ദഹബിന, അവർ പോയി, അവർ പോയി. അൽ കലിമാത്തുൽ, ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം കൂടെ ഇതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൽ മുദരിസാത്തു, അൽ മുദരിസാത്തു ബഹുജനമാണ്. ലേഡി ടീച്ചേഴ്സ് എന്താണ്? കതബിന, കതബിന. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ മൂന്ന് സ്ത്രീകൾ വെവ്വേറെ നമ്മളിങ്ങനെ ചേർത്ത് പറയണമെന്നില്ല. ഒറ്റ വാക്കിൽ തന്നെ ബഹുവചന രൂപത്തിലൂടെ വരുന്ന സ്ത്രീ വിഭാഗത്തേക്ക് അറിയിക്കുന്നത് എന്താണ്? ഈ രൂപത്തിലൂടെയാണ് പ്രയോഗിക്കേണ്ടത്. അതാണ് അൽ മുദരിസാത്തു കതബിന, അത്വബീബാത്തു ഖറജിന. അതേസമയത്ത് അത്വബീബത്തു, അത്തബീബത്തു വൽമുമരീലത്തു വൽമുമരീലത്തു വദ്ദാരിസത്തു ദഹബിന. അപ്പോൾ ഇവിടെ ഈ പ്രയോഗം ദഹബിന, കതബിന, ഫഅൽന, ജലസ്ന തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ്? അത് സ്ത്രീ വിഭാഗത്തെ, ബഹുവചനത്തെ അറിയിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അടുത്തത് അൽ കലിമാത്തുൽ ജദീദ നോക്കുക. എന്താണ് കലിമാത്തുൽ ജദീദയിൽ കൊടുത്തത്? ലഈഫ് എന്നാണ്. ടെക്സ്റ്റിൽ എഴുതിയതിലും സ്ക്രീനിൽ എഴുതിയതിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ലഈഫ്, അതിൻ്റെ താഴെ കൊടുത്തത് ലഈഫത്ത് എന്നാണ്. ലഈഫത്ത്, ലഈഫ്, ലഈഫത്ത്. അതിൻ്റെ ബഹുവചനം ലിആഫ് എന്നതാണ്. അപ്പോൾ ലഈഫ്, ലഈഫത്ത് ഇവ രണ്ടിൻ്റെയും ബഹുവചനം എന്താണ്? ലിആഫ്. ഉമ്മുൻ എന്നതിൻ്റെ ബഹുവചനം, അപ്പോൾ ലഈഫ്, ലഈഫത്ത്. ലഈഫ് എന്നാൽ ദുർബലനായത്, കവി എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളയാൾ, എന്നാൽ ദുർബലനായ വ്യക്തി, അതാണ് ലഈഫ്. ലഈഫായ ഹദീസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ലഈഫത്ത് എന്ന് പറഞ്ഞാൽ ദുർബലനായവൾ, അല്ലെങ്കിൽ ദുർബലനായ ആ ഒരു കാര്യം, അഥവാ ആ ഒരു വസ്തു, അത് സ്ത്രീ വിഭാഗമാണ് എന്നർത്ഥം. ലിആഫ് എന്ന് പറഞ്ഞാലോ അതിൻ്റെ ബഹുവചനമാണ്. ഉമ്മ ജംഉഹു ഉമ്മഹാത്ത്, അബുൻ ജംഉഹു ആബാ. ആബാ എഴുതിയത് ഓർമ്മയുണ്ടല്ലോ, നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അബ് ആബാ, ഖവിയുൻ ശക്തിമാൻ, അഖ്വിയാഉ. അതുപോലെ ആലിമുൻ ഉലമാഉ, ആലിമുൻ ഉലമാഉ. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു പേജ്, ഇതിന് ബോക്സിനകത്തൊക്കെ ഓരോ കാര്യങ്ങൾ പ്രത്യേകമായി കൊടുത്തത് അറബി ഭാഷയിലെ അതിപ്രധാനപ്പെട്ട ഒരു നിയമമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചത് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ 14-ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭാഷാ പഠനം എളുപ്പമാക്കി തീർക്കുമാറാവട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ക്ലാസ് 18 അസ്മാഉൽ ഇഷാറ ലിൽ ബഈദ്. ക്ലാസ് എടുത്തത് സലീം സുലമി.
4: ചോദ്യം 1, കമ്മിലിൽ ജുംലത, ജുംലയെ പൂർണ്ണമാക്കുക. അൽ ഉമ്മഹാതു - ഓപ്ഷൻ എ ദഹബത്, ഓപ്ഷൻ ബി ദഹബ്ന, ഓപ്ഷൻ സി ദഹബു. ചോദ്യം 2, ഉക്തുബിൽ ജമഅ, ഉമ്മുൻ, ഓപ്ഷൻ എ ഉമമുൻ, ഓപ്ഷൻ ബി ഉമ്മഹാതുൻ, ഓപ്ഷൻ സി ഉമ്മുഹും. ചോദ്യം 3, അരിബ് അറബിയാക്കുക, ഇവർ വിദ്യാർത്ഥിനികളും അവർ അധ്യാപകരുമാണ്. ഓപ്ഷൻ എ ഹഉലാഇ ത്വാലിബാതുൻ വഉലാഇക മുദർരിസാതുൻ, ഓപ്ഷൻ ബി ഹാദിഹി ത്വാലിബാതുൻ ഹുന്ന മുദർരിസാതുൻ, ഓപ്ഷൻ സി ഹഉലാഇ മുദർരിസാതുൻ വഉലാഇക ത്വാലിബാതുൻ.
5: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. സബീലുദ്ദുമൂഇ സബീലുമ്മുറിയ ജനാ
6: ഒരു വ്യക്തിയുടെ റൂമിലേക്ക്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാം, ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ മലയാളിയായ അദ്ദേഹം അറബിയായ ഒരു കുട്ടിയെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളും അവിടെ ഉണ്ട്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ പറ്റി വെറുതെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയാണ്. അപ്പോൾ പറഞ്ഞു തന്നു, സ്കൂളിൽ ഈ കുട്ടി നല്ല മിടുക്കനായൊരു കുട്ടിയായിരുന്നു. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പഠനത്തിലൊന്ന് പിന്നോട്ട്, ചെറുതായിട്ട് അല്പം പിന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ട സമയത്ത് രക്ഷിതാവിനോട് സൂചിപ്പിച്ചു അവനക്ക് എന്തോ ഒരു ഡിപ്രഷനുണ്ട്, ഒരു മാനസികമായ ഒരു പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കുട്ടിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞത് ആ രക്ഷിതാവ് വലിയ ദേഷ്യത്തിലാണ് അതെടുത്തത്. നിങ്ങൾ എൻ്റെ കുട്ടീനെ വെറുതെ കളിയാക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കാര്യം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളോട് പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറി. ബസ് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് രക്ഷിതാക്കൾ, ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെ ശരിക്കും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്ര കൊല്ലമായി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഓരോ ചെറുതും വലുതുമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും അവൻ്റെ പഠന കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പൂർണ്ണമായി അദ്ദേഹത്തെ അവരുടെ പഠന ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളോട് ഏതൊരു രക്ഷിതാവിനും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, ഒരു മാനസിക വൈകല്യമുണ്ട്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എന്നാൽ കുട്ടിക്ക് അതിൻ്റേതായ കുറേ ആനുകൂല്യങ്ങളുണ്ടാവും, പത്താം ക്ലാസ് എത്തുമ്പോൾ പഠനത്തിന് പരീക്ഷ എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും. അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം ഇങ്ങനൊരു പ്രയാസം ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞത്, പെൺകുട്ടിയല്ലേ, കല്യാണമൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അതിൻ്റേതായ ഒരു പ്രയാസം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന പേടിയായിരിക്കും. പക്ഷേ ഇത്തരം മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളുള്ള ആളുകളെ പറ്റി മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെ അധ്യാപകർക്ക് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിൽ അവർക്ക് അതിൽ ലഭിക്കേണ്ട ഒരു ചികിത്സ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന നമ്മുടെ ഒരു നിലപാട് കാരണത്താൽ ആ പരിഗണന ഇല്ലാതെ പോകരുത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മനഃശുദ്ധിയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
1: പക, വിരോധം, വിദ്വേഷം, വെറുപ്പ് തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധമാക്കൽ അനിവാര്യമാണ്. ഹൃദയത്തെ ബാധിക്കുന്ന മഹാരോഗങ്ങളാണ് അവയെല്ലാം. അത്തരം രോഗങ്ങളിൽ നിന്ന് സന്ദേഹങ്ങൾ, സംശയങ്ങൾ, ദേഹേച്ഛകൾ, തന്നിഷ്ടങ്ങൾ തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതമായി അള്ളാഹുവിന് മരണാനന്തരം കണ്ടുമുട്ടുന്നവർക്കാണ് പാരത്രിക വിജയമെന്ന് ഖുർആൻ പറയുന്നു. അതായത്, സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിങ്കൽ ചെന്നവർക്കൊഴികെ അന്ന് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 26:90. ജനങ്ങളിൽ ഉത്തമനും അതിശ്രേഷ്ഠനും ആരെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയിൽ നിന്ന് ഭക്തിയുടെയും മനഃശുദ്ധിയുടെയും മഹത്വവും പ്രാധാന്യവും തെളിയുന്നു. അബ്ദുല്ലാഹിബിൻ അമറിലെ നിവേദനം: അള്ളാഹുവിന്റെ ദൂതൻ ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മഖ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനുമാണ്. അവർ ചോദിച്ചു, സദൂഖുൽ ലിസാൻ, സംസാരത്തിൽ സത്യസന്ധൻ, ഞങ്ങൾക്കറിയും, എന്നാൽ എന്താണ് മഖ്മൂമുൽ ഖൽബ്? തിരുനബി പറഞ്ഞു, പാപമോ അതിക്രമമോ ചതിയോ അസൂയയോ തീരെയില്ലാത്ത ശുദ്ധനും ഭക്തനുമാണയാൾ. സുനനു ഇബ്നു മാജ, അൽബാനി സുഹൈഹ് എന്ന് വിശേഷിപ്പിച്ചത്. സത്യവിശ്വാസികളായ ദാസന്മാരുടെ വിശേഷണം അറിയിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 59:10. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം: തിരുനേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസി തന്റെ മനഃശുദ്ധി കാരണത്താൽ വഞ്ചിക്കപ്പെടുന്നവനും മാന്യസ്വഭാവക്കാരനുമാണ്. തമ്മാടിയാകട്ടെ തെറ്റിനും മിടുക്കിനും നീച സ്വഭാവക്കാരനുമാണ്. സുനനു അബൂദാവൂദ്, സുനനു അഹമ്മദ്. ഹദീസിന്റെ സനദ് ചുരുങ്ങിയ പക്ഷം ഹസനാണെന്ന് അഹമ്മദ് ഷാക്കിർ വിശേഷിപ്പിച്ചു. അൽബാനി ലൈഫ് എന്ന് വിധിച്ചു. തിരുമേനി തന്റെ മനസ്സ് എത്രമാത്രം സുരക്ഷിതമാക്കാൻ ശ്രദ്ധിച്ചിരുന്നുവെന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. ഇബ്നു മസ്ഊദിൽ നിവേദനം: തിരുദൂതർ പറഞ്ഞു, എന്റെ അനുചരന്മാരിൽ ഒരാളും ഒരാളെക്കുറിച്ചും മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ഒന്നും എന്നിലേക്കെത്തിക്കരുത്. കാരണം ഞാൻ സുരക്ഷിതമായ ഹൃദയവുമായി നിങ്ങളെ കണ്ടുമുട്ടാനാണ് ഇഷ്ടപ്പെടുന്നത്. സുനനു അബീദാവൂദ്, അൽബാനി ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. മനഃശുദ്ധിയുള്ള മനുഷ്യരുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവം ഇപ്രകാരം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹുവിൽ നിവേദനം: അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തിരുദൂതരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് സ്വർഗവാസികളിൽപ്പെട്ട ഒരാൾ വന്നെത്തും. അപ്പോൾ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ താടിയിലൂടെ വുളൂഇന്റെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇടതുകൈയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ പിടിച്ചിരുന്നു. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെ പറഞ്ഞു, അപ്പോഴും ആദ്യ പ്രാവശ്യത്തെപ്പോലെ ആ മനുഷ്യൻ കടന്നുവന്നു. മൂന്നാം ദിവസമായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെ പറഞ്ഞു. ആദ്യത്തെ അതേ അവസ്ഥയിൽ ആ മനുഷ്യൻ അന്നും അവരിലേക്ക് കടന്നുവന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ അബ്ദുല്ലാഹിബിന് അംർ ആ മനുഷ്യനെ പിന്തുടർന്നു പോയി. ശേഷം അബ്ദുല്ലാ പറയുകയാണ്, താങ്കൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നുവെന്ന് വീക്ഷിച്ച് അവ പിന്തുടരാൻ താങ്കളുടെ കൂടെ താമസിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ താങ്കൾ ധാരാളമായി കർമ്മങ്ങൾ ചെയ്യുന്നതായി ഞാൻ കണ്ടില്ല. പിന്നെന്താണ് തിരുമേനി പറഞ്ഞതിലേക്ക് താങ്കളെ എത്തിച്ചത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടതല്ലാത്ത മറ്റൊന്നും എന്നിലില്ല. ഞാൻ മടങ്ങുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളിൽ ഒരാളോടും എന്റെ മനസ്സിൽ ഒട്ടും ചതിയില്ല. ഞാൻ ഒരാളോടും അല്ലാഹു അയാൾക്ക് കൊടുത്ത നന്മയിൽ അസൂയപ്പെടാറില്ല. അപ്പോൾ അബ്ദുല്ലാ പറഞ്ഞു, ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലേക്ക് താങ്കളെ എത്തിച്ചത്. മുസ്നദു അഹമ്മദ്. ഷുഐബുൽ അർനാഊത് സനദിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ ഇത്ര കൂടിയുണ്ട്: ഒരാളോടും യാതൊരു പകയുമില്ലാതെയുമാണ് ഞാൻ എന്റെ കിടപ്പറ പ്രാപിക്കാറുള്ളത്. ഇത്തിഹാഫുൽ മഹറ. മനസ്സിന്റെ സുരക്ഷയും പകയില്ലായ്മയും വലിയ അനുഗ്രഹവും സുഖദായകവുമാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
1: ചെയ്യുമാറാകട്ടെ.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്ര ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
6: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വാതിലുമായി ബന്ധപ്പെട്ട ഈ മര്യാദകൾ നമുക്ക് പാലിക്കാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു റസീൻ വേങ്ങര.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, സർവലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പഠിക്കണമെന്ന് സ്വമേധയായി എന്നോടും ഉപദേശിയ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ്. ഞാതൻ അത്തരക്കാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞപ്പോൾ അകത്തുണ്ടായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു വളരെ പതുങ്ങിയ സ്വരത്തിലായിരുന്നു മറുപടി പറഞ്ഞത്. വീണ്ടും പ്രവാചകൻ സലാം പറഞ്ഞു. അദ്ദേഹം അപ്പോഴും പ്രവാചകൻ്റെ സലാം ലഭിക്കുവാൻ വേണ്ടി വളരെ പതുങ്ങിയ സ്വരത്തിൽ മറുപടി നൽകി. പ്രവാചകൻ മൂന്നാമത് പറഞ്ഞപ്പോഴും മറുപടി കേൾക്കാത്തതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങിയെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തൻ്റെ അനുയായികളോട് സലാം പറഞ്ഞിട്ട് അവരിൽ നിന്ന് മറുപടി കേൾക്കാത്തതുകൊണ്ട് പ്രവാചകൻ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മൂന്ന് തവണ അനുവാദം ചോദിക്കുകയും മറുപടി ലഭിച്ചില്ലെങ്കിൽ തിരിഞ്ഞു പോരുകയും ചെയ്യുന്ന പ്രവാചകൻ്റെ രീതി സഹോദരന്മാരെ നമ്മളൊക്കെ മനസ്സിലാക്കണം. പലപ്പോഴും പല ആളുകളും അത് കുടുംബക്കാരാവട്ടെ, നമ്മുടെ വീടുകളിൽ അല്ലാത്ത വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ സലാം പറയാതെയും അനുവാദം പറയാതെയും ഒക്കെ കയറി ചെല്ലുന്ന രീതി അത്ര അഭികാമ്യമല്ല. നമുക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂത ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റു വീടുകളിൽ അവരുമായി സലാം പറഞ്ഞതിനും ഇടങ്ങിയതിനു ശേഷമൊക്കെയാണ് ആ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, അല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. അതല്ല, ഇനി അവർ മറുപടി നൽകിയില്ല, അല്ലെങ്കിൽ അവർ നിങ്ങൾ മടങ്ങിപ്പോകാൻ പറഞ്ഞാൽ നിങ്ങളോട് മടങ്ങിപ്പോകാൻ പറയപ്പെട്ടാൽ നിങ്ങൾ മടങ്ങിപ്പോകണം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരുന്നുണ്ട്. നോക്കൂ, ഇത്തരത്തിൽ വാതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും കൃത്യമായി അവിടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് ഒരാളുടെ സലാം പറയേണ്ടത്, എങ്ങനെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുമ്പോൾ എങ്ങനെയാണ് സലാം പറയേണ്ടത് പ്രവാചകൻ്റെ ചര്യയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകൻ ഏതെങ്കിലും വീടിൻ്റെ മുന്നിലെത്തിയാൽ ആ വീടിൻ്റെ വാതിലിൻ്റെ നേരെ മുന്നിൽ നിൽക്കാറില്ലായിരുന്നു, മറിച്ച് പ്രവാചകൻ നിൽക്കാറുള്ളത് വലാക്കിൻ റുക്നിഹിൽ ഐമൻ അവിൽ ഐസർ, ഇടതുഭാഗത്ത് വലതു ഭാഗത്ത് ചേർന്ന് നിൽക്കും, എന്നിട്ട് അസ്സലാം അലൈക്കും എന്ന് പറയുമെന്ന് അതായിരുന്നു പ്രവാചകൻ്റെ രീതി. കാരണം നമ്മൾ വീടിൻ്റെ വാതിൽ നേരെ നിൽക്കുമ്പോൾ അവിടെയുള്ള വീട്ടിലേക്ക് നമ്മുടെ കണ്ണുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഒരു വാതിലിൽ മുട്ടുമ്പോൾ അതിൻ്റെ മര്യാദയോടുകൂടി മുട്ടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിലൊക്കെ മുട്ടപ്പെടാറുള്ളത്, വാതിലൊക്കെ ആളുകൾ മുട്ടാറുള്ളത് അത് നഖങ്ങൾ കൊണ്ടായിരുന്നു. അത്ര സൂക്ഷ്മതയോടുകൂടി, അത്ര അതപോടുകൂടിയിട്ടായിരുന്നു അവർ വാതിലുകളിൽ മുട്ടാറുള്ളത്. പ്രത്യേകിച്ച് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിവിനെ സ്നേഹിക്കുന്ന, അറിവ് നുകരാൻ സ്നേഹിക്കുന്ന പ്രവാചകന്റെ ചരിയെ, പ്രവാചകന്റെ അനുയായികളുടെ ചരിയൊക്കെ നുകരാൻ കൊതിക്കുന്ന ആളുകൾ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടത് ഈ പ്രവാചകന്റെയും അവിടുത്തെ അനുയായികളുടെയും അവരുടെ സ്വഭാവമാണ്, അവരുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ട പാഠങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പല ആളുകളും അവരെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയരികിൽ, അല്ലെങ്കിൽ ആ വാതിലിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതികളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത്. പലപ്പോഴും പല ആളുകളും ചെറിയ വാതിലായിരിക്കും, ആ വാതിലിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും സംസാരിച്ച് മറ്റുള്ള ആളുകൾക്ക് അതുവഴി കടന്നു പോകുന്ന പ്രയാസമുണ്ടാക്കുന്ന രീതി സഹോദരന്മാരെ നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അത് വിശ്വാസിയുടെ സ്വഭാവത്തിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുവാൻ പാടില്ല എന്ന് പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിലും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര വലിയ അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അല്ലേ. അൽ മുസ്ലിമു മൻസലിമൻ മുസ്ലിമു മിൻ ലിസാനി വേദിഹി. ഒരു മുസ്ലിം മറ്റു മുസ്ലിമിൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതനായിരിക്കും എന്ന് പ്രവാചകന്റെ അധ്യാപനം നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ നമ്മളൊരിക്കലും വടിയരികൾ നിന്നുകൊണ്ട്, ഡോറിൻ്റെ അടുത്തൊക്കെ നിന്നുകൊണ്ട് സംസാരിച്ച് മറ്റുള്ളവർക്ക് ഒരിക്കലും പ്രയാസമാകാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് ഇത്തഖു അല്ലഅനൈൻ. നിങ്ങൾ ശാപത്തിന് കാരണമാകുന്ന രണ്ടു കാര്യങ്ങളെ സൂക്ഷിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഖാലു മല്ലഅനാൻ. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് ഈ ലഅനാൻ? അവർ പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത്, അല്ലദീ യതഖല്ല ഫീ ത്വരീഖിൻ നാസ് ഔ ഫീ ദില്ലിഹിം. ആളുകൾ നടക്കുന്ന ആളുകളുടെ വഴിയിലോ അവർ വിശ്രമിക്കുന്ന തണലിലോ ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യലാണ് പ്രവാചകൻ ശാപത്തിന് കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് സംസാരിക്കുന്നത്, എവിടെയാണ് ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യമാണോ, അത്തരത്തിൽ നമ്മൾ സംസാരമുണ്ടാകാൻ പാടില്ല അല്ലേ. പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഇയ്യാക്കും വൽ ജുലൂസ ഫി ത്തുറുഖാത്ത്, വടിയരികിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന നിങ്ങൾ സൂക്ഷിക്കണമെന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിശിഷ്യ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്ന ആളുകളായി എന്ന് ആളുകൾ എന്ന നിലക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ ഈ അധ്യാപനങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പുലർത്തുന്ന ഏറ്റവും നല്ല ആളുകളിൽ നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
6: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം വാതിലുമായി ബന്ധപ്പെട്ട ഈ മര്യാദകൾ നമുക്ക് പാലിക്കാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് റസീൻ വേങ്ങര.

0: അടുത്തതായി നമ്മൾ കേൾക്കുന്നു ഹഫ്ളുൽ ഖുർആൻ. നമ്മോടൊപ്പം ചേരുന്നത് ഫവാസ് ഫൈറൂസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമാബാദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് സൂറത്തു ഇബ്രാഹീമിലെ 27 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാ 28-29 വചനങ്ങളാണ് നാം ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ആ വചനങ്ങളൊന്ന് പാരായണം ചെയ്യാം.

0: وأحلوا قومهم
1: وأحلوا قومهم

0: ഇൻഷാല്ലാ ഇന്ന് പാരായണം ചെയ്ത രണ്ടു വചനങ്ങൾ ശ്രോതാക്കൾ മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇതുവരെയും കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ ഫവാസ് ഫൈറൂസ് ആണ് നമ്മോടൊപ്പം ചേർന്നത്.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം.

0: അയ്യോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, ബാത്തിനിയാക്കളും ഉൾസാര വ്യാഖ്യാനങ്ങളും. ഷമീർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ഇസ്ലാമിനെ മറയാക്കി ഷിയാസത്തിന്റെ ആശയങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്ന ഒരു വിഭാഗമാണ് ബാത്തിനിയാക്കൾ അഥവാ ഉൾസാര വ്യാഖ്യാനത്തിന്റെ വക്താക്കൾ. അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസ ആദർശങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ്. അവരുടെ ആശയ ആദർശങ്ങളുടെ ആകത്തുകയായി ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുന്നത് കാണുക: സൃഷ്ടാവിനെ നിഷേധിക്കലും പ്രവാചകത്വത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആരാധനാകർമ്മങ്ങളെയും നിരാകരിക്കലും പുനരുദ്ധാനത്തെ അഥവാ പരലോകത്ത് നിഷേധിക്കലുമാണ് ഇവരുടെ ആശയത്തിന്റെ ആകത്തുക. എന്നാൽ ഇക്കാര്യം അവർ ആദ്യം പരസ്യമാക്കില്ല. മറിച്ച് അല്ലാഹു സത്യമാണ്, മുഹമ്മദ് നബി സത്യമാണ്, ഇസ്ലാം ശരിയാണ് എന്നൊക്കെയായിരിക്കും അവർ പറയുക. എന്നാൽ അതോടൊപ്പം ഇതിനൊക്കെ പ്രത്യക്ഷമല്ലാത്ത ഓരോ ആന്തരിക ആശയവും വിവക്ഷയുമുണ്ട് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. തൽബീസു ഇബ്ലീസ്, പേജ് 113. ഇവരെക്കൊണ്ട് ചില്ലറ കളികളല്ല പിശാജ് കളിച്ചത്. പിശാജ് അവരെ വിദൂരമായ വഴികേടിലേക്ക് കൊണ്ടുപോവുകയും അവരിലൂടെ ധാരാളം ആളുകളെ വഴിപിഴപ്പിക്കുകയും ചെയ്തു. ഇവർക്ക് വ്യത്യസ്തങ്ങളായ 8 പേരുകളുണ്ട്. അതിലൊന്നാണ് ബാത്തിനിയത്ത് അഥവാ ഉൾസാര വ്യാഖ്യാനക്കാർ എന്നത്. ഖുറാനിന്റെയും ഹദീസുകളുടെയുമൊക്കെ പ്രത്യക്ഷമായ അർത്ഥങ്ങൾക്കപ്പുറത്ത് ഓരോന്നിനും ആന്തരികമായ വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് ഇവർ അവകാശപ്പെടുന്നതുകൊണ്ടാണ് ബാത്തിനിയത്ത് അഥവാ ഉൾസാര വ്യാഖ്യാനക്കാർ എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നത്. തൊലിയും കാമ്പും പോലെ ബാഹ്യമായ രൂപം കണ്ട് അതിനെ വിലയിരുത്തുന്നവൻ തൊലിപ്പുറം മാത്രം കണ്ടവനാണ്. അവർ വിവരമില്ലാത്തവരും ബുദ്ധി ഉപയോഗിക്കാത്തവരുമാണ്. എന്നാൽ അതിനപ്പുറത്തെ ഉൾസാര വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമാന്മാർക്ക് സാധിക്കും. ആ ബാഹ്യമായ പദങ്ങളും വാചകങ്ങളും ആന്തരികമായ ആശയങ്ങളിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണെന്നാണ് ഇവർ പറയാറുള്ളത്. പ്രസ്തുത ആന്തരികമായ ഉൾസാര വ്യാഖ്യാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ബാഹ്യമായ അർത്ഥങ്ങളിൽ തൃപ്തരായി ജീവിക്കുന്നവർ മതത്തിന്റെ വിധിവിലക്കുകൾ എന്ന ചങ്ങലകളിൽ ബന്ധിതരായിരിക്കും. എന്നാൽ ഉൾസാര വ്യാഖ്യാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവർക്കാകട്ടെ അത്തരം നിയമശാസനകളൊന്നും ബാധകമായിരിക്കേയില്ല. മതനിയമങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് ആ ബാണ്ഡം ഇറക്കിവെച്ചവരായിരിക്കും അത്തരക്കാർ എന്നും ഇവർ ജയിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അവരുടെ ഭാരം അവരിൽ നിന്ന് ഇറക്കിവെക്കുകയും അവരുടെ മേലുണ്ടായിരുന്ന ചങ്ങലക്കെട്ടുകൾ നീക്കുകയും ചെയ്യും എന്നും പറഞ്ഞത് തങ്ങളെക്കുറിച്ചാണെന്നും ഇവർ വാദിക്കുന്നു. ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസ ആദർശങ്ങളിൽ നിന്ന് ആളുകളെ പുറത്തു ചാടിക്കാൻ പിശാജ് തോന്നിപ്പിച്ചുകൊടുത്ത ഒരു ദുർന്യായം മാത്രമാണ് ഈ ഉൾസാര വ്യാഖ്യാനമെന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരമൊരു രീതി പഠിപ്പിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നവരെയും മതനിയമങ്ങളും ശാസനകളുമൊക്കെ പാലിച്ച് ശരിയാത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാന്യമായി ആരാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മരണപ്പെടുന്നതിന്റെ തൊട്ടുമുമ്പ് വരെ അദ്ദേഹം മതത്തിന്റെ നിയമങ്ങൾ കണിശമായി ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്തിരുന്നു. ആ രീതി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ചു മനസ്സിലാക്കിയ അനുചരന്മാരടക്കമുള്ള സച്ചരിതരായ മുൻഗാമികൾ തുടർന്നു വന്നത്. ഖുർആൻ പറയുന്നു: ഉറപ്പായ കാര്യം മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക. അധ്യായം 15:99. ഒരു പ്രവാചകനും സ്വന്തം ജനതയോട് കർമ്മങ്ങളുടെ നിയമശാസനകളുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിൽ അതൊന്നും ബാധകമല്ലാത്ത മറ്റൊരു ജീവിതം നയിക്കുന്ന രീതി സ്വീകരിച്ചിട്ടേയില്ല. സത്യത്തിൽ അതൊരു തരം കാപട്യമാണല്ലോ. ഖുർആൻ പറയുന്നു: എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയേയിരിക്കുമാണെങ്കിൽ എനിക്കെങ്ങനെ സത്യം മറച്ചുവെക്കാൻ കഴിയും? നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്താനല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു മുഖേന മാത്രം

0: ആണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു. അധ്യായം 11 വചനം 88. അത്തരം സ്വഭാവം പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള വലിയ ക്രോധത്തിന് കാരണമാകുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്തതെന്തിന് നിങ്ങൾ പറയുന്നു? നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നുള്ളത് അല്ലാഹുവിങ്കൽ വലിയ ക്രോധത്തിന് കാരണമായിരിക്കുന്നു. അധ്യായം 61 വചനം 2-3. മതനിയമങ്ങളുടെയും പ്രമാണങ്ങളുടെയും ശരിയായ വിവക്ഷയും ലക്ഷ്യങ്ങളും വിശദീകരിച്ചു തരാനാണ് അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുള്ളത്. അവർ പറഞ്ഞുതരാത്ത ഒരു ഉത്സാര വ്യാഖ്യാനവും ഒരു വിശ്വാസി സ്വീകരിക്കാൻ ബാധ്യസ്ഥനല്ല.
1: പ്രീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം, സൂറത്തുൽ ബഖറയിലെ 64 മുതൽ 66 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ്, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. والصلاة والسلام على رسوله الهدى محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓരോന്നും പഠിക്കാനുള്ള തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ് നമുക്കെല്ലാം. ഫിസിക്കലി ഒരു ക്ലാസ്സിൽ ചെന്നിരുന്ന് പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കും ആ നിലക്ക് പഠിക്കാൻ കഴിയുന്ന ആളുകൾക്കും പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വ്യത്യസ്ത അധ്യായങ്ങൾ അത് പ്രക്ഷേപണം ചെയ്തു വരുമ്പോൾ നമുക്കതിൻ്റെ കൂടെ ഇരുന്നാൽ ഒരുപാട് പുണ്യം ലഭിക്കുന്ന, നമുക്ക് കൂടെ ഇരുന്നാൽ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 63 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓതി വെച്ചത് ഇനി എടുക്കാനുള്ള ഭാഗമാണ്. 64, 65 കൂടിയ ആയത്തുകളാണ് നമ്മൾ ഓതി കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇരുത്തവും കേൾവിയും ശ്രദ്ധയും ഈ ക്ലാസ് കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് തുറന്നു വെച്ച് ഈ ആയത്തുകളുടെ കൂടെ ഇരുന്ന് അതിൻ്റെ തജ്വീദ് ഭാഗങ്ങളും നിയമങ്ങളും അർത്ഥങ്ങളുമൊക്കെ അക്ഷരങ്ങളും പദങ്ങളും നോക്കി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ശ്രോതാക്കളെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനെ പരമാവധി പഠിക്കാനും അത് പകർത്താനും ശ്രദ്ധിക്കുക എന്നുള്ളത്. അള്ളാഹു ആ നിലക്കുള്ള ഒരു സൽക്രമമായി ഇതിനെ രേഖപ്പെടുത്തി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുർആനിലെ അൽ ബഖറ എന്ന രണ്ടാം അധ്യായത്തിലെ 63 വചനങ്ങളാണല്ലോ. ആ ശേഷം ഓതിയ വചനങ്ങൾ തജ്വീദിൻ്റെ തിലാവത്തുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി പാരായണം ആവർത്തിക്കുകയാണ്. മീമ ശബ്ദം മണിക്കണം. തവല്ലൈതും മിം ബഅദി ദാലിക്, തവല്ലൈതും മി രണ്ട് മീമ് വന്നു, അപ്പോഴും ഇദ്ഗാം ചെയ്ത് അതിനെ മണിച്ചോതണം. മിം ബഅദി മിം ബ ഇഖ്ലാബൻ, ആ സാക്കിനായ നൂനെ മീമാക്കി മാറ്റി മറിച്ച് തൊട്ട് ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായ ബാ വന്നു. ഒരക്ഷരേ ഇഖ്ലാബിനുള്ളു, ബാ ആണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇഖ്ലാബ് ചെയ്യണം. പിന്നെ فلولا فضل الله عليكم ورحمته لكنتم من الخاسرين فضل الله എന്ന് പറയരുത്, فضل الله فضل الله ضادാണ്. സുക്കൂന് വരുമ്പോൾ അതിനെ ഉച്ചരിച്ച് ശബ്ദം ഉയർത്തി ഉച്ചരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലകുന്തും മിനൽ ഖാസിരീൻ, ലകുന്തും ഇഖ്ഫാ ബിഗുന്നാണ് മണിച്ച് മറച്ചത്. ആ നിലക്കൊക്കെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. വലഖദ് അലിംതുമുൽ ലദീന അഅതദൗ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിഇൻ. അവിടെ മിൻകും ഇഖ്ഫാ ബിഗുന്നാണ്. അതുപോലെ തന്നെ കൂനു ഖിറദതൻ ഖിറദതൻ ഖാസിഇൻ, ഖിറദതൻ ഖ ഇൽഹാറാണ്. തൻവീന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഖ വന്നും വ്യക്തമാക്കി ഓതണം, വെളിവാക്കി ഓതണം. അടുത്ത ആയത്ത് ഫജഅൽനാഹ നകാല ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇദതൻ ലിൽ മുത്തഖീൻ. നകാല ലിമാ ഇദഗമം ബിലാഗുന്നാണ്, മണിക്കാതെ ലയിപ്പിച്ച് ഓതണം. പിന്നെ وَمَوْعِظَةً لِلْمُتَّقِينَ وَمَوْعِظَةً لِّ അവിടെയും ഇദ്ഗാം ബിലാഗുന്നാണ്. തൻവീന് ശേഷം ഇദ്ഗാം ബിലാഗുന്ന അക്ഷരങ്ങളിൽപ്പെട്ട ലാം വന്നു മണിക്കാതെ കൂട്ടി ലയിപ്പിച്ച് ഓതണം, ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ഈ മൂന്ന് വചനങ്ങൾ തജ്വീദുമായി ബന്ധപ്പെട്ട്, തിലാവത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പായി നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യം, ഇസ്രായേലർക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ അവർ വേണ്ടുമണ്ണം മനസ്സിലാക്കാതെ അവർ തോന്നിയ പോലെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറമായി എതിരായി പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ശിക്ഷ ഇറക്കിക്കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു ഇസ്രായേലർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുകയാണ്, ثم تولیتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ثم പിന്നീട് തവല്ലൈതും നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു, തവല്ലാന തിരിഞ്ഞു കളഞ്ഞു, മിം ബഅദി ദാലിക അതിനുശേഷം നിങ്ങൾ പിന്നെയും തിരിഞ്ഞു കളഞ്ഞു. ഫലൗല അപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഫദ്ലുല്ല അനുഗ്രഹം, ഫദ്ലുല്ലാഹി അള്ളാഹുവിൻ്റെ ഫദ്ല് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നുവെങ്കിൽ, ലക്കുന്തും തീർച്ചയായും നിങ്ങളാകുമായിരുന്നു, മിനൽ ഖാസിരീന ഖാസിരീനാണ് നഷ്ടക്കാർ, നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആയിത്തീരുമായിരുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു വിചാരിച്ചാൽ ഒറ്റയടിക്ക് നിങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹുക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു ചെയ്തു തന്ന ശേഷം പിന്നെയും നിങ്ങളെന്ത് ചെയ്തു, അതിനെ കൃത്യമായി ഉൾക്കൊള്ളാതെ നിങ്ങൾ തോന്നിയ പോലെയുള്ള ജീവിതം നയിക്കുന്ന അവസ്ഥയുണ്ടായി എന്ന് അള്ളാഹുവിടെ സൂചിപ്പിക്കുകയാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമായപ്പോഴേക്കും മനുഷ്യവർഗത്തിൻ്റെ പക്വമായ പ്രായം ആരംഭിച്ചു കഴിഞ്ഞു. ആ നിലക്ക് തിരുമേനിയുടെ കൈക്ക് പല അമാനുഷ ദൃഷ്ടാന്തങ്ങളും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ പ്രത്യക്ഷ ദൃഷ്ടാന്തമായി അള്ളാഹു നിശ്ചയിച്ചത് വിശുദ്ധ ഖുർആനാണല്ലോ. അപ്പം അങ്ങനെ പൂർവകാല നബിമാരുടെയും കൈക്ക് വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ പരിശോധിച്ചാൽ മിക്കവാറും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നുവെന്ന് കാണാൻ പറ്റും. അവിടെ ഇസ്രായേലായ ആളുകൾക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവരായിരുന്നു അവർ. പക്ഷെ ഇങ്ങനെ നന്ദികേട് കാണിച്ചിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ദയയൊക്കെ അവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ എപ്പോഴോ അവരെ അള്ളാഹു നശിപ്പിച്ച് കളയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ശേഷം അള്ളാഹു പറയുന്നത്, وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنْكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا ഖിറദത്തിൻ ഖാസിഈൻ. വലഖദ് അലിംതും, തീർച്ചയായും നിങ്ങൾ അറിഞ്ഞു. അല്ലെ, ഇസ്രായേൽ സന്തതികളെ, നിങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെ, അല്ലദീന അഴ്ത്തതവു, അല്ലദീന ഒരു കൂട്ടരെ പറ്റി എഴുത്തതവ്, അവർ അതിക്രമം നടത്തി. ഈ അഴ്ത്തത എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു. മിങ്കും, നിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടർ, നിങ്ങളിൽപ്പെട്ട എന്ന് ഫി സബത്തി, സബത്ത് പറഞ്ഞാൽ ഷബ്ബത്ത് നാള്, അല്ലേ, ഷബ്ബത്ത്, സബത്ത് പറഞ്ഞാൽ ശനിയാഴ്ച, അല്ലേ. അപ്പോൾ ഷബ്ബത്തിൽ, ശനിയാഴ്ച ദിവസം ഷബ്ബത്തിൽ നിങ്ങളിൽ നിന്ന്, ഷബ്ബത്ത് ആചരണത്തിൽ അതിക്രമം ചെയ്തവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫഖുൽനാ ലഹും, ഫഖുൽനാ, അപ്പോൾ നാം പറഞ്ഞു, ലഹും, അവരോട്, കൂനു, നിങ്ങളാകുവിൻ, ഖിറദത്തൻ, ഖിറദത്ത്, ഖിറദ്, ഖിറദിൻ്റെ ജമാണ്, ബഹുവചനാണ് ഖിറദത്ത്, കുരങ്ങുകളായി തീരുവിൻ. ഖാസിഈന, നിന്ദ്യന്മാരായി, ഹീനന്മാരായ, നിന്ദ്യന്മാരായിക്കൊണ്ട് കുരങ്ങുകളായി തീരുവിൻ എന്ന് നാം അവരോട് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലിൽ കഴിഞ്ഞുപോയ ഒരു അനുസരണക്കേട്, അതിനാൽ അവർക്ക് ലഭിച്ച ശിക്ഷയും ചൂണ്ടിക്കാട്ടുകയാണ്. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച എന്നുള്ള പോലെ ഇസ്രായേലരായ ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രധാന ദിനമായ ദിവസമായിരുന്നു ശനിയാഴ്ച. അവർക്ക് അന്ന് ജോലികളിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കാനും ചില പ്രത്യേക അനുഷ്ഠാന കർമ്മങ്ങൾ ആചരിക്കണമെന്നും നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഈ ആചരണത്തിന് ശബ്ബത്ത് അഥവാ സബ്ബത്ത്, ശബ്ബത്ത് എന്ന് പറയുന്നു. ശനിയാഴ്ചക്ക് സബ്ബത്ത്, യൗമുസബ്ബത്ത് എന്നാണ് പറയുക. ശനിയാഴ്ച, സാറ്റർഡേ, യൗമുസബ്ബത്ത് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഫി സബ്ബത്ത് എന്ന വാക്കിന് ശനിയാഴ്ച ദിവസത്തിൽ എന്നും ശബ്ബത്ത് ആചരണത്തിൽ എന്നും അർത്ഥം പറയാറുണ്ട്. അപ്പോൾ രണ്ടും വ്യത്യാസമില്ല. യഹൂദികൾ ഇന്നും ആ ശബ്ബത്ത് ദിനം ആചരിച്ചു വരുന്നത് ഈ ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച തന്നെയാണ്, യൗമുസബ്ബത്തിൽ തന്നെയാണ്. ക്രിസ്ത്യാനികൾ അത് ആചരിക്കുന്നത് ഒരാഴ്ചയുടെ ഒന്നാമത്തെ ആദ്യത്തെ ദിവസമായ ഞായറാഴ്ചയുമാണ്. ഒരു ഹദീസിൽ വെള്ളിയാഴ്ചയെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാം, ഇതായിരുന്നു അവർക്ക് അഥവാ വേദക്കാർക്ക് നിയമിക്കപ്പെട്ടിരുന്ന ദിവസം. എന്നിട്ട് അവരതിൽ നിന്ന് ഭിന്നിച്ചു. നമുക്ക് അള്ളാഹു അതിലേക്ക് മാർഗദർശനം നൽകിയിരിക്കുകയാണ്. ജനങ്ങളതിൽ നമ്മുടെ പിന്നാലെയാണുള്ളത്, അതായത് യഹൂദികൾ പിറ്റേന്നും ക്രിസ്ത്യാനികൾ പിറ്റേന്നിൻ്റെ പിറ്റേന്നും എന്ന് ബുഖാരി മുസ്ലിം എന്ന ഹദീസിൽ കാണാൻ പറ്റും. അഥവാ യഹൂദികൾ അത് വെള്ളിയാഴ്ചയായിരുന്നു ആദ്യം, പിന്നീട് അത് ശനിയാഴ്ചയിലേക്ക്. അങ്ങനെ ഈ ശബ്ബത്ത് സംഭവം സൂറത്തുൽ അഹ്റാഫിലെ 163, 166 ആയത്തുകളിലും വിശദമായിട്ട് പറഞ്ഞതായി കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഖുലാസ, ഒരു ചുരുക്കം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്, ഈ ശബ്ബത്ത് നാൾ, ശബ്ബത്ത് ആചരണം എന്ന് പറഞ്ഞാൽ യഹൂദികൾ ആചരിച്ചിരുന്ന ആ സംഭവം, സമുദ്രനിരത്ത് വസിച്ചിരുന്ന ഒരു രാജ്യക്കാരൻ മത്സ്യവേട്ട നടത്തുന്നവരായിരുന്നു. ശബ്ബത്ത് നാളിൽ ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അന്ന് അവർക്ക് മീൻ പിടിക്കുവാൻ പാടില്ല എന്നതായിരുന്നു. മത്സ്യമാണെങ്കിൽ അന്നേ ദിവസം കൂട്ടം കൂട്ടമായി പ്രവഹിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. അവരൊരു ഉപായം കണ്ടുപിടിച്ചു. ശനിയാഴ്ച ദിവസം എന്തു ചെയ്യാം, സമുദ്രത്തിൻ്റെ അടുത്ത സ്ഥലങ്ങളിൽ എന്തു ചെയ്യാം, കുറേ കുഴികൾ ഉണ്ടാക്കി നീർച്ചാലുകൾ വഴി അതിലേക്ക് വെള്ളം കടത്തിവിടുക. ശനിയാഴ്ച ദിവസം അതിൽ മത്സ്യം വന്ന് നിറയുമ്പോൾ ചാലുകൾ എന്ത് ചെയ്യുക, അടച്ചിടുക. അന്ന് മീൻ പിടിക്കേണ്ട ആ നിലക്ക് ചെയ്യുക. ശബ്ബത്തിൻ്റെ സമയം കഴിഞ്ഞ ശേഷം ആ മത്സ്യം പിടിച്ച് ശേഖരിക്കുകയും ചെയ്യുക. ഇങ്ങനൊരു കുതന്ത്രം അവരാസൂത്രണം ചെയ്തു. ഇതിനെപ്പറ്റി അവരിലുണ്ടായിരുന്ന നല്ല മനുഷ്യന്മാർ അവരെ ഉപദേശിച്ചു നോക്കി, പക്ഷേ അവരത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ആ നല്ല മനുഷ്യരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും അതിക്രമം ചെയ്തവരെ, ശരിക്കവർ ഒരു തരികട കുതന്ത്രം പ്രയോഗിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുകയാണ്, അങ്ങനെ ആ അതിക്രമം ചെയ്ത ആൾക്കാരെ അള്ളാഹു എന്ത് ചെയ്തു, കുരങ്ങുകളാക്കി ശിക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ പിന്നെ അൽ അഖബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഐലത്ത് എന്നതായിരുന്നു ആ രാജ്യം. അതിനടുത്ത് മദീനയിലായിരുന്നു സംഭവം നടന്നതെന്നും പറയപ്പെടുന്നു. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ അനവധി കാലം ഇസ്രായേലിൽ കുടിയേറിപ്പാർക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വലഖദ് അലിംതുമുല്ലദീന തദൌ മിൻകും ഫി സബത്തി, ശബ്ബത്ത് നാളിൽ, ആ സബത്തിൻ്റെ അന്ന് നിങ്ങളിൽപ്പെട്ട അതിക്രമം പ്രവർത്തിച്ച ആളുകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫഖുൽനാ ലഹും, കൂനു ഖിറദത്തൻ ഖാസിഈന, നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യന്മാരായ, ഹീനന്മാരായ കുരങ്ങുകളായി തീരുവിൻ എന്ന് പറഞ്ഞു. അള്ളാഹു അന്നേരക്ക് ഒരു പരീക്ഷണം എന്ന ശിക്ഷ അവർക്ക് നൽകിന. ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇദത ലിൽ മുത്തഖീൻ. ഫജഅൽനാഹാ, എന്നിട്ട് നാം അതിനാക്കി, നകാലൻ, ആ കുരങ്ങളാക്കി മാറ്റുക എന്നുള്ള സംഭവം, അള്ളാഹുവിൻ്റെ ശിക്ഷ നിലക്ക് അത് ഉണ്ടായി. ആ നിലക്ക് ഫജാൽനഹ നഖാലൻ, അതിനൊരു ശിക്ഷയാക്കി, ശിക്ഷാമുറയാക്കി. നഖാലൻ എന്ന് പറഞ്ഞാൽ ശിക്ഷ, താക്കീത്, തടവ് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ശിക്ഷാപാഠം എന്നെല്ലാം നഖാൽ എന്ന വാക്കിനർത്ഥമുണ്ട്. ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹ, അല്ലേ, അതിൻ്റെ മുമ്പിലുള്ളവർക്കും പിമ്പിലുള്ളവർക്കും നാം ഒരു പാഠം നൽകുന്ന ശിക്ഷയാക്കി. അങ്ങനെ ശേഷമുള്ളവർക്ക് ഗുണപാഠം നൽകുന്ന ശിക്ഷക്കാണ് നഖാൽ എന്ന് പറയാം. വമൗഇദത്തൽ ലിൽ മുത്തഖീൻ, മൗഇദത്ത് എന്ന സദുപദേശം, ആർക്ക്? ലിൽ മുത്തഖീന, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സദുപദേശവും ആയിട്ട് നാം അതിനെ ആക്കി. അപ്പോൾ മതനിയമത്തെ മറികടക്കാനുള്ള അവരുടെ ആ ഉപായം നിയമത്തെ ധിക്കരിക്കലും വഞ്ചനയുമാണല്ലോ, അല്ലേ. ഉപദേശം നൽകുന്ന ആളുകളുടെ ഉപദേശം അവരെ വിലവച്ചില്ല, അപ്പം അവരുടെ പ്രവൃത്തിക്കൊത്ത ശിക്ഷ തന്നെ അള്ളാഹു അവർക്ക് നൽകി എന്നാണ്. അവരെ കുരങ്ങുകളാക്കി രൂപം മാറ്റി. ശരീരാകൃതിയിൽ മനുഷ്യനും കുരങ്ങും കുറേയൊക്കെ സാമ്യമുള്ളതുപോലെ അവരുടെ പ്രവൃത്തികളും ബാഹ്യത്തിൽ, പിന്നെ പ്രത്യക്ഷത്തിൽ നിയമം പാലിച്ചു എന്ന് പറയാവുന്ന വിധത്തിലാണല്ലോ. അപ്പോൾ പ്രത്യക്ഷത്തിൽ മതത്തിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നുവെന്ന് വരുത്തുകയും യഥാർത്ഥത്തിൽ അതിലടങ്ങിയ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും, അവർ അക്കാലത്തുള്ളവരാവട്ടെ പിൽക്കാലത്തുള്ളവരാവട്ടെ, ആ മീൻപിടുത്തക്കാരെ അനുകരിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ഗുണപാഠം നൽകുന്ന, തിരിച്ചറിവ് നൽകുന്ന ഒരു താക്കീതാണ് ഈ ജൂതന്മാർക്ക് ശബ്ബത്ത് നാളിൽ അവർ ആ ശബ്ബത്ത് ആചരണം അള്ളാഹുവിൻ്റെ നിയമത്തെ ധിക്കരിച്ച് അവർ എടുത്ത ആ ഒരു തീരുമാനത്തിന് അള്ളാഹു നൽകിയ ശിക്ഷ, വലിയൊരു താക്കീതാണ് ആ ശിക്ഷ എന്നും, ആ മീൻപിടുത്തക്കാർ ഉപദേശിച്ചുകൊണ്ടിരുന്ന ആ നല്ല മനുഷ്യന്മാരെപ്പോലെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർക്ക് ഈ സംഭവത്തിൽ നിന്ന് ഉപദേശം ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് എന്നും 66-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുകയാണ്. അവ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൽപ്പന പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഒരു കാര്യം പടച്ച റബ്ബ് പറഞ്ഞു തന്നാൽ അത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യാൻ വിശ്വാസികൾ തയ്യാറാവണമെന്നും ആ നിലക്കുള്ള വിശ്വാസങ്ങളെ, ആ നിലക്കുള്ള വിശ്വാസ സിദ്ധാന്തങ്ങളെ, അതുപോലെ തന്നെ നിയമനിർദ്ദേശങ്ങളെ, അത്തരം ശിക്ഷാമുറകളിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ, വലിയ ദൃഷ്ടാന്തമാണ് ആ നിലക്കുള്ള ചരിത്ര സംഭവങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യപ്പെടുത്തണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലേ, ഒരാൾ വിശ്വാസിയായി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങൾ, നമ്മുടെ വേഷവിധാനം, നമ്മുടെ ഇടപാടുകൾ, വ്യവഹാരങ്ങൾ, ഇതിലെല്ലാം ഇസ്ലാമിന് കൃത്യമായ നിയമങ്ങളും വിധികളും ഒക്കെയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കൃത്യമായി പാലിച്ചുകൊണ്ട്, അള്ളാഹു പറഞ്ഞ പോലെ ശ്രദ്ധിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആനിലെ വ്യാഖ്യാനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിൽ മുനാഫിക്കുകളായി, അല്ലെ, കപടവിശ്വാസികളായി നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ നമ്മിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കൃത്യമായ കാര്യങ്ങളെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അത് പ്രയോഗവൽക്കരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നവരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുൽ ബഖറയിലെ 64 മുതൽ 66 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതാണ്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത് സഹൽ അരിപ്രാം.

0: സാധാരണ റേഡിയോയിൽ നമ്മൾ ആങ്കറിങ്ങിന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ വിചാരിച്ചും ചില പുസ്തകങ്ങളൊക്കെ പരതി വായിക്കും. അപ്പോൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സ്പർശിച്ചു പോയൊരു സംഭവം പറയാം. വായനയുടെ വരികൾക്കിടയിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ വാപ്പ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തി മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നു പോകും. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വളരെ വലിയ ജോലി ഭാരങ്ങളും തിരക്കും മറ്റ് പ്രയാസങ്ങളൊക്കെ മനസ്സിലേറിക്കൊണ്ടാണ് കടന്നു വരുന്നത്. സ്വാഭാവികമായും ജോലിസ്ഥലത്തുള്ളതും മറ്റാളുകളുമായ ഇടപഴക്കങ്ങളിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാരം പേറിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മ്ലാനമാണ്, മനസ്സ് ഭാരമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പിന്നെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂഡ് നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽക്കൽ തന്നെ 5 വയസ്സുകാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഉപ്പാനെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മകനെ പരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുകയാണ്, പതിപോലെ വരുന്ന സമയത്തും അല്ല അന്ന് വന്നത്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം മോൻ ചോദിച്ചു, ഉപ്പാക്ക് 1 മണിക്കൂറിന് ശരിക്കും എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇപ്പം എൻ്റെ പൈസൻ്റെ കണക്കെടുക്കാൻ വേണ്ടി വരികയാണ്, പോടുന്ന് പറഞ്ഞിട്ട് മോനും ചീത്ത പറഞ്ഞു. അല്ല പറയപ്പോ, എങ്ങനെയെങ്കിലും ഒന്ന് പറയും, 1 മണിക്കൂറിന് എത്ര പൈസ കിട്ടും പറയാൻ പറ്റുമോ, ഒന്ന് പറഞ്ഞു നാളെ എന്നിങ്ങനെ പറഞ്ഞ പിന്നാലെ കൂടി. അപ്പോൾ അദ്ദേഹം ദേഷ്യം അമർഷമൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവസാനം അയാൾ പറഞ്ഞു, 20 രൂപ കിട്ടും, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് ചോദിച്ചു, ഉപ്പ എനിക്കൊരു 10 രൂപ തരൂ. 10 രൂപ ചോദിച്ചപ്പോൾ, ആ ഇതിനാണോ നീ എന്നോട് ചോദിച്ചിരുന്നത്? 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നീ ചോദിച്ചത്? അപ്പം അവസാനം ദേഷ്യത്തിലാണെങ്കിലും ആ 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനതുമായിട്ട് പോയി. അപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന്, അപ്പം പിതാവ് അദ്ദേഹം കുറച്ചൊന്ന് തണുത്തപ്പം മനസ്സൊന്ന് കുറച്ച് കൂളായപ്പം മോൻ എന്തിനോ 10 രൂപ ചോദിച്ച്, ഏതായാലും എന്തിനാണെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കി. പോയി നോക്കുമ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ അവൻ സൈഡിൽ വെച്ച് അതിനിടയിൽ നിന്ന് വേറൊരു പൈസൻ്റെ കൂട്ടത്തിലാണത് കൊണ്ടുപോയി വെക്കുന്നത്. ആഹാ, അപ്പോൾ നീ പൈസ വാങ്ങി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്യല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് ആകെ 10 രൂപ എൻ്റെ അടുത്ത് ആകെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 10 രൂപ കൂടിയും കിട്ടി. ആ അതിന് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഭാര്യ ചായമായിട്ട് വന്നു. ഭാര്യയും കാര്യങ്ങളൊന്നും പിന്നീട് സംസാരിച്ചില്ല, കുറച്ച് ചൂടിലാണെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നു. ഇദ്ദേഹം വീണ്ടും ആകാംക്ഷയിൽ മകനോട് ചോദിച്ചു, അല്ല എന്തിനാ നിനക്ക് 10 രൂപ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു 10 രൂപയും ഈ 10 രൂപ കൂട്ടിയിട്ട് വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് 20 രൂപ കൊടുത്തിട്ട് ബാപ്പ കൊടുത്തിട്ട് അവൻ പറയാണ്, ബാപ്പാൻ്റെ 1 മണിക്കൂർ എനിക്ക് തരൂ എന്ന് ചോദിക്കാണ്. അതിലാണ് അദ്ദേഹം മേലോട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയത് മോനെ. അപ്പം മോനെ വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ്. ഇതൊരു കഥയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അത് വായിച്ച സമയത്ത് ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മൾ പലപ്പോഴും വാപ്പമാർ, ഉമ്മമാർക്ക് മക്കളുണ്ട്
1: കയ്യിലെപ്പോഴും
0: കയ്യിലാണ്, പക്ഷെ വാപ്പമാരെ സമയം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. നമ്മൾ തിരക്കുകൾക്കിടയിൽ പല സ്ഥലത്ത് ഓടിക്കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിച്ചി കിടക്കല്ലേ, അപ്പോൾ ഞാൻ വന്നിട്ട് വേണം കിടക്കാൻ. സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം. അപ്പോൾ ഒന്ന് സമയത്തൊരു ഒരു 5 മിനിറ്റ് എങ്കിലും കിടക്കാൻ സമയത്തൊന്ന് കൂടെ വേണം. അപ്പോൾ അവന് അവനിപ്പോൾ ഒന്ന് 5ാം ക്ലാസ്സിലാണ്, എന്നാലും ആ പതിവ് ശീലങ്ങളുണ്ട്. ഇല്ലാത്ത സമയത്തുണ്ടാവില്ല. അപ്പം ഉള്ള സമയത്ത് അവനിങ്ങനെ വന്ന് നിൽക്കും, ഉറക്കം വന്ന് തൂങ്ങിക്കഴിഞ്ഞാലും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും, വാപ്പയുടെ കിടക്കുമ്പോഴാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ അവരുടെ കൂടെ അവരുടെ വാപ്പ സമയം ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലാണത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും? തിരക്കുകൾക്കിടയിൽ മക്കളോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പമാരെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശം.
1: നമുക്ക് മധുരം കുറാനെന്ന് കേട്ടോ.
2: യെസ് യെസ് യെസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, മധുരം ഖുർആനിൻ്റെ പാരായണത്തിൽ നമ്മൾ ഇന്ന് കേട്ടത് അബ്ദുറഹ്മാൻ അസ്സുദൈസിയുടെ പാരായണമാണ്. സൂറത്തു മുഅ്മിനൂൻ അൽ മുഅ്മിനൂൻ്റെ 56-57 വചനങ്ങളാണ് കേട്ടു കഴിഞ്ഞത്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അതിൻ്റെ ആശയതലങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, സന്ദേശ ലക്ഷ്യങ്ങളിൽ തങ്ങൾക്ക് വന്നു കിട്ടിയ യാതൊരു അധികൃത ലക്ഷ്യവും കൂടാതെ തർക്കം നടത്തുന്നവർ, അവരുടെ ഹൃദയങ്ങളിൽ തങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലാത്ത, അർഹരാകാത്ത അഹംഭാവം അല്ലാതെ മറ്റൊന്നുമില്ല. ആകയാൽ അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. അതോടൊപ്പം തന്നെ മറ്റു രണ്ടാമത്തെ ആയത്തിൽ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം തന്നെ, എങ്കിലും മനുഷ്യരിൽ അധികമാളും അറിയുന്നില്ല. അപ്പോൾ ഈ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതവും അതുപോലെ തന്നെ അവനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ചിന്തിക്കാനും കാര്യങ്ങളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയും അതുപോലെ തന്നെ ഹൃദയവുമെല്ലാം അള്ളാഹു നൽകിയിട്ടും അതുകൊണ്ട് കൃത്യമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ കണ്ടെത്തുവാനും അവൻ്റെ അനുഗ്രഹങ്ങളുടെ ആഴങ്ങളെ തിരിച്ചറിയുവാനും സാധിക്കാതെ അഹങ്കാരം നടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൻ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ, തീർച്ചയായും അത്തരക്കാരോട് അള്ളാഹു കൃത്യമായ ചില സൂചനകൾ അവർക്ക് നൽകുകയാണ്. കാരണം അള്ളാഹുവിലേക്ക് അഭയം തേടിക്കൊണ്ട്, ശരണം തേടിക്കൊണ്ട് അഹങ്കാരത്തിൻ്റെ, അഹംഭാവത്തിൻ്റെ ആ സ്വഭാവങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൽപ്പിക്കുന്നത്.
1: ഈ ഒരു വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് നമുക്കെല്ലാവർക്കും കാര്യം പരിചയം ഉണ്ടാകും അല്ലേ. ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും അബ്ദുറഹ്മാൻ സ്വദേശി എന്ന് പറയും. നമ്മൾ സ്ഥലമായി കേൾക്കാറുള്ള അല്ലേ, മസ്ജിദുൽ ഹറമിലെ ഇമാമ കൂടിയാണ് അദ്ദേഹം, മാഷാല്ലാ. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ നല്ലൊരു വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, മക്കൾ നഷ്ടപ്പെടും മുമ്പ്, അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കുട്ടികൾ എന്തു ചെയ്യണം എന്നതിൻ്റെ ഒരു മാർഗദർശനം, മാർഗനിർദ്ദേശം ഉത്തരവാദിത്തപ്പെട്ടവർ നൽകാതിരിക്കുമ്പോൾ കുട്ടികളുടെ ജോലി അവർ തന്നെ കണ്ടെത്തുന്ന പുതിയ ചില തിന്മകളുടെ പ്രവണതകളെക്കുറിച്ചാണ് നമ്മൾ അവിശ്വസനീയമാം വിധം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചൊരു കാര്യമാണ്, കടലുണ്ടിപ്പുഴയിൽ ഏതാനും വിദ്യാർത്ഥികൾ ചാടിയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾ എന്ത് ചെയ്തു, ചാടി. മത്സ്യബന്ധനത്തിൻ്റെ തൊഴിലാളികൾ അവർ ബന്ധപ്പെട്ട് ആ സമയത്ത് എത്തിപ്പെട്ട് അവരെ രക്ഷപ്പെടുത്തി എന്നാണ്. വളരെ സാഹസപ്പെട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ചില വിക്രിയകൾ കാണിച്ച് അത് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് സമൂഹത്തിൽ ശ്രദ്ധേയരാവാനുള്ള കുട്ടികളുടെ അഭിവാഞ്ച താൽപ്പര്യമാണ് ഈ പുതിയ പ്രവണതയ്ക്ക് വഴിയായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകുന്ന ഇത്രമാത്രം സാഹസികവും അപകടകരവുമായ വഴികളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവപരമായി ചിന്തിക്കുകയും ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുട്ടികളെ ഏറ്റവും നല്ല അവരുടെ മനസ്സും അവരുടെ മനഃശാസ്ത്രവുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഗൈഡ് ചെയ്യാൻ, അവരെ നേർവഴിയിലേക്ക് നയിക്കുവാനുള്ള വഴികളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ വികാരങ്ങളിലും വിചാരങ്ങളിലും വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ ചില സന്തോഷങ്ങളാണ്, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം. അതേപോലെ തന്നെ ആ പ്രായം കളിയുടേതാണ്, കളിയിലൂടെ കിട്ടുന്ന ഒരു ത്രില്ല് അത് കളിയിലൂടെ കിട്ടണം. അതേപോലെ തന്നെ ശ്രദ്ധേയരാകുക എന്നുള്ളത്, ശ്രദ്ധേയനാവുക, മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക, പ്രശംസിക്കപ്പെടുക, ഒരു ഹീറോ ആവുക, ഇതും ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് അത്ഭുതകരമായ കഴിവുകളുണ്ട്, സംശയമില്ലാത്ത കാര്യങ്ങൾ. വളരെ വലിയ ഐക്യമുള്ള കുട്ടികളുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും അനുഭവങ്ങളിൽ മനസ്സിലാവും. ഒരു പേജ് നോക്കിയാൽ അത് അപ്പോൾ മനഃപ്പാഠമാക്കാൻ കഴിയുന്ന ആൾ, എന്ത് ജോലി കൊടുത്താലും അത് ഭംഗിയായി പൂർത്തീകരിക്കുന്ന ആൾ. ഇപ്പോൾ ടെക്നിക്കൽ സ്ഥാപനത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഓർക്കുകയാണ്, എന്തെങ്കിലും അവിടുത്തെ ഓഫീസിലെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നാൽ അതൊക്കെ വളരെ ഭംഗിയായി സെക്കൻഡുകളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ട് എന്നാണ്. നല്ല കഴിവുള്ള കുട്ടികൾ, അവരെ കഴിവിൽ നമ്മൾ എന്ത് ചെയ്യും, അത്ഭുതപ്പെട്ടു പോകും. എന്നാൽ അതോടൊപ്പം എന്താണ് പക്വതയോ അതിനനുസരിച്ചുള്ള ഒരു കൈകാര്യകർത്തൃത്വമോ അവർക്ക് സാധ്യമാകുന്നില്ല. അപ്പോൾ അവരുടെ കഴിവുകൾ കണ്ടെത്തി ആ കഴിവുകളിൽ അവരെ അംഗീകരിച്ച് അവരെ പ്രശംസിച്ച് പ്രോത്സാഹിപ്പിച്ച് ആ നന്മയുടെ വഴികളിൽ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വഴികളിൽ, അവർക്കുപകാരപ്പെടുന്ന വഴികളിൽ മുന്നോട്ട് പോകാൻ അവരുടെ സ്കില്ല്, അവരുടെ കഴിവ് അനുസരിച്ചു കൊണ്ടുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രയോജനപ്രദമായ പല വഴികളും ഇന്ന് പുതുതലമുറ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പ്രോത്സാഹിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട അനിവാര്യത ഉണ്ടിന്ന്. വായന ഒരു പരിധിവരെ നിന്നുപോകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ നല്ല വിദ്യാർത്ഥികളും പഠിക്കാൻ കഴിവുള്ള കുട്ടികളും ധാരാളമായി വായിച്ചിരുന്നു. ഇന്ന് ആ വായന വിസ്മരിക്കപ്പെടുമ്പോൾ ആ വായന പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, രചനകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, നല്ല എല്ലാ ഭാഷകളിലുമുള്ള നല്ല ആശയവിനിമയങ്ങളും പ്രസംഗങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഓരോ കുട്ടികളുടെയും കഴിവുകളെ കണ്ടെത്തി അതിനെ വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അതിലൂടെ പ്രശസ്തിയും അംഗീകാരത്തിലേക്കും വഴിവെച്ചില്ലെങ്കിൽ എന്തെങ്കിലും തിന്മകൾ ചെയ്ത് അതിൻ്റെ ഫോട്ടോ ചെയ്ത് ഏതെങ്കിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്ത് ശ്രദ്ധേയരാവുക എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ യുവാക്കൾ എത്തിയാൽ ഒരുപക്ഷെ ഈ സമൂഹത്തിൻ്റെ തന്നെ അവസ്ഥ ഭയാനകവും ഭീകരവുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂട്ടുകെട്ടുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുമ്പോൾ, കൂട്ടായി എന്ത് സാഹസവും ചെയ്യാൻ കൂടി നിൽക്കുമ്പോൾ അവർക്ക് ആത്മധൈര്യമുണ്ടാകുന്നു. അത് നമ്മുടെ കുട്ടികളെ സ്വയം നശിക്കുന്നതിലേക്കും ഏറ്റവും വലിയ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും അവരെ വഴി നടത്തുമെന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പുതുതലമുറക്ക് അവസരോചിതമായ അറിവും അതേപോലെ തന്നെ സമയോചിതമായ ഇടപെടലുകളും നടത്തി അവരുടെ മനസ്സും അവരുടെ ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിൽ ഗുരുനാഥന്മാരും പ്രബോധകന്മാരും മാതാപിതാക്കളും എല്ലാവരും വലിയ ശ്രദ്ധയും ചിന്തയും ആലോചനയും ആസൂത്രണവും നടത്തേണ്ടതുണ്ട് എന്ന വലിയ പാഠമാണ് നമ്മുടെ മക്കൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കൾ നഷ്ടപ്പെടും മുമ്പ് എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു ചരിത്രം പറയാൻ തോന്നണല്ലേ. ചരിത്രം പറഞ്ഞാലേ, നമ്മൾ അബാനുബിൻ ഉസ്മാൻ, അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മകനാണല്ലോ.
3: എൻ്റെ മകൻ
2: അദ്ദേഹം ഒരിക്കൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള അനുയായിയുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുമ്പോൾ അയാളുടെ ഒരു ഒരു ഭാഗം, വലതുഭാഗം ഇങ്ങനെ പക്ഷാഘാതം വന്നിട്ട് തളർന്ന രൂപത്തിൽ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. രാവിലത്തെ ഒരു പ്രാർത്ഥന, അന്ന് നമ്മൾ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹില്ലദില്ലാഹിറുമാസ്മീഷീം ഫിലർലി വലാഫിസ്സമാഹോസമി അലാലീം, അത് 3 തവണ ചൊല്ല. അത് പതിവാക്കി ചെല്ലിയ ഒരാൾക്ക് അന്നത്തെ ദിവസം ഒന്നും അയാൾക്ക് സംഭവിക്കൂല എന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അത് പറയുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചൂണ്ടി, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് ചോദിച്ചു.
3: അതെ.
2: അപ്പം അയാൾ പറയണത് ശരിയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇത്തരം ഈ ദിക്കറിൻ്റെ അല്ലെങ്കിൽ അത് ചൊല്ലുന്നതിൽ നിന്ന് അശ്രദ്ധമായ ചില സമയങ്ങൾ എനിക്കുണ്ടായി,
3: മാറിയെന്ന് പോയി.
2: ആ സമയത്താണ് എനിക്കിത് സംഭവിച്ചിട്ടുള്ളത്.
3: സുബ്ഹാനല്ലാഹ്.
2: അപ്പം അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ മുമ്പോ അതിന് ശേഷമോ പിന്നെ ഞാനത്
3: ഒഴിവാക്കിയിട്ടില്ല.
2: പക്ഷേ എന്ന് എന്നിൽ നിന്ന് അത് ഒഴിവായോ, അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ശാരീരികമായിട്ട് പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ആളുകളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പം ഈ ഒരു നമ്മളിപ്പോൾ ദിക്കറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അപ്പം എത്രമാത്രം ഉണ്ട് നമുക്ക് പോലും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഒരു ഹെസ്സുനെ
3: തന്നെ,
2: ഒരു കവചം.
3: ഹെസ്നുൽ മുസ്ലിം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമേ ദിക്കറുകൾ പഠിപ്പിച്ചെന്നപ്പോഴും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
2: അതെ,
3: നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലൊരു കവചം അള്ളാഹു നമുക്ക് ഏർപ്പാടാക്കി തരുമെന്നുള്ളത്.
2: സാധാരണ നമുക്ക് ഓരോ സബബുകൾ ഉണ്ടാവും, നമുക്ക് കാണുന്ന സബബുകൾ ഉണ്ടാവും, അതങ്ങനെയാവണോണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇങ്ങനെ. പക്ഷെ ഒരു വിശ്വാസിയുടെ മുമ്പിൽ കാണാത്ത സബബുകൾ അവൻ്റെ അമലുകളായിരിക്കും, അവൻ്റെ കർമ്മങ്ങളാണ്, അവൻ്റെ ദുആകളാണ്, ദിക്റുകളാണ്. അതുപോലെ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ട് പിന്നെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തവക്കുലാക്കാനും പഠിച്ചോണം ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യണം, അതിൻ്റെ മഹത്വം കൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും, ഭയങ്കര പ്രതീക്ഷയും ഭയങ്കര ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോകാൻ, അതാണ് അവനെ പ്രേരിപ്പിക്കുന്നത്.
3: അത് പറയുമ്പോഴേ പിന്നെ ഒറ്റ കാര്യം കൂടെ അതിൽ സൂചിപ്പിക്കാം. മിക്കവാറും നമ്മൾ യാത്രക്കാരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് ഒരാവശ്യമില്ലെങ്കിലും യാത്ര ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സദുദ്ദേശത്തോടുകൂടെയുള്ള ഒരു യാത്രയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെന്തുണ്ട്, ഒരു പ്രതിഫലം കൂടെ ഉണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ഒരാൾ യാത്ര ചെയ്യുകയാണ്, കുടുംബനാഥൻ എന്തിനാണ് പോകുന്നത്, മക്കൾക്ക് അവരെ മക്കളെ പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ യാത്രക്കും അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലമുണ്ട്. ആ ഒരു യാത്രക്ക് പോവുകയാണെങ്കിൽ പോലും, ഇനി സുബഹിക്ക് വീട്ടിൽ നിന്ന് പിന്നെ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പോലും, അതൊരു യാത്രയല്ലെങ്കിൽ പോലും എന്തുണ്ട്, അവിടെ ദിക്കറുകളുണ്ട്. ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ചില ഇത്തരം ദിക്കറുകൾ നമ്മൾ ഒരു വിടുന്നോടുകൂടെ അള്ളാഹുവിൽ നമ്മളെ ഏൽപ്പിക്കുകയാണ്. വീട്ടിൽ നിന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നൊരു വിശ്വാസി ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹ്, വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയാണ്, വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിക്കാണ് അദ്ദേഹം പോണത്. എന്നാലും അതിന് ചില ആളുകൾ കുടുംബസമേതം പള്ളിയിൽ പോകുന്നവരുണ്ടാവും, ഭാര്യയും കുട്ടികളൊക്കെ സുബഹിക്ക് ആ പള്ളി വീട്ട് കൂട്ടിയിട്ട് പള്ളിയിൽ പോണ ആള്, അവിടെ ചെല്ലാൻ പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാ ലാ ഹൗല വ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇവിടെ റസൂൽ പറഞ്ഞു അത് പിന്നെ അള്ളാഹനെ ഏൽപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു സുരക്ഷ പ്രത്യേകിച്ച് യാത്രാവേളകളിലുള്ള നമ്മുടെ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ കാത്ത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുകൂടെ ആ ഒരു പിന്നെ ചരിത്രത്തോട് കൂട്ടി വായിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്.
0: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്. ചരക്ക്, ആരാണ് സ്ത്രീകളെ വസ്തുവൽക്കരിച്ചത്? ഒബ്ജക്ടിഫിക്കേഷൻ, ദ അഡൾട്ട് ഇൻഡസ്ട്രി ആൻഡ് ദ വിമൺ. നമ്മോട് സംസാരിക്കുന്നു ഹിലാൽ സലീം, സി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അലഹമുല്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മാഇൻ. അമ്മാബാദ്. ഏറെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് നമുക്ക് കാണാൻ ഇടയായി. യുദ്ധത്തിന് ഫണ്ട് വേണം, പോണോഗ്രഫി നിയമവിധേയമാക്കാൻ യുക്രൈൻ ഒരുങ്ങുന്നു, നിരോധനം മാറ്റി നികുതി വരും. നമുക്കറിയാം യുക്രൈൻ റഷ്യ വാർ, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യതകളും കാര്യങ്ങളും വരും. അവിടെയുള്ള എല്ലാവരും, പുരുഷന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ സൈനികമായിട്ട് രാജ്യത്തെ, സ്വന്തം രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി സൈനികമായിട്ട് അവരൊക്കെ ഇറങ്ങാൻ തയ്യാറാണ്. അപ്പം യുക്രൈൻ എന്ന് പറയുന്ന വലിയ രീതിയിൽ ഫെമിനിസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന, പിന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് ഈ പറയുന്ന ഫെമിനിസവും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ പുരുഷ തുല്യതയും നമുക്ക് കാണാൻ പറ്റിയില്ല. മാത്രമല്ല, ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ ഉണ്ടായ യുക്രൈനിലുള്ള സ്ത്രീകൾക്ക് ആ രാജ്യത്ത് നിന്ന് പുറത്തു പോകാനുള്ള അനുവാദം കൊടുത്തിരുന്നു. ആ അനുവാദം കൊടുത്ത സമയത്ത് യുക്രൈനിലെ സ്ത്രീകൾ പുറത്തു പോവുകയും മറ്റ് അന്യ നാടുകളിലേക്ക് എത്തുകയും അവിടെയുള്ള ആണുങ്ങളായിട്ടുള്ള ആളുകൾ അവരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും അങ്ങനെ പിന്നീട് അവർ ഈ സ്ത്രീകളെ വെച്ച് പോണോഗ്രഫിയിലേക്ക് കടക്കുകയും, പക്ഷേ പോണോഗ്രഫി എന്നുള്ളത് രാജ്യത്ത് എന്താണ്, നിയമവിധേയമല്ല. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, രാജ്യം ചെയ്ത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും കാലം പോണോഗ്രഫി നിരോധിച്ചിരുന്നു, അപ്പോൾ ഇനി മുതൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, പോണോഗ്രഫി ഞങ്ങൾ ഓക്കെ ആക്കി തരാം, പക്ഷേ നിങ്ങൾ പോണ് ചിത്രീകരിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ബ്ലൂ ഫിലിം ചിത്രീകരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നികുതി തരണം. അപ്പോൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയിൽ ഒരാൾ പറഞ്ഞു തന്നെ, ഇങ്ങനെയുള്ള ഫോണിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന നികുതി, ആ നികുതി വെച്ചിട്ട് തന്നെ ഒരു 30,000-ത്തോളം ഡ്രോണുകൾ നമുക്ക് വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ആ നികുതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യുദ്ധത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ സ്ത്രീകൾ ഇനി പോയി പിന്നെ പോണോഗ്രഫി ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെല്ലാവരും വേശ്യാവൃത്തി ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പൈസ കിട്ടിയാൽ മതി, കാരണം ഇവിടെ എന്താണ് യുദ്ധം നടക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ, നമ്മുടെ കാലത്തെ അവസ്ഥ. നമ്മൾ ഇത് സംസാരിക്കുന്നത് 2026-ലാണ്, 21-ാം നൂറ്റാണ്ടിലാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ നമ്മൾ പലപ്പോഴും നേരത്തെ പല എപ്പിസോഡുകളിലായിട്ട് ഇൻസൈറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ പറയുന്ന ഫെമിനിസത്തിൻ്റെ ചരിത്രം എന്താണ്, അതെങ്ങനെയാണ് വന്നത്, അതെങ്ങനെയാണ് സ്ത്രീകളെ ബാധിച്ചത്, അതിൻ്റെ കോൺസിക്വൻസ്, അത് കാരണം എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് ലഭിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നമ്മളൊരു ടയറിൻ്റെ പരസ്യം കാണും, ഒരു ടയറിൻ്റെ ഒരു തീപ്പെട്ടിയുടെ പരസ്യം പോലും കാണുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരാളായിട്ട് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. അവർ സെമീനൂടായിരിക്കും, അവർ ഈ പറയുന്നത് പോലെ തന്നെ ഒരു പുരുഷനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള, ആ രീതിയിലുള്ള ഒരു നിൽപ്പായിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ സെമീനൂടായിരിക്കും അവരുടെ ചില ഭാഗം, പിന്നെ അവയവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന സോ കോൾഡ് സൗന്ദര്യമുള്ള സ്ത്രീകളായിരിക്കും അവർ വെക്കുക. അപ്പം നമ്മൾ ആലോചിച്ച് കണ്ടിരുന്നു, ടയറിൻ്റെ പരസ്യത്തിൽ പെണ്ണെന്തിനാണ്, അല്ലെങ്കിൽ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ നായികമാർ, അവരെന്തിനാണ് ഒരു ടയറിൻ്റെ പരസ്യത്തിൽ നിൽക്കുന്നത്? എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ടയറുമായിട്ട്? അവർക്ക് ചെറുപ്പത്തിൽ ടയർ ഉരുട്ടി കളിച്ചു എന്നുള്ള എന്ത് ബന്ധമാണ് അവർക്ക് ഈ ടയറുമായിട്ട് ഉള്ളത്? പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് അവരവിടെ വെക്കുന്നത്? അവിടെയാണ് പുരുഷനെ, അവിടെയുള്ള മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ആയിട്ടുള്ള ആളുകൾ, ഈ മെയിൽസ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ പരസ്യം നോക്കണം, അവർ ഈ പരസ്യം നോക്കണം, അവരുടെ കണ്ണിതിലേക്ക് ഒടക്കണം, അവരത് നിരന്തരം കാണണം. അങ്ങനെ കാണുന്നതിലൂടെ പതിയെ പതിയെ അവരുടെ മനസ്സിൽ ആ ടയർ എന്ന് പറയുമ്പോൾ ആ ടയർ ഓർമ്മ വരണം. അവരതിനെ ടയർ മാറ്റുന്ന സമയത്ത് ആ ടയർ വേണമെന്ന് അവർ പറയണം. അപ്പോൾ അതിന് അവരാരെയാണ് അവിടെ വെച്ചത്? ഒരു കാഴ്ച വസ്തുവിനെ വെച്ചു, ഒരു കാഴ്ച വസ്തുവിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ത്രീയുടെ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റൻസിൽ സ്ത്രീയുടെ റോൾ എന്താ? ഒരു കാഴ്ച വസ്തു, ഒരു ചരക്ക്. അപ്പോൾ നമ്മളൊരു ചരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ സ്ത്രീ വിരുദ്ധത പറയുന്നു, എന്തൊരു സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ആളാണ് നിങ്ങളെന്താണ് ഇങ്ങനെ പാട്രിയാർക്കിയുടെ നാവായിട്ട് ചലിക്കുന്നത്, ഇങ്ങനെ സ്ത്രീ വിരുദ്ധത പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചാളയും. പക്ഷേ ഒന്ന് ആലോചിക്കുകയെ, ഇത് യഥാർത്ഥത്തിൽ നമ്മൾ സ്ത്രീ വിരുദ്ധതയാണോ പറയുന്നത്, അതോ സ്ത്രീ വിരുദ്ധത ചെയ്യുന്ന ആളുകളുടെ കാര്യം ചൂണ്ടിക്കാട്ടുകയാണോ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ സ്ത്രീ വിരുദ്ധത ചെയ്യുന്നത് ഇവിടെയുള്ള ഈ പറയുന്ന മാർക്കറ്റാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സ്ത്രീകളെ ചരക്കുവൽക്കരിക്കുന്നതിലൂടെ, അവരെ വസ്തുവൽക്കരിക്കുന്നതിലൂടെ, അതിനാണ് നമ്മൾ ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിൽ, ഈ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യുക, ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയെ, അവരുടെ ലൈംഗികതയെ, അത് പുരുഷനെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ അതിനെ നമ്മൾ ചരക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കും എന്ന് ഇവിടെയുള്ള മാർക്കറ്റ് തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത് ഞാൻ വെറുതെ പറയണോ? അല്ല, വെറുതെ പറയല്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് വെച്ചാൽ, ഇത് ചെറിയ കളിയല്ല. ഈ പോണോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ, പോണോഗ്രഫിയുള്ള ആ ഒരു കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ അഡൽട്ട് എൻ്റർടൈൻമെൻറ്റ് പിന്നെ മാർക്കറ്റ്, അത് ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത് 66 ബില്യണാണ് 2026 പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട. അല്ലെങ്കിൽ പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ ഒരൊറ്റ ഇൻഡസ്ട്രി, ആ അഡൽട്ട് ഇൻഡസ്ട്രി ഒരു വർഷം 2024 മാത്രം ഉണ്ടാക്കിയ റവന്യൂ എന്ന് പറയുന്നത് $66 ബില്യൺ. 66 ബില്യൺ, 66 ഒരുപാട് പൂജ്യങ്ങളും, എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും വലിയ ഒരു സംഖ്യയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്, അതും ഡോളേഴ്സിൽ. ഓക്കെ, ഇതാണ് അവരുടെ അവസ്ഥ. ഇനി മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇവർ ഒരു 2030 ആകുമ്പോഴേക്ക് അവർ പ്രൊജക്ട് ചെയ്യുന്നത് എത്ര എത്ര ഏത് ലാഭത്തിലേക്ക് അവരെത്തണം എന്നവർ പ്രൊജക്ട് ചെയ്യുന്നത് 118 ബില്യണിലേക്ക്, അതും ഡോളറിൽ. ഓക്കെ, 118 ബില്യൺ ഡോളറിലേക്ക് എത്തണം എന്നുള്ളതാണ് അവർ പ്രൊജക്ട് ചെയ്യുന്നത്, 2030 ആകുമ്പോഴേക്ക് അതിലേക്ക് എത്തണം എന്നാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഇൻഡസ്ട്രിയുടെ കടക്കാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വയം ചരക്കുകളായി മാറാനും അത് മറ്റുള്ളവരെ കാണിക്കാനും പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് സുലഭമായിട്ട് കാണാൻ പറ്റും. മറ്റ് മുമ്പ് കാലത്തുള്ളതുപോലെ ഏതെങ്കിലും പിന്നെ ഒരു ഒരു വൃത്തികെട്ട ഏരിയയിൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ റെഡ് സ്ട്രീറ്റുകളോ, അത് മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല, ഓൺലൈനിലുള്ള റെഡ് സ്ട്രീറ്റുകൾ, അങ്ങനെയുള്ള റെഡ് സ്ട്രീറ്റുകളിൽ പലപ്പോഴും ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7.2 ബില്യൺ ആളുകളാണ്. അത്രയും വലിയ യൂസർ പേയ്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, 7.2 ബില്യൺ യൂസർ പേയ്മെൻറ്റ്. ഓക്കെ, അതിൽ 377.5 മില്യൺ, 337 കോടി ആളുകളാണ് ഈ രീതിയിൽ ഇവരെ കാണാൻ വേണ്ടിയിട്ട്, ഈ ഓൺലൈനിലുള്ള റെഡ് സ്ട്രീറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലേകദേശം 46 ലക്ഷം ഇങ്ങനെയുള്ള ഓൺലൈൻ ഈ വേശ്യാവൃത്തി ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. പലപ്പോഴും ഈ USലൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും അങ്ങനെയുള്ള ആളുകളുടെ പ്രതികരണവും കാര്യങ്ങളും കാണാൻ പറ്റും. USലൊക്കെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യത്ത് പാരൻസ് നേരിടുന്ന ഒരു പ്രതിസന്ധിയായിട്ട് പറയുന്നത് മക്കൾ ഈ പറയുന്ന പോലെ അവരെന്തിനാണ് പഠിക്കുന്നത്, അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ പഠിക്കുന്ന, അവരിൽ ചില ആളുകൾ ഞാൻ പറഞ്ഞാൽ ജനറലൈസ് ആയിട്ട് അവിടെയുള്ള എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, ഇതൊരു സെക്റ്റാണ്. അപ്പോൾ അവിടെയുള്ള ചില ആളുകൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആദ്യം കഷ്ടപ്പെടണം, പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യണം, പെർസിവിയറൻസ് വേണം, എവറിത്തിങ്. നമ്മളതൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ശമ്പളം കിട്ടുന്നു, ആ ശമ്പളം തന്നെ മാസാമാസം ഒരു ഒരു ഒരു പരിധി ശമ്പളമല്ല നമുക്ക്, ഒരു പരിധിയിൽ കവിഞ്ഞ് ശമ്പളമൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ ഇതിലേക്ക് പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു കാഴ്ച വസ്തുവായി അവിടെയുള്ള ആളുകൾ പറയുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നമ്മളൊരു വർഷം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഒരു 2 ദിവസത്തിൽ കിട്ടും. അപ്പോൾ ഇത്രയും വലിയ ഒരു ഒരു ഒരു റവന്യൂ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്ന് അവിടെയുള്ള പെൺകുട്ടികൾ ചിന്തിക്കുകയാണ്. ആൻഡ് ഇതൊന്നും ഇല്ലീഗലുമല്ല, ആ രാജ്യങ്ങളിൽ ഇതൊന്നും ഇല്ലീഗലുമല്ല, അവിടെയൊക്കെ ഇത് നിയമവിധേയമാണ്. അപ്പം അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ യുക്രൈനിൽ ഒരു രാജ്യം, ഒരു രാജ്യത്തിന് യുദ്ധത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടിലുള്ള സ്ത്രീകളോട് ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചോളൂ, ടാക്സ് തന്നാൽ മതി എന്ന് പറയാൻ, വേറൊരു രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള പെൺകുട്ടികൾ ചിന്തിക്കുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ കുറച്ചുകൂടി ഈസി, എന്തിനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്, നമ്മുടെ ലോകം ഇവിടെത്തി, നമ്മുടെ ലോകം ഇവിടെത്തി. എന്നിട്ട് ഇതോ ഇതിനെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ അപ്പോൾ ഇവിടെ ആരാ വരേണ്ടത്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഇവിടെയൊക്കെ ബാധിക്കപ്പെടുന്ന ആരാണ്, സ്ത്രീകളാണ് അല്ലേ, ഇവിടെയൊക്കെ ഈ ഇതിൻ്റെ ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. അത് ഒരു ഒരു ഏറ്റവും മിനിമം ലോജിക്കിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ആരാ ഈ സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കാൻ വരേണ്ടത്, സ്വാഭാവികമായിട്ടും സ്ത്രീപക്ഷവാദികളാണ്. പക്ഷേ അവരെന്താ പറയുന്നത്, അവർ പറയുന്നത് സെക്സ് വർക്ക് ഈസ് എ റിയൽ വർക്ക്. സെക്സ് വർക്ക് എന്ന് പറയുന്നത് ഇവർ കാണിക്കുന്ന ഓൺലൈൻ വേശ്യാവൃത്തി ആയിക്കോട്ടെ, അല്ല റെഡ് സ്ട്രീറ്റുകളായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു റിയൽ വർക്കാണ്. അതിനെ നിങ്ങൾ എന്തിനാണ് വർക്കല്ല എന്ന് പറയുന്നത്, അതവരുടെ വർക്കല്ല, അവർ കൺസെൻറ്റോട് കൂടിയല്ല അത് ചെയ്യുന്നത്, അവരുടെ സമ്മതത്തോടു കൂടിയല്ല അവർ ചെയ്യുന്നത്. സമ്മതം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നതെന്ന്, ആരാ പറയുന്നത്. ഇവരിങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് പോകുമ്പോൾ അവരെ രക്ഷിച്ചെടുക്കണ്ടല്ലേ, അവരുടെ ഈ കാര്യങ്ങൾ പിന്നെ റേസ് ചെയ്യേണ്ട സ്ത്രീപക്ഷവാദം എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ, അവർ പറയാണ് ഇതൊരു വർക്കല്ലേ, ഇതൊരു ജോലിയല്ല, ജോലിയായി കണ്ടാൽ പോരെ, എന്തിനാണ് നിങ്ങളിങ്ങനെ മൊറാലിറ്റി ഇങ്ങനെ നന്മയും തിന്മയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത്, ഇതൊരു ജോലിയല്ലേ, അങ്ങനെ കണ്ടാൽ പോരെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ത്രീപക്ഷവാദത്തിൻ്റെ 2026ലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത്. സെക്സ് വർക്ക് ഈസ് റിയൽ വർക്ക്. അങ്ങനെ പറയുന്നത് കേവലം ഫെമിനിസ്റ്റുകൾ മാത്രമല്ല, കേവലമായിട്ടുള്ള ഫെമിനിസ്റ്റുകൾ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള പലപ്പോഴും ഇവിടെയുള്ള പല ലോകസഞ്ചാരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുകളിൽ ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുക, നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വരുന്ന ചില ആളുകൾ, പല ആളുകൾ പോലും അവരൊക്കെ പറയുന്ന ചില ഓരോ താലൂക്കിലും, കേരളത്തിലെ ഓരോ താലൂക്കിലും പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ വേണമെന്നാണ് പറയുന്നത്. കാരണം എന്താ, ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ റേപ്പുകളും സെക്ഷൽ അസോൾട്ടുകളും ലൈംഗിക അതിക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആണുങ്ങൾ ആ ഫ്രസ്ട്രേഷൻ നീക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓരോ താലൂക്കിലും പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്ററുകൾ കൊണ്ടുവരണം. നല്ല ലോജിക്കാണല്ലോ, നല്ല ലോജിക്കാണല്ലോ, ആണുങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ കുറച്ച് പെണ്ണുങ്ങൾ കടന്നോട്ടെ. ഇവരൊക്കെ

0: അഡൾട്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ്. 441 ബില്യണാണ് ഒരു ഡോളർ, ഡോളറിലാണേ 441 ബില്യണാണ് 2026 അവരുടെ ലാഭം. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആഡ് ഇൻഡസ്ട്രി ആണെങ്കിലും ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇത്രയും വലിയൊരു ഒരു ലാഭത്തിൽ പോവുകയാണ്. പക്ഷേ അവരുടെ ലാഭം പാടില്ല എന്ന് പറയുന്നൊരു ആശയം ഉണ്ട് നോക്കുക. ഇങ്ങനെയുള്ള ഇത്രയും നിങ്ങൾ വലിയൊരു ലാഭം ഉണ്ടാക്കുന്നു, ആ ലാഭം പാടില്ല എന്നൊരാശയം പറയുന്നു നോക്കുക. ഓക്കെ, ഇങ്ങനൊരു ആശയം പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിൽ തന്നെ വലിയ രീതിയിൽ ഈ നമ്മുടെ ഈ വാറുമായി ബന്ധപ്പെട്ട് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയുധങ്ങൾ ചിലവഴിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അത് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളുണ്ട്, അവർക്കും വലിയ ലാഭങ്ങളുണ്ട്. പക്ഷേ ഇസ്ലാം പറയുന്നു യുദ്ധങ്ങൾ അത്ര നല്ലതൊന്നുമല്ല, യുദ്ധം വേണ്ടെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞില്ല. ആവശ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ ആവശ്യമുണ്ട്, പക്ഷേ അതല്ലാത്ത അങ്ങനെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനെയുള്ള വലിയ ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ഇത് നോക്കി നിൽക്കുമോ? വെറുതെ നോക്കി നിൽക്കും, ഒരിക്കലില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ലാഭത്തെ എതിർക്കുന്നത് ഏതാശയായിക്കോട്ടെ ആ ആശയത്തെ അവർ നഖശികാന്തം എതിർക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നൊരു സംഗതി പല ആളുകളും പറയുന്നത്. ഇസ്ലാം ഫോബിയ എങ്ങനെ ഉണ്ടാകുന്നത്? ഇസ്ലാം ഫോബിയ ഉണ്ടാകും പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മുതലാളിത്തത്തിനെതിരെ, ഇവരുടെ ഈ ലാഭത്തിനെതിരെ ഇസ്ലാം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചൊറിച്ചിലുണ്ടാവും. അവർ ഇസ്ലാമിനെതിരെ എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഈ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഈ ആശയം പടരുന്നത് ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ, അവരതിന് ശ്രമിക്കും. പക്ഷേ എവിടെ എത്തും? എവിടെ എത്തില്ല. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെസ്റ്റേൺ വേൾഡിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ നാടുകളിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളായിട്ടുള്ള ആളുകൾ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ അതൊന്നും മേശാത്ത രീതിയിൽ ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന, നമ്മളെ മൊറാലിറ്റി പഠിപ്പിക്കാൻ വരുന്ന, ശരിയും തെറ്റും പഠിപ്പിക്കാൻ വരുന്ന ആളുകൾ പലപ്പോഴും ഇത്രയും ബാലിഷ്യമായിട്ടുള്ള വൃത്തികെട്ട ആശയങ്ങൾ പറയുകയും അതേസമയം ഇസ്ലാം അജയ്യമായി ഈ കാര്യങ്ങളൊന്നും ഏത് കാലഘട്ടങ്ങളിലും, ഇന്ന് ചരിത്ര കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലഘട്ടങ്ങളും ഏതേത് ചൂഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ചൂഷണങ്ങളെയൊന്നും അതിനോടൊക്കെ നോ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സ്ത്രീ, നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആശയമായി മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പം ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ്. അവിടെ മറ്റാരും ഉണ്ടാവില്ല, ഇത് നമ്മുടെ ചോയ്സാണ്. ആ ചോയ്സ് ഏത് വേണം എന്ന് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. ചരക്ക്, ആരാണ് സ്ത്രീകളെ വസ്തുവൽക്കരിച്ചത്? ഒബ്ജക്ടിഫിക്കേഷൻ, ദ അഡൾട്ട് ഇൻഡസ്ട്രി ആൻഡ് ദ വിമൺ. നമ്മോട് സംസാരിച്ചത് ഹിലാൽ സലീം സിപി.
2: ഒരു സന്തോഷവാർത്ത, കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
4: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
4: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
4: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
4: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും നിറവാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്ന വൈബ്സിന്റെ ആദ്യത്തിൽ നമ്മൾ കേൾക്കുന്നു ഇൻസൈറ്റ്.
1: ഇൻസൈറ്റിൽ ഇന്ന് ഡോക്ടർ ഹിലാൽ സലീം സി പി നമ്മോടൊപ്പം ചേരുന്നു. ദൈവത്തെ എന്തിനു ആരാധിക്കണം, രണ്ടാം ഭാഗമാണ് കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വലാ ആലിഹി വസ്സഹാബത്തിഹി അജ്മാഇന. മബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എന്തിന് ദൈവത്തെ നമ്മൾ ആരാധിക്കണം, എന്തിന് അള്ളാഹു ആരാധനക്കർഹനാണ് എന്നുള്ള വിഷയത്തിൽ നമ്മളൊന്ന് തുടങ്ങി വച്ചിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ബാക്കി എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം, എന്താണ് ആരാധന, എങ്ങനെയാണ് ഒരു കാര്യം ആരാധനയാവുന്നത്. ഇപ്പം പല രീതിയിൽ പലതിനെയും ആരാധിക്കുന്ന ആളുകൾ പല സമൂഹങ്ങളിൽ, ഇന്നത്തെ നമ്മൾ ആധുനികം എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിലും അങ്ങനെ പലതിനെയും ആരാധിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതേസമയം എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധനാ സങ്കല്പം എന്താണ് എന്നുള്ളതും, അതോടൊപ്പം എന്തിന് അള്ളാഹു സുബ്ഹാന തആല ആരാധന കർഹനാണ് എന്നുള്ള വിഷയവും നമ്മൾ അവിടെ തുടങ്ങി വെച്ചിരുന്നു. അതിലൊന്നാമതായി നമ്മൾ പറഞ്ഞിരുന്നൊരു വിഷയം, അള്ളാഹു ആരാണ് എന്നുള്ളത്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ എന്താണ് എന്നുള്ളത് തന്നെ അവനെ ആരാധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ പര്യാപ്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ്റെ നാമഗുണവിശേഷങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഓരോന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകങ്ങളാണ്. അതൊന്നാമത്തെ. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ പറഞ്ഞിരുന്നൊരു കാര്യം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അവൻ നമ്മൾക്ക് നൽകിയൊരു ജീവിതം എന്നുള്ളതാണ്. പല ആളുകളും ഈ ചിന്തിച്ചു വെച്ചിരിക്കുന്നൊരു കാര്യം തന്നെ, നമ്മളെന്തോ അവകാശമായി അവകാശ പോരാട്ടം നടത്തി നേടിയെടുത്തൊരു സംഗതിയാണ് നമ്മുടെ ഒരു ജീവിതം. അതുകൊണ്ട് പിന്നെ എന്നിട്ട് അവിടെ ഇങ്ങനെ ചാരിതാശലായിട്ടിരുന്നിട്ട് നമ്മളിങ്ങനെ പിന്നെ ആലോചിക്കുകയാണ്, എന്തിനാണ് ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, ഇനിയൊക്കെ ദൈവം ഉണ്ട് നോക്കുക, എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പം ആ പ്രിമൈസ് തന്നെ തെറ്റാണ്. നമ്മൾ നേടിയെടുത്തതൊന്നുമല്ല ഈ ലൈഫ് എന്നുള്ളത്, നമ്മൾ നേടിയെടുത്തതൊന്നുമല്ല ഈ ജീവിതം എന്നുള്ളത്, അത് പടച്ചവൻ നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. നമ്മൾ ഇവിടെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണോ? ഒരിക്കലും അല്ലല്ലോ. നമുക്ക് പടച്ചവൻ തന്നൊരു കാര്യമാണ് ഈ ഒരു ജീവിതം എന്നുള്ളത്. അപ്പം ആ ജീവിതത്തിൽ അവനെ പിന്നെ അവനെ ആരാധിക്കണം എന്ന് ആ ജീവിതം തന്ന പടച്ചവൻ നമ്മളോട് പറയാണ്. അത് നമ്മൾ കേട്ടേ പറ്റൂ. പിന്നെ ഇത് ഈ ഒരു വിഷയം, ഈ ഒരു ചോദ്യം തന്നെ ഉയരുന്നൊരു ഒരു കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്തിന് റബ്ബിനെ ആരാധിക്കണം എന്നുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വെച്ചിട്ടിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എന്തിന് നമ്മളോട് അവനെ ആരാധിക്കാൻ പറയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള നോളജ്, എന്തിന് അള്ളാഹുവിനെ ആരാധിക്കാൻ നമ്മളോട് പറയുന്നു എന്നുള്ളതിൻ്റെ ആ പൂർണ്ണമായ നോളജ് കോംപ്രിഹെൻഡ് ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കണമെന്നില്ല. കാരണം നമുക്ക് അള്ളാഹു സുബ്ഹാന തആലയുടെ അറിവെല്ലാം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളും അള്ളാഹുവും തമ്മിൽ എന്താണ് വ്യത്യാസം? അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു തരത്തിൽ നമ്മൾ വീണ്ടും നമ്മളൊരു ഒരു ഒരു ദൈവ സങ്കല്പത്തിലേക്ക് നമ്മൾ സ്വയം മാറുന്നതിന് തുല്യമാണത്. അള്ളാഹുവിൻ്റെ എല്ലാ അറിവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു കാര്യം, അള്ളാഹു എന്തിനാണ് അവനെ ആരാധിക്കാൻ നമ്മളോട് പറഞ്ഞത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഹിക്മത്ത് മനസ്സിലാക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളല്ലാതെ ഒരു ഡെയ്റ്റിയായി മാറുക, നമ്മൾ സ്വയം ഒരു ദൈവമായി മാറുക എന്നുള്ളതും അവിടെ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ രണ്ടാമത് അവിടെ പറഞ്ഞു വെച്ചിരുന്നൊരു വിഷയം, അതിൽ തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ തുടങ്ങാം. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവിതം എന്നുള്ളത് നമ്മൾക്കിവിടെയുള്ള മൊമെൻറ്റ്സ്, നമ്മുടെ ഓൺ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്തൊരു കാര്യമല്ല, അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാന തആല നമ്മൾക്ക് നൽകിയതാണ്. അപ്പം ഒരു കാര്യം നമ്മൾക്ക് നൽകുന്ന ആളോട് നമ്മൾക്ക് തിരിച്ചൊരു ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാകും. അവനോട് നമ്മൾക്കൊരു അവനെ ആരാധിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം മതി. അപ്പം അവിടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ അവനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അവനോടുള്ള ഒരു ഗ്രേറ്റ്ഫുൾനെസ്, അത് നമ്മൾ പ്രകടിപ്പിക്കുന്നത്, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ പ്രയേഴ്സ് എന്നുള്ളത്, അഥവാ ആരാധനകൾ, പ്രാർത്ഥനകൾ എന്നുള്ളത്. അത് അവനെങ്ങനെയാണോ നമ്മളോട് പ്രാർത്ഥിക്കാൻ, അവനെ ആരാധിക്കാൻ പഠിപ്പിച്ചത്, ആ മാർഗത്തിൽ അവനെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ പല രീതിയിൽ പല ഘട്ടങ്ങളിലായി അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അവനെ ആരാധിക്കാനുള്ള ആ ത്വര, അത് മനുഷ്യനോട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്ത് ബക്കറയിലെ 29-ാമത്തെ സൂക്തം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. أعوذ بالله من الشيطان الرجيم هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. അതിനു പുറമെ 7 ആകാശങ്ങളിലായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചതും അവൻ തന്നെയാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാന തആല നമ്മൾക്ക് നൽകിയതാണ്, നമ്മൾക്ക് വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾക്കൊരു ജീവിതം നൽകി അല്ലെങ്കിൽ ജീവൻ നൽകി, അവിടെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഈ ഭൂമിലോകത്ത് നൽകിയതിന് പുറമെ പിന്നെ ഏഴാകാശങ്ങളിലായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ അവൻ സംവിധാനിച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധിക്കണം എന്നുള്ളത് അതിൽ തന്നെ പര്യാപ്തമാണ്. അതുപോലെ തന്നെ മറ്റ് പല വചനങ്ങളിലായി ഈ ഒരു വിഷയം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അനുഗ്രഹങ്ങളെ ഓർക്കുക എന്നുള്ളതും പല ഘട്ടങ്ങളിലായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കണം എന്നുള്ളത്, യാ അയ്യുഹ നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. മനുഷ്യരെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുക. ആകാശത്തു നിന്ന് ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? നിങ്ങളെങ്ങനെയാണ് മറ്റുള്ള പല ഡെയ്റ്റീസിനെയും മറ്റുള്ള പലതിനെയും ആരാധിക്കാൻ നിങ്ങളെങ്ങനെയാണ് മുന്നോട്ട് വരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അള്ളാഹു നമ്മൾക്ക് നൽകി, ഈ ജീവിതം മുതൽ ആ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗരേഖ മുതൽ ആ ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള സുഖലോലുപതയും നമുക്ക് നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ അവനെ ആരാധിക്കുക എന്നുള്ളത് അവിടെ തന്നെ പര്യാപ്തമാണ്. പിന്നെ അവൻ എന്തിനാരാധിക്കണം എന്ന ചോദ്യം വരുന്നത് അറഗൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അഹങ്കാരത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്കവിടെ വ്യക്തമാണ്. ഇനിയിപ്പോൾ ഇതൊന്നും നൽകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ ജീവിതത്തിൽ പിന്നെ സാമ്പത്തികമായോ അല്ലെങ്കിൽ പിന്നെ സാമൂഹികമായിട്ടുള്ള പദവികൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിലോ ഏത് രീതിയിലും ഒരു ഒന്നും നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളവും അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് അവൻ്റെ കടമയായി മാറുന്നുണ്ട്. കാരണം അവനാ ജീവിതം നൽകി എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ പിന്നെ അവൻ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെയാണ് കടക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അലഖിൽ ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാലം യാലം കല്ല ഇന്നൽ ഇൻസാന ലയത്വ കല്ല ഇന്നൽ ഇൻസാനിലെത്തുക. ആറാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും, നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായി മാറിയിരിക്കുന്നു. ഇതൊക്കെ നൽകിയിട്ടും അവൻ ധിക്കരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ആരാധിക്കുന്നത്, എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം തികഞ്ഞവനല്ലേ, നമ്മൾ എന്തിനാണ് ആരാധിക്കുന്നത്? നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു, നമ്മൾ ആരാധിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ല എന്നുള്ളത് ഒരു തരത്തിലും അള്ളാഹുവിൻ്റെ പദവിയെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നില്ല, മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ കടമയായി മാറുകയാണ് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അവിടെ മനുഷ്യൻ എന്താണ്, മനുഷ്യൻ സ്വയം പര്യാപ്തനായി കാണാണ്, അള്ളാഹു സുബ്ഹാനഹു തആല സ്വയം പര്യാപ്തനാണ്. അതേസമയം നമ്മളിൽപ്പെട്ട ചില ആളുകൾ അവർ സ്വയം പര്യാപ്തരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നു എന്ന് സൂറത്തു അലഖിൽ ഏഴാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. കല്ല ഇന്നൽ ഇൻസാനലയത്വ അർഹാസ്താവന, തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ മനുഷ്യൻ ധിക്കാരിയായി മാറിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നതായി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുന്നിലേക്ക് വരച്ച് കാട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇത് പിന്നെ ഇതേപോലെ മറ്റ് പല സൂക്തങ്ങളിലായി ഈ വിഷയം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുന്നിലേക്ക് പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പോലും ഇപ്പോൾ പല ആൾക്കാരും പ്രത്യേകിച്ച് ഒരു റിനൈസൻസിനൊക്കെ ശേഷം അല്ലെങ്കിൽ ഒരു നവോത്ഥാന കാലഘട്ടം, യൂറോപ്പിൻ്റെ നവോത്ഥാന കാലഘട്ടം അവിടുന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി പിന്നെ കൊളോണിയലിസത്തിലൂടെ വന്നിട്ടുള്ള ഈ ഒരു നവോത്ഥാനം എന്ന് നമ്മൾ കോട്ടൻകോട്ടായിട്ട് പറയുന്ന നവോത്ഥാനത്തിന് ശേഷം പല ആളുകളും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളീ പറയുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, രണ്ട് ദൈവങ്ങളെ അല്ലെങ്കിൽ ഒന്നിലധികം ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വേറൊരു കോമഡിയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് അവരുടെ ദൈവസങ്കല്പം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾക്കാർക്കും വ്യക്തമല്ല. കാരണം ഒരു ദൈവം അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്ന ആളെന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആട്രിബ്യൂട്ടുകൾ എന്താണ്? അവന് എല്ലാത്തിനും സാധിക്കുന്നവരാണ്. ഇപ്പോൾ രണ്ട് ദൈവം ഉണ്ട് നോക്കുക, രണ്ട് ദൈവം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം വിചാരിക്കുകയാണ് ഇന്ന ഒരു മരുഭൂമിയിലെ ഇന്ന ഒരു പാറക്കഷ്ണം അത് വലതുവശത്തേക്ക് നീങ്ങട്ടെ. ആ ഒരു അങ്ങനെ അവൻ തീരുമാനിക്കുന്നതോടെ അത് വലതുവശത്തേക്ക് നീങ്ങണം, അപ്പോൾ മാത്രമേ അത് ദൈവമായി മാറുന്നുള്ളൂ, ആ ചിന്തിക്കുന്ന ആൾ ദൈവമായി മാറുന്നുള്ളൂ. ഇനി രണ്ട് ദൈവം ഉണ്ട് നോക്കാം, രണ്ടാമത്തെ ദൈവം ചിന്തിക്കുകയാണ് അത് ഇടതുവശത്തേക്ക് മാറട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒന്നാമത് പറഞ്ഞ ദൈവം ഈ പാറക്കല്ല് വലതുവശത്തേക്ക് നീങ്ങട്ടെ എന്ന് തീരുമാനിക്കുന്നു, രണ്ടാമത്തെ ദൈവം ഇടതുവശത്തേക്ക് നീങ്ങട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ തന്നെ അത് ഇല്ലോജിക്കലാണ്, രണ്ട് ദൈവം എന്നുള്ളതിലെ ഒന്നിലധികം ദൈവസങ്കല്പം എന്നുള്ളത് ഇല്ലോജിക്കലാണ്. കാരണം ഒരു ദൈവം സ്വാഭാവികമായും മറ്റേ ദൈവത്തെ, കോട്ടൻകോട്ട് മറ്റേ ദൈവത്തെ ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ അതൊരിക്കലും ദൈവസങ്കല്പമായി വരുന്നില്ല. അപ്പം ഇങ്ങനെ ഒന്നിലധികം ദൈവം പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഒറ്റ ദൈവസങ്കല്പം ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ അവരാണ് പിന്നെ ഞങ്ങൾ ആധുനിക മനുഷ്യരാണ്, ദൈവത്തിൻ്റെ ആവശ്യം തന്നെ നമുക്കില്ല എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും എന്തിനെയൊക്കെ ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെയാണോ ഇപ്പോൾ ഈ ആരാധന എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളേറ്റവും കൂടുതൽ ആരെയാണോ റിലൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നു എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയാം. അപ്പോൾ ഈ രീതിയിൽ ഇനിയിപ്പം ദൈവത്തെ ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റ് പലതിനെയും ആരാധിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിലെ 25-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ വചനത്തിൽ റബ്ബു സുബ്ഹാനഹു വതആല പറയുന്നത് അറഅയ്ത മനിത്തഹദ ഇലാഹഹു ഹവാ അഫ അൻത തകൂനു അലൈഹി വകീല. തൻ്റെ ഇലാഹിനെ തന്നിഷ്ടമാക്കി മാറ്റിയവനെ നീ കണ്ടുവോ. സ്വന്തം തന്നിഷ്ടത്തെ ഇലാഹാക്കി മാറ്റിയ ആളുകൾ, അവർ പല രീതിയിലായിരിക്കും, അത് മ്യൂസിക്കുകളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും റാപ്പ് സോങ്ങുകൾ പിന്നെ രചിക്കുന്ന ആളുകളാവാം. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഈ രീതിയിൽ എന്തിനേയും ആരാധനാ വസ്തുക്കളാക്കി അവരുടെ ഫാൻസായി മാറി ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അവർ മറ്റു പലതിനെയും ആരാധിക്കുകയാണ്, അവരുടെ ജീവിതത്തെ മറ്റു പലതും സ്വാധീനിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ പിന്നെ ഇന്ന് ചങ്ങലക്കെട്ടുകൾ നമുക്ക് ആവശ്യമില്ല, മതം എന്നുള്ളത് ചങ്ങലക്കെട്ടാണ് അതുകൊണ്ട് നമുക്കത് വേണ്ട, അത് കുറേ നിയന്ത്രണങ്ങളാണെന്ന് പറയുന്ന ആളുകൾ അവർ മറ്റു പലതിനും വേണ്ടി സ്വയം നിയന്ത്രിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ഇതിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ നോക്കുക. ഇപ്പം നമ്മളെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ഈ ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിലും സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണലിസം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ നമ്മുടെ നാട്ടിലടക്കം പല രാഷ്ട്രങ്ങളിലും, ഇപ്പോൾ യൂറോപ്പിലടക്കം പല രാഷ്ട്രങ്ങളിലും നാഷണലിസം എന്നുള്ളത്, എക്സ്ട്രീം നാഷണലിസം എന്നുള്ളത് അത് പിന്നെ ഉയർന്നു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഈ ഒരു ഇത് മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം രാജ്യം, അതാണ് ഒന്നാമത്. ആ രാജ്യത്തിനപ്പുറം ഇപ്പോൾ ഒരാൾ ഇപ്പം പാകിസ്ഥാനിലുള്ള ഒരാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചൈനയിലുള്ള, ബംഗ്ലാദേശിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രത്തിലുള്ള ഒരാൾ, ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ രാഷ്ട്രത്തിലായി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അയാളെ വെറുക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ ആ രാഷ്ട്രത്തിലുള്ള പിന്നെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രം, അവിടെ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ പിന്നെ അയാളെ വെറുക്കുകയോ അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടാതിരിക്കുകയെങ്കിലും ചെയ്യുന്നു എന്ന് പറയുമ്പം, നാഷണലിസം എന്നുള്ളൊരു കാര്യം അത് അയാളുടെ ഡേറ്റയായി മാറുകയാണ്, അത് അയാളുടെ ആരാധനാ വസ്തുവായി മാറുകയാണ്. ഇങ്ങനെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതിനെയും ആരാധിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പലപ്പോഴും അതാണ് ചെയ്യുന്നത്, ഒരു സങ്കല്പം ഉണ്ടാക്കി, നാഷണൽ സങ്കല്പം. ഇതൊക്കെ പല ആളുകളുടെ, ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പിന്നെ തമ്മിലുള്ള രേഖ വരച്ചത്, മാപ്പിലെ വര വരച്ചത് ഒരു മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അപ്പോൾ ഏതെങ്കിലും പ്രഭുക്കന്മാരും അല്ലെങ്കിൽ പണ്ടത്തെ ഏതോ കൊളോണിയലിസ്റ്റുകൾ അവർ വരച്ചിട്ടുള്ള ഒരു ഒരു മാപ്പിൽ അവർ ഇങ്ങനെ കുത്തി വരച്ചിട്ടുള്ള ഒരു രേഖ, ഒരു ഒരു ഇത് മാത്രം വെച്ചിട്ട് നമ്മൾ മറ്റൊരാളെ വെറുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ സ്വയം അഭിമാനം കൊള്ളുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, അത് മറ്റൊരു തരത്തിൽ നമ്മൾ അവിടെ മറ്റെന്തിനെയോ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ പിന്നെ അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അത് അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണോ ആരാധിക്കേണ്ടത് അവനെ നമ്മൾ ആരാധിക്കുന്നതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റു പലതിനെയും നമ്മൾ ആരാധിക്കും, സ്വാഭാവികമായി ആരാധിക്കും. അത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ്. എന്തിനെങ്കിലും ഒന്നിനെ ആരാധിക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല, ദൈവത്തെ ആരാധിക്കുന്നില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മറ്റു പലതിനെയും ആരാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ അതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഈ പറയുന്ന നമ്മൾ മറ്റ് എന്തിനാണോ ആരാധനാ വസ്തുക്കളായി കാണുന്നത് അത് നമ്മളെ എൻസ്ലേവ് ചെയ്യാൻ, അത് നമ്മളെ അതിൻ്റെ അടിമകളാക്കി മാറ്റുകയാണ്, നാഷണലിസത്തിൻ്റെ അടിമകളാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലോ അടിമകളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ വിമോചനം എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു അർത്ഥത്തിലാണ് ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ മോചനം, അല്ലെങ്കിൽ ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ചങ്ങലക്കെട്ടുകൾ ഇല്ലാത്തത് നമ്മൾ പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. മറ്റു പലതിനെയും നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല കാരണം മറ്റു പലതിനെയും നമ്മൾ ആരാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ 39-ാമത്തെ അധ്യായം 29-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാം, ദറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ഷുറക്കായി മുത്തശാഖിസൂന വറജുലൻ സലാമ ലിറജുലൻ ഹൽ യസ്തവിയാനി മസലൻ അൽഹംദുലില്ലാഹി ബൽ അക്സറുഹും ലാ യഅലമൂൻ. അള്ളാഹു ഇതാ ഒരു മനുഷ്യനെ ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു, പരസ്പരം വഴക്കടിക്കുന്ന ഏതാനും പങ്കുകാരാണ് അവൻ്റെ യജമാനന്മാർ. ഒരു യജമാനന് മാത്രം കീഴ്പ്പെടേണ്ടവനായ മറ്റൊരാളെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. ഉപമയിൽ ഇവർ രണ്ടുപേരും ഒരുപോലെയാകുമോ? അള്ളാഹുവിനെ സ്തുതി, പക്ഷേ അവരിലധികം അറിയുന്നില്ല. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത് അതിനെ നമ്മൾ ആരാധിച്ചിട്ടില്ലെങ്കിൽ മറ്റു പലതും നമ്മുടെ ആരാധനാ വസ്തുക്കളായി മാറുമെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള മോചനം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പിന്നെ റൂഹിനെക്കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ നമ്മളുടെ സോൾ, നമ്മളുടെ ആത്മാവിനെക്കുറിച്ച് പറയുമ്പം അതിന് മോചനം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ആരെയാണോ ആരാധിക്കേണ്ടത് അവനെ മാത്രം ആരാധിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഹൃദയങ്ങൾ ശാന്തി അടയുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലൂടെ നമുക്ക് കടക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ എന്തിനു ആരാധിക്കണം, അല്ലെങ്കിൽ എന്തിന് അള്ളാഹു എങ്ങനെ അള്ളാഹു ആരാധനക്കർഹനാണ് എന്നുള്ളതിനെ മറ്റ് പാർട്ടുകളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ്. ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. വളരെ മനോഹരമായ അവതരണമാണ് ഡോക്ടർ ഹിലാൽ സലീമിൻ്റെതായി നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഇന്നത്തെ ഇൻസൈറ്റിൽ ദൈവത്തെ എന്തിനു ആരാധിക്കണം എന്ന വിഷയത്തിലുള്ള ഒരു സംസാരമാണ് നമ്മൾ കേട്ടത്.
1: ഇനി പീസ് റേഡിയോ സ്വരം.
0: ജലീൽ പരപ്പനങ്ങാടിയാണ് നിസ്കാരപ്പായയിൽ എന്ന ഈരടികളുമായാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
1: കേട്ടുവരാം.

0: മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. ജലീൽ പരപ്പനങ്ങാടിയുടെ ഏറ്റവും മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്, നിസ്കാരപ്പായൽ എന്നുള്ളത്. ഇനി ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ആർ മുരളീധരനും നബിൽ പയ്യോളിയുമാണ് ചേരുന്നത്. ക്യാൻസറുമായി ബന്ധപ്പെട്ടതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ശ്രോതാക്കൾക്ക് ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്യാൻസർ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭീതിയാണ്. ക്യാൻസർ രോഗം വന്നാൽ കുടുംബവും സമ്പാദ്യവും ആരോഗ്യവുമൊക്കെ നശിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ എന്നുമുണ്ട്. ആർക്കെങ്കിലും ക്യാൻസർ വന്നു എന്ന് കേട്ടാൽ മനസ്സിൽ ആദ്യം അദ്ദേഹത്തോട് സഹതാപം തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മൾക്കെല്ലാം ഉള്ളത്. ലോകത്ത് ക്യാൻസർ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിൽ ക്യാൻസർ വ്യാപകമായി വരുന്നു. ക്യാൻസർ രോഗത്തെക്കുറിച്ച് നമ്മൾ ഭീതിതരാകേണ്ട കാര്യമുണ്ടോ? ക്യാൻസർ മാറാത്ത ഒരു രോഗമാണോ? തുടങ്ങി ക്യാൻസറുമായി ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിലുള്ള കുറെ ആശങ്കകൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ കുറേ വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ആർ മുരളീധരൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഏകദേശം അഞ്ചു വർഷക്കാലം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ RCCയിൽ സൈറ്റോ ടെക്നോളജിസ്റ്റായി ജോലി ചെയ്യുകയും തുടർന്ന് കഴിഞ്ഞ 27 വർഷമായി റിയാദിലെ കിംഗ് ഖാലിദ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലെ സൈറ്റോ ടെക്നോളജിസ്റ്റായി വർക്ക് ചെയ്യുന്ന ബഹുമാന്യനായ ആർ മുരളീധരൻ സാറെ ഈ ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സർ, എന്താണ് യഥാർത്ഥത്തിൽ ക്യാൻസർ?
3: ആദ്യമായിട്ട് പീസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം പരിപാടിയുടെ പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, അതായത് കാർഡിയോ പൾമണറി ഡിസീസസ് എന്നിവ കഴിഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു രോഗമാണ് ക്യാൻസർ അഥവാ അർബുദം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിൻ്റെ കണക്കനുസരിച്ച് ക്യാൻസർ മൂലമുള്ള മരണങ്ങളുടെ 70% വികസ്വര അവികസിത രാജ്യങ്ങളിലാണ് നടക്കുന്നത്. അതിൻ്റെ കാരണം ഈ രാജ്യങ്ങളിൽ ക്യാൻസർ യഥാസമയം കണ്ടെത്തുന്നതിനോ തടയുന്നതിനോ ഫലപ്രദമായി ചികിത്സിക്കുന്നതിനോ ഉള്ള സംവിധാനങ്ങൾ അപര്യാപ്തമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരകോശങ്ങളുടെ അസാധാരണവും അനിയന്ത്രിതവുമായ വളർച്ചയാണ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. ശരീരം നിർമ്മിച്ചിരിക്കുന്നത് തലച്ചോറ്, ശ്വാസകോശം, കരൾ, ആമാശയം മുതലായ അവയവങ്ങൾ കൊണ്ടാണ്. ഈ അവയവങ്ങൾ അവയുടേതായ തനതായ കലകളെന്ന് പറഞ്ഞാൽ ടിഷ്യൂസ്, അതുപോലെ കോശങ്ങൾ സെൽസ് ഇതൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശങ്ങൾ സാധാരണയായി അതിൻ്റെ മാതൃകോശത്തിൽ നിന്ന് അതിൻ്റെ പാരൻ്റ് സെല്ലിൽ നിന്ന് വിഭജിക്കുകയും മാതൃകോശം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതുതന്നെ വിഭജിച്ചു വന്ന കോശവും ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത കാരണങ്ങളാൽ കോശങ്ങൾ അനിയന്ത്രിതമായി വിഭജിക്കുകയും അവയുടെ മാതൃകോശം പെരുമാറിയതുപോലെ പെരുമാറാതിരിക്കുകയും ചെയ്യുന്ന കോശത്തെ ക്യാൻസർ കോശമെന്ന് നമുക്ക് വിളിക്കാം. ഇതിൻ്റെ ഫലമായി ശരീരത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. ഈ കോശങ്ങൾ കൂട്ടം കൂടി മുഴ പോലെയാകുന്നു. ചിലപ്പോൾ അവ വ്രണമായി മാറുകയും ചെയ്യുന്നു. ലുക്കേമിയ, അതായത് രക്താർബുദം, ലിംഫോമ തുടങ്ങിയ ക്യാൻസറുകൾ ശരീരം മൊത്തം സഞ്ചരിക്കുന്നു. ബ്ലഡ് സ്ട്രീമിൽ കൂടിയും ലിംഫാറ്റിക് സ്ട്രീമിൽ കൂടിയും സഞ്ചരിക്കുന്നു. ക്യാൻസറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു അവയവത്തിൽ വരുന്ന ക്യാൻസർ അവിടെ നിന്ന് അടർന്നു മാറി ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ ബാധിക്കുകയും രക്തത്തിലും ലിംഫിലും എത്തുകയും അങ്ങനെ ശരീരം മുഴുവനും വ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിനെ മെറ്റാസ്റ്റാസിസ്, അതായത് സെക്കൻഡറീസ് എന്ന് പറയുന്നു. ഇപ്രകാരം വ്യാപിച്ച ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്.
2: നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്ന അവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഉള്ള കോശങ്ങൾ അമിതമായി വളർന്ന് ചിലപ്പോൾ വ്രണങ്ങളോ അല്ലെങ്കിൽ മുടകളോ ആയി തീരുന്ന ഒരവസ്ഥയ്ക്കാണ് ക്യാൻസർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ക്യാൻസറിന്റെ ആരംഭം?
3: സാധാരണ കോശം ക്യാൻസർ കോശമാകുന്നതിൻ്റെ മെക്കാനിസം ശരിക്കു പറഞ്ഞാൽ ഇതുവരെയും കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. എന്നാൽ പുകയില, അമിത മദ്യപാനം, റേഡിയേഷൻ, ആസ്ബസ്റ്റോസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കൊഴുപ്പുള്ള ആഹാര സാധനങ്ങൾ ധാരാളം കഴിക്കുന്നവർ, അതുപോലെ ചില കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിനകത്ത് പോകുന്നത്, അതുപോലെ ചില വൈറസുകളുടെ ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള കാരണങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്നതായി പറയപ്പെടുന്നുണ്ട്.
2: അപ്പോൾ കൃത്യമായി കണ്ടെത്താൻ പറ്റാത്ത ചില കാരണങ്ങൾ കൂടി ഇതിനുണ്ട് എന്നുള്ളത് സത്യമാണ്. ക്യാൻസർ ആരംഭിക്കുന്നത് ഈ കോശങ്ങളുടെ വളർച്ചയാണ്. ചിലപ്പോൾ കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ കാരണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ ചില ജീവിതശൈലികൾ അതിനും കാരണമായി തീരുന്നുണ്ട് എന്നുള്ളത് ആണ് സൂചിപ്പിച്ചത്. പലപ്പോഴും ആളുകൾക്കുള്ളൊരു ആശങ്ക ക്യാൻസറിനെ കുറിച്ചുള്ളൊരു അജ്ഞത കൊണ്ടുണ്ടായിരിക്കാം. ശരീരത്തിൽ ചെറിയൊരു തടിപ്പ്, മുഴ വന്നാൽ അത് ക്യാൻസർ ആണോ എന്നൊരു ഭീതി. യഥാർത്ഥത്തിൽ ഒരു മുഴ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണോ?
3: തീർച്ചയായും അല്ല. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും പല കാരണങ്ങൾ കൊണ്ടും മുഴകളുണ്ടാകാം, ഇത്തരത്തിലുള്ള സ്വെല്ലിങ്സ് ഉണ്ടാകാം. അപ്പോൾ ക്യാൻസർ മുഴകളോ അല്ലാത്ത മുഴകളോ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മുഴ വന്നാൽ നമ്മളത് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല. ചില സാധാരണ മുഴകൾ വളരെ വലുതാവുകയും വ്രണങ്ങളായി മാറുകയും ചെയ്യുന്നു. അവ ഒരുപക്ഷേ സമീപത്തെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യാവുന്നതാണ്, സർജറി വഴി അതിനെ നമുക്ക് മാറ്റാവുന്നതാണ്. എന്നാൽ അത്തരം മുഴകൾ രോഗിയുടെ ജീവൻ അപഹരിക്കില്ല, അത് ക്യാൻസർ മുഴകൾ അല്ലാത്തതുകൊണ്ട്. സാധാരണ അതിനെ ബിനൈൻ ട്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. അവ സമീപ പ്രദേശത്തെ കോശങ്ങളിലേക്ക് വ്യാപിക്കുകയോ അതിൻ്റെ വിദൂര അവയവങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിക്കുകയോ അത് ചെയ്യില്ല. അത് അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനെ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ക്യാൻസറിനെ മലിഗ്നൻ ട്യൂമർ എന്നാണ് അറിയപ്പെടുന്നത്. അത് വളരെ അപകടകരമായ ഒരു ട്യൂമർ, അതിനെയാണ് മലിഗ്നൻ ട്യൂമർ എന്ന് പറയുന്നത്. ട്യൂമർ എന്ന് പൊതുവെ പറയുന്നത് ക്യാൻസർ ട്യൂമർ തന്നെയാണ്. പക്ഷേ കേട്ടുവരുന്നത് ട്യൂമർ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ആണ്.
2: അതെ,
3: പക്ഷേ എല്ലാ ട്യൂമറും ക്യാൻസർ ഉള്ളതല്ല. നമ്മൾ ടെക്നിക്കലായിട്ട് പറയും നോക്കുകയാണെങ്കിൽ ബിനൈൻ ട്യൂമറുകളും മലിഗ്നൻ ട്യൂമറുകളും ഉണ്ട്. ക്യാൻസർ ഇത്തരത്തിലുള്ള മുഴയാണ്, ഇത്തരത്തിലുള്ള മുഴകളായി കാണപ്പെടുന്നതെങ്കിലും അവ മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയും അന്തിമമായി രോഗിയുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ക്യാൻസർ മുഴകളുടെ ഒരു പ്രത്യേകത. വേറൊരു സംഗതി, എല്ലാ ക്യാൻസർ മുഴകളും മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിക്കണമെന്നില്ല. അഗ്രസീവായിട്ടുള്ള ആക്രമണകാരികളായിട്ടുള്ള ചില ക്യാൻസറുകളുണ്ട്, അവയാണ് പെട്ടെന്ന് അടുത്ത അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയും ദൂരസ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ക്യാൻസർ തന്നെ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസം ഉള്ള ക്യാൻസറുകളുണ്ട്.
2: എന്നാൽ ഒരു മുഴ, ശരീരത്തിൽ ഒരു മുഴ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ഭീതിപ്പെടേണ്ടതില്ല. എന്നാൽ ആ മുഴ കൊണ്ട് ക്യാൻസർ ഉള്ളതാവാം, ഇല്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഒരു ട്യൂമറായി അത് റിമൂവ് ചെയ്യാവുന്ന മുഴകളും ആവാം.
3: ചിലതൊന്നും ചെയ്യേണ്ട കാര്യം തന്നെയില്ല, അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ. പക്ഷെ ഒരു മുഴയ്ക്ക് അസാധാരണമായിട്ട് എന്തെങ്കിലും സംഭവവികാസം ഉണ്ടാകുകയാണെങ്കിൽ, അതിൽ പെട്ടെന്ന് വലുതാകുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ,
2: അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ,
3: അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം, എന്താണ് സംഭവം എന്ന് അത് അന്വേഷിക്കണം.
2: ഇനി ഇന്ത്യക്കാരിൽ സാധാരണയായി കണ്ടുവരുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണ്?
3: ഇന്ത്യയിൽ പുരുഷന്മാരിൽ തൊണ്ടയിലുള്ള ക്യാൻസർ, ആമാശയം, ശ്വാസകോശം, അതുപോലെ അന്നനാളം തുടങ്ങിയവയിലും, സ്ത്രീകളിൽ ഗർഭാശയം, സ്തനം, വായ, തൊണ്ട, ഗർഭാശയ മുഖം മുതലായവയിലും ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്.
2: ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ക്യാൻസർ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വരും. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2020 ഇപ്പോഴുള്ളതിനേക്കാൾ 7 ക്യാൻസർ വർദ്ധിക്കാനുള്ള സാധ്യത നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും കാണുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ക്യാൻസർ വർദ്ധിക്കുകയാണ്?
3: പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ക്യാൻസറിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളുള്ളതിനാൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാനാണ് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ടുള്ള കണക്കുകളില്ല, ക്യാൻസർ രജിസ്ട്രി ഇല്ല, അതിൻ്റെ ഒരു വലിയ അപാകതയുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ മാത്രമാണ് ഒരു ക്യാൻസർ രജിസ്ട്രി ഉള്ളത്. അതും അവിടെ വരുന്ന രോഗികളുടെ ആ ഒരു രജിസ്ട്രി മാത്രമേ ഉള്ളൂ.
2: കമ്മ്യൂണിറ്റി
3: ഉണ്ട് ക്യാൻസർ സെന്ററിലും ഉണ്ട്. അപ്പോൾ അത് വ്യാപകമല്ല, അവിടെ വരുന്ന രോഗികളുടെ കണക്ക് മാത്രമാണ്. കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ, പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ
2: അവിടെ ചികിത്സയ്ക്ക് വരുന്ന രോഗികളുടെ കണക്കുകൾ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ
3: ഉള്ളൂ എന്നാണ്. വാസ്തവത്തിൽ നമ്മുടെ ഒരു നയം എന്ന് പറയുന്നത് എല്ലാ ആശുപത്രികളിലും ക്യാൻസർ രജിസ്ട്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ നയം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല.
2: കേരളത്തിന് എനിക്ക് തോന്നുന്നത് പിന്നെ കേരളത്തിന്റെ ഒരു സ്വഭാവം, രോഗങ്ങൾ വന്നാൽ ചികിത്സയ്ക്ക് എത്രയും പെട്ടെന്ന് സ്വകാര്യ പിന്നെ അപകടകരമായ രോഗങ്ങൾ പ്രത്യേകിച്ച് വന്നാൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു രീതി മലയാളികൾ കണ്ടുവരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ പിന്നെ റീജിയണൽ ക്യാൻസർ സെന്ററുകളിലെ വളരെ കുറഞ്ഞ കണക്കുകൾ മാത്രം നമ്മൾക്ക് ലഭ്യമാകുന്നതെന്ന് തോന്നുന്നു അല്ലേ?
3: സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുന്നത് കൊണ്ട് അല്ല, അതും അവിടെയും വെസ്പെർട്ട് ഡോക്ടർമാരുണ്ടല്ലോ, അതല്ല. പക്ഷെ സ്വകാര്യ ആശുപത്രിയിൽ ഇത്തരം സംവിധാനങ്ങൾ, രജിസ്ട്രി പോലുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ സൂക്ഷിക്കാനുള്ള അതിനുള്ള ചെലവ് പിന്നെ അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. നമുക്ക് കേരളത്തിലാണെങ്കിൽ അമൃത ക്യാൻസർ സെന്ററിൽ, അമൃത ഹോസ്പിറ്റലിൽ, എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ഇത്തരം സംവിധാനമുണ്ട്. അതിൻ്റെ കാരണം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് പോയ ആ ഈ മേഖലയിൽ ക്യാൻസർ രജിസ്ട്രി റീജിയണൽ ക്യാൻസർ സെന്ററിൽ തുടങ്ങിയ ആ ഉദ്യോഗസ്ഥൻ വിരമിച്ചതിന് ശേഷം അമൃത ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ തുടങ്ങുകയും ചെയ്തു കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഈ മേഖലയിൽ ഇതിൻ്റെ ബയോ സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് അതിൻ്റെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു അഭാവമുണ്ട്. കണക്കുകൾ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് ഇത് ഈ മേഖലയിൽ അവർക്ക് അതിൻ്റെ എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള രജിസ്ട്രികൾ സൂക്ഷിക്കാൻ
2: സാധിക്കും. നമ്മുടെ ഇപ്പോൾ റീജിയണൽ ക്യാൻസർ സെന്ററിലും അതുപോലെ ചില സ്വകാര്യ ആശുപത്രികളിലും തലശ്ശേരി ക്യാൻസർ സെന്ററിലും ആണ് ഇപ്പോൾ രജിസ്റ്റർ ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കേരളത്തിൽ ക്യാൻസർ വർദ്ധിക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ?
3: തീർച്ചയായിട്ടും. അത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നടന്ന പഠനങ്ങൾ കേരളത്തിൽ ക്യാൻസർ ബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതായാണ് കാണുന്നത്, ഈ അടുത്ത് ഈ വർഷം പുറത്തുവിട്ടാണ് കാണുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശരിയായ ക്യാൻസർ രജിസ്ട്രിയുടെ അഭാവം കാരണം ഓരോ സംസ്ഥാനത്തെയും ക്യാൻസർ രോഗികളുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. കേരളം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പിന്നെ എന്താണ് സാക്ഷരതയുള്ള രാജ്യമാണ്. ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലെല്ലാം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. മറ്റു സംസ്ഥാനങ്ങൾ അതൊന്നുമല്ല. അപ്പോൾ അതുമായിട്ട് താരതമ്യപ്പെടുത്തിയാലും നമുക്ക് മതി. കേരളത്തിലും കേരളത്തിലെ ആർ സി സി പിന്നെ മറ്റ് ചില ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ മാത്രമേ ക്യാൻസർ രജിസ്ട്രി ഉള്ളൂ. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ക്യാൻസർ രജിസ്ട്രി ഉള്ളത് കേരളത്തിൽ കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളിയിൽ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ഒരു ക്യാൻസർ രജിസ്ട്രി ഉണ്ട്. പേഷ്യന്റ് ഇല്ല,
2: ജനസംഖ്യ
3: പോപ്പുലേഷൻ
2: ക്യാൻസർ പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അങ്ങനെയാണോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഇത് ചെയ്യുന്നത്?
3: ഇത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR അവരുടെ നിർദ്ദേശാനുസരണം റീജിയണൽ ക്യാൻസർ സെന്ററാണത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു
2: പഠനം
3: ഇത് നടക്കുന്നത്.
2: കേരളത്തിൽ വ്യാപകമായ അങ്ങനത്തെ ഒരു ഒരു പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ ഈ പറഞ്ഞ കണക്കെടുപ്പുകൾ ഇതുവരെ നടന്നിട്ടില്ല എന്നാണോ?
3: പോപ്പുലേഷൻ ബേസ്ഡ് വ്യാപകമായിട്ട് നടന്നിട്ടില്ല. ഈ കർണാടകപ്പള്ളിയിൽ മാത്രമേ അത് നടക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ എല്ലാ പോപ്പുലേഷനും അവിടെ രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാതെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള പരിശോധനകൾ, ലബോറട്ടറി പരിശോധനകളൊക്കെ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃത്യമായിട്ടുള്ള കണക്കിലേക്ക് എത്തുന്നത്. അത്തരം ഒരു സംവിധാനം വ്യാപകമായി നടത്തിയിട്ടില്ല കേരളത്തിൽ.
2: യഥാർത്ഥത്തിൽ ഒരു ഒരു രോഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾക്ക് ബാധിക്കുന്ന ഒരു പ്രയാസത്തിന്റെ യഥാർത്ഥമായ ഒരു പിക്ചർ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ അടുത്തോ ആരോഗ്യ വകുപ്പിന്റെ അടുത്തോ ഇല്ലാത്തത് പലപ്പോഴും ക്യാൻസർ പ്രതിരോധ രംഗത്ത് വലിയൊരു പ്രതിസന്ധിയായി മാറുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്.
3: തീർച്ചയായിട്ടും അത് തന്നെയാണ്, കൃത്യമായിട്ടുള്ള കണക്ക് അവശ്യമായിട്ടുള്ള സംഗതിയാണ്.
2: അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ ആശുപത്രികൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മുരളി സാർ സൂചിപ്പിച്ചതുപോലെ സാക്ഷര കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിമാനിക്കുന്ന ഒരു വസ്തുതയാണ്. ആരോഗ്യ രംഗത്തും എല്ലാ രംഗത്തും കേരളം എന്നും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്ക് ഉടെ കണക്കുകൾ സൂക്ഷിക്കാത്തത് വലിയ ഒരു ഗുരുതരമായ ഒരു അബദ്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നാണ് പീസ് റേഡിയോ ആവശ്യപ്പെടുന്നത്. ക്യാൻസർ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ് എന്നാണ് ഇത്തരം കണക്കുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. എന്തായാലും സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും കണക്കുകൾ സൂക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകുമെന്ന് തോന്നുന്നു. ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമാണോ? പാരമ്പര്യമായി ക്യാൻസർ പകരാനുള്ള സാധ്യതകൾ ഉണ്ടോ?
3: ചില ക്യാൻസറുകൾ ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായി കണ്ടുവരുന്നു. അത് ഒരു പക്ഷേ അവരുടെ ആ ഒരു ഭക്ഷണശീലത്തിൻ്റെയോ ജീവിത ശൈലിയുടെയോ ഒരു തുടർച്ചയായിട്ട് ആയിരിക്കാം. ഒരു പക്ഷെ അതിൽ നിന്നായിരിക്കും ഇത്തരം ഒരു ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതിൻ്റെ അർത്ഥം പാരമ്പര്യമായിട്ട് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് പോലെ ക്യാൻസർ അത്തരത്തിൽ പകരുന്ന ഒരു രോഗമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. ചില പ്രത്യേക ജീവിത രീതികൾ ചില പ്രത്യേക കുടുംബങ്ങൾ പുലർത്തുന്നത്
2: മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. ഈ പിന്നെ ക്യാൻസർ പാരമ്പര്യമായി പകരുന്ന ക്യാൻസറുകൾ ഏതെങ്കിലും നമുക്ക് എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ?
3: ഇല്ല, അങ്ങനെ അതിനൊരു ഒരു ശരിക്ക് ഉള്ള ഒരു തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പാരമ്പര്യമായിട്ടത് പകരുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ വരുന്നു. ചില കുടുംബങ്ങളിൽ ചിലതൊക്കെ കണ്ടേക്കാം, അത് ജനിതകമായിട്ടുള്ള ചില കാര്യങ്ങൾ അതുണ്ടാകാം. ഒരു പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അത് പാഞ്ചലിന ജോളി പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അവരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തായിട്ട് നമുക്ക് വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ ചില കുടുംബങ്ങളിലൊക്കെ അങ്ങനെ കണ്ടുവരാൻ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും വളരെ ചെറിയ സാധ്യത മാത്രമേ ഉള്ളൂ. കൂടുതലും അതിൻ്റെ പിന്നെ ഇതുമായിട്ട് എൻവയറോൺമെൻ്റൽ ഫാക്ടേഴ്സ് അതാണ് കൂടുതലായിട്ടും, അതായത് ജീവിത രീതിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ക്യാൻസർ
2: പാരമ്പര്യമായി വ്യാപകമായി ക്യാൻസർ ബാധിക്കാനുള്ള ക്യാൻസർ പകരാനുള്ള ഒരു സാധ്യത ഇല്ല,
3: വളരെ
2: കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാറ് നേരത്തെ സൂചിപ്പിച്ചു ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ കോശങ്ങൾ അമിതമായി വളരുന്ന ഒരവസ്ഥയാണ് ക്യാൻസർ. വൈറസുകൾ മൂലം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? വൈറസ് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും.
3: ചില ക്യാൻസറുകൾ വൈറസുമായിട്ട് വൈറസുകൾ ഉണ്ടാക്കുന്നതിന് തെളിവുകളുണ്ട്. ചില ലുക്കീമിയകൾ രക്താർബുദം പിന്നെ അതുപോലെ തന്നെ നാസോഫാരിഞ്ചൽ ക്യാൻസറുകൾ അതുപോലെ കരൾ ഗർഭാശയമുഖ ക്യാൻസർ എന്നിവ ചില വൈറസ് ബാധ മൂലം ഉണ്ടാകുന്നതായിട്ട് പിന്നെ അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഇത് ഇപ്പോൾ പിന്നെ നമ്മുടെ ഗർഭാശയമുഖ ക്യാൻസർ ആണെങ്കിൽ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ളത് അത് ഒരു സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ലൈംഗികമായിട്ട് പകരുന്ന ഒരു ക്യാൻസറാണ്. ഒരു
2: രോഗം
3: ആ വൈറസ് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അത് കോശങ്ങളിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും അത് ക്യാൻസറിലേക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു നിഗമനമുണ്ട്, ശക്തമായിട്ടുള്ളൊരു നിഗമനമുണ്ട്. അതിലും ഒരു പക്ഷേ 100% ആയിട്ടുള്ള ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല.
2: ഇപ്പോ പിന്നെ വൈറസുകൾ ചിലപ്പോൾ ഇത്തരത്തിൽ ക്യാൻസറിന് കാരണമായേക്കാം.
3: തീർച്ചയായിട്ടും വൈറസുകൾ ക്യാൻസറിന് കാരണമായേക്കാം.
2: ഇപ്പോ പിന്നെ നമ്മുടെ പാരമ്പര്യമായി ചിലപ്പോൾ ക്യാൻസർ വന്നേക്കാം, അത് വളരെ റെയറാണ്. എന്നാൽ അതിനേക്കാളും കുറച്ച് കൂടുതൽ സാധ്യതകളുള്ളത് വൈറസുമായി ബന്ധപ്പെട്ട ക്യാൻസറും വൈറസ് പരത്തുന്ന ക്യാൻസറുകളാണ്. ഇനി സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉള്ളൊരു ഭീതിയാണ്, പലപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും പത്രത്താളുകളിലും ചർച്ച വന്നൊരു കാര്യമാണ് മൊബൈൽ ഫോൺ വ്യാപകമാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആന്റിനകൾ, TVയുടെ ആന്റിനകൾ, അതേപോലെ തന്നെ അത്തരത്തിലുള്ള റേഡിയേഷന് കാരണമാകുന്ന കുറെ സംവിധാനങ്ങളുടെ ചുറ്റിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഒരാൾക്ക് ഒന്നിലധികം മൊബൈലുള്ള കാലം, ചെറിയ കുട്ടിക്കും വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സെപ്പറേറ്റ് മൊബൈലുള്ള കാലം. അപ്പോൾ റേഡിയേഷൻ എപ്പോഴെങ്കിലും റേഡിയേഷൻ മൂലം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
3: ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് പരിശോധനകൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. റേഡിയേഷൻ എക്സ്റേ റേഡിയേഷൻ, അത് നമ്മുടെ എക്സ്റേ എടുക്കുന്നത് എക്സ്റേ റേഡിയേഷൻ. അതുപോലെ തന്നെ എക്സ്റേ ഇതിന് ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നത്, ക്യാൻസർ ചികിത്സയ്ക്കും റേഡിയേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മിതമായ രീതിയിൽ റേഡിയേഷൻ ഏറ്റാൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പ്രശ്നമാണ്. എന്നാൽ കൂടുതലായാൽ വളരെ കൂടുതൽ റേഡിയേഷനിൽ എക്സ്പോസ് ചെയ്താൽ അത് രക്താർബുദം പോലുള്ള ചില ക്യാൻസറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
2: അപ്പോ ഈ പറഞ്ഞ ഇത്തരം റേഡിയേഷൻ ഉപയോഗിക്കുന്ന മെഷീനുകളുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ അവരുടെ റേഡിയേഷൻ ശരീരത്തിൽ കടക്കുകയും കോശങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കാൻ കാരണമാവുകയും ചെയ്യും എന്നാണ് സാറ് പറഞ്ഞത്.
3: അതെ, അത് അവർക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അവർക്കുണ്ട്. ഈ എക്സ്റേ ടെക്നീഷ്യന്മാർ, എക്സ്റേ ആ റൂമിലൊക്കെ ഉള്ള ജീവനക്കാർ, അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്ഷനുകളുണ്ട്. റേഡിയേഷൻ ഏൽക്കാത്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല അവർ അധികകാലം ആ കണ്ടിന്യൂസ് ആയിട്ട് ആ എക്സ്റേ റൂമിൽ ആ ജോലി ചെയ്യാനും പാടില്ല എന്നുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ട്. കുറച്ച് നാളത്തേക്ക് കൂടുതൽ വെക്കേഷൻ മറ്റ് ജീവനക്കാരെക്കാൾ കൂടുതൽ വെക്കേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ഇത്തരം ജീവനക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് റേഡിയേഷൻ എക്സ്പോസ് റേഡിയേഷൻ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി.
2: ഇപ്പോൾ റേഡിയേഷൻ ഉണ്ടാക്കുന്ന മെഷീനുകളുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കുറച്ച് പ്രത്യേകിച്ച് ശ്രദ്ധ ചെലുത്തണം എന്ന്.
3: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അത് തന്നെയാണ്.
2: റേഡിയേഷൻ ക്യാൻസറിന് കാരണമാകുന്നൊരു ഇതാണ്. മറ്റു പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ റോഡിൽ വ്യാപകമായി കാശ് കൊടുത്ത് ക്യാൻസർ വാങ്ങുന്നു, അല്ലെങ്കിൽ ഊതി ക്യാൻസർ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് എപ്പോഴും കാണാവുന്ന ക്യാൻസർ എന്ന് പറയുമ്പോൾ എപ്പോഴും മുന്നിൽ വരുന്നൊരു കാര്യമാണ് പുകവലിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ വായിൽ അങ്ങനത്തെ എന്തെങ്കിലും പാൻപരാഗോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ മുറുക്കുകയോ ചെയ്യുന്ന ആളുകൾ, പുകയില ഉപയോഗിക്കുന്ന ആളുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, പാൻപരാഗ് ഉപയോഗിക്കുന്ന ആളുകൾ, ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ക്യാൻസറിന് കാരണമാകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്.
3: ക്യാൻസറിനെ കുറിച്ചുള്ള കാരണങ്ങളിൽ, ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ആരോപിക്കപ്പെടുന്ന കാരണങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് പുകയില എന്ന് പറയുന്നത്.
2: ഏറെ ചിന്തിക്കേണ്ട ഒരു
3: കാര്യമാണ്. ഒന്നാം സ്ഥാനമാണ് പുകയില എന്ന് പറയുന്നത്. പുകയില തുണ്ടുകൾ വായിൽ ധാരാളമായിട്ട് സൂക്ഷിക്കുന്നത് ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ വായിലും ശ്വാസകോശങ്ങളുടെയും ക്യാൻസറുകൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. അതുപോലെ ബീഡി വലി എന്ന് പറയുന്നത് സിഗരറ്റ് വലിയേക്കാൾ കൂടുതൽ
2: അപകടമായിട്ടുണ്ട്.
3: ഇപ്പോഴുണ്ട് ബീഡി ഉണ്ടല്ലോ. ആ ബീഡി വലിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ അപകടകരമാണ്. സിഗരറ്റിനേക്കാളും കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതിനകത്തുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുക വലിക്കുന്നവരോട് സഹവസിക്കുന്ന ആളുകൾ, ഈ പുക വലിക്കുന്നവർ
2: പുക വലിക്കണ്ട, കൂടെ കൂടെച്ചോ റൂമിലോ അല്ലെങ്കിൽ വീട്ടിലോ അങ്ങനെ പുകവലിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്കും ക്യാൻസറിന് കാരണം.
3: തീർച്ചയായിട്ടും അതാണ്. ഈ പുകവലിക്കുന്ന ആള് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഉള്ളിൽ പോകുന്നത്. നേരെ മറിച്ച് പിന്നെ കൂടെ ഉള്ള ആളുകൾ ഫിൽട്ടർ ചെയ്യാത്ത പുകയാണ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. ഈ വലിക്കുന്ന ആളിനേക്കാൾ കൂടുതൽ
2: റിസ്കിലാണ്. ഈ പറഞ്ഞ കൂടെ നിൽക്കുന്ന ആളുകൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായും പലപ്പോഴും പൊങ്ങച്ചത്തിനായി ആളുകളെ കാണിക്കാനായി ക്യാമ്പസുകളിലോ ഒക്കെ പോവുകയാണെങ്കിൽ ഞാനൊരു ഒരു ചെറുപ്പക്കാരനായി കൊള്ളാവുന്നവനായി എന്ന് തോന്നിപ്പിക്കാൻ പലപ്പോഴും കൂട്ടുകാരെ കൂടെ സിഗരറ്റ് വലിക്കുന്നു, അല്ലെങ്കിൽ പാൻപരാഗ് വെക്കുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ സമൂഹത്തിലേക്ക് വരികയാണെങ്കിൽ ടെൻഷൻ ഉള്ള ആളുകൾ സിഗരറ്റുകൾ ചെയിൻ സ്മോക്കറായി പോകുന്നു. ഇങ്ങനെ വ്യാപകമായി സിഗരറ്റ് വലിക്കുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നതോട് കൂടി തന്നെ മറ്റു കൂടെയുള്ള സഹജീവികളുടെ കൂടെ, നമ്മുടെ കുടുംബം, ഭാര്യ, മക്കൾ, കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, പൊതുസ്ഥലത്ത് നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ വ്യാപകമായ ഒരു ഒരു പ്രത്യാഘാതം പുകവലി ഉണ്ടാക്കുന്നുണ്ട്.
3: തീർച്ചയായിട്ടും.
2: അതുകൊണ്ട് തന്നെ ആയിരിക്കാം ക്യാൻസർ ഇത്ര ക്യാൻസറിന് കാരണമായ കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിൽക്കാനുള്ള കാരണം. സുഹൃത്തുക്കളെ,
3: ക്യാൻസർ മാത്രമല്ല ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒന്നാം സ്ഥാനം ഈ പുകവലിക്കാണ്.
2: അതുകൊണ്ട് പലപ്പോഴും സർക്കാർ പൊതുനിരത്തുകളിൽ പുകവലി നിരോധിക്കുന്നു, ഫൈനുകൾ ഏർപ്പെടുത്തുന്നു. പിന്നെ അത്തരത്തിലുള്ള പുകവലിക്കെതിരെയുള്ള പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നു. എങ്കിലും പുകവലി തൻ്റെ ഒരു അഭിമാന പ്രശ്നമായി അല്ലെങ്കിൽ ജീവിതശൈലിയായി സ്വീകരിച്ച ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ ജീവനെയാണ്. നമ്മൾ മുകളിലോട്ട് ഊതുന്ന പുക അതോടുകൂടി നമ്മുടെ ആയുസ് കൂടിയാണ് നമ്മൾ ഊതിക്കളയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം സഹജീവികളുടെ കരുണ കാണിക്കണം എന്നതൊരു മാനസികമായ ഒരു ഗുണമാണ് നമ്മൾക്ക്. പക്ഷേ നമ്മൾ സിഗരറ്റ് വലിക്കുന്നതോടുകൂടി നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ ഇടപഴകുന്ന, നമ്മുടെ കൂടെ കിടക്കുന്ന, നമ്മുടെ കൂടെ കളിക്കുന്ന കുട്ടികൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ നമ്മൾ ക്യാൻസർ ഫ്രീ ആയി നൽകുകയാണ്. അവരുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി നമ്മൾ നൽകുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് വേണം. അതുകൊണ്ട് പുകവലി അതേപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ശക്തമായ ജാഗ്രത പുലർത്തുകയും അത്തരം ദുശ്ശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം എന്നാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം നിങ്ങളുമായി പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മുടെ പുകവില പോലെ തന്നെ നമ്മുടെ നാട്ടിൽ വ്യാപകമായുള്ളൊരു സംവിധാനമാണ് മദ്യപാനം. ഇപ്പൊ ഞാൻ വരുമ്പോ ഈ എച്ചേരി കുഞ്ഞികൃഷ്ണ മാഷയുടെ ഒരു പിന്നെ അഭിമുഖം കേട്ടിട്ടാണ് വരുന്നത്. കേരളത്തിൽ മദ്യപാനം വ്യാപകമായി വരുന്നു. സർക്കാർ തന്നെ ഇപ്പോൾ കൂടുതൽ മദ്യശാലകൾ അനുവദിക്കുന്നു. ദേശീയ പാതകൾ സംസ്ഥാന പാതകളോ അല്ലെങ്കിൽ അതിന് കുറഞ്ഞോ ആക്കി ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ മദ്യം ഒരു നാടിന്റെ അവശ്യ ഘടകമായി മാറുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ മദ്യപാനം ക്യാൻസറിന് കാരണമാകുന്ന ഒരു കാര്യമല്ലേ?
3: തീർച്ചയായിട്ടും അത് തന്നെയാണ്. മദ്യപാനികൾ ബഹുഭൂരിപക്ഷവും പുകവലിക്കാരും കൂടിയാണ്.
2: അപ്പോ
3: രണ്ടും ഉണ്ടാവും. അപ്പോ മദ്യപാനം, അമിത മദ്യപാനം ഒരുപക്ഷെ ലിവർ സിറോസിസിലേക്ക് നയിക്കുകയും അത് ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഇതിന്റെ
2: കോംപ്ലിക്കേഷൻ കൂടും.
3: അതെ അതെ, തീർച്ചയായിട്ടും അതിന്റെ റിസ്ക് വളരെ
2: കൂടാനുള്ള
3: അപകട സാധ്യത വളരെ കൂടുന്നുണ്ട്. ഇപ്പൊ തൊണ്ടയിലുള്ള ക്യാൻസർ, അന്നനാളം, ആമാശയം, കരൾ തുടങ്ങിയ അവയവങ്ങളിലെ ക്യാൻസർ വരാനുള്ള സാധ്യത പുകവലിക്കാരിലും സോറി അമിത മദ്യപാനികളിൽ വളരെ കൂടുതലാണ്.
2: മദ്യപാനം പലപ്പോഴും ഞാൻ നേരത്തെ സിഗരറ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ ക്യാമ്പസിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ഒരു കമ്പനിക്കാണ് പലപ്പോഴും മദ്യപാനം പലരും തുടങ്ങുന്നത്. ഒരു ബിയറിൽ തുടങ്ങി പിന്നെ ഘട്ടം ഘട്ടമായി ലഹരിയുള്ള മദ്യത്തിലേക്ക് നമ്മൾ മാറുകയാണ്. സ്വാഭാവികമായും ശരീരം മദ്യത്തിന് അടിമപ്പെടുമ്പോൾ അത് എന്നും നിത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നു. ചെറുപ്പക്കാരിലും അതേപോലെ തന്നെ ഏത് പ്രായത്തിലുള്ള ആളുകളും മദ്യം ജീവിതത്തിനൊരു ഭാഗമായി മാറുന്നു. ഈ ലോകത്തെവിടെയായാലും മദ്യമുണ്ടാക്കുന്ന ദുരന്തം അതുണ്ടാക്കുന്ന ഗുണത്തേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളാണെന്ന് സർക്കാർ സംവിധാനങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളും മനസ്സിലാക്കണം. നമ്മൾക്ക് കഴിയാവുന്നത്ര വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എതിരെ നമ്മൾക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ ഡി അഡിക്ഷൻ സെന്ററുകൾ കേരളത്തിൽ മുഴുവനുണ്ട്. അത്തരം ഡി അഡിക്ഷൻ സെന്ററുകൾ ഉപയോഗപ്പെടുത്തി ഇത്തരം ലഹരിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനും വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഭാവിയെയും ഇപ്പോഴുള്ള സമൂഹത്തെ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട കാരണങ്ങളും അതിന്റെ ലക്ഷണങ്ങളും മാത്രമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത എപ്പിസോഡിൽ അതിന്റെ ചികിത്സകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും ആരോഗ്യ വിചാരത്തിലേക്ക് എത്തും. ഈ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം വിവരങ്ങൾ പങ്കുവച്ച, ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യനായ മുരളീധരൻ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടി ഇതുവരെ കേട്ട ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ആർ മുരളീധരൻ അതുപോലെ തന്നെ നബീൽ പയ്യോളി എന്നിവർ നമ്മോടൊപ്പം ചേർന്നു. ക്യാൻസർ കാരണങ്ങളും ലക്ഷണങ്ങളും എന്ന വിഷയത്തിൽ ഉപകാരപ്രദമായ ഒരു സന്ദേശം നമുക്ക് നൽകുകയുണ്ടായി. ഇനി പ്രാർത്ഥനാ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു.
1: ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മഹ്സീൻ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നു. ദുഷിപ്പിക്കുന്ന കൂട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും രക്ഷ തേടുവാനുള്ള പ്രാർത്ഥനയാണ് അബ്ദുള്ള മഹ്സീൻ വണ്ടൂർ ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന തെറ്റുകൾ അതിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ നമ്മുടെ കൂട്ടുകെട്ടുകളാവാം. ചീത്ത കൂട്ടുകെട്ട് നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകും എന്നുള്ളത് അറിയാത്തവരായി ആരുമില്ല. അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ, അയൽവാസികൾ എത്രത്തോളം നല്ലവരാണോ അതുപോലെ നമ്മളും നല്ലവരായി മാറും. അയൽവാസികൾ എത്രത്തോളം മോശപ്പെട്ടവരാണോ അതുപോലെ നാമും മോശപ്പെട്ടവരാകും എന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇത്തരം ദുഷിപ്പിക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും അതുപോലെ അയൽവാസികളിൽ നിന്നും രക്ഷ തേടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബിസ് സൂഇ വജാരിസ് സൂഇ ഫി ദാരിൽ മഖമതി ഫഇന്ന ജാറൽ ബാദിയത്തി യതഹവ്വലു. അതിൻ്റെ അർത്ഥം, അള്ളാഹുവെ, ഞാൻ വസിക്കുന്ന വീട്ടിലും അതിനു ചുറ്റും വസിക്കുന്നവരും എൻ്റെ ഇഹപര ജീവിതം നശിപ്പിക്കുന്നവരുമായ അയൽവാസികളിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ വജാരി സൂഇ ഫീ ദാരിൽ മക്കമതി ഫഇന്ന ജാറൽ ബാദിയത യതഹവ്വലു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ വജാരി സൂഇ വജാരി സൂഇ വജാരി സൂഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ വജാരി സൂഇ ഫീ ദാരിൽ മക്കമതി മക്കമതി ഫീ ദാരിൽ മക്കമതി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ വജാരി സൂഇ ഫീ ദാരിൽ മക്കമതി ഫഇന്ന ജാറൽ ബാദിയതി ഫഇന്ന ജാറൽ ബാദിയതി ഫഇന്ന ജാറൽ ബാദിയതി യതഹവ്വലു യതഹവ്വലു യതഹവ്വലു യതഹവ്വലു ഫഇന്ന ജാറൽ ബാദിയതി യതഹവ്വലു ഫഇന്ന ജാറൽ ബാദിയതി യതഹവ്വലു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സാഹിബി സൂഇ വജാരി സൂഇ ഫീ ദാരിൽ മക്കമതി ഫഇന്ന ജാറൽ ബാദിയതി യതഹവ്വലു. اللهم اني اعوذ بك من صاحب السوء وجار السوء في دار المكمه فان جار الباديه يتحول. ഈ ഒരു പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ ഏവരെയും നല്ല ആളുകളുടെ കൂടെ ജീവിപ്പിച്ച് മരിപ്പിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും. നമ്മൾ നല്ല ഒരു പ്രാർത്ഥനയാണ് ഇന്ന് പഠിച്ചത്. അബ്ദുല്ലാ മുഹ്സിൻ വണ്ടൂർ നമുക്ക് ദുഷിപ്പിക്കുന്ന കൂട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും രക്ഷ തേടുവാൻ എന്നുള്ള മനോഹരമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു.

0: ഇനി കുട്ടികളുടെ പ്രോഗ്രാമായ പൂമരത്തണലിലേക്ക് നാം പ്രവേശിക്കുന്നു.
1: പൂമരത്തണലിൽ ഇന്ന് തൗഫീഖ് അസ്ലമാണ് നമ്മോടൊപ്പം ചേരുന്നത്. മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്. അതോടൊപ്പം അത്ഫ കളിയാട്ടുമുക്കും ഫന്ന കളിയാട്ടുമുക്കും കൂടെ ചേരുന്നുണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബിഷ്റഹ്ലി സദരി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പൂമത്തണൽ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളൊരുപാട് മര്യാദകൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. മര്യാദകൾ നമ്മൾ ഒരു നമുക്ക് തോന്നുന്ന എത്രാം തവണ എപ്പിസോഡാണ്? ഒരു മൂന്നാമത്തെ നാലാമത്തെ എപ്പിസോഡാവും ഇപ്പം അല്ലേ. നാലാമത്തേതോ നാലാമത്തേക്കോ ആവും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പഠിക്കണം എന്താണ്? മര്യാദകളാണ്. നമ്മൾ എല്ലാ എപ്പിസോഡിലും പറഞ്ഞ വിഷയമാണ് എന്ത്? മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടാണ് എല്ലായിടത്തും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലേ. ഏതൊക്കെ പഠിച്ചു നമ്മൾ? ഒന്ന് ഒന്ന് മുമ്പ് നമ്മൾ പറഞ്ഞോ, ഒന്ന് പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ഏതൊക്കെയുള്ളത്? ആ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. വേറെ എന്തല്ലോ? തന്നെ സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. പിന്നെന്തല്ലത്? ഓർമ്മ ഉണ്ടോ? എന്താ ഉള്ളത് വേറെ?
3: വേറെ
2: അല്ലെങ്കിൽ ഞാൻ പറയും.
3: വീട് സന്ദർശിക്കുമ്പോൾ
2: പാലിക്കേണ്ട മര്യാദകൾ.

0: അല്ലേ. എന്താ സദസ് പറഞ്ഞാല്?
1: മദ്രസ സ്കൂള്
0: സദസ്
1: ക്ലാസ്
0: എന്താണ്?
1: മദ്രസ
0: ആ,
1: സ്കൂള്
0: മദ്രസ ഒരു സദസ്സാണ്.
1: സ്കൂള്
0: സ്കൂള്, അത്
1: ക്ലാസ്
0: ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ. അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. നിർബന്ധമല്ല വരയ്ക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ സ്കൂളിൽ നമ്മൾ മര്യാദ വളച്ചില്ലെങ്കിൽ അവസ്ഥ, ക്ലാസ് റൂമിൽ അവിടെ നമ്മൾ പ്രശ്നക്കാരായി മാറും അല്ലേ. ചിലപ്പോൾ അടിയൊക്കെ കിട്ടും ചേർത്തുനിന്ന്. പുറത്താക്കും സ്കൂൾ, ഗെറ്റ് ഔട്ട് എന്നറിയില്ലേ, പുറത്താക്കും ചെയ്യാവും. കാരണം ശല്യം മാറും മര്യാദ വളച്ചില്ലെങ്കിൽ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു സദസ്സിൽ നമ്മൾ എന്തൊക്കെ പാലിക്കണം. ഇപ്പോൾ സദസ്സാണ് ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്, സദസ്സാണ്. നിങ്ങൾ പറഞ്ഞു സ്കൂളിലെ ക്ലാസ് റൂം എന്താണ്? ഒരു സദസ്സാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അല്ലേ, ജുമുഅ നിസ്കരിക്കുന്ന സമയത്ത് ജുമുഅ ഖുതുബ കേൾക്കുമ്പോൾ സദസ്സല്ലേ, വലിയ സദസ്സാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മര്യാദ പാലിക്കണം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഒരു സദസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ട് എന്ത് മര്യാദയാണ് ആദ്യം നമ്മൾ പാലിക്കേണ്ടത് സദസ്സിൽ? എന്താണ്?
1: അടക്കം.
0: അടക്കവും ഒതുക്കവും പാലിച്ചിരിക്കണം. വെരി ഗുഡ്, ശരിയല്ലേ? ശരിയാണ്. അതിന് മുമ്പ് നമ്മൾ ആദ്യം പാലിക്കേണ്ട മര്യാദ ഉണ്ട് ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ. അവരോട് സലാം പറയണം. അതിപ്പോ ഒരു ഇസ്ലാമിക സദസ്സൊക്കെ ആണെങ്കിൽ സലാം പറഞ്ഞു കയറാം. മദ്രസ അല്ലെങ്കിൽ പള്ളി, ഒരു ഖുർആൻ ക്ലാസ് ഒക്കെ ആകുമ്പോൾ സലാം പറയണം. അത് അല്ലാത്തൊരു സദസ്സാണെങ്കിലോ? നമുക്ക് സലാം പറയേണ്ട സലാം പറയാം, നമ്മള് സമ്മതം വാങ്ങണം. വേണ്ടേ സമ്മതം വാങ്ങണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് കയറി ചെല്ലുകയാണ്, ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്, അസ്സലാം വലൈക്കും എന്ന് പറയലോ. നമ്മൾ പരിചയമുള്ള നമുക്ക് അറിയുന്ന ആൾക്കാർ നമുക്ക് എന്ത് സലാം പറയാം, തെറ്റൊന്നുമില്ല അല്ലേ. പക്ഷേ നമുക്കറിയാത്ത ചില മുസ്ലിം സഹോദരങ്ങളൊക്കെ ആവും. അപ്പോൾ സ്വഭയുടെ ആരും സലാം പറയില്ല ഒരു സെഷൻ. അമ്മ ചെയ്യും, അവർ പെർമിഷൻ വാങ്ങും ഇല്ലേ, സമ്മതം വാങ്ങും. അപ്പോൾ ഇതുപോലെ ഒരു സദസ്സിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സമ്മതം വാങ്ങും. ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം. പിന്നെ നമ്മൾ ആ സദസ്സിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ സദസ് ആകുമ്പം അതിൽ കുട്ടികളുണ്ടാകും, മുതിർന്നവരുണ്ടാകും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മുതിർന്നവരെന്ത് ചെയ്യണം? മുതിർന്നവരെ ആ ബഹുമാനിക്കണം, ആദരിക്കണം. വേണ്ടേ? അപ്പം നമ്മൾ സദസ്സിൽ ഇരിക്കുകയാണ്, നമ്മൾ ചേർലിങ്ങനെ ഉഷാറായിരിക്കുകയാണ്. അപ്പോഴാണ് ആ സദസ്സിലേക്ക് ഒരു പ്രായമുള്ള ആളിങ്ങനെ കയറി വരുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ കയറി വരികയാണ്. അപ്പം നമുക്കെന്ത് ചെയ്യാം? എഴുന്നേറ്റ് കൊടുത്ത് ഞങ്ങൾ ഇരുന്നുള്ള പറയാം അല്ലേ. അത് മര്യാദയല്ലേ അല്ലേ, അത് സദസ്സിൽ. അപ്പം നമ്മളെന്ത് ചെയ്യുക, നല്ല കുട്ടിയാണ്, ഒരു മുതിർന്ന ആൾ വന്ന അപ്പം അയാൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത്. അപ്പം മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് സദസ്സിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഇപ്പം സദസ്സിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഒരു കുറേ ആളുകളുണ്ടാവും അല്ലേ ഒരു സദസ്സിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഒരാൾ സീറ്റിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് സീറ്റ് ഇല്ല, നമ്മൾ സൈഡിൽ നിൽക്കുകയാണ്. സീറ്റ് ഇടിയണോ? ഇല്ല, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എവിടെ സീറ്റ് ഇല്ലല്ലോ, എന്താ ഇപ്പോൾ കാട്ടുക? ആ നിൽക്കുക. അപ്പോഴാണ് സദസ്സിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് പോകണത്. അയാൾ ചിലപ്പോൾ മൂത്രമൊഴിക്കാനോ അല്ലേ വെള്ളം കുടിക്കാനൊക്കെ പോകാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റൂല? അവിടെ പോയി ഇരിക്കാൻ പറ്റും. ആ സദസ്സിനോട് കാണിക്കുന്ന ഒരു മര്യാദകളാണ്. കാരണം നമുക്ക് അയാൾ തിരിച്ചെന്ത് ചെയ്യും, ആ സീറ്റിലേക്ക് വരും. അത് ആരുടെ സീറ്റാണ്? അവിടെ ഇരുന്ന ആളെ സീറ്റാണ്. അപ്പം ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ സീറ്റിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ആൾ എഴുന്നേറ്റ് പോകുന്നത്. നമ്മൾ ഓടി വരുന്നത് ചെയ്ത് അവിടെ പോയി നിൽക്കരുത്, തിരിച്ച് അയാൾ സീറ്റിലേക്ക് വരും. ഇനി കുറച്ച് ഇരുന്ന് നമ്മൾ അറിയാതെ ഇരുന്ന് പോയി, നമുക്കറിയില്ല ഇയാൾ അങ്ങോട്ടാ പോകണമെന്നുള്ളത്. അപ്പം ആ സീറ്റിൽ പോയി നമ്മൾ ഇരുന്ന് ആ സദസ്സിൽ സീറ്റ്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ആ സദസ്സിലേക്ക് ആ പോയ ആൾ തിരിച്ച് വന്നു. നമ്മളെന്താ ചെയ്യുക? കാണാത്ത പോലെ അങ്ങ് നിൽക്കുമോ? നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണം. കാരണം എന്താണ്? അത് ആര് തീറ്റ തന്നെ അയാളാണ്. അപ്പം അയാൾ വേണം, വേണം, അവിടെ ഇരുന്നിരുന്ന് പ്രശ്നമില്ല, പ്രശ്നമില്ല, ഇരുന്നാലോ നമുക്കിരിക്കാം. അത് മര്യാദയല്ലേ, എത്ര നല്ല രസമാണ് അല്ലേ. നമ്മൾ അറിയാതെ പോയിരുന്നു, അപ്പോഴാണ് അയാൾ തിരിച്ചു വരാ, എൻ്റെ സീറ്റിൽ പോയി എനിക്കിരിക്കല്ലോ എന്ന് കരുതി അയാൾ തിരിച്ചിങ്ങനെ വരികയാണ്. അപ്പം നമ്മളെന്ത്, ആ ഞാൻ അറിയാതിരുന്ന കേട്ടോ, നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അയാൾ ഇരിക്കും, ചിലപ്പോൾ അയാളെന്ത് പറയും, അല്ല അല്ല അങ്ങനെ ഇരുന്ന് പ്രശ്നമില്ല, അങ്ങനെ ഇരുന്നോളി, നമ്മൾ ഇരുത്തും. അപ്പോൾ എന്താ, നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മര്യാദയുടെ പാലിച്ചു അല്ലെ.

0: ഇതാണ് മര്യാദകൾ പാലിക്കൊണ്ടുള്ള ഗുണം. ആ സദസ്സ് നമുക്ക് ഭംഗിയാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു ഒരു ഒരു നാലാൾക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു സദസ്സിൽ ഒരു നാലാക്കി ഇരിക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട്. നാലാക്കി ഇരിക്കാൻ പറ്റും. നമ്മൾ മൂന്നാളിരിക്കണുള്ളൂ അവിടെ. എത്രയിരിക്കുന്നുണ്ട്? മൂന്നായിരിക്കുന്നുണ്ട്. അപ്പം ആ സദസ്സിലേക്ക് എന്ത് ചെയ്യാണ്? മറ്റൊരാൾ കയറി വരികയാണ്. അപ്പം നമ്മൾ ചെയ്യുക, നമ്മളൊന്നും കൂടി ഒന്ന് ഇങ്ങനെ ഇരിക്കുമോ? എന്ത് ചെയ്യണ്ടേ? നമ്മൾ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ടോ? ആ സ്ഥലം എത്രയാക്കി ഇരിക്കാൻ പറ്റും? നാലാക്കി ഇരിക്കാൻ പറ്റും. അപ്പം എന്താ ചെയ്യണ്ടേ? ആ നമ്മളൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് അവർക്കുള്ള സീറ്റും കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഒരുക്കി കൊടുക്കണം. വേണ്ടേ? നമ്മളൊന്ന് നീങ്ങി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? നാലാമത്തെ ആൾക്ക് അവിടെ ഇരിക്കാൻ പറ്റൂലേ? ഇരിക്കാൻ പറ്റും. പക്ഷെ ചില ആളെന്ത് ചെയ്യും? ചില ആളുകളൊക്കെ ഒന്ന് ഉഷാറായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒന്ന് കാലൊക്കെ വീതിയിൽ ഇരുന്നിട്ടല്ലേ അങ്ങനെയൊക്കെ ഇരിക്കും. അവിടെ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാകും. പക്ഷെ നമ്മളെന്ത് ചെയ്യാണ്? നമ്മളൊരു വിശാല മനസ്സ് കാണിക്കാതെ അങ്ങനെ ഇരിക്കും. ചെയ്യേണ്ട അങ്ങനെയാണോ? അല്ല, അതൊരു സദസ്സിൽ പാലിക്കേണ്ട മര്യാദയല്ല. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നേരത്തെ പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങി കൊടുത്ത് എന്ത് ചെയ്യണം? അയാൾക്ക് ഇരിക്കാനുള്ള ഇടം കൊടുക്കണം. ഇതാണ് വേണ്ടത്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, അങ്ങനെ അവർക്കുള്ള സ്ഥലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതോടൊപ്പം പിന്നെ അവരോട് ചോദിക്കാതെ എന്ത് ചെയ്യരുത്? ഇപ്പോൾ ഒരു മൂന്നാളങ്ങി ഇരിക്കുകയാണ്, ഒരുമിച്ചിരിക്കുകയാണ്. നമ്മൾ അവരോട് ചോദിക്കാതെ പോയി ഇരുന്ന് കാണും ഞാൻ അല്ലേ, എന്ത് ചെയ്യുക, തിക്കി തിരക്കി അവിടെ മെല്ലെ പോയി ഇരിക്കരുത്. അവർക്ക് പ്രയാസമാവും, അവർക്കത് പ്രയാസമാകും. നമ്മൾ എന്ത് ചെയ്യാം? കുറച്ചൊന്ന് നീങ്ങുമോ അല്ലേ? ചോദിച്ചാൽ പോരെ. ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ? ട്രെയിനിലെ സീറ്റ് എങ്ങനെയാണ്? ട്രെയിനിലെ സീറ്റ് എങ്ങനെ ഉണ്ടായാൽ ഒന്നിച്ച് സീറ്റ് ഉണ്ടാകും അല്ലേ? ട്രെയിനിൽ ഒരുത്തക്കോ ചെയർ ഉണ്ടാകുമോ? ഇല്ല, അത് സൈഡ് സീറ്റ് ഉണ്ടാവും, ചില വിൻഡോ സൈഡിൽ ഉണ്ടാവും. എന്നാൽ മറ്റൊരു സ്ഥലം ഒന്നിച്ച് ഒരു അഞ്ചാക്കി ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു അഞ്ചാൾ ഇരിക്കുന്നുണ്ട്, അഞ്ചാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരും ഒന്ന് നീങ്ങിയ ചിലപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ കഷ്ടപ്പെട്ടിരിക്കാൻ സ്ഥലം കിട്ടും. നമ്മളെന്ത് ചെയ്യരുത്? അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവിടെ നമ്മളെന്ത് ചെയ്യരുത്? പോയിരിക്കരുത്. നമ്മളെന്ത് ചെയ്യണം? ഒന്ന് ചോദിക്കണം, എന്ത് കുറച്ച് നീങ്ങുമോ അല്ലേ? അല്ലേ? അപ്പോൾ അവർ ഓക്കെ ഓക്കെ ഇരുന്ന് അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യരുത്? ചെന്നുകാണ്ട് അവർക്ക് ഒരു പ്രയാസമാകുന്ന രൂപത്തിൽ പോയിട്ട് തിക്കി തിരക്കി ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ സ്കൂളിലുണ്ടാവും അല്ലേ? സ്കൂളിൽ നിന്ന് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും സീറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് നീങ്ങി കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യരുത്? അവിടെ പോയി ഇരുന്ന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയ്ക്ക് എത്തരുത്. അങ്ങനെ സംഭവിക്കുക, ഇപ്പം നമുക്ക് സീറ്റിലേക്ക് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അല്ലേ, നമ്മൾ നിൽക്കേണ്ടി വരും. പക്ഷേ നമ്മൾ അവിടെ പോയി ഒരു നാലാൾ അഞ്ചാൾ ഇരിക്കുന്ന സീറ്റിൽ പോയി നമ്മൾ അവിടെ എങ്ങനെ ഇടങ്ങാറെ പ്രയാസപ്പെട്ട് പോയി ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവർക്കും എന്താവും? പ്രയാസാവൂലേ? എല്ലാവർക്കും പ്രയാസാവൂലേ? എല്ലാവർക്കും ശരിക്കും ഇരിക്കാൻ കഴിയൂല. അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ആ സദസ്സിൽ പാലിക്കേണ്ട മര്യാദയാണോ? അല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി മറ്റൊരു ചെറിയൊരു ഒരു ഒരു വിഷയം കൂടി പറയാനുള്ളത് അവസാനത്തെ പ്രശ്ന വിഷയമാണ്. ചില ആളുകൾ സദസ്സിൽ പോയിരിക്കുമ്പം ഒരു പിന്നെ മര്യാദയും പാലിക്കൂല. അവർ ഉറക്കാനെ കൂട്ടാ വീടും ചിലപ്പോൾ. അത് ശരിയാണോ? കുറേ ആളുകളുണ്ട് അങ്ങനെ ഉണ്ടാവും. അതൊരു ശല്യമല്ലേ? ചെയ്യാൻ പറ്റുമോ? ഇല്ല, കോട്ടുപോയി ഇടുക. അപ്പോൾ ഒന്ന് അടക്കി ഒതുക്കി കൈയോട്ട് പൊത്തി പിടിച്ചില്ലേ, നമ്മൾ കോട്ടുപോയി ഇടുക. ചില ആളുകൾ നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഫുള്ളൊക്കെ ഉണ്ട്, സദസ്സിൽ എന്ത് ചെയ്യും? ഏമ്പക്കടും. എന്താ ഏമ്പക്ക എന്ന് പറഞ്ഞാൽ? എന്താ ഏമ്പക്ക എന്ന് പറഞ്ഞാൽ? അതൊന്നെന്തല്ല, സദസ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? സദസ്സിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഭക്ഷണമൊക്കെ ഫുള്ളാക്കി ഭക്ഷണമൊക്കെ തിരിച്ചുകൊണ്ട് വരുന്നുണ്ടാവും. എന്നിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടാവും അവിടെ അല്ലേ. ആ സമയത്ത് അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. ഞാമ്പൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? ഒന്ന് അടക്കി ഒതുക്കി പിടിക്കണം അല്ലേ. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നല്ലൊരു ഒരു മാന്യമായ ശബ്ദം ഉണ്ടാക്കണം അല്ലേ. അത് നമ്മൾ സദസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില ആളുകൾ തുമ്മും, തുമ്മുമ്പോഴോ ഒരു അദബും ഉണ്ടാവില്ല. ആ ചിന്നറങ്ങാണ്ട് അടുത്തുള്ള മുഖത്തൊക്കെ നല്ല തുപ്പല തെറിച്ചു. ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു സദസ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ്, ബസ്സിൽ യാത്ര ചെയ്യാണ്. ബസ്സിൽ മറ്റൊക്കെ ഉണ്ടാവുള്ളൂ അല്ല, ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ, എല്ലാവരും ഉണ്ടാവും. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. സദസ്സ് പറഞ്ഞാൽ ആളുകൾ ഒരുമിച്ച് കൂടുതൽ സ്ഥലത്ത് നിന്നാണ്. സദസ്സാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ തുമ്മാണ്, തുമ്മുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ കിശി ടവൽ ഉണ്ടാവും അല്ലേ, ആ ടവലെന്ത് ചെയ്യണം, നമ്മളൊന്ന് വായ പൊത്തി പിടിച്ച് ഒന്ന് പതുക്കെ തുമ്മിയാൽ മതി. നല്ല സൗണ്ട് കൂട്ടിയാണ് ചെയ്യണ്ട, തുമ്മണ്ട ആവശ്യമില്ല. വായ പൊത്തി പിടിക്കണം. എന്ത് ചെയ്യും, ബാക്കിയുള്ളവരെ മേലേക്ക് എന്ത് ചെയ്യും, നല്ല ചാറ്റൽ മഴ പെയ്യും അല്ലേ, ഉണ്ടാവൂലേ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ തുമ്മല്, ഏമ്പൊക്കെ ഇടുക, കൂട്ടുവായി ഇടുക, ഇതൊക്കെ ഒരു സദസ്സിൽ നമ്മൾ പാലിക്കണം. ചിലപ്പോൾ മുതിർന്ന ആൾക്കാർ ശ്രദ്ധിക്കും ഇതൊക്കെ, പക്ഷെ കുട്ടികളെ ഇപ്പം ചെയ്യൂല,
1: ഇതൊന്നും.
0: അതുകൊണ്ടാണ് നമ്മൾ ഈ പൂമത്തണലെന്ത് ചെയ്യണത്, ഇങ്ങനത്തെ മര്യാദകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണത്. പൂമത്തണൽ ആർക്കുള്ളതാണ്, കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കണം, ഒരു സദസ്സിൽ പോകുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പക്ഷേ അതാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ, അതായത് നമ്മൾ ഒരു സദസ്സിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം, അല്ലെങ്കിൽ സദസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ പറയാം. അപ്പൊ ഈ ഏമ്പക്കട എന്ന് പറഞ്ഞു നമ്മളല്ലേ, ഏമ്പക്കട കാരണം എന്താണ്, വായ നിറച്ചു തന്നിട്ടാണ്. അപ്പൊ വായ നിറച്ചു തന്നാ മതി അല്ലേ, വയറ് ഫുള്ളാക്കാൻ പറ്റുമോ, വയറ് ഫുള്ളാക്കരുത്, മൂന്നിലൊരു ഭാഗം തന്നാൻ പറ്റുള്ളൂ. വയറ് ഫുള്ളാക്കി തുമ്പോ എന്ത് ചെയ്യും, നമ്മൾ ഇരിക്കുമ്പോ ആ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും, തേട്ടി മേലോട്ട് വരും. അപ്പൊ അത് ഒരു ഏമ്പക്കമായിട്ട് പുറത്തു വരും അല്ലേ. അപ്പൊ അത് വയറ് നിറയാ കഴിക്കാതെ ആവശ്യത്തിന് കഴിച്ചാൽ മതി, മനസ്സിലായല്ലോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇൻഷാദ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ
1: അവസാനിപ്പിക്കുകയാണ്.
0: അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ല അടുത്തൊരു മര്യാദയുമായിക്കൊണ്ട്, അപ്പം നമ്മളെ കൂട്ടുകാർ വിചാരിക്കണ്ടോ ഇവർ കുറച്ച് മര്യാദിപ്പിക്കാൻ വന്നവര് അല്ലേ, അല്ലേ, മര്യാദ മര്യാദക്കൊക്കെ നമുക്ക് പറയാം നമ്മൾ. അപ്പോൾ മര്യാദ പഠിക്കുക എന്നുള്ളത് നല്ലതാണ്, വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്, നല്ലൊരു ഗുണമാണ്. എല്ലാവരും നമ്മൾ പറഞ്ഞില്ലേ, ഈ സ്ഥലത്തൊക്കെ നമ്മൾ മര്യാദ പഠിച്ചത് നമ്മുടെ സ്കൂളിൽ, നമ്മുടെ ക്ലാസ് റൂമുകളിൽ അല്ലേ, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം, പള്ളിയിൽ, പിന്നെ നമ്മൾ എന്താണ് ഒരാൾ സംസാരിക്കുമ്പം, സലാം പറയുമ്പം, ഈ സമയത്തൊക്കെ നമ്മൾ ഈ ഇതുവരെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പഠിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ നല്ല കുട്ടികളെ മാറും, എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടും അല്ലേ. ഒരു സദസ്സാണ് ഒരാളല്ല, നമ്മൾ പറഞ്ഞു ഒരു സദസ്സാണാൽ ഒരുപാട് ആളുകളാണ്, ഈ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, നമ്മളെ ഇഷ്ടപ്പെടും. നേരെ മറിച്ച് ആ സദസ്സിന് പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്താലോ എല്ലാവരും പറയുന്നത് എന്താണ് ആ കുട്ടി അങ്ങനെ അല്ലേ, ആ കുട്ടിക്കൊരു മര്യാദ ഇല്ല, അവരില്ലേ, ആ കുട്ടിക്കൊരു മര്യാദ ഇല്ല, ആകെ പ്രയാസപ്പെടുത്താൻ വന്നിരുന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മര്യാദ പാലിച്ചാലോ, ആ നല്ല കുട്ടിയാട്ടോ അല്ലേ, ഒരു സദസ്സിലേക്ക് വരുമ്പം നല്ലൊരു മര്യാദ പാലിച്ചുകൊണ്ട് വരുന്നുണ്ടെന്നൊക്കെ എന്ത് ചെയ്യും ആളുകൾ പറയും. ആളുകൾ നല്ലതാണോ പറ്റി പറയേണ്ടത് അല്ലേ, മോശം പറയേണ്ടത് അല്ല, നല്ലത് മാത്രം നമ്മളെ പറ്റിയിട്ട് ആളുകൾ പറയണം. പക്ഷേ അത് നമ്മളപ്പം അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു പാട്ടിൻ്റെ ഒരു ആവശ്യമുണ്ട്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊന്നും പാടിയിട്ടില്ല അല്ലേ, പാടൂലേ. ഇനി പാട്ടുകൂടെ അവസാനിപ്പിക്കാം കേട്ടല്ലോ. ഇനി അത് ഒരുമിച്ച് പാടുണ്ടോ അതോ ഒറ്റയ്ക്ക് പാടുണ്ടോ? ഒരുമിച്ച് പാടാം, ഒരുങ്ങി വന്നൊക്കെയാണ് അല്ലേ, ഫോണൊക്കെ എടുത്ത് ഒരുങ്ങി വന്നൊക്കെയാണ്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു എപ്പിസോഡോട് അവസാനിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള അത്തുഫയും ഫന്നയും നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ഈ പ്രോഗ്രാമോടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. ഓക്കെ, തുടങ്ങാം.

0: പലകും കൊഫിർ കൂട്ടത്തില് പുണ്യ കാലിമ തുറപ്പിച്ച പൂങ്കരള്.
1: ഓക്കെ, മാഷാല്ലാ, രണ്ടാളും ഒരുമിച്ച് ഉഷാറായിട്ട് പാടി. ഇൻഷാല്ലാ പാട്ടുകളൊക്കെ കാണാതെ പഠിക്കണം അല്ലേ? ഇൻഷാല്ലാ കേട്ടോ, പാട്ടൊക്കെ നല്ല നല്ല അർത്ഥമുള്ള പാട്ടുകളുണ്ടാവും. അതുപോലെ അതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ കാണാതെ പഠിച്ച് രണ്ട് വേദികളൊക്കെ എന്ത് ചെയ്യണം, നമ്മള് ഉഷാറായിട്ട് പാടണം. ഉഷാറായിട്ട് പാടുന്നുണ്ട് അല്ലേ, മാഷാല്ലാ. എന്തായാലും നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, അതൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ഇൻഷാല്ലാ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തൽക്കാലം ഞങ്ങൾ ഈ ഒരു വൈൻഡപ്പ് ചെയ്യുകയാണ്, ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നല്ല കുട്ടികളായി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മക്കളായി, എല്ലാ രംഗത്തും കൃത്യമായി നമ്മൾ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആരെയും പ്രയാസപ്പെടുത്താതെ നമ്മളെവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാകരുത്. എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാകണം. ആ ഒരു നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പൂമ്പരത്തനല്ലെ എല്ലാ എപ്പിസോഡുകളും ഒരുപാട് എപ്പിസോഡ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക, കേൾക്കുക, എല്ലാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പീസ് റേഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് അല്ലേ. ടെലീക്സ് പോലെയുള്ള പ്രോഗ്രാമുകളുണ്ട്, ഫാമിലി ലൈവ് ടെലീക്സുകളുണ്ട്, ഈ മദ്രസകളുണ്ട്, അങ്ങനെ പല പല പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, നല്ല കുട്ടികളായി വളരാൻ ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടപ്പെടുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മുടെ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെടുന്ന മക്കളായി മാറാനും അതിലൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരമായിക്കൊണ്ട് നിങ്ങൾ ഈ പീസ് റേഡിയോ പ്രോഗ്രാമുകളെ കാണണം, അത് ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാം മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം എന്ന വിഷയത്തിൽ തൗഫീഖ് അസ്ലം നമ്മോടൊപ്പം ചേർന്നു പൂമരത്തണലിൽ. ഇനി നാം പീസ് റേഡിയോ നുറുങ്ങുകൾ,
3: നുറുങ്ങുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നുറുങ്ങുകളിൽ ഇബ്നു അലി എടത്തനാട്ടുകരയുടെ വിയർപ്പു മണമുള്ള പണം എന്ന ആ ഒരു രചനയാണ് ഇന്നത്തെ നുറുങ്ങുകളിൽ വായിക്കുന്നത്.
2: കേട്ടുവരാം.
4: നല്ല പാതിയുടെ അടുത്ത കുടുംബത്തിലൊരു കല്യാണം. ഉള്ള വസ്ത്രങ്ങൾ പോരാ, പുതിയത് വേണമെന്ന് നിർബന്ധം. ബന്ധുക്കൾക്കിടയിൽ മോശക്കാരനാകേണ്ട എന്ന് ഞാനും. അടുത്ത ടൗണിൽ പോയി മോളിൽ നിന്ന് എനിക്കും രണ്ട് മക്കൾക്കും ഓരോ ഷർട്ട് വാങ്ങി. ബ്രാൻഡഡ് ഐറ്റം ആയതുകൊണ്ട് വില തീരെ കുറവായിരുന്നില്ല. കുപ്പായ സഞ്ചിയുമായി പുറത്തിറങ്ങി മോളിലെ ചില കടകളിൽ കയറിയിറങ്ങാൻ ആവശ്യമുണ്ടാക്കി ഭാര്യ പതിവ് പരിപാടി തുടങ്ങി. മോളിന്റെ നടുത്തടത്തിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ കുറേ നേരം കളഞ്ഞു. പിന്നീട് കുറച്ചുനേരം അങ്ങുമിങ്ങും നടന്നു ഞാൻ. പിന്നെ മക്കൾ കുറച്ചുനേരം അവിടെയിരുന്ന് വർത്തമാനം പറഞ്ഞു. കടകൾ കയറിയിറങ്ങി. അവരെത്തിയതോടെ ധൃതിയിൽ കാറോടിച്ച് രാത്രി വീട്ടിലെത്തി. പുതുവസ്ത്രങ്ങളിലൊന്ന് കാണണമെന്ന തോന്നൽ സ്വാഭാവികം. എന്നാൽ വസ്ത്രസഞ്ചി മാത്രമല്ല, അതെവിടെയോ വെച്ച് മറന്നിരിക്കുന്നു. മോളിലെ നടുത്തടത്തിലെ സീറ്റിനരികിലായിരിക്കും അതെന്ന് ഓർത്തെടുത്തു. മകൻ ഒരു രസത്തിനെടുത്ത മൊബൈൽ ഫോട്ടോ അത് സത്യപ്പെടുത്തുകയും ചെയ്തു. രോഷവും സങ്കടവും പതഞ്ഞുയർന്നു. ബാഗ് മറന്നതിന് ഭാര്യയെയും മക്കളെയും ചീത്ത പറയാതിരിക്കാനും കഴിഞ്ഞില്ല. നിരവധി ആളുകൾ കയറിയിറങ്ങുന്ന മോളിൽ നിന്ന് ഇനി അതെങ്ങനെ കിട്ടാനാണ്? ബില്ലിൽ നിന്ന് ഫോൺ നമ്പർ കണ്ടെത്തി കടയിൽ വിളിച്ചു. ഫോൺ എടുത്തില്ല. കടയടച്ചിട്ടുണ്ടാകും. കടയുടമയുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. ടൗണിനടുത്തുള്ള സുഹൃത്തിന് രാത്രി വിളിച്ചുണർത്തി ഏതാനും കിലോമീറ്റർ ബൈക്ക് യാത്ര ചെയ്യിച്ച് മോളിലെ സെക്യൂരിറ്റിക്കാരനെ സ്വാധീനിച്ച് അകത്ത് കയറി. എല്ലായിടത്തും തിരഞ്ഞെങ്കിലും വെച്ചെടുത്ത് വസ്ത്രസഞ്ചിയില്ല. ദേഷ്യവും നിരാശയും ബാക്കിയായി. എന്തായാലും കല്യാണത്തിന് ഇനി പുതിയ വസ്ത്രം വാങ്ങില്ലെന്ന് വീട്ടിൽ പ്രസ്താവന ഇറക്കി. പിറ്റേന്നൊരു ഫോൺ കോൾ. കടയുടമയുടേതാണ്. കടയടച്ച് സ്റ്റാഫ് പുറത്തിറങ്ങിയപ്പോൾ ബാഗ് കണ്ടെന്നും അത് കടയിൽ സുരക്ഷിതമാണെന്നുമായിരുന്നു അറിയിപ്പ്. അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്ത് ബിസിനസ് ആവശ്യത്തിലാണെന്നും രാത്രി വൈകിയത് കൊണ്ടാണ് അറിയിക്കാതിരുന്നതെന്നും കൂടി പറഞ്ഞു. ഞാൻ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടാതിരുന്നത് ബാറ്ററി തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണെന്നും വ്യക്തമായി. റബ്ബിനെ സ്തുതിച്ചു ഞാൻ. അധ്വാനത്തിലൂടെ സമ്പാദിച്ചത് നഷ്ടമാവില്ലെന്നും മനസ്സിലുറപ്പിച്ചു. കുട്ടിക്കാലത്തെ സമാനമായൊരു കാര്യം എനിക്ക് ഓർമ്മിക്കാതിരിക്കാനായില്ല. മണിക്കൂറിലേറെ കാത്തുനിന്നാണ് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയത്. സന്തത സഹചാരിയായ ചക്രവണ്ടി ഓടിച്ച് 2 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് വേഗത്തിൽ മടങ്ങി. 4 പതിറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള കാര്യമാണ്. LP സ്കൂൾ വിദ്യാർത്ഥിയായ ഞാൻ അരിസഞ്ചി തലയിൽ വെച്ച് ബാക്കി 2 രൂപയും ചില്ലറയും റേഷൻ കടയിലെ ബില്ലിനൊപ്പം ചുരുട്ടി വള്ളി ട്രൗസറിന്റെ കീശയിലിട്ടിട്ടാണ് യാത്ര. വീട്ടിലെത്തി നോക്കുമ്പോൾ കീശയിൽ നോട്ടില്ല. ഉമ്മയിൽ നിന്ന് കണക്കിന് ചീത്ത കേട്ടു. ഉപ്പ വന്നാൽ അടികിട്ടുമെന്ന പേടിയിൽ വിറച്ചാണ് കാത്തിരുന്നത്. അന്ന് 2 രൂപ ചെറിയ നോട്ടായിരുന്നില്ല. വാപ്പ വീട്ടിലെത്തി കാര്യമറിഞ്ഞെങ്കിലും കനം കുറഞ്ഞ ചീത്തയ്ക്കും കുറച്ചു നേരത്തെ തുറിച്ചു നോട്ടത്തിനുമപ്പുറം കാര്യമായൊന്നും ഉണ്ടായില്ല. വേഗം റേഷൻ കടയിൽ പോയി പൈസ വാങ്ങി വരാൻ ആജ്ഞ ലഭിച്ചു. കേട്ടമാത്രയിൽ ഞാൻ കടയിലേക്ക് ഓടി, ചക്രവണ്ടി കൂടാതെ തന്നെ. വൈകുന്നേരം ലോഡിംഗ് പണി കഴിഞ്ഞ് വാപ്പയും കൂട്ടുകാരും മടങ്ങും വഴി നോട്ട് കാണുകയും റേഷൻ കടയിലെ ബില്ല് കൂടെയുള്ളതുകൊണ്ട് അവിടെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. വിയർപ്പൊഴുക്കി അധ്വാനിച്ച് സമ്പാദിച്ച പണമാണ്, അത് നഷ്ടപ്പെടില്ല എന്ന വാപ്പയുടെ അന്നേരത്തെ ആത്മഗതം ഇന്നും ഓർത്തു പോകുന്നു.
2: ഇബ്നു
3: അലി എടത്തനാട്ടുകരയുടെ വിയർപ്പ് മണമുള്ള പണം എന്ന രചനയാണ് ഇന്നത്തെ നുറുങ്ങുകളിൽ നാം കാതോർത്തത്. അടുത്തതായി അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ വിശദീകരിക്കപ്പെടുന്ന അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാമിനാണ് നമ്മൾ കാതോർക്കുന്നത്. അബ്ദുറഊഫ് അൽഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അൽ മൗല എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. വിജ്ഞാനങ്ങളിൽ വച്ച് ഏറ്റവും മഹത്വമേറിയ വിജ്ഞാനമാണ് അൽഹംദുലില്ല അല്ലാഹുവിൻ്റെ തോഫീക്കിനാൽ നാം ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കി വരുന്നത്. പഠിക്കുന്നതിലുപരി ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് കൂടി അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ മൗല എന്ന് പറയുന്ന നാമത്തെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ആ നാമത്തെ എടുത്തു പ്രതിപാദിച്ചുകൊണ്ട് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അൽ മൗല എന്ന നാമത്തെ. വിശുദ്ധ ഖുർആനിൽ കാണാം, فَاعْلَمُوا أَنَّ اللَّهَ مَوْلَاكُمْ نِعْمَ الْمَوْلَى وَنِعْمَ النَّصِيرُ. അല്ലാഹു പറയാണ്, നിങ്ങൾ അറിയണം നിങ്ങളുടെ മൗല എന്നത് അൽ മൗല, അത് അല്ലാഹു ആകുന്നു. وَنِعْمَ الْمَوْلَى وَنِعْمَ النَّصِيرُ, മൗലയാകാൻ ഏറ്റവും ഉത്തമനായത് അത് അല്ലാഹുവാണ്, അവൻ മതിയാകുന്നവനാണ്. മാത്രമല്ല സഹായിക്കുന്നവനും മൗലയായ അല്ലാഹുവാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞു, വഅതസിമു ബില്ലാഹി, നിങ്ങൾ അല്ലാഹുവെ മുറുകെ പിടിച്ച് ജീവിക്കുക. എന്നിട്ടോ, ഹുവ മൗലാക്കും, നിങ്ങളുടെ മൗല എന്നത് അവനാകുന്നു അല്ലാഹു. അൽ മൗല, അത് അല്ലാഹുവാകുന്നു. ഫനിഅമൽ മൗല വനിഅമൻ നസീർ, മൗലയാകാൻ എത്ര നല്ലവനാണ് അല്ലാഹു, എത്ര കഴിവുറ്റവനാണ്, അതുപോലെ തന്നെ എത്ര സഹായിക്കുന്ന മൗലയാണ് അല്ലാഹു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ നമുക്ക് സമാനമായി കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് അൽ മൗല എന്ന നാമം കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്? ആ നാമത്തിൻ്റെ തേട്ടം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ അറിയുക അതിൻ്റെ അർത്ഥമെന്താണ്. അല്ലാഹു താങ്ങേകുന്നവനാണ്. മൗല എന്ന് പറഞ്ഞാൽ അല്ലാഹു താങ്ങേകുന്നവൻ, അതുപോലെ തന്നെ സഹായിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ അർത്ഥങ്ങൾ, വിശാലമായ അർത്ഥതലങ്ങൾ നമുക്ക് ഈ നാമങ്ങളിൽ വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ആരെ സഹായിക്കുന്നവൻ? അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സഹായിക്കുന്നു. എന്നാൽ മൗല എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി ചില ആളുകളെ സഹായിക്കും, പ്രത്യേകമായി ചില ആളുകളെ ഏറ്റെടുക്കും, പ്രത്യേകമായി ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല താങ്ങേകും തണലേകും. അതാരെ? അല്ലാഹു സുബ്ഹാനഹു തആലയെ അനുസരിച്ച് അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അവൻ്റെ മതമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, അതായത് വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു താങ്ങേകും തണലേകും. അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് അൽ മൗല, അല്ലാഹു സുബ്ഹാനഹു തആല മൗലയായി മാറുന്നത് എന്നത് നമുക്ക് ചരിത്രങ്ങൾ കൊണ്ടും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സന്ദർഭത്തിൽ ഉഹുദ് യുദ്ധത്തിൻ്റെ വേളയിൽ ആദ്യ പരീക്ഷണം, അതായത് 50 അമ്പയ്ത്തുകാരെ മുകളിൽ നിർത്തിയപ്പോൾ പ്രവാചകൻ്റെ വാക്കുകൾ തിരസ്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അവിടെ പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അബൂ സുഫിയാനും കൂട്ടരും ഉഹദ് യുദ്ധത്തിൻ്റെ വേളയിൽ അവർ പിന്തിരിഞ്ഞോടിയെന്ന വിശ്വാസത്തിൽ വിശ്വാസികൾ ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്നതിനിടയിൽ അമ്പയത്തുകാരും മലയിൽ നിന്ന് താഴെ ഇറങ്ങിയ സന്ദർഭത്തിൽ അബൂ സുഫിയാനും കൂട്ടരും മറ്റൊരു വഴിയിലൂടെ വന്ന് അവിടെ വിശ്വാസികളെ ആക്രമിക്കുകയും കൊല ചെയ്യുകയും അങ്ങനെ വലിയ നഷ്ടം ഇസ്ലാമിന് ഭവിക്കുകയും വന്ന സമയം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവും ഉഹുദ് മലയുടെ ഒരു ഭാഗത്ത് ഒരു ചെരുവിൽ മാറി നിന്നു, ഒളിച്ചു നിന്നു. ആ ചെരുവിലേക്ക് വന്നുകൊണ്ട് അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, ഇവിടെ അബൂബക്കറുണ്ടോ, ഇവിടെ ഉമറുണ്ടോ, ഇവിടെ മുഹമ്മദുണ്ടോ എന്നിങ്ങനെയുള്ള രൂപത്തിൽ ചോദിച്ചു. പക്ഷേ അവിടെ നിന്ന് പ്രതികരണമൊന്നും പ്രവാചകന്റെ ഭാഗത്തു നിന്നോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്നോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ അവർക്ക് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. പ്രവാചകൻ നശിച്ചു എന്ന ചില വാർത്തകൾ വരെ അവിടെ പരത്തി. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രവാചകൻ തടഞ്ഞു വച്ചു. എന്നാൽ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അബൂ സുഫിയാൻ പറഞ്ഞു, ഉഅലുൽ ഹുബുൽ, ഉഅലു ഹുബുൽ, അതായത് ഹുബുല് വിഗ്രഹം നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ ദൈവങ്ങളെ പ്രശംസിക്കുകയും അങ്ങനെ ആ അല ഉന്നതിയിലാണ് എന്നുള്ള രൂപത്തിൽ അവരുടെ ദൈവങ്ങളെ വാഴ്ത്തി പുകഴ്ത്തുന്ന ഒരു സന്ദർഭത്തിൽ, അത് ആ വാക്കുകൾ കേട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജീബൂഹു, ഇപ്പോൾ എന്തു ചെയ്യുക, നീ മറുപടി കൊടുക്കുക, നിങ്ങൾ ഇപ്പോൾ അവർക്ക് മറുപടി കൊടുക്കുക. കാരണം വിഗ്രഹങ്ങൾ അത് വാഴട്ടെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉന്നതിയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അള്ളാഹുവാണ് ഉന്നതിയിലുള്ളവൻ, അപ്പോൾ അള്ളാഹുവിനെ കവച്ചു വെക്കുന്നതൊന്നുമില്ല എന്ന് മറുപടി കൊടുക്കാനുള്ള രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുകയാണ്, മാദാ നഖുൽ, റസൂലെ എന്താണ് നമ്മൾ പറയേണ്ടത്, മറുപടി പറയേണ്ടത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു അഅല വ അജൽ, അല്ലാഹു ആകുന്നു ഉന്നതിയിലായിട്ടുള്ളവൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. വീണ്ടും അബൂ സുഫിയാൻ വീണ്ടും പറഞ്ഞു, ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സഹാബത്തിനോട് പറഞ്ഞു, അജീബൂഹു, അവന് നിങ്ങൾ മറുപടി കൊടുക്കുക. അപ്പോൾ സഹാബത്ത് വീണ്ടും ചോദിക്കുന്നു, മാദാ നഖുൽ, റസൂലെ ഞങ്ങൾ എന്താണ് പറയേണ്ടത്, എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, അല്ലാഹു മൗലയായിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു മൗലയില്ല എന്ന് തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് മൗലയായിക്കൊണ്ട് അല്ലാഹു ഉണ്ട് എന്നതാണ് അൽ മൗല എന്ന നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും അല്ലാഹു സഹായിക്കുന്നു, എല്ലാവർക്കും അല്ലാഹു തുണയേകുന്നു എന്നതിലപ്പുറം അല്ലാഹു അൽ മൗല എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായവും പ്രത്യേകമായ തണലേകലും പ്രത്യേകമായ സംരക്ഷണവും നൽകുന്നു എന്ന ഒരർത്ഥതലം അൽ മൗല എന്ന നാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പഠിപ്പിക്കുകയാണ്, ദാലിക ബി അന്നല്ലാഹ മൗലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾക്ക് അല്ലാഹു മൗലയാകുന്നു, അല്ലാഹു വിശ്വസിച്ച ആളുകൾക്ക് മൗലയാകുന്നു. വ അന്നൽ കാഫിരീന ലാ മൗലാ ലഹും, കാഫിരീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അവർക്ക് മൗലയില്ല, അവർക്ക് സംരക്ഷകനായി ആരുമില്ല. ഒരുപക്ഷെ ഈ ദുനിയാവിൽ ചിലർ സംരക്ഷകരായിട്ടുണ്ടായേക്കാം, എന്നാൽ യഥാർത്ഥ സംരക്ഷണം ലഭിക്കേണ്ടത് നാളെ പരലോകത്താണ്. ആ പരലോകത്തൊരിക്കലും സംരക്ഷകരായിക്കൊണ്ട് അവർക്ക് വരാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയാണ് സംരക്ഷകനായിക്കൊണ്ട് ഇരു ലോകത്തുമുള്ളത്. ഏറ്റവും പ്രധാനം പരലോക വിജയമാണ്. അന്ന് വിശ്വാസികൾക്ക് സംരക്ഷകനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാകും, ദുനിയാവിലും ഉണ്ടാകും, നാളെ പരലോകത്തും ഉണ്ടാകും. അതിൽ പ്രത്യേകമായി ലഭിക്കുന്ന ഒന്നാണ് പരലോകത്തിലുള്ള വിജയം, പരലോകത്തിലുള്ള സംരക്ഷണം, പരലോകത്തിലുള്ള താങ്ങും തണലുമാവുക എന്നത്. അന്ന് വിജയം ലഭിക്കുക, അന്ന് സംരക്ഷണം ലഭിക്കുക, അത് വിശ്വാസികൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് മാത്രമായിക്കൊണ്ട് താങ്ങേകുന്ന, തണലേകുന്ന, അതുപോലെ തന്നെ സഹായം ലഭിക്കുന്ന, അങ്ങനെ സഹായം നൽകുന്നവനാണ് അൽ മൗല ആയ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നത് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരായത്തിൽ അല്ലാഹ് പറയാണ്, അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എടുത്തു പറഞ്ഞ ഭാഗമാണ് അൻത മൗലാന, അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ മൗല, നമ്മുടെ സംരക്ഷകൻ, നമ്മുടെ നമ്മെ ഏറ്റെടുക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഫൻസുർന അലൽ ഖൗമിൽ കാഫിരിൻ, അതുകൊണ്ട് തന്നെ കാഫിരീങ്ങൾക്കെതിരായിക്കൊണ്ട് നമ്മെ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സുബൈർ ബിൻ ലവ്വാം, അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നത് അഷ്റത്തുൽ മുബഷിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരു സഹാബിയാണ്. മാത്രമല്ല ഹവാരിയുർ റസൂൽ എന്ന് അറിയപ്പെട്ട പ്രഗത്ഭനായ സഹാബിയാണ് സുബൈർ ബിൻ ലവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, അതായത് സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ വേളയിൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വാപ്പ പറയാണ്, എൻ്റെ മരണശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നെ അലട്ടുന്നത് എൻ്റെ കടങ്ങളാകുന്നു, അതുകൊണ്ട് തന്നെ ഫസ്തഇൻ അലൈഹി ബി മൗലായ, അതുകൊണ്ട് എൻ്റെ മൗലയായ അള്ളാഹുവിൽ നീ അഭയം തേടണം, നീ കാര്യങ്ങൾ ഏൽപ്പിക്കണം എന്ന രൂപത്തിൽ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ മകൻ ചോദിക്കുകയാണ്, മൻ മൗലാക്ക, നിങ്ങളുടെ മൗലയാരാണ്? സുബൈർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയാണ്, ഖാല സുബൈർ അല്ലാഹു മൗല, അല്ലാഹു ആകുന്നു മൗലയായിട്ടുള്ളവൻ എന്ന് പഠിപ്പിക്കുമ്പോൾ പിൽക്കാലത്ത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, യാ മൗല സുബൈർ ഇഖ്ദി അൻഹു ദൈനഹു, അല്ലാഹുവേ സുബൈറിൻ്റെ മൗലയായ അല്ലാഹുവേ അവൻ്റെ എൻ്റെ ഉപ്പയുടെ കടത്തെ നീ നീക്കിത്തരണമേ എന്ന് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ 3 വർഷക്കാലം ഹജ്ജിൽ വിളംബരം ചെയ്യുമെന്നാണ്. അദ്ദേഹം 3 വർഷക്കാലം, അതായത് മകനായ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ 3 വർഷം തുടർച്ചയായി കൊണ്ട് വാപ്പയുടെ കടം വീട്ടാൻ വേണ്ടി അവിടെ വിളംബരം ചെയ്യും. ആർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടോ എന്ന് അന്വേഷിക്കുകയും 3 വർഷ ശേഷം സ്വത്തിനെ വീതിച്ച സന്ദർഭം, അതിൽ 4 ഭാര്യമാരിൽ ഒരു ഭാര്യയ്ക്ക് ലഭിച്ചത് 1,200,000 രൂപയാണ്. 1,200,000 രൂപ, അതായത് കടം ഉണ്ടായിരിക്കെ മരിച്ച വ്യക്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് വീതിക്കാതെ 3 വർഷക്കാലം കാത്തിരുന്നപ്പോൾ അള്ളാഹുവിനോട് ഇത് പ്രാർത്ഥിച്ചപ്പോൾ, അൽ മൗല എന്ന നാമത്തെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവിടെ സമൃദ്ധി നൽകി. ആ രൂപത്തിൽ അള്ളാഹു സംരക്ഷിക്കാൻ കഴിയുന്നവനാണ്. ഇവിടെ ഒരു ഭാര്യയ്ക്ക് 1,200,000 കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് ലഭിക്കുന്നത് മൊത്തം സ്വത്തിൻ്റെ 1/8 മൊത്തം സ്വത്തിൻ്റെ 1/8 കിട്ടുന്നു. ആ 1/8 4 ഭാര്യമാരെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1,200,000 എന്നുള്ളത് ഇൻറ്റു 4, 480,000 രൂപയാണ് ഒരു ഓഹരിയായിക്കൊണ്ട്. 1/8 എന്നത് 480,000 രൂപയാണ്. അത്രയും രൂപ ബാക്കിയാകുന്ന, അല്ലെങ്കിൽ ആ ഓഹരിയിലേക്ക് എത്തുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വളർന്നു എന്നാണ്. അതിന് കാരണം ഈ പ്രാർത്ഥനയെന്നൊക്കെയാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അള്ളാഹു മൗല എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റെടുക്കും. ഇവിടെ സുബൈർ റളിയല്ലാഹു അൻഹു മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ ആവലാതി എന്നത് കടം കൊണ്ട് പ്രയാസപ്പെടുമോ എന്നാണ്, തൻ്റെ സ്വത്തുകൊണ്ട് കടം വീട്ടാൻ സാധിക്കുമോ എന്നതാണ്. പക്ഷേ മൗലയായ അള്ളാഹുവിനോട് എല്ലാം ഭരമേൽപ്പിച്ചപ്പോൾ അള്ളാഹു അതിൽ സമൃദ്ധി നൽകി. അവിടെ കടം കൊടുക്കാനുള്ളത് പോയിട്ട് ബാക്കി എമ്പാടും സ്വത്തുകൾ അവർക്ക് വർദ്ധിപ്പിച്ചു നൽകി എന്നതും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസിയുടെ പ്രയാസങ്ങളെ ഏറ്റെടുക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളെ സംരക്ഷിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല താങ്ങേകുന്ന തണലേകുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അനുബന്ധ കാര്യമെന്നുള്ളത്, അടിമകളെക്കുറിച്ച് നേതാക്കൾ എന്ന് പറയാറുണ്ട്, മൗല എന്ന് പറയാറുണ്ട്. പക്ഷേ അവർ പൂർണ്ണാർത്ഥത്തിൽ എന്തല്ല, അവർ മൗലയല്ല. അവർക്ക് ന്യൂനതകളുണ്ടാകും, അവർക്ക് പിന്നെ ചില പോരായ്മകളുണ്ടാകും. അവരുടെ സംരക്ഷണം, അവരുടെ താങ്ങും തണലും ഒരിക്കലും പൂർണ്ണതയിലേക്ക് എത്തുകയില്ല. എന്നാൽ പൂർണ്ണമായി ലഭിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ ഏറ്റെടുക്കലുമൊക്കെയാണ് എന്നത് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മൗല എന്ന് പറഞ്ഞാൽ യജമാനൻ എന്ന അർത്ഥവും നമുക്ക് ഭാഷാപരമായി കൊണ്ടും കാണാൻ സാധിക്കും. യജമാനൻ എന്ന അർത്ഥത്തിൽ മൗല എന്നത് കാണാൻ സാധിക്കും. സൃഷ്ടികളിൽ ചില ആളുകളെ അങ്ങനെ മൗല എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. പക്ഷേ അല്ലാഹു അൽ മൗല എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ ന്യൂനതകളില്ലാത്ത, അതുപോലെ തന്നെ എല്ലാ നിലക്കും പരിപൂർണമായ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ നിലക്കും വിശ്വാസികളെ ഏറ്റെടുക്കുന്ന, അവരുടെ പ്രയാസങ്ങളെ പരിഹരിക്കുന്ന, അവർക്ക് താങ്ങായി തണലായി ഏതു സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല കൂടെയുണ്ടാകുന്ന, ക്ഷീണം ബാധിക്കാത്ത, കുറച്ച് മടുപ്പുകളില്ലാത്ത, അതായത് മടുപ്പുകൾ തീരെ സംഭവിക്കാത്ത ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പൂർണ്ണനാണ്, സൃഷ്ടികളിൽ നിന്ന് ഉന്നതനാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്നതാണ് ഈ നാമം പഠിക്കുമ്പോൾ അനുബന്ധമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടികളിൽ ചിലരെ മൗല എന്ന് പറയും. ആ മൗല എന്ന് വിളിക്കുന്നത് ഒരിക്കലും പൂർണ്ണാർത്ഥത്തിലല്ല, മറിച്ച് പൂർണ്ണാർത്ഥത്തിൽ മൗല, അൽ മൗല എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രമാണ് എന്നത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പൂർണ്ണമായി നമ്മളെല്ലാം ഭരമേൽപ്പിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് വരച്ചിടേണ്ട, നമ്മുടെ മനസ്സിലേക്ക് കോറി വെക്കേണ്ട ഒരു ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ ആവലാതിപ്പെട്ടത് കടം തീർക്കാൻ കഴിയുമോ എന്നതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ അൽ മൗലയായ റബ്ബിലേക്കെല്ലാം ഏൽപ്പിച്ചപ്പോൾ അല്ലാഹു അവിടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും സമൃദ്ധി നൽകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ തവക്കുലിൻ്റെ ഭാഗത്തിൽ നമ്മൾ കോർത്തു വെക്കേണ്ട, ഓർമ്മിച്ചു വെക്കേണ്ട ഒരു ചരിത്രമാണ് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽ മൗലായായ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവൻ നമുക്ക് താങ്ങായി സഹായിയായി തണലേകിക്കൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകും. പ്രത്യേകിച്ച് നാളെ പരലോകത്ത് അല്ലാഹു നമ്മെ ഏറ്റെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തെ രൂഢമൂലമാക്കിക്കൊണ്ട് റബ്ബിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ മൗല, വിശ്വാസികൾക്ക് താങ്ങേകുന്നവൻ എന്ന വിഷയമാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുറൌഫ് അലിക്കമി തിരുവനന്തപുരം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി കുട്ടികളുടെ മറ്റൊരു പ്രോഗ്രാമായ കഥ പറയാം പ്രോഗ്രാം,
3: നമുക്കൊരു കഥ കേട്ട് വരാം. കഥ അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വേറ്റിയാണ്. ഉമ്മാ ഞാൻ ജയിച്ചു, ഇക്കേം പഞ്ഞൂർ രചിച്ച കഥ നമുക്ക് കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ പുതിയ നോവൽ ഉമ്മ ഞാൻ ജയിച്ചു. അധ്യായം ഒന്ന്. ഉമ്മ ഞാൻ മൂന്നാം ക്ലാസ്സിലേക്ക് ജയിച്ചു. സെൽമമോൾ ഓടി വരുന്നത് കണ്ട് ഉമ്മ ചോദിച്ചു, എന്തു പറ്റും മോളെ, ഇങ്ങനെ ഓടിക്കിതച്ചത് എന്തിനാണ്? ഉമ്മ ഞാൻ മദ്രസയിൽ മൂന്നാം ക്ലാസ്സിലേക്ക് ജയിച്ചു. അൽഹംദുലില്ലാ, ഉമ്മ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എവിടെ ഉപ്പ? ഉപ്പ ഖുർആൻ പരിഭാഷ വായിക്കുകയാണ്. സെൽമ ഉപ്പയുടെ മുറിയിലേക്ക് പോയി. അസ്സലാമു അലൈക്കും, ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും മൂന്നാം ക്ലാസ്സിലേക്ക് ജയിച്ചുപ്പാ. അല്ലാഹുവിന് സ്തുതി, നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണെന്ന് മനസ്സിലായി. ജയിച്ചെങ്കിലും രണ്ടിലെ പാഠങ്ങൾ ഒരിക്കൽ കൂടി വായിക്കണം കേട്ടോ. അതിലെ കാര്യങ്ങളൊന്നും മറക്കരുത്, പ്രത്യേകിച്ചും വിശ്വാസകാര്യങ്ങൾ. മോള് ഉമ്മയെ വിളിക്കൂ. സെൽമ ഉമ്മയെ വിളിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പേ ഉമ്മ ഉപ്പയുടെ അടുത്തെത്തി. ഇവള് ജയിച്ചല്ലോ, ആ വകയിൽ നല്ലൊരു പായസം ഉണ്ടാക്കി കൊടുക്കൂ, ഉപ്പ പറഞ്ഞു. സെൽമയുടെ മനസ്സ് മധുരിച്ചു. പായസമുണ്ടാക്കുന്നത് കൊണ്ടല്ല മനസ്സു മധുരിച്ചത്, ഉപ്പയുടെയും ഉമ്മയുടെയും അഭിനന്ദനങ്ങൾ കൊണ്ടാണ്. ഉപ്പ പറഞ്ഞല്ലോ വിശ്വാസ പാഠങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന്. അതെന്താ അതിൻ്റെ കാരണോപ്പാ? വെരി ഗുഡ്, ഇങ്ങനെയായിരിക്കണം വിദ്യാർത്ഥികൾ. വിദ്യ അന്വേഷിച്ചു പഠിക്കണം, അധ്യാപകർ പറയുന്നത് മാത്രം പഠിച്ചാൽ പോരാ. ഇനി കേട്ടോളൂ, വിശ്വാസം ശരിയായാൽ മാത്രമേ എത്ര വലിയ സൽക്രമങ്ങൾ ചെയ്തിട്ടും കാര്യമുള്ളൂ. ലക്ഷക്കണക്കിന് രൂപ പാവങ്ങളുടെ സംരക്ഷണത്തിന് ചെലവഴിക്കുന്ന ഒരാൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാളുടെ ദാനധർമ്മം കൊണ്ട് പരലോകത്തൊരു നേട്ടവുമില്ല. നേട്ടമില്ലെന്നു മാത്രമല്ല, അല്ലാഹു അയാളെ ശിക്ഷിക്കുകയും ചെയ്യും. മോൾ വിശ്വാസകാര്യങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഉണ്ട്, ഞാൻ പറയാം. അല്ലാഹുവാണ് ഭൂമിയും ആകാശങ്ങളും അവക്കിടയിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അവനിൽ ആരെയും പങ്കുചേർക്കരുത്. എല്ലാ നബിമാരും ഇക്കാര്യം ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ അടിത്തറയാണ് ആ വിശ്വാസം അല്ലേ? നല്ല ഉത്തരം. മോൾ അധ്യാപകൻ പഠിപ്പിച്ചത് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. സൽമക്ക് സന്തോഷമായി. മകളുടെ മുഖം തിളങ്ങുന്നത് കണ്ടപ്പോ ഉപ്പക്കും സന്തോഷമായി. അതിനിടയിൽ ഉമ്മ രണ്ട് ലഡുവുമായി വന്നു. പായസം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിനിടക്ക് ഉപ്പയും മോളും ഇത് തിന്നോളൂ, ഉമ്മ പറഞ്ഞു. ലഡു തിന്ന ശേഷം ഉപ്പ പറഞ്ഞു, എനിക്കല്പം കൂടി വായിക്കാനുണ്ട്. നീ മോൾക്ക് വിശ്വാസ കാര്യങ്ങൾ എന്തെല്ലാം അറിയുമെന്നൊന്ന് പരിശോധിച്ചു നോക്കൂ. സൽമയെ ഉമ്മ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. സൽമ വിശ്വാസകാര്യങ്ങൾ ഉമ്മക്കങ്ങനെ പറഞ്ഞുകൊടുത്തു. ഒന്ന്, അല്ലാഹുവിൽ വിശ്വസിക്കുക. രണ്ട്, മലക്കുകളിൽ വിശ്വസിക്കുക. മൂന്ന്, കിതാബുകളിൽ വിശ്വസിക്കുക. നാല്, റസൂലുകളിൽ വിശ്വസിക്കുക. അഞ്ച്, അവസാന നാളിൽ വിശ്വസിക്കുക. ആറ്, വിധിയിൽ, ഖളാ ഖദറിൽ വിശ്വസിക്കുക. ഓ, എല്ലാം മോൾക്ക് ഓർമ്മയുണ്ടല്ലോ. നല്ല കാര്യം. ഇപ്പറഞ്ഞ ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇസ്ലാം കാര്യങ്ങൾ നിർവഹിച്ചതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് പായസം പാകമായോ എന്ന് പരിശോധിക്കാൻ ഉമ്മ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ സൽമ ചിന്തിച്ചു, എത്ര നല്ല ഉപ്പയും ഉമ്മയും. ഖുർആനും ഖുർആൻ പരിഭാഷയും മതപ്രസിദ്ധീകരണങ്ങളുമെല്ലാം നന്നായി വായിക്കും. മദ്രസയിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപ്പക്കും ഉമ്മക്കും അറിയാം. അല്ലാഹു എന്റെ ഉപ്പക്കും ഉമ്മക്കും നന്മകൾ വരുത്തട്ടെ, അവൾ പ്രാർത്ഥിച്ചു. സൽമ ഉപ്പയുടെ മുറിയിലേക്ക് പോയി. ഉമ്മ പായസവുമായി വന്നു. മൂന്ന് പേരും പായസം കുടിച്ചു. മോള് വിശ്വാസകാര്യങ്ങളൊന്നും മറന്നിട്ടില്ലട്ടോ, ഇനി ഇസ്ലാം കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഉടനെ സൽമ പറയാൻ തുടങ്ങി, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ, പിന്നെ അഞ്ചു നേരത്തെ നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. ഇത് കേട്ടപ്പോ ഉപ്പ മകളുടെ തലയിൽ തടവി. അവളുടെ പുറം ഒഴിഞ്ഞുകൊടുത്തു. നല്ല കുട്ടി, മോൾക്ക് അല്ലാഹു നല്ല അറിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. ഇനി പുറത്തുപോയി കുറച്ചു നേരം കളിച്ചോളൂ, അദ്ദേഹം പറഞ്ഞു. അവൾ പുറത്തേക്കിറങ്ങി.
2: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം എന്ന പ്രോഗ്രാമായിരുന്നു. വീട്ടി അബ്ദുസ്സലാം നമുക്ക് മനോഹരമായ ഒരു കഥ പറഞ്ഞു തന്നു. ഇനി നമ്മൾ യാത്ര പോവുകയാണ്.
3: ദൃശ്യം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ദൃശ്യം, നയനമനോഹര കാഴ്ചകളുടെ ശ്രവ്യാനുഭവം. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടുവരുന്ന ദൃശ്യം പലരുടെയും യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പീസ് റേഡിയോ ദൃശ്യം എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത്, ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മുഹമ്മദ് അലി പോത്തുകാടൻ, പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശി, അസിസ്റ്റന്റ് ജി എസ് ടി കമ്മീഷണർ മലപ്പുറം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സുപരിചിതൻ കൂടിയാണ്. കുറേ നല്ല പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ആളുകൂടിയാണ്. കൂടാതെ മുഹമ്മദ് അലിക്ക ഒരു നല്ലൊരു യാത്രികൻ കൂടിയാണ്. ഇന്ന് നമ്മോടൊപ്പം ഏതൊരു യാത്രികനും കാണാൻ കൊതിക്കുന്ന, പോയി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ജമ്മു ആൻഡ് കാശ്മീർ. അതിലെ കാശ്മീർ യാത്രയിലെ അനുഭവങ്ങളാണ് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി നമ്മോടൊപ്പം മുഹമ്മദ് അലിക്ക പങ്കുവെക്കുന്നത്. അസ്സലാമു അലൈക്കും.
8: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
7: മുഹമ്മദ് അലിക്ക, എങ്ങനെയാണ് കാശ്മീർ യാത്രയെ ഒന്ന് ചുരുക്കി കാണുന്നത്? എങ്ങനെ എത്തിപ്പെട്ടു ഈ ഒരു ആഗ്രഹത്തിലേക്ക്? ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ?
8: കാശ്മീർ എന്നതൊരു വികാരമായിരുന്നു. കുട്ടിക്കാലത്ത് പുസ്തകങ്ങളിൽ വായിച്ചത് തൊട്ട് മനസ്സിൽ കാശ്മീർ ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തിന് മുമ്പ് വഴുതി മാറിയതാണ് ഈ യാത്ര.
7: അപ്പോൾ ഇതിനു മുമ്പ് മറ്റു പല യാത്രകളും പോയിട്ടുണ്ടാകും, ചെറിയ ചെറിയ യാത്രകൾ, വലിയ യാത്രകളല്ല. എന്നാൽ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്, താങ്കളുടെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണാം. അപ്പോൾ ഇതിനു മുമ്പ് വേറെ വല്ല യാത്രകളും ചെയ്തിട്ടുണ്ടോ, ഒറ്റയ്ക്കോ ഫാമിലി ആയിട്ടോ ഒക്കെ? അതൊന്ന് പറയാം ആദ്യം.
8: ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ഫാമിലിയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, മറ്റു കൂട്ടുകാരുമായി യാത്ര ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അടുത്ത സംസ്ഥാനങ്ങളിൽ ഒക്കെ പോയിട്ടുണ്ട്.
7: അതിൽ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ പറ്റിയ ഇടങ്ങൾ ഏതൊക്കെയാണ്?
8: ദുബായിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, സൗദി അറേബ്യയിൽ രണ്ട് തവണ.
7: സിംഗപ്പൂരിൽ എങ്ങനെയാണ്, ഫാമിലി ആയിട്ടാണോ അതോ വെറുതെ വിസിറ്റിംഗിന് പോയതാണോ അതോ ടൂറായി തന്നെ പോയതാണോ?
8: സിംഗപ്പൂരിലും ഫാമിലി ആയിട്ടാണ് പോയത്, ഞാനും ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു.
7: ഓക്കെ, അപ്പം ഇപ്രാവശ്യം നമ്മൾ കാശ്മീരിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഒറ്റക്കായിരുന്നോ അതോ ഫാമിലി ആയിട്ടാണോ ഒന്ന് പറയാം.
8: കാശ്മീരിൽ പോയത് ഫാമിലി ആയിട്ടാണ്, ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു, പുറമെ ഭാര്യയുടെ സഹോദരിയും ഭർത്താവും ഉണ്ടായിരുന്നു.
7: പൊതുവേ കാശ്മീർ എന്ന യാത്ര യുവാക്കളുടെയും അതുപോലെ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാത്രമാണ് അധികം പോയി കാണാറ്. അപ്പോൾ കൂട്ടത്തിൽ ഫാമിലിയെയും കൂട്ടിപ്പോയി, അപ്പോൾ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് കാശ്മീരിലേക്ക് എത്തിയത്? ഏത് യാത്രാമാർഗം കൂടിയാണ്? ഇതെല്ലാം കൂടെ ഒന്ന് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താം.
8: 3 വർഷം മുമ്പ് ഒന്ന് പ്രോഗ്രാം ചെയ്തതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വിമാന ടിക്കറ്റ് വരെ എടുത്തിരുന്നു, പക്ഷേ ബൈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഞങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരും ഓഫീസർമാരും ഫാമിലിയായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാശും പോയി കുറച്ച്. പിന്നീട് കാശ്മീർ എന്നൊരു മോഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അതേപോലെ മക്കൾ ഇടക്ക് പറഞ്ഞിരുന്നു, കുട്ടികളോടൊക്കെ പറഞ്ഞു, സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞു, അപ്പോൾ അവർ കളിയാക്കുന്നു, അപ്പം അങ്ങനെ നമുക്കൊരു വാഗ്ദാനം തന്നിട്ട് മുടങ്ങിയല്ലോ എന്നുള്ളത്. അടുത്ത കാലത്താണ് ഒത്തു വന്നു എന്നുള്ളതാണ് സത്യത്തിൽ. ഞാൻ പോയത് സിംഗപ്പൂരിൽ പോയത് ഒരു ട്രാവൽസ് വഴിയാണ്. അതേപോലെ ഇത്തവണയും അവരുടെ നല്ലൊരു സർവീസായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇത്തവണയും അവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എൻ്റെ സഹ സീനിയർ ഓഫീസറായിരുന്ന ഒരു സി എം തോമസ് ഉണ്ട്. അദ്ദേഹം ഒരു വലിയ യാത്രക്കാരനായിരുന്നു. ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിലേക്കാണ് ഫാമിലിയായിട്ട് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. സമ്പന്നനും കൂടിയാണ് അദ്ദേഹം. ഈ ട്രാവൽസ് റോയൽ ഒമാനിയ ടൂറിസം ട്രാവൽസ് എറണാകുളത്ത് ആണ് ആസ്ഥാനം. ഇസ്രയേലിൽ അടക്കം ഇന്ത്യക്ക് പുറത്തും കേരളത്തിനും അകത്തുമായിട്ട് വേറെയും കുറേ ഓഫീസുകളൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹം ഓപ്പറേഷൻസ് അതേപോലെ ഓർഗനൈസേഷൻ്റെ ചാർജുള്ള ഡേവിഡുമായി എന്നെ കണക്ട് ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് കാണേണ്ടത്, എത്ര ദിവസമാണ് എന്നുള്ളൊരു ഏതാണ്ടൊരു ചർച്ച ഞങ്ങൾ ചെയ്തു. അതിനുശേഷം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഇന്ന ദിവസം പോകുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു ഐറ്റിനറി നമുക്ക് അയച്ചു തന്നു. അത് ഡിസ്കസ് ചെയ്തോ തീരുമാനമാക്കി. പിന്നെ എങ്ങനെ എത്തുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക്. ഞാൻ സർവീസിലുള്ളതുകൊണ്ട് ഒരുപാട് ലീവ് എടുക്കൽ പ്രശ്നമാണ്. അപ്പോൾ വിമാനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങോട്ട് പോയത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുമാണ് വിമാനത്തിൽ പോയത്. തിരിച്ച് ശ്രീനഗറിൽ നിന്ന് ബോംബെയിലേക്കും തുടർന്ന് നെടുമ്പാശ്ശേരിയിലേക്കുമാണ് യാത്രയായിട്ട് വന്നത്.
7: അപ്പോൾ ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ യാത്രകൾ ചിലവഴിച്ചോ അതോ നേരെ ശ്രീനഗറിലേക്ക് പോയതാണോ?
8: ഇൻഡിഗോ എയർലൈൻസ് വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. നേരത്തെ ബോംബെ വഴിയാണ് ഉദ്ദേശിച്ചിരുന്നത്, ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ കോവിഡ് പ്രശ്നം കാരണം ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങി ഒരു ടെർമിനലിൽ ഇറങ്ങി അടുത്ത ടെർമിനലിലേക്ക് മാറി അടുത്ത ചെക്കിൻ കഴിഞ്ഞു പോകുന്നു എന്നുള്ളൂ. അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല.
7: സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾക്ക് ഉള്ളൊരു ചോദ്യമായിരിക്കും, ഈ ഒരു കാലം അത് കോവിഡ് കാലമാണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട യാത്രകളിലേക്ക് വന്ന ബുദ്ധിമുട്ടുകളോ പ്രോട്ടോക്കോളുകളോ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാലും.
8: സത്യത്തിൽ കോവിഡ് യാത്ര ഒരു പ്രശ്നം തന്നെയാണ്. കോവിഡ് ചെക്ക് പരിശോധന ഉണ്ടാകും എന്നുള്ളൊരു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെയും ഒരു ആശങ്ക, എങ്ങാനും ഈ 6 പേരിൽ ഒരാൾക്ക് പോസിറ്റീവ് ആയാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, അത് ഒരു ആശങ്ക ഉടനീളം ഉണ്ടായിരുന്നു. നമ്മൾ ചില ഡിക്ലറേഷൻസൊക്കെ കൊടുക്കണം, കോവിഡ് ഇല്ല, കോവിഡ് വീട്ടിൽ ആർക്കും കോവിഡ് ഇല്ല, വിദേശയാത്രകളൊന്നും അടുത്ത് നടത്തിയിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻസ് കൊടുക്കണം. അതിന് പുറമെ ശ്രീനഗറിൽ ഇറങ്ങിയിട്ട് ഒരു കോവിഡ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ മൂക്കിലുള്ള സ്രവം അവരെടുക്കും, എന്നിട്ടത് പരിശോധിക്കും, നമ്മുടെ നിന്ന് ഫോം ഫില്ലപ്പ് ചെയ്ത് വാങ്ങിക്കും, കുറേ ഡീറ്റെയിൽസൊക്കെ അവർ ചോദിക്കും. പരിശോധന കുറച്ച് ക്രൂരായിരുന്നു, മൂക്കിലൊക്കെ കുത്തിയിട്ട് വേദനയൊക്കെ ഉണ്ടായി. എന്തായാലും അവരാ സാമ്പിള് ശേഖരിച്ചു, നമ്മുടെ ഫോൺ നമ്പർ വാങ്ങി വെച്ചതിന് ശേഷം അറിയിക്കാം വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഭാഗ്യവശാൽ ഞങ്ങൾ 6 പേരെയും വിളിച്ചില്ല, അതായത് നെഗറ്റീവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയിപ്പ് കിട്ടി. ഒരു വിമാനത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത ടെർമിനലിലേക്ക് വരുമ്പോഴേ തണുത്തിരുന്നു. സത്യത്തിൽ ശ്രീനഗറിലേക്കുള്ള വിമാനം കയറി ഏതാണ്ട് 1 മണിക്കൂർ യാത്രയാണുള്ളത്. പക്ഷെ അതൊരു നമ്മളൊരു സ്വപ്ന ലോകത്തിലേക്ക് പറന്നിറങ്ങുന്ന ഒരു അനുഭൂതിയായിരുന്നു. ഉയരമുള്ള മലകളുടെ മുകളിലൂടെ വിമാനം പറക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ വെള്ള നിറമുണ്ട്, അത് മഞ്ഞ് കട്ടിയായതാണ്. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ മരത്തിൻ്റെ വേരുകൾ വരക്കുന്ന പോലെയുള്ള ചില വരകളുണ്ട്, അത് ഈ മലയുടെ ഇടുക്കുകളിലൂടെ ഇങ്ങനെ മഞ്ഞ് കട്ടിയായതാണ്. പിന്നെ ഇടയ്ക്ക് സൂര്യപ്രകാശം തട്ടുമ്പോഴുള്ള അതിൻ്റെ ഒരു ഭംഗി. എന്തായാലും നമ്മളൊരു സ്വപ്ന ലോകത്തിലേക്ക് ഇങ്ങനെ പറന്നിറങ്ങുന്നൊരു അനുഭൂതിയാണ് ശ്രീനഗറിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായത്. ശ്രീനഗറിലെ സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ടുള്ള 2-3 മാസങ്ങളാണ്. അതാണ് അവിടുത്തെ ബെസ്റ്റ് സീസൺ. അതായത് മഞ്ഞൊന്നും ഉണ്ടാവില്ല, തണുപ്പ് കൂടുതലുണ്ടാവും, മൊത്തത്തിലൊരു ഗ്രീനറി അതുപോലെ ബ്ലോസം അതായത് പച്ചപ്പും പൂക്കളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സീസണാണത്. എന്തുകൊണ്ട് ഈ സമയം എന്ന് പറഞ്ഞാൽ അതൊരു യാദൃശ്ചികമായി വന്നതാണ്. മോൻ്റെ എക്സാമിൻ്റെയൊക്കെ ഒരു ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ സമയമാണ് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാശ്മീരിൻ്റെ ഒരു മുഖം. നല്ല തണുപ്പാണ്, പലപ്പോഴും രാത്രിക്ക് മൈനസ് ആവുന്നു. ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ച ഒരു തണുപ്പല്ല. അതായത് ഒരു കോട്ടും ഒരു പാൻറ്റും ഒരു ജീൻസും ഒരു ഷൂ ഒക്കെ ഇട്ടാൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചിരുന്ന തണുപ്പ് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ ശ്രീനഗറിൽ ഇറങ്ങുമ്പോൾ ശ്രീനഗറിലെ കാശ്മീരിലെ നമ്മുടെ ഏജൻറ്റ് ഒരു ഫോൺ നമ്പറും ഒരാളുടെ പേരും വാട്സപ്പും SMS തന്നിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രീപെയ്ഡ് സിമ്മുകളൊന്നും വർക്ക് ചെയ്യില്ല, പോസ്റ്റ് പെയ്ഡ് സിമ്മുകളെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് അഡ്വാൻസായിട്ട് എൻ്റെ ഒരു സിം ഞാൻ മാറ്റിയിട്ട് പോസ്റ്റ് പെയ്ഡ് ആക്കിയിരുന്നു. അപ്പോൾ അവർക്ക് മെസ്സേജ് വന്നിരുന്നു. ചെക്ക് ഇൻ പരിപാടികളും ബാക്കിയുള്ള ചെക്ക് ഔട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോവിഡ് ടെസ്റ്റും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ എൻ്റെ പേര് എഴുതിയിട്ടുള്ള ബോർഡുമായിട്ട് ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. മുന്നാജി അദ്ദേഹം ആയിരുന്നു നമ്മുടെ ഡ്രൈവർ. ഒരു ഇന്നോവ കാറിൽ ഞങ്ങൾ 6 പേരും കയറി അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുകയാണ്. അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പറയേണ്ടതില്ല, നല്ല തണുപ്പാണ്. എയർപോർട്ടിൽ നിന്ന് കാറിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ശൈത്യം ശരിക്ക് അനുഭവിച്ചു. തുടക്കത്തിൽ എയർപോർട്ടിൻ്റെ ചില മൂലകളിലൊക്കെ ഇങ്ങനെ മഞ്ഞുകട്ടകൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ആദ്യമായിട്ടാണ്. പക്ഷേ ഓർത്തിരുന്നില്ല ഇനി മുഴുവൻ മഞ്ഞാണെന്നുള്ളത്, 100% മഞ്ഞിലേക്കാണ് പോകുന്നതെന്നുള്ളത്. ഞങ്ങൾ അതിരാവിലെയാണ് യാത്ര തുടങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം വേണ്ടത്ര ശരിയായിരുന്നില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, 10 രൂപയ്ക്ക് പുറത്ത് ചായ കുടിക്കുന്നത് നമ്മൾ ഫ്ലൈറ്റിലും എയർപോർട്ടിലും 100 രൂപക്കാണ് ചായ കുടിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാനസികമായി വേണ്ട എന്നുള്ളൊരു ചിന്തയും വരും. അതിറങ്ങിയപ്പോൾ തന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. അദ്ദേഹം നമ്മൾ അവിടെ ഓൺ ദ വേ വഴിയിലുള്ളൊരു കൃഷ്ണ ധാബയിൽ നിർത്തി നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് അതായത് ചപ്പാത്തിയും ആലു അങ്ങനെയുള്ള സംഭവങ്ങൾ നല്ലൊരു ഭക്ഷണമാണ് കിട്ടിയത്. എല്ലാവർക്കും വളരെ ഹാപ്പിയായി. അതായത് നമ്മൾ കേരളത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു തമിഴ്നാട്ടിലാണുള്ളൊരു ഫീലാണ് വന്നത്. പിന്നീട് ഞങ്ങളെയും കൂട്ടി അദ്ദേഹം ഞങ്ങളുടെ 1-ാമത്തെ ദിവസത്തെ താമസം ഒരു ഹൗസ് ബോട്ടിലായിരുന്നു.
7: ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ
8: നമ്മൾ സാധാരണ ഇവിടെ ആലപ്പുഴയിലൊക്കെ കാണുന്ന ബോട്ട് പറയുമ്പോൾ സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണ്. അത് രാത്രി ഒരു സ്ഥലത്ത് ഹാൾട്ട് ചെയ്യും, അവിടെ അതിനകത്ത് താമസിക്കും, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. കാശ്മീരിലുള്ള ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത് കണ്ടതൊന്നും സഞ്ചരിക്കുന്ന ഒന്നല്ല. തടാകത്തിൻ്റെ തീരത്ത് അതൊരു സ്ഥിരം സ്ട്രക്ചറായിട്ട് ഒരു ബോട്ടാണ്, പക്ഷെ അത് സഞ്ചരിക്കാത്തൊരു സാധനമാണ്. അതായത് പിന്നെ വെള്ളത്തിലൊരു വീടെന്ന് പറയാം. അതിൽ ഇങ്ങനെ കേടുവരാതെ എങ്ങനെയാണ് അവിടെ കിടക്കുക ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ദേവദാരു മരത്തിൻ്റെ തടികൾ കൊണ്ടാണ് അത് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ താഴേക്ക് കാലുകളൊക്കെ നമുക്ക് കാണാം. അതായത് ദാൽ തടാകത്തിൻ്റെ തീരത്ത് വെള്ളത്തിൽ സദാ പൊങ്ങിക്കിടക്കുന്ന ഒരു വീട്, മനോഹരമായൊരു വീട്, അതാണ് ഹൗസ് ബോട്ട്.
7: എത്ര ദിവസമായിരുന്നു ശ്രീനഗറിലെ താമസം?
8: ശ്രീനഗറിൽ മൊത്തം ഞങ്ങളുടെ മൊത്തം പ്രോഗ്രാം 6 പകലുകളും 5 രാത്രികളും ആയിരുന്നു. അതിൽ ഒരു തവണ ഒരു ദിവസം മാത്രമാണ് പെഹൽഗാമിലേക്ക് ഗുൽമാർഗിലേക്ക് പോയിട്ട് താമസിച്ചത്. ബാക്കിയുള്ള 4 രാത്രികളും ഞങ്ങൾ ശ്രീനഗർ തന്നെ ആയിരുന്നു.
7: അപ്പോൾ ഈ 4 രാത്രികളും ഈ ഹൗസ് ബോട്ടിലായിരുന്നു താമസം?
8: ഹൗസ് ബോട്ടിൽ ചെന്ന ദിവസം താമസിക്കുന്നു. പിറ്റേ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വീണ്ടും ഹൗസ് ബോട്ടിൽ തന്നെ താമസിക്കുന്നു. അടുത്ത ദിവസം വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. പിന്നീട് തിരിച്ച് വരുന്നത് മറ്റൊരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് 2 രാത്രിയാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത്.
7: ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണ്?
8: അതിനു നേരത്തെ ചോദിച്ചൊരു ഷിക്കാര പറയേണ്ടതുണ്ട്. വാഹനത്തിൽ ഇന്നോവ കാറിൽ അകത്ത് ഹീറ്ററൊക്കെ വർക്ക് ചെയ്ത് ചൂട് പിടിപ്പിച്ച് ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം യാത്ര തുടർന്നു.
7: സാധാരണ നമ്മൾ നാട്ടിലൊക്കെ എ സി ഓൺ ആക്കുന്നതിന് പകരം ഹീറ്ററാണ് ഓൺ ആക്കുന്നത്.
8: പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കൊരു 20 ഡിഗ്രിയിൽ താഴ്ന്ന ടെമ്പറേച്ചറൊന്നും താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഭയങ്കരമായി കുളിർ തോന്നും. ഇത് ഇറങ്ങുന്ന സമയത്ത് -1, -2 ഒക്കെയാണ് വരുന്നത്. അപ്പം നല്ല നമുക്ക് പെട്ടെന്ന് അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ വാഹനം ദാൽ തടാകത്തിൻ്റെ തീരത്ത് ഇറങ്ങുന്നു, നമ്മുടെ ലഗേജുകളൊക്കെ ഇറക്കുന്നു. പിന്നെ ഡ്രൈവർ മുന്നാജി ചൂണ്ടിക്കാണിച്ചു, ആ ഭാഗത്താണ് നമ്മുടെ ഹൗസ് ബോട്ട്. അവരൊക്കെ ഇറക്കി തന്ന് ഈ മുന്ന എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ ഒരു 10-60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ഉയരം കുറഞ്ഞ ഒരു ഗൗരവക്കാരനായിട്ടുള്ള ഒരാൾ. പക്ഷേ അയാൾ നമുക്ക് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. കാര്യം മാത്രം പ്രസക്തമായ കാര്യങ്ങൾ മാത്രം പറയും. അയാൾ സീനിയറായത് കാരണം അയാൾ എല്ലാവർക്കും ബഹുമാനമായിരുന്നു. അപ്പോൾ ഇയാൾ ഇറങ്ങുമ്പോഴേ ബാക്കിയുള്ള ആൾക്കാർക്ക് അറ്റൻഷനായി നിന്നു. ഷിക്കാരയിലാണ് പിന്നീട് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് പോകുന്നത്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 3-4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുന്നതാണ്. വളഞ്ഞൊക്കെയാണ് പോയിരുന്നത്.
7: ഷിക്കാര ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാലും ഷിക്കാരയുടെ സ്ട്രക്ചർ, ഷിക്കാര എന്താണ് ഈ ഷിക്കാര എന്ന് ശ്രോതാക്കൾക്കൊന്ന് പറഞ്ഞാൽ.
8: ഷിക്കാര എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ബോട്ടാണ്. 3 പേർക്കത് സഞ്ചരിക്കാം, അല്ലെങ്കിൽ 6 പേർക്കൊക്കെ സഞ്ചരിക്കാം. ഈ മഞ്ഞ സമയമൊക്കെ അത് കണ്ട ഒരു മേൽക്കൂര കൂടി ഉണ്ട്. മൊത്തത്തിലൊരു കളർഫുള്ളായൊരു സംഭവം,
7: നമ്മളെ തോണി പോലെ ഒരു മുകളിലൊരു ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു
8: നാടൻ തോണി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് വർണ്ണ ശബളിമയാർന്നതായിരിക്കും. അത് കത്തുന്ന കുത്തുന്ന കളറൊക്കെ അവർ അടിച്ചിട്ടുണ്ടാവും. അതിൽ വിരിച്ചിട്ടുള്ള നമ്മുടെ വിരിപ്പുകളൊക്കെ അതേപോലെ തന്നെ മനോഹരമായിരിക്കും. ആ കാശ്മീർ പട്ടിൻ്റെ ആയിട്ടുള്ള ഒരു ലെങ്കലും ഒക്കെ അതിലുണ്ടാവും.
7: അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീനഗറിലെത്തി ഈ ഷിക്കാര പോലുള്ള ബോട്ട് തോണികളിൽ യാത്ര തുടങ്ങി. അതിനോടൊപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരുടെ ഇടപഴകി കാണും. അപ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ സംസ്കാരവും അവരുടെ ഡ്രസ്സും ഒക്കെ എങ്ങനെയായിരിക്കുന്നു?
8: മൊത്തത്തിൽ തണുപ്പ് കാലമാണ്. ആ ഒരു ആക്റ്റർ ഡ്രസ്സാണ് അവരുടെ മൊത്തത്തിലുള്ളത്. അതായത് ഏതാണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മിക്കവാറും മുഖവും കൈയും മാത്രമേ പുറത്ത് കാണാവുന്നുള്ളൂ. പുരുഷന്മാരൊക്കെ തൊപ്പിയുണ്ടാവും, അതേപോലെ ചിലരും ഒക്കെ ഷാളുകൾ ധരിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ചെവിയുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ഒന്നുകൂടിയും പിണച്ചിട്ട് തോളിലൂടെ തൂക്കിയിട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നിസ്കാരക്കുപ്പായൊക്കെ പറഞ്ഞ പോലെ ഒരു മുട്ടിന് വരെ എത്തുന്ന ഒരു തരം അപായ, അതാണ് കൂടുതൽ ആളുകളും ധരിച്ചിട്ടുണ്ടാവുക. കൈകളിൽ നമുക്കൊന്നും കയ്യുറ ധരിക്കാതെ നടക്കാൻ പറ്റില്ല സമയത്ത്. പക്ഷെ അവർ മിക്കവാറും അവരുടെ കൈകൾ അവരുടെ കോട്ടിനുള്ളിൽ ഈ വലിയ ഡ്രസ്സിനുള്ളിൽ ഇങ്ങനെ പൊഴുത്തിട്ടിരിക്കുകയും ചെയ്യുക. ഷിക്കാരയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്, ബാക്കിയുണ്ട്. ഷിക്കാര ഒരു മനോഹരമായ ഒരു സംഗതി തന്നെയാണ്. ദാൽ തടാകത്തിലൂടെ അതിലെ ഷിക്കാരയിൽ സഞ്ചരിക്കുക പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ബ്രഹ്മാത്മകമായ ഒരു സ്വപ്ന ലോകത്താണ് തോന്നിപ്പോകും. ഞങ്ങൾ ചെന്ന സമയത്ത് ദാൽ തടാകത്തിൻ്റെ മുകൾ ഭാഗം ഏതാണ്ട് മഞ്ഞിൽ കട്ടി പിടിച്ച് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെയൊക്കെ ഒരു ഗ്ലാസിൻ്റെ കട്ടിയിൽ ദാൽ തടാകത്തിൻ്റെ മുകളിൽ ഐസ് കട്ടകൾ ഐസായിട്ട് ഇങ്ങനെ വലിയ പാളികൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വള്ളക്കാരൻ അതിലിങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ ഇടയ്ക്ക് പൊട്ടാത്ത ചെറിയ കഷ്ണങ്ങളിങ്ങനെ കിരികിരി ശബ്ദത്തോടി പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അതല്ലെങ്കിൽ പൊട്ടാത്തുണ്ടെങ്കിൽ അയാൾ അയാളുടെ തുഴ കൊണ്ടൊന്ന് കുത്തിപ്പൊട്ടിക്കും. അപ്പോൾ അത് ഈ ദാൽ തടാകത്തിലൂടെ ഷിക്കാരയിൽ നമ്മൾ ഹൗസ് ബോട്ടുകളെ യാത്ര തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കാശ്മീരിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഹൗസ് ബോട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഹൗസ് ബോട്ടിൽ ഒരു 4 റൂമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഡൈനിങ് ഹാള്, ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു സിറ്റിംഗ് റൂം പോലെ ഒന്ന്, പിന്നെ ഒരു എൻട്രൻസും, അതാണ്. അത്രേ അതിനകത്തുള്ളൂ. റൂമുകൾ അത്യാവശ്യം വിശാലമാണ്. ഡബിൾ ബെഡ് സെപ്പറേറ്റ് വേറെ ബെഡ്, പിന്നെ ചൂടുവെള്ളം കിട്ടാനുള്ള സൗകര്യം, മനോഹരമായ സൗകര്യങ്ങളുള്ള ബാത്റൂമുകൾ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേ തണുപ്പ് തുടങ്ങി. പിന്നെ ഹൗസ് ബോട്ട് ഈ ഒരു സീസണിൽ ഫെബ്രുവരി ആദ്യ വാരത്തിലാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ആ സമയത്ത് അവിടെ ഒരു എന്താണെന്ന് പറയുക, നമുക്കൊക്കെ പറയുമ്പോൾ അസഹനീയമായ തണുപ്പാണ്. പ്രത്യേകിച്ച് ഹൗസ് ബോട്ട് പറയുമ്പോൾ അത് കിടക്കുന്നത് വെള്ളത്തിലാണ്, വെള്ളത്തിൽ തന്നെ ഐസുണ്ട്. പിന്നെ ഹൗസ് ബോട്ടിൻ്റെ 2 വശങ്ങളിലും തലേന്ന് അല്ലെങ്കിൽ ദിവസങ്ങളായി പെയ്ത മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്, മഞ്ഞിൻ്റെ കട്ടകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്രീസറിനകത്ത് കിടക്കുന്നൊരു ഫീലാണ് നമുക്ക് ആദ്യം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോഴേ വിറക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ മുന്ന ഒരു ജൂനിയർ മുന്നുണ്ട്, മുന്നീബ് എന്ന് പറയുന്നൊരു ഒരു നല്ല പയ്യൻ, ഒരു 23-കാരൻ. അവൻ കഹുവ വേണോ അതോ ചായ വേണോ ചോദിച്ചു. കഹുവ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോഴോട് ഫീല് വരുന്നില്ല, ചായയുടെ ഒരു മോഹമാണ്. ചായ വേണം പറഞ്ഞു, അവർ ചായ ചൂട് ചായ കൊണ്ടുവന്നു, അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ വിറക്കുന്ന അയാൾ കണ്ടു സ്വാഭാവികമായിട്ടും. അവിടെ നമ്മുടെ സിറ്റിംഗ് റൂമിൽ നെരിപ്പോടുണ്ട് എന്ന് വെച്ചാൽ ചൂടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ചായക്കടയിലൊക്കെ കാണുന്ന സമാവറിൻ്റെ രൂപത്തിൽ ഒരു വട്ടത്തിലുള്ള ഒരു ലോഹനിർമ്മിതമായൊരു സാധനം, അതിലേക്ക് അതിന്ന് പുകവെള്ളികളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. അയാൾ തുറന്ന് അതിലേക്ക് വിറകിൻ്റെ കഷ്ണങ്ങൾ

0: കുങ്കുമം ചേർക്കും, അതേപോലെ ബദാം അവർ അരിഞ്ഞിടും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കട്ടൻ ചായയിൽ തേങ്ങ ചവയ്ക്കുന്നത് പോലെ അങ്ങനെ ഒരു ഫീലിൽ അങ്ങനെ കുടിക്കാം. ഒരു രസമാണ് അത്. അവിടെ സാധാരണ കടകളിൽ മിനിമം ഒരു 30 രൂപയൊക്കെയാണ് കഹുവയ്ക്ക് ഒരു ഗ്ലാസ്സിന് അവർ ചാർജ് ചെയ്യുന്നത്. അത് 50, 60, 100 വരെയൊക്കെ പോകും പല റേറ്റിലും. മറ്റുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെത്തിയത് വൈകുന്നേരമാണ്. പിന്നെ ഈ നെരിപ്പോടിന് ചുറ്റും ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ മുറിയിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല, തണുപ്പുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മുറികളിൽ ഞങ്ങൾ, ഞാനും വൈഫും പിന്നെ മക്കള് വേറെ റൂമിൽ, പിന്നെ മറ്റൊരു വേറെ റൂം, അങ്ങനെ 3 റൂമിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ആ മുറികളിൽ ചൂടാക്കാനുള്ള വേറെ സംവിധാനങ്ങളുണ്ട്. അത് ഒരു ഇലക്ട്രിക്കലാണെന്ന് തോന്നുന്നു, ചൂടാക്കാനുള്ള വേറെ സംവിധാനം. അത് 2-3 മണിക്കൂറാകുമ്പോഴേക്കും മുറിയിൽ ശരിക്കും ചൂട് നല്ല ഹെവി ചൂടാവും. പിന്നെ ഓരോ ബെഡും ചൂടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതിലൊരു ഇലക്ട്രിക് സംവിധാനമാണ്. അപ്പോൾ ബെഡ് ഒരു ഇളം ചൂടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ മുറി ആദ്യം ചൂടാക്കിയിട അവർ ഓഫാവും, ഓഫാക്കും. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അഥവാ ചൂട് കൂടിയാലും എന്തെങ്കിലും അപകടം ഉണ്ടാവും, അത് ഓഫാക്കും. പിന്നെ രാത്രി മുഴുവൻ അവർ ഈ ബെഡ് ചൂടാക്കാനുള്ള സംവിധാനം ചെയ്യണ്ടേ, അതല്ലെങ്കിൽ നമുക്ക് അവിടെ കിടക്കാൻ പറ്റില്ല. പിന്നെ കക്കൂസിൽ പോലും ഊതുകൊടുക്കലൊക്കെ ഒരു പ്രയാസമാണ്, കാരണം അതിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിലും അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഐസ് ആണ് ചൂടാക്കിയിട്ട് ചൂടുവെള്ളമാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒന്നെടുത്തു കഴിഞ്ഞാൽ കുറച്ച് കിട്ടാൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് സഹകരിക്കാനേ പറഞ്ഞു. പലപ്പോഴും തേമം ചെയ്തിട്ടാണ് നിസ്കരിച്ചത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ ഓണം വെജും രണ്ടും ആയിക്കോട്ടെ പറഞ്ഞു. അവർ നല്ല ഭക്ഷണമാണ് കൊണ്ടുവന്നത്, പല ദിവസങ്ങളിൽ പല ഇതായിരുന്നു. ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട, അതിൻ്റെ ഒരു വേറൊരു സ്റ്റൈൽ ആലു പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെജും കറികളും ചിക്കൻ കറിയും അങ്ങനെയുള്ള നല്ല രസമായിരുന്നു. അതിനേക്കാൾ അവിടെ നമുക്ക് രസകരമായി തോന്നിയത് ചൂടുള്ള സൂപ്പ് ഉണ്ടായിരുന്നു, വെജും അല്ലാത്തൊക്കെ ആയിട്ടുള്ള. അപ്പോൾ സൂപ്പൊക്കെ കുടിച്ച് ഈ നെരിപ്പോടിന് അടുത്ത് ഇരുന്ന് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് വരെ നെരിപ്പോടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു പറഞ്ഞു. ഭക്ഷണം പ്ലേറ്റിൽ എടുത്ത് തന്നെ ചുറ്റിട്ട് തന്നെയാണ് കഴിച്ചത്.
1: ഇപ്പോൾ നമ്മൾ ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടിലാണ്.
0: അതെ,
1: ഇൻഷാല്ലാ നമുക്ക് ഇനി കൂടുതൽ കാശ്മീർ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പങ്കുവെക്കാം. ശ്രോതാക്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ പ്രോഗ്രാമിനെ പറ്റി അയക്കുക. ഇതുപോലെ നിങ്ങളുടെ അറിവിലുള്ള യാത്രകളെ സ്നേഹിക്കുന്ന നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിവുള്ളവരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം എന്ന യാത്രാ വിവരണമായിരുന്നു.

നമ്മളിനി കുടുംബാംഗങ്ങളിലെ സ്നേഹവും സമാധാനവും ഊട്ടിയുറപ്പിക്കപ്പെടുന്ന വളരെ മനോഹരമായൊരു പ്രോഗ്രാമാണ് കാതോർക്കാൻ പോകുന്നത്, സ്നേഹക്കൂട്. അതൃപ്തരുടെ

0: നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന വിഷയത്തിൽ താജുദ്ദീൻ സലാഹിയും ഹാരിസ് ബിൻ സലീമും നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ വിശേഷിച്ച് മുസ്ലിം കുടുംബ പശ്ചാത്തലങ്ങളിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വലിയ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും തിരിച്ചുവിടലുകൾക്കും സമാശ്വാസങ്ങൾക്കും കാരണമായ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. അത് ഇപ്പോൾ കേൾക്കുന്നവരും ഇനി കേൾക്കേണ്ടവരുമായ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് അതിലെ ഏറ്റവും മുഖ്യമായ ഒരു ഘടകം. അള്ളാഹു അത് നമുക്ക് നിലനിർത്തി തെരുമാറാകട്ടെ. നമ്മളിന്ന് അസംതൃപ്തരായ കുറേ മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ തൃപ്തിയൊട്ടുമില്ലാതെ അങ്ങനെ അവർ കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെയേ എനിക്ക് പറ്റൂ, ഇതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നുമില്ല, ഇത് വിധിയാണ് എന്ന് വിശ്വസിക്കുന്ന, ഇത് വിധിയാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു മുളം കയറിൽ തൂങ്ങിയാടുന്ന മൃതശരീരങ്ങളാകാതെ ജീവിക്കുന്ന കുറേ മനുഷ്യർ, അവരുടെ ചില പ്രതിനിധികൾ നമുക്ക് അയച്ച ചില സന്ദേശങ്ങളുണ്ട്. അതിൽ ഭാര്യയെ സംബന്ധിച്ച് അസംതൃപ്തിയുള്ള ഭർത്താവുണ്ട്, ഭർത്താവിനെ സംബന്ധിച്ച് അസംതൃപ്തിയുള്ള ഭാര്യയുണ്ട്, ഉപ്പയെക്കുറിച്ച് അസംതൃപ്തിയുള്ളവരുണ്ട്, മക്കളെക്കുറിച്ച് അസംതൃപ്തിയുള്ളവരുണ്ട്. അങ്ങനെ അസംതൃപ്തിയുടെ കാരണം മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളാണ്. അത്തരം പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് സ്നേഹക്കൂടിൻ്റെ ഒരു സവിശേഷത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരിസ് മൗലവി നമ്മളുടെ കൂടെയുണ്ട്. ആരിസ്ക, നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യമാണ്, ഭാര്യയുമായുള്ള അദ്ദേഹത്തിൻ്റെ വിഷയമാണ്. സ്വയംഭോഗം ഹറാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇണയിൽ നിന്ന് വിവാഹം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് സാധിക്കാതെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൗൺസിലർ പോയി കണ്ടു. അപ്പോൾ കൗൺസിലർ എന്നോട് പറഞ്ഞത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ മെത്തേഡ്സ് എടുത്തുകൂടെ എന്നാണ്. സ്വയം സംതൃപ്തി കണ്ടെത്താനുള്ള വഴികൾ എടുത്തുകൂടെ, എനിക്കൊരു വിശ്വാസിയായി മരിക്കണം എന്നുണ്ട്, ഈ ഇത് നിഷിദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ആവശ്യമാണെങ്കിൽ നടക്കണമില്ല, ഞാൻ എന്ത് ചെയ്യുന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ ചോദ്യം.
2: അതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മുഖപുര തന്നെ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ചിന്തിക്കും. ഈ പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരല്ലാതിരിക്കുക എന്ന് പറയുമ്പോഴേ അത് വളരെ ധാരാളം പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള അവസ്ഥയെ നന്നാക്കി തീക്കാൻ നമ്മൾ ശ്രമിക്കൂല. കാരണം നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മളൊക്കെ ഒരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കച്ചവടം ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളതിൽ സംതൃപ്തരല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അത് ചേഞ്ച് ചെയ്യണെ പറ്റി, അല്ലെങ്കിൽ വേറെ കല്യാണം കേൾക്കണെ പറ്റി ഒക്കെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ നമ്മൾ സംതൃപ്തരല്ലാതിരിക്കുമ്പോൾ പ്രശ്നം അതാണ്. രണ്ടാമത്തൊന്ന്, നമ്മൾ സംതൃപ്തരല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയാണ് ചിന്തിക്കുക. അയാൾക്ക് ഉഷാറാണല്ലോ, അയാൾക്ക് ഉഷാർ, അയാളുടെ കച്ചവടം ഉഷാറാണ്, അയാളുടെ ഭാര്യ ഉഷാറാണ്, അയാളുടെ മക്കൾ ഉഷാറാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റില്ല, നമ്മുടെ ഭാര്യനെ ഇഷ്ടപ്പെടാൻ പറ്റൂല, നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടാൻ പറ്റൂല, അതേപോലെ തന്നെ നമ്മുടെ കച്ചവടത്തെ ഇഷ്ടപ്പെടാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയോ അവരോട് നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയോ ഒന്നും ചെയ്യൂല. ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ഒരു സംതൃപ്തിയില്ലായ്മ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. വല അശ്ര ഇബു ഇലാ മാലം യഫുത്തമാൻ, ഭാവിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, അത് ഭാവിയിൽ എന്ത് കാര്യം നമുക്ക് ആഗ്രഹിക്കാലോ, അത് ഞാനിങ്ങനെ ഭാവിയിൽ എന്താ എനിക്ക് കിട്ടുക, എന്താ എനിക്ക് കിട്ടുക എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കലില്ല. അതേപോലെ വല അബീത്വാല മാഫാത്ത ഹസ്രാന, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഞാൻ എന്താകാറില്ല, വിഷമിക്കാറില്ല. ഒരു മനുഷ്യന്റെ സമാധാനം തന്നെ അതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങൾ നഷ്ടപ്പെട്ടതൊന്നും എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക. ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ എത്ര ആളുകൾ അസ്വസ്ഥരാകുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. വരാൻ പോകുന്നത് എന്തോ സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് കാണാമെന്ന് വിചാരിച്ച് പ്രതീക്ഷ നിൽക്കണം. അപ്പോൾ നമ്മൾ ഏത് കുടുംബപരമായ പ്രശ്നങ്ങളെയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം അതാണ്. അതായത് പിന്നെ സത്യത്തിൽ ഇതിലൊരു വളരെ വലിയൊരു അത്ഭുതം നമുക്ക് തോന്നണതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുമല്ലോ, വിവാഹിതർക്കിടയിലുള്ള അവിഹിത ബന്ധങ്ങൾ. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ ഒരു പയ്യൻ വിളിച്ചിട്ട് ഒരു സംശയം ചോദിച്ചു. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ വിവാഹിതയായൊരു പെൺകുട്ടിയുമായിട്ട് അവൻ എന്ത് ചെയ്തു, പ്രേമമായി, അവൾക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ അവസാനം വെച്ച് എന്താ വെച്ചാൽ അവർക്ക് വളരെ ഒരു പ്രതിസന്ധി വന്നു. കാരണം ഭർത്താവുള്ളൊരു പെൺകുട്ടിയാണല്ലോ, ഇവൻ വിവാഹം ഇതിനല്ല, അപ്പോൾ അവളെക്കാളൊരു വയസ്സ് കുറവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ ബന്ധം തുടരാവോ എന്നൊക്കെയാണ് അവൻ്റെ സംശയം. അപ്പോൾ അവിടെ അവൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, പിന്നെ ഇവളും ഞാനും അടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട സ്നേഹം, പരിഗണന അതൊന്നും കിട്ടുന്നില്ല. അതൊക്കെ ഞാനാണ് എന്തിനു
1: കൊടുക്കുന്നത്
2: എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങള് സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ, അവള് എന്തല്ല അവളുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ സംതൃപ്തനല്ലാത്തത് കൊണ്ടാണ് എന്തിനു വേറൊരാളെ തേടുന്നത്. പിന്നെ ഇവന്റെ അടുക്കുന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവൾ അവളുടെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. സ്വാഭാവികമായിട്ട് ആ അദ്ദേഹം അടഞ്ഞു പോയി, പിന്നെ ആ ബന്ധങ്ങളില്ല. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാല്, നമ്മുടെ ഭാര്യയെ വേറൊരാൾക്ക് എന്താകാമായിരുന്നു ഏറ്റവും നന്നായി സ്നേഹിക്കാനും പ്രേമിക്കാനും കൊണ്ടുനടക്കാനും ഒക്കെ
1: പറ്റണേ?
2: നമുക്ക് പറ്റുന്നില്ല. നമുക്ക് വേറൊരാളെ ഭാര്യയെ പറ്റുന്നുണ്ട്. ഇതൊരു വല്ലാത്തൊരു സംഗതിയാണ്. അപ്പൊ അത് സത്യത്തിൽ എന്താ വെച്ചാൽ, നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഭാര്യയെ എല്ലാ നിലക്കും അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള നമ്മുടെ ഭർത്താവിനെ ഭാര്യയെ അത് ഏറ്റവും നന്നായി ഉപയോഗിച്ച് നമ്മൾ വളരെ സംതൃപ്തമായി മുന്നോട്ട് പോവുക എന്ന ഒരാഗ്രഹമാണ് ആദ്യം വേണ്ടത്. എൻ്റെ ഭാര്യനെ പറ്റൂല, എൻ്റെ ഭർത്താവിന് പറ്റൂല, അയാൾ അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ്, ഇയാൾ ഇങ്ങനെ എല്ലാവർക്കും പറയാലോ. അതൊന്ന് മാറി, മനുഷ്യനല്ലേ, ഏത് മനുഷ്യനെയും ഏത് സ്വഭാവങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹു എനിക്ക് അനുവദിച്ച് തന്ന ഈ ബന്ധത്തിൽ, ഈ ദാമ്പത്യത്തിൽ എൻ്റെ വൈകാരികതയും എൻ്റെ ലൈംഗികതയും എൻ്റെ മാനസിക സ്വസ്ഥതയും എല്ലാം എനിക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കണം. അവരാണല്ലോ ഒരു കൗൺസിലർ എടുത്ത് വരുന്നത്, അവരാണ് പ്രശ്ന പരിഹാരമായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ കൗൺസിലർ പറയണെന്തിനാ? ഒരു ഭാര്യ ഇല്ലാത്ത ഒരാള് എങ്ങനെയാണോ അയാളുടെ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നത്, അതേ വഴി തന്നെ സ്വീകരിച്ചുകൂടെ ഈ ഭാര്യയെ നിലനിർത്തിക്കൊണ്ടതാണ്. ഈ ഭാര്യയിലൂടെ അതെങ്ങനെ സാധ്യമാകും എന്നതിനുള്ള ഒരു വഴി
1: പറഞ്ഞുകൊടുക്കണില്ല
2: എന്നുള്ളതാണ് ഇവിടുത്തെ പരാജയം. അപ്പൊ ഇവിടെ വിവാഹിതനായ ഒരാൾ ഒരു സ്വയംഭോഗത്തിൽ അഭയം തേടേണ്ടി വരികയെന്ന് പറഞ്ഞ അത് വളരെ അപകടകരമാണ്. അതിനുള്ള കാരണങ്ങൾ, ഒന്ന്, വിവാഹത്തിന് മുമ്പ് മിക്കവാറും ആളുകൾ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി സ്വീകരിക്കുന്നൊരു വഴിയാണെന്ത്, മാസ്റ്റർ ഭാഷ. അപ്പം എന്ത് ചെയ്യും, അത് വിവാഹം കഴിച്ചാലും അത് തുടരും. കാരണം പ്രകൃതി വിരുദ്ധമായ ചില ശീലങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിവാഹം കഴിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് മടങ്ങി വരാൻ ബുദ്ധിമുട്ടായിത്തീരും എന്നുള്ളതാണ് അത് ഒരു കാരണമാകും. രണ്ടാമത്തൊരു കാരണം, സ്വാഭാവികമായും ഒരു പക്ഷേ അയാൾ വിവാഹം കഴിക്കുന്നതോട് ചിലപ്പോൾ അതൊന്ന് വിരമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ വിവാഹം പരാജയപ്പെടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ആളുകളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ ലൈംഗികതയുടെ പൂർണ്ണത അത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിപരമായ വഴിക്ക് വഹലക്കനാക്കും അസ്വാജ്, അത് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ആണും പെണ്ണും ഇണകളായി ജീവിക്കാവുന്ന ഒരു, അതുകൊണ്ട് 100% വിജയകരമായ, ആഹ്ലാദകരമായ, ആസ്വാദകരമായ സെക്സ് നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മുടെ ഭാര്യമാരെന്ന് കിട്ടുള്ളൂ, വേറൊരു പെണ്ണൊന്നും കിട്ടൂല. കാരണം ഒരു കുറ്റബോധമല്ലാതെ മനസ്സംതൃപ്തിയോടുകൂടെ പൂർണ്ണമായും അങ്ങേയറ്റത്തെ ഹൃദയ ബന്ധത്തോടെയും സ്നേഹത്തോടെയും കൂടെ ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നത് വിവാഹത്തിലൂടെ മാത്രമാണ്. അപ്പം എവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലാണ് ലൈംഗികതയുടെ പൂർണ്ണ സംതൃപ്തി എന്നതിലേക്ക് എല്ലാവരും തിരിച്ചു വരേണ്ടതുണ്ട്. അത് നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാം മറ്റുള്ള എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി, അതെൻ്റെ ഭാര്യയോട് ഞാൻ ചെയ്യുന്നൊരു ചതിയാണ്, എൻ്റെ ഭർത്താവിനോട് ചെയ്യുന്നൊരു ചതിയാണ് എന്ന് മനസ്സിലാക്കി, അള്ളാഹു ഇതിനെല്ലാം സാക്ഷിയാണെന്ന് ഉൾക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തീർത്തും ഇല്ല അല അസുവാജി എന്ന് പറഞ്ഞ ഭാര്യമാരിലേക്ക് വരണം. എന്നിട്ട് നമുക്ക് എന്താണ്, അവിഹിതങ്ങളിലും ഇതിലൊന്നും കിട്ടാത്ത ഒരു സുഖവും ആനന്ദവും ഇതിൽ നിന്ന് കിട്ടി തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം.
1: അതെ, ഇതിൽ ഈ ഇങ്ങനെ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, അവരുടെ അടുത്ത് സാധാരണ കാണാൻ സാധ്യതയുള്ള ഫോൾട്ടുകൾ എന്താണ്?
2: അതായത്
1: ഇപ്പം ഇപ്പോ ഇയാൾക്കിത് ഇങ്ങനത്തെ ഒരു സംതൃപ്തി കിട്ടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ കോമൺ ആയി പൊതുവെ ഇപ്പൊ നമ്മൾ ഇങ്ങനെടുത്ത് വന്നൊരു കൗൺസിലിംഗ് കേസിന്റെ ഒക്കെ ഒരു പശ്ചാത്തലങ്ങൾ എടുത്തു നോക്കുമ്പോൾ അങ്ങനത്തെ ചില അനുഭവങ്ങൾ പങ്കുവെച്ചായിരുന്നു കുറെ ഏരിയ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
2: അതെ അതെ, അതിപ്പോ എന്താണെന്നറിയോ, നമ്മളിപ്പോ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ സെക്സ് എന്നുള്ളത് സ്നേഹവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതാണ് എന്താണ് യജിരിദു അഹദുക്കും, നിങ്ങളൊരാൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ഇമ്രാത്തൻ ഭാര്യയെ നിങ്ങൾ അടിക്കുന്നു, എന്നാണ് ഗജലത്തിൽ അടിമയെ അടിക്കുന്ന പോലെ നിങ്ങൾ അടിക്കും. എന്നിട്ട് സുമ യുജാമിഹ അവളുമായി, അത് നബി സലാസ്മയുടെ ആ ഒരു പ്രയോഗം, ഹദീസ്, അതൊരു വല്ലാത്തൊരു ഹദീസാണ്. അതായത് അടിമയെ തല്ലുന്നത് പോലെ ഭാര്യയെ തല്ലുന്ന ഒരാൾക്ക് എങ്ങനെയാണ്, തികച്ചും വൈരുദ്ധ്യമല്ലേ? കാരണം ശരിക്കും ഖുർആന്റെ പ്രയോഗപ്രകാരം എന്താ വെച്ചാൽ, സ്നേഹം കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും എന്ത് ചെയ്യാണ്, ഒരു ഭാര്യയെ പൊതിയുകയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണത്, ഒരു ഒരു സെക്സിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരാളെ സ്നേഹത്തോടുകൂടെ പൊതിയുമ്പോൾ നടക്കുന്നതാണെന്ത് ഈ ലൈംഗികതയെങ്കിൽ, അത് നല്ല മാനസിക ബന്ധവും നല്ല ആഹ്ലാദകരമായ ജീവിതവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കും. ഇന്നിപ്പോൾ കുറേ ആളുകൾ എങ്ങനെയെന്ന് വെച്ചാൽ, പോൺ സൈറ്റുകൾ അതേപോലെ തന്നെ കാണുന്ന സ്ഥലത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് മനസ്സിൽ വെച്ച് അത് നിർവഹിക്കാനുള്ള ഒരു ഇടമായി മാത്രം. അതുകൊണ്ട് അവർ ഭാര്യയെ സ്നേഹിക്കുന്നില്ല, ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല, നല്ല സംസാരങ്ങൾ നടക്കുന്നില്ല, അവർ തമ്മിൽ ആകർഷണീയമായ പ്രചോദിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാവുന്നില്ല, തമാശകൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളൊരു യാന്ത്രികമായ ഒരു പ്രവർത്തനമായിട്ടാണ് മിക്കവാറും ഇന്ന് ദാമ്പത്യ ജീവിതത്തിലെ സെക്സ് എന്ന് പറയുന്നത്. ശരിക്കും അതല്ല വേണ്ടത്. വളരെ എന്നെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്ന ആൾ, ഈ ഒരിക്കലും പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു മാനസിക ശാരീരിക ബന്ധം, അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ സംഭവിച്ചു പോകുന്ന ഒന്നായി സെക്സിനെ വരുത്താതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ശരിക്കും അതിൻ്റെ അർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റില്ല. ഇന്ന് വളരെ അപകടകരമാണ്. കാരണം മറ്റുള്ളത് പലതും കണ്ട് അതിൽ പ്രചോദിതനായി എന്ത് ചെയ്യുക, അതിൻ്റെ കേവല നിർവഹണത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യണം, അവിടെ അയാളുടെ മനസ്സിൽ അയാളുടെ ഭാര്യ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരിക്കലും ഒരു സ്ത്രീ എന്താവില്ല, സംതൃപ്തയാവില്ല, അവൾക്ക് ഒരിക്കലും ഒരു കുടുംബ ജീവിതത്തിൻ്റെ ആസ്വാദനം ലഭിക്കില്ല. അങ്ങനെ വരുമ്പോഴാണത് വഴിതെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടാവുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ കിട്ടാത്ത സംതൃപ്തിയാണ് വേറെ തേടിപ്പോകുന്നത്. ഇപ്പം ശരിക്കൊരു ധാർമ്മികമായ വിശുദ്ധമായ ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ശരിയായ ലൈംഗികത സാധ്യമാകൂ എന്നാണ് മനസ്സിലാവുന്നത്.
1: ഇതിൽ പിന്നെ കുറച്ച് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഐസ്കാക്കും എനിക്കൊക്കെ അറിയണ കോമൺ ആയ ഒരാൾ, അയാൾ ഇതേപോലത്തെ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് പറയാവുന്ന അത്ര ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയണം. അയാളുടെ പ്രശ്നം കഴിഞ്ഞൊരു 6 വർഷമായിട്ട് കുടുംബജീവിതം ഉണ്ട്. ആ കുടുംബജീവിതത്തിൽ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരിക്കൽ പോലും അയാൾക്ക് ഒരു പൂർത്തീകരണം കിട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
2: അപ്പൊ
1: ഇദ്ദേഹം നന്നായി പാട്ട് കേൾക്കുന്ന ആളാണ്, പാട്ട് കേൾക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, നിങ്ങള് സംഗീതം നന്നായിട്ട് കേൾക്കല്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്, സംഗീതം കേൾക്കുമ്പോൾ പൊതുവെ പ്രണയഗാനങ്ങളാണ് ഇയാൾ കേൾക്കുക, പിന്നെ പോൺ വീഡിയോകൾ കാണും, അയാളുടെ ഓഫീസിലുള്ള സ്ത്രീകളായിട്ട് നന്നായി മിംഗിൾ ചെയ്യും. അതേപോലെ തന്നെ അയാള് ഈ പിന്നെ എല്ലാവരും ഒഴിവാക്കിയ സാധനമാണ് ഈ മാസികകളൊക്കെ. ഈ മാസികകളൊക്കെ പൊതുവെ അവർ മറിച്ചു നോക്കും. ഞാൻ മറിച്ചു നോക്കാറുണ്ട് വായനശാലയിൽ പോകുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് ഒരു ചായ അടിച്ചു, പിന്നെ വേറൊരു കടയിൽ കയറി കുറച്ച് ചോറ് കഴിച്ചു, ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്നാൽ വീട്ടിലെ എത്ര നല്ല ഫുഡാണെങ്കിലും ആ ഫുഡ് ഫീൽ ചെയ്യൂല എന്ന് പറഞ്ഞ പോലെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ എന്ത് കഴിവിനും കാഴ്ചക്ക് ഒരു ലിമിറ്റുള്ള പോലെ, കേൾവിക്ക് ഒരു ലിമിറ്റുള്ള പോലെ, ലൈംഗികതയ്ക്ക് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞതിന്റെ ശേഷം, ആ ഡാറ്റ യൂസ് ചെയ്തതിന്റെ ശേഷമാണ് എന്ത് ചെയ്യണത്, നമ്മളൊരു പുതിയ കാലത്തിന്റെ ഭാഷ പറയണെങ്കിൽ വരുന്നത്. ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ?
2: അത് തീർച്ചയായിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, മനുഷ്യന്റെ മുന്നിൽ ഇഷ്ടംപോലെ അവസരങ്ങളാണല്ലോ.
1: അതെ,
2: ആ അവസരങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഫോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഫോൺ സൈറ്റുകളൊക്കെ സന്ദർശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമല്ലേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ആസ്വാദനങ്ങൾ കണ്ടെത്തുന്ന ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, വൈഫിലേക്കൊരു ആവശ്യം വരൂല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞമാതിരി എന്ത് ചെയ്യണം, ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞേ, വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ എന്തുള്ളൂ ശരിയായൊരു കുടുംബവും ദാമ്പത്യവും ഉണ്ടായിത്തീരൂ എന്നുള്ളത് തന്നെയാണ് വസ്തുത. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പല നിലക്കുള്ള ലൈംഗികമായ പ്രചോദനങ്ങളും ഉണ്ടാകും. ആ പ്രചോദനങ്ങളൊന്നും ഫോക്കസ് ചെയ്യണത് ആരിലല്ല, നമ്മുടെ ഭാര്യയിലല്ലോ.
1: അതെ,
2: എന്നുവെച്ചാൽ ഭാര്യയോടുള്ള ബന്ധത്തിൽ നിന്നും ഭാര്യയോടുള്ള സംസാരങ്ങളിൽ നിന്നും ഭാര്യയെ കാണുന്നത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രചോദനങ്ങൾ മാത്രമേ അവളിലേക്ക് എത്തൂ. നമുക്കിപ്പോ ഇപ്പൊ ഒരാള് പിന്നെ ഇതേമാരി പാട്ട് കേൾക്കാരിച്ചു, നിങ്ങള് മ്യൂസിക് കേൾക്കുക, മ്യൂസിക് കേൾക്കുമ്പോൾ അത് ചിത്രീകരിക്കപ്പെടുന്ന ഒന്നും നമ്മുടെ ഭാര്യയല്ലല്ലോ. നമ്മൾ കാണുന്ന ഈ വീഡിയോസിൽ കാണുന്ന സ്ത്രീ നമ്മുടെ ഭാര്യയല്ലല്ലോ. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീ ഏറ്റവും അണിഞ്ഞൊരുങ്ങി അവളുടെ മുഴുവൻ സൗന്ദര്യവും മുഴുവൻ സംസാരവും ഒക്കെ ഭർത്താവിൽ കേന്ദ്രീകരിച്ചിട്ട് അവരെന്ത് ചെയ്യണം, പരസ്പരം ആകർഷിക്കാവുന്ന പ്രചോദനങ്ങളായി നമ്മുടെ ലൈംഗികമായ മറ്റു പ്രവർത്തനങ്ങൾ വരണം. അതൊക്കെ നമുക്ക് പിന്നെ അപ്പുറത്തേക്ക് വഴിവിട്ടു പോയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, സെക്സിലേക്ക് അല്ലെങ്കിൽ ഈ ബന്ധത്തിലേക്ക് ഭാര്യയിലേക്ക് വരിക എന്നുള്ളത് സാധ്യം. അതുകൊണ്ട് നമ്മൾ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കണ്ട് അവരുടെ ഡ്രസ്സും ആസ്വാദനങ്ങളും പെരുമാറ്റങ്ങളിലും ഒക്കെ ആകർഷിക്കപ്പെട്ട് എന്ത് ചെയ്യണം, ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബന്ധങ്ങൾ തന്നെ ഉണ്ടായി വരണം. മറ്റേ പുറത്തുള്ള പ്രചോദനങ്ങളൊന്നും എന്താവില്ല. ഇപ്പൊ ചില കൗൺസിലേഴ്സൊക്കെ മുമ്പൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് എന്ത്, ഇപ്പൊ ചെറിയ സെക്സിന് താല്പര്യമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, പോൺ വീഡിയോസ് കാണാൻ അവർ പറയും. അത് കണ്ടാൽ അപ്പൊ അത് കാണുന്നതിലൂടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അയാൾ എന്ത് ചെയ്യുന്നില്ല, ഭാര്യയിലൂടെയുള്ള ഒരു
1: സംതൃപ്തിയിലേക്ക്
2: എത്തണില്ലല്ലോ. അത് വേറൊരു ലോകമല്ലേ, വേറെ പ്രവൃത്തിയല്ലേ. അപ്പൊ അതാണ് അതിലേക്ക് സംഭവിക്കുന്നത്.
1: പിന്നെ ഇതില് രോഗ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ, പ്രായത്തിന്റെ ഷുഗർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ.
2: അതെ അതെ.
1: അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
2: എന്തിനാ അതൊക്കെ പൊതുവെ എന്താന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോ ഒരു സ്നേഹക്കൂടിന്റെ പശ്ചാത്തലത്തിൽ കുടുംബങ്ങൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചില പരിമിതികൾ ഉണ്ടല്ലോ. അതിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഈ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അപൂർണതകൾ ഉള്ളതാണ്. നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെ എത്ര എന്തൊക്കെ ജീവിതമായ സാഹചര്യങ്ങൾ നമുക്ക് അപൂർണം. ഈ അപൂർണത എല്ലാ വിഷയത്തിലും ഉണ്ട്. അപ്പൊ നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് എന്ത്, പിന്നെ ഒരു നല്ലൊരു കൊട്ടാര സമ്മാനമായ വീട് കാണുമ്പോൾ ഓ എന്തൊരു ആഹ്ലാദമാണ് ആ വീട്ടിൽ നിന്ന്, നമ്മുടെ വീടിന്റെ സന്തോഷം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ സങ്കല്പമാണ് എന്ത്, അയാളും ഭാര്യയും അത്രയും. നമ്മൾ അതിൻ്റെ ഒരു സ്വകാര്യതകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തായിരിക്കും, എല്ലാവർക്കും ഉണ്ട് പരിമിതി. ഈ പരിമിതികളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു പോൺ വീഡിയോസ് കാണുന്ന ഒരാൾക്ക് എന്ത് നമ്മൾ ഫിസിക്കലി അയാൾക്ക് എന്തൊരു കാര്യമാണ് കിട്ടുന്നത്, വെറും കാഴ്ച കൊണ്ടല്ലേ കിട്ടണുള്ളൂ.
1: അപ്പൊ
2: ഞാൻ പറഞ്ഞു, സെക്സ് എന്ന് പറയുമ്പോൾ വെറും ശാരീരിക ബന്ധങ്ങളിൽ പരിമിതപ്പെടുത്തേണ്ട, ഞാൻ പറഞ്ഞതിന് വിശാലമായ തലങ്ങളുണ്ട്, വിശാലമായ തലങ്ങളുണ്ട്. ഒരു ആർത്തവത്തിന്റെ സമയത്ത് പോലും എന്താണ് ശാരീരിക ബന്ധമല്ലാത്തതെല്ലാം ഇസ്ലാം അനുവദിച്ചത് എന്തുകൊണ്ടാണ്, അവിടെയും എന്ത് ചെയ്യുന്നില്ല, ഒരു ലൈംഗികത പൂർണ്ണമായി തടസ്സപ്പെടുത്തപ്പെടുന്നില്ല.
1: അപ്പൊ
2: അവിടെയൊക്കെ എന്തുണ്ട്, അവിടെയൊക്കെ ഈ പ്രവാചകൻ പറഞ്ഞ വചനങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സെക്സിന് വേറൊരു തലമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാച്ചാൽ, നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾക്കും നമ്മുടെ പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാം. ഇനി അതല്ല വേറൊരു വിവാഹത്തിന്റെ സാധ്യതകളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. പക്ഷെ അതൊക്കെ നിസ്സാരമായ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ അത് പരിഹാരമാകുമ്പോൾ നമ്മുടെ ഭദ്രമായൊരു കുടുംബം, സമാധാനപരമായ അന്തരീക്ഷം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചിലപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം എന്ന് മാത്രമുള്ള കാര്യം.
1: ഓക്കെ, ഈ ഏരിയ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അരിസ്ക പറഞ്ഞ ലാസ്റ്റ് ഒരു പോയിന്റ് ഒന്നുകൂടി ഒന്ന് ഞാൻ ക്ലിയർ ആക്കുകയാണ്. അതായത് പൊതുവെ ഒരു സംതൃപ്തി കുറവ് തോന്നിയ അപ്പം പുരുഷന്മാർ ചെയ്യുന്ന ഒരു വർക്കാണെന്ത്, അടുത്തൊരു വിവാഹം അന്വേഷണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളടുത്ത് ഒരാൾക്കത് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് പരമാവധി ചിന്തിക്കാവുന്നത് എപ്പോഴാണ് എന്നത് നമുക്കൊന്ന് പറയാലോ?
2: അതെ, നമ്മളെന്താ പറയുക, അതായത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ മനസ്സിൽ എന്തുണ്ട്, ഒരു മറ്റൊന്നായിക്കൂടെ എന്നൊരാഗ്രഹം നിലനിൽക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹലാലായ മാർഗത്തിലൂടെ, വിവാഹത്തിലൂടെ മാത്രമല്ലേ സാധ്യമാവുള്ളൂ. അപ്പൊ പൊതുവെ ഇപ്പം എന്താ വെച്ചാൽ, രണ്ടാമതൊരു വിവാഹത്തിന് താല്പര്യമില്ലാത്ത പുരുഷന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല.
1: ഇപ്പം
2: എല്ലാവരും കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടാണ്, അവിടെ സാഹചര്യങ്ങളെ പരിഗണിച്ചിട്ടാണ്. അത് പ്രധാന സംഗതി. ഇപ്പോൾ ഒന്നാമത്തൊരു കല്യാണം കഴിക്കാമ്പോൾ തന്നെ പറഞ്ഞത് മനസ്സത്താ മിൻകുമ്പിൽ ബാത്താന്ന് പറഞ്ഞില്ല, ഇതിനകത്ത് പറയണു എന്തായാലും ഒരു വിവാഹം വേണ്ടേ, എന്നാൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചാൽ പോരാ, ആ കല്യാണം കഴിച്ച് ഒരു ജീവിതത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, അതിന് ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ, അയാളൊരു ജീവിതത്തെ തേടുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് മൂന്ന് ജീവിതങ്ങളാണ്. അയാൾക്ക് ജീവിതമല്ല, അയാൾ ആദ്യത്തെ ഭാര്യയ്ക്ക് ജീവിതമല്ല, രണ്ട ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് എന്തിനാണ് മുതിരുന്നതെന്ന് അപ്പോഴാണ് പണ്ഡിതന്മാർ പറയണം എന്നാണ്. അപ്പോൾ ശാന്തമായ ഒരു കുടുംബാന്തരീക്ഷത്തിന് തകരാറ് വരിക, കുട്ടികളുടെയൊക്കെ മാനസിക നിലകൾ തെറ്റുക, കുടുംബഭദ്രത തകർക്കുക, ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഞാനീ മനസ്സിലാക്കിയെടുത്തുള്ള ഈ പോണ ആളുകളൊക്കെ എന്താ വെച്ചാൽ, നേരത്തെ അവൾ പറഞ്ഞ പോലെ തൻ്റെ കയ്യിലുള്ളതിൻ്റെ സംതൃപ്തിയും അനുഭവവും ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തവരാണ് പലപ്പോഴും തേടുന്നത്. അപ്പോൾ ഒന്ന് വിജയിക്കാത്ത ആൾക്ക് രണ്ടാമത്തൊന്ന് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് പറയാൻ
1: ഒരുറപ്പില്ല.
2: നമ്മളൊരു കച്ചവടം പരാജയപ്പെടുമ്പോൾ അതിനെങ്ങനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം വേറൊരു കച്ചവടം, പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ രണ്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കല്ല അയാൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചില പരിമിതികളുണ്ട്. അതല്ല എന്നാൽ അപൂർവമായിട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്ന് അതിനുള്ള എല്ലാ ചുറ്റുപാടുകളുമുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ തൻ്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള സ്ത്രീകൾക്കറിയ സ്വകാര്യം, അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അവർ തന്നെ എന്ത് ചെയ്യും, ഒരു മൗനം എന്ന നിലക്ക് അവർ ചിലപ്പോൾ അനുവാദം കൊടുക്കുന്ന കേസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വിജയിച്ചു പോകുന്ന ഇഷ്ടംപോലെ സംഗതികളുണ്ട്. പക്ഷേ വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.
1: നമ്മളിനി തിരിച്ച് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉള്ളൊരു ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഭർത്താവ് തുടർച്ചയായി സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സ്ത്രീ ദീനിയായി നല്ല ബോധ്യങ്ങളുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ ശേഷം അവരവരുടെ കണ്ണിനെയും മനസ്സിനെയൊക്കെ ഒരുപാട് നിയന്ത്രിച്ച് നല്ല വൃത്തിക്ക് പോവുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു പോകുന്നു എന്നല്ലാതെ ഈ സ്മെല്ലും സംഗതിയും വെച്ചിട്ട് ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ കിട്ടണില്ല. അപ്പം ഇസ്ലാമിൽ എല്ലാറ്റിനും റെമഡി ഉണ്ട്. എനിക്ക് എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്നാണ്, പരിഹാരം ഉണ്ടോ എന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ. തിരിച്ച് നമ്മൾ പുരുഷൻ്റെ കാര്യമാണ് പൊതുവേ ഇപ്പം ഡിസ്കസ് ചെയ്തത്. തിരിച്ച് സ്ത്രീ അനുഭവിക്കുന്ന ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണണം, പുരുഷന്മാരോട് എന്ത് പറയണം?
2: എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ രണ്ടാളും കൂടെ വിചാരിച്ചാലല്ലേ അത് വിജയിച്ച് പോവുള്ളൂ.
1: അതെ.
2: അപ്പം പലപ്പോഴും ഈ പുരുഷന്മാർ ഈ സ്ത്രീകളെ തീരെ കൺസിഡർ ചെയ്യലില്ല. അതാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ജീവിത സമീപനമാണ് പുരുഷ. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞാൽ ഒരു പെണ്ണ് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവൾ ആ ഒരു ബന്ധത്തെ ചൂഷണം ചെയ്ത് തികച്ചും അതായത് അവൾക്കൊരു ഭർത്താവില്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം പോലും ഭർത്താവ് ഉണ്ടായിട്ട് കിട്ടാത്ത അവസ്ഥയിൽ നരകിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അതിൻ്റെ ചെറിയൊരു പ്രതീകം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അയാളെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നും ഇഷ്ടപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ നിരുത്തരവാദം. അതായത് ഇപ്പോൾ ഈ പുകവലി, അതേപോലെ തന്നെ ഈ ഒരു വൃത്തികെട്ട സ്മെല്ല്, അതേപോലെ തന്നെ മദ്യപിക്കുന്ന ആളുകൾ, ഭാര്യമാരുടെ അസുഖത്തെക്കുറിച്ചോ അവരുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മുടെ അത്തരം ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത് അവരൊക്കെ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം അതൊരു മറ്റൊരു നമുക്കിപ്പോൾ മറ്റൊരവസരം മുന്നിലുണ്ടെങ്കിൽ പ്രശ്നമില്ല, മറ്റൊരു അവസരമില്ലല്ലോ. ഒരു സ്ത്രീക്ക് എന്തായിരുന്നാലും രണ്ട് ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ഒരാൾ കല്യാണം കഴിച്ചിട്ട് അവളുടെ ജീവിതത്തെ ഇങ്ങനെ തടസ്സപ്പെടുത്തി കെട്ടിയിടുക എന്ന് പറയുമ്പോൾ അത് എന്തൊരു വലിയ ക്രൂരതയാണെന്ന് ആലോചിക്കും നിങ്ങൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അമ്മോഷൻ എന്തോ ഒന്ന് വഴക്ക് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് എന്ത് ചോദിച്ചാല് ഒരു വളരെ ഒരു വയലന്റ് ആയൊരു അവസ്ഥ, ശ്വാസം കിട്ടാതെയായി, വീണ് പെടഞ്ഞ് വായി നിൽക്കുന്ന ഒരയും പതിയും വന്ന് മണിക്കൂറുകളോളം മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് അവൾ അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് വളരെ വൈകിയാണ് അവൾക്ക് ഒരു ശരിയായ നില പ്രാപിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് കടക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഭർത്താവിൻ്റെ മാതാവും പിതാവും ഒരു സ്വരം കൊടുക്കണില്ലേ, അവളെ വീട്ടിൽ ഈ കാര്യങ്ങൾ പറയാൻ പറ്റണില്ല. ഭർത്താവ് ഇഷ്ടമുള്ള ആൾ തന്നെയാണ്, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല? വാപ്പൻ്റെ ഉമ്മൻ്റെയും വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളാകുന്നതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണില്ല, അതിനെ സപ്പോർട്ട് ചെയ്യണില്ല. ഞാൻ എന്ത് ചെയ്യുന്നുള്ള നിസ്സഹായം. അപ്പം ഇതിങ്ങനെ സഹിച്ച് സഹിച്ച് സഹിച്ചൊരു 10-15 കൊല്ലം ജീവിച്ചിട്ട് അവസാനം എന്താ വെച്ചാൽ ഇതിനെ സഹിക്കെട്ട് തകരുകയാണ്. അപ്പം ഉണ്ടാവണ ഒരു സൈക്യാട്രിക് അവസ്ഥയാണത്. അപ്പം നമ്മൾ ആ ഒരു ഭയാനകത ആ വീട്ടിൽ അതിന് സാക്ഷിയായ ഒരാൾ വിശദീകരിക്കുമ്പോൾ അത് ഭയങ്കര ഭീകരം. ഇങ്ങനത്തെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. അപ്പം ഈ സ്ത്രീയുടെ ഒക്കെ അവസ്ഥ വെച്ച് നമ്മൾ പുരുഷന്മാരെ ശരിക്കും അവരെ നമ്മൾ ബോധവൽക്കരിക്കണം. അനേകം ജീവിതങ്ങളെ ഇതേപോലെ ബന്ധനസ്ഥരാക്കി അവർക്ക് ജീവിക്കാനും അനുവദിക്കല തോല തറുഹക്കലുമല്ല കാറില്ലേ കെട്ടിടുന്ന ഒരു അവസ്ഥ. വളരെ ഭയാനകല്ല. ഞാൻ ആലോചിക്കും, ഈ സ്ത്രീകൾക്ക് ഒരു സ്ത്രീനെ ഒരു പുരുഷൻ നൽകുമ്പോൾ ഇത്രയും വലിയ കരാറും കാര്യമൊക്കെ പടച്ചോൺ സ്വീകരിച്ച ആ കരാറിനൊക്കെ എന്തു വിലയാണ് ഇവർ കൊടുക്കുന്നത്? അതൊക്കെ ഭയങ്കര കരാറല്ലേ അത്? ഇതൊരു വാപ്പൻ്റെ ഉമ്മൻ്റെയും അടുത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിനേക്കാളും നല്ലൊരു ലൈഫ് ഞാൻ കൊടുത്തോളാം എന്നിട്ട് നമ്മുടെ കാർക്ക് കയറ്റാൻ കൊണ്ടുപോകല്ലേ ചെയ്യണത്? എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഇടുന്ന ഈ ഒരവസ്ഥ എത്ര ഭയാനകമാണ്. തികച്ചും നമ്മൾ ഈ വിഷയത്തിൽ ശരിക്കും നമ്മൾ എട്ടപ്പെട്ട് എന്ത് ചെയ്യണം, ബോധവൽക്കരണങ്ങൾ നൽകി അത് അങ്ങനത്തെ ആളുകളെ നമ്മളത് ശരിക്ക് എടപെട്ട് ശരിയാക്കിയെടുക്കണം. അതല്ലെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതം മരണം വരെ എന്ത് ചെയ്യും, ഒന്നും അനുഭവിക്കാതെ അവസാനിക്കുന്ന ഒരവസ്ഥ.
1: ഈ സഹിക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ട്,
2: അതെ അതെ,
1: അതിന്റെ ലെവൽ എത്ര വരെയാണ്? അതിപ്പോ ഒന്നുകൂടി ഇതിൽ പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന കേസില് ഭർത്താവിന് വേറെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നറിയുന്ന, ഒരിക്കലും ഭർത്താവ് തുറക്കാത്ത ഒരു ഷെൽഫിന്റെ ഡോറ് തുറന്ന് അതിൽ നിന്ന് ആ സ്ത്രീയുടെ കത്തുകളും ഫോട്ടോയും കിട്ടിയ ഒരു ഒരു സ്ത്രീ, അവരിപ്പോഴും എന്ത് ചെയ്യുന്നു, 100% ആ ഭർത്താവിന്റെ കൂടെ സഹിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ സഹിച്ച് ജീവിക്കുന്നു. എന്നും ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടി പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീ. അപ്പം നമ്മളിപ്പം പി ശ്രീഡോയിലോട് വിളിച്ച് പറഞ്ഞിട്ട് അയാൾ കള്ളുടിച്ച് വീണ് കിടക്കുന്ന സമയത്ത് അയാളെ പൊറുക്കിയെടുത്ത്, നമ്മുടെ യൂത്തിൻ്റെ പ്രവർത്തകർ പൊറുക്കിയെടുത്ത് നമ്മളൊരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി ഒക്കെ ട്രീറ്റ്മെൻറ്റ്, ഈ സ്ത്രീ അധ്വാനിച്ച്, ഈ സ്ത്രീ പോയിട്ട് അധ്വാനിച്ച പൈസ 21,000 രൂപ കൊടുത്ത് അയാളെ ശരിയാക്കി എടുക്കാൻ അവർ നോക്കിയിട്ടുണ്ട്. സഹിച്ച് ഇപ്പോഴും പോവുകയാണ്, ഒരു മാറ്റമല്ല. അപ്പം ഈ സഹനത്തിൻ്റെ ഒരു തോത് എത്രയാണെന്നുള്ളതാണ്.
2: ഇത് സത്യം സംഭവിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് അവരുടെ പ്രതീക്ഷകളാണ്. എന്ത് ചെയ്യും, അയാൾ ശരിയാവും, അയാൾ ശരിയാവും, അങ്ങനെയാണ് ഈ മദ്യപാന്മാരുടെ ഭാര്യമാർ നിലനിൽക്കുന്നത്. അയാൾ മാറും, അയാൾ ശരിയാവും. ഇപ്പം നമ്മളൊരു വ്യക്തിനെ ഇഷ്ടപ്പെട്ട് പോവുകയാണല്ലോ. അപ്പം ആ ഇഷ്ടപ്പെട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, അയാൾ എന്ത് ക്രൂരതകൾ ചെയ്താലും ഇവരുടെ സ്നേഹം അവരിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ശരിയാവും, ശരിയാവും എന്ന് പറഞ്ഞ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ആൾക്കാരത്തിൽ നിന്ന് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും വേർപിരിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും,
1: ഒറ്റപ്പെടും.
2: അപ്പോൾ എന്താ ചോദിച്ചാൽ, പൊതുവേ ഇപ്പോൾ എന്ത് ചെയ്യുക, അവനവൻ്റെ ജീവിതം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ജീവിക്കുകയാണ്. കാരണം വീട്ടിൽ പോകാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഒരു വാടകയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അവർ. മക്കളൊക്കെ മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ ഭർത്താവ് എന്താണ്, എല്ലാത്തിലും എന്തൊക്കെ ഈ ലോകത്ത് അധാർമികത ഉണ്ടതൊക്കെ ഉണ്ട്, അയാൾക്ക് അവിശ്വാസമുണ്ട്, നിരീശ്വരത്വമുണ്ട്, മദ്യപാനമുണ്ട്. അപ്പം അയാളിപ്പോൾ വേർപെടുത്തിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് ജീവിക്കണം. പക്ഷെ അവർക്ക് വീടില്ല, വാടകയിലാണ്. ഇനിയിപ്പോൾ അയാൾ കൊടുത്ത വാടക അവസാനിച്ചാൽ ഇനി ആര് വാടക കൊടുക്കും, ഇനി എവിടെ പോകും, മക്കൾ എന്ത് ചെയ്യും, വേറെ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താന്ന് വിചാരിച്ചാൽ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതൊക്കെ സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില പ്രതീക്ഷകളെ കൊണ്ട് അവരാരും തകർന്നു പോകുന്നില്ല, അവരെന്തിൻ്റെ കുട്ടി വലുതായ ശരിയായിക്കോളും, അങ്ങനെയുള്ള ചില ഹോപ്പുണ്ടല്ലോ, ആ ഹോപ്പ് കൊണ്ടാണ് ഇവർക്ക് ഇത് സഹിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞത് ഒരിക്കലും സഹിക്കാൻ പറ്റും, അതായത് ഒരു പെണ്ണിനും ഭർത്താവിൻ്റെ അവിഹിതങ്ങളിൽ സഹിക്കാൻ പറ്റും. കാരണം ആ സമയം അത് വന്നാൽ മിക്കവാറും ആളുകൾ തകരും, ഞാൻ ഇനി നിൽക്കുന്നില്ല, പോവുകയാണെന്ന് പറയും. എന്നിട്ടും നമ്മൾ ആ സ്ത്രീകളുടെ ഒരു മനസ്സ് കാണണം, ഞാൻ അങ്ങനെ പോയാൽ എന്തിനു പോയി എന്ന് ചോദിക്കും. അപ്പോൾ അവിഹിതമാണെന്ന് അറിഞ്ഞാൽ ഇയാളുടെ മാനം പോകും, അതുകൊണ്ട് പോണില്ല. അതുകൊണ്ട് അവസാനം പോലും ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ടും അയാളുടെ അഭിമാനത്തിന്, ഇപ്പോൾ ഒരു സ്ത്രീ കഴിഞ്ഞ പറഞ്ഞത് ഞാൻ പോയി കഴിഞ്ഞാൽ എന്തിനു പോയി എന്ന് ഇവിടെ ചോദ്യം വരും. അപ്പോൾ എനിക്കത് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ കുറ്റകാരിയാവും. അപ്പം ഞാൻ എന്ത് പറയേണ്ടി വരും, അയാളുടെ അവിഹിതങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും. പറയുമ്പോൾ അയാളുടെ അഭിമാനം പോയാൽ പ്രശ്നം എന്താണ്, എൻ്റെ കുട്ടികളുടെ അഭിമാനം പോകും. അയാളുടെ അഭിമാനം പോകുമ്പോൾ എൻ്റെ കുട്ടികളുടെ അഭിമാനം പോകും. അപ്പോൾ എന്തൊക്കെ നോക്കണം, ഇതൊക്കെ നോക്കിയിട്ടാണ് ചില തെറ്റായ പ്രതീക്ഷകളും വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, ഈ സ്ത്രീകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പഠിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മർദ്ദിതൻ്റെ പ്രാർത്ഥന ഇവരൊക്കെ പേടിക്കും. കാരണം അവർക്ക് വാപ്പനോടും വേണം പറയാൻ പറ്റില്ല, ഭർത്താവിനോട് എന്തായാലും പറയാൻ പറ്റില്ല, അവൻ്റെ പാരൻസിനോട് പറയാൻ പറ്റില്ല, കുട്ടികളോട് പറയാൻ പറ്റില്ല. അപ്പോൾ അവരാരോട് പറയും, പഠിച്ചോട്. ഒരു പക്ഷെ അവരെതിരെ പ്രാർത്ഥിച്ചില്ലായിരിക്കാം, അയാൾ തന്നാവട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ മർദ്ദത്തിൻ്റെ പ്രാർത്ഥന അവരുടെ ഈ ഈ ഒരു പീഡനാവസ്ഥക്കാരാണോ കാരണം,
1: അവർക്ക് കിട്ടും,
2: അവിടെ അല്ലേ അള്ളാഹു ഇടപെടുക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവരൊക്കെ സൂക്ഷിക്കണം നല്ലതാണ്.
1: കഴിഞ്ഞ നിമിഷങ്ങൾ കണ്ണു നിറഞ്ഞ് ധാരാളം മനുഷ്യരുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ക്ലിയറായി പറഞ്ഞാൽ, വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയാൽ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ കുടുംബ വീടുകളുടെ പരിസരങ്ങളിൽ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നവരും സ്വന്തം വീടിൻ്റെ കൊലായിലും വരാന്തയിലും ഓഫീസ് മുറിയിലുമൊക്കെ ചിരിക്കുകയും ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ കുറ്റി വീഴുമ്പോൾ, ടോയ്ലറ്റിൻ്റെ വാതിലിൻ്റെ കുറ്റി വീഴുമ്പോൾ മുഖം പൊത്തി കരഞ്ഞു കഴിയുന്ന ധാരാളം ആളുകളുണ്ട് എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മളെടുത്ത് അവർക്ക് തുറന്ന് സംസാരിക്കാവുന്ന സാഹചര്യം കുടുംബാന്തരീക്ഷങ്ങളിൽ നമ്മൾ ഉണ്ടാക്കണം. എൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ, എൻ്റെ അയൽപ്പക്കങ്ങളിൽ അങ്ങനെ ആരും ഇല്ലെന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുമ്പോൾ വലിയ മുന്നേറ്റം തീർച്ചയായും നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം പീസ് റേഡിയോയിൽ വന്ന ഒരു പ്രതികരണത്തിൽ 10.5 കൊല്ലമായി വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും ഒരിക്കൽ പോലും എൻ്റെ കണ്ണ് നനയുന്നത് പോലും ശ്രദ്ധിച്ചെന്നെ കൊണ്ടു നടന്ന അദ്ദേഹം, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഓൺലൈൻ റമ്മിയിൽ കുടുങ്ങി 1.5 കോടി രൂപ കടത്തിലാണ്. 10.5 കൊല്ലം സേഫായി ജീവിച്ച ആളുകൾ. അപ്പോൾ ആരും ഈ വിഷയത്തിൽ നിന്ന് സുരക്ഷിതരല്ല എന്നുള്ളൊരു വലിയ മെസ്സേജാണ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അസംതൃപ്തികളെക്കുറിച്ചാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അസംതൃപ്തി പറഞ്ഞു. ഇനി ഒരു ചെറുപ്പക്കാരൻ്റെ വിഷയമാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ചെറുപ്പം തൊട്ടേ വളരെ ദീന് സംസാരിക്കുന്ന ആളാണ്. വാപ്പയെക്കുറിച്ച് വളരെ അവജ്ഞയോടെയാണ് ഈ ചെറുപ്പക്കാരനെ എഴുതിയിട്ടുള്ളത്. വാപ്പ പറഞ്ഞ ദീനൊക്കെ കെട്ടിയാൽ നന്നാവാൻ ശ്രമിച്ചു, പക്ഷെ ഉപ്പ വളരെ ദേഷ്യക്കാരനും കർക്കശ സ്വഭാവിയാണ്. ചെറുപ്പത്തിൽ ഞങ്ങളെ സ്റ്റൂള് കൊണ്ട് അടിക്കുമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഇക്കാക്കമാരും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ദീൻ ഇതാണോ, ഇങ്ങനെയൊക്കെയാണോ ഇസ്ലാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദീനിൻ്റെ പാതയിലെത്തി. എന്നാൽ ഉപ്പ മറ്റു കാരണങ്ങൾ കണ്ടുപിടിച്ച് ഉപദ്രവിക്കും, ചീത്ത പറയും, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കും. ഉപ്പ സുബഹിന് പള്ളിയിൽ പോകും, തഹജ്ജുദ് നിസ്കരിക്കും, പക്ഷേ മക്കളായ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കും. ഉമ്മാൻ്റെ മുഖത്തടിക്കും, ചൂടുള്ള ചായ മുഖത്തേക്ക് ഒഴിക്കും. അങ്ങനെ ക്രൂരമായൊരു സ്വഭാവം വാപ്പാക്കുണ്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും വിവാഹം കഴിച്ചു. ഇപ്പോൾ വാപ്പ എല്ലാവരോടും പിണക്കത്തിലാണ്, എല്ലാ മക്കളോടും പിണക്കത്തിലാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്.
2: ഞാൻ പറഞ്ഞ ഒരു കാരണങ്ങളെ കൊണ്ടും വാപ്പയോട് പിണങ്ങാനോ വാപ്പയുമായുള്ള കടമകൾ നിർവഹിക്കാതിരിക്കാനോ
1: പാടില്ല,
2: ഒരു നിലക്കും പാടില്ല. പിന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കഥ പൂർണ്ണമായി കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ അയാളുടെ ഒരു സ്വഭാവ പ്രകൃതി ആണത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ ആവാൻ പറ്റുമെന്നല്ല അതിൻ്റെ അർത്ഥം. അയാൾ തെറ്റായി ജീവിതത്തിൽ സ്വീകരിച്ച ചില പെരുമാറ്റ ദോഷങ്ങളാണ് എന്ത് ചെയ്യുന്നത്,
1: ചിലപ്പോൾ മരുന്നുകൊണ്ട് മാറാൻ
2: സാധ്യത. അപ്പോൾ ഇത് സാധാരണഗതി എന്താ വെച്ചാൽ ഇത്രയും മോശമായിട്ടൊക്കെ പ്രതികരിക്കുമ്പോൾ ഏതൊരു വ്യക്തിയും തിരിച്ച് പ്രതികരിക്കുക ചെയ്യും. ആ തിരിച്ച് പ്രതികരണങ്ങളിൽ നിന്നാണ് ഇവർ ശരിക്കും നന്നാവുക. പക്ഷെ മക്കൾക്ക് അത് പറ്റില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ നിലനിൽക്കണത്. ഭാര്യയ്ക്ക് അത് പറ്റില്ലല്ലോ, അവിടെ നിലനിൽക്കണം. അപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും എന്തിനു കേൾക്കണാണ് മക്കള് വാപ്പാരെ അടിക്കണത്, കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് എന്തും ചെയ്യാം. കുട്ടികൾ മുതിർന്ന് മുതിർന്ന് വരുമ്പോൾ അവർ നമ്മളെക്കാളും ആരോഗ്യവാന്മാരാണ്. പക്ഷെ നമ്മളുടെ ഈ സ്വഭാവ ശൈലി ചിലപ്പോൾ മാറൂല.
1: അപ്പം
2: അങ്ങനത്തെ ഘട്ടങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ക്രൂര കൃത്യങ്ങൾ, ഒരിക്കലും മറക്കാത്ത ഒരിക്കലും പൊറുക്കാത്ത അത്തരം പാപങ്ങൾ മക്കൾ ചെയ്തു പോകണതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ വാപ്പ വന്നിട്ട് ഭർത്താവ് വന്നിട്ട് ഉപദ്രവിച്ചപ്പോൾ, മകൻ കുറച്ച് മുതിർന്ന ആളാണ്, ഒന്നും തല്ലെന്ന് കാണാൻ കഴിഞ്ഞില്ല, അവൻ പ്രതികരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ്. അപ്പം നമ്മളെന്ന് വെച്ചാൽ ഇത്തരം സ്വഭാവ പ്രകൃതികളുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവരെ നമ്മൾ മാറ്റിയെടുക്കും. അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പറയും. അത് മക്കൾക്കും പിന്നെ അതേപോലെ തന്നെ ഭാര്യയ്ക്കൊന്നും പറ്റിക്കോളുന്നില്ല. അവരുടെ നല്ല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരാദരിക്കുന്ന പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരോ ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈ വിവരങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവരുമെല്ലാം വിളിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവരുടെ പരലോകം നന്നാവാൻ, ഇവിടെ ജീവിതം നന്നാവാനും അത് ആവശ്യമാണല്ലോ. അതാണ്. അപ്പം നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇസ്ലാമിക നിയമത്തിന് ഉള്ളിൽ നിന്നിട്ടേ പറ്റുള്ളൂ. വികാരങ്ങൾ പരിഹാരമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റങ്ങളും പ്രശ്നങ്ങളും എന്തായാലും പ്രയാസകരമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ മാറി ചിന്തിക്കുക, വാപ്പനോട് നല്ല നിലക്ക്. പിന്നെ ഇസ്ലാമികമായി എങ്ങനെയാണ്, ഇതിപ്പോൾ വില്ലത്തി ഹാസനല്ലേ, നമ്മൾ ഇങ്ങടെ തന്നെ മോശമായി പെരുമാറിയാലും നല്ല നിലക്ക് പെരുമാറിയങ്ങാട്ടല്ലേ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് വാപ്പനോട് നല്ല നിലക്ക് നിൽക്കണം.
1: ഓക്കെ, സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ ചർച്ചയിൽ അസംതൃപ്തരായ മനുഷ്യരുടെ നൊമ്പരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരുപക്ഷെ ധാരാളം വ്യക്തികൾക്ക് വലിയ തിരുത്തുകൾക്ക് അവസരമുണ്ടായ ഒരു ചർച്ചയാണ്. നിങ്ങൾ ഈ ചർച്ച നിങ്ങൾക്ക് ഇത്തരം പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വരാൻ ശ്രമിക്കൂ. അല്ലാഹു അതിന് അവസരമുണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട് അതൃപ്തരുടെ നൊമ്പരങ്ങൾക്ക് പരിഹാരം എന്ന വിഷയത്തിലായിരുന്നു ഇന്ന് പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയും പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീമും നമ്മോടൊപ്പം ചേർന്നത്. ഇനി ആഴത്തിലുള്ള ഒരു പഠനത്തിലേക്കാണ് നമ്മൾ
0: ഇന്ന് അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നു അബ്ദുൽ മാലിക് സലഫി.
4: സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിന്റെ ഇന്നത്തെ പാഠത്തിൽ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഹദീസ് നിവേദനം ചെയ്യുന്ന റാവി അഥവാ അതിൻ്റെ റിപ്പോർട്ടർ, അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അറിവുകൾ ലോകത്തിന് ലഭിച്ചാൽ മാത്രമേ ആ റിപ്പോർട്ടിലൂടെയുള്ള ഹദീസുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ഏതൊക്കെ ഗുരുനാഥന്മാരിൽ നിന്നാണ് വിജ്ഞാനം നേടിയത്, ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്രകൾ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാരവും പെരുമാറ്റവും ജീവിതവും സ്വഭാവവും എങ്ങനെയുള്ളതായിരുന്നു എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉസൂലുൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ പരിചിതമായ ഒരു സാങ്കേതിക പദത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്, അഥവാ അൽ ജഹാലത്തു ബിർറാവി. റാവിയെ സംബന്ധിച്ചുള്ള ജഹാലത്ത്, അറിവില്ലായ്മ, അയാളെ സംബന്ധിച്ചുള്ള എവിഡൻസ് ലഭിക്കാത്ത അവസ്ഥ. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ജഹീല എന്ന പദത്തിൻ്റെ മസ്ദറാണ്. ജഹീല എന്ന പദം അതിൻ്റെ അർത്ഥം വിവരമില്ലാത്തതായി, അജ്ഞാതമായി എന്നൊക്കെയാണ്. അതിൻ്റെ നേർവിപരീതമാണ് ആലിമ, അഥവാ അറിവുണ്ടായി, വിജ്ഞാനമുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അൽ ജഹാലത്തു ബിർറാവി, ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചുള്ള ജഹാലത്ത് എന്ന് പറഞ്ഞാൽ തഅനി അദമു മഅരിഫതിഹി, ആ റാവിയെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, അയാളെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത ഒരവസ്ഥ. ഇതാണ് ഭാഷാപരമായി നമുക്കതിനെ വിവക്ഷിക്കാവുന്ന രീതി. മുസ്തലുൽ ഹദീസിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ആദമു മഅരിഫത്തി ഐനി റാവി ഔഹാലിഹി, ഒരു റാവിയുടെ ഐനിനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ അയാളുടെ ഹാലിനെ സംബന്ധിച്ചോ അറിവില്ലാത്ത ഒരവസ്ഥ. എന്താണ് ഐനു റാവി അതല്ലെങ്കിൽ ഹാലുറാവി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ മജ്ഹൂലുൽ ഐൻ മജ്ഹൂലുൽ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മജ്ഹൂലുൽ ഐൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഹുവ മൻ ദുക്കിറസ്മുഹു വലാക്കിൻ ലം യർവി അൻഹു ഇല്ല റാവിൻ വാഹിദ്. ഈ റിപ്പോർട്ടറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരു പറയപ്പെട്ടിട്ടുണ്ട്, അതേസമയം ഒരു വ്യക്തി മാത്രമാണ് അയാളിൽ നിന്ന് ആകെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അഥവാ അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെടുന്ന പേരാണ്. അതേസമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ളത് ആകെ ഒരു വ്യക്തി മാത്രമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മജ്ഹൂലുൽ ഐൻ എന്നാണ് പറയുക. അതേസമയം ഇങ്ങനെയുള്ള റാവിമാരുടെ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ, ഇൻഷാല്ലാ പിന്നീട് നമുക്കതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. ഇനി മജ്ഹൂലുൽ ഹാൽ എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥയെ സംബന്ധിച്ചുള്ള ജഹാലത്ത് എന്നതാണ് ഭാഷാപരമായിക്കൊണ്ടതിൻ്റെ അർത്ഥമെങ്കിലും ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മജ്ഹൂലുൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഹുവ മൻ റവ അൻഹു സ്നാനി ഫഅക്സർ ലാക്കിൻ ലം യുവസ്സഖ്, ഒന്നോ രണ്ടോ അതല്ലെങ്കിൽ രണ്ടിലധികമോ ആളുകൾ ആ വ്യക്തിയിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം സിഖത്താണ് എന്ന് പറയപ്പെട്ടിട്ടില്ല, സ്വീകാര്യനായ റാവിയാണ് ഇയാൾ എന്ന് പറയപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് മജ്ഹൂലുൽ ഹാലായ റാവിമാർ എന്ന് പറയുക. അപ്പോൾ ഒരു റാവിയുടെ മജ്ഹൂലുൽ ഐനോ അതല്ലെങ്കിൽ ഐനുർ റാവിയോ അല്ലെങ്കിൽ ഹാലുർ റാവിയോ സംബന്ധിച്ചോ ഉള്ള കൃത്യമായ വിവരം ഇല്ലാത്ത ഒരവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥക്കാണ് ശരിക്കും പറഞ്ഞാൽ ജഹാലത്തു റാവി എന്ന് പറയുക. എങ്ങനെയാണ് ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ജഹാലത്ത് സംഭവിക്കാനുള്ള സാധ്യത എന്താണ്? ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് അയാളെക്കുറിച്ച് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ പോലും ലഭ്യമാകാതെ പോകുന്നതിൻ്റെ കാരണമെന്താണ്? മൂന്ന് കാരണങ്ങളാണ് പണ്ഡിതന്മാർ ഇതിന് വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, കസ്റത്തു നുഊത്തി റാവി. ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചു തന്നെ വ്യത്യസ്തമായ അധികമായ വിശേഷണങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ അത് മിൻ ഇസ്മിൻ, അയാളുടെ നാമമായിരിക്കാം, വ്യത്യസ്തമായ നാമങ്ങളിൽ അയാൾ അറിയപ്പെടുന്നുണ്ടാകാം. അതല്ലെങ്കിൽ കുഞ്ഞത്താകാം, അയാളുടെ മക്കളിലേക്ക് ചേർത്തിക്കൊണ്ട് അബൂ എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ അബൂ സെയ്ദ്, അബൂബക്കരിൻ, അബൂ ഉമർ, അബൂ അബ്ദില്ല എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പേരുകളിൽ ആ റാവി അറിയപ്പെട്ടിട്ടുണ്ടാകാം. ഔ ലഖബിൻ, അതല്ലെങ്കിൽ അയാളുടെ ലഖബ് കൊണ്ട്, ഉദാഹരണം സുദ്ദീഖ്, അൽ ഫാറൂഖ് എന്നിങ്ങനെയുള്ള ദുല്യദീൻ പോലെയുള്ള വിശേഷണ അതല്ലെങ്കിൽ ലഖബുകൾ കൊണ്ട് അയാൾ ഒന്നിലധികം ലഖബുകൾ കൊണ്ട് അറിയപ്പെട്ട ആളായിരിക്കാം. ഔസിഫ, അതല്ലെങ്കിൽ അയാളിലുള്ള ഏതെങ്കിലും ഒരു വിശേഷണം കൊണ്ട് അയാൾ വ്യത്യസ്തമായ അനവധി സിഫത്തുകൾ കൊണ്ട് അറിയപ്പെട്ടവനായിരിക്കാം. ഔഹർഫ, അതല്ലെങ്കിൽ അയാളുടെ ജോലിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന മാർഗത്തെ സംബന്ധിച്ചും അയാളുടെ അധ്വാനത്തെ സംബന്ധിച്ചും അയാളുടെ ജോലിയെ സംബന്ധിച്ചുമൊക്കെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. ഔനസബിൻ, അതല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൻ്റെ വിഷയത്തിലുള്ള വ്യത്യസ്തമായ ഒന്നിലധികമുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. ഇങ്ങനെ വ്യത്യസ്തമായി ഫയസ്തഹിറു ബിശൈ മിൻഹ, ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മനുഷ്യൻ മഷൂറായിട്ടുണ്ടാകും, അറിയപ്പെട്ട വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് ലഖബുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കുനിയത്തുകളുണ്ട്, വിളിപ്പേരുകളുണ്ടാകാം. പക്ഷെ ഏതെങ്കിലും ഒന്നിൽ അദ്ദേഹം പ്രശസ്തനായിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഫയുദ്ഖറു ബിഗൈരി മസ്തുഹിറലിഹി ബിഹി, ഇദ്ദേഹം ഏതൊരു പേരിലാണോ അതല്ലെങ്കിൽ ഏതൊരു ഉപനാമത്തിലാണോ വിളിപ്പേരിലാണോ പ്രസിദ്ധനായിട്ടുള്ളത്, ആ നാമത്തെ ഒഴിവാക്കി മറ്റു ചില നാമങ്ങൾ റിപ്പോർട്ടിലൂടെ അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിൽ കടന്നു വരിക. അപ്പോൾ ഇദ്ദേഹം ആരാണ് എന്ന് നമുക്ക് കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമാകും. അതൊരു ജഹാലത്താണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസിദ്ധനായ അല്ലെങ്കിൽ പ്രസിദ്ധമായ ഒരു പേരിനെ ഒഴിവാക്കിയിട്ട് വേറെ ചില പേരുകൾ അതിലേക്ക് വച്ചു ചേർക്കുന്നത്? ചില ലക്ഷ്യങ്ങൾ അത്തരം റാവിമാർക്കതിലൂടെ ഉണ്ടാകാം. ഒന്നുകിൽ അവരുടെ ദുഅഫുകൾ മറച്ചുവെക്കാനായിരിക്കാം, അതല്ലെങ്കിൽ ഒരു തനവിന് വേണ്ടിയായിരിക്കാം, ഒരു വൈവിധ്യത്തിന് വേണ്ടിയായിരിക്കാം. ഇങ്ങനെ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം. ആ ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രസിദ്ധമായ മഷൂറായിട്ടുള്ള പേരുകളെ അല്ലെങ്കിൽ കുന്നിയത്തുകളെ മറച്ചുവെച്ച് അതല്ലെങ്കിൽ അതല്ലാത്ത പേരുകളിൽ റിവായത്തുകൾ ചെയ്യുക. അപ്പോൾ ഫയദുന്നു അന്നഹു റാവിൻ ആഖർ, ഇത് ഈ പറയപ്പെട്ട വ്യക്തിയല്ല വേറെ ഒരു റിപ്പോർട്ടറാണ് എന്ന് ആരെങ്കിലും സങ്കല്പിക്കുമല്ലോ, അതല്ലെങ്കിൽ പിന്നെ സംശയത്തിനിടയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഫയഹ്സുൽ അൽ ജഹുലു ബിഹാലിഹി, ആ മനുഷ്യൻ്റെ ഹാലിനെ സംബന്ധിച്ചുള്ള ജഹൽ കടന്നു വരുന്നു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാരണം, അഥവാ ഒരു പേരിൽ തന്നെ ഒന്ന് പിന്നെ അനവധി പേരുകളിൽ ഒരാൾ അറിയപ്പെടുകയും എന്നാൽ അതിൽ ഒരു പേര് വളരെ പ്രസിദ്ധമാവുകയും ചെയ്യുന്നു, എന്നാൽ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ അത്ര തന്നെ പ്രസിദ്ധമല്ലാത്ത ഒരു പേര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഹദീസ് റിവായത്ത് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആളുകൾ ആരാണ് എന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു ജഹാലത്ത് നിലവിലുണ്ടാവുകയാണ്. രണ്ടാമത്തെ അവസ്ഥ ഖില്ലത്തു റിവായത്തിഹി, ആ റിപ്പോർട്ടറിൽ നിന്നുള്ള റിവായത്തുകൾ വളരെ ദുർബലമായി അല്ലെങ്കിൽ വളരെ ദൗർലഭ്യമായി മാത്രം കാണപ്പെടുന്നൊരവസ്ഥ. വളരെ കുറച്ച് റിവായത്തുകൾ മാത്രമേ ആ ഒരു റിപ്പോർട്ടറിൽ നിന്ന് വന്നിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഫല യക്തുറുൽ അഖദു അൻഹു ബിസബബി ഖില്ലത്തി റിവായത്തിഹി, ആ റാവിയിൽ നിന്നുള്ള റിവായത്ത് കുറഞ്ഞത് കാരണം, അയാളിൽ നിന്ന് റിവായത്ത് ചെയ്യാൻ ആളുകൾ കുറഞ്ഞു പോകും. കാരണം വളരെ കുറച്ച് ഗുരുനാഥന്മാർ മാത്രമുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അതല്ലെങ്കിൽ ഹദീസ് നിവേദകന്മാരിൽ നിന്ന് മറ്റുള്ളവരും എടുക്കുന്നത് കുറയും. സ്വാഭാവികമായിക്കൊണ്ടും അയാളിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്യുന്നത് കുറഞ്ഞു പോകാം. അതുകൊണ്ട് തന്നെ ഫറുബമ ലം യർവി അൻഹു ഇല്ലാ വാഹിദ്, ചിലപ്പോൾ ഒരാൾ മാത്രമേ അയാളിൽ നിന്ന് നിവേദനം ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരാൾ നിവേദനം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റാവിയെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ ജഹാലത്തിൻ്റെ അവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാം. മൂന്നാമതൊരവസ്ഥയുള്ളത് അദമു തസ്രീഹി ബിസ്മിഹി, ആ റാവിയുടെ ആ റിപ്പോർട്ടറുടെ പേര് സ്വരീഹായി വ്യക്തമായി വരാത്ത ഒരവസ്ഥ. എങ്ങനെയാണതുണ്ടാവുക? ലി അജൽ ഇഖ്തിസാരിഹി ലി ഇഖ്തിസാരി വനഹവിഹി. ഉദാഹരണം, ഒരു റാവിയുടെ പേര് മുഖ്തസറായി പറയുന്നു, ഒരു സുദീർഘമായ അല്ലെങ്കിൽ സാമാന്യം വലിപ്പമുള്ള ഒരു പേരാണ് റാവിക്കുള്ളത്, പക്ഷെ ആ പേര് ചുരുക്കി ആ ചുരുക്കപ്പേരിൽ പിന്നീട് അയാൾ മഷ്ഹൂറാവുകയോ അതല്ലെങ്കിൽ അറിയപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ യഥാർത്ഥ പേരെന്ത് എന്ന് അറിയപ്പെടാത്തൊരവസ്ഥയുണ്ടാവും. അതും യഥാർത്ഥത്തിൽ ഒരു ജഹാലത്തിൻ്റെ കാരണമാണ്. വൈസമ്മ അറാവി ഗൈറുൽ മുസർഹ് ബിസ്മിഹി, അങ്ങനെയുള്ള അഥവാ തൻ്റെ സ്വന്തം നാമത്തിൽ അല്ലാതെ അറിയപ്പെട്ടിട്ടുള്ള റാവിമാരുണ്ടാകാം. അങ്ങനെയുള്ള റാവിമാർ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് അൽ മുബഹം എന്ന് പണ്ഡിതന്മാർ പേര് വച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ മൂന്ന് കാരണങ്ങളാണ് റാവിയുടെ ജഹാലത്തിന്, അഥവാ റാവിമാർ ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ അറിയപ്പെടാതിരിക്കാനുള്ളതിൻ്റെ കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ആ റാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല പേരുകൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും ഒരു പേരിൽ അദ്ദേഹം പ്രസിദ്ധനാണ്, പക്ഷേ ഹദീസ് നിവേദനം ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ പ്രസിദ്ധമല്ലാത്ത നാമം ഉപയോഗിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ അയാളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകില്ല. രണ്ടാമത്തേത്, അയാളിൽ നിന്ന് കുറച്ച് ആളുകൾ മാത്രമേ റിവായത്ത് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകില്ല. മൂന്നാമത്, സുദീർഘമായ പേരായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ നാമം ഇഖ്തിസാർ ലഘൂകരിച്ചിട്ടുണ്ടാകാം. ആ ലഘുവാക്കപ്പെട്ട നാമത്തിലാണ് അയാൾ അറിയപ്പെട്ടതെങ്കിൽ പിന്നീട് ഒരിക്കലും അയാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കില്ല. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് വേഗത്തിൽ കാര്യം ഗ്രഹിക്കാൻ സാധിക്കും. മിസാലു കസ്രത്തിൻ നുഉത്തു റാവി, നമ്മൾ ഒന്നാമത് പറഞ്ഞ കാരണമുണ്ടല്ലോ, അതായത് ഒരു റാവി തന്നെ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഒരവസ്ഥ. ഉദാഹരണമായി പറഞ്ഞാൽ മുഹമ്മദ് ബിൻ സായിബ് ബിൻ ബിഷർ അൽ കുൽബി എന്ന് പറയുന്ന റിപ്പോർട്ടർ, ഇതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, മുഹമ്മദ് ബിൻ സായിബ് ബിൻ ബിഷർ അൽ കുൽബിയു എന്ന് പറയുന്ന റാവി. ഈ റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ പിതാവ് നമുക്കറിയാം, മുഹമ്മദ് ബിൻ അസായിബ് ബിൻ ബിഷർ. പിതാവിൻ്റെ പേര് അസായിബ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ പേര് ബിഷർ എന്നാണ്. അതേസമയത്ത് ചില ആളുകൾ അദ്ദേഹത്തെ മുഹമ്മദ് ബിൻ ബിഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സായിബ് അൽ ബിൻ ബിഷർ എന്നതിന് പകരം മുഹമ്മദ് ബിൻ ബിഷർ എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം, ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാർക്ക് ഈ റിപ്പോർട്ടറെ സംബന്ധിച്ചൊരു അവ്യക്തത നിലവിലുണ്ടാവും, സ്വാഭാവികമാണ്. കാരണം മുഹമ്മദ് ബിൻ അസായിബ് ബിൻ ബിഷർ എന്ന അദ്ദേഹം തന്നെയാണോ മുഹമ്മദ് ബിൻ ബിഷർ എന്നു പറയുന്ന വ്യക്തി എന്ന് ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടായേക്കാം. ഇതൊന്ന്. ഇതേ വ്യക്തിയെ സംബന്ധിച്ചു തന്നെ വേറെ ചില ആളുകൾ പറഞ്ഞത് ഹമ്മാദ് ബിൻ അസായിബ് എന്നാണ്. ഹമ്മാദ് ബിൻ അസായിബ്, മുഹമ്മദ് ബിൻ സായിബ് എന്ന് പറയുന്നതിന് പകരം ഹമ്മാദ് ബിൻ സായിബ് എന്നാണ് വേറെ ചില ആളുകൾ ഇദ്ദേഹത്തിൻ്റെ നാമമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതേസമയം വേറെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ, വേറെ ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തായി പറഞ്ഞിട്ടുള്ളത് അബുന്നദർ എന്നാണ് വേറെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് പറഞ്ഞു. അപ്രകാരം തന്നെ മറ്റു ചില പണ്ഡിതന്മാർ അബ സഈദ് അല്ലെങ്കിൽ അബു സഈദ്, അബുന്നദർ എന്ന് പറഞ്ഞതുപോലെ അബു സഈദ് എന്ന് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തായി പറഞ്ഞു. അപ്പോൾ കുഞ്ഞത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബുന്നദർ ആണോ അബു സഈദ്, അബു സഈദ് ആണോ അബുന്നദർ? സ്വാഭാവികമായിക്കൊണ്ടും രണ്ട് കുഞ്ഞത്തുകളായതുകൊണ്ട് തന്നെ, രണ്ട് അപരനാമങ്ങളായതുകൊണ്ട് തന്നെ ഇത് ഒരു വ്യക്തിയാണോ എന്ന് കൃത്യമായി വിവച്ഛേദിച്ച് ഗ്രഹിക്കുവാൻ നമുക്ക് പ്രയാസമുണ്ടാകും. വേറെ ചില ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത് അബു ഹിഷാം ഇങ്ങനെ. അപ്പോൾ അബു ഹിഷാം, അബു സഈദ്, അബുന്നദർ, ഹമ്മാദ് ബിൻ സായിബ്, മുഹമ്മദ് ബിൻ ബിഷർ, ഇങ്ങനെ അഞ്ച് പേരുകളിലാണ് ഈ ഒരൊറ്റ റാവി, ഈ ഒരൊറ്റ റിപ്പോർട്ടർ അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ചില ഇതൊക്കെ വ്യത്യസ്തമായ പേരുകളാണ്, വ്യത്യസ്തമായ വ്യക്തികളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അഞ്ചാളുകളെ അവർ എണ്ണും. യഥാർത്ഥത്തിൽ വഹുവ വാഹിദ്, ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെ വ്യത്യസ്തമായ നാമങ്ങളോ വ്യത്യസ്തമായ കുഞ്ഞത്തുകളോ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് ആ ജഹാലത്ത് സംഭവിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാരണം പരിശോധിക്കാം. അഥവാ ഒരു റിപ്പോർട്ടറിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാവുക. ഉദാഹരണമായിട്ട് എടുത്താൽ അബുൽ ഉശറ അദ്ദാരിമി റഹിമഹുല്ലാ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് ദീനെടുത്ത താബിഈയായ പണ്ഡിതനാണ്. അബുൽ ഉശറ അദ്ദാരിമി റഹിമഹുല്ലാ, അദ്ദേഹത്തിൽ നിന്ന് ഹമ്മാദ് ഇബ്നു സലമ, ഹമ്മാദ് ബിൻ സലമ എന്ന റാവി മാത്രമാണ് അബുൽ ഉശറ അദ്ദാരിമി എന്ന് പറയുന്ന താബിഈ പണ്ഡിതനില്ലെന്നും ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളൂ. അഥവാ ഒരു വ്യക്തി മാത്രം, ഹമ്മാദ് ബിൻ സലമ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് അബുൽ ഉശറ അദ്ദാരിമി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന താബിഈ പണ്ഡിതനില്ലെന്ന്, താബിഈയില്ലെന്ന് ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ജഹാലത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ ധാരണയില്ലായ്മ വരുമ്പോൾ അത്തരം ഹദീസുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അതിൻ്റെ ദൗർബല്യത തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി അദമു തസ്രീഹ് ബിസ്മിഹി, നാമം വ്യക്തമാവാതെ, എന്താണ് നാമം അല്ലെങ്കിൽ ഇഖ്തിസാറാക്കി പറയുക, നേരത്തെ പറഞ്ഞല്ലോ പേരുകൾ ചുരുക്കി പറയാൻ വേണ്ടി, അല്ലെങ്കിൽ പേര് പറയാതെ അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേര് മാത്രം പറയുക, അതല്ലെങ്കിൽ ഫുലാൻ ഉദാഹരണമായി പറഞ്ഞാൽ ഒരു റാവി പറയുന്നു അഖ്ബർനി ഫുലാൻ, അതല്ലെങ്കിൽ അഖ്ബർനി ഷേഖി, അതല്ലെങ്കിൽ എന്നോട് എൻ്റെ ഉസ്താദ് പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, എൻ്റെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു അഖ്ബർനി ഫുലാൻ, ഔ അഖ്ബർനി റജുലുൻ,

0: പറയുകയും ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് കിട്ടേണ്ടതുണ്ട്. ആ വിഷയത്തിലൊരു ഉറപ്പ് നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇത്തരം റാവിമാരാണ് ഹദീസുകൾ വേദനിച്ചതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബലം, ആ ഒരു ഉറപ്പ് നമുക്ക് ലഭ്യമാകുകയില്ല. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സ്വീകരിക്കുമ്പോൾ കാണിച്ച ഒരു സൂക്ഷ്മത എത്രയാണ്! ഓരോ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചും ആഴത്തിലുള്ള പഠനങ്ങൾ, വളരെ വിശാലമായ മേഖലകൾ കണ്ടെത്തി വർഗീകരിച്ച് വളരെ സൂക്ഷ്മമായ പഠനങ്ങളാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ലോകത്ത് കാഴ്ചവെച്ച് നമുക്ക് സംഭാവന ചെയ്ത് കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിജ്ഞാന ശാഖ പഠിക്കുമ്പോൾ നമുക്കും ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ റാവിയുടെ ജഹാലത്തിൻ്റെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഒരു റാവി ജഹാലത്തുൽ ഐനായിരുന്നാലും ജഹാലത്തുൽ ഹാലായിരുന്നാലും രണ്ടായിരുന്നാലും ശരി, അങ്ങനെ ഉണ്ടാകുന്നൊരവസ്ഥ ഏതാണ് എന്നതാണ് നമ്മൾ മൂന്ന് കാരണങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ നാനാ വശങ്ങളിലുള്ള അതിൻ്റെ വിശാലത ഗ്രഹിച്ച് അതിൽ സംതൃപ്തി നേടുവാനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാ അല്ലാഹ് ബാറകല്ലാഹ്. പ്രിയ ശ്രോതാക്കൾ, നമ്മൾ ഇതുവരെ കേട്ടത് അബ്ദുൽ മാലിക് സലഫിയുടെ വിശദീകരണമായിരുന്നു അൽ ഉസൂലിൽ. ഇന്നത്തെ വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസ്സുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കമുണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയം അത്രയാണ്. അത്ര നേരമാണ് എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്,

0: സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെത്ര സമയം മനസ്സിലത് കൊണ്ടു നടക്കുന്നോ അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടിയുണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്ത് ഉപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിലൊരു മുള്ള് തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നു അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നു അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും. ക്ലാസ് എടുക്കുന്നത് മുനീർ ഷറഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ അമിന ബിൻത് വഹബ് എന്നുള്ളവരാണ് എന്ന് നമുക്കറിയാം. അവർ ബനു സഹറ ഗോത്രക്കാരിയാണ്. ഇവരുടെ പിതൃപരമ്പരയിൽ സഹറ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇയാൾ കിലാബ് ബിൻ മുറ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്. കിലാബ് ബിൻ മുറ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര എണ്ണുമ്പോൾ ആറാമത്തെ പിതാവാണ് കിലാബ്. ഇയാളുടെ മകനാണ് നബിയുടെ പിതൃപരമ്പരയിലെ അഞ്ചാമത്തെ വ്യക്തി ഖുസൈ. ഈ കിലാബിന് മുറയ്ക്ക് സഹ്റ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഈ മകനിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പിതൃപരമ്പര വരുന്നത്. ഈ സഹ്റയുടെ സന്താന പരമ്പരയിലാണ് നബിയുടെ ഉമ്മ ആമിന ബിൻത് വഹബ് ജനിക്കുന്നത്. ചരിത്രത്തിൽ നമുക്ക് കാണാം ഇവരെല്ലാവരും അദ്നാനികളാണ്. ചുരുക്കി പറഞ്ഞാൽ നബിയുടെ ഉമ്മ, ഉമ്മയുടെ പിതാക്കന്മാർ, ഉപ്പയുടെ പിതാക്കന്മാർ ഇവരെല്ലാം ചെന്നെത്തുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരാണ് ബനു സഹ്റ ഗോത്രം എന്ന് പറഞ്ഞാൽ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഗോത്രമായ ബനു സഹ്റ ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ സഅദിനെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അഭിമാനിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അമ്പെടുത്ത് സഅദിൻ്റെ കയ്യിൽ നൽകിയിട്ട് പറഞ്ഞു, ഫിദാക അബി വ ഉമ്മി ഇർമി, എൻ്റെ വാപ്പയെയും ഉമ്മയെയും നിങ്ങൾക്ക് പകരമായി ഞാൻ പ്രായശ്ചിത്തം നൽകുന്നു. എന്നിട്ട് നബി പറഞ്ഞു, സഅദ് എൻ്റെ ഖാലാൻ, അമ്മാവനാൻ, നിങ്ങൾക്കൊക്കെ അമ്മാവന്മാരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ എന്ന് സഅദിനെ ചൂണ്ടിക്കാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഇദ്ദേഹം ബനു സഹ്റ ഗോത്രക്കാരനായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹവും ബനു സഹ്റ ഗോത്രക്കാരനാണ്, നബിയുടെ അമ്മാവനാണ്. പറഞ്ഞു വന്നത് നബിയുടെ നസബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള നബി ജനിക്കുന്നതിൻ്റെ മുന്നേ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മക്കയിൽ നിന്നും സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന വഴിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. മദീനയിലെത്തി ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കൽ സുഖമില്ലാതെ കിടപ്പിലാവുകയും അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് അബ്ദുള്ള എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. നാബിഅത്തു ദുബിയാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, അവിടെയാണ് അബ്ദുള്ളയെ മറമാടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ നബിയുടെ 6 വയസ്സുവരെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സാകുമ്പോൾ നബിയുടെ വളർത്തുമ്മയായ ഉമ്മു അയ്മൻ എന്ന സ്ത്രീയോടൊപ്പം ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കിലേക്ക് പോയി. അവിടെ എത്തി ഭർത്താവിൻ്റെ കബറ് കണ്ട് ബനു നജ്ജാർ ഗോത്രത്തെ സന്ദർശിച്ച് മക്കയിലേക്ക് അവർ മടങ്ങുന്ന സമയത്ത് മദീനക്കടുത്തുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ച് അവർ രോഗിയാവുകയും മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 6-ാമത്തെ വയസ്സിൽ തീർത്തും അനാഥനായി എന്ന് നമുക്കറിയാം. നബിയുടെ വാപ്പയുടെയും ഉമ്മയുടെയും വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ, പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിൽ, ഒരു അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട്. ഇമാം ഹാഫിളു സുയൂത്തി ഖുറത്തുൽ ഐനൈൻ ഫി നജാത്തിൽ അബവൈൻ എന്ന ചെറിയ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് അവർ രക്ഷപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ തവക്കുഫിലാണ്, മൗനികളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അതിന് പറഞ്ഞ കാരണം അവർ നുബുവത്ത് കാലം കണ്ടുമുട്ടാത്തവരാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് അഹ്ലുൽ ഫിത്റ എന്ന് പറയുന്ന ആളുകളുടെ ഹുക്കുമാണുള്ളത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് കാഫിറെന്നോ മുസ്ലിമെന്നോ വിധിക്കുവാൻ പാടില്ല. മറ്റു ചില പണ്ഡിതന്മാർ അവർ മുസ്ലിങ്ങളല്ല എന്ന് വിധിച്ചവരാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ കുഫ്റിൽ മരിച്ചവർ നരകത്തിലാണ് എന്ന് പറയുന്ന ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, താങ്കളുടെയും എൻ്റെയും പിതാവ് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബിയുടെ മാതാവിൻ്റെ വിഷയത്തിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. ഇത് കണ്ട സ്വഹാബത്തും കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തു പറ്റി നബിയെ താങ്കൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെൻ്റെ ഉമ്മയുടെ ഖബറിടമാണ്. ഖബർ സിയാറത്തിന് എനിക്ക് അനുമതി തന്നു, പക്ഷെ ഇസ്തിഗ്ഫാർ തേടാൻ അള്ളാഹു എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ ഉമ്മ എന്നോട് കാണിച്ച സ്നേഹത്തിനാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ അൽ ബിദായത്ത് വ നിഹായിൽ കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അത്ര നബി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി നമുക്കത് കാണുവാൻ സാധിക്കും. നമുക്ക് കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അത്ര നബി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ ഇമാം നവവി ഈ മുസ്ലിമിലെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, മുശ്രിക്കുകളുടെ ഖബറുകൾ മുസ്ലിമീങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം എന്നതിന് ഈ സംഭവം തെളിവാണ് എന്നുള്ളതാണ്. സുയൂത്തിയുടെ നിലപാടിന് നേർ വിപരീതമാണ് നവവിയുടെ ഈ ഉദ്ധരണി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ബാല്യവും തുറന്നുകൊണ്ട് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും ഈ വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് മുനീർ ഷറഫി.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജനസമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം, ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്ന രണ്ട് ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിങ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാരെ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യാം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ ഈ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം എവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോയിട്ട്. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായൊരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
3: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും. ഫോമ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മളെ മുമ്പിൽ കുറേ കാലമായിട്ടിരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടിനോട്. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചു. അവള് സറണ്ടർ ആയിട്ടുണ്ട്. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പം തന്നെ പിന്നെ ലോഗ് ഔട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്തെവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല. കാറ്, എൻ്റെ കാറ് നല്ല കാറല്ല. എൻ്റെ ഫോണ് നല്ല ഫോണല്ല. എൻ്റെ വീട് നല്ല വീടല്ല. എന്റെ സ്കിന്ന്, എന്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല. എന്റെ ഈ ഇതിനെന്താ പറയാ പുരികം അത്ര ഓക്കെ അല്ല. ഇങ്ങനെ ഉണ്ടല്ലോ എന്റെ ചുണ്ട്. അപ്പൊ ചുണ്ട് സർജറി ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്. ചുണ്ടിന്റെ കോലം മാറ്റുക, ചുണ്ട് ഇങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യാണ്. അപ്പൊ ഈ ഇത്തരം മാനസിക രോഗം, എന്ന് പറഞ്ഞാല് അതിങ്ങനെ ഭ്രാന്ത് പറഞ്ഞാല് മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, ഐ മീൻസ് വേറെ ഒന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചോൻ സെറ്റ് ചെയ്തതാണ്. എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള. അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും. ഉറക്കത്തിലും ഉണർച്ചയിലും ഒക്കെ പ്രശ്നമായിരിക്കും. കണ്ണാടിന് മുമ്പ് പോയിരുന്ന പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം. താടി ഉണ്ടല്ലോ, താടിയല്ലിങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാ, ജോലിൽ എന്നാണ് തോന്നുന്നു പറയാം. കുട്ടികളുടെ അടുത്ത് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ. ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോൾ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലൈൻ എന്ന് പറയുന്നത്. ജ്വാലൈൻ എന്നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം. അതില്ലാത്തൊരാള്
2: ശരിയല്ല.
3: അതുണ്ടാകുമ്പോഴേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിന്റെ സമാധാനം, പിന്നെ അസൂയ വളരും. എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല. ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടോ. ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും. ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
2: അതെ അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പെഴും.
3: അതെ. മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാർ സംസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടെന്ന്. മൂപ്പരക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മൂപ്പരതൊക്കെ പോകും. മൂപ്പരാകെ അയിമ കെട്ടി മറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും ഇത്ര ഉറപ്പ് കിട്ടും. ഞാനിപ്പോൾ ഉത്തരൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ ഗഹ്റു അസറും മഗ്രിബ് ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സ്വബറ് കുറയും. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ രണ്ട് ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
2: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, ആത്മഹത്യ ചെയ്തിട്ടാണ്.
3: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്, വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെത് ആകണില്ല, ഞാൻ അങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.

0: വിശുദ്ധ ഖുർആൻ സൂറത്തു ആല ഇംറാൻ്റെ 185-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. മിക്കവാറും നമുക്കത് പരിചയമുള്ള അല്ലേ
1: ആയത്തുകളിൽപ്പെട്ട ഒന്നാണ്. അതായത് മരണത്തെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരികയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം എന്നൊക്കെയുള്ളൊരാശയമാണ് ഈ ഒരു ആയത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഖാരിഅനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കും അതോടൊപ്പം തന്നെ ലോകത്തെ മുഴുവൻ ഖുർആൻ ശ്രോതാക്കൾക്കും വേണമെങ്കിൽ അങ്ങനെ പറയാം, വളരെ പരിചയസമ്പന്നനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസ് ഹഫിളഹുല്ലയാണ് നമുക്ക് ഈ ആയത്തിനെ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും വിശദീകരിച്ച് പറയേണ്ടതില്ല. സൗദി അറേബ്യയിലെ പ്രശസ്ത ഖാരിയാണ് അദ്ദേഹം.
1: അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു പ്രഭാഷകൻ കൂടിയാണ് അല്ലേ. അദ്ദേഹം ജനിച്ചത് റിയാദിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ പൂർണ്ണമായിട്ട് തന്നെ മനഃപാഠമാക്കിയിട്ടുണ്ട്.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമോയെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ് അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോക്ക് കീഴിൽ ഈ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ റേഡിയോ ഒന്ന് നേരിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി
3: ശ്രമിക്കും. പീസ് റേഡിയോ സർട്ടിഫിക്കേഷൻ കോഴ്സ്.
4: മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത പലപ്പോഴും നമ്മെ പിന്നോട്ടടിപ്പിക്കാറുണ്ട്. ഈ ചിന്തകളെ തിരുനബിയുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് പഠിക്കാം? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ ശരിയായ വഴിക്ക് പ്രാധാന്യം നൽകാൻ പഠിപ്പിക്കുന്ന മനോഹരമായ പാഠങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിരുനബിയോടൊപ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കും മുസ്തഫ അൻസാരി എപ്പിക്കാട് അവതരിപ്പിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കുമോ നമ്മുടെ ജീവിതം? നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടാം, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം, നമ്മുടെ സംസാരശേഷിയും കേൾവിയുടെ ശേഷിയും കാഴ്ചയുടെ ശേഷിയും എല്ലാം നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകാം. അപ്പോൾ എല്ലാ കാലത്തും നമ്മളൊരുപോലെയല്ല എന്നത് ഒരു പക്ഷേ ചുറ്റുപാടിലേക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകുന്നൊന്ന് തന്നെയാണ്. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. അത് പല രൂപത്തിലും ജീവിതത്തിൽ ആ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഈ ലോകത്ത് ജീവിക്കില്ല എന്നൊരു പരമാർത്ഥം നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. മാത്രവുമല്ല, ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളോട് ചില ആളുകളൊക്കെ പലതിൻ്റെയും പേരിൽ പലതിനു വേണ്ടിയും പ്രേരിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരുടെ വിഷയത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആരെയും കുറ്റപ്പെടുത്താനല്ല, അപമാനിക്കാനുമല്ല, മറിച്ച് നമ്മൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ഈ ശരീരം നമുക്ക് തന്നത് ആരാണ്? നമ്മുടെ സൗന്ദര്യം നമുക്ക് നൽകിയത് ആരാണ്? നമ്മുടെ കണ്ണുകളും മുടിയും മുഖവും ആരോഗ്യവും ജീവിതവുമൊക്കെ നൽകിയത് ആരാണ്? നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ പറയും അള്ളാഹുവാണ് എന്ന്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിനിയാകുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? അള്ളാഹു അവൻ്റെ റസൂലും നമ്മോടൊരു കാര്യം കൽപ്പിച്ചാൽ ആ വിഷയത്തിലുള്ള നമ്മുടെ നിലപാടെന്തായിരിക്കണമെന്നത് നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിലേറ്റവും ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹിജാബ്, നമ്മുടെ വസ്ത്രം, അതാരുടെ കൽപ്പനയാണ്? ആര് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ നടക്കണമെന്ന് നമ്മൾ ചെറിയ പ്രായത്തിൽ നിന്ന് പഠിച്ചു പോന്നത്? ആരുടെ കൽപ്പന പ്രകാരമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? യാതൊരു സംശയവുമില്ല, വിശുദ്ധ ഖുർആനിൽ വിശ്വാസിനികളോട് തന്നെ പറയുന്നത് നമുക്ക് സൂറത്തു നൂറിൻ്റെ 31-ാമത്തെ വചനത്തിൽ കാണാം. വഖുൽ ലിൽ മുഅ്മിനാതി യഗ്ളുള്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന വല യുബ്ദീന സീനതഹുന്ന ഇല്ല മാ ളഹറ മിൻഹാ വല്യദ്രിബ്ന ബിഖുമ്രിഹിന്ന അലാ ജിയൂബിഹിന്ന. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. വിശ്വാസിനികളോട് പറയുക, അവരുടെ ദൃഷ്ടികൾ താഴ്ത്താനും തങ്ങളുടെ ഗുഹ്യാഭാഗങ്ങൾ സംരക്ഷിക്കുകയും തങ്ങളുടെ അലങ്കാരം വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യട്ടെ, അവരുടെ മൂടുപടങ്ങൾ നെഞ്ചിന്മേൽ താഴ്ത്തിയിടുകയും ചെയ്യട്ടെ എന്നാണ്. സൃഷ്ടിച്ച റബ്ബ് നമ്മോട് പറയാണ്, നിങ്ങളിങ്ങനെയൊക്കെ നടക്കണം, ഇങ്ങനെയൊക്കെ നടന്നാൽ നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും, സുരക്ഷിതത്വം ഉണ്ടാവും, നിങ്ങൾ നിങ്ങളുടെ അഭിമാനം ആരുടെ മുമ്പിലും പിച്ചി ചീന്തപ്പെടുകയില്ല, നിങ്ങളുടെ അന്തസ്സിന് കോട്ടം വരികയില്ല എന്നതൊക്കെ ഒരു വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ കൂടി അള്ളാഹു ഉണർത്തുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് വസ്ത്രത്തിൻ്റെ വിഷയം. ഇവിടെ യഥാർത്ഥത്തിൽ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, ഒരു ഫാഷൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടില്ല, ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മളതിനെ നിർബന്ധിക്കുന്നില്ല, ഒരു സമൂഹത്തിൻ്റെ നിയമമില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നാം ആദ്യം ഉൾക്കൊള്ളേണ്ടതും അംഗീകരിക്കേണ്ടതും. മറ്റാരുടെയും നമ്മൾ രണ്ടാം സ്ഥാനത്ത് കണ്ടാൽ മതി. അള്ളാഹ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വന്നാൽ വിശ്വാസിയുടെ മറുപടി വമാ ഖാന ലി മുഅ്മിനിന വല മുഅ്മിനതിൻ ഇദാ ഖാല അല്ലാഹു വ റസൂലുഹു അംറുൻ അൻ യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം എന്നാണ്. വിശുദ്ധ ഖുർആന്റെ 33-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനമാണ്, അള്ളാഹുവും അവൻ്റെ റസൂലും ദൂതനും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും ആ കാര്യത്തിൽ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഉറപ്പിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു വിശ്വാസിനിയാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഓരോ കാര്യങ്ങളിലും എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ, ലോകത്തിൻ്റെ സൃഷ്ടാവിനെ, അള്ളാഹു എന്ന് വിളിക്കുന്ന ആ ഒരു നാഥനെ ഞാൻ അനുസരിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ്, അതാണ് ആദ്യമായിട്ടുണ്ടാകേണ്ടത്. ആ തിരിച്ചറിവിൽ നിന്നും ഉൾക്കൊള്ളലിൽ നിന്നുമാണ് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ നമുക്ക് സാധ്യമാവുക. ആ ഒരു വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഒരു നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ ഇസ്ലാമിനെയും അല്ലെങ്കിൽ അള്ളാഹുവിനെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയുമൊക്കെ അപഹസിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും കുറവുകളും കൊള്ളരുതായ്മകളും ആരോപിക്കപ്പെട്ടുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോകും. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ സമിഅന വ അതഅന എന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഞാനിതാ കേട്ടു അനുസരിച്ചു, അതാണൊരു വിശ്വാസിയുടെ നിലപാട്. യഥാർത്ഥത്തിൽ നമസ്കാരം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നോമ്പ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, സകാത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ കൽപ്പന വന്നപ്പോൾ എനിക്ക് അത് സൗകര്യമാണോ, ഞാനിപ്പോൾ ഈ വിഷയത്തിൽ അള്ളാഹിനെ അനുസരിക്കേണ്ടതുണ്ടോ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്ന രൂപത്തിലേക്ക് പ്രവൃത്തിയിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടു നടക്കുകയാണ്. അഥവാ നമസ്കരിക്കണമെന്ന കൽപ്പനയുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷേ വളരെ ഗൗരവത്തിൽ അതേപോലെ തന്നെ നമ്മോട് പറഞ്ഞ നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നമ്മുടെ സൗകര്യം മാത്രം നോക്കി നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. മാത്രമല്ല വിശ്വാസിനികൾക്ക് മാത്രമല്ല, വിശ്വാസികളായ സ്ത്രീകൾക്കെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, യാ അയ്യുഹ നബി കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന എന്നാണ്. നബിയെ, താങ്കളുടെ ഭാര്യമാരോടും പുത്രിമാരോടും വിശ്വാസികളായ സ്ത്രീകളോടും അവർ തങ്ങളുടെ പുറം വസ്ത്രങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക എന്നത് വിശുദ്ധ ഖുർആൻ അഹ്സാബിൻ്റെ 59-ാമത്തെ വചനത്തിൽ വീണ്ടും അള്ളാഹു കൽപ്പിക്കുകയാണ്. ഇവിടെ നബിയുടെ ഭാര്യമാർക്ക് മാത്രമല്ല, പുത്രിമാർക്ക് മാത്രമല്ല, വിശ്വാസികളായ സ്ത്രീകളോട് മുഴുവനായിട്ടുമാണ് പറഞ്ഞത്. അപ്പോൾ അള്ളയും റസൂലും പറഞ്ഞൊരു കാര്യത്തിനോട് വിയോജിച്ച് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ പരാജയത്തിൻ്റെ വഴികൾ നമ്മൾ തന്നെ നമ്മുടെ മുമ്പിൽ തുറന്നിടുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനകളും നിർദ്ദേശങ്ങളും കേട്ടപ്പോൾ അവിടുന്ന് ഐഷാറുള്ള തന്നെ പറയാണ്, ഇർഹമുല്ലാഹു നിസാ അൽ മുഹാജിറാത്തിൽ ഔവൽ ലമ്മ അൻസലല്ലാ വല്യദ്രിബിന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന ഷഖഖ്ന മുറൂത്തഹുന്ന ഫഖ്തമർന ബിഹ. അള്ളാഹു ആദ്യകാല മുഹാജിറായ സ്ത്രീകളോട് കരുണ കാണിക്കട്ടെ, അവർ തങ്ങളുടെ മൂടുപടങ്ങൾ നെഞ്ചിമേൽ താത്തിയിടട്ടെ എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കീറി അതുകൊണ്ട് തലമൂടി ധരിച്ചു എന്നാണ്. അത്രത്തോളം സൂക്ഷ്മത പുലർത്താനും ഒരു കാര്യം അള്ളാഹു റസൂലും പറഞ്ഞതാണോ അതനുസരിക്കാനും വെമ്പൽ കൊണ്ടിരുന്നു അവരെന്നത് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവരിത് കേട്ടപ്പോൾ ഒരിക്കലും ചോദിച്ചില്ല ഇത് ഫാഷനാണോ, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും, എനിക്കിഷ്ടമാണോ, ഒന്നും നോക്കിയില്ല. അവനവൻ്റെ ഇഷ്ടത്തിനപ്പുറത്തേക്കുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അതാണിവിടെ പ്രധാനം. അപ്പോൾ ആളുകൾക്കൊക്കെ ആളുകളെന്ത് പറയും എന്നൊരു ഭയമാണ്. ഹിജാബ് ധരിച്ചാൽ എൻ്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും, ബന്ധുക്കളെന്ത് പറയും, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പരിഹസിക്കുമോ, ഇതൊക്കെയാണ് ഭയം. എന്നാൽ അള്ളാഹു പറയാണ് ഫലാ തഹ്ഷൗ അന്നാസ വഹ്ഷൂനി, ജനങ്ങൾക്ക് ഭയപ്പെടേണ്ട, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. സുഹൃത്തു മായിദേൻ്റെ 44-ാമത്തെ വചനമാണ്. ഒരു ദിവസം നമ്മളൊക്കെ മരിക്കും. അന്ന് നമ്മോടൊപ്പം വരുന്നത് നമ്മുടെ സുഹൃത്തുക്കളല്ല, അയൽക്കാരല്ല, സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സല്ല, നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മോടൊപ്പം വരുന്നത്. അപ്പോൾ നമ്മോട് ചോദിക്കപ്പെടുക ആളുകൾ നിന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നല്ല. നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പനയോട് എത്രത്തോളം ചേർന്ന് നിന്നു എന്നതാണ് അവിടെ പ്രധാനം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിജയം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ശരിയായ പാതയിലേക്ക് കടന്നു വരിക. വമയുത്തഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫഉലൈകഹുമുൽ ഫായിസുൻ. സൂറത്തു നൂറിൻ്റെ 52-ാമത്തെ വചനമാണ്. ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരാണ് വിജയികൾ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഹിജാബ് എന്നത് നമ്മുടെ ആത്മാവായിരിക്കണം, അഥവാ അൽ ഹയാഉ മിനൽ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞല്ലോ, ലജ്ജാശീലം ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹയാ എന്നത് ഭയമല്ല, അല്ലെങ്കിൽ അത് ഒരു അപകർഷതയുമല്ല, മറിച്ച് അതല്ലെങ്കിൽ സ്ത്രീയെ ദുർബലമാക്കി കളയുന്നതുമല്ല, മറിച്ച് സ്വന്തം ശരീരത്തിനും മാന്യതക്കും ഒരു പരിധി നിശ്ചയിക്കുന്ന മനസ്സാണ് ഹയാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഹയായിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ചിട്ടും നമ്മുടെ വസ്ത്രം ധരിക്കാത്തവരെ പോലെ ആകുന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. അഥവാ ഹിജാബ് എന്നത് തലമുടി മാത്രം മറക്കുന്ന ഒന്നല്ല, മറിച്ച് വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായ പോലെയുള്ള സ്ത്രീകൾ എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ, നിസാ ഉൻകാസിയാത്തും ഹാരിയാത്തും, അത് നമുക്കൊരിക്കലും ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വസ്ത്രം ധരിക്കുമ്പോഴാണ് പലപ്പോഴും അത്തരത്തിലുള്ളൊരവസ്ഥ നമുക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഹിജാബ് പാലിക്കാത്ത സഹോദരിമാർക്ക് അവരോട് കൂടി വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയുണ്ട്, നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് ജ്ഞാനത്തോടെയും നല്ല ഉപദേശത്തോടും കൂടി ക്ഷണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോട് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അവരെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കൽപ്പിക്കേണ്ടതുണ്ട്. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് പരിഹസിക്കാനും പാടില്ല. ഹിജാബ് ധരിക്കുന്നവർ മറ്റുള്ളവരെ താഴ്ത്തിക്കാണാനും പാടില്ല. ഹിജാബ് ധരിക്കാത്തവർ ഹിജാബിനെയും പരിഹസിക്കാൻ പാടില്ല. പരിഹാസങ്ങളൊന്നിനും പരിഹാരമല്ല, മറിച്ച് ഗുണകാംക്ഷയാണ് നമുക്ക് ഓരോരുത്തരോടും വേണ്ടത്. അത് നമ്മൾ പാലിക്കണം എന്നത് ഗൗരവതരം തന്നെയാണ്. ഞാനിപ്പോൾ ഇത്രയും കാലം ധരിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ധരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. അവരോട് പറയാനുള്ളത്, ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് ഏറ്റു പറയുകയും ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും സാധിക്കുക എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ നമ്മൾ അള്ളാഹുവിനെയും അതിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോട് മുന്നോട്ട് പോവുക. വിശേഷ അള്ളാഹുവിൻ്റെ ഖൈറും ബർക്കത്തും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഏറെ ആഗ്രഹിച്ചു കൊള്ളുക. അള്ളാഹു അത്തരത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിനി എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും മരണപ്പെട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ ഇകയ്ത്തി കാണുവാനും പരിഹസിക്കാനും താല്പര്യം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു ആ രൂപത്തിൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഹർദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: മാഷാ അല്ലാഹ്, ഈ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പിന്നോട്ടടുപ്പിക്കാറുണ്ട്. ആ ഒരു ചിന്തകളെ നബി എങ്ങനെയാണ്, നബിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ നമ്മോട് സംസാരിച്ചത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വോയ്സ് ഓഫ് പീസ്.
8: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയ്സ് ഓഫ് പീസ്.
7: ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം, ഭാഗം ഒന്ന്. സ്പോട്ട്ലൈറ്റ് ചർച്ചയുടെ പ്രസക്ത ഭാഗമാണ് ഇന്നത്തെ വോയ്സ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ ഹബീബ് റഹ്മാൻ.
9: മുൻകാലങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണത്തെ വളരെ കൊട്ടിക്കോശി സംസാരിച്ചിരുന്ന പല വിദേശ രാജ്യങ്ങളും ഇന്ന് അതിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് ജനസംഖ്യാ വർധനവിന് വേണ്ടി സംസാരിക്കുകയും അതിന് പലവിധ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ഒരവസരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ പുതിയ ജനനനിരക്ക് റീപ്ലേസ്മെൻറ്റ് വാല്യൂവിനേക്കാൾ താഴെ പോയി എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഈ നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടി വരുന്നു എന്നുള്ളത്, ഈ ഒരു വിഷയത്തിൽ എന്താണ് സർ പറയാനുള്ളത്?
10: അല്ല, നമ്മൾ ഒരുപക്ഷെ ഈ വാർത്തകൾ വായിക്കുന്ന ആളുകൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതെന്താ വെച്ചാൽ, യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ പോപ്പുലേഷൻ ഫാള് ഏറ്റവും സിവിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റേ ബർത്ത് മറ്റേ റേറ്റ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതൊരു വലിയ ത്രെട്ടായിട്ട് മനസ്സിലാക്കുകയും അത്തരം രാജ്യങ്ങൾ പല രീതിയിലും ഇത് കൂട്ടാൻ വേണ്ടി ഉള്ള ഇൻസെൻറ്റീവ്സോ സപ്പോർട്ടുകളോ കൊടുത്തു തുടങ്ങുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു തോന്നൽ എന്താണ്, ഓക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തിരിക്കണു, ഇപ്പോൾ പോപ്പുലേഷൻ പ്രോ ആണ് എന്ന്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ഈ പറയുന്ന ഈ പ്രൊജക്റ്റ്, ഇത് പോപ്പുലേഷൻ കൺട്രോളിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായി ലോകത്ത് കൊണ്ടുവന്ന, നിഗൂഢമായ താല്പര്യങ്ങളോടെ തന്നെ കൊണ്ടുവന്നൊരു സാധനമാണ്. അതിന്നും തുടരുകയും ചെയ്യുന്നുണ്ട്, അത് അവസാനിച്ചിട്ടില്ല. സംഭവിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ കൊക്കിന് വെച്ചത് കൊളക്കൊഴിക്ക് കൊള്ളുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചില മാനുഷിക പ്രതിസന്ധികളും സാമൂഹിക പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനവർക്ക് പെട്ടെന്നൊരു പരിഹാരം കാണാനോട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വാർത്തയാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിപ്പോൾ ഒരു രണ്ടു ലൈൻ സമരം നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമുക്കറിയാപ്പോൾ ഈ പോപ്പുലേഷൻ കൺട്രോള് ആദ്യമായി കൊണ്ടുവന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ മതസമൂഹങ്ങൾ അതിനെതിർത്തു. കാരണം അത് ബൈബിളിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന് നിരക്കാത്തതായിരുന്നു. മുസ്ലിം സമൂഹമാണെങ്കിലും ഒക്കെ അതിനെന്താണ് എതിരായിരുന്നു. അപ്പോൾ അത്തരം വിഭാഗങ്ങൾ അവിടെ ഇപ്പോൾ ഇതിനെ ഉയർത്തിക്കാണിക്കുകയും ആ രീതിയിൽ പിന്നെ ഇതിനനുകൂലമായിട്ട് അത് പോപ്പുലേഷൻ പ്രൊജക്റ്റിനെതിരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം, ആരു ജനിക്കണം, ആരു ജീവിക്കണം, ഇവിടുത്തെ വിഭവങ്ങളുടെ മുകളിലുള്ള അവകാശം ആർക്കായിരിക്കണം, അതെങ്ങനെ നിയന്ത്രിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം ഇതേ യൂറോപ്പിൽ തന്നെയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ നിയന്ത്രണമുള്ള, രാഷ്ട്രീയാധികാരമുള്ള, സാമ്പത്തികാധികാരമുള്ള ഒരു വിഭാഗം അവിടെ തന്നെ ഉണ്ട് താനും. ഇപ്പം ഇത് ഞാൻ പറഞ്ഞാൽ, ഈ യൂജനിസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം 19-ാം നൂറ്റാണ്ട് അവസാനത്തിൽ ഒന്നാണ്. അത് ഒരു എലൈറ്റായിട്ടുള്ള മനുഷ്യന്മാർ ജീവിച്ചാൽ മതി, നല്ല ബുദ്ധി, നല്ല ഭംഗി, നല്ല ആരോഗ്യം ഒക്കെയുള്ള ആളുകൾ എന്താണ് ലോകത്ത് സർവൈവ് ചെയ്താൽ മതി എന്നുള്ള ഒരാശയം. അത് നമ്മളെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ബ്ലൂ ബ്ലഡഡ് മെൻ എന്ന് പറയില്ലേ, അവർ മതി എന്നുള്ള ഇത്, അല്ലെങ്കിൽ അവരാണ് ലോകത്ത് ബാക്കി നിൽക്കേണ്ടത്, ബാക്കിയുള്ളവരൊക്കെ അനിഹിലേറ്റ് ചെയ്യപ്പെടണമെന്നുള്ളൊരാശ. അത് ഒരു ഫിലോസഫിയായി അല്ലെങ്കിൽ ഒരു ഒരു തത്വചിന്തയെ പോലെ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇത് സ്വാധീനം ചെലുത്തിയിരുന്നു. അതിന് ആ സ്വാധീനത്തിൻ്റെ ഒരു പിന്നെ ആഫ്റ്റർ ഇഫക്റ്റാണ് നാസി ജർമ്മനിയിലൊക്കെ നടന്നത്. അത് മറ്റു പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരാശയം ഒരു ഇൻഹ്യൂമൻ ആണ്, എന്തുകൊണ്ട് തന്നെ വളരെ പബ്ലിക്കായിട്ട് ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് ആകാൻ കഴിയില്ല. പക്ഷേ ആ ആശയത്തെ ഉൾക്കൊണ്ടവർ തന്നെയാണ് ഇന്നും ഇതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓട്ടോണമി, ജീവിക്കാനുള്ള, ജനിപ്പിക്കാനുള്ള ഒരു ഓട്ടോണമിയെ അവർ പൂർണ്ണമായിട്ടും തടയുന്നുണ്ട്. ജീവൻ്റെ പവിത്രത എന്നുള്ളൊരാശയം ഇതിനെ എന്താണ് തടഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇപ്പോൾ മാൽത്തൂസാണല്ലോ ഈ ഒരാശയം കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം എന്താണ്, ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവിടുത്തെ വിഭവങ്ങൾ തികയാതെ വരും, അല്ലെങ്കിൽ വിഭവങ്ങളെ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടാവും. അപ്പോൾ വമ്പിച്ച പട്ടിണി ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും മരിക്കും എന്നുള്ളതാണ്.
11: ആളുകൾക്ക് പാർക്കാൻ
10: സ്ഥലം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻസ് എന്നുള്ളത്. അതായത് എല്ലാ ഇൻവെൻഷൻസിനെയും നീ ത്വരിതപ്പെടുത്തുന്ന, അതിലേക്ക് എത്തിക്കുന്നത് എന്താണ് നെസസിറ്റിയാണ്. അത് നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു. ഇന്നിപ്പം ജപ്പാനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇസ്രായേലിലാണെങ്കിലും പല രാജ്യങ്ങളിലൊക്കെ കുറഞ്ഞ സ്ഥലത്ത് വമ്പിച്ച തോതിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി എന്ത് ചെയ്തു, വികസിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ഒരു ഫാൾസ് സയൻസായിരുന്നു അന്ന് വെച്ചത്. പക്ഷേ എങ്കിൽ പോലും ആ സാധനത്തെ ഇന്നും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്, വെച്ചാൽ കൃത്യമായ താല്പര്യത്തോടെ. അപ്പോൾ 1968 പോപ്പുലേഷൻ ബോംബ് എന്ന് പറയുന്ന പോൾ എർലിക്സിൻ്റെ ഒരു പുസ്തകം വരുന്നത്. അന്ന് അദ്ദേഹം വാദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ലോകത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ഓവർ ക്രൗഡിങ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതെന്ത് ചെയ്യണം, അതിന് പിന്നെ തടയേണ്ടതുണ്ട്. പിൽക്കാലത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പുസ്തകവും ഈ വ്യക്തിയും ഈ ആശയമൊക്കെ തന്നെ റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ്റെ ഒരു പ്രൊഡക്റ്റാണെന്ന്, ബേബിയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ 1950 തന്നെ യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ IPPF എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പ്ലാൻഡ് പാരൻഹുഡ് ഫെഡറേഷൻ എന്നൊരു സംഘടന രൂപീകരിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവരിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അവർക്ക് ആദ്യകാലത്ത് ഇവർക്ക് ഫണ്ട് ചെയ്തത് പ്രൈവറ്റ് ഏജൻസീസാണ്. വീണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഫോർഡ് ഫൗണ്ടേഷനും റോക്ക് ഫെല്ലർ ഫൗണ്ടേഷനുമാണ് ഫണ്ട് കൊടുത്തിരുന്നത്. പിന്നെ ചില ഗവൺമെൻറ് എന്ന് ഫണ്ട് കിട്ടാൻ തുടങ്ങി. ഇവരുടെ ആശയം എന്താണ്, പ്ലാൻഡ് വാക്കൽ വളരെ കൃത്യമാണ്, പാരൻറ്റിങ് അങ്ങനത്തെ ഒരു കുടുംബമാണ് ആവശ്യമുള്ളത്. ഇത് 1970 തന്നെ കുറച്ചൊക്കെ തുറന്ന് കാട്ടപ്പെട്ടു ഇവരുടെ താല്പര്യം എന്താണെന്നുള്ളത്. പക്ഷെ അപ്പോഴേക്കും ഈ 68 മറ്റേ പുസ്തകം വരികയും ലോകത്തുടനീളം മനുഷ്യ സമൂഹം ഒരു വലിയ ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ട് ലോകമഹായുദ്ധങ്ങളും അവസാനിച്ചു, അതോടെ കുറേ ആൾ പോയി. ഇനിയിപ്പോൾ ലോകമഹായുദ്ധം വരാൻ പറ്റില്ല, ഉണ്ടാവില്ല എന്ന്, കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള പാക്റ്റൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്തായിരിക്കും, പല രൂപത്തിലത് വിഭവർഷമുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഉൾച്ചേർത്തൊരു സാധനമായിരുന്നു ഈ ക്ലൈമറ്റ് ക്രൈസിസ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ഡീക്കി എന്നൊക്കെ പറയുന്നത്. ഇതിനെയും ഇവരിങ്ങനെ മെല്ലെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ തുടങ്ങി. കാരണം അത് അതെങ്ങനെയാണ് പിന്നെ പിൽക്കാലത്ത് പ്രയോഗിക്കപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് വിഭവങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന, അവർക്ക് വളരെ സന്തോഷമായി സമൃദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നൊരു ലോകം രൂപപ്പെടുത്തുക എന്നുള്ള ഇത് തന്നെയായിരുന്നു ഇതിൻ്റെ പിറകിലുള്ള തത്വം എന്താണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കാർബൺ എമിഷൻ ആണെങ്കിലും ഇതൊക്കെ സാധാരണക്കാർ ചെയ്യുന്ന, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ സാധാരണക്കാർ ചെയ്യുന്ന ഒന്നുമല്ലല്ലോ. അപ്പോൾ നിലവിലുള്ള ഇക്കോളജിക്കൽ ക്രൈസിസിൻ്റെ ഒന്നും തന്നെ പ്രാഥമികമായ സ്രോതസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ഉണ്ടാക്കുന്നതല്ല. എന്നാൽ ആലോചിച്ച് നോക്കുമ്പോൾ ഡൽഹിയിൽ കുറച്ചൊരു 5-8 വർഷം മുമ്പ് എന്താ വെച്ചാൽ ഈ ചാണകം കത്തിക്കുന്നതും വൈക്കോല് കത്തിയതിനൊക്കെ നിരോധിച്ചു. അവിടെ ഹരിയാനയുടെ ഒക്കെ വെച്ചാൽ അവർ മൾച്ചിങ് ചെയ്യും, അത് കൃഷി ഇടുന്നതിന് മുമ്പന്തി ഒക്കെ കത്തിച്ച്. ശരിക്കും അവരുടെ ഒരു വലിയൊരു പെസ്റ്റ് കൺട്രോൾ മെഷർ കൂടെയാണ് ആയിരുന്നു അത്. ഇത് നിയന്ത്രിക്കാൻ പറഞ്ഞ കാരണം എന്തായിരുന്നു? ആ പുകയാണ് ഡൽഹിയിൽ എന്ത് ചെയ്യുന്നത്, ഇതാക്കുന്നത്. അതൊക്കെ നിരോധിച്ചു കഴിഞ്ഞു. പക്ഷേ എന്താണ്, ഡൽഹിയിലത് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഭാഗത്ത് കർഷകർക്ക് പ്രതിസന്ധി ഉണ്ടായി, വേറൊരു ഭാഗത്താകട്ടെ ഇതിനൊരു യഥാർത്ഥ കാരണങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വെച്ചാൽ 2009 മെയ്യിൽ ലണ്ടനിൽ നടന്ന സൺഡേ ടൈംസ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ലോകത്തു നിന്നുള്ള സ്വയം പ്രഖ്യാപിത മിഷിഹാമാരായിട്ടുള്ള ചില മുതലാളിമാർ, അതിനെ താരക്കണ്ടച്ചാൽ ബിൽ ഗേറ്റ്സ്, ടെട്ടേണൽ എന്നുവെച്ചാൽ ഈ മീഡിയ രംഗത്തെ വലിയ ഒരു ടൈക്കൂണായിട്ടുള്ള അദ്ദേഹം, പിന്നെ ഡേവിഡ് റോക്ക്ഫെല്ലർ ജൂനിയർ, ജോർജ് സോറോസും വാറൻ ബഫറ്റും, അതായത് മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ ഈ ഇവർ ഒരു യോഗം ചേർന്നു. അപ്പോൾ ഇവരൊക്കെ യോജിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവരപ്പോഴും ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് നമ്മുടെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് തടയണമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള വാക്സിനേഷൻ പ്രോസസ്സ് ഇൻഡയറക്റ്റായിട്ട് ഇത് നടപ്പാക്കാൻ പറ്റുന്നത്? കാരണം അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കണത് നേരത്തെ നടത്തിയിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ എക്സ്പോസ്ഡായി. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയല്ലാത്ത പുതിയ രൂപത്തിൽ ഇനി എങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിനിവർ ഉപയോഗിച്ച വാക്കെന്താ അറിയോ, ഈ പൊട്ടൻഷ്യലി ഡിസാസ്ട്രസ് എൻവയോൺമെൻറ്റൽ സോഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ത്രെട്ട് എന്നാണ് പോപ്പുലേഷൻ. അപ്പോൾ അവരെ മനസ്സിൽ നിന്ന്, അവരെ കാഴ്ചപ്പാടിൽ നിന്ന് അവരെന്തെടുത്ത് കളഞ്ഞിട്ടില്ല, നമ്മളീ പറയുന്ന ഇതെടുത്ത് കളഞ്ഞിട്ടില്ല, അവരിപ്പോഴും അതേ ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ഈ ഈ എന്നിട്ട് ഇവർ നടപ്പാക്കുന്ന പ്രൊജക്റ്റുകളുണ്ട്. ഈ നടപ്പാക്കുന്ന പ്രൊജക്റ്റുകളിൽ 90% സൗത്തിലാണ്, ചില ഈ നമ്മൾ പറയുന്ന ആഫ്രിക്കൻ അങ്ങനത്തെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ളത്. അപ്പോൾ ചാഡിലാണെന്ത് ഏറ്റവും കൂടുതൽ ഈ റേറ്റ് ഉള്ളത്, 5.7%. പിന്നെ നൈജർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ പ്രൊജക്റ്റ് കൊണ്ടുപോയിട്ട് നടപ്പാക്കുന്നത്. ഏത് പ്രൊജക്റ്റ്? ഇവരിപ്പോഴും ഫണ്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഫണ്ട് ചെയ്യുമ്പോൾ ആലോചിക്കണം, ഇടക്കാലത്ത് യു എൻ പോലും ഇവരോട് ആവശ്യപ്പെട്ടു എന്തിനാണ്, അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഫണ്ട് ചെയ്യാൻ, അതുപോലെ അവരുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫണ്ട് ചെയ്യാൻ. പക്ഷേ അവർ ഫണ്ട് ചെയ്യുന്നത് ഒന്ന് അവർ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് എന്ന പേരിൽ ചെയ്യുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള വാക്സിനേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ പല ഇതുകളുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൃത്യമായ പ്ലാൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ത്യയിലും സംഭവിച്ചത്.
11: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം ഭാഗം 1, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ സഫ്വാൻ ബറാമി അൽ ഹിക്കമി, ഹബീബ് റഹ്മാൻ.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ചു നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം, അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മർദ്ദ

0: കഴിഞ്ഞ് അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവും ഒക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ. Tune to reality.

0: الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിച്ച് സംശയ നിവാരണം നടത്തുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ സംരംഭമാണ് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഫാറ്റി ലിവർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നിവാരണം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മോടൊപ്പം പെരിന്തൽമണ്ണ പേസ് റേഡിയോ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ MES മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ മുഹമ്മദ് ദിൽബർ ഡോക്ടറാണ്. ഡോക്ടറെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട് ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ ഈ പദം പലപ്പോഴും മുമ്പത്തെ പോലെയല്ല, ധാരാളമായി പല സ്കാനിങ് റിപ്പോർട്ടുകളിലൊക്കെ ഫാറ്റി ലിവർ എന്ന് കാണുന്നു. ലളിതമായി പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഇതൊന്ന് വിശദീകരിക്കാം.
1: ശരി, നമ്മുടെ ഇപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവരും ഭയപ്പെടുന്നതും അല്ലെങ്കിൽ കൂടുതൽ കാണുന്നതുമായ പേരുകളിൽ ഒന്നാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കരളിൽ അഥവാ നമ്മുടെ ലിവർ കൊഴുപ്പ് അമിതമായി അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് പല ഘട്ടങ്ങളിലായിട്ടുണ്ട്. നമുക്ക് കൂടുതൽ അടിഞ്ഞുകൂടുന്ന ആദ്യത്തെ സ്റ്റേജിനെ നമ്മളിതിനെ സ്റ്റിയറ്റോസിസ് എന്നാണ് മെഡിക്കലി പറയുക. അതാണ് ആരംഭഘട്ടം. ഈ ഘട്ടത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. പിന്നെ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് ഉണ്ട്, അവസാനത്തെ സ്റ്റേജാണ് സിറോസിസ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇത് ഈ ഡേറ്റ് കൂടുതൽ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഡേറ്റ്. രണ്ട് കാരണങ്ങളുണ്ട്.

0: അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ കൂടുതൽ ലഭ്യമായി നമ്മുടെ നാട്ടിൽ. പണ്ടത്തേക്കാൾ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ കൂടുതൽ ലഭ്യമായി തുടങ്ങി.
1: ഒരുപക്ഷെ മുമ്പ് ഇത്ര ഉണ്ടെങ്കിൽ തന്നെ ഈ ടെസ്റ്റുകളുടെ അഭാവം മൂലം കണ്ടുപിടിക്കപ്പെട്ടില്ലായിരിക്കാം.
0: അതെ, കണ്ടുപിടിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിരുന്നു മുമ്പ്. ഇപ്പോൾ കൂടുതൽ ലഭ്യമാണ്, നമുക്ക് ഓരോ ചെറിയ സ്ഥലങ്ങളിൽ പോലും സ്കാനിങ് സെൻ്ററുകളുണ്ട്. രണ്ടാമത്തെ കാരണം അത് നമ്മുടെ മിസ്റ്റേക്കാണ്, നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ മാറി വരുന്ന ജീവിതശൈലിയിൽ നമ്മുടെ ഭക്ഷണത്തിലെയും നമ്മുടെ എക്സസൈസ്, നമ്മുടെ ആക്ടിവിറ്റിയുടെയും വ്യത്യാസങ്ങൾ, നമ്മുടെ ഉറക്കത്തിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടും ഈ ഫാറ്റി ലിവറിനെ കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊരു ഫാറ്റി ലിവറിൻ്റെ തുടക്കം.
1: കേരളത്തിൽ പൊതുവെ ഇന്ത്യൻ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് കൂടുതലാണോ, അത്തരത്തിൽ എന്തെങ്കിലും സർവേ റിപ്പോർട്ടുകളോ മറ്റോ ലഭ്യമാണോ?
0: കേരളത്തിനെ മാത്രം ബേസ് ചെയ്തിട്ട് പഠന റിപ്പോർട്ടുകൾ അധികമില്ല, ചെറിയ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള പഠനങ്ങളാണ് കൂടുതലുള്ളത്. എന്നിരുന്നാലും പൊതുവെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ വിഷമമുണ്ട് പറയാൻ, പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അത് അതിൻ്റെ പ്രധാന ഫാക്ടർ നമ്മുടെ ഭക്ഷണശൈലി തന്നെയാണ്. കാരണം നമ്മൾ എല്ലാത്തരം ഭക്ഷണശൈലിയെയും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ജനതയാണ് നമ്മൾ. അപ്പോൾ അതന്നെ ആയിരിക്കാം വലിയ കാരണം. പക്ഷെ പൊതുവേ ലോകത്തിലാകമാനം ഫാറ്റി ലിവറിൻ്റെ എണ്ണം വളരെ വളരെ വർദ്ധിച്ചിട്ടുണ്ട്.
1: പിന്നെ മുൻകാലത്തെ പോലെ കൂടുതൽ അധ്വാനിക്കുകയും പോഷകാഹാരങ്ങൾ കുറവുമായിരുന്നല്ലോ മുൻ തലമുറക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈയിടെയായി അധ്വാനം പൊതുവെ കുറവും, എന്നാൽ അധ്വാനിക്കാത്തവർ ഇല്ലാതില്ല, എങ്കിലും ഭക്ഷണം വളരെ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവം എല്ലാവരിലേക്കും വന്നതും ഒരു കാരണം ആയിക്കൂടായിരുന്നു.
0: തീർച്ചയായിട്ടും ഭക്ഷണവും നമ്മുടെ അധ്വാനം തമ്മിൽ അനുപാതം കുറച്ച് റേഷ്യോ കുറച്ച് മാറിയിട്ടുണ്ട്. അതാണ്
1: മദ്യപാനം ഇതിലൊരു വലിയ റോൾ വഹിക്കുന്ന സംഭവമാണല്ലോ. യഥാർത്ഥത്തിൽ മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവറും മദ്യപാനം ഇല്ലാത്തവരിലെ ഫാറ്റി ലിവറും തമ്മിൽ എന്താണ് വ്യത്യാസം പറയുന്നത്?
0: ഫാറ്റി ലിവർ എന്നത് മദ്യപാനം കൊണ്ട് മാത്രം വരുന്നൊരു കാര്യമല്ല. മദ്യപാനം ഈ ഫാറ്റി ലിവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് ഫാക്ടറുകളുണ്ട്, അതിന് കാരണമാകുന്ന കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരെണ്ണം മാത്രമാണ് മദ്യപാനം. മദ്യപാനം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അതൊരു ദുശ്ശീലമായി കൂടുതൽ കാണിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ മദ്യപാനത്തിൻ്റെ പോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസങ്ങൾ എന്താ വെച്ചാൽ, മദ്യപാനം കാരണം വരുന്ന ഫാറ്റി ലിവറിന് കുറച്ചുകൂടെ സിറോസിസിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അവരാ മദ്യപാനം നിർത്തിയില്ലെങ്കിൽ. പിന്നെ മിക്കവാറും കേസിൽ നമ്മളത് കണ്ടുപിടിക്കാനും വളരെ വൈകും. മദ്യപാനികൾ പോയി ഫാറ്റി ലിവർ ഉണ്ടോയെന്ന് ഒരിക്കലും ടെസ്റ്റ് ചെയ്ത് നോക്കില്ല, അവരുടെ ആ ഒരു ദുശ്ശീലത്തിനോടുള്ള ഒരു ഇത് കാരണം. അപ്പോൾ അതാണൊരു ബേസിക് ഡിഫറൻസ് ഉള്ളത്. അല്ലാതെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ ഏറെക്കുറെ സെയിമാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എൻഡ് വരുന്ന സിറോസിസ് രണ്ടിലും ഒന്ന് തന്നെയാണ്.
1: സിറോസിസിലേക്ക് എത്താൻ ഈ മദ്യപാനികൾക്ക് കൂടുതൽ പെട്ടെന്ന് സാധ്യത ഉണ്ട് എന്നർത്ഥം?
0: അതെ അതെ, അവർക്ക് റിസ്ക് വളരെ കൂടുതലാണ്.
1: ഈയിടെയായി MASLD എന്നൊരു പേര് കേൾക്കുന്നു, ഇതും ഫാറ്റി ലിവറും ഒന്നാണോ, പേര് മാറിയതാണോ അതോ മറ്റെന്തെങ്കിലുമാണോ?
0: അത് തീർച്ചയായും ഒരു അപ്ഡേറ്റഡ് ക്വസ്റ്റ്യനാണ്, വളരെ നല്ലൊരു ചോദ്യമാണത്. അതിൽ നമുക്ക് ഈ MASLD, മുമ്പ് നമ്മൾ ഫാറ്റി ലിവർ ഡിസീസിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരുന്നത്. ഒന്ന് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നും മറ്റേത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അഥവാ മദ്യപാനവുമായി ബന്ധമില്ലാത്തത് എന്ന് മാത്രമായിരുന്നു ആ വിശേഷണം ഉണ്ടായിരുന്നത്. അതിനൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, എന്താണ് മദ്യപാനവുമായി ബന്ധമില്ലാത്തൊരു ഫാറ്റി ലിവർ എന്നുള്ളത്. പഠനങ്ങളിലൂടെ നമുക്കിപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തമ്മിൽ ഈ ലിവർ ഡിസീസിന്, ഫാറ്റി ലിവറിന് വളരെ ഭയങ്കരമായൊരു ബന്ധമുണ്ട്. അപ്പോൾ അത് കൂടുതൽ പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പേര് മാറ്റിയത്. MASLD എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റേറ്റ് ലിവർ ഡിസീസ് എന്നാണ്. അത് ഉദ്ദേശിക്കണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അകത്തെ മെറ്റബോളിസം, അതിൻ്റെ അസുഖങ്ങളും ഫാറ്റി ലിവറിലേക്ക് കൂടുതൽ നയിക്കും എന്ന് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകുക വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതാണ് ഡിഫറൻസ്.
1: ഒരു കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ,
1: വലൈക്കും സലാം. ചോദിച്ചോളൂ. ശബ്ദം വ്യക്തമല്ല, റേഞ്ചിലടത്തേക്ക് നിൽക്കുകയോ. ലൗഡ് സ്പീക്കർ ആണോ?
2: ഒരു മിനിറ്റ്.
1: ഓക്കെ, ചോദിച്ചോളൂ.
2: ഫാറ്റി ലിവറിന് വേണ്ടി യു എസ് ചെക്ക് ചെയ്തിരുന്നു, ഗ്രേഡ് 2 ആണ് കണ്ടത്. അപ്പം ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ ആഴ്ചയിൽ നോക്കിയപ്പോൾ എസ് ജി ഒ ടി 68 ആണ് കാണുന്നത്. അപ്പോ ഇതില് മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
0: തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് ഒരു ഒരാൾക്ക് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ അതിൽ മെഡിസിൻ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരൊറ്റ ഒരു സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൻ്റെ ബലത്തിലോ മാത്രമല്ല, ആ ആളുടെ പ്രായം, ആളുടെ ഭാരം, ആളുടെ ഫാമിലി ഹിസ്റ്ററി, ആൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, എന്തൊക്കെ മരുന്നുകൾ എടുക്കുന്നുണ്ട്, ആളുടെ ശരീരത്തിൻ്റെ അരവണ്ണം എത്രത്തോളമുണ്ട്, ആളുടെ ജോലി എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് മാത്രമാണ് ഒരാൾ മരുന്നെടുക്കണോ വേണ്ടയോ എന്ന് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ സ്കാനിങ്ങിലെ ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റേജ് 2 അല്ല, അത് അൾട്രാസൗണ്ട് പരമായിട്ടുള്ള ഒരു ഗ്രേഡിംഗ് മാത്രമാണ്, എത്രത്തോളം കൊഴുപ്പ് അടിഞ്ഞ രീതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നിങ്ങളുടെ SGOT SGPT എന്ന് സൂചിപ്പിക്കുന്നതും നമ്മുടെ ലിവറിന് വരുന്ന ചെറിയൊരു പരിക്കിൻ്റെ നീരിൻ്റെ റിസൾട്ടാണത്. അപ്പോൾ ഇത് വെച്ചിട്ട് മാത്രം പറയാൻ പറ്റില്ല, ഈ കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നോക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് ഒരു ഡോക്ടറെ നിർബന്ധമായും കാണണം, ഈ ആവശ്യങ്ങളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയും വേണം.
1: ഉത്തരം വ്യക്തമായല്ലോ. എന്തെങ്കിലും മറ്റു സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഓക്കെ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് വിളിച്ച് ഡോക്ടറുമായി സംസാരിച്ച് നിവാരണം കണ്ടെത്താനുള്ള ഒരു സാഹചര്യമാണുള്ളത്. വിളിക്കേണ്ട നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഡോക്ടർ, നമുക്ക് ഇതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ഏകദേശം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കാരണങ്ങളും അപകട സാധ്യതകളിലേക്കും ഒന്ന് നീങ്ങിയാൽ നന്നായിരിക്കും. ആർക്കൊക്കെയാണ് ഫാറ്റ് ലിവർ വരാൻ സാധ്യത കൂടുതലുള്ളത്?
0: സിമ്പിളായി പറഞ്ഞാൽ ആർക്കും വരാം, പക്ഷേ ഇതിൽ റിസ്ക് കൂടിയവരാരൊക്കെയാണെന്ന് തിരിച്ചറിയലാണ് പ്രാധാന്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശരീരഭാരം കൂടിയവർ, അതേപോലെ തന്നെ വയറ് ചാടിയവർ അഥവാ അരവണ്ണത്തിൻ്റെ വലിപ്പം വളരെ കൂടുതലുള്ളവർ, പിന്നെ മറ്റ് ജീവിതശൈലീ രോഗങ്ങൾ, എസ്പെഷ്യലി നമ്മളെ പ്രമേഹം, ഡയബറ്റീസ് രോഗം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മദ്യപാനം, പിന്നുള്ളത് ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാത്ത ഭക്ഷണരീതി എടുക്കുന്നവർ, പിന്നെ തീരെ എക്സസൈസ് ഇല്ലാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതൽ ഇതിന് റിസ്ക് ഉള്ളവർ. പിന്നെ ചില മറ്റ് അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന രോഗികൾ, വാതരോഗങ്ങൾ, അങ്ങനത്തെ ചില രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ ചില രോഗങ്ങൾക്ക് മരുന്നെടുക്കുന്നവർക്കും ആ മരുന്നുകൾ ഈ ലിവറിലൂടെയാണ് പോകുന്നതെന്നുള്ളത് കൊണ്ട് ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. അവരും ഇത് കൂടുതൽ ശ്രദ്ധിക്കണം.
1: അടുത്ത കോളർ നോക്കാം. ഹലോ,
2: ഹലോ,
1: അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ള.
1: ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സംശയം നേരിട്ട് ചോദിക്കാം.
2: പിന്നെ എനിക്ക് എന്താ ഫാറ്റ് ലിവർ ഇപ്പൊ കണ്ടിട്ടുള്ളൂ, ഞാനിപ്പോ അൾട്രാസൗണ്ട് ചെയ്തപ്പോ ഫാറ്റ് ലിവർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഉടനെ നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണോ അതോ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത്? മെഡിസിൻ ഇല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചോദ്യം.
1: നിങ്ങളെ റിപ്പോർട്ട് തനിയെ പോയി ചെയ്തതാണോ, ആരെങ്കിലും നിർദ്ദേശിച്ചാണോ?
2: അല്ലല്ല, നമ്മളിപ്പോ ഒരു എബോവ് 30 ആയപ്പോ വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. സ്കാനിങ് വയറിന്റെ ഇടയ്ക്ക് ഭാഗത്തേക്ക് വയറൊക്കെ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്.
1: റിപ്പോർട്ടിൽ എന്താണുള്ളത്?
2: ഗ്രേഡ് 1.
1: ഓക്കെ ഓക്കെ. ഡോക്ടർ മുഹമ്മദ് ഇൽബറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം നിങ്ങൾക്ക് ഇൻഷാല്ലാഹ് ഉത്തരം നൽകും.
0: തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോൾ ചികിത്സ തേടണം എന്നുള്ളതും പിന്നെ മരുന്നല്ലാതെ എന്തൊക്കെ ചികിത്സ എന്നുള്ളതുമാണ് നിങ്ങളുടെ ചോദ്യം. ഒന്ന്, ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേജ് അല്ല, പക്ഷേ വളരെ പ്രാരംഭഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇനി ആര് ചികിത്സ തേടണം എന്ന് വെച്ചാൽ, ശാരീരികമായി മറ്റ് അസുഖങ്ങളുള്ളവർ, പിന്നെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് അകാരണമായിട്ടുള്ള ക്ഷീണം അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ, ഇല്ലെങ്കിൽ ഈ നമ്മളെ ശരീരത്തിൽ വേറെ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാണുന്നവർ, ഇല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ആയിട്ട് ഈ ലിവർ ഡിസീസ്, ലിവർ സംബന്ധമായ രോഗങ്ങളുടെ നല്ല പാരമ്പര്യമുള്ളവരും ഉടനെ പോയിട്ട് തേടണം. ഇത് ഡോക്ടറെ കണ്ട് അഭിപ്രായം തേടണം, ചികിത്സ വേണോ വേണ്ടോ എന്നുള്ളത്. ഇനി മരുന്നില്ലാതെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ജീവിതശൈലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭക്ഷണം, ഉറക്കം, എക്സസൈസ് എന്നുള്ള കാര്യങ്ങളാണ്. ഭക്ഷണത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും മധുരാധികളുള്ളതും കുറയ്ക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക. പിന്നെ കലോറി എന്ന് പറയും, നമ്മളെ ഭക്ഷണത്തിലെ എനർജിയുടെ വാല്യൂ, അത് കലറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആ എടുക്കുന്ന കലറി കുറച്ച് കുറയ്ക്കുക. പിന്നെ ദിവസവും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരുറക്കം, ഒരു 7 മണിക്കൂർ എങ്കിലും രാത്രി ഉറങ്ങാൻ ശ്രമിക്കുക. ഇതാണ് മരുന്നില്ലാതെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഈസി വഴി.
3: ഒരു ക്വസ്റ്റ്യൻ കൂടി എന്താ വെച്ചാല്, ഈ ലാബിലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ HCPT-ഓ OT-ഓ അങ്ങനെ ഏത് ടെസ്റ്റാണ് നമ്മളെ ഗ്രേഡ് 1-ല് കാണിക്കുക?
0: ആ, അതെന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് വളരെ നല്ല ഫാറ്റി ലിവർ അഥവാ വളരെ മോശം ഫാറ്റി ലിവർ ഉള്ളവർക്ക് പോലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതിൻ്റെ ഭാഗമാണ് നിങ്ങളീ പറഞ്ഞ SGOT SGPT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലായി വരെ കാണിക്കാം. അപ്പോൾ അതിനൊരു ഒരു ഫിക്സഡ് വാല്യൂ ഇല്ല, ഇത്ര സ്റ്റേജ് ആകുമ്പോൾ ഇത്ര ആവുമെന്ന് പറയാൻ പറ്റില്ല. ഈവൺ നമ്മൾ വളരെ മോശം ഫാറ്റി ലിവറുകാരിൽ പോലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ബ്ലഡിൽ നോർമലായി കാണാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മാത്രം നമുക്ക് ചികിത്സയുടെ തീരുമാനം എടുക്കാനോ നമ്മുടെ അസുഖത്തിൻ്റെ തീവ്രത അളക്കാനോ കഴിയില്ല.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. നാം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ പാരമ്പര്യം ചർച്ച ചെയ്യാതെ വിട്ടുകൂടാ എന്നാണ് തോന്നുന്നത്. പാരമ്പര്യത്തിന് ഇതിൽ അത്രമാത്രം റോളുണ്ട്. അതായത് മാതാപിതാക്കൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ, എന്താണ് അതിന്?
0: പൊതുവെയുള്ള ഫാറ്റ് ലിവറിന് പാരമ്പര്യം കുറവാണ്. ഇപ്പോൾ ഒരു നമ്മുടെ ഒരു പിതാവിന് ഇപ്പോൾ ഭക്ഷണ ജീവിതശൈലിയിലെ പ്രശ്നം കൊണ്ട് ഫാറ്റി ലിവർ വന്നിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നേരെ മറിച്ച് നമുക്ക് വല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ ശരീരം തന്നെ നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് പാരമ്പര്യമുള്ളവർ, അവർക്ക് പാരമ്പര്യമായി ലിവർ അസുഖങ്ങൾ, ഫാറ്റി ലിവർ പോലത്തെ അസുഖങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു വലിയ പാരമ്പര്യത്തിൻ്റെ പവർ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ജീവിതശൈലിപരമായിട്ട് കിട്ടിയതിന് പറയാൻ കഴിയില്ല. പിന്നെ ഒരു പ്രശ്നമുള്ളത്, നമുക്കിപ്പോൾ ഒരു ഫാമിലിയിൽ ഡയബറ്റീസ്, പ്രമേഹത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാരമ്പര്യം ഉണ്ടെങ്കിൽ ആ രോഗി അവർക്ക് സ്വാഭാവികമായും ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഇൻഡയറക്ട്ലി ഒരു പാരമ്പര്യം നമുക്ക് സൂചിപ്പിക്കും.
1: ഈ വയറ് ചാടുന്നത് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാണോ? പലപ്പോഴും ഭാരം കൂടുതൽ എന്നതാണോ, അതോ അരവണ്ണത്തിൻ്റെ കാര്യം പലപ്പോഴും ഡോക്ടർ സംസാരത്തിൽ തന്നെ സൂചിപ്പിച്ചൊന്നുമില്ല. ഭാരവും അരവണ്ണവും, ചിലപ്പോൾ ഭാരം ഉള്ളവർക്ക് അരവണ്ണം ഉണ്ടായിക്കൊള്ളണം എന്നില്ല, തിരിച്ചും വരാം. എന്താണ് ഇതിലെ ഒരു റോള് ഫാറ്റി ലിവറിൽ?
0: രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, ഭാരവും പ്രധാനപ്പെട്ടതാണ്, അരവണ്ണവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അരവണ്ണത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ മെലിഞ്ഞിട്ടാണെന്ന് വിചാരിക്കാം, അപ്പോൾ നമുക്ക് അയാൾക്ക് ഭാരം കൂടുതലില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് എന്നായിരിക്കും നമ്മുടെ വിശ്വാസം. പക്ഷേ ആ ഒരാൾക്ക് അരവണ്ണം കൂടുതലാണെങ്കിൽ ഇത് റിസ്കുകൾ കൂടുതലാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ വരാൻ. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയും മറ്റു പഠനങ്ങളിലൊക്കെ ഇതിനൊരു ഒരു കട്ട് ഓഫ് പോലെ തന്നെ പറയുന്നുണ്ട്. പുരുഷന്മാരിൽ അരവണ്ണം ഒരു 90 സെൻറ്റിമീറ്ററും സ്ത്രീകളിൽ ഒരു 80 സെൻറ്റിമീറ്ററിലും കൂടുതലാണെങ്കിൽ ഇങ്ങനത്തെ രോഗങ്ങൾ, കൊഴുപ്പ് കൂടുതലടിയുന്ന രോഗങ്ങൾ, ഫാറ്റി ലിവർ പോലത്തെ കണ്ടീഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ശരീരഭാരത്തിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയാവുന്നതാണ് അരവണ്ണം കൂടിയ ആളുകളുടെ കാര്യം.
1: ചില മരുന്നുകൾ ഫാറ്റി ലിവറിന് കാരണമാകാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ മരുന്നുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥിരം അസുഖത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് ഈ ഗണത്തിൽ വരിക? ഇപ്പോൾ ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ കാർഡിയാക്ക്, ന്യൂറോ, ഇങ്ങനെയൊക്കെ സ്ഥിരം മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ. ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന മരുന്നുകൾ ഇങ്ങനെ ഫാറ്റി ലിവറിന് കാരണമാകാറുണ്ടോ, എന്താണ് എൻ്റെ ഒരു?
0: നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഷുഗറിനും പ്രഷറിനും അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധിച്ച്, കാർഡിയാക്ക് സംബന്ധിച്ച്, സ്ട്രോക്ക് സംബന്ധിച്ച് ഉപയോഗിക്കുന്ന മരുന്നുകളൊന്നും ഫാറ്റി ലിവറിനെ ഡയറക്റ്റായിട്ട് ബാധിക്കാറില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ, നമ്മളെ വാതരോഗ സംബന്ധത്തിൽ പ്രത്യേകിച്ച് ആമവാദത്തിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തോട്രക്സേറ്റ് പോലത്തെ ചില മരുന്നുകളുണ്ട്,
1: റുമറ്റോളജിയിൽ.
0: ആ മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അത് ഉപയോഗിച്ചു നിർത്തി ഫാറ്റി ലിവർ വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ മിക്കവാറും നമ്മളോട് ഓരോ തവണ വരുമ്പോഴും ഫാറ്റി ലിവറിൻ്റെ സൂചികകളിൽ ഒന്നായ എസ് ജി പി ടി ചെയ്തിട്ട് വരാൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മരുന്ന് എടുക്കുന്നവർ ആ പോകുന്ന വിസിറ്റിൽ നിർബന്ധമായി ആ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ പോകണം. അത്രേ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. നമ്മൾ സാധാരണ മരുന്നുകൾ സൂചിപ്പിക്കാനില്ല. പിന്നെയുള്ളതൊക്കെ കുറച്ച് നമ്മൾ ഈ ക്യാൻസർ പോലത്തെ ഇതിൻ്റെയൊക്കെ മരുന്നുകളാണ്. അതൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു നമ്മളിതിൽ സൂചിപ്പിച്ച് പരിഭ്രാന്തി വേണ്ട.
1: ഈ ലക്ഷണങ്ങൾ പലപ്പോഴും ലക്ഷണം കണ്ട് ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും കാണാതെ, ഇപ്പം നേരത്തെ വിളിച്ച ചോദ്യകർത്താവിൻ്റെതുപോലെ, ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഈ കണ്ടെത്തുന്നതിന് എന്തെങ്കിലും എന്താണ് ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം?
0: നമുക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ കടലിലെ ഐസ്ബർഗ് പോലെയാണ്. നമ്മളാ കാണുന്ന ഭാഗം അല്ലെങ്കിൽ ലക്ഷണം വരുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ലക്ഷണം വരണം എന്നില്ല, നമുക്ക് റിസ്ക് ഫാക്ടറുകൾ ഉണ്ട്. നമുക്ക് ഈ മേൽ പറഞ്ഞ നമ്മുടെ ഡയബറ്റീസ്, അങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി വളരെ മോശമാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫാമിലി റിസ്ക് കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റു മരുന്നുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളവർ ഒരു 30-35 കഴിയുമ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ലക്ഷണം വരാൻ വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ വളരെ വൈകിപ്പോവും. ഈ ഫാറ്റി ലിവറിൻ്റെ തന്നെ പല സ്റ്റേജുകളിലും നമുക്ക് 100% തിരിച്ച് നോർമലിലേക്ക് വരുത്താവുന്ന സ്റ്റേജസ് വരെ ഉണ്ട്. അപ്പോൾ അത് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. ലക്ഷണങ്ങൾ വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല.
1: സ്കാനിങ്ങിൽ പലപ്പോഴും അൾട്രാസൗണ്ട് സ്കാനിങ് ആണല്ലോ പ്രാഥമികമായി ചെയ്യാറുള്ളത്. ഇതിൽ ഈ ഗ്രേഡ് 1, 2, 3 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഗ്രേഡ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ റിസ്ക് കൂടുതലാണ് എന്നാണോ അതോ?
0: അല്ല, നമ്മളെ അൾട്രാസൗണ്ടിലെ ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്ന് സൂചിപ്പിക്കുന്നത് ആ കൊഴുപ്പടിയുന്ന ഒരു രീതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു സോണോളജിസ്റ്റ് സ്കാൻ ചെയ്യുന്ന ഡോക്ടറുടെ ഒരു അനുമാനത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രേഡിംഗ് വെച്ചു എന്നേ ഉള്ളൂ. അതിന് രോഗത്തിൻ്റെ തീവ്രതയായിട്ട് ഒരു ബന്ധമില്ല. ഗ്രേഡ് 1 ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഫാറ്റി ലിവർ ശരിക്കും കൂടുതലായിരിക്കും, ഗ്രേഡ് 2 ഉള്ളവർക്ക് ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഗ്രേഡിംഗ് വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ആകെയുള്ളത് നമുക്ക് ആ രീതി കൂടുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാം. അതുമൂലം നമുക്ക് ഇതിലേക്ക് കൂടുതൽ നോക്കണോ വേണ്ടയോ എന്നുള്ളത് മാത്രം തിരിച്ചറിയാൻ കഴിയും.
1: സ്കാനിങ്ങിലെ ഗ്രേഡിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. ഫൈബ്രോ സ്കാൻ എന്ന പരിശോധനയെക്കുറിച്ച് കേൾക്കുന്നു. എന്താണ് ഇത്? ആർക്കൊക്കെയാണ് ഇത് ആവശ്യമായി ചെയ്യേണ്ടത്?
0: നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ കുറച്ചുകൂടെ ഒരു നൂതനമായ ഒരു
1: അഡ്വാൻസ്ഡ്
0: വേർഷനാണ് ഈ ഫൈബ്രോ സ്കാൻ എന്ന് പറയുന്നത്. ഈ ഫൈബ്രോ സ്കാൻ എന്നുള്ളതും പിന്നെ ട്രാൻസിയൻ്റ് എലാസ്റ്റോഗ്രഫി എന്നുള്ള അതിൻ്റെ ഒരു ടൈപ്പും ഉണ്ട്. ഇതാണ് ശരിക്കും ഫാറ്റി ലിവറിനെ മാത്രം സൂചിപ്പിക്കാനുള്ള ഒരു സ്കാനിങ് ആയിട്ട് പറയാൻ കഴിയുന്നത്. അൾട്രാസൗണ്ട് ഒരു പൊതുവായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇത് ലിവറിൽ കൊഴുപ്പടിയുന്ന രീതിയെ ശരിക്കും നോക്കി ഇതിനെ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ കൊഴുപ്പടിയുന്നതിനെ ഘട്ടം ഘട്ടമായി തിരിച്ച് സ്റ്റേജായിട്ട് ശരിക്കും പറയാൻ കഴിയും. ഇതാണ് ശരിക്കും നമ്മുടെ ഫാറ്റി ലിവറിനെ നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായി സൂചിപ്പിക്കാൻ പറ്റിയ സ്കാനിങ്ങുകളിലൊന്ന്. അപ്പോൾ സംശയമുള്ള രോഗികളെ നമ്മളെന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഈ ഫൈബ്രോ സ്കാനിന് ഓർഡർ ചെയ്യാണ് ചെയ്യാറ്. അതുമൂലം നമുക്ക് അവരുടെ കറക്റ്റ് സ്റ്റേജ് കുറച്ചും കൂടെ ഐഡിയ കിട്ടും.
1: നമ്മൾ ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നോർമലാണെങ്കിൽ, LFT നോർമൽ റിപ്പോർട്ട് വന്നാൽ ലിവർ സുരക്ഷിതമാണെന്ന് അനുമാനിക്കാമോ?
0: ഇല്ല. നമ്മൾ നേരത്തെ കോളറോട് പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് ഇപ്പോൾ സ്റ്റേജ് വളരെ അഡ്വാൻസ്ഡ് ആയുള്ളവർക്ക് പോലും നമ്മൾ ഇടയ്ക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമലായിട്ട് കാണാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അവരുടെ തന്നെ ശാരീരികമായ കാരണങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ ഇപ്പോൾ ചില വളരെ കൂടിയ ഘട്ടങ്ങൾ എത്തുമ്പോഴേക്കും ലിവറൊക്കെ വളരെ ചെറുതായിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നീരുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധ്യത തന്നെ കുറയും. നമ്മൾ സാധാരണയായിട്ട് കാണാറ് SGOT SGPT എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമലാണ് എന്ന് കരുതി ആശ്വസിക്കാൻ പാടില്ല. ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ പ്രശ്നം കണ്ടാൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അങ്ങനെ പറയാൻ കഴിയുള്ളൂ.
1: ഇപ്പോൾ നേരത്തെ സംസാരത്തിൻ്റെ സീറോസിസിലേക്ക് എത്തുന്ന ഒരു സൂചന നൽകിയിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ആയിരിക്കും. ഏകദേശം എത്ര വർഷം എടുക്കും സാധാരണഗതിയിൽ ഈ സീറോസിസിലേക്ക് ഇത് എത്താൻ എന്നാണ് ഒരു നമുക്ക് പേസിയുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ്?
0: ഇതിന് കൃത്യമായ ഒരു വർഷം പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇതിൻ്റെ സ്റ്റിയറ്റോസിസ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് കണ്ടെത്തുന്നതെങ്കിൽ നമുക്കിത് തിരിച്ചു പോവാം, അഥവാ തിരിച്ച് നോർമലിലേക്ക് എത്തിക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റേജ് ഈ സിറോസിസിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ളതിനെ വളരെ ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മൾ വളരെ ലേറ്റായിട്ടുള്ളൊരു സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് തിരിച്ചു പോരാനുള്ള ദൂരം കൂടുതലാണ്. അപ്പോൾ സിറോസിസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് നേരത്തെ കണ്ടുപിടിച്ചു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, നമ്മൾ നമ്മളെ ജീവിതശൈലി മാറ്റി, അതിനുവേണ്ട ചികിത്സാ രീതികൾ അവലംബിച്ചു എന്ന് വരുമ്പോൾ നമുക്ക് സിറോസിസിലേക്ക് ദൂരം വളരെ കൂടും. അങ്ങനെയാണ്. അപ്പോൾ കൃത്യമായൊരു ദൂരം പറയാൻ കഴിയില്ല. ആകെ പറയാൻ കഴിയുന്നത് നമ്മൾ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് എത്തും, അല്ലെങ്കിൽ ഇപ്പോൾ മദ്യപാനം പോലത്തെ കാര്യങ്ങൾ നിർത്തിയില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് എത്തും. അങ്ങനെ പറയാൻ പറ്റുള്ളൂ.
1: ഈ ലേറ്റ് സ്റ്റേജിലാണ് കണ്ടു എങ്കിൽ സിറോസിസിലേക്കുള്ള അകലം കുറഞ്ഞു കുറയുമെന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഈ അവസാന സ്റ്റേജിലാണ് കണ്ട് പിടിക്കപ്പെട്ടതെങ്കിലും ആ രോഗിയുടെ പിന്നെ പ്രായം, ശാരീരികമായ മറ്റു അവസ്ഥകൾ, അതിന് ഇതിൽ റോളുണ്ടോ?
0: ആ എന്താന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ സിറോസിസ് കണ്ടെത്തിയാൽ പോലും, ഇപ്പോൾ വളരെ തടിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അത്യാവശ്യം എക്സസൈസ് ചെയ്തുകൊണ്ട് അയാളുടെ ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് വെയിറ്റ് കുറക്കാൻ പറ്റുമെങ്കിൽ സിറോസിസിന് വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടാവാം. പിന്നെ നമുക്ക് പല മരുന്നുകളും അവർക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ രോഗിയുടെ ആരോഗ്യസ്ഥിതി വളരെ പ്രധാനമാണ്. പിന്നെ വേറെ പ്രശ്നം, ഈ സിറോസിസ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്ക് ഇത് ലിവറിൻ്റെ മാത്രം അസുഖമായിട്ടല്ല നിൽക്കുന്നത്. ലിവർ നമ്മുടെ ആന്തരികമായിട്ടുള്ള പല അവയവങ്ങളെയും, പ്ലീഹ, വയറിലെ നീര്, നമ്മുടെ അന്നനാളത്തിലെ ഞരമ്പുകൾ, ഇങ്ങനെ പല ഭാഗത്തും ഇതിനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെറൊരു ലിവർ ഡിസീസായിട്ട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെല്ലാം ഉതകുന്ന രീതിയിൽ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറ്റിയാൽ നല്ലത്. കോംപ്ലിക്കേഷൻസ് കുറഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും ചികിത്സ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അല്ലാതെ സിറോസിസ് എത്തി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളെ ലൈഫിലെല്ലാം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോരുത്തരുടെ കോംപ്ലിക്കേഷനും ജീവിത കണ്ടീഷൻസ്, ഏജ്, മറ്റസുഖങ്ങൾ, ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്.
1: പൊതുവെ കുട്ടികളിൽ ഈ ഫാറ്റി ലിവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
0: വളരെ കുറവാണ്. കാരണം ഇത് ശരിക്കൊരു, നമ്മൾ ഇടയ്ക്ക് പേഷ്യൻസിനെ സൂചിപ്പിക്കാറുണ്ട്, മുടി നരക്കുന്ന പോലെയാണ്, നമ്മൾ കാലക്രമേണ വരുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഇപ്പോൾ വരെ വരെ നേരത്തെ വരുന്നത് നമ്മളെ ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ്. പിന്നെ കുട്ടികളിൽ ഫാറ്റി ലിവർ എന്നായിട്ട് വരാറില്ല, അവർക്ക് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ലിവറിന് അസുഖങ്ങൾ വരാം. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ ചിലപ്പോൾ ഫാറ്റി ലിവർ എന്ന് കാണാം. അത് പക്ഷേ കൊഴുപ്പടിഞ്ഞതുകൊണ്ട് മാത്രം വരുന്നതല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് അഥവാ സ്വന്തം ശരീരത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വന്നതാവാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ കാണാറുണ്ട് ലിവർ ഡിസീസസ്, ലിവർ അസുഖങ്ങളായിട്ട്. നമ്മൾ സൂചിപ്പിക്കുന്ന ഫാറ്റി ലിവർ അങ്ങനെ കാണാറില്ല.
1: ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ, ചിലപ്പോൾ പുതിയ ജനറേഷൻ പൊതുവെ ഈ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരു വേള ഒരു പക്ഷേ പ്രായമായവരെക്കാൾ തൽപരരാണല്ലോ. പിന്നെ ഇതിൽ ജെൻഡറിന് വല്ല റോളുണ്ടോ? പുരുഷന്മാരിൽ കൂടുതൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ കുറവ്, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
0: അങ്ങനെ പഠനങ്ങളിൽ ഒരു പൂർണ്ണമായ ഇതുകളില്ല. പല പഠനങ്ങളിലും പല റിസൾട്ട്സാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ പല റിസ്ക് ഫാക്ടേഴ്സ് അസൈൻ ചെയ്തത് നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഒരാൾക്ക് പുരുഷന് എടുക്കാവുന്ന മദ്യത്തിനൊരു ലിമിറ്റ് ഡെയിലി ലോകാരോഗ്യ സംഘടന തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, സ്ത്രീക്കുണ്ട്. അത് സ്ത്രീക്ക് ഇത്തിരി കുറവാണ് നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ അരവണ്ണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷന് 90 സെൻറ്റിമീറ്ററാണ് റിസ്ക് ഫാക്ടർ, സ്ത്രീക്ക് 80 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീക്ക് എപ്പോഴും ഇതിനുള്ള ചാൻസസ് കുറച്ച് കൂടുതലായതുകൊണ്ടായിരിക്കാം ലോകാരോഗ്യ സംഘടന ഇതെല്ലാം കുറച്ച് വെക്കുന്നത്. പല പഠനങ്ങളിലും പല പോലെയാണ്, പക്ഷേ എപ്പോഴും സ്ത്രീകളിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്.
1: ഓക്കെ, ഇത് ലിവറിനെ കൂടാതെ ഈ ഹാർട്ട്, പിന്നെ അതുപോലെ കിഡ്നി, പ്രമേഹത്തെ ബാധിക്കുന്ന പിന്നെ പാൻക്രിയാസ്, ഇത്തരം ഗ്രന്ഥികളിൽ ഈ ഫാറ്റി ലിവറിൻ്റെ ഇതിന് ആഘാതം വരുത്താനുള്ള സാധ്യതകൾ ഉണ്ടോ?
0: അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ ലിവർ ഇപ്പോൾ നമ്മളെ ഒരു ആന്തരിക അവയവങ്ങളുടെ ഒരു ഒരു സെറ്റ് ഓഫ് ഓർഗനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അവയവമാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ലിവറിന് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ആന്തരിക അവയവമായ പ്ലീഹ, അതിന് വീക്കം വരാം. അതേപോലെ നമ്മുടെ പല ഏരിയകളിൽ ഞരമ്പിന് തടിപ്പ് വരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നനാളത്തിലെ ഞരമ്പ് തടിപ്പ്. ചിലവർ രക്തം ഛർദ്ദിച്ചിട്ട് വരും എന്നൊക്കെ പറയുന്നത് ഈ ലിവർ ഡിസീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. പിന്നെ വയറ് വീർക്കുക എന്ന് പറയും, അത് വയറിൽ നീര് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാരണം ലിവർ മറ്റ് അവയവങ്ങളെ കൂടെ ബാധിക്കും. അത് പക്ഷേ വളരെ ലേറ്റർ സ്റ്റേജിലേക്കാണ്, അവസാന ഘട്ടങ്ങളിലേക്കാണ് നമ്മളങ്ങനെ മറ്റു അവയവങ്ങളെ ബാധിച്ചതായിട്ട് കാണാറുള്ളത്.
1: ചികിത്സയും പിന്നെ ജീവിതശൈലിയുമായി ചർച്ച ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയുമോ, ഇതിനെന്തെങ്കിലും അംഗീകൃത മരുന്നുകൾ ലഭ്യമാണോ എന്നാണ് മറ്റൊരു ചോദ്യം.
0: ഏറ്റവും കൂടുതൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലിവറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഫാറ്റി ലിവർ തീർത്തും നോർമലാക്കാൻ പറ്റുമോ എന്നുള്ളത്. ആദ്യത്തെ രണ്ട് സ്റ്റേജുകളിലാണ് ഇത് പൂർണ്ണമായും നോർമലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മുമ്പ് പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യത്തെ സ്റ്റിയറ്റോസിസ് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള സ്റ്റേജുകളിൽ ഇത് നോർമലായിട്ട് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരൊറ്റൊരു മരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നില്ല. അങ്ങനെ ഒരു ഒരൊറ്റൊരു മരുന്ന്, ഒറ്റമൂലി, അങ്ങനെ ഒരു മരുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തീർത്തും കള്ളമാണ്. പക്ഷേ ഇതിന് സഹായിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പക്ഷേ രോഗിയുടെ രോഗത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ പ്രമേഹ രോഗിയാണ്, അയാൾ പ്രമേഹത്തിന് മരുന്നെടുക്കുന്നുണ്ട്. പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ചില ഇൻസുലിൻ്റെ തരങ്ങൾ, ചില ഗുളികയുടെ തരങ്ങൾ ഫാറ്റി ലിവറിന് സഹായകമാണ്. അപ്പോൾ അങ്ങനത്തെ രോഗി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ തരം മരുന്നുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ അമിതവണ്ണത്തിന് ചികിത്സ എടുക്കുന്ന ആളാണ്, അതിനുപയോഗിക്കുന്ന ചില മരുന്നുകൾ ഫാറ്റി ലിവറിന് പറ്റും. പക്ഷേ എല്ലാത്തിലുപരി ഏറ്റവും കൂടുതൽ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ശരീരഭാരം കുറക്കുക, അരവണ്ണം കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതി ഫാറ്റി ലിവർ കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വിറ്റാമിനുകളുടെ കൂട്ടത്തിൽ വൈറ്റമിൻ ഇ സഹായകരമാവും എന്ന് തെളിയിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു അത് മാത്രം വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോവില്ല.
1: സാധാരണ ജനങ്ങൾക്കിടയിൽ, നമ്മൾ പീസ് റേഡിയോയിൽ ഇരുന്നാണല്ലോ സംസാരിക്കുന്നത്, ശ്രോതാക്കൾക്കിടയിൽ സാധാരണ വളരെ ധാരാളം കേൾക്കുന്നതാണ് മഞ്ഞപ്പിത്തം. പലപ്പോഴും ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരെ മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുക എന്നാണ് പലരും. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നാണോ, അതോ എന്താണ് ഇവിടെ?
0: അതെ, ഇത് പലപ്പോഴും നമുക്ക് ഒ പിയിൽ വരുന്ന കൺഫ്യൂഷനാണ്. പേഷ്യൻസ് വന്നിട്ട് പറയും, സാറേ മഞ്ഞപ്പിത്താണെന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ അതിൽ അതിൻ്റെ എസ് ജി ഒ ടി എസ് ജി പി ടി എന്നുള്ള ഇത് കുറച്ചൊന്ന് കൂടുതലായിരിക്കും. അതൊരിക്കലും മഞ്ഞപ്പിത്തമല്ല. ഇനി നേരെ തിരിച്ച്, വെറും മഞ്ഞ കുറച്ച് കൂടുതലായിരിക്കും, അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞിട്ട് വരും. അത് മഞ്ഞപ്പിത്താവണമെന്നില്ല. ഈവൻ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് അസുഖം വന്നാൽ പോലും ചിലപ്പോൾ മഞ്ഞയുടെ അളവിൽ കൂടുതൽ വരാം, ചില കല്ലുകളുടെ പ്രശ്നം കൊണ്ട് വരാം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മഞ്ഞ കൂടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് മാത്രമേ ബിലിറുബിൻ എന്ന് പറഞ്ഞ അളവ് കൂടിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ നാട്ടിൽ കൂടുതൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തിനെയാണ്. അഥവാ ഒരു വൈറസ് അണുബാധ നമ്മളെ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയൊക്കെ പകരുന്ന, അതാണ് ഇപ്പോൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഈ മഞ്ഞപ്പിത്തം എന്ന് എല്ലാവരും സൂചിപ്പിക്കുന്നത്, ഛർദി പനി ഒക്കെ ആയിട്ട് വരുന്നത്. അത് ശരിക്കും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. അത് ലിവറിനെ ബാധിക്കുന്ന, മഞ്ഞ കൂട്ടുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ്. ഇതും ഫാറ്റി ലിവറും തമ്മിൽ ബന്ധമില്ല, ഇതെല്ലാം ഒന്നുമല്ല.
1: ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
2: പിന്നെ നമ്മൾ ഈ ഫാറ്റി ലിവറിന് പ്രത്യേകം മരുന്ന് കൊടുക്കാൻ
1: വ്യായാമം കൊണ്ട് മാത്രം സുഖപ്പെടുമോന്നാണോ ചോദ്യം?
2: അതെ അതെ.
0: വ്യായാമം കൊണ്ട് മാത്രം പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഒറ്റവാക്കിൽ ഉത്തരം. പക്ഷേ നമ്മളെ ഫാറ്റി ലിവർ വളരെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ല ചിട്ടയായ വ്യായാമത്തിൻ്റെ കൂടെ നമ്മുടെ ഭക്ഷണശൈലി ജീവിതശൈലിയൊക്കെ റെഡിയാക്കിയാൽ ഒരു പക്ഷേ പ്രാരംഭഘട്ടങ്ങളിൽ നമുക്ക് ഫാറ്റി ലിവർ പൂർണ്ണമായി ചികിത്സിച്ച് അഥവാ നോർമലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതെ, അത് നല്ലൊരു ചോദ്യമാണ്. വരാതിരിക്കാനുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ജീവിതശൈലിയിലെ കാര്യങ്ങൾ, അഥവാ നമ്മുടെ ഭക്ഷണ രീതിയിൽ കൊഴുപ്പ്, മധുരങ്ങൾ, എണ്ണ അങ്ങനത്തെ കാര്യങ്ങളിലൊരു മിതം വരുത്തുക. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ നമ്മളെ ചോറിൻ്റെ അളവിൽ ഇത്തിരി കുറവ് വരുത്തുക. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയക്രമങ്ങൾ, രാത്രി വളരെ വൈകി കഴിക്കാതിരിക്കുക, സമയത്ത് ഉറങ്ങുക, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നല്ലൊരു എക്സസൈസ്, അഥവാ ഒരാഴ്ചയിൽ നമ്മൾ ഏതാണ്ട് അനുമാനിക്കാറ് 150 മിനിറ്റ് മൊത്തത്തിലൊരു എക്സസൈസ്, അത്യാവശ്യം മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത വളരെ വളരെ കുറയ്ക്കാൻ പറ്റും.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, ശരീരഭാരം 3% കുറച്ചാലാണ് ലിവർ ഫാറ്റി ലിവറിൻ്റെ സൈസ് കുറക്കാൻ പറ്റുന്നത്?
0: നല്ലൊരു ചോദ്യമാണ്. ഇതിൽ പ്രത്യേകിച്ചുള്ളത് എന്താ വെച്ചാൽ, പഠനങ്ങൾ തെളിയിക്കുന്നത് 10% വെയിറ്റെങ്കിലും കുറയ്ക്കണം. നമ്മളിപ്പോൾ 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ 90 കിലോ എങ്കിലും ആവണം ഒരു പ്രകടമായ ഫാറ്റി ലിവർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻസിന് അതാണ് ഒരു ഫസ്റ്റ് ടാർഗറ്റായി കൊടുക്കാറ്, 10% ശരീരഭാരം കുറയ്ക്കുക. അപ്പോൾ ഇത്ര കിലോ എന്ന് പറയാൻ കഴിയില്ല, നമ്മുടെ ഭാരത്തിൽ നിന്ന് 10% കുറച്ച് കഴിഞ്ഞാൽ പ്രകടമായ മാറ്റങ്ങൾ വരാം. പക്ഷേ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ 10% മതിയാവില്ല. ഒരു 140 കിലോ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ 10% മതിയാവില്ല, പക്ഷെ ആദ്യത്തെ ഘട്ടത്തിൽ 10%, പിന്നെ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാം.
1: ചുരുക്കത്തിൽ ശരീരഭാരം ഇത് വലിയൊരു
0: അതെ നിർണായകമായ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ശരീരഭാരത്തിൽ ഇപ്പോൾ ഒരാൾ വളരെ തടി കൂടിയ ആളാണ്, ശരീരഭാരം കൂടിയ ആളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും കൊഴുപ്പിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ആ കൂടിയ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്തോറും നമ്മളെ ശരീരത്തിൽ എന്താകും എന്ന് വെച്ചാൽ ലിവറിലേക്കും കൊഴുപ്പ് കൂടുതൽ അടിയാൻ കാരണമാവും. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, നമ്മളെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും, പിന്നെ കൊളസ്ട്രോളിൽ ഉൾപ്പെട്ട ട്രൈഗ്ലിസറൈഡ് LDL എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ, കൊഴുപ്പിനെ ലിവറിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ സഹായിക്കും.
1: ഭക്ഷണത്തിൻ്റെ കാര്യം പലതും നേരത്തെ സൂചിപ്പിച്ചുവെങ്കിലും പൊതുവെ നമ്മൾ മലയാളികൾ മലബാർ ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് ഭക്ഷണ രീതി അറിയപ്പെട്ടതാണല്ലോ. ഇതിൽ പ്രകടമായ എന്തെങ്കിലും മാറ്റങ്ങൾ PCOD ശ്രോതാക്കൾക്ക് വേണ്ടി, ഈ ഫാറ്റി ലിവർ വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മുൻകരുതൽ എന്ന നിലക്ക് മലയാളികളുടെ ഭക്ഷണക്രമത്തിലും അതിൻ്റെ ക്വാണ്ടിറ്റിയിലും ഒക്കെ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും എന്നൊന്ന് നിർദ്ദേശിച്ചാൽ നന്നായിരിക്കും.
0: അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, മലയാളിയോട് ചോറ് കുറയ്ക്കാൻ പറയുക എങ്ങനെയെന്നുള്ളതാണ് പ്രശ്നമുള്ളത്. പക്ഷേ പലരും വിചാരിക്കാറ് ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ ഇപ്പോൾ ചോറ് ഒഴിവാക്കണം, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഒരു നല്ലൊരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണമെന്നുള്ളതാണ്. അളവാണ് പ്രധാനം. അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചോറെടുക്കുന്ന അളവ് നമ്മളെന്ത് ചെയ്യുക, ചോറ് ഒരു പാത്രത്തിലെടുത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു നമ്മൾ വിളമ്പുന്ന തവിക്ക് ഒരു 2 തവിയൊക്കെ എടുത്താൽ മതി, ബാക്കി നമ്മളെന്ത് ചെയ്യുക, പച്ചക്കറികൾ, സാലഡുകൾ, പ്രോട്ടീൻ ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഇങ്ങനെ അതേ പ്ലേറ്റിലേക്ക് കൂടുതൽ എടുക്കുക, ചോറിൻ്റെ അളവ് കുറയ്ക്കുക, അഥവാ അന്നജങ്ങൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഞ്ചസാര. നമ്മൾ പഞ്ചസാരയുടെ അളവ് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് പ്രോസസ്ഡ് ഫുഡുകളാണ്. നമുക്കിപ്പോൾ സുലഭമാണ് പ്രോസസ്ഡ് ഫുഡുകൾ, പാക്കറ്റിലും ഇതിലൊക്കെ വരുന്ന പ്രോസസ്ഡ് ഫുഡുകളിൽ അവർ ചേർക്കുന്ന പല സാധനങ്ങളും നമ്മളെ ലിവറിനും പല അവയവങ്ങൾക്കും മോശമാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം നന്നേ കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു നേരെങ്കിലും നല്ലൊരു പച്ചക്കറി നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വറുത്ത് പൊരിക്കാതെ കറി വെച്ച് എണ്ണ കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ ആവശ്യത്തിന് നല്ലവണ്ണം വെള്ളം കുടിക്കുക, ഓരോരുത്തരുടെ ശരീരഭാരത്തിന് ആനുപാതികമായിട്ട് കഴിക്കുക. നമ്മളൊരു ആവറേജ് പറയുക 2-2.5 ലിറ്റർ വെള്ളം ഒരു ദിവസം നിർബന്ധമായിട്ടും കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ മറ്റു ഈ ദുശ്ശീലങ്ങളിൽപ്പെട്ട മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഭക്ഷണത്തിനെ സംബന്ധിച്ച് ഒരു നട്ട്ഷെല്ല് ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ നല്ലത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ജ്യൂസുകൾ കൊണ്ട് വലിയ ഗുണങ്ങളൊന്നുമില്ല, അത് ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെ കളഞ്ഞ് നമ്മൾ രുചിക്ക് വേണ്ടി മാത്രം കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ ശ്രമിക്കുക.
1: അടുത്ത കോളർ നോക്കാം. ഹലോ.
4: ഹലോ. ആ, ഞാന് കഴിഞ്ഞ വർഷം സ്കാൻ ചെയ്ത സമയത്ത് സെക്കൻഡ് ഗ്രേഡ് ആയിട്ടുണ്ട് ഹെപ്പറ്റോമെഗാലി കാണിച്ചത്. പിന്നെ ഞാൻ ഭക്ഷണത്തില് അരി ഭക്ഷണം കുറച്ചു, പഞ്ചസാര എണ്ണ അങ്ങനെയൊക്കെ ഒഴിവാക്കി ഈയൊരു വർഷമായപ്പോൾ സ്കാൻ ചെയ്തപ്പോ 1st grade ആയിട്ടുണ്ട് അത്. അപ്പൊ ഇനി എനിക്കൊരു എനിക്കത് കണ്ടുപിടിച്ചിട്ടില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് വരിക, അത് മാറിയിട്ടിന്റെ അങ്ങനെ ഭക്ഷണത്തിൽ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നെ ഒരു ഉള്ളിലൊരു ഭയമുണ്ട്.
0: തീർച്ചയായിട്ടും
4: നല്ലൊരു മാറ്റം തന്നെയാണോ അത്? സെക്കൻഡ് ഗ്രേഡ് 1st grade വന്നത് നല്ല മാറ്റം തന്നെയാണോ?
0: ആ, നമ്മളെ ഗ്രേഡിൽ വ്യത്യാസം വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ ഫാറ്റി ലിവർ മാറി എന്ന് പറയാൻ കഴിയില്ല. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ശരീരഭാരം കൂടിയ ആളാണോ, ഇങ്ങനെ തടിയുള്ള ആളാണോ? അല്ലല്ല, ശരീരഭാരം കൂടിയ ആളാണോ? അത്യാവശ്യം തടിയുള്ള ആളാണ്. അല്ല, പാരമ്പര്യമായിട്ട് ലിവറിന്റെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ, അപ്പൊ എന്താന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ പൊതുവേ മറ്റു മരുന്നുകളൊന്നും എടുക്കുന്ന ആളല്ലല്ലോ, ഷുഗർ കൊളസ്ട്രോള്? അപ്പൊ പൊതുവേ നിങ്ങൾ ലോ റിസ്ക് കാറ്റഗറി ആണ്. എന്നിരുന്നാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്കൊരു ഭയം എന്നുണ്ടെങ്കിൽ ഒരു തവണ നമുക്ക് ആ ഫൈബ്രോസ്കാൻ പോലത്തെ ടെസ്റ്റുകൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറുടെ സഹായത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആധികാരികമായിട്ട് നമുക്ക് പറയാം നിങ്ങളെ ഫാറ്റി ലിവർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ വേറെ ഒന്നുള്ളത്, നമ്മൾ Grade 2 Grade 1 അല്ലെങ്കിൽ Stage 2 എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് അങ്ങോട്ടും പോവാം. അപ്പോൾ നമ്മളെ ഭക്ഷണത്തിലെ നിയന്ത്രണം എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഈ നമ്മുടെ ഈ ഭയത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഒരു ഫൈബ്രോസ്കാൻ, ഒരു ഡോക്ടറുടെ സഹായം തേടി അതിൻ്റെ 1-2 ടെസ്റ്റുകളും കൂടെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആ ക്ഷീണത്തിന് പല കാരണങ്ങളുണ്ടാവാം, ഇത് മാത്രം ആവണമെന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് ഇതിനൊരു ഇങ്ങനെ ഒരു ഭയമുണ്ട്, ഇങ്ങനെ ഒരു ആശങ്കയുണ്ട്, അപ്പൊ നമുക്ക് ഈ ഫൈബ്രോ സ്കാൻ പോലത്തെ കൂടെ ഒന്ന് ചെയ്താലോ എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതങ്ങ് ചെയ്താൽ കുറച്ചുകൂടെ ആശ്വാസമായിരിക്കും. അല്ല, നമ്മുടെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ തന്നെ കുറച്ചൊരു വലിയ സ്കാനിങ് ആണ്. വലിയ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതൊക്കെ രീതി അത് തന്നെയാണ്, അതിനേക്കാൾ ഒരു ഇത്തിരി കൂടെ ചിലവ് കൂടും, അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ സമയം എടുക്കും അതിന്. പിന്നെ അത് വെറും വയറ്റിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ വയറിൽ വെച്ച് മറ്റേ അൾട്രാസൗണ്ട് ചെയ്യണ പോലെ തന്നെ ചെയ്യുക, വെക്കുന്ന സാധനത്തിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൂ, അതിനുപയോഗിക്കുന്ന മെഷീൻ്റെ ഉപകരണങ്ങൾക്ക് അത്രേ ഉള്ളൂ.
1: വ്യക്തമായല്ലോ. വയ്യ, ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഫാറ്റ് ലിവറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തിയപ്പോൾ വ്യായാമത്തിൻ്റെ കാര്യം വളരെയധികം പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഏതൊക്കെ തരം വ്യായാമങ്ങളാണ് ഇതിൽ കൂടുതൽ ഫലപ്രദം, നടത്തം മാത്രം മതിയോ എന്നാണ് ഒരു ശ്രോതാവ് ഫീഡ്ബാക്ക് വഴി ചോദിക്കുന്നത്.
0: നടത്തം മാത്രം ഒരു പരിപൂർണ എക്സസൈസ് അല്ല. നടത്തം നമ്മുടെ ഹാർട്ടിന് കുറച്ച് ഗുണം ചെയ്യുന്നൊരു എക്സസൈസാണ്, നമ്മുടെ മുട്ടുകാലുകൾ കുറച്ച് നല്ലതാണ് എന്നതിലുപരി അതൊരു ഭയങ്കര മാജിക് എക്സസൈസ് ഒന്നുമല്ല. നമ്മളൊരു എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ വരുന്നത് നമ്മുടെ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യണം, നമ്മളെ ജോയിൻറ്റുകൾ കൂടുതൽ വർക്ക് ചെയ്യണം, നമ്മുടെ മസിലുകൾ വർക്ക് ചെയ്യണം, അപ്പോഴേ അതൊരു പരിപൂർണ എക്സസൈസ് കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊന്നും ഒരു എക്സസൈസ് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നടത്തത്തിൻ്റെ കൂടെ മസിൽ വർക്ക് ചെയ്യുന്ന എക്സസൈസുകളും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് സാധാരണയായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഭാരങ്ങൾ എടുത്തുകൊണ്ടുള്ള എക്സസൈസ്, ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയി മസിൽ ഇത് ചെയ്യുക, എല്ലാവരും പക്ഷേ ജിമ്മിൽ പോകാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. ഞാൻ പേഷ്യൻസിനോട് സിമ്പിളായിട്ട് പറയാറ് കുപ്പിയിൽ കല്ല് നിറച്ചിട്ട് അതൊരു വെയിറ്റ് ആയിട്ട് വരെ യൂസ് ചെയ്യാം, നമുക്കൊരു മസിൽ എക്സസൈസ് ആയിട്ട് ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മളെ പുഷപ്പ് പോലത്തെ എക്സസൈസുകൾ നല്ലൊരു മസിൽ എക്സസൈസാണ്, കുറേ ഒരുപാട് മസിലുകൾ വർക്ക് ചെയ്യുന്നൊരു എക്സസൈസാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ എക്സസൈസാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയും, അഥവാ അത്യാവശ്യം ക്ഷീണിക്കുന്ന വിയർക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ 150 മിനിറ്റെങ്കിലും വേണം ആവശ്യത്തിന്. പിന്നെ ഓരോരുത്തരുടെ രോഗത്തിനനുസരിച്ച് ഇപ്പോൾ ഹൃദ്രോഗികൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ജനറലി നമ്മൾ പറയുന്നത് ഈ കോമ്പിനേഷനായിട്ട് എക്സസൈസ് ഒരു 150 മിനിറ്റെങ്കിലും ആഴ്ചയിൽ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 1 കിലോമീറ്റർ വളരെ ലാഘവത്തോടുകൂടെ സിമ്പിളായി അധികം ക്ഷീണിക്കാതെ നടന്നതുകൊണ്ട് ഗുണങ്ങളൊന്നുമില്ല, നമ്മൾ ആ 1 കിലോമീറ്റർ കണ്ട ഗുണം മാത്രമേ കിട്ടുള്ളൂ.
1: ഹലോ.
5: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
5: ഹലോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളെ ഈ കീറ്റോ ഡയറ്റും ഈ ഫാറ്റ് ലിവറും തമ്മിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ?
0: ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ്. അത് എങ്ങനെ നമ്മൾ ആൻസർ പറഞ്ഞാലും കുറച്ച് കോൺട്രവേഴ്സീസ് വരാം. ഇതിൽ മെയിൻ ഉള്ളത് കീറ്റോ ഡയറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നജങ്ങൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് പ്രോട്ടീന് ഫാറ്റ് പോലത്തെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഡയറ്റാണ്. ഇതിൽ ഫാറ്റി ലിവറിന് ഗുണമുള്ളതായിട്ട് ചിലർ അവകാശപ്പെടാറുണ്ടെങ്കിലും ഒരു ഭയങ്കരമായൊരു ഒരു പഠനങ്ങളിലൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഒരാൾ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ ആളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ അവിടെ മെച്ചപ്പെടും, പിന്നെ തീർച്ചയായിട്ടും അവരുടെ ശരീരഭാരം കുറയും. അപ്പോൾ ഒരാൾ കീറ്റോ ഡയറ്റ് എടുത്തിട്ട് ഫാറ്റി ലിവറിന് ഗുണം വരുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ടും അവരുടെ ശരീരഭാരം കുറയുന്നത് കൊണ്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു ഭാരം കുറച്ചാൽ ഫാറ്റി ലിവറിന് ഗുണമുണ്ടാവാം, ആ രീതിയിൽ ഗുണം കിട്ടാം. പക്ഷേ ഇപ്പോൾ ദീർഘകാലം കീറ്റോ ഡയറ്റ് ചെയ്യുന്നതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതാണ് ഞാൻ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞത്. കാരണം അതിനുപയോഗിക്കുന്നപ്പോൾ ചില കീറ്റോ ഡയറ്റ്, എല്ലാവരും കീറ്റോ ഡയറ്റ് അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. കാരണം അതിനുപയോഗിക്കുന്ന പ്രോട്ടീനുകളുടെയും കൊഴുപ്പുകളുടെയൊക്കെ ക്വാളിറ്റി വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കൊഴുപ്പും ഏതെങ്കിലും പ്രോട്ടീൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് തന്നെ ഇഷ്ടംപോലെ പേഷ്യൻസിനെ കാണാറുണ്ട്, കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം LDL ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് ഗണ്യമായി കൂടിയതായിട്ടും കാണാറുണ്ട്. അപ്പോൾ അത് കീറ്റോ ഡയറ്റിൻ്റെ കുറ്റം എന്ന് പറയാൻ കഴിയില്ല, നമ്മളതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളിലെ നമ്മൾ സെലക്ഷനിലെ ക്രൈറ്റീരിയയിലെ പ്രശ്നങ്ങളാണ്. മാത്രമല്ല ദീർഘകാലം കീറ്റോ ഡയറ്റ് യൂസ് ചെയ്യുന്നവരിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ മെഡിക്കലി അത് എന്താ വെച്ചാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തത് കൊണ്ട് നമ്മളത് വല്ലാതെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ തീരെ ഭാരം കുറയാത്ത ഒരാൾക്ക് അയാൾക്ക് ഭാരം കുറയാൻ സഹായിക്കാൻ മിതകാലത്തേക്ക് ചിലപ്പോൾ യൂസ് ചെയ്താൽ ഈ ഫാറ്റി ലിവറിന് ഭാരം കുറഞ്ഞതുകൊണ്ട് ഗുണം കിട്ടിയേക്കാം, അങ്ങനെ പറയാൻ കഴിയുള്ളൂ.
5: ഓക്കെ ഓക്കെ ഓക്കെ,
1: വെൽക്കം. ഫീഡ്ബാക്ക് വഴി ഒന്ന് മറ്റൊരു ചോദ്യം, ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഫാസ്റ്റിങ്, അതുപോലെ ഇപ്പോൾ ഈ കർത്താവ് ചോദിച്ച കീറ്റോ ഡയറ്റ്, ഡീറ്റോക്സ് പാനീയങ്ങൾ എന്നിവയെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം എന്ന ചോദ്യം.
0: ഡോക്ടറുടെ അഭിപ്രായം വളരെ മോശമാണ്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഡീടോക്സ് പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നമ്മളെ പറ്റിക്കുന്ന ഒരു കാര്യം വേറെ ഇല്ല. അത് പ്യുവർ മാർക്കറ്റിംഗ് കാര്യം മാത്രമാണ് ഡീടോക്സ് പാനീയങ്ങൾ. കാരണം അത് അത്ര ഒരു മാജിക് പാനീയമായിരുന്നെങ്കിൽ നമ്മൾ എത്ര പേർക്ക് ഇന്ന് ഇവിടെ ലിവർ ഡിസീസ് ഉണ്ടാവുമായിരുന്നു, ഫാറ്റി ലിവർ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ ചിലതൊക്കെ ചെറിയ ക്വാളിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഡീടോക്സ് പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു തരത്തിനെ മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് മഹത്വവൽക്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ജനറലി നമ്മൾ ഡീടോക്സ് പാനീയങ്ങളെ സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം നല്ലതിനേക്കാൾ കൂടുതൽ മോശം സാധനങ്ങളാണ് അതിൽ കൂടുതൽ. 90% ബ്രാൻഡുകളൊക്കെ അതിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് പറയില്ല. കീറ്റോ ഡയറ്റ് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഉള്ളത് ഈ ഒന്നിടവിട്ട ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അഥവാ ഒരു ദിവസത്തിൽ 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ 8 മണിക്കൂർ കഴിക്കുക, അല്ലെങ്കിൽ 14 മണിക്കൂർ കഴിക്കാതിരിക്കുക, 10 മണിക്കൂർ കഴിക്കുക. ഇതിനൊക്കെ നേരത്തെ കീറ്റോ ഡയറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതിന് നേരിട്ട് ഗുണങ്ങളില്ല. പക്ഷേ ചിലവർക്ക് ഇപ്പോൾ ഭക്ഷണത്തിനോട് അമിതമായ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർ ഇങ്ങനെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെയൊക്കെ ചിലപ്പോൾ കുറച്ച് കൺട്രോൾ ആർജിക്കാറുണ്ട്. അതിലൂടെ അവരുടെ ഭാരം കുറയാറുണ്ട്. അതിലൂടെ അവരുടെ നേരത്തെ ഞാൻ പറഞ്ഞു കാലറി ഇൻടേക്ക്, അഥവാ ഓരോ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന എനർജിയുടെ കണക്ക്, ആ കാലറി ഇൻടേക്ക് കുറക്കാൻ കഴിയാറുണ്ട്. അങ്ങനെ ഒരു ഗുണം വരാറുണ്ട്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇതൊന്നും എല്ലാവർക്കും പറ്റില്ല. ഇപ്പോൾ ഒരു ഷുഗർ രോഗിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ആൾ സമയത്ത് മരുന്നെടുക്കുന്നുണ്ട്, സമയത്ത് ഭക്ഷണം കഴിച്ചാലേ ഷുഗർ കുറഞ്ഞു പോകും. അപ്പോൾ ഇതൊന്നും എല്ലാവർക്കും പറ്റില്ല. പക്ഷേ നമുക്ക് കുടുങ്ങി, നമുക്ക് ഭാരം കുറക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലാതാവുമ്പോൾ വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു മാർഗം.
1: അടുത്ത കോളർ നോക്കാം. ഹലോ,
6: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ള.
6: ഈ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എല്ലാവർക്കും കോമൺ ആണോ? എന്തൊക്കെയാണ് സാധാരണഗതിയായിട്ട് കാണാൻ?
0: നമ്മൾ ഫാറ്റി ലിവർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിലപ്പോൾ മിക്ക ആളുകൾക്കും ലക്ഷണങ്ങൾ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. നമ്മൾ മറ്റു സ്കാനിങ്ങിന് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ കണ്ടെത്താം, അല്ലെങ്കിൽ കാലങ്ങളായി ഡയബറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ മാറാത്തവർ, അങ്ങനത്തെവർക്കൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഇനി നമ്മൾ രോഗികളിൽ നിന്ന് കൂടുതൽ ലക്ഷണങ്ങൾ കാണാറുള്ളത് ചിലവർ വയറിൻ്റെ വലതു മുകൾ വശത്തായിട്ട് ഒരു അസ്വസ്ഥത പറയാറുണ്ട്. അത് പക്ഷേ അതിന് പല കാരണങ്ങളും ഉണ്ട്. അവിടെ ലിവർ മാത്രമല്ല, നമ്മളെ പിത്തസഞ്ചിയുണ്ട്, അതിന് തൊട്ടുപുറത്ത് പാൻക്രിയാസ് ഉണ്ട്. അപ്പോൾ വലതുവശത്തൊരു വേദനയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടെന്ന് കരുതിയിട്ട് അതെപ്പോഴും ലിവറിൻ്റെ അസുഖമാവണമെന്നില്ല, എന്നാലും അങ്ങനെ കാണാറുണ്ട്. പിന്നെ കൂടുതൽ പേരിലും കാണാറ് അകാരണമായിട്ടുള്ളൊരു ക്ഷീണം, അത് കാണാറുണ്ട്. പിന്നെ ചിലവരിൽ കാണുന്നത് നമ്മളെ ഭക്ഷണത്തിലുള്ള ദഹനത്തിലെ പ്രക്രിയകളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലർ സൂചിപ്പിക്കാറുണ്ട്. കാരണം ലിവർ ആ ഭാഗത്തു നിന്നുള്ള നമ്മുടെ പിത്തരസങ്ങൾക്കൊക്കെ കുറേ റോളുള്ളത് കൊണ്ടായിരിക്കാം, അങ്ങനെ ചില രോഗികളിൽ കാണാറുണ്ട്. അപ്പോൾ ഇന്ന ലക്ഷണം എന്ന് എടുത്തു പറയാൻ കഴിയില്ല. അപ്പോൾ കൂടുതലാണ് കൂടുതൽ കാണാറുള്ള ലക്ഷണങ്ങൾ. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള കൂടുതൽ രോഗികളിലും ലക്ഷണമൊന്നും ഉണ്ടായിട്ടുമില്ല.
6: ഈ കുനിയുമ്പോഴുള്ള അടിവയർ വേദന ഇതിന്റെ ഭാഗമാണോ?
0: അടിവയർ വേദന ലിവറായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ വയറിലെ വേദനകളെ നമ്മൾ എങ്ങനെ വേർതിരിക്കുകയെന്ന് വെച്ചാൽ, ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഏരിയകളിൽ ഏതൊക്കെ അവയവങ്ങളാണ് ഉള്ളത് എന്നുള്ളത് വെച്ചിട്ടാണ്. സാധാരണ അടിവയർ വേദന നമ്മുടെ മൂത്രസഞ്ചി, മൂത്രാശയം, വൻകുടൽ, ഈ കാരണങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് കാണാറുള്ളത്. ലിവറിൻ്റെ വേദന അവിടെ കാണാറില്ല.
6: ഇതിനടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ബാധിക്കുന്ന ഒരു
0: അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പലർക്കും നമ്മൾ ഫാറ്റി ലിവർ കണ്ടെത്താറ് മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങളുടെ വേദന അതുകൊണ്ടായിരിക്കണം, നിർബന്ധമില്ല, ഇങ്ങനെ വന്നതായിരിക്കാം. അങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അങ്ങനെ ആവാനാണ് സാധ്യത നിങ്ങളുടെ കാര്യത്തിൽ.
6: നമുക്ക് ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ അധികമാതിരിക്കാൻ?
0: നിങ്ങൾ വേറെ മരുന്നുകൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ?
6: ഞാനൊരു ആയുർവേദമൊക്കെ കണ്ടിരുന്നു, അത്യാവശ്യം മരുന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
0: എന്തിനു വേണ്ടിട്ടാ?
6: ഈ ഫാറ്റി ലിവറിന്റെ
0: അല്ല, മറ്റു മരുന്നുകളൊന്നും ഇല്ലല്ലോ അല്ലേ?
6: വേറെ ഒന്നുമില്ല.
0: അപ്പോ ഇതിന് കാര്യമായിട്ടുള്ളത് തന്നെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിത ശൈലിയിലുള്ള വ്യത്യാസങ്ങള്, ഭക്ഷണം, എക്സസൈസ്, ഉറക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ ഇതിനൊന്ന് ഫോളോ അപ്പ് ചെയ്യുക, വർഷാവർഷമെങ്കിലും ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ
6: ശ്രമിക്കുക.
1: നമ്മുടെ സമയം അവസാനിക്കാറായി. അവസാനമായി വന്ന ചോദ്യങ്ങളിൽ ഒന്ന്, കുട്ടികളിലും യുവാക്കളിലും ഇത് തടയാൻ വേണ്ടി കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഏതോ കുടുംബനികളുടേതായിരിക്കാം ചെറിയ ചോദ്യം.
0: അതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക. ചെറുപ്പത്തിലെ പച്ചക്കറിയൊക്കെ നല്ല ശീലാക്കുക. പച്ചക്കറി ഒരു നേരമെങ്കിലും കഴിക്കുക, നമ്മളെ വീട്ടിലെ ശീലം അങ്ങനെ തന്നെ ആക്കുക. ഒരു നേരം പച്ചക്കറി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ പൊരിച്ചിട്ട് മാത്രമല്ല, കറി വെച്ചിട്ടും കഴിച്ച് ശീലാക്കാൻ ശ്രമിക്കുക. പിന്നെ അവർക്ക് കുറച്ച് ആക്റ്റീവ് ആവാൻ പഠിപ്പിക്കുക. ഇനിയിപ്പോൾ വരുന്നവരെല്ലാവരും എന്തായാലും ഫോൺ ഇതിൽ കൂടുതലായിരിക്കും, ഇനി വരാൻ പോകുന്ന ജനറേഷൻസ്. അപ്പോൾ അവർക്കൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ്, മേലനങ്ങിയിട്ടുള്ള എക്സസൈസുകൾ ശീലാക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറിയ ഐഡിയ കൊടുക്കുക. രോഗം പറഞ്ഞ കുട്ടികളെ പേടിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് ഇങ്ങനത്തെ അവർക്ക് ചെറുപ്പത്തിലെ ശീലമാക്കി കൊടുത്ത് അവരത് അങ്ങനെ ശീലിച്ച് തുടർന്ന് വന്നോളും. അത് തന്നെയാണ് മെയിൻ ഉള്ളത്. പിന്നെ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഉപദേശങ്ങളൊക്കെ കൊടുക്കുക, അധികം ഉപദേശിക്കരുത്. നമുക്കിതിനെക്കുറിച്ചിട്ടൊന്ന് അവർക്ക് ഹാബിറ്റ് നമ്മൾ തന്നെ ഫോം ചെയ്യുക. ഏതൊരാളെയും ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്താൽ അതൊരു ഹാബിറ്റിലേക്ക് വരും.
1: അടുത്ത കോളം നോക്കാം. ഹലോ,
7: ഹലോ,
1: നമ്മുടെ
7: ഭക്ഷണം കഴിച്ചാലേ എല്ലാം എന്ത് കഴിച്ചാലും തെറ്റി വരും. ഇത് ഈ ഫാറ്റ് ലിവറിന്റെ കാരണമാണ്.
0: ഇത് ഫാറ്റ് ലിവറിന്റെ ലക്ഷണമുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവാണ്. ഇത് നിങ്ങളുടെ അന്നനാളം സംബന്ധിച്ചോ ആമാശയം സംബന്ധിച്ചോ ഉള്ള എന്തെങ്കിലും ചെറിയ നമ്മുടെ പുണ്ണു പോലത്തെയോ അല്ലെ അന്നനാളത്തിൻ്റെ താഴ്ഭാഗത്തെ പ്രശ്നമാവാനാണ് സാധ്യത. കാരണം അത് ലിവറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണമായിട്ട് തീരെ കാണാറില്ല. നമ്മൾ കാണുന്നത് അന്നനാളത്തിൻ്റെ താഴെയുള്ള ഒരു വാൽവ് പോലത്തെ ഒരു അവയവം ഉണ്ട്, ഒരു ഉപകരണം ഉണ്ട് നമുക്കവിടെ, ഇറങ്ങിപ്പോയ ഭക്ഷണം തിരിച്ചു വരാതിരിക്കാൻ അവിടെ ചെറിയ ലൂസ് എന്തെങ്കിലും ഉണ്ടാവാം. അതാണ് സാധ്യത കൂടുതൽ. അത് തീർച്ചയായും ഇതാവാനാണ് സാധ്യത, ലിവറാവാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഒന്ന് ഫിസിഷ്യനെ അല്ലെ ഒരു ഗാസ്ട്രോ ഡോക്ടറെ കാണിച്ചിട്ട് തീരെ മാറ്റില്ലെങ്കിൽ എൻഡോസ്കോപ്പി എന്തെങ്കിലും ചെയ്തു നോക്കുന്ന നല്ലത്
7: കേട്ടോ.
1: നമ്മുടെ സമയം അവസാനിക്കറായി. അവസാനമായി പേസിലൂടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനൊരു മെസ്സേജ് ഇതുമായി ബന്ധപ്പെട്ട്.
0: മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉള്ളടക്കം. നമ്മൾ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കണം. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിന് ഭയം വേണ്ട. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കാറ് പേഷ്യൻസ് ഓടി വരും, സാറേ എൻ്റെ ലിവർ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കുമ്പോൾ അത് വളരെ പ്രാരംഭഘട്ടമായിട്ടേ കാണാറുള്ളൂ. നമ്മൾ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ചിലവർ പറയും, ആ ഇത് കുഴപ്പമൊന്നുമില്ല, അത് ഫാറ്റി ലിവർ ഉണ്ട്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എൻ്റെ കൂട്ടുകാരനും ഉണ്ട് ഫാറ്റി ലിവർ എന്ന് പറയും. അപ്പോൾ രണ്ട് തരം ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇത് രണ്ടും പാടില്ല. ഭയം ഒന്നും വേണ്ട, പക്ഷേ അതിനെ വളരെ നിസാരവൽക്കരിക്കാനും പാടില്ല. നമ്മളൊരു ജാഗ്രത ശ്രദ്ധയാണ് അതിന് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, നമ്മൾ പൊതുവെ നമ്മുടെ ഒരു ഹാബിറ്റുകൾ, ശീലങ്ങൾ കുറച്ച് നന്നാക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ തിരക്കുള്ള ആളുകളാണെങ്കിലും കുറച്ചെങ്കിലും സമയം നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പലപ്പോഴും പേഷ്യൻസ് പറയും, അത് തിരക്കൊണ്ടാണ് സാറേന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മളുണ്ടായിട്ടല്ലേ നമ്മളെ തിരക്കുള്ളൂ? അപ്പോൾ അതുപോലെ നമുക്ക് നമ്മളെ ശരീരം നോക്കാൻ, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മളൊന്ന് മാറ്റിവെക്കുക, അത് എക്സസൈസിന് വേണ്ടിയിട്ട്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും കൊതിയുണ്ടാവും, എല്ലാവർക്കും പല ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുണ്ടാവും. അതിനൊക്കെ പക്ഷേ ഒരു കണക്ക് വേണം. ഞാൻ മാസത്തിൽ ഇത്ര തവണയാണ് കഴിക്കുക, ഞാൻ ആഴ്ചയിൽ ഇത്ര തവണയാണ് കഴിക്കുക എന്നുള്ളൊരു കണക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ കൊതികളും നടക്കും, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇത് നമ്മൾ ഫാമിലിയിലും ഡിസ്കസ് ചെയ്യുക, കുട്ടികൾക്ക് ശീലാക്കുക, എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇൻഷാല്ലാ കഴിയട്ടെ.
1: ഒരു കാര്യം വിട്ടുപോയി എന്ന് തോന്നുന്നു. പൊതുവെ ഇപ്പോൾ ഈ വിദ്യാഭ്യാസപരമായി പലപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പല കുട്ടികളും നേരത്തെ തന്നെ വീട് വിട്ട് പിന്നെ ദൂരെയുള്ള കോളേജുകളിൽ പോകുന്നതും യഥാർത്ഥത്തിൽ ഞങ്ങൾ നേരത്തെ സംസാരിച്ചതിന് കൂട്ടത്തെ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കാറില്ല. പല കുട്ടികളും വീട്ടിലെത്തുമ്പോഴേക്ക് 4 മണി 5 മണി ലഞ്ചൊന്നും കഴിക്കാതെ വരുന്ന സാഹചര്യം, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചാൽ കഴിച്ചു. ഇതൊക്കെ വലിയൊരു അപകടത്തിലേക്കല്ലേ സൂചന നൽകുന്നത്? ഇത്തരം വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥികളോടും അവരെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളോടും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ മെസ്സേജ്?
0: അതെ, തീർച്ചയായിട്ടും. അത് നമുക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ആ പ്രായത്തിൽ നമുക്കൊരിക്കലും ആരോഗ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും അറിയില്ല, ബുദ്ധിമുട്ടും അറിയില്ല, നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരും ആവില്ല. അപ്പോൾ ശരിക്കും നമ്മൾ മാതാപിതാക്കളാണ് അതിലേക്ക്, അല്ലെങ്കിൽ ടീച്ചേഴ്സാണ് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഇവർക്ക് ഊന്നി കൊടുക്കേണ്ടത്. കാരണം അവരാലോചിക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഫിറ്റാണല്ലോ, ഒരുമിച്ച് പോയി ഒറ്റൊരു ഭക്ഷണമായിട്ട് ഒരുപാട് കഴിച്ചാൽ മതിയല്ലോ. പക്ഷെ അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കഴിക്കാതിരിക്കുന്നതിൻ്റെ പ്രശ്നവും പറഞ്ഞു കൊടുക്കണം, ഒരുമിച്ച് പോയി കുറേ കഴിക്കുന്നതിൻ്റെ പ്രശ്നവും പറഞ്ഞു കൊടുക്കുക. എന്നാൽ തന്നെ നമുക്ക് വരും തലമുറയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും.
1: ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ടിഫിൻ എന്തെങ്കിലും കയ്യിൽ വെക്കുന്നത്
0: അതെ
1: നന്നായിരിക്കും.
0: അതെ, കാരണം നമുക്ക് വിശന്ന ഒരാളോട് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഇപ്പം നമുക്ക് ഒന്നും കഴിക്കാൻ വഴിയില്ലെങ്കിലും ചെറിയൊരു എന്തെങ്കിലും ഒരു സ്നാക്ക്, ആരോഗ്യപരമായൊരു സ്നാക്ക് നമ്മളെ കയ്യിൽ കണ്ടെത്തുക. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഈ ജോലിക്കാരോട് പറയുള്ളത്, ഒന്ന് ഫ്രൂട്ട്സ് ആണ് ഒരു ഓപ്ഷൻ, പിന്നെ ഒരു ഓപ്ഷൻ പുഴുങ്ങിയ മുട്ട, അത് തോടുകൊടുക്കുന്ന നമുക്ക് കൊണ്ടു നടക്കാം. ഒരു ഒരു അത്യാവശ്യം ടൈം വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും. അതാണ് വേറൊരു ഓപ്ഷൻ ഉള്ളത്. മുട്ട കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, മഞ്ഞടക്കം വരണമൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും കഴിക്കാം.
1: ഏതായാലും നമ്മുടെ സമയം അവസാനിക്കാറായി. വളരെ ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി താങ്കളുടെ വിലപ്പെട്ട സമയം പിസിലൂടെ ശ്രോതാക്കൾക്ക് വേണ്ടി നൽകിയതിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതാണ് നമ്മുടെ ഈ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഇൻഷാല്ല അടുത്ത ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രത്യാശ കൊണ്ട് ശ്രോതാക്കൾക്ക് നൽകിക്കൊണ്ട് പ്രോഗ്രാം അവസാനിച്ചത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
8: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
9: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം, ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: نور على مر الزمان تألقا وأضاء للدنيا قريبا.
12: മുമ്പത്തേതിനേക്കാളും നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നതെല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരമറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു.

സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാകുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും. ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അള്ളാഹു സഹായിക്കട്ടെ.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: Peace Radio. Tune to reality.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 49 മുതൽ 51 കൂടിയ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ വഹാബ് സലാഹിയാണ് നമുക്കൊപ്പമുള്ളത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മഗ്ഫിറതും വരിസ്ഖും കരീം വല്ലദീന സഅൂ ഫീ ആയാതിന മുആജിസീന ഉലൈക ഉലൈക അസ്ഹാബുൽ ജഹീം. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് അതിൻ്റെ 49, 50, 51 കൂടിയ 3 ആയത്തുകളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാ ഇവിടെ വിശദീകരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്നും ആ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിൽ നിന്ന് പാപമോചനവും നല്ല ഉപജീവനവും ലഭ്യമാകുമെന്നും, എന്നാൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ വളച്ചൊടിച്ച് അള്ളാഹുവിനെ പരാജയപ്പെടുത്താമെന്ന ഒരു ഭാവത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെങ്കിൽ അവർ നരകത്തിൻ്റെ ആളുകളായി മാറുകയും ചെയ്യും എന്ന കാര്യമാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യം ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം. കുൽ യാ അയ്യുഹന്നാസ്, കുൽ, നബിയെ താങ്കൾ പറഞ്ഞുകൊടുക്കുക. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഥവാ ജനങ്ങളെ ആഗമാനം വിളിച്ചു അവരോട് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു പറയുകയാണ്. കുൽ, നബിയെ പറഞ്ഞുകൊടുക്കുക. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ അന ലകും നദീറും മുബീൻ, തീർച്ചയായും അന ലകും, ഞാൻ നിങ്ങൾക്കുള്ള, നദീറും മുബീൻ, വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകാരൻ, മുബീൻ വ്യക്തമായ, ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു എന്ന് ജനങ്ങളെ വിളിച്ച് പറഞ്ഞുകൊടുക്കുക. ഫല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്, ഫല്ലദീന ആമനു എന്നാൽ വിശ്വസിക്കുകയും, അല്ലദീന ആമനു വിശ്വസിക്കുകയും, വഅമിലുസ്സാലിഹാത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതാരാണോ, ലഹും അവർക്കുണ്ട്, ലഹും അവർക്ക്, മഗ്ഫിറത്തുൻ പാപമോചനവും, വരിസ്ഖുൻ കരീം മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കുന്നതാണ്. ആ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം പാപമോചനവും മാന്യമായ ഉപജീവനവും. എന്നാൽ വല്ലദീന സഅൂ ഫീ ആയാതിന, വല്ലദീന സഅൂ, പരിശ്രമിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, ഫീ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ ആയത്തുകളിൽ പരിശ്രമിക്കുന്നവർ, അഥവാ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, മുആജിസീൻ, പരാജയപ്പെടുത്താമെന്ന ഭാവത്തിൽ, അഥവാ അള്ളാഹുവിനെ നമ്മെ പരാജയപ്പെടുത്താമെന്ന ഭാവത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നവർ, ഉലായിക്ക, അക്കൂട്ടർ, അസ്ഹാബുൽ ജഹീം, നരകത്തിൻ്റെ ആളുകളായിരിക്കും. ഉലായിക്ക, അവരത്രേ, അസ്ഹാബുൽ ജഹീം, നരകത്തിൻ്റെ ആളുകൾ അഥവാ നരകാവകാശികൾ അവരായിരിക്കും എന്നർത്ഥം. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഇവിടെ അള്ളാഹു പറയുകയാണ്, അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, ജനങ്ങളെ വിളിച്ചു പറയാൻ വേണ്ടി അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു. കുൽ, നബിയെ പറയുക. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ അനലക്കും നദീർ മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഇന്നമാ അനലക്കും നദീർ മുബീൻ, അഥവാ ഇന്നി ലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ല, വലാ ബിയദി ഹിദായത്തിക്കും, ഹിദായത്തുക്കും, നിങ്ങളുടെ ഹിദായത്ത്, സന്മാർഗം എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, അഥവാ നിങ്ങൾക്ക് സന്മാർഗം നൽകുന്നവനുമല്ല ഞാൻ.
വലാ അലയ്യ ഇഖാബുക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങൾക്കുള്ള ശിക്ഷയും എൻ്റെ മേലല്ല. മറിച്ച് ഇങ്ങനെയൊക്കെയുണ്ട് എന്ന കാര്യങ്ങൾ റബ്ബുണ്ട്, ആ റബ്ബിൽ വിശ്വസിക്കണം, അത് ചെയ്ത് വിശ്വസിച്ചിട്ടില്ല എങ്കിൽ നരകമുണ്ട്, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള താക്കീദുകാരൻ മാത്രമാണ് ഞാൻ എന്നാണ് ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. സമാനമായ ധാരാളം ആയത്തുകൾ നമുക്ക് കാണുവാൻ കഴിയും. അഥവാ പ്രവാചകന്മാർ താക്കീത് നൽകുന്നവർ മാത്രമാണ്, ഒരാളെയും ഹിദായത്തിലാക്കാൻ പ്രവാചകന്മാർക്ക് കഴിയില്ല, ഒരാളെയും ശിക്ഷിക്കാൻ പ്രവാചകന്മാർക്ക് കഴിയില്ല. എന്നാൽ ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷയുണ്ട് എന്ന് താക്കീത് നൽകാൻ പ്രവാചകന്മാർക്ക് കഴിയും. ഹിദായത്തിൻ്റെ വഴി ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പ്രവാചകന്മാരാണ്. അതാണ് ഫഇന്നമാ അലൈക്കൽ ബലാ വഅലൈനൽ ഹിസാബ്, സൂറത്തുർ റഅദിൽ. തീർച്ചയായും നിന്റെ മേൽ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഉത്തരവാദിത്തം. വഅലൈനൽ ഹിസാബ്, വിചാരണ ചെയ്യുന്നത് എൻ്റെ മേലുള്ള ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ഇന്നമാ അൻത മുൻദിർ, തീർച്ചയായും നീ ഒരു താക്കീദുകാരൻ മാത്രമാണ്. ഇൻ അന ഇല്ലാ നദീറും മുബീൻ, വ്യക്തമായ ഒരു താക്കീദുകാരൻ മാത്രമാണ് ഞാൻ. വമാ അർസൽനാക അലൈഹിം ഹഫീളൻ, ഇൻ അലൈക ഇല്ലൽ ബലാ, സൂറത്തു ശൂറയിൽ അങ്ങനെ കാണാം. ഇൻ ഹുവ ഇല്ലാ നദീറും ലകും ബൈന യദൈ അദാബിൻ ഷദീദ്, സൂറത്തു സബ. അഥവാ നിരവധിയായ ആയത്തുകളിൽ നിങ്ങൾക്കുള്ള താക്കീദുകാരനാണ് പ്രവാചകൻ എന്ന് ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ താക്കീദ് നൽകുന്ന താക്കീദുകാരനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിളിച്ചു പറയാനാണ് പ്രവാചകനോട് അള്ളാഹു ആവശ്യപ്പെട്ടത്. എന്നിട്ട് പറയുന്നു ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത് ആരോ, ലഹും, അവർക്കുണ്ട് മഗ്ഫിറത്തുൻ വരിസ്കുൻ കരീം, അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അഥവാ ആ പ്രവാചകന്മാർ നൽകുന്ന താക്കീദ് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അഥവാ ഇംതിസാലിൽ അവാമിർ വജ്തിനാബിൻ നവാഹി ലഹും മിനല്ലാഹി മഗ്ഫിറത്തുൽ ലിദുനൂബിഹിം വരിസ്കുൻ കരീം, ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ആ നിരോധിച്ച കാര്യങ്ങളെ വെടിയുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ പാപങ്ങൾക്കുള്ള മോചനം, പാപമോചനം അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭ്യമാകും, മാന്യമായ ഉപജീവനവും അവർക്ക് ലഭ്യമാകും. ഇതാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നത് എന്നർത്ഥം. എന്നാൽ തുടർന്ന് അള്ളാഹു പറയുന്നത് അങ്ങനെ ചെയ്യാതെ വല്ലദീന സഅഉ, പരിശ്രമിക്കുന്നു എന്തിനു വേണ്ടി, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ. അതാണ് സഅ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു. വല്ലദീന സഅഉ ഫി ആയാതിന, നമ്മുടെ ആയത്തുകളിൽ, ലക്ഷ്യങ്ങളിൽ, ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. മുആജിസീൻ, നമ്മെ പരാജയപ്പെടുത്താമെന്ന ഭാവേനെ, അഥവാ അള്ളാഹുവിനെ പരാജയപ്പെടുത്താമെന്ന ഭാവേനെ അള്ളാഹു ഇറക്കിയ ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ആളുകൾ, ഉലായിക അസ്ഹാബുൽ ജഹീം, അവർ അക്കൂട്ടർ നരകാവകാശികളായിരിക്കും എന്നർത്ഥം. സൂറത്തു ഹിജ്റിൽ അള്ളാഹു പറയുന്നുണ്ട് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, പ്രവാചകരെ എൻ്റെ അടിമകളെ നീ അറിയിക്കണം, അന്നി അനൽ ഗഫൂറു റഹീം, ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന്. വഅന്ന അദാബീ, തീർച്ചയായും എൻ്റെ ശിക്ഷ, ഹുവൽ അദാബുൽ അലീം, അത് വേദനയേറിയ ശിക്ഷയുമാകുന്നു. ഈ ചെറിയ രണ്ടായത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അഥവാ ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് എൻ്റെ അടിമകളെ നബി ഇബാദി എന്ന് പറയുമ്പോൾ പ്രവാചകൻ നൽകുന്ന താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് ആ അള്ളാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ അത്തരം ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, അള്ളാഹു അവരോട് കാരുണ്യം കാണിക്കും, അള്ളാഹു അവർക്ക് നല്ല ഉപജീവനം നൽകും. അതാണ് അന്നി അനൽ ഗഫൂർ റഹീം എന്ന് പറയുമ്പോൾ.
എന്നാൽ അത് ചെയ്യാതെ അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ധിക്കാരികളായി കഴിഞ്ഞു പോവുകയുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ ഹുവൽ അദാബുൽ അലീം, അത് വേദനയേറിയ ശിക്ഷയായിരിക്കും എന്നർത്ഥം. വളരെ കൃത്യമായിട്ട് ഈ ചെറിയ രണ്ടായത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നർത്ഥം. അള്ളാഹുവിനെ കുറിച്ച് പറയും നോക്കുകയും സൂറത്ത് ഗാഫിറിൻ്റെ മൂന്നാമത്തെ ആയത്തിൽ അങ്ങനെ വിശദീകരിക്കാൻ എന്ന് പറഞ്ഞാൽ അല്ല, പാപങ്ങൾ പൊറുക്കുന്നവനാ, അല്ല തൗബ സ്വീകരിക്കുന്നവനാ, അതോടൊപ്പം തന്നെ ഷദീദുൽ ഇഖാബ് കഠിനമായി ശിക്ഷിക്കുന്നവനാ, എല്ലാം അതിൽ വന്നിട്ടുണ്ട്. അഥവാ പ്രവാചകന്മാർ നൽകുന്നതായ താക്കീദ്, ആ താക്കീദിനെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അത് ചെയ്ത അതാണ് ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തും വരിസുക്കുൻ കരീം എന്ന്. അവിടെയാണ് പാപങ്ങൾ പുറത്തു കൊടുക്കും, തൗബ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ വല്ലദീന സഅഉ ഫി ആയാതിന മുആജിസീൻ, നമ്മെ പരാജയപ്പെടുത്താം എന്ന ഭാവേന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയാണെങ്കിലോ അവർ നരകത്തിൻ്റെ ഉലായിക്ക അസ്ഹാബുൽ ജഹീം, അഥവാ അവർ നരകത്തിൻ്റെ ആളുകളായിരിക്കും എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഇഖാബ്, കഠിനമായിട്ട് അള്ളാഹു ശിക്ഷിക്കുന്നവനായിരിക്കും എന്നർത്ഥം. അപ്പം അതുകൊണ്ട് പ്രവാചകന്മാർ അള്ളാഹു നിയോഗിക്കുമ്പോൾ താക്കീദുകാരായിട്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായിട്ടാണ് അള്ളാഹു നിയോഗിക്കുന്നത്. ആ താക്കീദ് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുക എങ്കിൽ പാപമോചനം ലഭിക്കും, സ്വർഗം ലഭിക്കും. എന്നാൽ ധിക്കാരം കാണിച്ച് അതിനെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമം നടത്തി അവിശ്വാസിയായിക്കൊണ്ട് എന്നെ തുടരുകയാണെങ്കിലോ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, അഥവാ അസ്ഹാബുൽ ജഹീമിൽ പെട്ടുപോകുന്ന ആളുകളായിത്തീരും. ഇതാണ് ഈ മൂന്ന് ആയത്തുകളിലൂടെയായിട്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം.

0: കൃത്യമായി പഠിച്ചു ഉൾക്കൊള്ളുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 49 മുതൽ 51 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീതുകാരനാണ്. അതുൾക്കൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ രക്ഷയുണ്ട്, അല്ലാത്തവർ നരകാവകാശികളായിത്തീരും. ഈ വിഷയമാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ യായ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
3: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. അങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നും ഒരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാ ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളൊന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.

0: പീസ് റേഡിയോ ദൃശ്യം നയനമനോഹര കാഴ്ചകളുടെ ശ്രവ്യാനുഭവമായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന ദൃശ്യത്തിൽ ഇന്ന് ഒരു ആഫ്രിക്കൻ യാത്ര. ഇതിന്റെ ഒന്നാം ഭാഗത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സ്റ്റുഡിയോയിൽ മമ്മൂട്ടിക്കുട്ടി, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്ത്. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീസ് റേഡിയോയുടെ ഒരു ദൃശ്യത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. യാത്രകൾ എന്നും എല്ലാവർക്കും പ്രായഭേദമന്യേ വല്ലാത്ത വികാരമാണ്. യാത്രാ അനുഭവങ്ങളും അതുപോലെ തന്നെയാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ജോലി ആവശ്യാർത്ഥം DRC എന്നറിയപ്പെടുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോംഗോ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയ നമ്മുടെ നാട്ടുകാരനായ കാളികാവ് പരിസരത്തുള്ള മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ മമ്മൂട്ടിക്കുട്ടിയാണ് നമ്മുടെ കൂടെ ഇന്ന് അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി നമ്മുടെ റേഡിയോ സ്റ്റുഡിയോയിലുള്ളത്. നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ യാത്രകളും അവിടുത്തെ അനുഭവങ്ങളും കുറിച്ച് നമുക്ക് സംസാരിക്കാം. താങ്കൾ ഈ പറയുന്ന DRC ജോലി ആവശ്യാർത്ഥാണല്ലോ പോയത് അല്ലേ?
2: അതെ അതെ.
1: അപ്പോൾ എന്താണ് അവിടുത്തെ ജോലിയെന്നും, അതായത് ഈ ഇവിടത്തേക്കാൾ നമ്മളൊരു എന്തായാലും വിദേശത്ത് പോകാൻ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ ഇവിടത്തേക്കാൾ നല്ല മെച്ചപ്പെട്ട ഒരു ജോലി, അതൊക്കെയുള്ള നമ്മുടെ ഒരു ആ താല്പര്യവും ആഗ്രഹവും അതാണ്. അപ്പോൾ ഈ നാട്ടിൽ ഇപ്പോൾ പൊതുവെ എല്ലാവരും പല നാടുകളിലേക്കും, നമ്മൾ ഗൾഫിലേക്കെന്ന് പറയുമ്പോൾ സൗദി, അതല്ലെങ്കിൽ ഇനി മറ്റുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അമേരിക്ക, അതല്ലെങ്കിൽ പിന്നെ അറിയപ്പെടുന്ന കുറേ സ്ഥലങ്ങൾ അവിടേക്കൊക്കെയാണ് പോകാറുള്ളത്. പക്ഷേ ഈ അറിയപ്പെടാത്ത, ഇപ്പോൾ ഇത് നമ്മൾ ഈ ആഫ്രിക്കയുടെ മധ്യഭാഗത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ ഉഗാണ്ട എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. അതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമാണ് ഈ DRC എന്ന് പറയുന്നത്. അവിടേക്ക് ഈ ജോലി ആവശ്യാർത്ഥം പോകാനുള്ള കാരണം എന്താണെന്നാണ് അറിയേണ്ടത്?
2: അത് ഞാൻ ഗൾഫിലേക്ക് പോകാനുള്ള ഒരു പാസ്പോർട്ടൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു സുഹൃത്ത്, വണ്ടൂരുള്ളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആഫ്രിക്കയിലേക്കൊരു വിസ ഉണ്ട്, നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് വിസ എന്നൊക്കെ ചോദിച്ചപ്പോൾ, അപ്പോൾ അവിടെ അവർ ഈ കണ്ണൂരുള്ള അതുപോലെ അരീക്കോടുള്ള രണ്ട് വ്യക്തികളാണ്, അവർ അവിടെ റബ്ബറ് പാട്ടത്തിനടുത്ത് അത് ടാപ്പിംഗ് ചെയ്യാൻ, അപ്പം അതിനെക്കുറിച്ച് അരീക്കോടും കണ്ണൂരും ഉള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ധാരണ കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് അറിവുള്ള, ടാപ്പിംഗ് അറിയുന്ന അതുപോലെ തന്നെ റബ്ബറിനെ കുറിച്ചുള്ള അറിവുള്ള ആളുകൾ ആരെങ്കിലും കിട്ടണം, അത് വിശ്വസ്തരായ ആരെങ്കിലും കിട്ടണം എന്നുള്ള നിലക്ക് നമ്മുടെ അന്ന് നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സമയമാണല്ലോ. അപ്പോൾ അവരെന്നോട് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ആഫ്രിക്ക